0: ഏറ്റവും വലിയ അനുഗ്രഹമായി നാം കാണേണ്ടത്. ആ സത്യമാർഗത്തിലെത്തിപ്പെടാൻ നമുക്ക് അല്ലാഹു തആല വഴിയൊരുക്കി തന്നു. പ്രതീക്ഷയുടെയും ആഗ്രഹത്തിൻ്റെയും വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ്. ഇതാ ഒരു ഹജ്ജിൻ്റെ മാസം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. വിശ്വാസികൾക്ക് ഒരു പുണ്യമാസം കഴിഞ്ഞാൽ മറ്റൊരു പുണ്യമാസം, അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹുവിങ്കലേക്ക് അടുക്കാനും സ്വയം വിശുദ്ധരായി മാറാനും അവസരങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ സാക്ഷാത്കരിക്കണം നന്മകളായി. അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടം കൂട്ടമായി വിശ്വാസികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഉംറയും ഹജ്ജും നിർവഹിക്കാൻ വേണ്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മസ്ജിദ് സന്ദർശിക്കാൻ ആളുകൾ ആഗ്രഹിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും യാത്രയിലാണ്, പലരും എത്തിക്കഴിഞ്ഞു. അള്ളാഹു നമുക്കെല്ലാം ഒരു സ്വീകാര്യയോഗ്യമായ ഹജ്ജും ഉംറയും സ്വീകാര്യയോഗ്യമായ സൽക്കർമ്മങ്ങളും എല്ലാ നിലക്കും നല്ല ജീവിതവും നയിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ എന്നീ അവസരത്തിൽ നമുക്കൊന്നിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, അള്ളാഹു ജീവിതത്തിലൊരിക്കലാണ് ഹജ്ജും ഉംറയും നമുക്ക് നിർബന്ധമാക്കിയത്. കഴിവുണ്ടെങ്കിൽ സാമ്പത്തികമായും ശാരീരികമായും വരാനുള്ള മറ്റു വഴികളുമുണ്ടെങ്കിൽ വഴിയും ഒത്തുചേർന്നാൽ തീർച്ചയായും ആരും ഹജ്ജും ഉംറയും ഒഴിവാക്കാൻ പാടില്ല. ഉദ്ദേശശുദ്ധിയോടുകൂടി ഈ കഅബാലയത്തിങ്കൽ വന്ന് നമ്മൾ നിർവഹിക്കണം ആ കർമ്മം. ആ കർമ്മം വെറുതെ നിർവഹിച്ചാൽ പോരാ, ഹജ്ജിന് വന്നാൽ മാത്രം പോരാ. നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ചര്യപ്രകാരം തന്നെയായിരിക്കണം ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യാനും കേട്ടറിഞ്ഞതുപോലെ നിർവഹിക്കാനുമല്ല ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ. ഖുദു അന്നി മനാസിക്കക്കും, എന്നിൽ നിന്ന്, ഞാൻ ചെയ്യുന്ന രീതി ശൈലികളിൽ നിന്ന് നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രവാചക ചര്യയനുസരിച്ചുകൊണ്ട് ഈ കഅബാലയത്തിങ്കൽ വന്ന് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കാൻ നാം പ്രത്യേകം ബദ്ധശ്രദ്ധരായിരിക്കുക. ഹലാലായ സമ്പത്തിൽ നിന്നാണ് നാം ഹജ്ജിന് ചെലവഴിക്കേണ്ടത്. അല്ലാഹു തആല നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു തയ്യിബാണ്, നല്ലവനാണ്. ആ നല്ല റബ്ബ് നമ്മിൽ നിന്ന് നന്മ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതിന് മാത്രമേ അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകുകയുമുള്ളൂ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് പറഞ്ഞത്, ഇന്ന ലക്കി മിനൽ അജ്രി അലാ ഖദരി നസബിക്കി വ നഫഖതിക്കി. നീ എത്രത്തോളം ഇതിനു വേണ്ടി നല്ലത് ചെലവഴിച്ചിട്ടുണ്ടോ, എത്രത്തോളം ത്യാഗം ചെയ്തിട്ടുണ്ടോ, അതനുസരിച്ച് പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പ്രത്യേകിച്ചും ഹാജിമാരെ, നാം ഹാജിമാരായി മാറാനല്ല, നേരെ മറിച്ച് പാപമോചനം നേടി വിശുദ്ധരാവാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ആത്മാർത്ഥത നാം കാണിക്കണം. അള്ളാഹുവിനോടല്ലാത്ത ഒരു ബന്ധവും നമുക്കുണ്ടായിക്കൂടാ. അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ നമ്മുടെ ഒരു കാര്യവും നടക്കുകയില്ല, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയില്ല എന്ന ബോധ്യവും ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ ആവശ്യങ്ങളും, അത് ചെറിയതാവട്ടെ വലിയതാവട്ടെ, നിർവഹിച്ചു തരുന്നവൻ അല്ലാഹു മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥന അതിന് ഉത്തരം നൽകാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅഉ വയക്ഷിഫു സൂഅ വയജ്അലുക്കും ഖുലഫാഅൽ അർദ്. നിങ്ങൾ ഒരു ബുദ്ധിമുട്ടിയവൻ, കഷ്ടപ്പെടുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്കുത്തരം നൽകുന്നവൻ, എല്ലാ വിഷമസന്ധികളിൽ നിന്നും മനുഷ്യന് മോചനം നൽകുന്നവൻ, ഭൂമിയിൽ പിൻഗാമികളായി വന്ന് ഈ സത്യസന്ദേശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവൻ അവനാണോ? അതല്ല. അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന നേർച്ചക്കാരും അള്ളാഹു അല്ലാത്ത വിളിച്ചു തേടപ്പെടുന്ന മഹാന്മാരുമാണോ നിങ്ങൾക്ക് വലിയത്? ഇലാഹും അല്ലാഹി ഖലീലമ്മാ തദക്കറൂൻ. അള്ളാഹുവിൻ്റെ കൂടെ ആരാധനക്കർഹരായി പ്രാർത്ഥനക്കർഹരായി മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങൾ കുറച്ചേ ആലോചിക്കുന്നുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. വയിൻ യംസസ്കല്ലാഹു ബിലുരിം ഫലാ കാശിഫ ലഹു ഇല്ലാഹു. മനുഷ്യരെ, ഏത് തരത്തിലുള്ള ഒരു ചെറിയതോ വലിയതോ ആയ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബാധിച്ചാലും അല്ലാഹുവല്ലാതെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ മോചനം നൽകാൻ നിങ്ങൾക്ക് മറ്റാരുമില്ല. വയിയുരിദിക ബിഖൈരിൻ, അല്ലാഹു നിങ്ങൾക്ക് നന്മ വരണമെന്നാഗ്രഹിച്ചാൽ ഫലാ റാദ്ദ ലിഫളിഹി, അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യത്തെ തടുത്തു നിർത്താൻ ആർക്കും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, ആ ഔദാര്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കും. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതുകൊണ്ട് ജനങ്ങളെ, വിശ്വാസികളെ, വിശിഷ്യ ഹാജിമാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗേഹങ്ങൾ, വിശുദ്ധ കേന്ദ്രങ്ങൾ നിങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക. അള്ളാഹുവിൻ്റെ വീടിൻ്റെ അടുത്ത്, കഅബാലയത്തിൻ്റെ അടുത്ത് മര്യാദകളും അച്ചടക്കവും പാലിക്കുക. ഈ വിശുദ്ധ മണ്ണിലാണ് നിങ്ങളുള്ളത് ഹാജിമാരെ. ഈ നല്ല മണ്ണിൽ നിങ്ങൾ നല്ലവരായി ജീവിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചു വളർന്ന് ഈ ദാഴ്വത്ത് പ്രയോഗവൽക്കരിച്ച ഈ വിശുദ്ധ മണ്ണിലാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ ഹജ്ജും കർമ്മങ്ങളുമെല്ലാം എന്നും ശുദ്ധമായിരിക്കണം. ഇഹലോകത്തും പരലോകത്തും അതുപയോഗപ്പെടണം. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, നല്ല വാക്കുകൾ പറയുക, നല്ല നിലക്ക് ജനങ്ങളുമായി അഭിമുഖീകരിക്കുക, സഹവസിക്കുക. സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകൻ്റെ ചര്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഹജ്ജും ഉംറയുടെയും കർമ്മങ്ങളും ഇവിടെയുള്ള എല്ലാ അമലുകളും നിർവഹിക്കുമെന്ന ആ ഒരു ബോധം നിങ്ങളെപ്പോഴും നിലനിർത്തുക. ജനങ്ങളെ, ഹജ്ജിനും ഉംറയ്ക്കും കുറേ നിബന്ധനകളുണ്ട്, അടിസ്ഥാനപരമായ ഘടകങ്ങളുണ്ട്, അതുപോലെ നിബന്ധനകളുണ്ട്, മര്യാദകളുണ്ട്, ചര്യ നബിചര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ നാം നിർവഹിക്കണം. ഒരിക്കലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തെറ്റായ ഒരു കാര്യവും നമ്മിൽ നിന്ന് ഉണ്ടാവിക്കൂടാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് നമ്മൾ ഹജ്ജിൻ്റെ പാഠം പഠിച്ചത്. പ്രവാചകൻ വിശുദ്ധമായ സമ്പൂർണമായ ഒരു ഹജ്ജാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ പാഠം പൂർണ്ണമായും നാം ഉൾക്കൊള്ളുക. വിശുദ്ധ ഹറമിനെ ഈ ഹാജിമാർക്ക് വേണ്ടി തുറന്നുവെച്ച് അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഹറമിനെ എല്ലാ നിലക്കും പരിപാലിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും ഉത്തരവാദപ്പെട്ടവർക്കും ഈ ഹജ്ജ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കുമെല്ലാം നിങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഓരോ സന്ദർഭങ്ങളിലും അവർ നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് നമുക്ക് ഗുണത്തിന് വേണ്ടിയാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ നാം സ്വീകരിച്ചു കൊണ്ടിരിക്കണം. ഈ ഇഹ്റാം ചെയ്തത് മുതൽ ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങളും മസ്ജിദുൻ നബവിയിലെ പുണ്യപ്രവർത്തനങ്ങളുമെല്ലാം ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവർ നമുക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ നാം പ്രയോജനപ്പെടുത്തുക. ഡിജിറ്റൽ സൗകര്യങ്ങൾ ധാരാളമായി നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തി എല്ലാ നിലക്കും അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നന്ദിപൂർവകമായി കർമ്മങ്ങൾ നിർവഹിച്ച് മടങ്ങി വരാൻ നമുക്ക് തൗഫീക്ക് വേണം. ആ തൗഫീക്കിന് വേണ്ടി നാം പ്രവർത്തിക്കണം. അൽ ഹജ്ജുൽ മബ്രൂർ ലൈസലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഏറ്റവും പുണ്യകരമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ്, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുകയും ഫലം യർഫുസ് വലം യഫ്സുഖ്, ഒരു കുറ്റങ്ങളും തെറ്റുകളും വരാതെ സൂക്ഷിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചാൽ, റജാക യൗമി വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ തിരിച്ചു പോരാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഈ സന്ദർഭം ഹാജിമാരെ ഉപയോഗപ്പെടുത്തുക. വഴിയുകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ഈ മണ്ണ്, ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ ഈ നിലം നിങ്ങൾ ആദരിക്കുക. ഇവിടെ ഖേദത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. കഴിഞ്ഞുപോയ ജീവിതത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
3: سيد الاستغفار
2: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: നാളെയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ നമ്മുടെ ഹൃദയം ഭാരം കൂട്ടാതിരിക്കട്ടെ. ഈ ഒരു നിമിഷം ഈമാൻ കൊണ്ട് ധന്യമാവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യണം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: തീരത്തൊന്നായി വന്നു ചേരാ ഈ ശബ്ദ ലോകത്തെ നിശബ്ദമാക്കും.
0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഹസൻ അൻസ്വാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 മെയ് 15 വെള്ളി, ഹിജറ വർഷം 1447, ദുൽഖഅദ 27, കൊല്ലവർഷം 1201, ഇടവം 1.

മാഷാഅല്ലാ, ഒരു അത്യപൂർവമായ നന്മയുടെ അവസാന ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നന്മകൾ കൂടുതൽ കൂടുതൽ ചെയ്ത് അവനിലേക്ക് സാമീപ്യം സിദ്ധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരാളക്കണക്കിന് ആളുകൾ ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരെ നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ പ്രോഗ്രാമിൻ്റെ ഇടക്ക് അവരെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കാതെ വരും. വേഗത്തിൽ നമുക്കൊന്ന് പോയി തിരിച്ചു വരാം.

0: അബ്ദു എടത്തനാട്ടുകര, സാബിറ എം പാലക്കാട്, അബ്ദുള്ള കുർശാങ്കുളം, സെമീജ പാറൽ, ബുഷ്ര കെ എം പട്ടർക്കടവ്, ഡാനീഷ് പെരിന്തൽമണ്ണ, റഷീദ എൻ കെ കാഞ്ഞിരോട്, സൗജ കുളക്കാട്, ഹൈറുനീസ് ആലുവ, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, സുബൈദ കുഞ്ഞിമംഗലം, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മൈമൂന പാറപ്പുറം, ഉമൈറ തൃശൂർ വള്ളറക്കാട്, സബ്ഹ ഷെഫീഖ് തലശ്ശേരി, സെറീന വി പി വളാഞ്ചേരി, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ബുഷ്ര കെ മുറയൂർ, റുക്കിയ പി ചെമ്പക്കുത്ത്, ഷുഹൈബ എം വളപട്ടണം, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ മോർണിംഗ് ലൈവ് സെഷനിലെ ഏറ്റവും ആദ്യത്തെ സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മധുരം ഖുർആനാണ് നാം ആദ്യമായി കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാല്ലാ. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മളിതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏത് മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ദ് പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയ സമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരും ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷെ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഹുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തുകളിലൂടെ, ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച്

0: പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചോൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ. ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
1: മാഷാഅല്ലാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രോതാക്കളെ, നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഉമൈറ തൃശൂർ വള്ളറക്കാട്, റോഷ്ന മഞ്ചേരി സൗദത്ത് പി കെ പാലക്കാട്, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, റംല ബി വി തത്തപ്പിള്ളി, മുംതാസ് ബേപ്പൂർ, ഹുസൈൻ വി എം എടത്തനാട്ടുകര, അമീർ ടി എടത്തനാട്ടുകര, സൗദാ മുട്ടം, ജമീല സലീം എടത്തനാട്ടുകര, സഫിയ എടപ്പാൾ, ഖദീജ തൊടുപുഴ, ജമീല വി കെ പൂനൂർ, ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, റെയ്ഹാൻ കൂട്ടിൽ, സീനത്ത് പാലക്കാട്, നബീസത്ത് കൊല്ലം അഞ്ചാലമൂട്, ആയിഷ അങ്ങാടിപ്പുറം, ജാസ്മിൻ സലീം തൊടുപുഴ, ഹൈറുനീസ തിക്കിൽ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, അബു ഫാത്തിഹ് പട്ല മാംഗ്ലൂർ, സലീമ ഉദുക്കുങ്ങൽ, താഹിറ ടി കെ കാസർകോട്, നസീമ ചക്കുംകടവ്, സാജിദ, നബീസ ഒറ്റപ്പാലം, വഹീദ, ഷംല വാണിയമ്പലം, സഹൽ പി ഇടപ്പലം, മൈമൂന ചീക്കിലോട്, സാഹിറ ചെറുവണ്ണൂർ ഫറോക്ക്, മുനീർ ചെമ്മനാട്, സൈനാബി പി എൻ കാലിക്കറ്റ്, ജമീല വലിയകോട്, സയ്യിദ മേലാറ്റൂർ, റഹ്മത്ത് കാളികാവ്, അഷീറ ബാനു ഒളവണ്ണ, സുഹറ ഷിഹാബ് കൽപ്പറ്റ വയനാട്, സക്കീന സത്താർ, നഫീസ പി എ താമരശ്ശേരി, ഫാസില എ ജി പോത്താങ്കണ്ടം, യാസീൻ ഷെരീഫ് നിറമരുതൂർ, ആയിഷ പി പത്തപ്പിരിയം, ഇംതിയാസ് തിരുവമ്പാടി, മൈമൂന കരിവാരക്കുണ്ട്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പിസ് ടൈമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പിസ് ടൈം എന്നത് മനോഹരമായ മറ്റൊരു സ്ലോട്ടാണ്. നമ്മുടെ അനേകായിരം വരുന്ന ശ്രോതാക്കളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സ്ലോട്ട് കൂടിയാണ് പിസ് ടൈം. ശ്രോതാക്കളുടെ തിരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്തവ വായിക്കുന്ന അവരുടേതായ ഒരു സ്ലോട്ടാണ് പിസ് ടൈമിലെ സ്ലോട്ട്. നമ്മുടെ ഈ പിസ് ടൈമിലെ എൻ്റെ പേര് ഇന്നത്തെ പിസ് ടൈം എൻ്റെതായിരുന്നു എന്നൊക്കെ സന്തോഷപൂർവം ആ സന്തോഷം പങ്കുവെച്ച ആളുകളൊക്കെ നമുക്ക് മുൻപ് ഈ ഒരു പ്രതികരണത്തിലൂടെ, ഫീഡ്ബാക്കിലൂടെ കണ്ടിട്ടുമുണ്ട്. ഏതായിരുന്നാലും ഇന്ന് വളരെ മനോഹരമായ ഒരു ഫീഡ്ബാക്കാണ് വായിക്കുന്നത്. പുലരിവട്ടം പകർന്നു തരുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം. അറിവിൻ്റെ ഉറവിടമായി പുലരിവട്ടം. പുലരിവട്ടം പ്രോഗ്രാമിലൂടെയുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാം. എന്നും ഈ പുലരിവട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഖുർആൻ ക്ലാസ്സുകളെയും അദ്ക്കാറിനെയും കുറിച്ചുള്ള 25 സന്ദേശങ്ങൾ മധുരം ഖുർആൻ പ്രോഗ്രാം ഹൃദയത്തിന് ശാന്തി നൽകുന്നു. ഖുർആനിനെ കൂടുതൽ സ്നേഹിക്കാൻ പീസ് റേഡിയോ സഹായിക്കുന്നു. ഓരോ ആയത്തുകളുടെയും അർത്ഥം ഇത്ര വ്യക്തമായി പറഞ്ഞ് നൽകുന്ന ഒരു മനോഹരമായ പ്രോഗ്രാം കൂടിയാണ് മധുരം ഖുർആൻ. നമ്മുടെ വളരെ മധുരം ഖുർആൻ പുലരിവട്ടം പോലെയുള്ള മോർണിംഗ് ലൈവ് ഷോയിലെ തുടക്കത്തിൽ വരുന്ന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ഹൃദ്യമായ വിശദീകരണം നൽകിയ നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ വായിച്ചത്.
1: മാഷാഅല്ലാ, നമ്മൾ പുലരിവട്ടമാണ് കാത്തിരിക്കുന്നത്. അതിനു മുമ്പ് കുറച്ചുകൂടി ശ്രോതാക്കളെ വായിക്കട്ടെ. മൈമൂനത്തി എം പൊന്നിച്ചേരി, സാജിദ കാലിക്ക, ഷംസീറ തൂത, മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം, ജസീന വാഗയാട്, സഫിയ വി കെ പത്തപ്പിരിയം, സീനത്ത് സി ടി ചുള്ളിയോട്, മൈമൂന തെക്കേപ്പൊയിൽ കരിക്കുളം, നജിമ കെ കെ, റസിയ മാളിയക്കൽ അരീക്കോട്, ലുബ്ന ഫായിസ പിലാത്തറ, രഹന താഴേക്കോട്, നജമുദ്ദീൻ മംഗലം, നജിമ ഹമീദ് മംഗലം, ഷബീബ ചെർപ്പളശ്ശേരി, ലൈല സി വി, അമാൻ മക്കരപ്പറമ്പ്, ജമീല പി കെ തൊട്ടിയൻപാറ ഹാജറ റസാഖ് തലപ്പാറ.
0: ഇതിനിടക്ക്
1: ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും
0: സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ പട്ടാമ്പിക്കടുത്തുള്ള തെക്കുമുറി അവിടെ ഓർഗനൈസേഷൻ സെക്രട്ടറിയും മദ്രസത്ത് തൗഹീദ് ട്രഷറർ കൂടിയായ ഉസ്മാൻ നിഷാദ്, അദ്ദേഹം എൻ്റെ മൂത്തമ്മയുടെ മകൻ കൂടിയാണ്, ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ കൂടിയാണ്. രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ മകന് ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട് കുറച്ച് സീരിയസ് ആയി, കണ്ടീഷൻ കുറച്ച് നില കുറച്ച് മോശമായ അവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സർജറി കഴിഞ്ഞു, പക്ഷേ മരുന്നുകളോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന ഒരു പ്രയാസം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ശമനം നൽകുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ദുആ ചെയ്യാം. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് നൽകിയിട്ടുമുണ്ട്. അല്ലാഹു ആ മകന് ശമനം നൽകുമാറാകട്ടെ.
1: ആമീൻ ആമീൻ. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ശ്രോതാക്കൾ ഉണ്ടാകാം. പ്രയാസങ്ങളും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളും അല്ലാഹു എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഇത്തരണത്തിൽ ചേർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പുലരിവട്ടം. ഇൻഷാല്ലാ ഇനി നമ്മൾ അടുത്തതായി പ്രക്ഷേപണം ചെയ്യുന്നു പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം.
0: ജമീൽ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന ഒരു വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്തെല്ലാം സൗകര്യങ്ങളുള്ള ഒരു ലോകത്താണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ ആലോചിക്കുക. പഴയൊരു കാലത്തെ ഓർമ്മകൾ വരികയാണ്. അതായത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ വിശുദ്ധ ഖുർആൻ്റെ ഒരു പാരായണം, അത് കേൾക്കാനുള്ളൊരാഗ്രഹം. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ദീർഘയാത്രകൾ സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെ ഖുർആൻ കേൾക്കാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊരു വലിയ ടൈപ്പ് റെക്കോർഡ്, ആ ടൈപ്പ് റെക്കോർഡർ കയ്യിൽ പിടിക്കാന്നുള്ളത് വലിയ ബുദ്ധിമുട്ട്. അത് നമ്മൾ ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അത് കുറഞ്ഞ സൗണ്ടിലിട്ട് ചെവിയോട് ചേർത്ത് വെച്ചിട്ട് ഖുർആൻ്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി ശ്രമിച്ചത് ഓർമ്മ വരുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്കെന്തായിരിക്കും, ഖുർആൻ്റെ അർത്ഥങ്ങൾ നോക്കാൻ പരിഭാഷ ആവശ്യമായി വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ കയ്യിലുള്ള പരിഭാഷകളെ പല പീസുകളാക്കി ബൈൻഡ് ചെയ്ത് സൗകര്യപൂർവ്വം നമ്മുടെ കൈ പിടിക്കും. വലിയൊരു പരിഭാഷ കൈ പിടിക്കാം, അമ്മാനിമോലിനൊക്കെ വലിയൊരു പരിഭാഷ കൈ പിടിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അത് ആവശ്യ സമയത്ത് നോക്കാൻ വേണ്ടി അത് ചെറിയ ഭാഗങ്ങളാക്കി കയ്യിൽ പിടിച്ചു കൊണ്ടുപോയിരുന്ന കാലം ആലോചിക്കും. അപ്പോൾ ഒരു ഖുർആൻ പരിഭാഷ കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഖുർആൻ്റെ പാരായണം കേൾക്കാൻ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ നമുക്കിന്നിപ്പോൾ റേഡിയോക്ക് ഒരു ചാനലുണ്ട്, ഖുർആൻ മാത്രം കേൾക്കാൻ പറ്റുന്ന ചാനലുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ പറയാൻ കാരണം, ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു യാത്രക്കിടയിൽ റൂമിൽ താമസിക്കുന്ന സമയത്ത് അവിടെ കിബില അറിയാൻ വേണ്ടിയിട്ട് കിബില ഫൈൻഡർ നമ്മൾ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്ത് ചെയ്തു, ഒരു ജമീൽ എടുത്ത് പറഞ്ഞത് ജമീലുണ്ട് എന്ന് പറഞ്ഞെടുത്ത് വളരെ എളുപ്പത്തിൽ ജമീലത് നോക്കി കിബില കണ്ടുപിടിച്ച് ഞങ്ങൾ നിസ്കരിച്ചു. അപ്പോഴാണ് മനസ്സിൽ വന്നത് ഇതൊന്ന് പറയണമല്ലോ ആളുകളോടൊന്ന്. അതായത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒഴിവിട്ടുമ്പോൾ നമ്മൾ ജമീൽ അപ്ലിക്കേഷൻ, നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ജമീൽ, ആ ജമീലൊന്ന് എടുത്തിട്ട് നമ്മളൊന്ന് തുറക്കുക, ഓപ്പൺ ആക്കുക, അതിലെന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് മാത്രം ഒന്ന് നോക്കുക. ഒരു പക്ഷേ ഒരു ഇസ്ലാമികമായ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നുണ്ടല്ലോ, സാധ്യമാകുന്ന ഒന്നാണ് ശരിക്കും ജമീൽ. നിങ്ങൾ രാവിലെയും വൈകുന്നേരം ചെയ്യുന്ന അതുക്കാറുകൾ അതിൽ കിട്ടും. അപ്പോൾ നമ്മളതിൽ ഇങ്ങനെ ഓണാക്കി വെച്ചാൽ ഒന്ന് എത്ര പ്രാവശ്യം ചെയ്യണം, 100 പ്രാവശ്യം ചെയ്യണം ദിക്കർ, 3 പ്രാവശ്യം ചെയ്യണം ദിക്കർ, അത് ഏതെങ്കിലും ഒരു ക്രമം ഒക്കെ അതിനർത്ഥം എല്ലാം നമുക്കതിൻ്റെ ഓഡിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഒരു സമയം. അപ്പോൾ ജമീൽ ആപ്പ് ചുരുങ്ങിയതൊരു ദിവസം 2 നേരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓപ്പൺ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. അതേമാതിരി ദുറൂസുകൾ, നമുക്കൊരു വിഷയത്തെക്കുറിച്ച്, നിസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനാസയെക്കുറിച്ച് വിശദമായി കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കിതാബ് തൗഹീദ്, നമുക്ക് എന്താണോ നമുക്ക് പഠിക്കേണ്ടത് നിരന്തരമായൊരു ദർസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധ്യമാവും. പിന്നെ ഖുത്തുബകൾ, വിവിധ പള്ളികളിൽ നടക്കുന്ന ഖുത്തുബകൾ നമുക്ക് കിട്ടും. ടെക്സ്റ്റുകൾ, ധാരാളം പിന്നെ വായിക്കാൻ പറ്റുന്ന PDF ഫയലുകൾ നമുക്ക് അതിൽ കിട്ടും. വീഡിയോസ് ഉണ്ട്. അതേമാതിരി തന്നെ ഇപ്പോൾ പാട്ടുകൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും പാട്ടുകൾ കിട്ടും. അപ്പോൾ നമ്മളൊരു ഇസ്ലാമിക മനസ്സനുസരിച്ചിട്ട് നമുക്ക് എന്താണ്, എന്താണോ നമുക്ക് വേണ്ടത് അതെല്ലാം ഒന്നിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥ എത്രമാത്രം നമുക്കൊരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ അതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും അജ്ഞരാണ്. നമ്മുടെ മുന്നിലുള്ള പല സൗകര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയില്ല. അതാണല്ലോ, ചിലപ്പോൾ നമ്മൾ പിന്നെ ലിഫ്റ്റുള്ള കെട്ടിടത്തേക്ക് എന്ത് ചെയ്യാണ്, കോണി മുഖാന കയറുമല്ലോ. കയറി നമ്മൾ 4-5 ഫ്ലോറിന് മുകളിലെത്തി നിൽക്കുമ്പോൾ ഒരാളുണ്ടാവും ലിഫ്റ്റിൽ വന്ന് ഇറങ്ങണം, അയ്യോ ലിഫ്റ്റുള്ളത് അറിഞ്ഞില്ലല്ലോ എന്നാണ്. അത്രയും ഉയരമുള്ളൊരു കെട്ടിടത്തിന് ലിഫ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ലിഫ്റ്റ് അന്വേഷിച്ചില്ലല്ലോ നമ്മൾ. അല്ലേ, കഴിഞ്ഞൊരു പ്രാവശ്യം പിന്നെ എൻ്റെ ചെറിയൊരു കുട്ടി, വീട്ടിലൊരു ചെറിയ കുട്ടി പറഞ്ഞു, ഫോണിൻ്റെ സൈഡ് സ്വിച്ച് ഇങ്ങനെ എപ്പോഴും അത് ഓണാക്കാനും ഓഫാക്കാനും ഉപയോഗിച്ച് പറഞ്ഞു, വെറുതെ ആ ഫോണിലിങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾ ടച്ച് ചെയ്താൽ അത് ഓണാകും, 3 പ്രാവശ്യം ടച്ച് ചെയ്താൽ അത് ഓഫാകും ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ്, 3 പ്രാവശ്യം, അത് എല്ലാ ഫോണിലുണ്ടോ എന്ന് എനിക്കറിയില്ല, 3 പ്രാവശ്യം ടച്ച് ചെയ്തപ്പോൾ അത് ഓണായി, 3 പ്രാവശ്യം ടച്ച് ഓഫ് ആയി. അതുകൊണ്ട് ഇപ്പോൾ സൈഡ് സ്വിച്ച് ഉപയോഗിക്കേണ്ടി വരില്ല ഫുൾ. അത് ഈ ഫെസിലിറ്റീസ് നമുക്ക് അറിയില്ല, ഈ സൗകര്യങ്ങൾ നമുക്ക് അറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇപ്പോൾ റേഡിയോ ആണെങ്കിലും നമ്മുടെ ജമീൽ അപ്ലിക്കേഷൻ ആണെങ്കിലും, നമ്മൾ അതിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് അറിയാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരാൾ ദിക്ര ചെല്ലാൻ അതിനൊരു കടലാസോ ഏടോ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കും, കിബിലക്ക് നോക്കാൻ വേറൊരു അപ്ലിക്കേഷൻ ഉണ്ടാക്കും, ഖുറാനോത്ത് കേൾക്കാൻ വേറൊരു സംഭവം ഉണ്ടായിരിക്കും, ദർസുകൾ കേൾക്കാൻ വേറെ യൂട്യൂബ് ചാനൽ അവലംബിക്കുന്നതായിരിക്കും, ഖുത്ബ കേൾക്കാൻ വേറൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കയറുന്നുണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാറ്റിനുമുള്ളൊരു പരിഹാരമെന്ന നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ജമീൽ അപ്ലിക്കേഷൻ. നിങ്ങളതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് അതിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുദ്ദീൻ്റെ രംഗത്ത് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. അത് ഉപയോഗിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു സാഹചര്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: മാഷാ നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാനനായ ഹാരിസ് മൗലവി നമ്മളോട് സംസാരിച്ചത് ജമീൽ അപ്ലിക്കേഷനെ കുറിച്ചായിരുന്നു. അൽഹംദുലില്ലാഹ്,
0: വളരെ മനോഹരമായ ഒരു വിശദീകരണം തന്നെ ആ വിഷയത്തിൽ ജമീൽ ആപ്പിനെ കുറിച്ച് ബഹുമാനനായ ഹാരിസ് ബിൻ സലീം അവർ നൽകിയിട്ടുണ്ട്. ധാരാളം

0: പ്രോഗ്രാമുകൾ, ഒരുപാട് വാതിലുകൾ ഉള്ളതാണ് ഈ ഒരു.
1: ഇപ്പൊ നമ്മളന്ന് സലഫി മറ്റേ ആ പിന്നെ മഗ്‌രിബിനെ അവിടെ പള്ളിയിൽ ഇരുന്നപ്പോഴേ മറ്റേ നമ്മളെ പിന്നെ ഒരു സഹോദരൻ വന്നിട്ട് നമ്മളെ ടെസ്റ്റ് ചെയ്തല്ലോ, നിങ്ങളെ ജമീലെടുക്കെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ തിരിച്ചു ചോദിച്ചാൽ നിങ്ങളെ നമ്മളെ ടെസ്റ്റ് ചെയ്യണോ ചോദിച്ചില്ലേ. അപ്പം നമ്മൾ ജമീലെടുത്തപ്പോൾ അങ്ങനെ അത് അത്രയും അർത്ഥവത്തായി ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് അസ്മാഉൽ ഹുസ്നയാണ് ഇപ്പം അതിൽ പിന്നെ അദ്ദേഹം എടുത്ത് കാണിച്ചത്. അതിൻ്റെ ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പ്രാർത്ഥനകളുടെ വിഷയങ്ങളാണെങ്കിലും ഖിബ്ലയുടെ വിഷയങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഖുതുബകൾ, ഇപ്പോൾ ഒരു വലിയൊരു അത്ഭുതമാണ്. അതായത് വർഷങ്ങളോളം മുമ്പ് കഴിഞ്ഞു പോയ ഖുതുബകൾ അവിടെ ലഭ്യമാണ്. ഒരു വെള്ളിയാഴ്ചയിൽ ഒരു 19 ഖുതുബകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഖുതുബകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ പിന്നെ മസ്ജിദുകളിൽ നടന്ന പ്രഭാഷണങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു മധുരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അത്ഭുതം ഉണ്ടാക്കും. പിന്നെ മാത്രമല്ല ടെക്സ്റ്റ് മോഡായിട്ട് ഇപ്പോൾ ലേഖന രൂപത്തിൽ നമുക്കതിൽ പിന്നെ നീർവായന എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലഭ്യമാണ്. ഇനി ഇതൊക്കെ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷനും വരും, ഇനി അതൊക്കെ അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനും വരും. അതിൽ സോങ് ഉണ്ട്, നമ്മളിപ്പോൾ പിന്നെ ഈണം ചാനലിൽ വരുന്ന മിക്കവാറും പാട്ടുകളൊക്കെ അവിടെയും ലഭ്യമാണ്. ഇങ്ങനെ നമുക്ക് വായനക്കും അതേപോലെ തന്നെ കേൾവിക്കും കാഴ്ചക്കും ഉതകുന്ന തരത്തിലുള്ള ഇപ്പോൾ 3 വലിയ സ്രോതസ്സുകളാണല്ലോ അത്, കേൾവി, കാഴ്ച, അതേപോലെ തന്നെ പിന്നെ വായന. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് പിന്നെ വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള വലിയൊരു വഴി ഈ ഒരു ജമീൽ ആപ്പിലൂടെ ലഭ്യമാണ് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ ആളുകൾക്ക് ഇത് നമുക്ക് പിന്നെ കൈമാറ്റം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഒരു അറിവ് നമ്മുടെ മനസ്സിൽ ഉറച്ചു പോകുന്നത് പ്രിയപ്പെട്ടവരെ അത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ്. എത്രമാത്രം നമ്മളത് കൈമാറുന്നോ അത്രയും അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്.
0: തീർച്ചയായും.
1: അപ്പോൾ നമ്മൾ പിന്നെ എത്രയൊക്കെ മാത്രം അറിവ് നമ്മൾ സമ്പാദിക്കുന്നുവോ ആ അറിവ് സമ്പാദിക്കുന്ന അതേ ഊർജത്തിൽ അത് കൈമാറ്റം ചെയ്യപ്പെടാനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
0: നമ്മൾ ജമീൽ ആപ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും മുകളിലുള്ള 3 ടാബുകൾ, അത് ഒന്ന് ഫേവറൈറ്റ്സ്, പിന്നൊന്ന് ഹിസ്റ്ററി, പിന്നൊന്ന് ഷോർട്സ്, 3 ടാബുകൾ അവിടെ നമുക്ക് ലഭ്യമാണ്. അതിന് താഴെ ഇഷ്ടംപോലെ കാറ്റഗറീസുകൾ ബ്രൗസ് ചെയ്യാൻ, അസ്മാഉൽ ഹുസ്ന, മറുപടി, നോമ്പ്, കോൺഫറൻസുകൾ, ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനകൾ, ഖുറാന്, റേഡിയോ പരിപാടികൾ, സഹാബ, കിഡ്സ് ഗാലറി, അങ്ങനെ ഒരുപാട് വാതിലുകൾ, അസംഖ്യം വാതിലുകൾ അവിടെ ഉണ്ട്. ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ടൊരു പ്രധാന വാതിൽ തന്നെ അവിടെ ഉണ്ട്. അതിലൂടെ നമ്മൾ പ്രവേശിച്ച പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു സമയമാണ്. അവിടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, ക്ലാസ്സുകൾ, അവരുടെ ഡയറക്ഷൻസുകൾ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ അവിടെയുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും മുകളിലായി ഫേവറൈറ്റ്സ്, ഹിസ്റ്ററി, ഇത് രണ്ടും മുമ്പ് നമ്മളൊരു പ്രോഗ്രാം, ഈ ഒരു ഇതിനകത്ത് നമ്മളൊരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ആഡ് ടു ഫേവറൈറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് അത് ഫേവറൈറ്റ് എന്നുള്ള ഒരു ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും നമ്മൾ ഫേവറൈറ്റ് ആക്കി എടുത്ത സാധനങ്ങളെ, പ്രോഗ്രാമുകളെ, അതല്ലെങ്കിൽ വിഭവങ്ങളെ കാണാനും അത് കേൾക്കാനും അത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബ്രൗസ് ചെയ്യാനും കഴിയുമെന്നുള്ള ഒരു ഒരു സ്പെസിഫിക്കേഷൻ അതിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഹിസ്റ്ററി, പലപ്പോഴും എന്താണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ട അതല്ലെങ്കിൽ കേട്ട, വായിച്ച ടെക്സ്റ്റുകൾ, പ്രാർത്ഥനകൾ, പ്രോഗ്രാമുകൾ, ഇതൊക്കെ അവിടെ ഹിസ്റ്ററി എന്നുള്ള ഒരു ടാബിൽ ലിസ്റ്റ് ചെയ്തു വരും. ഇത് രണ്ടും നമുക്ക് മുമ്പ് കഴിഞ്ഞ ഏതെങ്കിലും കണ്ടത് ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് എടുക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ കഴിയാവുന്ന ഒരു സൗകര്യം, സ്പെസിഫിക്കേഷനുള്ള ധാരാളം അത്തരത്തിലുള്ള ഗുണഗണങ്ങൾ, വിഭവങ്ങളുള്ള ഒരു മഹത്തായ സംരംഭം തന്നെയാണ് ജമീൽ ആപ്ലിക്കേഷൻ നമ്മുടെയൊക്കെ ഫോണിൽ. ഇനിയും ജമീൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ ഒരു വസ്തുതയായിരിക്കും എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ.
1: നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. ജമീല പി കെ തൊട്ടിയൻപാറ, ഹാജറ റസാഖ് തലപ്പാറ, ആയിഷ മുഹമ്മദ് മുളവൂർ, ഷെറീന അത്താണിക്കൽ മൈമൂന പാലത്തിങ്ങൽ, അബ്ദുൽ ഖാദിർ ആയിഷ മൻസിൽ കിണവക്കൽ, ഷഹീർ വന്നേരി, ജമീല സലീം ഇടത്തനാട്ടുകര, അബ്ദുൽ ഗഫൂർ പൂങ്ങോടൻ കുളപ്പുറം, ജമീല വി കെ പൂനൂർ, സാജിദ സെലീന തോട്ടശ്ശേരിയറ, സഹദ് സാജിദ് ഇടത്തനാട്ടുകര, സെറീന ചമൽ താമരശ്ശേരി, സമീറ എം പി പുളിക്കൽ, സീനത്ത് പി ചാലിയം, ഉമ്മു കുൽസു ചിറമംഗലം, വഹീദ ഉമ്മർകുട്ടി കോട്ടക്കൽ, മുഹമ്മദ് കോയ ബേപ്പൂർ, ജമാൽ വി കെ ചെറുകോട്, ജമീല വി പി കാളികാവ്, ഷുഹൈബ എം വളപട്ടണം, സുഹൈബ എ സി അഴീക്കൽ, സഫിയ കെ തിരൂരങ്ങാടി, സക്കീന സത്താർ പരിയാരം, സലീമ ഉദുക്കുങ്ങൽ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മുഹമ്മദ് അസ്ലം കോർഫുക്കാൻ ഷാർജയിൽ നിന്ന് അദ്ദേഹം പറയുന്നു, ജമീലിൻ്റെ കൂടെ തുടക്കം മുതലുണ്ട്, പ്രാർത്ഥനകളും അസ്മാഉൽ ഹസനയും നേർപഥവും അങ്ങനെയെല്ലാം ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും മൊഴികാട്ടിയായി കഴിയും വിധം ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാറുമുണ്ട്. ലാസ്റ്റ് ഡയലോഗ് ക്വിസ് അറ്റൻഡ് ചെയ്തു അൽഹംദുലില്ലാഹ് എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്.
1: ചെക്കിലെ ആതിരമ്പുഴയിൽ നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഞാൻ ജമീൽ ആപ്പ് ഉപയോഗിക്കുന്ന ആളാണ്. കിബില നോക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. അവിടെ നിസ്കരിക്കാൻ നോക്കുമ്പോൾ കിബില കണ്ടുപിടിക്കാൻ ഇപ്പോൾ ജമീൽ ആപ്പ് ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. പുലരിവട്ടത്തിൽ പറഞ്ഞതെല്ലാം വളരെ ഉപകാരപ്രദമാണ് ഇൻഷാല്ലാ. എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് ഇൻഷാല്ലാ എന്ന ഒരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്.
0: ഹുസൈൻ, ഈ ഒരു സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ്, ഈ ഒരു സമയം നമ്മുടെ ലൈവ് ക്വിസിൻ്റെ സമയമാണ്. അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം പ്രേക്ഷകർക്ക് ലൈവ് ക്വിസിൻ്റെ നിയമാവലികളൊരു ആവർത്തി പറയാം. 3 തവണയാണ് നമ്മൾ ചോദ്യം ഉന്നയിക്കുക. 3 തവണയും ഉത്തരങ്ങളുടെ ഹിൻസുകൾ, അതിൻ്റെ കോഡ് ലെറ്ററുകൾ അടക്കമുള്ള ഉത്തരങ്ങൾ നമ്മൾ അറിയിക്കും. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിനു ശേഷം 25 സെക്കൻഡ് ബീപ് സൗണ്ട് ഉണ്ടാകും. ആ ബീപ് സൗണ്ട് തീരുന്നതിന് മുമ്പായിരിക്കണം നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. അതാണ് ഉത്തരം അയക്കാനുള്ള അവസാന സമയം. ആ സന്ദർഭത്തിൽ ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് ഇപ്രകാരമാണ്. നമ്മുടെ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റെഡി ആപ്ലിക്കേഷൻ തുറക്കുക, ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ പേരും സ്ഥലവും ഉൾപ്പെടുത്തുക. അതിൻ്റെ തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളിടത്ത് പ്രോസ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാമുകളിൽ ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്യുക. താഴെയുള്ള കമൻ്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ കോഡ് ലെറ്ററുകൾ എ ഓർ ബി ഓർ സി ഓർ ഡി എന്നിവ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുക. ഇതാണ് ക്വിസിൽ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ. ഇന്നത്തെ ചോദ്യം,
1: ഖുർആനിലെ സൂറത്തു ഖദർ എന്തിനെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്? ഓപ്ഷൻ എ സക്കാത്ത്, ഓപ്ഷൻ ബി ലൈലത്തുൽ ഖദർ, ഓപ്ഷൻ സി ഹജ്ജ്, ഓപ്ഷൻ ഡി നിസ്കാരം.
0: ചോദ്യം 2-ാമത് ആവർത്തിക്കുന്നു, ഖുർആനിലെ സൂറത്തുൽ ഖദർ എന്തിനെക്കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്? ഓപ്ഷനുകൾ എ സക്കാത്ത്, ബി ലൈലത്തുൽ ഖദർ, സി ഹജ്ജ്, ഡി നിസ്കാരം.
1: 3-ാം തവണയും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനം ആവർത്തിക്കുന്നു, ഖുർആനിലെ സൂറത്തുൽ ഖദർ എന്തിനെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്? ഓപ്ഷൻ എ സക്കാത്ത്, ഓപ്ഷൻ ബി ലൈലത്തുൽ ഖദർ, ഓപ്ഷൻ സി ഹജ്ജ്, ഓപ്ഷൻ ഡി നിസ്കാരം.
0: മാഷാഅല്ലാ, ഇന്നത്തെ ചോദ്യം എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പമാണ്. ഒരുപാട് ആളുകൾ എളുപ്പത്തിൽ ഉത്തരം അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലൂടെ നോക്കുമ്പോൾ ധാരാളം ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ നിന്ന് വിജയികളായ ആളുകളെ, അതിൽ 13 ആളുകളെ സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതുവരെയും ഉത്തരം പ്രഖ്യാപിക്കുന്നതുവരെയും നമുക്ക് കാത്തിരിക്കാം. സമയം അവസാനിച്ചിരിക്കുന്നു.

0: അതേപോലെ തന്നെ ഉമൈബ കല്ലടിക്കോട്, ഹന്ന മറിയം ചെറുകൂട്, അവർ ഓപ്ഷൻ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ സാജിദ, ഈസി ആയി ചോദ്യം. അബ്ദുൽ ഗഫൂർ പൂങ്കോടനും സമാനമായിട്ടുള്ള അഭിപ്രായം, വളരെ ലൈവ് ക്വിസ് വളരെ സിമ്പിളായിപ്പോയി എന്ന ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്. ആയിഷ മുഹമ്മദ് മുളവൂർ ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞത്, പീസ് റേഡിയോ കേട്ട് തഖ്വയോടെ ജീവിച്ച് ഈമാൻ കിട്ടി മരിച്ച് ജന്നാത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്.
1: ആമീൻ. നേരത്തെ നമ്മൾ പ്രതിപാദിച്ച ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട മോന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തിയതിൽ അള്ളാഹു ആ മോന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അനുഗ്രഹിക്കട്ടെ എന്ന നിലക്കുള്ള പ്രാർത്ഥനകളിൽ പങ്കുചേർന്നിട്ടുണ്ട്, ആമീൻ പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരും, അതേപോലെ തന്നെ ഖദീജ തൊടുപുഴയും ഷുഹൈബ് വളപട്ടണവും, അതുപോലെ തന്നെ സീനത്തു പാലക്കാടും ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞിട്ടുണ്ട്.
0: അജ്വ വജീഹ് കരിവാരക്കൊണ്ട്, ഉമ്മു കുൽസു കളിയാണ്ടമുക്ക് ജുമൈലത്ത്, സാജിദ കാലിക്കറ്റ് ഇവരെല്ലാവരും സലാം പറഞ്ഞു. സാജിദ കാലിക്കറ്റ് പറയുന്നത് ജമീൽ യൂസ്ഫുൾ ആപ്പ് കിബില വളരെ പ്രയോജനപ്രദം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഈ ജമീൽ ആപ്പിനെ പറ്റി സഫിയ തിരങ്ങാടി പറയുന്നത്, ജമീൽ ആപ്പ് വളരെ ഉപകാരമാണ്, അതൊരു വിദ്യാലയം പോലെയാണ്, എല്ലാം ഉൾക്കൊള്ളുന്നതാണ് അതിൽ എന്നാണ് അവർ.
0: ഇംതിയാസ് തിരുവമ്പാടി പറയുന്നത്, മാഷാ അല്ലാഹ് ഇന്ന് പരിചയപ്പെടുത്തിയ ആപ്പ് വളരെ ഉപകാരപ്രദവും അറിവിൻ്റെ നിറകുടവുമാണ് എന്നൊരു കമൻ്റ് നടത്തിയിട്ടത്. ആയിഷ തോട്ടശ്ശേരിയറ സലാം പറഞ്ഞിട്ടുണ്ട്. സൈനബ ചിറമനങ്ങാട് സലാം പറഞ്ഞിട്ടുണ്ട്. ആയിഷ കരുമ്പിൽ, സുഹറ നടുവന്നൂർ, കുട്ടി അഹമ്മദ് പേരശന്നൂർ ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സഫിയ എടപ്പാള് പറഞ്ഞിട്ടുള്ളത്, ജമീൽ ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്, നമുക്ക് ആവശ്യമായ എല്ലാം അവിടെ കിട്ടും. അൽഹംദുലില്ലാ, ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു തന്ന ഉസ്താദിനും പീസ് റേഡിയോയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലങ്ങൾ നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. ബഷീർ എം കെ പോത്താങ്കണ്ടം സലാം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം, മുഹമ്മദ് ഉസ്മാൻ നമ്മളെ ഉസ്മാൻ കേണോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പാലക്കാട് ജില്ലയിൽ നേർപ്പദം പ്രതിവാര ക്വിസ് എല്ലാ ആഴ്ചയിലും നടക്കുന്നു. പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ പാലക്കാട് ജില്ലക്കാരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിലൊരു ആഡിങ് കൂടിയും കൊടുക്കാം, ബാക്കിയുള്ള എല്ലാ ജില്ലക്കാരും നേർപ്പദം വായിക്കട്ടെ, അവരും ക്വിസ് നടത്തട്ടെ, അങ്ങനെയല്ലേ ഉസ്മാൻക്ക പറയണ്ടേ?
1: തീർച്ചയായും.
0: മുനീർ ചമ്മനാട്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു മെസ്സേജാണ്, ജമീലിനെ കുറിച്ചുള്ള അറിവ് മൗലവി പ്രദാനം ചെയ്തു എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. ഹന്നാ മറിയം ചെറുകൂട് ഓപ്ഷൻ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അജുവ വജീഹ് കരിവാരെ കൊണ്ട്, ഉമ്മു കുൽസു കളിയാട്ട നമുക്ക് ജുമൈലത്ത്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമുക്ക് നമ്മുടെ ഒരു അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. വൺ മിനിറ്റ് ടോക്കാണ്. മുസ്തഫ മദനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അമിതാഹ്ലാദങ്ങൾക്ക് വകയുണ്ടോ എന്ന വിഷയത്തോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെല്ലാവരും ഐഹിക ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും സുഖങ്ങളിലും ഓടി നടക്കുകയാണ്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമുക്കെങ്ങനെ മതിമറന്ന് സന്തോഷിക്കാൻ കഴിയും? നമ്മുടെ തൊട്ടുമുന്നിൽ പതിയിരിക്കുന്നത് മരണമെന്ന യാഥാർത്ഥ്യമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മണ്ണിൻ്റെയും ഇരുട്ടിൻ്റെയും ശിക്ഷകളുടെയും പുഴുക്കളുടെയും വീടായ ആറടി മണ്ണിലെ പള്ളിക്കാട്ടിലെ ഏകാന്തവാസമാണ്. അതിനുമപ്പുറത്ത് വൽക്കിയാമത്തും ഔഇദുന, നാളെ പാരത്രിക ലോകത്ത് ദൈവത്തിൻ്റെ കോടതിയിൽ നാം ഒരുമിച്ച് കൂട്ടപ്പെടും. അതുകൊണ്ട് ജീവിതത്തെ നന്മയിൽ കരുപ്പിടിപ്പിക്കുവാനും തിന്മയിൽ നിന്ന് വിലക്കുവാനും നാം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേർന്നത് മുസ്തഫ മദനിയാണ്. മുമ്പാടും 1860 ദിവസങ്ങളായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്നു തരുന്ന വൺ മിനിറ്റ് ടോക്ക് വിസ്ഡം സ്റ്റുഡൻസാണ് അത് തുടങ്ങി വെക്കുന്നത്. അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നതും വിസ്ഡം സ്റ്റുഡൻസാണ്. നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നൽകണമെന്ന് കൂടി സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്സിഡൻ്റ് പറ്റിയ ആ മോനെ പഠിച്ചവൻ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി തിരിച്ച് വരവ് നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് നൽകുന്നത്. ഇംതിയാസ് തിരുവമ്പാടി പറയുന്നത്, ഹസൻ അൻസാരി ഇന്നലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു എട്ട് പത്ത് ദിവസങ്ങളുടെ അനിശ്ചിതത്വത്തിന് ശേഷം അതൊരു ദീർഘമായ ദിവസമൊന്നുമല്ല. കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 16 ദിവസവും 18 ദിവസം വരെ എലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചതിനു ശേഷം 18 ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ചരിത്രമൊക്കെ കേരളത്തിൻ്റെ പൂർവ്വകാല ഉണ്ട്. അപ്പോൾ അതൊരു 5 വർഷത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു അവകാശം അതിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്തായിരുന്നാലും അതിലെ ഒരു അനിശ്ചിതത്വം നമ്മളെയൊക്കെ ഏറെ അലോസരപ്പെടുത്തിയിരുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അതിലൊരു ഖൈർ കൂടി ഉണ്ടാകാം ഇൻഷാഅല്ലാ. ഏതായിരുന്നാലും മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിയമസഭ പാർലമെന്ററി നേതാവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കേരളത്തിനും കേരളീയ പുരോഗതിക്കും ഡെവലപ്മെൻറ്റുകൾക്കും കേരളത്തിലെ സമൂഹത്തിനും ഗുണം ചെയ്യാൻ കഴിയാവുന്ന ഒരു ഒരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നൊരു പ്രാർത്ഥനയുമായിട്ടാണ് ഇംതിയാസ് തിരുവമ്പാടി വരുന്നത്. ഷാജിദ വല്ലപ്പുഴ സലാം അറിയിക്കുന്നുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചാത്തമുണ്ടയിൽ നിന്ന് ഫാത്തിമ സ്വാലിഹയും എടത്തനാട്ടുകരയിൽ നിന്ന് നസീമയും കയ്പമംഗലത്ത് നിന്ന് ഫാത്തിമ മുഹമ്മദും ചേക്കിലോട് നിന്ന് മൈമൂനയും എരഞ്ഞിമങ്ങാട് നിന്ന് സീനത്തും പൂനൂരിൽ നിന്ന് ജമീലയും പാലത്തിങ്ങിൽ നിന്ന് മെഹനാസ് ഗഫൂറും സലാം അറിയിക്കുന്നു.
0: മെഹനാസ് ഗഫൂർ വളരെ അല്ലേ കുറച്ച് കാലമായി നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് നമ്മളെ ലൈവില് ഇപ്പോൾ വരുന്നേ ഉള്ളൂ. എന്തായാലും പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു പിന്തുണയും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കൂടെ സഞ്ചരിക്കലുമാണ് നമ്മുടെ ഈ ഒരു സംവിധാനങ്ങളെയൊക്കെ കൂടെ നിർത്തുന്നത്. നമ്മൾ ഇൻഷാല്ലാ ഒരു അനുഭവ ചരിത്ര പാഠങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്.

0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ, ചരിത്രങ്ങൾ, അത് എല്ലാ കാലഘട്ടത്തിലും വിശ്വാസിക്ക് ഒരു ആവേശം നൽകുന്ന പാഠങ്ങളാണ്.
1: തീർച്ചയായും
0: ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പ്രതിസന്ധികളിലും നിലനിൽപ്പ് പോലും അപകടത്തിലായി
1: നിലനിൽപ്പ് പോലും
0: നിലനിൽപ്പ് പോലും അപകടത്തിലായി പോകുമാറ്, പിന്നെ
1: ധാരാളം ചരിത്രങ്ങൾ അപ്രകാരം നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തുടക്കത്തിലുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ രഹസ്യ പ്രബോധനവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരു പരസ്യ പ്രബോധനവും, അവിടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും നേരിട്ട മർദ്ദനങ്ങളും പീഡനങ്ങളും, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തുമ്പോണ്ടാകുന്ന പ്രതികരണങ്ങളും അവരുടെ ആ ഒരു ഉപദ്രവങ്ങളൊക്കെയാണ് കഴിഞ്ഞ അനുഭവ ചരിത്രങ്ങളിലൂടെ ലഭ്യമായിട്ടുള്ളത്.
0: അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്കിന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ വളരെ എതിർകക്ഷിയിലായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ഘട്ടത്തിലിപ്പോൾ പിന്നെ ആ എതിർകക്ഷികളായ ആളുകളെല്ലാം ഒരേ തരക്കാരല്ല. ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അബൂ സുഫിയാൻ, അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു, ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ എതിരാളികളായിരുന്നു. പക്ഷെ ആ എതിർപ്പ് എന്തായി? പിന്നീട് അത് ഇസ്ലാമിലേക്ക് അത് വഴിമാറി. എന്നാൽ പ്രവാചകനോട് കട്ടക്ക് നിൽക്കുന്ന, അങ്ങേയറ്റം ക്രൂരത മാത്രം സമ്മാനിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ആളാണ്, ഉദാഹരണം പറയണമെങ്കിൽ അബൂ ജഹൽ, അതേപോലെ തന്നെ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്. അപ്പം ഇന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് പറയുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നു.
1: ഈ വ്യക്തി
0: ആര്? ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഷാൾ ഉപയോഗിച്ചിട്ട് പ്രവാചകൻ്റെ കഴുത്തിലിട്ട് മുറുക്കി. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ആർക്കും എന്തു ചെയ്യാൻ പറ്റുന്നില്ല, തടയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ മഹാഭൂരിപക്ഷവും എന്താണ്, പിന്നെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരിത് കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അങ്ങേയറ്റം പ്രയാസപ്പെടുന്നുണ്ട്. പ്രയാസപ്പെടുക എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന സാഹചര്യത്തിലേക്ക് വരെ പ്രവാചകനെ വധിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വസ്തുത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ട് അതൊരു വിനോദോപാധിയായിട്ട് കാണുന്ന തരത്തിലേക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ മാറി. അങ്ങനെ ഒരു ഇത് കണ്ടു നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു അലിവ് തോന്നിയ ഒരാൾ വേഗം ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഈ വിവരം പറഞ്ഞു. അപ്പം ഈ വിവരം പറഞ്ഞ മാത്രയിൽ എന്തു ചെയ്യാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഓടി വരികയാണ്. ഓടി വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ തട്ടിമാറ്റാണ്, ഖുബത്ത് ബിൻ അബി മുഅയ്ത്തിൻ്റെ കൈകൾ തട്ടിമാറ്റാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, തൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുകയാണോ? അപ്പം അത് സമാനമായി ഖുർആൻ തന്നെ അത് പലയിടങ്ങളിലായിട്ട് ആവർത്തിച്ച ഒരു ആയത്താണ് പറഞ്ഞത്. എന്താ? തഖ്തുലൂന റജുലൻ ഐ യഖൂല റബ്ബി അല്ലാ, സൂറത്ത് ഗാഫിറിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അത് എവിടെ ചോദിക്കുന്നത് ചോദിച്ചാൽ, മൂസാ നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തിൽ ഈമാൻ മറച്ചു വെച്ച് ജീവിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഫിറഔൻ മൂസാ നബി അലൈഹിസ്സലാമയെ എതിരിടുന്ന സമയത്ത് ഈ വ്യക്തി വന്നിട്ട് തൻ്റെ ഈമാൻ വെളിപ്പെടുത്തുകയാണ്. ആ വ്യക്തിയാണ് ചോദിക്കുന്നത് എന്ത്, അതഖ്തുലൂന റജുലൻ അയ്യഖൂല
1: റബ്ബിയല്ലാഹ്,
0: എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ അയാളെ കൊന്നുകളയുകയാണോ എന്ന് ആര് ചോദിച്ചു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വ്യക്തിയോട് തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ആര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും ആ പ്രവാചകന് ഇത്തരണത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? കാലാവസാനം വരെ ഇത്തരണത്തിലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടും, നിസ്കാരം തടഞ്ഞു വെക്കപ്പെടും, പള്ളികൾ തടഞ്ഞു വെക്കപ്പെടും. അവിടങ്ങളിലൊക്കെയും ഇപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുടെ അധികവും നമുക്ക് കാണാൻ കഴിയുന്നത് മക്കാ കാലഘട്ടത്തിലാണ്. അപ്പോൾ മക്കാ കാലഘട്ടത്തിൽ അവിടെ ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. 13 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന മക്കയുടെ കാലഘട്ടത്തിൽ അങ്ങേയറ്റം പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. ആ പീഡനങ്ങളിൽ സ്ഥൈര്യത്തോടുകൂടി ഉറച്ചു നിൽക്കാൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഒട്ടുമിക്ക ചരിത്രങ്ങളും നമുക്ക് മക്കി സൂറകളിലാണ് കാണാൻ കഴിയുന്നത്.
1: തീർച്ചയായും.
0: അപ്പോൾ നമുക്ക് നൽകുന്ന ഒരു വലിയൊരു പാഠം എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഏത്? പ്രവാചകൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നിസ്കാരത്തെ തടയിട്ടു, ഒരു വേള പ്രവാചകനെ കൊലപ്പെടുത്താൻ വേണ്ടി വരെ അതുപയോഗം, അതിനാണല്ലോ ഉഖുബത്ത് ബിൻ അബി മുഅയ്ദ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി പുലർത്തേണ്ടുന്ന നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ബോധ്യപ്പെടുത്തലാണ് ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം നമുക്കറിയാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗങ്ങൾ, അതേപോലെ തന്നെ സഹിച്ച പീഡനങ്ങൾ, അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ വെറുപ്പുൽപാദകർ നടത്തിയിട്ടുള്ള പ്രചാരങ്ങൾ, അവിടങ്ങളിലൊക്കെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി അതിനെ നേരിട്ടുവെങ്കിൽ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പാഠമാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം, ലോകത്തിൻ്റെ നിരവധി നാടുകളിൽ ഇതിനേക്കാൾ മോശകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിലാണ് ഊന്നൽ നൽകേണ്ടത് എന്നുള്ള ഒരു ക്ലിയറായ ഒരു വളരെ വ്യക്തമായ ഒരു പിന്നെ സന്ദേശം ഇത്തരത്തിലുള്ള സീറകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.
1: ഒരുപാട് സീറകൾ, ചരിത്രങ്ങൾ ഇത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരെ നടന്ന ആക്രമണങ്ങൾ, അതും റബ്ബി അല്ലാഹ് യഖൂൽ റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണ്, അവനെ മാത്രമേ വിളിച്ച് ആരാധിക്കാവൂ എന്നത് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിലാൽ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലല്ല, നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു പ്രഖ്യാപനത്തിലൂടെ മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഒരു പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അവിടെയൊക്കെ അദ്ദേഹം അനുവർത്തിച്ച ഒരു ഉദാത്തമായ മാതൃക ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് പ്രചോദനം തന്നെയാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമസ്കാരം തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, പള്ളികൾ തടയപ്പെടും, ആരാധനകൾ തടയപ്പെടും, ദഅവാ പ്രവർത്തനങ്ങളിലേക്ക് തടയിടലുകൾ ഉണ്ടാകും. അവിടെയൊക്കെ ഏറ്റവും നല്ല ഗുണകാംക്ഷയോടുകൂടിയും അവിടെ ഇടപെടുവാനും അവിടെ ഏറ്റവും നല്ല ഒരു പ്രതികരണം രേഖപ്പെടുത്തുവാൻ നമുക്ക് കഴിയാം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്തമായ മാതൃകകൾ പിൻപറ്റി തന്നെയാണ്. വളരെ മനോഹരമായ ഒരു ചരിത്രം തന്നെയാണ് ഇന്നത്തെ അനുഭവത്തിലൂടെ നമ്മൾ കാതോർത്തത്. ബറക്കല്ലാഹു ഫീക്കും.
0: നൗഫൽ എസ് ചുങ്കം പാലക്കാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്, സമീൽ ആപ്പ് അറിവിൻ്റെ വലിയൊരു ശേഖരം തന്നെയാണ്. ദീനിൻ്റെ ഏത് കാര്യത്തിലുമുള്ള അറിവുകൾ ലഭിക്കാൻ സമീൽ ആപ്പ് ഒരു വഴികാട്ടിയാണ്. സമീൽ, പീസ് റേഡിയോ എന്നിവക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും റബ്ബ് എല്ലാ ഖൈറും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്.
1: ആമീൻ.
0: ജാസ്മിൻ ഉഷാദ്, മൈമൂന അലി സെയ്തുകുട്ടി ആലുവ, സാദിഖ് പാലക്കാഴി, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും
1: സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മൾ അടുത്തതായി കാതോർക്കുന്നത്.

0: 2356 എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് 2379 ദിവസമായി. ഇൻഷാല്ലാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കാനും ഷെയർ ചെയ്യാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: ധാരാളം പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ ശ്രോതാക്കളിലേക്ക് പ്രവേശിക്കാം. അതിന് മുമ്പ് മറ്റൊരു സ്ലോട്ട് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടാണ്. നമ്മുടെ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ധാരാളം പ്രോഗ്രാമുകൾ റേഡിയോയുടെ മെയിൻ ചാനലിലൂടെയും അതേപോലെ തന്നെ ഖുർആൻ ചാനലിലൂടെയും പ്രക്ഷേപണം ചെയ്യുന്ന ധാരാളം പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ലോട്ട് കൂടിയാണ് പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അൽ മുഅല്ലിം. എല്ലാ ദിവസവും രാവിലെ 7:20 മുഅല്ലിം, അൽ മുഅല്ലിം പ്രക്ഷേപണം ചെയ്യുന്നത്. പിന്നീട് 24 റിവൈൻഡ് ഓപ്ഷനിൽ നമുക്ക് ലഭ്യമാണ്. ഖലീഫ തുനജിയുടെ മധുരമാർന്ന ശബ്ദത്തിലുള്ള ഖുർആൻ പാരായണമാണ് ആ ഒരു അൽ മുഅല്ലിം എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം.

മഷാഅല്ലാ. അൽ മുഅല്ലിം എന്ന ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ ഇതുവരെയും സാക്ഷികളായത്. ഖലീഫ അത്തുനൈജിയുടെ മധുരമാർന്ന ശബ്ദത്തിലുള്ള ഖുർആൻ പാരായണവും പഠിപ്പിക്കലും ആണ് നമ്മൾ ശ്രവിച്ചത്. ഖുർആനിക വചനങ്ങൾ നമ്മൾ ഹൃദയസ്ഥമാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പാരായണ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ പഠിക്കുവാനും കഴിയാവുന്ന മനോഹരമായ ഒരു എപ്പിസോഡാണ് അൽ മുഅല്ലിം എന്ന എപ്പിസോഡ്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു മിനിറ്റുകളിൽ നമ്മൾ പരിചയപ്പെട്ടത് അൽ മുഅല്ലിം എന്ന പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും രാവിലെ 7:20 അൽ മുഅല്ലിം പ്രക്ഷേപണം ചെയ്യുന്നത്. പിന്നീട് 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും നമുക്ക് ലഭ്യവുമാണ്.

ധാരാളം അയക്കാറുമുണ്ട്, ചിലത് വായിക്കാറില്ല എന്നുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹം നടത്തുന്നത്. നമ്മൾ ലഭ്യമായ ഈ ഒരു പ്രതികരണങ്ങൾ വായിക്കാറുണ്ട്. അതിൽ തന്നെ ഒരുപാട് പ്രതികരണങ്ങൾ ചിലപ്പോൾ തുടരെ തുടരെ വരുമ്പോൾ ചിലതൊക്കെ സമയത്തിൻ്റെ ആ പര്യാപ്തത മൂലം നമുക്ക് വായിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം കുട്ടി സലാം അറിയിക്കുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മഷാ അല്ലാ, ഇന്നത്തെ ഈ ചരിത്രത്തിൽ താങ്കൾ പറഞ്ഞ കാര്യം വളരെ ഗുണപാഠമുള്ള വിഷയം തന്നെയാണ് എന്നാണ് അനുഭവ ചരിത്രം എന്ന സ്ലോട്ടിനെ പറ്റിയും അബ്ദുൽ

0: തന്നെ ധാരാളം ആളുകൾ പറയുന്നുണ്ട്. ഒന്നും കേൾക്കുന്നില്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, എല്ലാവർക്കും പ്രശ്നമുണ്ടോ, എന്തോ തകരാറുണ്ട്, പേസ് റെഡി ഒന്നും കേൾക്കുന്നില്ല, ഇടയ്ക്ക് പോയി. ടെക്നിക്കൽ ടീം ഇത്രയും പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ആളുകൾ ഒന്നും കേൾക്കുന്നില്ല, ലൈവ് ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്, കട്ടായി പോയി എന്ന ഒരു പ്രതികരണവുമായി ധാരാളം ആളുകൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
1: ശബ്ദവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ എന്താണ് ഒന്നും കേൾക്കുന്നില്ല, വല്ല പ്രശ്നവുമുണ്ടോ എന്ന ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്.
0: ഇൻഷാല്ലാ ചെറിയ എന്തോരം സാങ്കേതിക തകരാർ നേരിട്ടതാണ്, ഏതായിരുന്നാലും അത് ഉടനെ ശരിയാവുന്നതുമാണ് ഇൻഷാല്ലാ. അൽ മുഅല്ലിം എന്ന പ്രോഗ്രാമിനെ പറ്റി ഇംതിയാസ് തിരുവമ്പാടി അദ്ദേഹം പ്രതികരിക്കുന്നത്, ഞാൻ അൽ മുഅല്ലിമിന്റെ ശ്രോതാവാണ്. ഒരുപാട് കുട്ടികൾക്ക് ഖുറാൻ ജീവിതത്തിൽ നിയമങ്ങളും അക്ഷര സ്ഫുടതയോടുകൂടിയും പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോഗ്രാം കൂടിയാണ് അൽ മുഅല്ലിം മഷാല്ലാ എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്.
1: സക്കീന സത്താർ പിന്നെ സംസം ഹൗസ് ഇരട്ടി മധുരം എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂരിൽ നിന്ന്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, എല്ലാ ദിവസത്തെയും പോലെ ഇന്നും പുലരിവട്ടം അനുഭവം, വൺ മിനിറ്റ് ടോക്ക്, പിന്നെ ഖുർആൻ സ്റ്റാറ്റസ് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. പീസ് റേഡിയോ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, കേൾക്കുന്ന നമ്മളെല്ലാവർക്കും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കട്ടെ, ആമീൻ, ബാറക്കല്ലാഹു ഫീക്കും എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരിൽ നിന്ന്, മാഷാല്ലാ, ഇന്നത്തെ സീറയിൽ താങ്കൾ പറഞ്ഞ കാര്യം വളരെ ഗുണപാഠമുള്ള വിഷയം തന്നെ. ഇന്നത്തെ കാലത്ത് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള ത്യാഗത്തെപ്പറ്റി ഓർത്താൽ നമുക്ക് നല്ല ആശ്വാസമാണ് കിട്ടുക. ഇതുപോലെ കാര്യം പറഞ്ഞു തരുന്ന പീസ് റേഡിയോ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, ബാറക്കല്ലാഹു ഫീക്ക് എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇബ്രാഹിം കുട്ടി, വിമർശനങ്ങൾ മനസ്സിലാക്കി പ്രോഗ്രാം പിശകില്ലാതെ അവതരിപ്പിക്കുക എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അത് എന്താണ് എന്നത് വ്യക്തമല്ലാത്തതിനാൽ നമുക്കതിൽ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്നാണോ, നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ, എന്താണ് സംഭവം എന്നുള്ളത് ക്ലിയറാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഹുസൈൻ എൻ കെ വടക്കുംപാട്, ഞാൻ 2 കൊല്ലമായി സ്ഥിരമായി പുലരിവട്ടത്തിലെ ശ്രോതാവാണ്, പക്ഷേ ഫീഡ് ബാക്ക് പലതും ഞാൻ അയക്കുന്നത് വായിക്കാറില്ല എന്ന് പറയുന്നു അദ്ദേഹം. നമ്മളതാണ് വായിച്ചത്. ബഷേരി അബു തലശ്ശേരി സലാം പറഞ്ഞിട്ടുണ്ട്, വാലേക്കും അസ്സലാം വറഹ്മത്തുള്ള. നഫീസ പി എ താമരശ്ശേരി, മാഷാല്ലാ, നല്ലൊരു ചരിത്രമാണ് കേട്ടത്. ഇപ്പോൾ നമ്മുടെ ലോകത്ത് നടക്കുന്നത് ഇത് തന്നെയാണ്. മുസ്ലിം ആയതിൻ്റെ പേരിലാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ ക്രൂരതകളും ബുദ്ധിമുട്ടുകളും യുദ്ധങ്ങൾ വരെ എന്നൊരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്.
0: നമുക്ക് മറ്റൊരു മനോഹരമായ സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം.
1: തീർച്ചയായും.
0: സ്വരം, ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയെ എന്ന ഇരടികൾക്ക് ശബ്ദം നൽകുന്നു ബാദുഷ മഞ്ചേരി.

0: മാഷാഅല്ലാ, പ്രപഞ്ച സൃഷ്ടാവിനെ പറ്റിയുള്ള മനോഹരമായ ഏരടികൾക്ക് ശബ്ദം നൽകിയത് ബാദുഷാ മഞ്ചേരി. മനോഹരമായൊരു സ്ലോട്ടിലാണ് നമ്മൾ ഇതുവരെയും സ്വരം കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പരാതികൾ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഫസീല മുളവൂർ മാത്രമാണ് ലൈവ് കിട്ടുന്നില്ല എന്ന് പറയുന്നത്, ബാക്കിയുള്ളവരൊക്കെ ശരിയായി എന്നാണ് പറയുന്നത്. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ നമ്മുടെ റിവൈൻഡ് ഓപ്ഷനിൽ അത് ലഭ്യമാണ് എന്ന കാര്യം കൂടി ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. നമ്മളുടെ സ്വരവുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് ശ്രോതാക്കൾ കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. മാഷാഅല്ലാ, സ്വരം സൂപ്പർ. പടച്ചനാഥനോടുള്ള താണുകീണുള്ള പ്രാർത്ഥനയുടെ നല്ല അർത്ഥവത്തായ ഗാനം പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഷുഹൈബ എം വളപട്ടണം നടത്തിയിട്ടുള്ള മെസ്സേജ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ,
0: മഞ്ചേരിയുടെ സ്വരം സൂപ്പർ
1: എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്.
0: നേരത്തെ പരിയാരം സക്കീന സത്താർ ജംസം ഹൗസ്, അവര് ഇരട്ടി മധുരം എന്നത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊരു ആശങ്ക അസൻ അൻസാരി ഉന്നയിച്ചിരുന്നു. ആശങ്കക്ക് അവര് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇരട്ടി മധുരം എന്നത് മുഅല്ലിം അൽ മുഅല്ലിം എന്ന പരിപാടിയെ പറ്റിയാണെന്നാണ്. ബാർക്കല്ലാഹു.
1: നസീമ അഷ്റഫ് തിരുവേഗപ്പുറം, മാഷാഅല്ലാ, നല്ലൊരു പാട്ട്, ഒരുപാട് ഇഷ്ടമാണ് ഈ ഗാനം എന്നൊരു കമന്റ് അവർ നടത്തിയിട്ടുണ്ട്. ബുഷറ കെ എം പട്ടർക്കടവ്, ഇപ്പോൾ ഓക്കെ ആയി, കുറേ സമയം ഖുർആൻ പാരായണമായിരുന്നു 7 മണിവരെ, 7:10 ശേഷം ശരിയായി. ഷാദിയ, എൻ്റെ ഉമ്മ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന ഒരു കമന്റ്
0: നടത്തിയിട്ടുണ്ട്. സമാധാനവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: നമ്മളുടെ പിന്നെ ലൈവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് സീനത്ത് പാലക്കാട്, ഖൈറുന്നീസ ടെക്കിൽ, അബ്ദുൽ ഹമീദ് സി കെ, ജസീന വാഗയാട്, ഫാത്തിമ സി നസീർ ഈസ്റ്റ് കൂടൂർ, മൈമൂന കരുവാരക്കുണ്ട്, സക്കീന ഫൈസൽ പട്ടാമ്പി, സെഫിയ എടപ്പാൾ, ഇവരൊക്കെയും പറയുന്നത് ഇപ്പൊ ലൈവ് ക്ലിയർ ആയി എന്നുള്ള ഒരു കമന്റാണ് അവർ.
0: എത്ര പെട്ടെന്നാണല്ലേ പ്രതികരണങ്ങൾ. ലൈവുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു ചെറിയ സാങ്കേതിക തകരാറുണ്ടാകുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ അത് ഉണർത്തുന്നതും അത് പരിഹരിക്കപ്പെടുന്നതും ശേഷം അവരുടെ സന്തോഷം പങ്കുവെക്കുന്നതൊക്കെ എന്തൊരു മനോഹരമായ
1: മുഖ്യമന്ത്രി കസേര പോലെ അല്ലേ.
0: ശരി, നമുക്ക് നമ്മുടെ പീസ് റേഡിയോയുടെ അപ്ഡേറ്റ്സുകളിലേക്ക് പ്രവേശിക്കാം.
1: തീർച്ചയായും
0: ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ, ഫാമിലി ലൈവ് ടെലിക്കിസ് ഇനി മുതൽ പുതിയ രൂപത്തിൽ, ഇനി ആർക്കും കോൾ എടുക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ടി വരില്ല. പീസ് റേഡിയോ നിങ്ങളെ വിളിക്കും. ഫാമിലി ലൈവ് ടെലിക്കിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 90 20 840 840 9020 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.
1: നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840.
0: ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാകും. ആ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത് മുറക്ക് നിങ്ങളെ തിരിച്ച് പീസ് റേഡിയോ കോൾ ചെയ്യും. അങ്ങനെയായിരിക്കും ഇനി മുതൽ ഫാമിലി ലൈവ് ടെലിക്കിസ്. അതുപോലെ തന്നെ 516th മൊഡ്യൂൾ, അതിലെ 15th ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക്, 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16th മൊഡ്യൂൾ തിങ്കളാഴ്ച മുതലാണ് ആരംഭിച്ചത്. ദുൽജബ്ബാർ മദീനയുടെ നേതൃത്വത്തിൽ സൂറത്തുൽ ബഖറ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്. തഫ്സീർ പഠനത്തിന് പുതിയ മാനങ്ങൾ ലോകരാഷ്ട്രങ്ങളിലെ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച 500 പഠന കോഴ്സ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് പഠിതാവിലേക്ക് എത്തുന്നത്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് ഇന്ന് തന്നെ പുതിയ മൊഡ്യൂളിൽ എല്ലാവരും എൻറോൾ ചെയ്യുമല്ലോ. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. മുമ്പ് കഴിഞ്ഞുപോയ കോഴ്സുകളും ഇനിയും പഠിക്കാം. എല്ലാം കോഴ്സ് ഓപ്ഷൻ ലഭ്യമാണ്. കൂടുതൽ അറിയാൻ വിളിക്കുക 9747845845.
1: നമ്പർ ഒരിക്കൽ കൂടി 9747845845.
0: 9747845845.
1: ഇനി നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്.
0: ഇന്നത്തെ വഴിവിളക്ക് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. 2533 നമ്പറായി നമ്മൾ പുറത്തു വിട്ട ആ ഒരു പോസ്റ്റർ വഴിവിളക്ക്, അത് അതിന്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്, അമിതമോഹം ആപത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഇമാം ബുഖാരി മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഇന്നത്തെ വഴിവിളക്കിൻ്റെ ടെക്സ്റ്റ്. അതിപ്രകാരമാണ്, മനുഷ്യൻ വളരുന്നു, അവനോടൊപ്പം ആയുസ്സും സമ്പത്തിനോടുള്ള ആഗ്രഹവും വളരുന്നു. അതിമോഹം ആപത്താണ് എന്ന ടൈറ്റിലിൽ മനുഷ്യൻ്റെ വളർച്ചയോടൊപ്പം അവൻ്റെ സമ്പത്തും ആഗ്രഹങ്ങളും അതുപോലെ വളരുന്നുണ്ട് എന്നൊരു ടെക്സ്റ്റ്. അത്യാഗ്രഹവും അമിത പ്രതീക്ഷയും മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും. യാഥാർത്ഥ്യ ബോധമില്ലാതെ അത്യാഗ്രഹവും അതിമോഹവും വെച്ച് പുലർത്തുന്നവർക്ക് കടുത്ത നിരാശയും മോഹഭംഗവുമായിരിക്കും ഫലം എന്ന ഒരു മനോഹരമായ ഒരു ടെക്സ്റ്റും ആശയവും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ വഴിവിളക്ക്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകണം. ആഗ്രഹങ്ങൾ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. മക്കളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, ജോലിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഖൈറിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ. പക്ഷേ ആഗ്രഹങ്ങൾ അത് പൂണയപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില ആഗ്രഹങ്ങളൊക്കെ പൂണയപ്പെടാതെ പോവുകയും ചെയ്യും. വിശിഷ്യ അത്യാഗ്രഹങ്ങളായി വരുമ്പോൾ, ഇപ്പോൾ ആഗ്രഹങ്ങൾക്കപ്പുറം തനിക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് ഈ അത്യാഗ്രഹം എന്ന് പറയുക, അമിതമായ ആഗ്രഹം. ഇത് നമ്മുടെ ഓരോ വയസ്സ് കൂടുന്തോറും നമ്മുടെ ആഗ്രഹങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സമ്പത്തിനോടുള്ള ഒരു ആഗ്രഹം
1: അതിലേയും പിന്നെ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ പിന്നെ സാധാരണ പറയാറ് ചില ആളുകളെങ്കിലും പറയാറുണ്ട് എന്ത്, പ്രായമായി കഴിഞ്ഞിട്ട് നന്നാവാം, പ്രായമായി കഴിഞ്ഞിട്ട് നന്നാവാമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്.
0: അതൊരു അത്യാഗ്രഹമാണ്.
1: അല്ല, അവർക്കുള്ളൊരു മറുപടി ഉണ്ട് ഇതിൽ. അതായത് അതിന് കഴിയൂല എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ തിരക്കുകളൊക്കെ കഴിഞ്ഞു, ഇനി എന്താ, ഇനിയിപ്പോൾ ഓറൊന്നുമില്ല, അങ്ങനെ ഇനിയിപ്പോൾ ഇബാദത്തുകളൊക്കെ ചെയ്ത് പള്ളിയിൽ കയറി നിസ്കരിച്ച് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സജീവമായിട്ടൊരു മരണത്തെ പുൽകാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി ഉണ്ട് ഇതിൽ. ഏതാ, എങ്ങനെയാണ് മറുപടി വരിക? പ്രായമാകുന്തോറും ഒരു മനുഷ്യനെ രണ്ടു കാര്യങ്ങൾ, യഹ്റമു ഇബ്നു ആദം വയശിബു സ്നത്താനി, ഒരു മനുഷ്യൻ ഹറമിലേക്ക് ഹരിമിലേക്കാകുന്നു. ഹരിമെന്ന് പറഞ്ഞാൽ കെട്ടുള്ള, അവൻ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. പക്ഷെ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ രണ്ടു കാര്യങ്ങൾ അവനിൽ യൗവനം പ്രാപിക്കുകയാണ്. അതെന്താണ്? ഒന്ന് ദുനിയാവിനോടുള്ള താല്പര്യം, രണ്ട് മരണത്തോടുള്ള വെറുപ്പ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, പ്രായമാകുന്തോറും ഒരു മനുഷ്യനെ പിടികൂടുന്ന യൗവനം പ്രാപിച്ചു എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ യൗവനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നിലക്കും പുഷ്കലമായ ശരീരത്തോടുകൂടി, അതല്ലെങ്കിൽ ആരോഗ്യ ദൃഢഗാത്രമായ ഒരു ചെറുപ്പക്കാരനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ, പ്ലേ ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളക്കുന്ന ഒരു ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെ പ്രായമായ മനസ്സിൽ രണ്ടു കാര്യങ്ങൾ ചുറുചുറുക്കോടുകൂടി ഉണ്ടാകുന്ന പറഞ്ഞത്, അത് ഏതൊക്കെയാണ്? ഒന്ന് ദുനിയാവിനോടുള്ള താല്പര്യം, രണ്ട് മരണത്തോടുള്ള വെറുപ്പ്. അപ്പം ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? ഞാൻ പിന്നെ വയസ്സായിട്ട് നന്നാവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ആവട്ടെ, എന്തപ്പം തന്നെയൊക്കെ നന്നായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സിമ്പലാണല്ലോ വല്യമ്മ നിക്കാബും എല്ലാം ഇട്ടിട്ടുണ്ടാകും, പക്ഷേ ഒപ്പം നടക്കുന്ന മകൾ, പ്രായപൂർത്തി എത്തിയ മകളതൊന്നും ഉണ്ടാവില്ല. അപ്പം അത് വല്യമ്മയല്ലേ, ഇനിയിപ്പം എന്താ വല്യമ്മക്കുള്ളത്? പക്ഷെ വല്യമ്മക്കാണ് ഇനി ഉള്ളത്. എന്ത്, ഒരുപാട് ടാസ്കുകളെ മറികടന്നിട്ടേ നന്നാവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം പ്രായമാകുന്തോറും ദുനിയാവിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുന്നതിന് വെറുക്കാണ്. പിന്നെയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശ്രദ്ധിക്കുന്നത് ദുനിയാവിനോടുള്ള താല്പര്യം കൂടുന്നാണ്. അതായത് തൻ്റെ സമ്പത്തും തൻ്റെ മുതലും അതിൻ്റെ വർദ്ധനവിന് കൂടുതൽ ഒരു മനുഷ്യൻ സമയം വിനിയോഗിക്കുന്നത് എപ്പോഴാണ്? മരണത്തോടടുക്കുന്ന അല്ലേ, ഏകദേശം ഒരു 70 വയസ്സ് വരെയാണ് പരമാവധി പോയാൽ നമുക്ക് കിട്ടുക ഈ ദുനിയാവിൽ, അത്രയല്ലേ കിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ പോകുന്ന ആളുകളുണ്ട്, അതിൻ്റെ അപ്പുറം കടക്കുന്നവരും ഉണ്ട്.
0: ഒരു ബോണസാണ്.
1: ആ പരമാവധി ഒരു 70 വയസ്സ് വരെ. പക്ഷേ 70 അടുക്കുന്ന സമയം, 40 മുതൽ കടക്കുന്ന സമയത്ത് സഹാബത്ത് എന്ത് ചെയ്യുന്നു? സ്വന്തമായി മരണത്തിന് വേണ്ടി റെഡിയായിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ചെറുപ്പക്കാരെ മറികടക്കണം നമ്മളെ പ്രായം കൊണ്ട്. കഴിയുമോ നമുക്ക്? അത് കഴിയും. ഈമാനികമായ മനസ്സുള്ളവർക്ക്, അല്ലാത്തവർക്കത് സാധിക്കില്ല. അപ്പോൾ ഞാൻ നാളെ മുതൽ സുബീസ്കരിക്കാമെന്നല്ല, ഇന്നു മുതൽ സുബി നിസ്കരിക്കണം എന്ന ചിന്ത വന്നാൽ അന്നു മുതൽ നിസ്കരിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നന്നാവാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതുകയല്ല, അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ചതിക്കുഴികൾ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഹദീസുകളിലൂടെ കാണുന്നത്.
0: അത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് രണ്ടുതരം ആഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങളും അമിതാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങൾ. രണ്ട്, ആഖിറവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ. ഇപ്പോൾ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നിങ്ങൾ എന്താണ് ചോദിക്കുകയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ അൽ ഫിർദൗസുൽ അഅല, ഉന്നതമായ ഫിർദൗസ് തന്നെ ആഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ഏറ്റവും വലുത് ചോദിക്കണം എന്നാണ്, ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും വലുത് ആഗ്രഹിക്കണം എന്നാണ്, അമിതമായത് ആഗ്രഹിക്കണം എന്നാണ്. എവിടെ? ആഖിറവുമായി ബന്ധപ്പെട്ട്, സ്വർഗവുമായി ബന്ധപ്പെട്ട്, അള്ളാഹു നൽകുന്ന ആശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട്. എന്നാൽ ദുനിയാവിൽ ആഗ്രഹങ്ങൾ, അത് പലപ്പോഴും നേടിയെടുക്കാൻ പറ്റാത്തത് ആഗ്രഹിക്കുമ്പോൾ, അത് നേടിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശയും ആ പടച്ചവനെ പഴി പറയലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ നിഷേധത്തിലേക്ക് പോകുന്നത്.
1: പിന്നെ മാത്രമല്ല, ദുനിയാവിനെ അല്ല അങ്ങനെയാണല്ലോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ആർക്കാണത് പൂർത്തിയാക്കാൻ കഴിയുക? ഇന്നമായ ലോസിരി യൂസറ, എല്ലാവർക്കും എളുപ്പമല്ലല്ലോ. അത് ഇനിയിപ്പോൾ കാഫറാകട്ടെ മുഅ്മിനാകട്ടെ, എല്ലാവർക്കും ഈ ദുനിയാവ് അള്ളാഹു അങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. എല്ലാവർക്കും ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇതിങ്ങനെയാണ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് എത്താൻ കഴിയും? അത്യാഗ്രഹം എന്ന് പറയുന്നത്, അതായത് മോഹങ്ങളുടെ പിന്നാലെ പോവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി ഒരു ചതുരം വരച്ചു. ആ ചതുരത്തെ ചൂണ്ടിയിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബത്തെ ഇതാണ് ആയുസ്. എന്നിട്ട് ആ ചതുരത്തിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബത്തെ ഇതാണ് മനുഷ്യൻ്റെ പൂതികൾ, കൊതികൾ, ആഗ്രഹങ്ങൾ. നമ്മുടെ ആയുസ്സിനെയും മറികടന്നു നിൽക്കുന്ന ആഗ്രഹങ്ങളുടെ ഉടമയാണ് ആര്? മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനായ വ്യക്തി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ ചെയ്യുക, നാളെയും ദുനിയാവുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ചെയ്യുക. എന്നാൽ പ്രഭാതമായാൽ പ്രദോഷത്തെ നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ, പ്രദോഷമായി കഴിഞ്ഞാൽ ഇനി നാളെ എനിക്കൊരു പ്രഭാതമുണ്ട് എന്നും പ്രതീക്ഷിച്ചുകൂടാ. നന്മയുടെ വിഷയത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് അത് ഉണ്ടാവേണ്ടത്. എന്നാലോ ദുനിയാവിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കാലം ജീവിക്കുന്നവനെ പോലെ പ്രവർത്തനങ്ങൾ ചെയ്യുക. ആഖിറത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴോ, ഇന്നതിൻ്റെ അവസാനത്തെ നിസ്കാരമാണ്, അവസാനത്തെ കേൾവിയാണ്, അവസാനത്തെ ദിക്കറാണ്, അവസാനത്തെ സ്വലയാണ് എന്ന ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്താൽ മനോഹരമായ ജീവിതത്തിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. കിടപ്പ് രോഗികൾക്ക് വരെ അപ്പോൾ അതിൽ സ്പേസ് ഉണ്ട്. രോഗം കൊണ്ട് അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് വരെ അതിൽ സ്പേസ് ഉണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് വരെ ഈ ഒരു ചിന്തയിൽ സ്പേസ് ഉണ്ട്. തന്നെ കൊണ്ടാവുന്ന വിധം, അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ എന്ന് പറഞ്ഞതുപോലെ, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അപ്പോൾ നമുക്ക് അമലുകൾ ചെയ്ത് റബ്ബിങ്കിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന ഒരു മനോഹരമായ ഒരു വഴിവിളക്കാണ് ഇന്ന് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. ജമീല വി കെ പൂനൂര് പറഞ്ഞിട്ടുള്ളത്, പരിപാടി മിസ്സായി പോയി കേട്ടില്ല എന്നാണ്. ഒരിക്കലും മിസ്സായി പോവില്ല,
0: റിവൈൻഡ്
1: ഓപ്ഷനിൽ നമുക്കത് ലഭ്യമാണ്.
0: ഉമ്മയുടെ അസുഖം ഇത്രയും പെട്ടെന്ന്,
1: ഒരുപാട് ആളുകൾ ആ ഉമ്മയുടെ അസുഖം ഭേദമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച പിന്നെ ആളുകളുണ്ട്. നസീമ അഷ്റഫ് തിരുവേഗപ്പുറം, മാഷാല്ല ഫാമിലി ടെലികിസിൽ സ്ഥിരം പ്രേക്ഷകരാണ് ഞങ്ങൾ എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസീല അനസ് മുളവൂർ, നമ്മുടെ ലൈവ് അത് ക്ലിയർ ആയതിൻ്റെ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. മനാഫ് കെ വി പാലക്കാഴിയും പിന്നെ ആ ഒരു സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാത്തിമ സിദ്ദി അഴീക്കൽ ഉമ്മയുടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നിട്ടുണ്ട്. സ്വരവുമായി ബന്ധപ്പെട്ട് മനോഹരമായി എന്ന് ഹൈറുന്നീസ അഷ്റഫും സഫി അടപ്പാഴും സുഹൈബ വളപട്ടണവുമൊക്കെ പിന്നെ കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി നമ്മൾ അടുത്ത ഒരു ചിന്ത സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണ് നമ്മുടെ ചിന്ത?
0: ഇന്നത്തെ ചിന്ത പീസ് റേഡിയോക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക് പകർന്നു നൽകാനുള്ള ഇന്നത്തെ ഒരു ചിന്ത അഞ്ചു കാര്യങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ മരുന്ന്, എന്ന പേരിൽ അറിയപ്പെടുന്നു. അഞ്ചു കാര്യങ്ങളാണ് കൽബിനുള്ള ദവാ, മരുന്നുകൾ. അതിലൊന്ന് ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുർ, ഖുർആനിനെ അതിൻ്റെ ആശയസ്ഫുടതയോടുകൂടി അതിൻ്റെ അതിലുള്ള ആശയം മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക. രണ്ട്, ഖലാഉൽ ബത്വൻ, വയറ് കാലിയാക്കിയിടുക,
1: മിതമായ
0: ഭക്ഷണം. മൂന്ന്, ഖിയാമുല്ലൈൽ, രാത്രി നമസ്കാരം. നാല്, അത്തദറുഉ ഇൻദ സഹുർ, പ്രഭാത സമയത്ത്, പ്രത്യേകിച്ച് സഹുറിന്റെ സമയം, അത്താഴ സമയം, രാത്രിയുടെ അന്ത്യയാമങ്ങളുടെ ആ സമയം, സുബഹയോട്
1: അടുത്ത
0: സമയം, സുബഹയ്ക്ക് മുമ്പുള്ള അടുത്ത സമയം. അവിടെ അത്തദറുഉ വിനയാന്വിതനായി ദിക്റുകളിലും ദുആകളിലും പ്രാർത്ഥനകളിലും മുഴുകിയിരിക്കൽ. അഞ്ച്, മുജാലിസത്തു സ്വാലിഹീൻ, സദ്വൃത്തരായ ആളുകളോടുള്ള സഹവാസം. അങ്ങനെ ഒരു അഞ്ച് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് മരുന്ന് നൽകുന്നത്. ശരീരത്തിൻ്റെ മരുന്നുകൾ പലപ്പോഴും പലയിടത്തും ലഭ്യമാണ്, പക്ഷെ ഹൃദയത്തിന് നൽകപ്പെടുന്ന മരുന്നുകൾ ഈ അഞ്ചെണ്ണമാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഖുർആൻ പഠിക്കുക, പ്രാവർത്തികമാക്കുക, മിതമായ ഭക്ഷണം കഴിക്കുക, രാത്രി നമസ്കരിക്കുക, അത്താഴ സമയത്ത് വിനയാന്വിതരാവുക, സദ്വൃത്തരുമായി ചങ്ങാത്തം കൂടുക.
1: മാഷാ അല്ലാ, വളരെ മനോഹരമായ ഒരു ചിന്തയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമ്മുടെ പ്രവൃത്തിപഥത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: മാഷാ
1: നമ്മുടെ വഴിവിളക്കുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾ പറഞ്ഞ കമൻറ്റുകളിലേക്ക് പ്രവേശിക്കുകയാണ്. മാഷാ അല്ലാഹ്, താങ്കൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. പ്രായം കൂടുമ്പോൾ ആഗ്രഹങ്ങൾ കൂടും. കഴിഞ്ഞതിനെപ്പറ്റിയുള്ള നിരാശയും ഇതിനെ മറികടക്കാൻ തഖ്വയിലധിഷ്ഠിതമായ പ്രവർത്തനങ്ങളും കൊണ്ടേ സാധിക്കൂ എന്ന രൂപത്തിലുള്ളൊരു മെസ്സേജാണ് അബ്ദുൽ ഹമീദ് സി കഴിയൂർ നടത്തിയിട്ടുള്ളത്. ദുനിയാവിനെ അള്ളാഹു വില കൽപ്പിക്കുകയാണെങ്കിൽ കാഫിറിന് ഒരു മുറുക്ക് വെള്ളം പോലും കൊടുക്കുകയില്ല എന്നാണ് സഫിയ കെ വി കെ പത്തപ്പിരിയം പറഞ്ഞിട്ടുള്ളത്. ജമീല വി കെ പുനൂർ, അത്യാഗ്രഹം ആപത്താണല്ലോ എന്ന ഒരു കമന്റ് നടത്തിയിട്ടുണ്ട്.
0: ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമായിട്ടുണ്ട് ഹസൻ അൻസാരി.
1: മാഷാല്ലാ,
0: ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു?
1: ഖുർആനിലെ സൂറത്തുൽ ഖദർ എന്തിനെ കുറിച്ചാണ് പ്രധാനമായും പറയുന്നത് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ സകാത്ത്, ഓപ്ഷൻ ബി ലൈലത്തുൽ ഖദർ, ഓപ്ഷൻ സി ഹജ്ജ്, ഓപ്ഷൻ സി നിസ്കാരം. അതിൽ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, അഥവാ ലൈലത്തുൽ ഖദർ എന്നതാണ് ഇന്നത്തെ ശരിയുത്തരം.
0: ഇന്നത്തെ വിജയികളിൽ 13 പേരെയും കൂടി നമുക്ക് വായിക്കാവുന്നതാണ്. ജമീല പി കെ തൊട്ടിയമ്പാറ, സഹീർ വന്നേരി,
1: ഷാഹിന ജാസ്മിൻ നൌഷാദ്, മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം, വഹീദ ജുമൈലത്ത് ലുബ്ന, ഹാജറ കടമ്പഴിപ്പുറം, റഹ്മാബി കീഴിശ്ശേരി, സയ്ദ മേലാറ്റൂർ, ബുഷ്ര കെ മുറയൂർ, ഹംദാൻ ചൂരക്കോട്.
0: മാഷാ അല്ലാഹ്, പുതിയ പുതിയ പേരുകൾ ഇന്ന് ഇന്നത്തെ ലൈവിൽ, ഇന്നത്തെ ലൈവ് ക്വിസിന്റെ ഉത്തരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കടമ്പഴിപ്പുറത്തുകാരനായ
1: മുഹമ്മദ് ഉസ്മാൻ അല്ലേ, മൂപ്പർ ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടു, രണ്ട് റിവൈൻഡുകളിൽ കടന്നു വന്നു, അതേപോലെ തന്നെ മൂന്നാമത് മൂപ്പർ കപ്പടിച്ചിട്ടാണ് പോയത്.
0: മാഷാ അല്ലാഹ്, ഇപ്പൊ ഇന്നത്തെ കപ്പടിച്ച 13 പേരെ ഒന്നുകൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ആ കപ്പടിക്കാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള ടാബിലേക്ക് ശ്രദ്ധിച്ചത്.
1: അതെന്താ?
0: ഇപ്പൊ സിസ്റ്റം തെരഞ്ഞെടുത്ത 13 പേർ വിന്നേഴ്സ് എന്നുള്ളതിന്റെ അടുത്തൊരു കപ്പിന്റെ ചിത്രമുണ്ട്, ഒരു ട്രോഫിയുടെ ചിത്രമുണ്ട്. നമ്മുടെ ടൈമിൽ ശ്രദ്ധിച്ചോ ഹസൻ അൻസാരി? യെസ്. അപ്പൊ കപ്പടിച്ചവർ ഹംദാൻ ചുരക്കോട്, ബുഷറ കെ മുറയൂർ, സയ്ദ മേലാറ്റൂർ, റഹ്മാബി കവിശ്ശേരി, ഹാജറ കടമ്പഴിപ്പുറം അല്ലേ?
1: അതെ.
0: അല്ല,
1: അതെ,
0: അല്ല,
1: അതെ,
0: കടമ്പഴി പുറമ്പ്,
1: പുറമ്പ് പറയില്ല,
0: ശരി, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹജറ കടമ്പഴിപ്പുറം, ലുബ്ന പി, ജുമൈലത്ത്, വഹീദ, മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം, ജാസ്മിൻ നൌഷാദ്, ഷാഹിന, സഹീർ വന്നേരി, ജമീല പി കെ തൊട്ടിയൻ പാറ. ഇൻഷാല്ലാ, നിർബന്ധമായും മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം പ്രതികരണത്തിൽ വരേണ്ട സമയമായിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും.
0: ഏതായിരുന്നാലും
1: വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. സിസ്റ്റം തെരഞ്ഞെടുത്ത 13 പേരെയാണ് നമ്മളിവിടെ വായിച്ചത്. അതല്ലാത്ത ഒരുപാട് ആളുകൾ വിജയികളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് എല്ലാവർക്കും പിന്നെ നമ്മൾ സീനത്ത് പാലക്കാടിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ്. അസ്സലാമു അലൈക്കും. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതും നമ്മൾ കടമെടുത്തിട്ട് പറയുകയാണ്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതേപോലെ തന്നെ പിന്നെ ധാരാളം ആളുകൾ നമ്മളുടെ കൂടെയുണ്ട്. ഉത്തരം ശരിയാണ്, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പല ശ്രോതാക്കളും കമൻ്റ് ചെയ്തിട്ടുണ്ട്. ഹൈറുനിസ് ആശ്രവ് പടിഞ്ഞാറത്തറ, അബ്ദുൽ ഹമീദ് സി കെ, സാഹിറ ചെറുവണ്ണൂർ, ഫറൂഖ്, അവരൊരു പരിഭവം. സിസ്റ്റം തീരെ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള, ഇൻഷാല്ലാ കാത്തിരിക്കുക, നമ്മൾക്ക് അത് ഉടനെ തന്നെ പിന്നെ പരിഗണിക്കാമെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ പിന്നെ അമീർ ടി എടത്തനാട്ടുകര പറഞ്ഞിട്ടുള്ളത്, പിന്നെ പ്രായമാകുന്തോറും പിന്നെ മനുഷ്യൻ്റെ ഭൗതികമായ ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത ഇസ്ലാമിക പ്രമാണങ്ങൾ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ശാരീരികമായി മനുഷ്യൻ ക്ഷയിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ദുനിയാവിനോടുള്ള അനുരാഗവും ദീർഘകാലം ജീവിച്ചിരിക്കണമെന്ന മോഹവും നശിക്കുന്നില്ലെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആദമിൻ്റെ പുത്രൻ മൃതനാകുമ്പോഴും അവനിൽ രണ്ട് കാര്യങ്ങൾ യൗവനയുക്തമായി നിലനിൽക്കും, ജീവിതത്തോടുള്ള കൊതിയും സമ്പത്തിനോടുള്ള ആർത്തിയും എന്ന പ്രവാചക വചനം ഈ മനഃശാസ്ത്രപരമായ സത്യത്തെയാണ് അടയാളപ്പെടുത്തുന്ന ദീർഘമായ ഒരു മെസ്സേജാണ് അമീർ എടത്തനാട്ടുകര നടത്തിയിട്ടുള്ള. മനാഫ് കെ വി പാലക്കാഴി എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ സെയ്ദാലി വട്ടത്തൂരിൽ നിന്ന് നമ്മുടെ കൂടെ അദ്ദേഹം ഉണ്ട് എന്നുള്ള ഒരു സന്തോഷം അദ്ദേഹം ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ പിന്നെ
0: നമുക്ക് അടുത്ത ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു.
1: അതെ,
0: ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ സ്ത്രീകൾ വെള്ളിയാഴ്ചകളിൽ സുന്നത്തായ കുളി നിർവഹിക്കുന്നതിൻ്റെ വിധി എന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നത് ഹംസ മദീനി.
2: വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ കൂടി സുന്നത്തായ കുളി നിർവഹിക്കേണ്ടതുണ്ടോ, പ്രതിഫലം ലഭിക്കുമോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
3: ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ സുന്നത്താണല്ലോ, ചില പണ്ഡിതന്മാരൊക്കെ ഫറളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നോക്കിയാൽ അത് ഫറളാണ് എന്ന നിലക്ക് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. കുളിക്കാൻ വേണ്ടി കൽപ്പിച്ച ഹദീസുകൾ കാണാൻ കഴിയും. അതുകൊണ്ട് കുളിക്കാൻ കഴിയുന്നവരൊക്കെ വെള്ളിയാഴ്ച ദിവസം കുളിക്കണം, പള്ളിയിൽ പോകണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പുരുഷനായാലും സ്ത്രീയായാലും അതേപോലെ തന്നെ നമസ്കാരം നിർവഹിക്കേണ്ടുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യണമെന്നതാണ്. എന്നാൽ രോഗികൾ, അതേപോലെ തന്നെ സ്ത്രീകൾ, ഇവർക്കൊക്കെ ജുമുഅയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അനുവാദമുണ്ട്. രോഗം പ്രയാസപ്പെടുത്തുന്ന ആളുകൾ, അതേപോലെ തന്നെ വീട്ടിൽ പ്രയാസങ്ങളുള്ള സ്ത്രീകൾ, ഇവർക്കൊക്കെ ജുമുഅയിൽ നിന്ന് വിട്ടു നിൽക്കൽ അനുവദനീയമാണ്. അതിനർത്ഥം അവർ ജുമുഅ ഒഴിവാക്കണമെന്നല്ല, അവർ ജുമുഅക്ക് വരിക തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ജുമുഅ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കുളിച്ച് ഒരുങ്ങി പുറപ്പെടുക എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീക്കുമൊക്കെ സുന്നത്താണ്. എന്നാൽ നേരത്തെ തന്നെ ജുമുഅക്ക് പോകാൻ സാധ്യമല്ല, കഴിയില്ല, രോഗം പ്രയാസപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ സ്ത്രീ എന്ന നിലയ്ക്ക് വീട്ടിൽ പ്രയാസങ്ങളുള്ളതുകൊണ്ട് എന്ന് ബോധ്യമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള കുളി അത് സുന്നത്തില്ല, അതിന് പ്രത്യേക പുണ്യവുമില്ല, അത് പള്ളിയിൽ പോകുന്നവർക്കാണ് ആ കുളിയുടെ സുന്നത്തുള്ളത്, ആ കുളിയുടെ പുണ്യമുള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പള്ളിയിൽ പോകുന്ന ആളുകളാണ് കുളിക്കേണ്ടത്, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ അവർക്ക് സുന്നത്ത് തന്നെയാണ്. എന്നാൽ പള്ളിയിൽ പോകുന്നില്ല എങ്കിൽ അവർക്ക് പ്രത്യേകമായ ഒരു ബാധ്യത ആ വിഷയത്തിലില്ല, അതിന് പ്രത്യേകമായൊരു പുണ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വല്ലാഹു അഅലം.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഹംസ മദീനയുടെ ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന പ്രോഗ്രാമിൽ നടന്ന ചോദ്യോത്തര സെഷനാണ്. ചോദ്യം ഇതായിരുന്നു, വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത സ്ത്രീകൾക്ക് കുളി നിർബന്ധമോ എന്ന ചോദ്യത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
0: അലിജാബയുടെ ഒരു ഒരു അംശം ഒരു ഭാഗമാണ് നമ്മൾ ഇതുവരെ ശ്രവിച്ചത്. ഹിജാബ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 ലഭ്യമാണ്. ഈ നമസ്കാരം ഈ പള്ളി സ്ത്രീകളുടെ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് വളരെ അധികം ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്ന ഒരു വിഷയം കൂടിയാണ് സ്ത്രീ പള്ളി പ്രവേശനം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹദീസുകളായി നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്ത്രീ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ഫലയംനഅഹ, നിങ്ങൾ അവരെ തടയരുത്. അള്ളാഹുവിന്റെ പള്ളിയെ തൊട്ട് ആളുകളെ തടയുന്നവരെക്കാൾ ഏറ്റവും വലിയ അക്രമി വേറെ ആരുണ്ടെന്നാണ്. അപ്പൊ അതേ പ്രയോഗമാണ്, അതേ വാചകമാണ്, അതേ ലഫ്ളാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിക്കുന്നത്. തടയ, സ്ത്രീകൾ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ തടയാൻ പാടില്ല, അവർക്ക് നിർബന്ധമല്ല, അവർ വീട്ടിൽ വെച്ച് നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു സഹാബ വനിതകൾ, സുബഹ് മുതൽ ഇശ വരെയുള്ള എല്ലാ ജുമാ ജമാഅത്തുകളിലും അവർ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഉമ്മു ഹിഷാം ബിൻതു ഹാരിസ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, എല്ലാ വെള്ളിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് മിമ്പറിൽ മേൽ നിന്ന് അദ്ദേഹം സൂറത്തു ഖാഫ് പാരായണം ചെയ്ത് കേട്ടിട്ടാണ് ഞാനത് ഹിഫലാക്കിയത് എന്ന് പറയണം. അപ്പം അത് കേൾക്കാൻ, ആ ഖുതുബ ശ്രവിക്കാൻ വേണ്ടി അവരന്ന് പള്ളിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹദീസൊക്കെ നമ്മെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സുബഹി ജമാഅത്തുമായി ബന്ധപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, لقد كان رسول الله صلى الله عليه وسلم يصلي الفجر فيشهد معه نساء من المؤمنات متلفعات بمروطهن ثم يرجعن الى بيوتهن. راوي സുബ്ഹിക്ക് ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ എത്തുമ്പോൾ അവിടെ തങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ മൂടുപടങ്ങൾ അണിഞ്ഞ് പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്ത മുഅ്മിനാത്തുകളായ സഹോദരിമാർ സ്വഹാബ വനിതകൾ അന്നവിടെ പള്ളിയിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട്, ഇപ്പോ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമത്തിന് വേണ്ടി കൈകെട്ടാൻ നിൽക്കുമ്പോൾ, കൈകെട്ടി ദീർഘമായി ഓതുന്നതിനിടക്ക് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ ഓത്ത് പാരായണം എന്ത് ചെയ്യും, ചുരുക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആ കുട്ടികളുടെ കൂടെയുള്ള ഉമ്മമാർക്കത് പ്രയാസമാകാതിരിക്കാൻ. അപ്പോൾ അവിടെയൊക്കെ ഹദീസുകളിൽ അങ്ങനെ നൂറുകണക്കിന് ഹദീസുകൾ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബ വനിതകളടക്കമുള്ള സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നും, ആ സ്ത്രീകൾ വെള്ളിയാഴ്ച പോകുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച സുന്നത്തായ കുളി നിർവഹിക്കുന്നതിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട സംശയത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ ഇതുവരെയും ഹംസ മദീനയിൽ നിന്ന് കാതോർത്തത്.
1: മാത്രമല്ല, നമ്മുടെ മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം വീണ്ടും വന്നിട്ടുണ്ട്. നേർപ്പദം എല്ലാവരും വായിക്കണം. പാലക്കാട് ജില്ലാ ഗ്രൂപ്പിൽ മാത്രമേ ഇപ്പോൾ കിസ് വരുന്നുള്ളൂ. എത്രയും വേഗം കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാ അള്ളാ എന്നൊരു കമൻ്റാണ് വിജയിയായിട്ടുള്ള, ഇന്നത്തെ കിസിൽ വിജയിയായിട്ടുള്ള മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സൗജ പാലക്കാട്, പിന്നെ ഉമ്മു കുൽസു ചിറമംഗലം, ആയിഷ കരുമ്പിൽ, ജമീല വി കെ പൂനൂർ, ഇവരെല്ലാവരും കിസുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ സെൽഫി ഇവിടെ വളരെ പിന്നെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പിന്നെ 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ചിന്തയിൽ ഉൾപ്പെടുത്തിയത്. അതായത് നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട് രോഗങ്ങൾ വരുമ്പോൾ, അത് ഭേദപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് മരുന്ന് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ പിന്നെ ബിഷഗ്രന്മാരെ ഡോക്ടർമാരെ സമീപിക്കും, എന്നിട്ട് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പറയും, അതുമൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ പറയും. അപ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും, ഡോക്ടർ അതിനുള്ള മരുന്ന് കുറിച്ചു തരും. ഇതുപോലെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, അവർ ഈ പിന്നെ മനസ്സിനുള്ള, അതായത് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് മരുന്ന് നമുക്ക് കുറിച്ചു തന്ന 5 മരുന്നുകളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയത്തിൽ നമ്മൾ
0: പറഞ്ഞിട്ടുള്ളത്.
1: അതിൽ ഒന്നാമത്തത് അതാണ്, എല്ലാ മാലിന്യങ്ങളെയും കഴുകിക്കളയുന്ന ഒരു മരുന്ന്. അതായത് മനസ്സിൽ കയറിക്കൂടിയിട്ടുള്ള കറകളെ, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ആ ഒരു ഭീകരതകളെ എല്ലാം അല്ലേ. സാധാരണ നമുക്കൊരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിന് ഒരുപാട് ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പിന്നെ മുറി ഭാഗങ്ങൾ, പിന്നെ അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പിന്നെ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു പിന്നെ സന്ദർശനം നടത്തുകയുണ്ടായി. അപ്പോൾ കണ്ടൊരു കാഴ്ച, അദ്ദേഹത്തിൻ്റെ വിരൽ മുറിച്ചു, പിന്നീടത് പാദത്തിങ്ങളിലേക്ക് മൊത്തം വ്യാപിച്ചു, അങ്ങനെ പാദവും പിന്നെ കട്ട് ചെയ്യണം എന്നുള്ള രൂപത്തിലേക്ക് വന്നു. പിന്നീട് പിന്നെ അതിൻ്റെ ഒരു മുട്ടിന് താഴെ മുറിച്ചു കളയണം എന്നുള്ള രൂപത്തിലേക്ക് വന്നു. അപ്പോൾ അതൊരു രോഗം കൊണ്ടുണ്ടാകുന്ന ഒരു കെടുതിയിലേക്ക് പിന്നെ ശ്രോതാക്കളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നതിനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു രോഗങ്ങളെ കൊണ്ട് ഒരുപാട് ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ്. ഇതിനെ എല്ലാത്തിനെയും കഴുകിക്കളയാനുള്ള 5 മരുന്നുകളാണ് പറഞ്ഞത്. അതായത് പിന്നീടൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, മനസ്സിന് സമാധാനം നൽകുന്ന മരുന്നുകൾ. ദുനിയാവിലെ മരുന്നുകളെക്കുറിച്ച് നമുക്കറിയാലോ, ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തു ചെയ്യും, അത് രോഗം ശിഫിയായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കുടിക്കാൻ മടിയാണ്. കാരണം അതുമൂലം ഉണ്ടാകുന്ന പിന്നെ അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുള്ളത്. എന്നാൽ പണ്ഡിതന്മാരായ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ആ റബ്ബിനെ ധിക്കരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ പറ്റുന്ന തരത്തിലുള്ള 5 കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതിൽ. അതിൽ ഒന്നാമത്തെ മരുന്ന് വിശുദ്ധ ഖുർആൻ ആശയമറിഞ്ഞുകൊണ്ടുള്ള പാരായണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. രണ്ടാമത്
0: ഖലാഉൽ ബത്തൻ,
1: മിതമായ ഭക്ഷണം. എല്ലാ രംഗത്തും നമുക്കൊക്കെ കഴിയോ എന്നുള്ള അറിയില്ല. ഇപ്പം സംസാരിക്കുന്ന എനിക്ക് അതിലൊരു ഒരു ഒരു പിന്നെ എന്തുണ്ട്, ഒരു കോൺഫിഡൻ്റ് കുറവുണ്ട്. കാരണം ഭക്ഷണം കാണുമ്പോഴാണ് നമ്മൾ ബ്രേക്കും ബെല്ലൊക്കെ നഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ആ ഒരു രീതിയിലേക്ക്, അതായത് എനിക്ക് തോന്നുന്നത് കാര്യം വെച്ചെങ്കിൽ, നമ്മൾ ഒരു പിന്നെ ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് എത്ര നേരം ഭക്ഷണം കഴിച്ചു എന്നുള്ളത് ഒരു വെറുതെ ഒരു പേപ്പറിൽ ഒന്ന് കുറിച്ചു നോക്കുക. അതിൽ കുടിച്ച ചായകളുടെ എണ്ണം, അതായത് പിന്നെ അതായത് ഓരോ ടൈമിലും നമ്മൾ കഴിച്ച പിന്നെ ഭക്ഷണങ്ങൾ, അത് സമയബന്ധിതമായിട്ട് നമ്മൾ പിന്നെ അത് കുറിച്ചു വെക്കുക. അങ്ങനെ ഒരാഴ്ച എടുത്തിട്ട് നോക്കി നോക്കൂ, നമ്മൾ ഞെട്ടിപ്പോകും. അത്രയും വലിയ തീറ്റ പ്രിയരായിരിക്കും നമ്മൾ, സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെ നമുക്ക് രോഗം വരാതിരിക്കും? അള്ളാഹു ഇതിലൊക്കെ ഒരു കണക്കും ബില്ലും ബ്രേക്കൊക്കെ വെച്ചിട്ടില്ലേ? എന്നിട്ടും എന്തു ചെയ്യുന്നു, പ്രഭാതമാകുമ്പോഴേക്ക് പടച്ചോൻ അതൊക്കെ അത് വേസ്റ്റിൻ്റെ രൂപത്തിലേക്കും അല്ലാതെയൊക്കെ ആക്കി തരുന്നു. നമ്മൾ കൊടുക്കുന്ന ലോഡിനൊക്കെ അനുസരിച്ച് പിന്നെ കറണ്ട് ബില്ല് വരുന്നൊരു സംവിധാനമാണെങ്കിൽ ഇനി ഇങ്ങോട്ട് ഇത് പ്രവേശിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എത്ര കഴിച്ചാലും അതെന്ത് ചെയ്യും, അത് പിന്നെ നമ്മളെ ശരീരം സ്വീകരിക്കും. പിന്നെ അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികൾ ഉണ്ടാവും എന്നുള്ളതല്ലാതെ അത് ശരീരം പിന്നെ പിന്നെ കൊണ്ടുപോയിട്ട് അത് വേണ്ട രൂപത്തിലാക്കും.
0: ഈ ഖലാഉൽ ബത്തൻ എന്നതിന് വിശ്വാസം വേണ്ട ഹദീസിലും അത് വരുന്നുണ്ടല്ലോ. എപ്പോഴും വയറിൻ്റെ ഒരു അംശം ഒരു ഭാഗം, മൂന്നിലൊരു ഭാഗം കാലിയാക്കി ഇടണം. വയറ് നിറയുന്നൊരവസ്ഥ വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണല്ലേ ശരിക്ക്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ വയറ് നിറഞ്ഞ്,
1: നമ്മളെ വയറിന് അങ്ങനെ കാറ്റിനുള്ള സ്ഥലം ഇല്ല എന്നുള്ളതാണ് ആകെയുള്ള വിഷയം.
0: സുബ്ഹാനല്ലാഹ്.
1: നമ്മൾ കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് നമ്മൾ ഫാൻ ഇടുക എന്നല്ലാതെ ഉള്ളിലേക്ക് നമ്മൾ കാറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും, കാരണം നമുക്ക് കഴിയില്ല. കാരണം എന്തോന്നും ആലോചിച്ച് നോക്കൂ, ഒരു സമൃദ്ധമായ ഒരു മന്തിയുടെ മുമ്പിലോ അതല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഒരു സാധനങ്ങളുടെ മുമ്പിലൊക്കെ ഇരുന്നാൽ അത് തീരുമാനമാകാതെ എങ്ങനെ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകാൻ പിന്നെ മടി കാണിക്കുന്ന കുട്ടിയെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതിന് പോലെ ആയിരിക്കണം എന്ത് ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് നമ്മൾ പിടിച്ചുകൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്തു ചെയ്യും, ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം വരുത്തിയാൽ അതൊരു മരുന്നായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. ദവാഉൽ ഖൽബ്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഈ ഒരു ടാസ്ക്, ഞാൻ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളതൊന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് രണ്ടാമത്തെ മരുന്ന്, ഇന്ന് എത്ര നേരം ഞാൻ ഭക്ഷണം കഴിച്ചു, അങ്ങനെ ഭക്ഷണത്തിന് എന്തിനാണ് രേഖപ്പെടുത്തുന്നത്? അതിങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കുറച്ച് വന്നിട്ട് നമുക്ക് കഴിയും എന്നുള്ളത് റമദാൻ തെളിയിച്ചതാണല്ലോ. റമദാനും കഴിഞ്ഞ് 6 നോമ്പും കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. കഴിയാത്തതായിട്ട് നമുക്കൊന്നുമില്ല. പക്ഷേ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഒരു പിന്നെ ചക്കൻ്റെ ചോള, പിന്നെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാങ്ങ പൂണ്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് മാങ്ങ കുറച്ചെടുത്ത് തിന്നു. പിന്നെ അപ്പോൾ ഉച്ചക്കലേക്ക് എത്തിയപ്പോൾ അവിടെ പിന്നെ മീൻ കൂട്ടിയിട്ട് നല്ലൊരു ചോറ്, പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു ഐസ്ക്രീമിൻ്റെ ഒരു കോല് കൊടുന്നത്, അപ്പോൾ അതും കഴിച്ചു. പിന്നെയാണ് 4 മണിക്ക് ചായയും കുറച്ച് പലഹാരവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഭക്ഷണം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിച്ചതെന്ന് മാത്രം. മൂന്നാമത്തേലേക്ക് പോകാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്?
0: അതിനിടക്ക് നമ്മുടെ ഒന്ന് രണ്ട് ശ്രോതാക്കളിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ മണ്ഡലത്തിലും ചങ്ങരംകുളം എല്ലാ മാസവും നേർപഥം ക്വിസ് നടത്താറുണ്ട് അൽഹംദുലില്ലാ എന്നൊരു പ്രതികരണം നമ്മുടെ സഫിയ അടപ്പാൾ
1: നിങ്ങളെ മുഹാത്തബ് കെ മനാഫ് കെ വി പാലക്കാഴി പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് ശ്രോതാക്കൾക്ക് വേണ്ടി പറയുന്നത്, നമ്മൾ കഴിക്കുന്നതിന് അനുസരിച്ചാണെങ്കിൽ കറണ്ട് തികയില്ല, സോളാർ വെക്കേണ്ടി വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ മൂന്നാമത്തെ മരുന്ന്
0: പട്ടണം ഷാദിയയുടെ ഉമ്മക്ക് അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ ഷിഫ പ്രദാനം ചെയ്യട്ടെ. കണ്ണൂർ ജില്ലയിലും എല്ലാ മാസവും നിർപ്പതം ക്വിസ് നടക്കാറുണ്ട് എന്നൊരു ഷുഹൈബ വളപട്ടണം. അപ്പൊ
1: ഉസ്മാൻ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ?
0: അതല്ല, അത് എല്ലാ
1: ജില്ലകളിലും ഏകദേശം നടക്കുന്നുണ്ട്.
0: മൈമൂന ചീക്കിലോട് സിസ്റ്റം ഇന്നും പറ്റിച്ച വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പിന്നെ ഒരു സഹോദരി ഒരു പറയുന്നുണ്ട്, എൻ്റെ മോന് ഇന്ന് ചെറിയൊരു സർജറി ഉണ്ട്, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. അല്ലാഹു ആ കുട്ടിക്ക് ശമനം നൽകുമാറാകട്ടെ. മൂന്നാമത് വരുന്നത് ഖിയാമുല്ലൈലാണ്.
1: അതെ, അപ്പൊ നമ്മളെല്ലാവരും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഖിയാമുല്ലൈൽ എന്ന് പറയുന്നത്. അത് ചുരുങ്ങിയ ഒരളവിലാണെങ്കിലും ഒരു ദിവസം പോലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
0: മിനിമം 3 റക്അത്തെങ്കിലും അത് അതിരാവിലെ എഴുന്നേറ്റ് അഥവാ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ആ നിസ്കരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം കൂടുന്നത്. ഇനി ആ സമയത്ത് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇശായിൻ്റെ സുന്നത്തിനോട് ചേർത്ത് ആ 3 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടെങ്കിലും നമ്മൾ ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി.
1: നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്
0: പിന്നെ
1: അത്താഴ സമയത്തുള്ള നമ്മുടെ വിനയപ്രകടനമാണ്, റബ്ബിലേക്ക് നീക്കിവെക്കാനുള്ള സമയമാണത്. എന്തെല്ലാം കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, അതിൽ വരുന്ന വീഴ്ചകളിൽ നിന്ന് രക്ഷ ചോദിക്കുവാനും മാപ്പപേക്ഷിക്കുവാനും ജീവിതം നേരെയായി കൊണ്ടുപോകാനും ഒക്കെ റഹ്മാനായ റബ്ബിനോട് ചോദിക്കേണ്ടുന്ന സന്ദർഭമാണ് അത് എന്നുള്ളതാണ്. അവസാനത്തെ ഒരു കാര്യം എന്തായിരുന്നു? നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ലൊരു കൂട്ടുകാരൻ്റെ ഉപമ എന്ന് പറയുന്ന അത്തറ് കച്ചവടക്കാരനെ പോലെയാണ്. അത്തറ് കച്ചവടക്കാരനോടുള്ള സാമീപ്യം നമുക്ക് സുഗന്ധം മാത്രമേ തരികയുള്ളൂ. ഈ മനോഹരമായൊരു ഉപമ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു എപ്പോഴും നമ്മളാകട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, മക്കളാവട്ടെ, എപ്പോഴും ഒരു സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടുള്ള
0: ഒരു ചങ്ങാത്തം, ഒരു സഹവാസം നേടിയെടുക്കും. അത് ഇതാണ് നമ്മൾ ആ 5 കാര്യങ്ങളാണ് ഈ ഒരു ചിന്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ അവസാന നിമിഷങ്ങൾ ഏറ്റവും നമുക്ക് ആശ്വസിക്കാം, സമാധാനിക്കാം. ധാരാളം പ്രതികരണങ്ങൾ, നിർദ്ദേശങ്ങൾ, സജഷൻസുകൾ, പ്രാർത്ഥനാവസ്യത്തുകളുമായി നമ്മുടെ ശ്രോതാക്കൾ നമ്മോടൊപ്പം ചേർന്ന നിമിഷങ്ങളായിരുന്നു. ഈ ഒരു മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അള്ളാ ഇനി നമുക്ക് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ മുസ്തഫ മാസ്റ്ററി പിക്കാട്, എൻ്റെ കൂടെ ഷമീം വണ്ടൂർ.
1: വൈബ്സിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഇൻസൈറ്റ് ആണ് ഇന്നത്തെ ഇൻസൈറ്റിൽ. ഭൗതികവാദവും മതവും എന്ന വിഷയത്തിൽ ഷംജാസ് കെ അബ്ബാസൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, മനുഷ്യ ചരിത്രത്തിലുടനീളം വ്യത്യസ്തമായ ആശയധാരകൾ കടന്നു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ മുന്നോട്ട് വെച്ച ചരിത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. ഓരോ ആശയങ്ങളും കടന്നു വന്നതിന് പിന്നിൽ അതിൻ്റേതായ കാരണങ്ങളും പശ്ചാത്തലവുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ആശയങ്ങളെ വിളിക്കാറുള്ളത് ഇസങ്ങൾ എന്നാണ്. ഇസങ്ങൾക്ക് വലിയ പശ്ചാത്തലങ്ങളുണ്ട്. നാം ഒരുപക്ഷെ കേട്ട് പരിചിതമായ വ്യത്യസ്തമായ ഇസങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മാർക്സിസവും ഫെമിനിസവും കമ്മ്യൂണിസവും തുടങ്ങിയ ഇസങ്ങളെല്ലാം ആ കൂട്ടത്തിൽപ്പെടുന്ന വ്യത്യസ്തമായ ആശയങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇസങ്ങളും മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഇസങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൻ്റെ ചില വർത്തമാനങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. എന്നാൽ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സമഗ്രമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ മുഴുനീളം ഇടപെടുന്ന ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം ഇസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാം ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണ് ഭൗതികവാദം എന്നുള്ളത്. മാർക്സിസവും കമ്മ്യൂണിസവുമെല്ലാം അത്തരത്തിൽ ഭൗതികവാദവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഭൗതികവാദവും മതവും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൗതികവാദം എന്നത് യഥാർത്ഥത്തിൽ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭൗതികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. ഭൗതികമായ ഈ പ്രപഞ്ചവും ഈ പരിസരവും ഉൾക്കൊള്ളുന്ന, അതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഭൗതികവാദം. അതുകൊണ്ട് തന്നെ ഭൗതിക പ്രപഞ്ചത്തിനപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയോ അതിനെക്കുറിച്ചുള്ള വിശദീകരണമോ നമുക്ക് ഭൗതികവാദത്തിൽ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്നേ വരെ കടന്നു വന്ന എല്ലാ ഭൗതികവാദ ആദർശങ്ങളും അത് ദൈവത്തെയോ ദൈവാസ്തിത്വത്തെക്കുറിച്ചോ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷേ നമ്മൾ മാർക്സിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് എന്ന് പറയാറുണ്ട്. എന്താണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം? ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് ഭൗതികമായ തലങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ ആശയങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദമെന്ന് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അവരുടെ നയങ്ങളിൽ പുതിയ രൂപീകരണങ്ങൾ, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ഭൗതികവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം മതത്തെക്കൂടി അതിൻ്റെ അപ്പുറത്ത് വായിക്കേണ്ടതുണ്ട്. എന്താണ് ഭൗതികവാദവും മതവും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നിരീശ്വരവാദമാണ്. അഥവാ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും മാത്രം വിശദീകരിക്കുന്ന ഭൗതികവാദത്തിന് പ്രപഞ്ചത്തിനപ്പുറത്തേക്കുള്ള, പ്രപഞ്ചത്തിന് പുറത്തുള്ള അഭൗതികമായ ദൈവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്നേ വരെ കടന്നു വന്ന ഭൗതികവാദ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം നിരീശ്വര

ഒന്ന ജീവിതത്തെക്കുറിച്ചുള്ള യാതൊരു ചിന്തകളോ യാതൊരു വിശദീകരണങ്ങളോ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രത്യയശാസ്ത്രങ്ങളിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മാർക്സിസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ കാണുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗിൾസും. എംഗിൾസിൻ്റെ ഒരു വർത്തമാനത്തിൽ അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, മരണം എന്നുള്ളത് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ദുരിതമാകുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കാണ് അത് ദുരിതമാവുന്നത് എന്നാണ്. അഥവാ ഒരു മരണം സംഭവിക്കുന്നതോടുകൂടി ആ മരണപ്പെട്ട വ്യക്തി ഈ പ്രകൃതിയിൽ അലിഞ്ഞു ചേരുക മാത്രമാണ് ചെയ്യുന്നത്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ അഭാവം മാത്രമാണ് യഥാർത്ഥത്തിൽ അവരെ നഷ്ടമായി തോന്നുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ മതങ്ങളെ കാണുന്ന പ്രത്യയശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ച ഒരാശയമാണ് യഥാർത്ഥത്തിൽ മതം എന്നുള്ളത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വർത്തമാനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഒരു പോസിറ്റീവ് തലമാണ്, ഒന്നൊരു നെഗറ്റീവ് തലമാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡെന്ന് അവർ വിശദീകരിക്കുന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവൻ നേരിടുമ്പോൾ മതം എന്നുള്ളത് അവന് വ്യത്യസ്തമായ തലത്തിൽ ആശ്വാസം നൽകുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു ഭാഗം. എന്നാൽ അപ്പുറത്ത് അതിൻ്റെ ഒരു നെഗറ്റീവ് ഭാഗമായി അവർ പറയാറുള്ളത്, ഇത്തരത്തിൽ യാഥാർത്ഥ്യങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ ഇത്തരത്തിലുള്ള മതങ്ങളിലും ദൈവത്തിലും ആശ്വാസം കണ്ടെത്തുന്നതോടുകൂടി ഇവർ യഥാർത്ഥ ലോകത്തിൽ നിന്നും പെറിച്ചു നടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം. അതുകൊണ്ട് തന്നെ ഇത്തരം വാദങ്ങളെല്ലാം ഭൗതികമായ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കുന്നതോടുകൂടി മതവും ദൈവവും ഇല്ലാതാവുമെന്ന് വിശ്വസിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പട്ടിണിയും ദാരിദ്ര്യവുമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നമെന്നും അത് ഇല്ലാതാവുന്നതോടുകൂടി മനുഷ്യൻ്റെ അത്തരത്തിലുള്ള ചിന്തകളെല്ലാം ഇല്ലാതാവുമെന്നുമെല്ലാം ഇത്തരം ആളുകൾ മുന്നോട്ട് വെച്ചത്. നമുക്ക് കേരളത്തിൽ തന്നെ ബഹുമാനായ EMS നമ്പൂതിരിപ്പാട് മുൻപ് പറഞ്ഞതായ ഒരു വർത്തമാനം കാണാൻ സാധിക്കും. ഇതൊരു ഭൗതികവാദമാണ്, മാർക്സിസം ഒരു ഭൗതികവാദമാണ്. അത് വിട്ടുവീഴ്ചയില്ലാതെ മതത്തിനെതിരാണ്. ഇത് തർക്കമറ്റ കാര്യമാണ്. നാം മതത്തോട് ഏറ്റുമുട്ടണം. എങ്ങനെ ഏറ്റുമുട്ടണം എന്ന് നമുക്കറിഞ്ഞിരിക്കണം. മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ പിഴുതുകളയലാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ സാമൂഹികമായ വേരുകളെ പിഴുതെറിയുന്നതോടുകൂടി മതം നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഭൗതികമായ പ്രശ്നങ്ങളെ നേരിടാനാണ് എന്നും അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇല്ലാതായിക്കഴിഞ്ഞാൽ മതത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്നും വിശ്വസിച്ചതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ലോകത്ത് നിലനിന്നിരുന്ന എല്ലാ ഭരണകൂടങ്ങളിലും ഈ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇത്തരം ആശയവുമായി മുന്നോട്ട് വന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തെ പ്രമുഖനായ പണ്ഡിതൻ ഇമാം ബുഖാരി, ബുഖാറ എന്ന പറയുന്ന സോവിയറ്റ് റഷ്യയിലെ ഒരു സ്ഥലത്ത് ജനിച്ച വ്യക്തിയാണ് ഇമാം ബുഖാരി. അത്തരത്തിലുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ ജനിച്ച, ഇന്ന് നമ്മൾ താജിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ എന്നുമെല്ലാം ഉസ്ബെക്കിസ്ഥാൻ എന്നെല്ലാം വിശദീകരിക്കുന്ന അത്തരം നാടുകളിലെല്ലാം ഒരുപാട് ഇസ്ലാമിക് ട്രഡീഷൻസ്, ഇസ്ലാമിക ചിന്തകളെല്ലാം നിലനിന്നിരുന്നൊരു കാലത്താണ് സോവിയറ്റ് റഷ്യയിൽ ഇത്തരം ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. എന്താണ് അവർ ഭരണകൂടം യഥാർത്ഥത്തിൽ മതങ്ങളോട് ചെയ്തത്? മതങ്ങളുടെ ചിഹ്നങ്ങളെയും മതങ്ങളുടെ അടിസ്ഥാനങ്ങളെയും മദ്രസകളെയും പള്ളികളെയും എല്ലാം ഇല്ലാതാക്കി മതത്തെ ഇല്ലാതാക്കാനും മറിച്ച് ദാരിദ്ര്യവും പട്ടിണിയുമാണ് മനുഷ്യൻ്റെ ആത്യന്തിക പ്രശ്നമെന്നും പറഞ്ഞാണ് ഇവർ മുന്നോട്ട് വന്നത്. പക്ഷേ നമുക്ക് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ അഭിമാനകരമായ ഒരു കാഴ്ച, യഥാർത്ഥത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്തരം വലിയ അടിച്ചമർത്തലുകൾക്കും അധിനിവേശങ്ങൾക്കും ഇരയായ ആ മനുഷ്യർ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം ഭരണകൂടങ്ങൾ ലോകത്ത് ഇല്ലാതായ അതേ നിമിഷം തന്നെ വീണ്ടും പള്ളികളിലേക്കും നമസ്കാരങ്ങളിലേക്കും മദ്രസകളിലേക്കും പോകാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇവരോട് ചോദിക്കപ്പെട്ടൊരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് ഇത്രയും കാലം മതചിഹ്നങ്ങളെല്ലാം ഒഴിവാക്കി പള്ളികളോ മദ്രസകളോ ഇല്ലാത്തൊരു സമൂഹത്തിൽ ജീവിച്ചിട്ടും നിങ്ങൾക്ക് ആ മതത്തെ മുറുകെ പിടിക്കാൻ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ തിരിച്ചു പറഞ്ഞ മറുപടി, പ്രത്യക്ഷത്തിൽ മതങ്ങളുടെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടത്, മതങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനിടപെടുന്ന ഏത് മേഖലയിലും മതം അവരെ സ്വാധീനിച്ചതുപോലെ ഇത്തരം വിസങ്ങൾക്കൊരിക്കലും സ്വാധീനിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇത്തരം ആശയധാരകൾ കടന്നു വന്നതിനുള്ള പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ സാമ്പത്തികമായി മനുഷ്യൻ്റെ ജീവിതത്തെയാണ് ഇവർ പ്രമുഖമായും അഭിസംബോധന ചെയ്തത്. മാർക്സിസം മുന്നോട്ട് വെച്ച മൂന്ന് പ്രശ്നങ്ങൾ എന്നുള്ളത്, ഒന്ന് അടിമത്തവും, രണ്ട് കുടുംബജീവിതവും, മൂന്ന് സ്വകാര്യ സ്വത്തുമായിരുന്നു. മനുഷ്യൻ സ്വകാര്യ സ്വത്ത് കൈക്കലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്വകാര്യ സ്വത്ത് അവൻ്റെ കയ്യിൽ മാത്രം ഉൾക്കൊള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സാമൂഹികമായ ഒരു വിപത്തായി മാറുമെന്നും സമ്പത്ത് എന്നുള്ളത് സമൂഹത്തിൽ എല്ലാവർക്കും തുല്യമായി ഡിവൈഡ് ചെയ്യേണ്ടതാണ് എന്നുമെല്ലാമാണ് അത്തരം ആളുകൾ മുന്നോട്ട് വെച്ച ആശയം. യഥാർത്ഥത്തിൽ ആ ആശയം മുന്നോട്ട് വെച്ച് കടന്നു വന്ന ഒരു ഭരണകൂടവും ലോകത്ത് പൂർണ്ണമായി നിലനിന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുക. രണ്ടാമതായി ഇവരുടെ വീക്ഷണത്തിലെ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ധാർമ്മികമായ വീക്ഷണം എന്നുള്ളത്.
കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട

0: മാർക്സിസത്തിന്റെ വീക്ഷണത്തിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ, പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന പ്രമുഖനായ മനഃശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ ലൈംഗികമായ വിഷയത്തിലെ ദാഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗവും, അപ്പുറത്ത് ഭൗതികവാദവുമായി ബന്ധപ്പെട്ട്, മെറ്റീരിയലിസവുമായി ബന്ധപ്പെട്ട് പ്രമുഖനായ ഫ്രെഡറിക് എംഗൽസ് മുന്നോട്ട് വെച്ച വാദങ്ങളെയും കൂട്ടി യോജിപ്പിച്ച്, ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾ മുന്നോട്ട് വെച്ച ഒരു ചിന്താധാരയായിരുന്നു യഥാർത്ഥത്തിൽ കുടുംബ സംവിധാനം സമൂഹത്തിൽ ഒരു പ്രശ്നമാണ് എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വത്തോടു കൂടി, ബാധ്യതയോടു കൂടി ഇത്തരം കുടുംബജീവിതവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവന് രാഷ്ട്രീയമായ സാമൂഹികമായ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്നും, സ്നേഹം എന്നുള്ളത്, കുടുംബജീവിതം എന്നുള്ളത് അടിസ്ഥാനപരമായി ലൈംഗികതയ്ക്ക് മാത്രമുള്ളതാണ് എന്നും, ആ ലൈംഗികത നിറവേറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുമാണ് ഇത്തരം ആളുകൾ വാദിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ ലൈംഗികമായ ദാഹം തീർക്കാൻ പറ്റണമെന്നും, അതിന് സ്വതന്ത്രമായി, അതിന് വെറും പരസ്പര സമ്മതത്തോടു കൂടി മാത്രം അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കണമെന്നെല്ലാമാണ് ഇത്തരം ആളുകൾ മുന്നോട്ട് വെച്ച ആശയം. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങളുടെ പ്രശ്നം? ഒരുപക്ഷെ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത്തരം ആളുകൾ മുതലാളിത്തങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മുതലാളിത്ത ചിന്തകൾക്കെല്ലാം പിറകെ പോകുന്നത്, അല്ലെങ്കിൽ അത്തരം ചിന്തകൾക്കെല്ലാം അടിമപ്പെടുന്നത് എന്ന്? ഇതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് മുതലാളിത്ത ലോകത്തിന് എതിരാണ് എന്നും മുതലാളിത്തം അവസാനിക്കണമെന്നും തൊഴിലാളികളുടെ സ്വാതന്ത്ര്യമാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നെല്ലാം പറയുമ്പോൾ തന്നെയും, തൊഴിലാളികളുടെ സർവ്വസ്വാതന്ത്ര്യവും അവരുടെ സമത്വത്തിനോട് പക്ഷേ കേരളത്തിലെ കലാപരമമായി മുന്നോട്ട് വെള്ളതുകൊണ്ട് തന്നെ ഓരോ പ്രത്യേകം ആശയങ്ങളെയും മുന്നോട്ട്, ഈ ഭൗതിക ജീവിതത്തിന്റെ പൂർണ്ണമായ ആസ്വാദനത്തിന് കാര്യമായ ചിന്താതായി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കേരളത്തിലടക്കം ഇത്തരം പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള വാദഗതികളുമായി ഇത്തരം ആളുകൾ മുന്നോട്ട് വരുന്നതായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള പശ്ചാത്തലത്തിലടക്കം നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ, ഇത്തരം ആളുകളുടെ നിലപാടുകളിൽ കാര്യമായ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ലോകത്ത് ഏതെല്ലാം പ്രത്യയശാസ്ത്രങ്ങൾ കടന്നു വന്നാലും അതിനെല്ലാം ചില പശ്ചാത്തലങ്ങളും ചില വിഷയങ്ങളെയും അഭിസംബോധന ചെയ്യാനാണ് അത് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നും, ആ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ജീവിതത്തെ സമഗ്രമായി കൈകാര്യം ചെയ്യുന്ന, മനുഷ്യൻ്റെ വ്യക്തി ജീവിതവും ധാർമ്മിക ജീവിതവും ഭൗതിക ജീവിതവും എല്ലാം കൃത്യമായി വിശദീകരിക്കുന്ന മതങ്ങളെ തുലനം ചെയ്യാൻ ഒരിക്കലും ഇത്തരം ഇസങ്ങൾക്ക് സാധിക്കില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ വിഷയങ്ങളിലെല്ലാം കൃത്യമായ കാഴ്ചപ്പാടും നിലപാടും രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
1: മാഷാ ഇൻസൈറ്റിൽ ഇന്ന് നമ്മൾ കേട്ടത് ഭൗതികവാദവും മതവും എന്ന വിഷയത്തിൽ ഷംജാസ് കെ അബ്ബാസ് നടത്തിയ സംസാരമാണ്. വളരെ ആഴത്തിൽ നമ്മൾ അറിയേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്.
2: വൈബ്സിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത് നല്ലൊരു സ്വരമാണ് അല്ലെ? സ്വരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം, നല്ലൊരു പാട്ടാണ്. ഇന്നത്തെ സ്വരത്തിൽ മസ്ജിദുൽ ഹറം കാണാം എന്ന ഗാനവുമായിട്ട് ബാദുഷാ മഞ്ചേരി.

0: സ്വരത്തിൽ നാം ഇതുവരെ കേട്ടത് ബാദുഷാ മഞ്ചേരി അവതരിപ്പിച്ച മസ്ജിദുൽ ഹറം കാണാൻ എന്ന മനോഹരമായ ഒരു ഗാനമായിരുന്നു. ഇനി നമ്മൾ റേഡിയോ വൈബ്സിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഉണ്ടാകേണ്ട ഒരു സമയമാണ് ആരോഗ്യ വിചാരത്തിലേക്ക്.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ കുട്ടികളിലെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ രക്ഷിതാക്കൾ അറിയേണ്ട ഒരു ഭാഗമാണ്. ഡോക്ടർ അനൂപ് കെ, പെരിന്തൽമണ്ണ അൽസലാമ ഐസ് ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഡോക്ടറാണ് ഡോക്ടർ അനൂപ്. അദ്ദേഹവും പീസ് റേഡിയോ പ്രതിനിധിയായിക്കൊണ്ട് സുഹൈർ പാണ്ടിക്കാടുമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ഒരു ചർച്ചയിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ അനൂപ് കെ ആണ്. അദ്ദേഹം അൽസലാമ കണ്ണാശുപത്രിയിൽ തിമിര രോഗ ശസ്ത്രക്രിയ വിദഗ്ധനാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഡോക്ടർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ കോമൺ ആയി കാണുന്ന ഒരു അസുഖമാണല്ലോ, ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. അതിനെക്കുറിച്ചാണ് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത്. ഡോക്ടർ, ആക്ച്വലി എന്താണ് മയോപ്പിയ, എന്താണ് ഹ്രസ്വദൃഷ്ടി?
3: എല്ലാവർക്കും നമസ്കാരം. ഹ്രസ്വദൃഷ്ടി എന്നുള്ളത് ഒരു കാഴ്ച വൈകല്യമാണ്. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ളത് വളരെ വ്യക്തമായി കാണുകയും എന്നാൽ വളരെ ദൂരെയുള്ള കാഴ്ച വളരെ പരിമിതമായി കാണുന്ന ഒരവസ്ഥയാണ്. ഇത് പ്രധാനമായും കാണുന്നത് കുട്ടികളിലാണ്. കുട്ടികളിലും അതുപോലെ അഡോളസൻ്റ് ഫേസസിലുമാണ് ഇത് കാണുന്നത്. അപ്പം ഇതിൽ പലതരത്തിലുള്ള ഹ്രസ്വദൃഷ്ടിയുണ്ട്. അതിൽ പ്രധാനമായി ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആക്സിൽ മയോപ്പിയ എന്ന് പറയും. ആക്സിൽ മയോപ്പിയ എന്നുള്ളത് കണ്ണിൻ്റെ നീളത്തിൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ വലിപ്പത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഹ്രസ്വദൃഷ്ടിയെക്കുറിച്ചാണ്.
2: യെസ് ഡോക്ടർ, അപ്പോൾ മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മൾ കോമണായി കാണുന്നൊരു വൈകല്യമാണ്.
3: കറക്റ്റ്.
2: പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഡിസ്കഷന് വളരെ പ്രസക്തിയുണ്ട്.
3: കറക്റ്റ്.
2: നമുക്കറിയാം ആഫ്റ്റർ കോവിഡ് ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മയോപ്പിയ ഈ ഒരു ഇഷ്യൂ നന്നായിട്ട് റൈസ് ചെയ്യുന്നൊരു സമയമാണ്. ഡോക്ടർ, എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഡിസ്കഷന് നമ്മൾ വിധേയാക്കാൻ കാരണം?
3: നല്ലൊരു ചോദ്യമാണ് ഇത്. എന്തുകൊണ്ടാണെന്നാൽ ഇത് ഇപ്പോഴത്തെ കണക്കുകൾ, പ്രധാനമായിട്ട് ലോകമെമ്പാടുമുള്ള കണക്കുകൾ പുറത്തു വരുന്നത് വളരെ വേഗത്തിലാണ് ഈ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ എന്നുള്ള ഈ കാഴ്ച വൈകല്യം ഇപ്പോൾ ലോകത്തിൽ വ്യാപിപ്പിക്കുന്നതും. അത് ഇപ്പോഴുള്ള കണക്കുകൾ വെച്ചിട്ട് 2050 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയിൽ തന്നെ രണ്ടിലൊരാൾക്ക് മയോപ്പിയ വരാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് കണക്കുകൾ പറയുന്നത്.
2: യെസ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഒരു വലിയൊരു ക്രൈസിസിലേക്കാണ് നമ്മളെ ഒരു സാഹചര്യം പോകുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഒരു പക്ഷേ എൻ്റെ കുട്ടിക്ക് മയോപ്പിയ ഉണ്ട് എന്നുള്ളത് അറിയാറില്ല, മനസ്സിലാവാൻ ഒരുപാട് വൈകാറുണ്ട്. അത് പലപ്പോഴും സ്കൂളിലുള്ള അധ്യാപകർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ആയിരിക്കും അത് മനസ്സിലാവുക. എന്നിട്ട് അവരാണ് മിക്കവാറും രക്ഷിതാക്കളോട് പറയുള്ളത്. പ്രാഥമിക ഘട്ടത്തിൽ ചിലപ്പോൾ രക്ഷിതാക്കളോട് പറഞ്ഞാൽ തന്നെ രക്ഷിതാക്കൾ അങ്ങനെ അങ്ങോട്ട് അതൊരു ഗൗരവമാക്കി എടുക്കില്ല എന്ന്. സത്യത്തിൽ എങ്ങനെയാണ് ഒരു സാധാരണ ഒരാൾക്ക് അവരെ കുട്ടിക്ക് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഹ്രസ്വദൃഷ്ടി ഉണ്ട് എന്ന് മനസ്സിലാവുമെന്ന് ഡോക്ടർ ഒന്ന് പറയാമോ?
3: നല്ലൊരു ചോദ്യമാണ് ഇതിൽ. പക്ഷേ പല രീതിയിലത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ് ബുദ്ധിമുട്ടെന്നാൽ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് കാഴ്ച പരിമിതി ഉണ്ടെന്നുള്ള ഏർലി സ്റ്റേജസിൽ അവർക്കത് പറയാനോ അത്
2: മനസ്സിലാക്കാൻ
3: സ്വയം പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചേഴ്സിനാണ് വലിയൊരു റോള് വഹിക്കാൻ കഴിയുക. അപ്പം പിന്നെ വീട്ടിലെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക ചോദിച്ചാൽ, ഇപ്പം ടി വി കാണുമ്പോൾ കുട്ടികൾ ടി വിയോട് വളരെ അടുത്ത് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വളരെ അതിനോട് അത് വളരെ അടുത്ത് പിടിച്ച് വായിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് നമുക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ടാക്കുക. ഇത് ഈ ഒരു ഹ്രസ്വദൃഷ്ടി ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചെറിയ സംശയങ്ങൾ ഉണ്ടാക്കാൻ ഇതാണ് പ്രധാനമായിട്ടും സഹായിക്കുക. പക്ഷേ കൂടുതലായും ടീച്ചേഴ്സിനാണ് ഇതിനകത്ത് വലിയ റോളുണ്ട്. അപ്പം ടീച്ചേഴ്സ് ഇപ്പം സ്കൂളിൽ എസ്പെഷ്യലി ക്ലാസ്സിൽ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ കുട്ടികൾ കൃത്യമായിട്ട് എഴുതാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഉണ്ടാവുന്ന ഒരുപാട് തെറ്റുകൾ വരികയോ അല്ലെങ്കിൽ അവരുടെ ടെൻഷൻ, അതായത് അവരുടെ ശ്രദ്ധ മാറുകയോ ചെയ്യുന്നൊരു ഒരു അവസരത്തിലായിരിക്കും ടീച്ചേഴ്സ് ചിലപ്പോൾ കുട്ടികളിലിത് ശ്രദ്ധിക്കുക. പിന്നീട് സ്കൂളിൽ നടത്തുന്ന ഹോസ്പിറ്റൽസ് നടത്തുന്ന ക്യാമ്പുകളോ സ്ക്രീനിങ്ങോ ഇതിന് വളരെ ഉപയോഗപ്പെടും. അപ്പം മെയിൻലി സ്ക്രീനിങ്ങിലൂടെയാണത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ ക്ലൂകളുണ്ട്, അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ സ്ക്രീനിങ് അങ്ങനെയാണ്.
2: ഓക്കെ, ഇപ്പം ഡോക്ടർ പറഞ്ഞത് നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വളരെ അലർട്ടാവേണ്ട ഒരു വിഷയമാണിത് അല്ലേ?
3: അതെ.
2: യെസ്. അപ്പം ഇതിപ്പോൾ ഈ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തുള്ളത് കാണാൻ സാധിക്കുകയും ദൂരെയുള്ളത് കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നൊരവസ്ഥ.
3: കറക്റ്റ്.
2: ഇത് ഡോക്ടർ പാരമ്പര്യമായിട്ട് വരുന്നതാണോ അതോ നമ്മളെന്തെങ്കിലും ഒരു നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് കൊണ്ട് കുട്ടികളിൽ അങ്ങനെ ഉണ്ടാവുന്നതാണോ എന്ന് ഡോക്ടർ?
3: നല്ലൊരു ചോദ്യം. അതിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ രണ്ട് മേജറായിട്ടുള്ള ഘടകങ്ങളാണ് പറയുന്നത്. ഒന്ന് പാരമ്പര്യമായിട്ട് വരുന്ന, അതായത് ജനിതകമായിട്ട് വരുന്നതും, രണ്ട് അതേപോലെ തന്നെ പ്രാധാന്യമുള്ള പാരിസ്ഥിതികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതായത് എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പം അതിൽ ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഇപ്പം അച്ഛനും അമ്മയ്ക്കും മയോപ്പി അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളിൽ ഇതിലൊരു മൂന്ന് മടങ്ങ് സാധ്യത കൂടുതലാണ്. അപ്പം മാതാപിതാക്കൾ അവർ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവർക്ക് വലിയൊരു പവർ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ കുട്ടികളെ തീർച്ചയായും അവരുടെ കാഴ്ച പരിശോധിക്കേണ്ടത് കൂടുതൽ റിലവൻ്റ് ആയിട്ട് മാറും.
2: ഡോക്ടർ പറഞ്ഞത് ജനിതകമായ കാരണങ്ങളാണ്.
3: അതെ.
2: ഇതല്ലാതെ മറ്റ് കാരണങ്ങൾ, അതായത് ന്യൂട്രീഷണൽ നല്ല നല്ല ആഹാരം കഴിക്കാഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർക്ക് പറയാൻ?
3: കറക്റ്റ്. അതിൽ ഇപ്പോൾ എൻവയറോൺമെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് പാരിസ്ഥിതികമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള കാരണങ്ങൾ, അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാവരുടെയും കാണുന്നതായിട്ടുള്ള നിയർ വർക്ക്, അതായത് അടുത്ത് വെച്ചിട്ടുള്ള ജോലികൾ, അതായത് വായന, അതിപ്പം പുസ്തകമായാലും അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ക്രീൻ ടൈം. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഒരുപാട് കൂടുതലായിട്ട് നമ്മളതിൽ ഡിപ്പെൻഡൻ്റായി മാറുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി വായനയിൽ തന്നെ എത്ര സമയം നമ്മൾ ആ വായനയിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇതും ഈ ഹ്രസ്വദൃഷ്ടിയിലേക്ക് കൂടാൻ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച വൈകല്യം വരാനുള്ള സാധ്യത കൂട്ടുന്നു. എത്ര സമയം നമ്മൾ നിയർ വർക്ക്, അതായത് അടുത്തുള്ള ജോലി ചെയ്യുന്നു എന്നുള്ളത്, അത് രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രണ്ടും പുസ്തകത്തിലെ വായനയായാലും അതുപോലെ തന്നെ ഡിജിറ്റൽ റീഡിങ്, അപ്പോൾ ഡിജിറ്റൽ വായനയായാലും.
2: ഡോക്ടർ ഉദ്ദേശിച്ചത് അതിനൊക്കെ റിസ്ട്രിക്ഷൻ വെക്കണം എന്നാണ് അല്ലേ?
3: കറക്റ്റ്.
2: വായന ഒരുപാട് തവണ വായിക്കുമ്പോൾ ഒരു റെഗുലർ ഇന്റർവെൽ അങ്ങനെ,
3: കറക്റ്റ്,
2: അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒരു റെഗുലർ ഇന്റർവെൽ, അങ്ങനെ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാൻ
3: കഴിയും? അത് യൂഷ്വലി ഇൻറ്റൻസിറ്റി ഓഫ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ദി ആക്ടിവിറ്റി, അതായത് എത്ര സമയം നമ്മൾ കണ്ടിന്യൂസ് ആയി വായിക്കുന്നത് ഇതിനകത്തൊരു റോളാണ്. അപ്പം ഒരുപാട് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വായന തുടരുന്നതും അതൊരു നല്ലൊരു കാര്യമായിട്ട് വരും. രണ്ട്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അത് വെളിയിലുള്ള കളിയായാലും അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പം കൂടുതലും അകത്തുള്ള ഇൻഡോർ ആക്ടിവിറ്റീസിന് പകരം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. അപ്പം ഇതിൽ വെളിയിലുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള ലൈറ്റ് എക്സ്പോഷർ കണ്ണിൽ ലഭിക്കുകയും താരതമ്യേന ഈ ഒരു പ്രോബ്ലം കുറയ്ക്കാനും അത് സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്.
2: ഡോക്ടറെ തുടക്കത്തിൽ പറഞ്ഞ് ഇതൊരു കുട്ടിക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ സംഗതികളൊക്കെ സ്ക്രീൻ ടൈമിംഗ് ഇങ്ങനത്തെ ഇതൊക്കെ രക്ഷിതാക്കൾക്കാണ് ഇതിലും ഇടപെടാൻ കഴിയുക.
3: കറക്റ്റ്.
2: അപ്പോൾ ഏകദേശം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ കുട്ടികളെ കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് തന്നെയാണ്. അപ്പോൾ ഡോക്ടർ സംസാരിച്ചതിൽ വലിയൊരു ഭാഗം ശരിക്ക് രക്ഷിതാക്കൾ കേൾക്കേണ്ടത് തന്നെയാണ്. പീസ് റേഡിയോയുടെ എല്ലാ രക്ഷിതാക്കളും രക്ഷിതാക്കളായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. എല്ലാവരും ഈ ഒരു ഡിസ്കഷൻ വളരെ നല്ല രീതിയിൽ എടുക്കണം എന്നാണ് വളരെ വിനീതമായി പറയാനുള്ളത്. ഇനി ഡോക്ടർ നമുക്ക് ഇതിൻ്റെ ഒരു ചികിത്സ സൈഡിലേക്കൊന്ന് പോവാം അല്ലേ?
3: ഹ്രസ്വദൃഷ്ടി എന്നുള്ള ഈ ഒരു കാഴ്ച വൈകല്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നൊരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇന്ന് ലോകത്തിൽ തന്നെ 33% ആളുകൾ വളരെ ലളിതമായിട്ടുള്ള കണ്ണട പോലും വെക്കാതെയും അത് ഉപയോഗിക്കാതെയും കാഴ്ച നഷ്ടപ്പെടുന്നൊരവസ്ഥ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിനുള്ള ചികിത്സാ മാർഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ടുള്ള കണ്ണടകൾ, അതാണ് ആദ്യമായിട്ടുള്ളത്. രണ്ട്, കോണ്ടാക്ട് ലെൻസസ് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പം ഒരു ആ കണ്ണിൻ്റെ വളർച്ച ഒരു പ്രായം കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 18-20 വയസ്സ് കഴിയുമ്പോൾ ലേസർ ചികിത്സകൾ, ലാസിക് പോലുള്ള ചികിത്സകൾ, പിന്നെ ഒരുപാട് വലിയ പവറുകൾ. അപ്പം ഇതിൽ തന്നെ പല തരത്തിൽ പല സ്റ്റേജസ് ഓഫ് മയോപ്പിയുണ്ട്. അപ്പം -6 ഡയോപ്റ്ററിന് മുകളിലുള്ളതാണ് നമ്മൾ ഹൈ മയോപ്പ് എന്ന് പറയുന്നത്, അതായത് വലിയൊരു പവറുള്ള. അപ്പം അത്തരം ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ണിനകത്ത് വെക്കുന്ന ലെൻസസ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചികിത്സാ രീതികൾ എന്ന് പറയുന്നത്.
2: ചെറിയ കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ, ഞാനിങ്ങനെ നിരന്തര രക്ഷിതാക്കളെ കുറ്റം പറയാമെന്ന് കരുതരുത്, രക്ഷിതാക്കൾ പലപ്പോഴും കണ്ണട സജസ്റ്റ് ചെയ്യാൻ മടിക്കാറുണ്ട്. കാരണം കുട്ടികൾ ഓടുമ്പോൾ, അതേപോലെ കളിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും ആ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണട ഒഴിവാക്കി മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് പല രക്ഷിതാക്കളും ചോദിക്കാറുള്ളത്.
3: കറക്റ്റ്, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഹ്രസ്വദൃഷ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പക്ഷേ ഇതിൻ്റെ മെസ്സേജ് രക്ഷിതാക്കൾക്കാണ് എത്തേണ്ടത് ഇതിൻ്റെ. അപ്പം ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് വലിയൊരു റോൾ ഇതിൽ വഹിക്കാനുണ്ട്. അപ്പം പ്രധാനമായിട്ടും കണ്ണട വെക്കണം എന്നുള്ള ഒരു ഉപദേശം കേൾക്കുമ്പോൾ തന്നെ ആദ്യം ചോദ്യം വരുന്നത് എത്ര നാൾ ഇത് വെക്കണം എന്നുള്ളതാണ്, അത് എപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പം അതിനകത്തുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ഇറിവേഴ്സിബിളായിട്ടുള്ളൊരു കണ്ടീഷനല്ല, ഇറിവേഴ്സിബിളായി കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയല്ല, പകരം ഇത് കണ്ണട വെച്ച് പരിഹരിക്കപ്പെടുന്ന ഒരു കാഴ്ച വൈകല്യമേ ഉള്ളൂ, അല്ലാതെ ഇത് വലിയൊരു പ്രോബ്ലമല്ല. അപ്പോൾ കണ്ണട നമുക്ക് കാഴ്ച ക്ലിയറായി കാണുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുട്ടിയുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിനും അത് സഹായിക്കും. അപ്പം അത് എത്ര നേരം മാക്സിമം വെക്കാൻ പറ്റുമോ അത്രയും നേരം വെക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു കാര്യം വേറെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഇതിനകത്തുണ്ട്. അതായത് ഒരു കാഴ്ച വൈകല്യമുള്ള ആൾ അല്ലെങ്കിൽ ഒരു കണ്ണട വെക്കുക എന്നുള്ളത് ഒരു മറ്റൊരു ഹാൻഡിക്യാപ്പ് പോലെ കാണുക. അപ്പോൾ ഒരു ആളുകളുടെ ഇടയിൽ എൻ്റെ മോനോ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഒരു കണ്ണട വെക്കുക, അത് പിന്നീട് ഭാവിയിൽ അതൊരു ബുദ്ധിമുട്ടാകുന്നൊരു സ്റ്റിഗ്മയും അതിനകത്തുണ്ട്. അപ്പം അതും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രക്ഷിതാക്കൾക്ക് ഇതൊന്ന് ബാക്കിലോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് പോകാൻ ഒരു കാരണം. അപ്പം അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് ഒഴിവാക്കിയിട്ടുള്ള വേറെ ചികിത്സാ മാർഗങ്ങൾ, അപ്പം മറ്റെന്തെങ്കിലും മാർഗങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ വഴുതി പോവുകയും പിന്നീട് തിരിച്ച് വീണ്ടും പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചക്കുറവായിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യാറുണ്ട്.
2: ഡോക്ടർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ
3: ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പം വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ കണ്ണട അഡ്വൈസ് ചെയ്യും, പക്ഷേ അത് കഴിഞ്ഞ് അവർ കണ്ണട വെക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് മറ്റ് പല രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളോ അല്ലെങ്കിൽ നാച്ചുറൽ മെഡിസിനോ നാച്ചുറോപ്പതിയോ അങ്ങനെ ഒരു ചികിത്സാ മാർഗം അവലംബിക്കുകയും പിന്നീട് നമുക്ക് ചികിത്സിച്ചാലും കാഴ്ച കിട്ടാൻ ഒരു ബുദ്ധിമുട്ടായി വരുന്ന ഒരു സ്റ്റേജിൽ വരികയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം വളരെ ലളിതമായി ചികിത്സിക്കപ്പെടുന്ന ഒരു കാര്യം വളരെ സങ്കീർണമായി മാറുന്നൊരു ബുദ്ധിമുട്ടും വരാറുണ്ട്.
2: യെസ് ഡോക്ടർ, നമ്മളപ്പോൾ ചികിത്സാ മെത്തേഡുകളെ കുറിച്ച് ഡോക്ടർ സംസാരിക്കേണ്ടേ. ഇനി സ്വാഭാവികമായിട്ടും നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ കണ്ണട വെക്കണമെന്നൊന്നും.
3: കറക്റ്റ്.
2: പക്ഷേ നമ്മളെ സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി തീർക്കുകയാണ്. അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഒരു ഡോക്ടർക്ക് പറയാൻ കഴിയുമോ? പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെ പറയാൻ കഴിയുമോ?
3: നല്ലൊരു ചോദ്യമാണ്. ഇതിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിന് ഒരു പകുതി കോമ്പണൻ്റ് അല്ലെങ്കിൽ ജനിതക കോമ്പണൻ്റ് ഇതിനകത്തുണ്ട്. അത് നമുക്ക് നമ്മുടെ കൈകളിലല്ല അതിൻ്റെ കൺട്രോൾ. അപ്പം ജനിതകമായി കിട്ടുന്നത് ഇപ്പം പാരമ്പര്യമായിട്ട് അച്ഛനമ്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജീൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, അതായത് എൻവിറോൺമെൻ്റൽ ഫാക്ടർ, നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാക്കാനും തന്മൂലം ഇതിനകത്ത് പ്രത്യേകിച്ച് ഹ്രസ്വദൃഷ്ടിയിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ പ്രോഗ്രഷനാണ്. അതായത് ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഒരു 10 വയസ്സ് ശേഷമാണ് സാധാരണയായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ കണ്ണിൻ്റെ വളർച്ച യൂഷ്വലി ഗ്രോത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, അതായത് വളർച്ച നിൽക്കും ഒരു 10 വയസ്സിനോടുകൂടി അത് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ചില കുട്ടികളിൽ മാത്രം, അതാണ് ഈ ജനിതക ഫാക്ടേഴ്സ് അതുപോലെ പാരിസ്ഥിതിക ഫാക്ടേഴ്സ്, ഇത് ഈ വളർച്ച നിൽക്കാതെയും കണ്ണിൻ്റെ വളർച്ച വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു എപ്പോഴാണ് അതിനൊരു സ്റ്റോപ്പ്, എപ്പോഴാണ് അത് അറസ്റ്റഡ് ആവുന്നത് എന്നുള്ളത് എപ്പോഴും ഇപ്പോഴും നമുക്ക് അതിനൊരു ചോദ്യം കിട്ടാറില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് അത് -6 എന്നുള്ള പവർ -10, -15, -20 അങ്ങനെ കൂടിപ്പോവാറുണ്ട്. അപ്പം ഇതിന് എപ്പോഴാണ് ഇതിനൊരു അറസ്റ്റ് എന്നുള്ളത്, അത് ആർക്കാണ് ഇത് കൂടുക എന്നുള്ളതും വളരെ ഡിഫിക്കൽട്ടാണ് അതിന് ഉത്തരം പറയാം. അപ്പം ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഹ്രസ്വദൃഷ്ടി നമ്മൾ ചികിത്സിക്കുകയും ഈ സാറ് ചോദിച്ച ഈ പ്രതിരോധം അതിന് പ്രധാന ഉദ്ദേശം എന്നുള്ളത് ഇതിൻ്റെ പവർ ഇനി എങ്ങനെ കൂടാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിയർ വർക്ക്, അപ്പം നമ്മുടെ അടുത്തുള്ള ജോലികൾ അതിൻ്റെ സമയപരിധി ഉണ്ടാക്കിയും കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെയാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത്, പിന്നെ കണ്ണിൽ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത ഗ്ലാസ്സസ്, കണ്ണടകളാണ്. അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള പുതിയ സാങ്കേതിക വിദ്യകളുള്ള ലെൻസസ് അവൈലബിൾ ആണ്, ഡിംസ് എന്നും അതുപോലെ കോണ്ടാക്ട് ലെൻസസ്, മൈസോഫ്റ്റ് എന്ന് പറഞ്ഞ് പുതിയ കോണ്ടാക്ട് ലെൻസസ് അവൈലബിൾ. അപ്പോൾ ഇത് ഇത്തരം കണ്ണടകൾ, പുതിയ സാങ്കേതിക വിദ്യയുള്ള കണ്ണടകൾ ഉപയോഗിക്കുമ്പോൾ ഈ കണ്ണിൻ്റെ വലിപ്പം, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന വലിപ്പം അറസ്റ്റ് ചെയ്യാൻ, അതായത് അതിന് തടയാൻ അത് സഹായിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇതാണ് രണ്ടാമത്തെ ഒരു രീതി. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ വലിപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പുതിയ ഒരു ഗവേഷണം വരുന്നുണ്ട്. അതാണ് ഓർത്തോകെരട്ടോളജി എന്ന് പറയുന്നത്, ഓർത്തോകെ. അതൊരു രീതിയുണ്ട്. പിന്നെ നമുക്ക് ചില മരുന്നുകൾ കണ്ണിൽ ഉപയോഗിക്കുന്നതിലോടുകൂടി കണ്ണിൻ്റെ ഈ ഒരു വലിപ്പം, അതായത് ആക്സിൽ ലെങ്ത് കൂടുന്ന ഒരു പ്രവണത കുറയ്ക്കാനും സഹായിക്കുന്നവർ എട്രോപ്പിൻ എന്നുള്ള ലോ ഡോസ് മരുന്നുകളും അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ രീതിയിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്ക്രീനിങ് അല്ലെങ്കിൽ ക്യാമ്പയിനാണ്. ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടോക്ക് ഇത് ആൾക്കാൾ എത്തുക. അപ്പോൾ അത്തരം ഒരു സ്ക്രീനിങ് അവയർനെസ്, അത് പ്രത്യേകിച്ച് സ്കൂൾ തലത്തിൽ, ക്ലാസ് തലത്തിൽ ഇത് അവരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാരണം. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഈ ഒരു വളരെ ഈസി ആയിട്ട് കണ്ണട വെച്ച് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഒരുപാട് അതറിയാതെ, അത് ഡയഗ്നോസ് ചെയ്യപ്പെടാതെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മോർ ഓഫ് ഒരു റെഗുലർ സ്ക്രീനിങ്, അതിനെക്കുറിച്ചുള്ള അവയർനെസ്. അപ്പോൾ ഇത്തരം ചെറിയ ടോക്കിലൂടെ അല്ലെങ്കിൽ സ്കൂളിലൂടെ സ്ക്രീനിങ് ക്യാമ്പിലൂടെയാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഒരു കാര്യം. രണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഇത് പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർക്ക് ദൂരെയുള്ള കാഴ്ചയാണ് ബുദ്ധിമുട്ട്, അടുത്തുള്ളത് അവർക്ക് കാണാൻ പറ്റും. അപ്പം അത്തരം കുട്ടികളിൽ അവരുടെ സ്വഭാവത്തിലും അത് വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. അതായത് കൂടുതൽ അവരൊരു ഇൻട്രോവേർട്ടഡ് അല്ലെങ്കിൽ അന്തർമുഖരായി മാറുന്ന ഒരു അവസ്ഥ, മറ്റുള്ള ആൾക്കുട്ടികളുമായിട്ട് ഇടപഴകാൻ ഉള്ളിലോട്ട് വലിയ, മറ്റുള്ള കുട്ടികളുമായിട്ട് അവർ ഇൻട്രാക്ഷൻ കുറയുക. അപ്പോൾ അതൊരു ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് കുട്ടികളിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവരുടെ പൊതുവെയുള്ള ഒരു വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റിനും അത് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞാൽ, പിന്നെ ഇത് എത്രയും പെട്ടെന്ന് ഏർലിയറായി കണ്ടുപിടിക്കുക, ഡയഗ്നോസ് ചെയ്യുക. പിന്നെ അതിന് വേണ്ടിയുള്ള അതിൻ്റെ വളരെ ചുരുക്കമാണെങ്കിൽ പോലും ഇതിനകത്ത് കണ്ണിലെ റെട്ടിനയിൽ വരുന്ന ചില ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ നേരത്തെ പിക്ക് ചെയ്യുക, അതിന് വേണ്ട ചികിത്സകൾ ഇപ്പോൾ ഇഞ്ചെക്ഷൻസ് ആയിട്ടാണെങ്കിലും സർജറി ആയിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റുക. അതാണ് വേറൊരു കാര്യം. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്, അപ്പം നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണെങ്കിൽ പിന്നെ അവർക്ക് റീഹാബിലിറ്റേഷൻ എന്ത് വെച്ചിട്ടാണ് അവർക്ക് നല്ലൊരു ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ അപ്പം കാഴ്ച പരിമിതിയുള്ള അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ട്രെയിനിങ്, അവർക്ക് എങ്ങനെ സമൂഹത്തിൽ അവരെ നമുക്ക് ഉൾപ്പെടുത്താം, അവരുടെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ട്രെയിനിങ്, അവർക്കൊരു ജോലി സാധ്യതകൾ ഇത് ഉറപ്പാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവസാനമായിട്ട് റീഹാബിലിറ്റേഷനിൽ വരിക.
2: ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പോൾ നമ്മൾ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുണ്ടായി ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗം ഇതിൽ വരേണ്ടതുണ്ട്. പീസ് റേഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, ഇതാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലൂടെ ലക്ഷ്യമാക്കുന്നത്. നമ്മുടെ ആനുകാലിക വിഷയങ്ങളിൽ ഇതുപോലുള്ള പിന്നെ അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രോതാക്കൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് ആരോഗ്യ വിചാരം പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത ഡോക്ടർ അനൂപ്, അദ്ദേഹം അൽസലാമ കണ്ണാശുപത്രിയിലെ തിമിര രോഗ ശസ്ത്രക്രിയ വിദഗ്ധനാണ്. റേഡിയോയിൽ വന്നതിനും ഞങ്ങളോടൊപ്പം കുറഞ്ഞ സമയം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു ഡോക്ടർ.
1: അൽഹംദുലില്ലാ, നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് കാഴ്ച പ്രശ്നങ്ങൾ. അതിൽ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾക്ക് തിരിച്ചറിയേണ്ട കാര്യമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേട്ടത്. ഡോക്ടർ അനൂപ് കെ ആയിരുന്നു. പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഡോക്ടർ അനൂപ് കെ, അതുപോലെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാടുമായിരുന്നു ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മളോടെ ഉണ്ടായിരുന്നത്.
0: മാഷാല്ലാ, നമ്മുടെ ഈ റേഡിയോ വൈബ്സിൻ്റെ യാത്ര തുടരുമ്പോൾ ഇനി നാം ഒരു പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പോകുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ, അതിൻ്റെ ഭാഗം 4 സഫീർ അലഹിക്കമ്മി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
4: അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട, ഒരു തവണ ചൊല്ലേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായി പഠിച്ചു വരുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ച ഭാഗം ഇത്രയായിരുന്നു. അല്ലാഹുമ്മ റബ്ബസ്സമാവാത്തി വറബ്ബൽ അർദി വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ വമുൻസില തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ. ഇത്രയും ഭാഗമാണ് അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പഠിച്ചു കഴിഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇൻഷാല്ലാ ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗത്തിൽ ഇപ്രകാരമാണ്, കുറച്ചാണ് നമ്മളിന്ന് പഠിക്കുക, ബാക്കി ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അഊദു ബിക മിൻ ഷരി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. അഊദു ബിക മിൻ ഷരി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. ഒന്നുകൂടി ഞാൻ പറയാം. അഊദു ബിക മിൻ ഷരി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. ഇതിൽ ശ്രദ്ധിക്കേണ്ടതായ ഉച്ചാരണങ്ങൾ കുറച്ചുണ്ട്. ഒന്ന് അഊദു, അഊദു, അത് ശ്രദ്ധിക്കേണ്ടതായ മൂന്നക്ഷരങ്ങൾ. ഒന്നാമത്തെ അ അതെല്ലാവരും ശരിയാക്കാറുള്ളതാണ്, ആർക്കും തെറ്റില്ലാത്ത ഒരു കാര്യമാണ്, അക്ഷരമാണ്. രണ്ടാമത്തേത് ഐനാണ്, അഊ, അഊ എന്ന ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. പല ആളുകളും അഊദു എന്ന് പറയാറുണ്ട്, അഊദു എന്ന്. അ ഒന്നാമത്തതും രണ്ടാമത്തതും അ ഊ എന്ന്, ദു എന്ന് ദാലായിട്ട് ഉച്ചരിക്കും, പക്ഷെ ദാലല്ല, അഊദു, ദാലിൻ്റെ മുകളിൽ പുള്ളിയുള്ള അഊദു എന്ന്, അഊദു. ദാല് മലയാളത്തിൽ സമാനമായ അക്ഷരമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്, പക്ഷേ ദാൽ എന്ന അക്ഷരം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നുമില്ല. ചില ആളുകളൊക്കെ ഔസു എന്ന് സായായിട്ട് സെഡ് അറബിയിലെ സായ് എന്ന അക്ഷരമായി ഉച്ചരിക്കാറുണ്ട്, അതെല്ലാം തെറ്റാണ്. ദാലിൻ്റെ മുകളിൽ പുള്ളി ഉള്ളതാണ് ദാൽ, അഊദു എന്നാണ്. അഊദു ബിക മിൻ ഷരി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. അവിടെ ശ്രദ്ധിക്കണം, അൻത ആഖിദുൻ, അവിടെ ആഖി, ഖ എന്നത് തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. ദുൻ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അഊദുവിലെ അതേ ദാലാണ്, ആഖിദുൻ. ബിനാസിയതിഹി, നാസിയത്ത്, സാദ്, സീനല്ല, നാസിയതിഹി. ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെയുള്ള എസ്, സ അല്ല, ഇത് സ്വാദാണ്, വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അൻത ആഖിദും ബിനാസിയതിഹി എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഈ ഭാഗം ഉച്ചരിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ ആദ്യം പറയാം, പിന്നെ ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. അഊദു ബിക മിൻ ഷരി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. ഇനി എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം, ഞാൻ പറയുമ്പോൾ അത് കേട്ട് കൂടെ ചൊല്ലണം. നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ പോരാ, നാവ് കൊണ്ട് ഉച്ചരിച്ച് ചൊല്ലുമ്പോഴാണ് പഠിക്കാൻ പറ്റുക. അഊദു ബിക മിൻ ഷരി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയതിഹി. ഒരിക്കൽ കൂടി ഞാൻ പറയാം, കേൾക്കുക. അഊദു ബിക മിൻ ഷരി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. എന്താണ് അതിൻ്റെ അർത്ഥം? അഊദു ബിക, അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിൻ ഷരി കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും ഷറിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അൻത ആഖിദും ബിനാസിയതിഹി, നീ മൂർദാവ് പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കടിഞ്ഞാണിട്ടിരിക്കുന്ന, എല്ലാത്തിൻ്റെയും കടിഞ്ഞാണ് മൂർദാവ് അള്ളാഹുവിൻ്റെ പക്കലാണ്. അപ്പോൾ അള്ളാഹു കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഷറിൽ നിന്ന്, അള്ളാഹു സൃഷ്ടിക്കാത്ത, അള്ളാഹുവിൻ്റെ പിടുത്തത്തിലുള്ളതല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഷറിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. അതിൻ്റെ മുഴുവൻ ഭാഗം ഇൻഷാല്ലാ ബാക്കി കൂടെ കേട്ട് പഠിച്ച് പരിപൂർണമായി നമുക്ക് ചൊല്ലാം. ഈ ഭാഗം ഒരിക്കൽ കൂടി പറയാം. അഊദു ബിക മിൻ ഷരി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ എന്നതിൻ്റെ നാലാം ഭാഗമാണ് ഇന്നത്തെ വൈബ്സിൽ നമ്മൾ കേട്ടത്. സഫീർ അൽ ഹിക്കമിയാണ് പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത്.
0: പ്രിയ ശ്രോതാക്കളെ, നമ്മൾക്ക് ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമൻ്റുകളൊക്കെ നൽകാവുന്നതാണ്. അക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ അടുത്തതായി നമ്മൾ കുട്ടികൾക്കേറെ നന്മയുടെ വഴികൾ കാണിച്ചു കൊടുക്കുന്ന പൂമരത്തണലിലേക്കാണ് അടുത്തതായി നമ്മൾ പോകുന്നത്. മൻസൂർ സലാഹിയും ഷമീൽ മഞ്ചേരിയുമാണ് ഇന്ന് പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്. നന്മയിലേക്ക് നടന്നെടുക്കുക എന്ന വിഷയവുമായി പൂമരത്തണലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. പതിവ് പോലെ പാട്ടും കഥകളും കളികളും ചിരികളുമൊക്കെയായി നമ്മുടെ പൂമരത്തണലിൽ ആരംഭിക്കുകയാണ്. നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ ഈ പൂമരത്തണൽ കേട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. അത്തരത്തിൽ തന്നെ ഇന്നും നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മുമ്പ് പല എപ്പിസോഡുകളിലായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മോടൊപ്പമുണ്ട്, മൻസൂർ. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകളും കഥകളും അനുഭവങ്ങളും ഒക്കെയായി നമ്മോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കൂട്ടുകൂടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും നമ്മോടൊപ്പം സംവദിക്കാനും കൂട്ടുകൂടാനുമായി മൻസൂർ നമ്മളോടൊപ്പം ഉണ്ട്. മൻസൂർ, ഇന്നത്തെ പൂമരത്തണലിലേക്ക് സ്വാഗതം.
6: എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മൻസൂർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കായി ഒരു പാട്ടിങ്ങനെ കൊടുത്തു വന്നിരുന്നു അല്ലേ? അതിൻ്റെ അല്പം അല്പം ഭാഗങ്ങളായിക്കൊണ്ട് അതിൽ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു പാട്ടിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടിയിരുന്നു. ഇനി ആ പാട്ടിൻ്റെ ബാക്കി ഭാഗം വല്ലതുമുണ്ടോ മൻസൂർ?
6: തീർച്ചയായും. വളരെ ഗൗരവത്തിൽ, വളരെ ആഴത്തിൽ കൂട്ടുകാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കുറച്ച് വരികളാണ് ഇനി ആ പാട്ടിൽ ബാക്കിയായിട്ടുള്ളത്.
5: എങ്കിൽ അതുകൂടി നമുക്കൊന്ന് കേട്ടാലോ?
6: ഇൻഷാ അല്ലാ.

0: അതെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട്, നാവുകൾ കൊണ്ടൊക്കെ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന് നമ്മൾ പഠിച്ച അതേ പാട്ടിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അതേപോലത്തെ ഒരാശയം ഉൾക്കൊള്ളുന്ന, എന്നാൽ കേൾക്കാൻ ഏറെ മനോഹരമായ ചില വരികളാണ് മൻസൂറിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇതിൻ്റെ വരികളിലേക്ക് വരുമ്പോൾ കൂട്ടുകാരെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ നാല് വരികളിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ സാധിക്കുന്നത് നമുക്ക് രണ്ട് കാലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ. ആ കാലുകൾ കൊണ്ട് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻസൂർ.
1: നിമ്മസ്, സത്യത്തിൽ കാലുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത, ഒഴിവാക്കി വെക്കാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുപോലെ, കാതുപോലെ, ചുണ്ടുപോലെ, നാവുപോലെ അള്ളാഹു നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ കണ്ണിനെക്കുറിച്ച് പറയുമ്പോഴും കാലിനെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാരെയാണ്. എം എസ്, അവരെ ശരിക്കും കണ്ടാൽ നമുക്ക് സങ്കടമാകും.
0: അതെന്താ?
1: അവരിൽ ചില കൂട്ടുകാരുടെ കൈകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാരുടെ കാലുകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാർക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, കണ്ണു കാണാത്തവർ പോലും അവിടെയുണ്ട്. അവരുടെ അരികിലൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവരുടെ മുഖത്ത് വിരിയുന്ന ആനന്ദം, നമ്മളവരോട് സംസാരിക്കുമ്പോഴും സംവദിക്കുമ്പോഴുമൊക്കെ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണമൊക്കെ എം എസ്, സത്യത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്.
0: തീർച്ചയായും, നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ വില പലപ്പോഴും മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് ഉണ്ടായിരുന്നത് എത്രയോ വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുക. ഒരു പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ കാലിന് എന്തെങ്കിലും അപകടമൊക്കെ പറ്റി, അങ്ങനെ പറ്റാതിരിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ സമയത്ത് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിലൊക്കെ കാലിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പിന്നീട് നമ്മൾ ആ നടക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കാലിത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ചെയ്യേണ്ടത് അങ്ങനെ കാലിന് വല്ലതും പറ്റിയതിന് ശേഷം അതിൻ്റെ വില തിരിച്ചറിയുന്നതിനു പകരം ഈ രണ്ടു നല്ല കാലുകൾ ഉള്ള സമയത്ത് നമ്മൾ ഈ പാട്ടിലെ വരികളിൽ കേട്ട പോലെ തന്നെ നമ്മുടെ നല്ല കൂട്ടുകാരുമൊത്ത് നല്ല വഴിയിലൂടെ നടന്നു നീങ്ങാൻ, എന്നുവച്ചാൽ നന്മകൾ കേൾക്കുന്ന നല്ല സദസ്സുകളിലെത്താൻ, അതുപോലെ ബാങ്കുലികൾ കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് നടന്നു വരാനൊക്കെയാണ് നമ്മുടെ കാലുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന് മാതൃകയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽവഴി നമുക്ക് മുന്നിലുള്ളത്. എന്നുവെച്ചാൽ ഈ കാലുകൾ കൊണ്ട് നമ്മൾ ചീത്ത വൃത്തി നടക്കുന്ന ഒരു സ്ഥലത്തേക്കും നമ്മൾ പോകില്ല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തു പറയാം മൻസൂർ?
1: എം എസ്, കാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു താബിഈ പണ്ഡിതന്റെ ചരിത്രമാണ്. കൂട്ടുകാർക്ക് ആ ചരിത്രം കേൾക്കാൻ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: തീർച്ചയായും.
1: അദ്ദേഹത്തിന്റെ പേര് ഉർവ എന്നായിരുന്നു. ഉർവ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ മുറിവ് വലുതായി വലുതായി അവസാനം അദ്ദേഹത്തിന്റെ കാൽ മുട്ടിനു മുകളിലായി മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ അന്നത്തെ കാലം നമുക്കറിയാം, വലിയ ഹോസ്പിറ്റലുകളില്ല, ഇത്തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കാൽ മുറിച്ചു മാറ്റുന്നു. പച്ചക്ക് അദ്ദേഹത്തെ ഇഞ്ചക്ഷൻ ചെയ്ത് ബോധം മറച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
0: എന്തൊരു വേദനയായിരിക്കുമല്ലേ?
1: തീർച്ചയായും. അദ്ദേഹം ദിക്റുകളിലും ദുആകളിലുമൊക്കെ മുഴുകി. അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. അവിടെയാണ് സത്യത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതായിട്ട് ആ ചരിത്രം മാറുന്നത്. ആ മുറിച്ചു മാറ്റിയ ആ കാലിന്റെ മുറിയെ അദ്ദേഹം കൈകളിലെടുത്ത് പറഞ്ഞ ചില വാചകങ്ങൾ.
0: അതെന്തായിരുന്നു?
1: കാലേ, നീ സ്വർഗത്തിലേക്കുള്ളതാണ്. നിന്നെക്കൊണ്ട് ഒരു തിന്മയിലേക്കും ഞാൻ നടന്നെടുത്തിട്ടില്ല. നിന്നെ തന്ന നാഥൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക്, എനിക്കനുവദിച്ച കാര്യങ്ങളിലേക്ക് മാത്രമാണ് നീയുമായി ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. ആ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്കും നീയുമായി ഞാൻ പോയിട്ടില്ല. ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, നമുക്കും പറയാൻ കഴിയണ്ടേ ഈയൊരു വാക്ക്? മരണത്തിൻ്റെ സമയത്ത്, നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന സമയത്ത്, നമ്മുടെ കൈകളോടും നമ്മുടെ അവയവങ്ങളോടും ഇല്ല, നീ സ്വർഗത്തിലാണ് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ.
0: തീർച്ചയായും അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ആ ചരിത്രം കേട്ട് കഴിഞ്ഞതുപോലെ, നമ്മുടെയൊക്കെ ഏതെങ്കിലും അവയവം ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ അള്ളാഹു അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു സന്ദർഭത്തിൽ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഈ കൈകൾ കൊണ്ട്, ഈ കാലുകൾ കൊണ്ട്, അതല്ലെങ്കിൽ ഈ ഇന്ന അവയവം കൊണ്ട് അള്ളാഹുവേ ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കോ കൂട്ടുകാരെ? അങ്ങനെ സാധിക്കുന്ന നല്ല കൂട്ടുകാരാവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പീസ് റേഡിയോ പൂമരത്തണലിലൊക്കെ കൃത്യമായി കേൾക്കുന്നതും പഠിക്കുന്നതുമൊക്കെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ, നമ്മുടെ ഈ കുഞ്ഞു കാലുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ,
1: അയൽവക്കത്ത് പോയി ടി വി കാണാനും അതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂട്ടുകാരുടെ കൂടെ ഓടി നടക്കാനും, സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള, ഗാനമേള പോലെയുള്ള, അങ്ങനെയുള്ള മോശമായ തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലേക്കും നടന്നു പോകാതിരിക്കുന്നതോടൊപ്പം, ആലോചിച്ച് നോക്കൂ, എം എസ് എന്നും പൂമരത്തണലിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കാറുള്ളതുപോലെ പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഓടിയടുക്കുന്ന, അല്ലേ, ആ ഒരു കാലുകളായി നമ്മുടെ കാലുകൾ മാറണം. നമസ്കാരത്തിലേക്ക് ഓടിയടുക്കുന്ന, നന്മകളുടെ സദസ്സുകളിലേക്ക് ഓടിയടുക്കുന്ന, പൂമരത്തണലിൽ കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് ഓടിയടുക്കുന്ന, എല്ലാ അവസ്ഥയിലും നന്മകളിലേക്ക് പോകാനും നന്മകളിലേക്ക് എത്തുവാനും നന്മകളിലേക്ക് പടിപടിയായി കടന്നു ചെല്ലുവാനുമുള്ള ഒരവസരമായി നമ്മുടെ കാലിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം.
0: തീർച്ചയായും. അപ്പോഴേ നമുക്ക് ഈ കാലുകൾ കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പാട്ടിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിച്ചാലോ മൻസൂർ?
1: അതെ. കുഞ്ഞു

0: മാഷല്ല, മനോഹരമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന നല്ല വരികളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്. ആശയവും നമുക്ക് ഒരു പക്ഷേ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ കൈകൾ. നമ്മുടെ കാലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ കണ്ണുകളെക്കുറിച്ച്, കാതുകളെക്കുറിച്ച്, നമ്മുടെ ചുണ്ടുകളെക്കുറിച്ച്, നാവിനെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാം നന്മയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തും കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളത് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വരികളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത് നമ്മുടെ കൈകളെക്കുറിച്ചാണ്. ഈ കൈകളാൽ ഉണ്ടാവുന്ന തിന്മകൾ എന്തൊക്കെയാ മൻസൂർ?
1: എം എസ്, കുഞ്ഞുകുട്ടികളുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തു ഭംഗിയാണ് അവയ്ക്കല്ലേ?
2: അതെ,
1: ഇറുക്കി പിടിച്ചവർ അല്ലേ?
2: അതെ,
1: എന്തു ഭംഗിയാണ്. സത്യത്തിൽ എത്ര സുന്ദരമായ കൈകളാണവ. പക്ഷേ ഒരൽപ്പം വളർന്നാൽ, അവർ നടക്കാൻ ആരംഭിച്ചാലൊക്കെ ആ കൈകൾ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന വികൃതി വേലകൾ, പലപ്പോഴും അവരുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ സങ്കടം തോന്നുന്ന, ചില ഉമ്മമാരൊക്കെ കരയുന്ന അല്ലേ? അപ്പോ ഏറ്റവും നല്ല രൂപത്തിലാണ് ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും യാതൊരു വിധത്തിലുള്ള വേദനയോ യാതനയോ ഉണ്ടാക്കാതെയാണ് സത്യത്തിൽ നമ്മൾ, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്.
0: തീർച്ചയായും. അതല്ലാതെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ, അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാതെ അവരെ ഇങ്ങനെ പിന്നിൽ നിന്ന് തോണ്ടുക, അതുപോലെ പിച്ചുക തുടങ്ങിയ അനാവശ്യമായ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാരെ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരുമായി തല്ലുകൂടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ വലിയ ഒരു അപകടമായിട്ടുള്ള മോഷണം പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് പിന്നെ എങ്ങനെയാണ് ആ സ്വർഗത്തിലെ ഒരുപാട് സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള തിന്മകളായിട്ട് അങ്ങനെ മരിച്ചു പോയാൽ. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ ചെയ്യേണ്ടത് ഈ കൈകൾ കൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ പീസ് റേഡിയോ പൂമരത്തനിലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ? പലപ്പോഴും ചില കൂട്ടുകാരൊക്കെ അല്ല മൻസൂർ, ഈ മറ്റുള്ള കൂട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ എന്തുമാവട്ടെ മോഷ്ടിക്കുന്ന അവസ്ഥയൊക്കെ വലിയ കുറ്റമല്ലേ അത്?
1: അതെ അതെ, പലപ്പോഴും ഞാൻ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ സ്കൂളിലെ സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ചില പരാതികൾ.
3: സാറേ, ഓ എൻ്റെ പെൻസിലെടുത്ത്. സാറേ, അവനെന്നെ പിച്ചി. സാറേ, അവളെന്നെ ഇടിച്ചു.
1: ഇങ്ങനെയുള്ള കുറേ പരാതികൾ പല കൂട്ടുകാരുടെ അടുക്കൽ നിന്നും വരാറുണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള ആളുകളോട് എല്ലാവർക്കും ഒരു എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. പരിപൂർണാർത്ഥത്തിൽ അവരെ ഇഷ്ടപ്പെടാനോ, ആ ഒരർത്ഥത്തിൽ വളരെ സൗഹാർദ്ദത്തോടെ അത്തരത്തിലുള്ള കൂട്ടുകാരോട് സംസാരിക്കാനോ, കൂടാനോ പലപ്പോഴും കൂട്ടുകാരും നമ്മളുടെ അധ്യാപകരുമൊക്കെ മടി കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തമാശക്ക് മറ്റുള്ളവരുടെ പെൻസിൽ എടുക്കുന്ന, എറൈസർ എടുക്കുന്ന, ഷാർപ്നർ എടുക്കുന്ന കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഒരിക്കലും തമാശക്കുപോലും പറ്റിക്കാൻ പോലും അല്ലേ? നല്ല ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്.
0: അതേ കൂട്ടുകാരെ, മോഷണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം കണ്ട ഒരു തെറ്റാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക കോടതിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ മോഷ്ടിച്ചു, നമ്മൾ കട്ടെടുത്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ കൈയിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ, കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗം, അതവിടെ ഉണ്ടാവില്ല. അത് മുറിച്ചു കളയണമെന്നാണ് ഇസ്ലാമിക വിധിപ്രകാരം അവർക്കുള്ള ശിക്ഷ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ എത്ര ചെറുതോ വലുതായ എന്തു വസ്തുവുമാകട്ടെ നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഈ കൈപ്പത്തി പോലും മുറിച്ചു കളയേണ്ട അത്രയും വലിയ ഗൗരവമുള്ള ഒരു തെറ്റാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. നമ്മളിവിടെ അങ്ങനെയുള്ള ഇസ്ലാമിക കോടതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ശിക്ഷകളില്ല, മറിച്ച് നമ്മുടെ അധ്യാപകരുടെ അടിയിലോ അല്ലെങ്കിൽ ചീത്തപ്പറച്ചിലോ ഒക്കെ ഒതുങ്ങിയേക്കാം. പക്ഷേ അത് വലിയ ഗൗരവമേറിയ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര ചെറുതായാലും, നേരത്തെ മൻസൂർ സൂചിപ്പിച്ച പോലെ പറ്റിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഒന്ന് അവന് പേടിപ്പിക്കാനാണെങ്കിലും ഒന്നും അത്തരത്തിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ വസ്തുക്കളൊന്നും അവരുടെ അനുവാദമില്ലാതെ, അത് നമ്മുടെ കൂട്ടുകാരായാലും കൂട്ടുകാരല്ലെങ്കിലുമൊക്കെ അവരുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. അങ്ങനെയുള്ള കൂട്ടുകാരെ മാത്രമേ നമുക്ക് നല്ല കൂട്ടുകാരായി പരിഗണിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ കൈകൾ കൊണ്ട് വാരിയെറിയണമെന്നാണ് പാട്ടിൽ പറഞ്ഞത്. എന്താ വാരിയെറിയേണ്ടത്? നന്മയിൽ കുരുത്തമൊട്ടുകൾ എന്ന് വെച്ചാൽ എന്താ? എന്താ മൻസൂർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: നമ്മുടെ പൂമരത്തണലിൽ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പറയാൻ കഴിയും. നിസ്സാരമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയാലും വളരെ വലിയ പ്രതിഫലങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, എല്ലാവരോടും നല്ല രൂപത്തിൽ വർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന ഒരു വിലയേറിയ ഉപദേശം അല്ലേ? ഒരു സ്വഹാബി പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, ആരാണ് ഏറ്റവും നല്ല മുസ്ലിം? എന്താ പ്രവാചകൻ കൊടുത്ത മറുപടി? അവൻ കൃത്യമായി നമസ്കരിക്കുന്നവൻ. ആണോ? അല്ല, അങ്ങനത്തെവർ തന്നെയാണ് നല്ല മുസ്ലിം. പക്ഷേ എന്നാലും ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത് തൻ്റെ കൈ കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന്, നാവ് കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളയാളുകൾ രക്ഷപ്പെടുന്നവനായിട്ടുള്ള മുസ്ലിം ആരാണോ അവൻ്റെ ഇസ്ലാമാണ് ഏറ്റവും നല്ല ഇസ്ലാം എന്ന് അല്ലേ? അപ്പം ആ രൂപത്തിൽ ഒരു പ്രയാസവും ഒരാൾക്കും വരുത്താതെ, എന്നാൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവൻ സമൂഹത്തിലേക്ക് വാരി വിതറി മുന്നോട്ട് പോകുവാൻ കൂട്ടുകാർ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങൾ അല്ലേ? പാവപ്പെട്ടവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സഹായിക്കാൻ, അവർക്ക് സഹായകമായി

0: ല്ലാതെ ഒരു 10 എപ്പിസോഡിൽ പൂമരത്തണലിൽ പറഞ്ഞാലും തീരാത്ത നന്മകൾ നമ്മുടെ ഈ കുഞ്ഞു കരങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതെല്ലാം അറിഞ്ഞും കേട്ടും പഠിച്ചും ചോദിച്ചും നന്മയുടെ വാക്താക്കളായി നന്മ വാരി വിതറുന്നവരായി ജീവിക്കാൻ കൂട്ടുകാരെ നമുക്ക് സാധിക്കണം.
1: അതോടൊപ്പം മൻസൂർ, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പകർന്നു നൽകാവുന്ന വളരെ വലിയ ഒരു അറിവാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന നന്മകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മുടെ വീട്ടിലെ ഉപ്പയും ഉമ്മയുണ്ടല്ലോ, പ്രത്യേകിച്ച് ഉമ്മ. ഉപ്പ ഒരു പക്ഷേ രാവിലെ ആയാൽ ജോലിക്ക് പോയി, പിന്നീട് വൈകിട്ട് വരുന്ന അവസ്ഥയാവും പൊതുവെ ഉണ്ടാവുക. നമ്മുടെ ഉമ്മ വീട്ടിലങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ തിരുമ്പണം, നമ്മുടെ വീട് വൃത്തിയാക്കണം, അതിനിടയ്ക്ക് ഓരോ സമയത്തും ഭക്ഷണം വെക്കണം, അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്ന നമ്മുടെ ഉമ്മയില്ലേ, ആ ഉമ്മക്ക് നമ്മുടെ ഈ കൈകൾ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ സത്യത്തിൽ അതൊരു വലിയൊരു പുണ്യമല്ലേ? ആ പുണ്യം നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പലപ്പോഴും എന്തെച്ചാൽ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ കളിയെക്കുറിച്ച് ആലോചിച്ചും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നേരം പോക്കുകളെക്കുറിച്ചൊക്കെ ആലോചിച്ചും അത് പലപ്പോഴും ചെയ്തു കൊടുക്കാറില്ല, അതല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യാറില്ല. അത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ മൻസൂർ?
0: തീർച്ചയായും. പല കൂട്ടുകാരും നമ്മൾ കണ്ടിട്ടുണ്ട്, സ്കൂളൊക്കെ വിട്ടു വന്നാൽ ബേഗക്കൂരി അങ്ങോട്ട് എറിഞ്ഞ്, യൂണിഫോം ഒക്കെ അയച്ച് ഇങ്ങോട്ട് എറിഞ്ഞ് ഉടനെ കളിക്കാൻ അങ്ങോട്ട് ഓടും. അവരുടെ പുസ്തകം നല്ല രൂപത്തിൽ ഒതുക്കിയെടുത്തു വെക്കാൻ അവർക്കറിയില്ല. അതുപോലെ തന്നെ വസ്ത്രമൊക്കെ അലക്കാനുള്ള വസ്ത്രം ഒരു ഭാഗത്ത് കൂട്ടി വെക്കാൻ, അലക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി മടക്കി വെച്ച് റൂമും സ്റ്റഡി ടേബിളും എല്ലാം നല്ല ഭംഗിയിൽ വൃത്തിയിൽ അടുക്കോടെ ചിട്ടയോടെ, ആര് എപ്പോൾ വീട്ടിലേക്ക് വന്നാലോ ഹാവ് എന്ത് സുന്ദരമായ റൂം, എന്ത് സുന്ദരമായ സ്റ്റഡി ടേബിൾ, എത്ര അടുക്കും ചിട്ടയുമുള്ളവനാണ് ഈ കുഞ്ഞ് എന്നു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള അടുക്കും ചിട്ടയും വൃത്തിയും. എം എസ് സൂചിപ്പിച്ച പോലെ ഉമ്മയെ പ്രയാസപ്പെടുത്താതെ, ജോലി ഭാരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയ്ക്ക് ഇരട്ടി ജോലികൾ ചെയ്യിക്കാതെ സ്കൂളിൽ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് ശരീരം മൊത്തം ചെളിയായി ആകെ വിയർത്തൊലിച്ച് ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒക്കെ വീട്ടിലേക്ക് വരുന്ന മക്കളെ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ മാറി വൃത്തിയുള്ള, എല്ലാവരാലും ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന, ആർക്കും പ്രയാസമായി വർത്തിക്കാത്ത ഏറ്റവും നല്ല കൂട്ടുകാരായി മാറുവാൻ കൂടി ഈ വരികൾ നമുക്ക് പ്രചോദനമേകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവികൾക്കും, അത് മനുഷ്യരെന്നു മാത്രമല്ല മറ്റുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ നമ്മുടെ കൈകൾ കൊണ്ടാവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്ന നല്ല കൂട്ടുകാരായി മാറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ വരിയിൽ നിന്ന് കിട്ടുന്നത് അല്ലേ
0: എം എസ്? സത്യത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കടുത്ത വേനലിൽ സത്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ അല്ലേ? നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ചാൽ, ഒരല്പസമയത്തേക്ക് നമ്മൾ മാറി നിന്നാൽ എത്രയോ പറവകൾ പാറി വന്ന് അതിൽ വന്ന് സന്തോഷത്തോടെ കലപില ശബ്ദങ്ങളുണ്ടാക്കി കുടിക്കുന്നതും കുളിക്കുന്നതും ചിറകട്ടടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ അതിനൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഈ കുരുന്നു കൈകൾ കൊണ്ട് നമുക്ക് ലോകത്ത്, സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ വലിയ നന്മകളാണതൊക്കെ. നമ്മുടെ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുറ്റത്തിൻ്റെ ഒരറ്റത്തൊക്കെ വല്ല ചെറിയ പാത്രത്തിലൊക്കെ ഒരല്പം വെള്ളം കൊണ്ടുപോയി വെച്ച് എന്നും അതിൽ വെള്ളം നനച്ചു കൊടുത്ത് ആ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന, നന്മ ചെയ്യുന്ന കരങ്ങളായി ചെറുപ്പം മുതലേ ഈ കൊച്ചു കരങ്ങൾ മാറ്റാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്.
1: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യരാവട്ടെ, മനുഷ്യരിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട്, പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നല്ല കൂട്ടുകാരാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കാൻ സമയമായി.

0: ഇരിക്കുകയാണ് പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് നമ്മളുമായി സംവദിച്ചതും കൂട്ടുകൂടിയതുമൊക്കെ മൻസൂറായിരുന്നു. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി കൂടുതൽ വിശേഷങ്ങളുമായി സംവദിക്കാനെത്താമെന്ന പ്രതീക്ഷയിൽ ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: കുട്ടികൾ ഏറെ ഹൃദ്യമായി സ്വീകരിക്കുന്ന റേഡിയോ പ്രോഗ്രാമാണ് പൂമരത്തണൽ. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മക്കളെ ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികൾ കൂടിയാണ് മൻസൂർ സലാഹിയും ഷമീൽ മഞ്ചേരിയും. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ അവർക്ക് വേണം. അതോടൊപ്പം മക്കൾ ഈ പ്രോഗ്രാമുകൾ കൃത്യമായി കേൾക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക.

0: അപ്പോൾ പൂമരത്തണലിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി ഇൻഷാല്ലാ നമുക്ക് വായനയുടെ ലോകം ചുരുങ്ങി വരുന്നൊരു കാലത്ത് അത് കേൾവിയിലൂടെ കേൾക്കാനുള്ളൊരവസരമാണ് നുറുങ്ങുകളിലൂടെ പീസ് റേഡിയോ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് പുത്രസ്നേഹം അന്ധമാകരുത് എന്ന ഡോക്ടർ സി മുഹമ്മദ് റാഫി ചമ്രയുടെ രചനയ്ക്ക് സാദിഖ് ബിനു സലീം ശബ്ദം നൽകുന്നു നുറുങ്ങുകളിലേക്ക്.
1: സമ്പത്തുകൊണ്ടും പുത്രഭാഗ്യം കൊണ്ടും അനുഗ്രഹീതനായിരുന്നു പോക്കർ ഹാജി. പാരമ്പര്യമായി കിട്ടിയ ഏക്കറുകൾ പരന്നുകിടക്കുന്ന കൃഷിഭൂമി, നാട്ടിലെ പ്രമാണി, ധാരാളം സേവകന്മാർ, തലയാട്ടിൽ നിന്ന് മറുത്തൊരഭിപ്രായവും പറയാത്ത ശിങ്കിടികൾ, പോരാത്തതിന് ഈ സമ്പത്തിനെല്ലാം അനന്തരാവകാശിയായി ഏകമകനും. ഒരു വ്യക്തിക്ക് അഹങ്കാരിയായി മാറാനാകുമോ എന്നറിയാനുള്ള എല്ലാ പരീക്ഷണങ്ങളും ഒന്നിച്ചു വന്നിരിക്കുന്നു. പോക്കർ ഹാജി എല്ലാ അർത്ഥത്തിലും തന്റെ കഴിവിലും സമ്പത്തിലും പാരമ്പര്യത്തിലും പുത്രസൗഭാഗ്യത്തിലും അല്പം അഹങ്കരിച്ചു. കാസിം പോക്കർ ഹാജിയുടെ അയൽവാസിയും സാമ്പത്തിക നിലയിൽ ശരാശരിക്കാരനുമായിരുന്നു. മൂന്ന് പെൺകുട്ടികളുടെ പിതാവും ദൈവഭക്തനായിരുന്ന കാസിമിനെ കാണുമ്പോഴെല്ലാം പോക്കർ ഹാജി ഒന്ന് കുത്തി സംസാരിക്കും. തന്റെ സൗഭാഗ്യങ്ങളും ഏകമകനായതിലുള്ള ഭാവി ഭദ്രതയും ഒക്കെ തന്നെ വിഷയം. വീണ്ടും വീണ്ടും പെൺകുട്ടികൾ ജനിക്കുന്ന കാസിമിന് ഒരു ഉപദേശവും, ഇനിയും കാത്തിരിക്കണ്ട, അങ്ങട്ട് നിർത്തിക്കളാ. എത്രയോ കഥകളിൽ വിരിഞ്ഞ ഈ ഭാവന നമുക്കു ചുറ്റും ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യന് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളിലെ അതിശ്രേഷ്ഠമായ ഒന്നാണ് സന്താന സൗഭാഗ്യം. ഓരോ അനുഗ്രഹത്തിനും കൂടുതൽ കൂടുതൽ നന്ദി കാണിക്കേണ്ട മനുഷ്യൻ വഴി തെറ്റാതിരിക്കാൻ അതീവ ശ്രദ്ധ കാണിക്കേണ്ടതും ഇതിൽ തന്നെ. ആൺകുട്ടികളെ സൗഭാഗ്യത്തിന്റെ അടയാളമായി കണക്കാക്കിയത് ചരിത്രകാലം മുതൽ നമുക്ക് വായിക്കാനാവും. എന്നാൽ അത് തെറ്റായ ധാരണയാണെന്നും എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ പഠിപ്പിക്കുകയും പാകപ്പെടുത്തുകയുമാണ് ഇസ്ലാം ചെയ്തത്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പല അഹങ്കാരികളുടെയും കഥ പറയുന്ന ഖുർആൻ അവർ അഹങ്കരിക്കാൻ ന്യായമായി കണ്ടിരുന്ന കാരണങ്ങളിലൊന്ന് ആൺമക്കളും അവരുടെ സ്വാധീന വലയവുമായിരുന്നു എന്ന് കാണാനാകും. പുതിയ കാലത്ത് പുതിയ രൂപത്തിലും ഭാവത്തിലും അതേ അഹങ്കാരത്തിൻ്റെ ഡിജിറ്റൽ പതിപ്പുകൾ നമുക്കു ചുറ്റും കാണാനാവുമെന്നതിൽ തർക്കമില്ല. അത്തരം അഹന്തയുടെ ചിന്തയിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും മാറി നിൽക്കാനായാൽ നമുക്ക് വിജയിക്കാനാകും തീർച്ച. അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് എല്ലാവർക്കുമുള്ള ഓഹരികൾ പറഞ്ഞ ശേഷം ഖുർആൻ നടത്തുന്ന പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ പിതാക്കൾ, മക്കൾ എന്നിവരിൽ ആരാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരിയാവുക എന്നത് നിങ്ങൾക്കറിയില്ല തന്നെ. നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്നും അള്ളാഹുവിങ്കലാണ് മഹത്തായ പ്രതിഫലമുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ അധ്യായം 8:28. മക്കളെ അനുഗ്രഹമായി കാണുന്നതോടൊപ്പം പരീക്ഷണമായി കൂടി കണ്ട് വിജയത്തിൻ്റെ വഴി അന്വേഷിക്കാൻ നാം തയ്യാറാവുക.
2: മാഷാഅല്ലാ, നുറുങ്ങുകളാണ് നമ്മൾ കേട്ടത്. ചെറിയ ചെറിയ ചില രചനകൾ, അതിന് വിശാലമായ ആശയങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ആ രചനകൾക്ക് പലപ്പോഴും ഒരു ശബ്ദാവിഷ്കാരം കൂടി കേൾക്കുമ്പോൾ അതാണ് നമ്മുടെ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നമ്മൾ കേട്ടത് പുത്രസ്നേഹം അന്ധമാകരുത് എന്ന വിഷയത്തിൽ ഡോക്ടർ സി മുഹമ്മദ് റാഫി ചെമ്പ്ര രചിച്ചതിൻ്റെ ശബ്ദാവിഷ്കാരം. ശബ്ദം നൽകിയത് സാദിഖ് ബിനു സലീം.
0: ഇനി നമ്മുടെ ആഴത്തിലുള്ള പഠനമാണല്ലോ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള പഠനം. പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലേക്കാണ്. അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത്
2: അള്ളാഹിർ വൽ ബാത്തിൻ എന്ന അള്ളാഹുവിൻ്റെ രണ്ട് വിശേഷണങ്ങളാണ്. അസ്മാഉൽ ഹുസ്നയിൽ ഈ വിഷയങ്ങളുമായിട്ട് എന്നും നമ്മളെ കൂടെ ചേരാറുള്ളത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്. അസ്മാഉൽ ഹുസ്നയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലദീ ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിൻ്റെ തേട്ടമറിഞ്ഞ് ജീവിക്കുക, അവൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ഇതെല്ലാം വലിയ പുണ്യങ്ങൾ കിട്ടുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇന്ന് രണ്ട് നാമങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹിർ വൽ ബാത്തിൻ, ഈ രണ്ട് നാമങ്ങളും അത് ചേർത്തു പറയുക എന്നതാണ് ഈ നാമങ്ങളുടെ പ്രത്യേകത. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ചേർത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹദീദിൻ്റെ മൂന്നാമത്തെ ആയത്താണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നാല് നാമങ്ങൾ പറഞ്ഞു. അതിൽ രണ്ടെണ്ണം രണ്ടും ഒരുമിച്ച് പറയേണ്ടത്, മറ്റു രണ്ടെണ്ണം അത് രണ്ടും ഒരുമിച്ച് പറയേണ്ടത്, അതായത് അൽ അവ്വലു വൽ ആഖിറു, ഇത് രണ്ടും ഒരുമിച്ച് പറയേണ്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹിറു വൽ ബാത്തിൻ, ഇത് രണ്ടും ഒരുമിച്ച് പറയേണ്ടതാണ്. ഇങ്ങനെ ചേർത്തു പറയേണ്ട പേരുകളെ പറയുന്നത് അൽ അസ്മാ ഉൽ മുഖ്തരിന എന്നാണ്. ഈ നാമങ്ങൾ എന്താണ് അറിയിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ തേട്ടം എന്താണ്? ഇതിൽ നിന്ന് വിശ്വാസികളെന്ന നിലയ്ക്ക് നാം ഉൾക്കൊള്ളേണ്ട, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്താണ് എന്നതാണ് ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹിർ വൽ ബാത്തിൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ് അല്ലേ? നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ബാഹ്യവും ആന്തരികവും. ഇതിൻ്റെ അറബി ഭാഷയാണ് ളാഹിർ ബാത്തിൻ. അത് ബാഹ്യമായത്, പ്രകടമായത് എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ ആന്തരികമായത്, ഗോപ്യമായത്, ഒളിഞ്ഞിരിക്കുന്നത്, ഉള്ളിലുള്ളത് എന്നൊക്കെ അർത്ഥമുണ്ട്. മുനാഫിക്കുകൾ, മുനാഫിക്കുകളുടെ പ്രത്യേകത എന്താണ്? അവർ ഉള്ളിലൊരു വിശ്വാസവും പുറമേ മറ്റൊരു വിശ്വാസവും, അല്ലെങ്കിൽ ഉള്ളിലൊരു രൂപവും പുറമേ മറ്റൊരു രൂപത്തിലും പെരുമാറുന്ന, നടിക്കുന്ന അത്തരം ആളുകൾ. അതാണ് ഉള്ളിലൊന്ന് പുറമേ ഒന്ന്. അപ്പോൾ ളാഹിറിൽ ഒന്ന് കാണിക്കുന്നു, ബാത്തിനിൽ വേറൊന്ന് വച്ചു പുലർത്തുന്നു. അപ്പോൾ ആന്തരികമായതും ബാഹ്യമായതും എന്ന അർത്ഥമാണ് ളാഹിർ ബാത്തിൻ എന്നതിൻ്റെ ഭാഷാർത്ഥം. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിക്കുകൾ വന്നിട്ട് അവർ സാക്ഷ്യം പറയും, റസൂലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞങ്ങളിതാ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് പറയും. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രവാചകനാണ് എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മുനാഫിക്കുകൾ, നിങ്ങൾ മുനാഫിക്കുകളാണ് എന്ന് അള്ളാഹു അറിയുകയും ചെയ്യുന്നു, അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതായത് ആ ആളുകൾ വന്നത് ഉള്ളിൽ നിഫാക്ക് വച്ചുകൊണ്ട്, ബാത്തിനിൽ നിഫാക്ക് വച്ചുകൊണ്ട്, ളാഹിറിൽ അതായത് പ്രകടമായി അവർ ഇസ്ലാമാണ് എന്ന്, മുസ്ലിമാണ് എന്ന് പ്രകടിപ്പിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും, അഊദു ബില്ലാഹി മിൻ ഖുശൂഇ നിഫാഖ്, നിഫാഖിൽ നിന്ന്, കപടതയിൽ നിന്ന് അള്ളാഹുവെ ശരണം തേടുകയാണ് എന്ന് പ്രാർത്ഥിച്ച സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഏതായാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിർ വൽ ബാത്തിൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അള്ളാഹിർ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിനും മീതയാണ്. അതുപോലെ തന്നെ അത്യുന്നതന, അള്ളാഹു ഏകനാണ് എന്നത് എല്ലാ വസ്തുവിലും പ്രകടമാണ്. അതുപോലെ തന്നെ മറ്റൊരർത്ഥം, അള്ളാഹു എല്ലാ സഹായങ്ങളുടെയും മീതയുള്ള സഹായം നൽകുന്നവനാണ്. എല്ലാ സഹായങ്ങളെക്കാളും മീതയാണ് അള്ളാഹുവിൻ്റെ സഹായം, മികച്ചു നിൽക്കുന്നതാണ് എന്നാണ്, പ്രകടമായതാണ് എന്നാണ്. അതുപോലെ തന്നെ സൃഷ്ടികളിൽ അള്ളാഹു പ്രകടമാണ്, സൃഷ്ടികളിൽ അള്ളാഹു ഉണ്ട് എന്നത് പ്രകടമാണ് എന്നതാണ് അള്ളാഹിർ എന്ന നാമത്തിനെ വിശാലമായി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രകടമാണ് എന്നത് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ട് എന്നത് പ്രകടമാണ്, അള്ളാഹുവിൻ്റെ സഹായം പ്രകടമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യം പ്രകടമാണ്, അള്ളാഹു എല്ലാ സഹായികളുടെയും മീതയാണ് എന്നത് പ്രകടമാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല ഏകനാണ് എന്നത് എല്ലാ സൃഷ്ടികളുടെ മേലും പ്രകടമാണ്, അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് അത്യുന്നതനാണ് എന്നതും, അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാത്തിനും മീതയാണ് എന്നതും, എല്ലാ കഴിവുകളുടെയും മീതയാണ്, എല്ലാ പടപ്പുകളുടെയും മീതയാണ് എന്നത് അള്ളാഹിർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ്, അതിൽ വിശ്വാസികളായ ആളുകൾ അവർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഗുഹയിലകപ്പെട്ട സംഭവമാണല്ലോ പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ പഠിപ്പിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, ഇന്നഹും യൽഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലത്തിഹിം വലൻ തുഫ്ലിഹു ഇദൻ അബദ. ഞവരെങ്ങാനും നിങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുമേൽ ആധിപത്യം മേൽക്കോയ്മ ചെയ്യും എന്നാണ്. അള്ളാഹിർ എന്ന് പറയുന്ന ഇന്നഹും ഈ യൽഹറു എന്ന് പറഞ്ഞത് മേൽക്കോയ്മ കാണിക്കും എന്നാണ്. അതായത് പിടിച്ചടക്കി നശിപ്പിച്ച് പിന്നെ ഒരിക്കലും വിജയിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ നിങ്ങളെ നശിപ്പിച്ച് കളയും, തോൽപ്പിച്ച് കളയും എന്നാണ്. അപ്പോൾ നിങ്ങളുടെ മേൽ മേൽക്കോയ്മ കാണിക്കും. അപ്പോൾ സൃഷ്ടികളുടെ മേൽ മേൽക്കോയ്മയുള്ളവനാണ് അള്ളാഹു. ഞാരൊക്കെ എത്ര വലിയ ശക്തിയുള്ള, അതുപോലെ തന്നെ എത്ര വലിയ സൈന്യങ്ങളുള്ള, എത്ര വലിയ സമ്പത്തുള്ള, പിടിപാടുകളുള്ള ആളുകളായിക്കോട്ടെ, അവരുടെ എല്ലാ മേൽക്കോയ്മയായി അള്ളാഹു സുബ്ഹാനഹു തആല നിലകൊള്ളുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരിക്കൽ ഒരു അറബിയോട് ചോദിക്കപ്പെടുകയാണ്, അറഫ്തല്ലാഹ്, നീ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ടോ, നിനക്ക് അള്ളാഹുവിനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ തിരിച്ചു പറയാണ്, ഫബിമാ അറഫ്തഹു, പിന്നെന്തുകൊണ്ടാണ് അറിയണത്, എങ്ങനെ അറിയാം, എങ്ങനെ അറിയാതിരിക്കുക എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാൽപ്പാട് കണ്ടാൽ ആ വഴിയിലൂടെ ഒരു സംഘം പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ. ഒട്ടകത്തിൻ്റെ ചാണകം കണ്ടാൽ അതുവഴി ഒട്ടകം സഞ്ചരിച്ചു പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ. എങ്കിൽ ഈ കാണുന്ന ആകാശവും അതിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും അതുപോലെ തന്നെ ഈ കാണുന്ന ഭൂമിയും ഇതിൻ്റെ എല്ലാവിധ വൈവിഷ്ടമായ കാര്യങ്ങളും വിവിധങ്ങളായ സംഭവ വികാസങ്ങളും ഇതെല്ലാം അറിയിച്ചു തരുന്നത് അള്ളാഹു ഉണ്ട് എന്നാണ്. അത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹിർ എന്ന് പറയുമ്പോൾ ഈ വസ്തുക്കളെല്ലാം സൃഷ്ടിക്കാൻ ഒരു ശക്തിയുണ്ടാകും. ആ ശക്തിയാണ് അള്ളാഹു. അവനെ മനസ്സിലാക്കുക. അള്ളാഹിർ എന്ന നാമത്തിൽ നിന്ന് സൃഷ്ടികളിൽ തന്നെ അള്ളാഹു ഉണ്ട് എന്നത് പ്രകടമാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല സൃഷ്ടാവുണ്ട് എന്നത് സൃഷ്ടികളിൽ പ്രകടമാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് അള്ളാഹു ഉണ്ടോ എന്ന ചോദ്യത്തിന്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ ചോദ്യത്തിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞത്, അള്ളാഹു ഉണ്ട് എന്നതിനുള്ള ദൃഷ്ടാന്തത്തിൻ്റെ തെളിവാണെന്ത്, ഹാദിഹി അൽവറഖ, ഒരു ഇല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഈ ഒരു ഇല തന്നെ അതിനുദാഹരണമാണ്. കാരണം എന്തെന്നറിയോ, ഈ ഇല തിന്നുന്ന കസ്തൂരിമാൻ കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഇലയാണ് ഒരു പുഴു തിന്നുന്നതെങ്കിൽ പട്ടുനൂൽ പുഴു അതിൽ നിന്ന് പട്ടുൽപ്പാദിപ്പിക്കുന്നു. ഈ ഇലയെ ഒരു ആട് തിന്നുകയാണെങ്കിൽ അതിൽ നിന്ന് ആ ആട് പാല് ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു ഇലയിൽ നിന്ന് വ്യത്യസ്തമായ ജീവികൾ അത് ഭക്ഷിക്കുന്നതിലൂടെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് തന്നെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ നമുക്ക് സൃഷ്ടികളിൽ തന്നെ പ്രകടമാണ് എന്നതാണ് അള്ളാഹിർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവിനെ എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുക? ആ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു നാൾ വന്നു നിൽക്കേണ്ട ഒരു ദിവസം, ആ ദിവസം ഈ നിഷേധം ഒരിക്കലും ഉപകരിക്കുകയില്ല. സൃഷ്ടികളിൽ നന്നായി പ്രകടമായി അള്ളാഹു അള്ളാഹിറായി ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ ആ റബ്ബിനെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കും? അതുപോലെ തന്നെയാണ് അള്ളാഹിർ എന്ന നാമം അർത്ഥമാക്കുന്ന മറ്റൊരു തലം അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. ആ ഏകത്വം രക്ഷാകർത്തൃത്വത്തിലും ഏതൊരു വസ്തുവിലും നന്നായി പ്രകടമായിട്ടുള്ളവൻ, അവനാണ് അള്ളാഹിർ. അവനവൻ്റെ സൃഷ്ടിപ്പിൽ അവനെ മാത്രം ആരാധിക്കണമെന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ അവൻ്റെ സഹായത്തിൽ, ഇതിലെല്ലാം അള്ളാഹു ളാഹിറാണ്. അതുകൊണ്ട് അള്ളാഹിറായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവൻ ഏകനാണ് എന്നാണ് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്താണ് അൽബാത്തിൻ എന്ന് പറഞ്ഞാൽ? അൽബാത്തിൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തെയാണ് അറിയിക്കുന്നത്. അള്ളാഹു അൽബാത്തിനാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ നാമത്തിലൂടെ അറിയിക്കുന്നു. മാത്രമല്ല ബാത്തിനാകുന്നത് നമ്മുടെ ദൃഷ്ടികൾക്ക് ബാത്തിനാകുന്നു, നമ്മുടെ ദൃഷ്ടികൾക്ക് അവൻ മറഞ്ഞതാകുന്നു, ഗോപ്യമായതാകുന്നു എന്നതാണ് നമ്മൾ അൽബാത്തിൻ എന്ന നാമത്തിലൂടെ പഠിക്കേണ്ടത്. ഒരിക്കലൊരു പ്രാർത്ഥനയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുന്ന സമയം നിങ്ങളീ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കിടന്നാൽ നിങ്ങളുടെ കടങ്ങൾ മുഴുവൻ തീരും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് അൻതൽ ഔവലു ഫലൈസ ഖബില കശൈഉൻ, അല്ലാഹുവേ നീയാണ് ആദ്യമൻ, നിനക്ക് മുൻകടന്ന് ഒന്നുമില്ല, ഒരു സൃഷ്ടിയുമില്ല, ഒരു ശക്തിയുമില്ല എന്ന് പറയുന്നു. രണ്ടാമത് പറയാണ് വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈ, അല്ലാഹുവേ നിനക്ക് ശേഷം ഒന്നുമില്ല. അപ്പം അല്ലാഹുവിനെ മുൻകടന്നതൊന്നുമില്ല, അല്ലാഹുവിന് കഴിഞ്ഞിട്ടുമൊന്നുമില്ല, തീർന്നില്ല. വ അൻത ളാഹിറു ഫലൈസ ഫൗക കശൈഉൻ, അല്ലാഹുവേ നീയാണ് അത്യുന്നതൻ, നീയാണ് ളാഹിർ, നിന്നേക്കാൾ വലിയ ഫൗക ഉയർന്നതായിക്കൊണ്ട് ആരുമില്ല റബ്ബേ എന്ന് പ്രഖ്യാപിക്കാണ്. വ അൻതൽ ബാത്തിനു ഫലൈസ ദൂന കശൈ, അല്ലാഹുവേ നീയാണ് ഗോപ്യമായിട്ടുള്ളത്, നിന്നെ കഴിഞ്ഞാൽ പിന്നെ മറ്റാരുമില്ല എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങൾ തീരും എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഏതായാലും നിന്നേക്കാൾ അടുത്തവൻ ആരുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അൽബാത്തിൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ അറിയിക്കുന്നു, അതോടൊപ്പം അള്ളാഹു അദൃശ്യനാണ് എന്നതും നമ്മുടെ ദൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല എന്നും നമുക്ക് അറിയിച്ചു നൽകുന്നു. വിശുദ്ധ ഖുർആനിൽ അൽബാത്തിനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും അള്ളാഹു സമീപസ്ഥനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അള്ളാഹു സുബ്ഹാനത്ത നമ്മുടെ ഗണ്ഠനാടിയേക്കാൾ അടുത്തവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി അൽ ബാത്തിൻ എന്നതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? സൃഷ്ടികളിൽ നിന്നും മറഞ്ഞവൻ, സൃഷ്ടികളിൽ നിന്നും മറഞ്ഞവനാണ്. സൃഷ്ടികൾക്ക് അവരുടെ ദൃഷ്ടിയാൽ ദുനിയാവിൽ കാണാൻ സാധിക്കുകയില്ല. അതാണ് അൽ ബാത്തിൻ എന്ന നാമത്തിൻ്റെ മറ്റൊരു അർത്ഥതലം. നമ്മുടെ ദൃഷ്ടി കൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ കാണുക സാധ്യമല്ല, ഒരാളും കണ്ടിട്ടുമില്ല. പ്രകാശം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ മറയിട്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യനാമു വലാ യംബഗി ലഹു അൻ യനാം, അള്ളാഹു സുബ്ഹാനഹു തആല ഉറങ്ങുകയില്ല, അവൻ ഉറങ്ങുക എന്നത് യോജിച്ചതുമല്ല എന്ന് പ്രവാചകൻ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചിടത്ത് അവസാനം പറയുകയാണ്, ഹിജാബുഹു അന്നൂർ, അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ആ അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികൾക്കുള്ള മറ എന്നത് അത് പ്രകാശമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലൗ കശഫഹു, അതെങ്ങാനും വെളിവായി കഴിഞ്ഞാൽ, ആ പ്രകാശമെങ്ങാനും വെളിവായി കഴിഞ്ഞാൽ, ല അഹ്റഖത് സുബ്ഹാതു വജ്ഹിഹി മൻ തഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടി എവിടേക്കാണോ പതിച്ചത് അവിടെ മുഴുവൻ കരിഞ്ഞു പോകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെക്കുറിച്ച് അവനും അവൻ്റെ സൃഷ്ടികൾക്കുമിടയിലുമുള്ള ആ ഒരു മറയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പോലും ആകാശാരോഹണത്തിൽ പ്രവാചകൻ അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട് ആ സംഭവം, അള്ളാഹുവിനെ കണ്ടുവോ? പ്രവാചകൻ പഠിപ്പിച്ചു, നൂറുൻ അന്ന അറ, പ്രകാശമാണ്, എങ്ങനെയാണ് കാണുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ശക്തമായ വെളിച്ചം നമ്മുടെ കണ്ണിലേക്കടിച്ചാൽ, ഒന്ന് രാത്രിയിൽ നാം ഓടിക്കുന്ന വാഹനത്തിനെതിരെ ഒരു വാഹനം അതിൻ്റെ ബ്രൈറ്റ് ലൈറ്റും ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും മര്യാദയ്ക്ക് കാണാൻ സാധ്യമല്ല. ഇവിടെ പ്രവാചകൻ പറയാണ്, അള്ളാഹു ഒന്ന് മറയില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദൃഷ്ടി എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം കരിഞ്ഞു പോകുന്നതാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടി എത്താത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല, അതായത് മുഴുവൻ നശിച്ചു പോകുന്നതാണ്, അത്രയും പ്രകാശമാണ്. ആ പ്രകാശം എങ്ങനെയാണ് കാണാൻ സാധ്യമാവുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ അള്ളാഹുവിനെ കാണാൻ ഒരു മറയുണ്ട്, സൃഷ്ടികൾക്ക് നിലവിൽ ഇവിടെ ഒരു മറയുണ്ട്, ആ മറ എന്നത് പ്രകാശമാണ്. പ്രകാശത്താൽ അള്ളാഹുവിനെ തൽക്കാലം ഈ ദുനിയാവിൽ കാണുക സാധ്യമല്ല. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, നൂറുൻ അന്ന അറ, പ്രകാശമാണ്, എങ്ങനെയാണ് ആ അള്ളാഹുവിനെ കാണാൻ സാധിക്കുക? പ്രവാചകൻ പിന്നെ കണ്ടത് സ്വപ്നത്തിലാണ്. സ്വപ്നത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. നഗ്നദൃഷ്ടിയാൽ അള്ളാഹുവിനെ ഈ ലോകത്ത് കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹു അൽ ബാത്തിൻ എന്ന് പറഞ്ഞ നാമം നമ്മൾ പഠിക്കുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ സമാനമായ സംഭവം കാണാൻ സാധിക്കും. മൂസനബി അലൈഹി സ്വലാം ഈജിപ്തിൽ നിന്ന് മദ്യനിലേക്ക് നാടുവിടുകയാണ്. ആ മദ്യനിൽ നിന്ന് വിവാഹം കഴിച്ചു, ശേഷം തിരിച്ച് ഈജിപ്തിൽ തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം. രാത്രിയായി, വഴി കാണിക്കാൻ ആളില്ല. വഴിതെറ്റി നിൽക്കുന്ന, പ്രയാസപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തോടൊപ്പം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയം തൂർ പർവ്വതത്തിൻ്റെ അടുത്ത് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു വെളിച്ചം കാണുന്നു. ആ വെളിച്ചത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. അവിടെ വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തി, ഇദ് ഖാല മൂസാ ലി അഹ്ലിഹി ഇന്നി ആനസ്തു നാറ സആതീകും മിൻഹാ ബിഖബരിൻ ഔ ആതീകും ബിശിഹാബിൻ ഖബസിൻ ലഅല്ലകും തസ്തലൂൻ. മൂസാ നബി അലൈഹി സ്വലാം കുടുംബത്തിനെ ആശ്വസിപ്പിച്ചു, പേടിക്കണ്ട, അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വഴി ചോദിച്ച് അല്ലെങ്കിൽ ആ വെളിച്ചം ഒന്ന് കൊണ്ടുവന്ന് നമുക്കിതിൽ ഈ വെളിച്ചത്തിൽ നമുക്ക് വഴി നടക്കാം എന്ന് പറഞ്ഞ് കുടുംബത്തെ ആശ്വസിപ്പിച്ച് ആ തൂർ പർവ്വതത്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയം അവിടെ ആ വെളിച്ചത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താ ശബ്ദം? യാ മൂസ ഇന്നഹു അനല്ലാഹ് അൽ അസീസുൽ ഹക്കീം. മൂസ, ഞാനാകുന്നു അല്ലാഹു, ഞാൻ അസീസാണ്, ഹക്കീമാണ് എന്ന്, പ്രതാപിയാണ്, തത്വജ്ഞാനിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. പക്ഷേ അല്ലാഹുവിൻ്റെ സംസാരം മാത്രമാണ് കണ്ടത്, അവിടെ ഒരു പ്രകാശം മാത്രമാണ് കണ്ടത്, അവിടെ അല്ലാഹുവിനെ കണ്ടിട്ടില്ല. മൂസ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ സംസാരം മാത്രമാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്, കല്ലം അല്ലാഹു മൂസ തക്ലീമ. മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അല്ലാഹു ബാത്തിനാണ്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പ്രകാശത്താൽ ഒരു മറയിലാണ് ഉള്ളത്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ കാണുക സാധ്യമല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചിടത്തോളം അവൻ സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ തിരിച്ചറിയണം. നമുക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒന്നും മറയ്ക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതാല സർവ്വതും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവ ലത്തീഫുൽ ഖബീർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, അവനെ കണ്ടെത്തുക സാധ്യമല്ല, എന്നാൽ അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല യഅലമു ഖായിനതുൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വച്ചതിനെ അറിയുവാനും കഴിയുന്നവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ കാണുന്നില്ല എന്നതുകൊണ്ട് എന്ത് തോന്നിവാസവും ചെയ്യാം എന്നതല്ല, മറിച്ച് അല്ലാഹു നമ്മെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാണുന്ന റബ്ബിനെ, ബാത്തിനായ അൽ ബാത്തിനായ അല്ലാഹുവിനെ നമ്മൾ പേടിച്ചുകൊണ്ട് ജീവിക്കണം എന്നതാണ് ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചരിത്ര സംഭവം. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട്, ഒരു തെറ്റ് എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല, എന്തു ചെയ്തിട്ടും ആ തെറ്റിനെ മാത്രം എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല, ബാക്കിയെല്ലാം ഞാൻ ഒഴിവാക്കി, ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചില ട്രിക്സുകൾ പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഭൂമിയല്ലാത്ത ഭൂമിയിൽ ചെന്ന് ചെയ്യുക. അപ്പോൾ ഈ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാഹുവിൻ്റെ ഭൂമിയല്ലാത്ത ഭൂമിയോ, അങ്ങനെ ഒരിടമില്ലല്ലോ. രണ്ടാമത് വീണ്ടും പറഞ്ഞു, അതിന് നിനക്ക് സാധ്യമല്ലെങ്കിൽ അല്ലാഹു കാണാത്തിടത്ത് പോയി നീ ചെയ്യുക, അല്ലാഹു അറിയാത്തിടത്ത് പോയി ചെയ്യുക, അല്ലാഹു കേൾക്കാത്തിടത്ത് പോയി നീ ചെയ്യുക. ഈ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാഹു കേൾക്കാത്ത, കാണാത്ത, അല്ലാഹു അറിയാത്ത ഒരിടമോ, സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പിന്നീട് തൗബ ചെയ്തു മടങ്ങുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സംഭവം ഞാൻ ഇവിടെ പറഞ്ഞത്, അല്ലാഹു ബാത്തിനാണ്, അല്ലാഹു മറഞ്ഞവനാണ്, അല്ലാഹു സുബ്ഹാനഹു വതാല ദൃഷ്ടികളാൽ, സൃഷ്ടികളുടെ ദൃഷ്ടികളിൽ നിന്ന് അല്ലാഹു മറഞ്ഞവനായിരിക്കെ അല്ലാഹു നമ്മുടെ സമീപസ്ഥനാണ്. അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ അറിയുന്നു, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാഹു ഉടമപ്പെടുത്തിയത് എല്ലാം അവൻ അറിയുന്നു, അവൻ മനസ്സിലാക്കുന്നു, അവൻ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് ഒന്നും തന്നെ, അല്ലാഹു കാണാത്തതൊന്നും തന്നെയില്ല, അല്ലാഹു അറിയാത്ത ഒന്നും തന്നെയില്ല, എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് ആ രൂപത്തിൽ അല്ലാഹുവിൻ്റെ അറിവുകൊണ്ട്, അല്ലാഹുവിൻ്റെ കഴിവുകൊണ്ട്, അല്ലാഹുവിൻ്റെ സഹായം കൊണ്ട്, അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, ഇങ്ങനെയെല്ലാം അല്ലാഹു സമീപസ്ഥനാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതാല അൽ ബാത്തിനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ കാണുക, നമ്മുടെ ദൃഷ്ടികൾ കൊണ്ട് കാണുക സാധ്യമല്ല. നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവർ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെന്തെങ്കിലും ഇനി അധികരിച്ചു വേണമോ? അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന, അള്ളാഹുവേ നീ ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിച്ചില്ലേ അല്ലാ? വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല റബ്ബേ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല റബ്ബേ, ഇനി എന്താണ് നമുക്കിതിലപ്പുറം കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മറയെ നീക്കുകയും അള്ളാഹുവിനെ സ്വർഗനിവാസികൾ കാണുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഏതായാലും ആ റബ്ബിനെ കണ്ടുമുട്ടാൻ, ലാഹിറായ ബാത്തിനായ ആ റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അവൻ ബാത്തിനാണെങ്കിലും നമ്മുടെ കൂടെയുണ്ട് എന്നത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ചില വചനങ്ങൾ, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങളെവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല മൂസ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും ഫിറഔനോട് ദഅവത്തുമായി ചെല്ലുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആശ്വസിപ്പിച്ച വചനമാണ് ഖാല ലാ തഖാഫ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇന്നനി മഅകുമ അസ്മഉ വഅറ, ഞാൻ നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട്, കേൾക്കുന്നവനായി കാണുന്നവനായി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടുവിടുകയാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹിറാണെന്ന് പറയുമ്പോൾ അവൻ എല്ലാ സൃഷ്ടികളിൽ നിന്നും മീതയാണ്. എല്ലാ സൃഷ്ടികളെക്കാളും അള്ളാഹുവിൻ്റെ കഴിവും മികവും അള്ളാഹുവിൻ്റെ അറിവും എല്ലാം മികച്ചു നിൽക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹിർ എന്ന് പറയുമ്പോൾ സൃഷ്ടികളിൽ തന്നെ ഒരു ദൈവമുണ്ട് എന്നത് പ്രകടമാണ്. അള്ളാഹു അള്ളാഹിർ എന്ന് പറയുമ്പോൾ സൃഷ്ടികളിൽ തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇങ്ങനെ അള്ളാഹിർ എന്ന നാമവും, അൽ ബാത്തിൻ എന്നത് അള്ളാഹു മറഞ്ഞവനാണ്, അള്ളാഹുവിനെ ഈ ലോകത്ത് മനുഷ്യ ദൃഷ്ടികൊണ്ട് അല്ലെങ്കിൽ സൃഷ്ടികളുടെ ദൃഷ്ടികൊണ്ട് ഈ ദുനിയാവിൽ കാണുക സാധ്യമല്ല, മറഞ്ഞവനാണ്, എന്നാൽ അള്ളാഹു സമീപസ്ഥനാണ് എന്നതും നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ കൂടെയുണ്ടാകും, പ്രതിസന്ധിയിൽ കൂടെയുണ്ടാകും, സഹായിക്കാൻ കൂടെയുണ്ടാകും. നമ്മൾ ആ ലാഹിറായ ബാത്തിനായ അള്ളാഹുവിനെ യഥാവിധം ആരാധിച്ച് യഥാർത്ഥ മുക്മിനായി ജീവിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ സദാസമയം, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുമെന്ന് തിരിച്ചറിയുക. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, വളരെ ആഴത്തിലുള്ള പഠനത്തിന് സഹായിക്കുന്ന വിഷയവുമായിട്ടാണ് അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുറൌഫ് അൽ ഇക്കമി തിരുവനന്തപുരം നമ്മോടൊപ്പം ചേർന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളായ അള്ളാഹിർ വൽ ബാത്തിൻ, പരോക്ഷൻ പ്രത്യക്ഷൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്.
2: വൈബ്സിൽ ഒരു കഥയുടെ സമയമല്ലേ ഇപ്പോൾ? ഒരു കഥ കേട്ടാലോ? കഥ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വി ടി അബ്ദുസ്സലാമിൻ്റെ പേരും അദ്ദേഹം നൽകുന്ന നല്ല വളരെ നല്ല ചെറിയ ചെറിയ കഥകളുമാണ്. അതെ, ഇന്നും അബ്ദുസ്സലാം വീട്ടിൽ വെച്ച നന്മയിൽ സഹകരിക്കാം എന്ന ഒരു കഥയാണ്
0: അർഷദ് ഹലിക്കമി താനൂർ എഴുതി വിസ്റ്റം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും നന്മയിൽ സഹകരിക്കാം എന്ന തലക്കെട്ടിലുള്ള ഒരു കഥയുമായിട്ടാണ് വി ടി അബ്ദുസ്സലാം നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്മയിൽ സഹകരിക്കാം, ഇതാണ് ഇന്നത്തെ കഥ. ഖുറൈശികൾ ഒരു വൻ സൈന്യവുമായി പുറപ്പെട്ടിരിക്കുകയാണ്. അവരെ അനുസരിക്കാൻ തയ്യാറുള്ള മറ്റു അറബി ഗോത്രങ്ങളെയും അവർ കൂടെ കൂട്ടിയിരിക്കുന്നു. 300 കുതിരപ്പടയാളികളടക്കം 4000 ആളുകൾ വരുന്ന ഭീമൻ സൈന്യത്തിൻ്റെ ലക്ഷ്യം മദീനയാണ്. മദീനയിലെത്തി മുസ്ലിങ്ങളെ തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. സൈന്യം പുറപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ സ്വഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തി. ഒരു കിടങ്ങ് കുഴിക്കാമെന്ന അഭിപ്രായം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ചു. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ പേർഷ്യയിൽ ഞങ്ങളെ ശത്രുക്കൾ വലയം ചെയ്താൽ കിടങ്ങ് കുഴിക്കാറാണ് പതിവ്, അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ അഭിപ്രായം ഇഷ്ടപ്പെട്ടു. സ്വഹാബാക്കൾ അതിനോട് യോജിക്കുകയും ചെയ്തു. അങ്ങനെ നബിയും സഹാബാക്കളും കിടങ്ങുകൊഴിക്കാൻ തുടങ്ങി. 10 ആളുകൾ വീതം 40 മുഴം കുഴിക്കണം എന്നായിരുന്നു തീരുമാനം. ആ കുഴി കിടങ്ങുകൊഴിക്കുന്ന സമയം ഏത് സമയമെന്നറിയോ? അതിശക്തമായ തണുപ്പുള്ള കാലാണ്. ആ സമയത്താണ് അവർ ഒത്തൊരുമിച്ച് കിടങ്ങുകൊഴിക്കാൻ തുടങ്ങിയത്. നബി മാത്രം അതിൽ നിന്ന് മാറി നിന്നോ? ഇല്ല, നബിയും അവരുടെ കൂടെ പങ്കുചേർന്നു. മുസ്ലിങ്ങൾ ഒന്നിച്ചു. വിശപ്പും ദാഹവും ഒന്നും ആ കിടങ്ങുകുഴിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചില്ല. പരസ്പരം സഹകരിച്ചവർ മുന്നോട്ടു നീങ്ങി. ഒടുവിൽ എന്താ സംഭവിച്ചത്? മുസ്ലിങ്ങൾ നിർമ്മിച്ച കിടങ്ങിന്റെ മുന്നിലേക്ക് ശത്രുക്കളെത്തുമ്പോൾ അവർക്ക് മദീനക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ അവർ അവിടെ മുട്ടുമടക്കി. ശത്രുക്കൾ തോറ്റ് തുന്നം പാടേണ്ടി വന്നു. അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. മുന്നോട്ട് വരാൻ പറ്റിയില്ല മദീനയിലേക്ക്. ഇതിൽ നിന്ന് എന്താണ് പാഠം? മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്ന് അത്രയും വലിയ കുഴിയാണ് കുഴിച്ചത്. എന്നിട്ട് ഒരു കുതിരക്ക് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ചാടാൻ പോലും കഴിയാത്തത്രയും വീതിയിലും ആഴത്തിലുമുള്ള കുഴി. അപ്പോൾ ഒന്നിച്ചു നിന്ന് പോരാടിയാൽ വിജയമുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ എന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം നല്ല കാര്യത്തിൽ നമ്മളെപ്പോഴും സഹകരിക്കുന്ന ആളുകളായി മാറണം അല്ലേ? നമുക്ക് സഹകരിക്കാൻ പറ്റില്ലേ നന്മയിൽ? നല്ല മക്കളാവണം. കഥയുടെ പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നല്ലൊരു കഥയാണ് നമ്മൾ കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസ്സലാം വീട്ടിയാണ്. അർഷദ് അൽ ഹിക്കമി താനൂർ എഴുതിയ വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ കഥയുമായിട്ടാണ് ഇന്ന് വീട്ടി അബ്ദുസ്സലാം നമ്മളോടൊപ്പം പങ്കുചേർന്നത്. വൈബ്സിൽ ഇനി ജനക്ഷേമം പ്രോഗ്രാമാണ്. നിത്യജീവിതത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വ്യത്യസ്ത ഓഫീസുകളുമായി ബന്ധപ്പെട്ടും വ്യത്യസ്ത സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കാറുള്ളത്. കച്ചവടവും കണക്ക് സൂക്ഷിക്കലും എന്നതിൻ്റെ 1-ാം ഭാഗമാണ് ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ. AM ഷംസുദ്ദീൻ, അതുപോലെ തന്നെ ഇബ്നു അലി.
5: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നികുതിയുമായി ബന്ധപ്പെട്ട രേഖകളും രജിസ്റ്ററുകളും അതുമായി ബന്ധപ്പെട്ട് അവ സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യവുമാണ്. നമ്മുടെ അതിഥി പെരിന്തൽമണ്ണ വാണിജ്യ നികുതി ഇൻ്റലിജൻസ് വിഭാഗം ഓഫീസർ ജനാബ് AM ഷംസുദ്ദീൻ ആണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് സ്വദേശിയാണ്. രേഖകളും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ PCRDയിലേക്ക് ക്ഷണിക്കാൻ പ്രത്യേക കാരണം അദ്ദേഹം കൊമേഴ്സിലെ ബിരുദാനന്തര ബിരുദധാരിയാണ്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആദ്യം മനസ്സിൽ വരുന്നത് പൊതുവെ കാണുന്നൊരു പ്രവണത, കച്ചവടക്കാർ കച്ചവടം ചെയ്യാൻ മിടുക്കരാണ്. അവരുടെ സമയവും അധ്വാനവും പണവും ഒരുപാട് അതിനുവേണ്ടി ചെലവഴിക്കുന്നു. എന്നാൽ കണക്കുകളും രേഖകളും സൂക്ഷിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല എന്ന് തോന്നാറുണ്ട്. എന്താണ് ഷംസുദ്ദീൻ താങ്കളുടെ അനുഭവം?
6: ഇത് ശരിയാണ് ഒരു പരിധിവരെ. പ്രത്യേകിച്ച് പ്രൊഫഷണലായി ചെയ്യുന്ന സ്ഥാപനങ്ങളൊഴികെ, കമ്പനികൾ, പാർട്ണർഷിപ്പുകൾ, അങ്ങനെ പ്രൊഫഷണലായി ചെയ്യുന്ന ഫേംസ്, സ്ഥാപനങ്ങൾ ഒഴികെയുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് പ്രൊപ്രറ്റർഷിപ്പുമായും ബന്ധപ്പെട്ട് നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളിലെ പലപ്പോഴും അതിൻ്റെ ഓണർമാർ അക്കൗണ്ടുമായോ നിയമവശങ്ങളുമായോ വലിയ ഗ്രാഹ്യമില്ലാത്ത വ്യക്തികളായിരിക്കും. പലപ്പോഴും ഇവരിത് ഈ ഇവരുടെ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ടാക്സ് പ്രാക്ടീഷണറെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ ഇവർ ഏൽപ്പിക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ടാക്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഇവരെ പോലെ ഒരുപാട് പേരുടെ കണക്കുകൾ എഴുതുന്ന ഒരാളാണ്. അതിന് അവർക്ക് അതിൻ്റേതായ പരിമിതികളുമുണ്ട്. ഇയാൾ എന്താണോ കൊടുക്കുന്നത് അതാണ് അവർ ഫയൽ ചെയ്യുക. ഇദ്ദേഹം എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബില്ല് കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫയൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവർ ഫയൽ ചെയ്യാൻ ഒമിറ്റുപോകും. പലപ്പോഴും അതിൻ്റെ ശിക്ഷണ നടപടികളും മറ്റ് പീനൽ ആക്ഷൻസ് എല്ലാം നോട്ടീസ് കിട്ടുമ്പോഴായിരിക്കും പലപ്പോഴും ഈ വ്യാപാരികൾ അറിയുന്നത്.
5: അതായത് താങ്കൾ പറഞ്ഞത് ഒരു പ്രാക്ടീഷണർ അല്ലെങ്കിൽ അക്കൗണ്ടന്റിന് വിവിധ കച്ചവടക്കാരുടെ കണക്കുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരും.
0: അതെ,
5: അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് മിസ്സിംഗ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്,
0: വളരെ അധികമാണ്.
5: ചുരുക്കി പറഞ്ഞാൽ അവനവന്റെ കാര്യം അവനവൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് താല്പര്യം.
0: അതല്ലേ? അതെ അതെ അതെ അതെ.
5: ഇങ്ങനെ അക്കൗണ്ടന്റുമാരുടെ അശ്രദ്ധ മൂലം എന്തെങ്കിലും കാര്യമായ അപകടം എന്നാണ് ഉദ്ദേശിക്കുന്നത്, സാമ്പത്തികമായ അപകടമാണ്. അങ്ങനെ താങ്കളുടെ ഔദ്യോഗിക പരിചയത്തിൽ വന്ന് ഓർമ്മയുണ്ടോ?
6: ഉണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ കേരള കൊമേഴ്സ്യൽ ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിലൂടെയും ഓൺലൈൻ സംവിധാനത്തിലൂടെയും പോകുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. പലപ്പോഴും സാധാരണക്കാരായ കച്ചവടക്കാർ, അവർക്ക് ഈ കമ്പ്യൂട്ടർ ഗ്രാഹ്യമോ ഇതോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴും ഇങ്ങനെയുള്ള അക്കൗണ്ടന്റുമാരെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. സത്യത്തിൽ വളരെ ചെറിയ ഒരു എഫർട്ട് കൊണ്ട് ഇന്ന് മിക്കവാറും കച്ചവടക്കാർക്ക് കമ്പ്യൂട്ടർ ഗ്രാഹ്യമില്ലെങ്കിലും അവരുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും എല്ലാം കമ്പ്യൂട്ടർ ഗ്രാഹ്യമുള്ള ഒരാളെങ്കിലും അവരുടെ ഷോപ്പിലോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. പൂർണ്ണമായും അക്കൗണ്ടന്റിനെ ഏൽപ്പിക്കാതെ ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഇന്ന് നിലവിലുള്ളത്. ഉദാഹരണമായി, പ്രധാനമായും ഒരു ടാക്സ് പ്രാക്ടീഷണർ ഈ പ്രൊപ്രൈറ്റർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം ഇയാളുടെ പർച്ചേസ് ബില്ലുകളും സെയിൽസ് ബില്ലുകളും അപ്ലോഡ് ചെയ്യുക. രണ്ടാമത്തേത്, ഇതിൻ്റെ എല്ലാം നെറ്റ് റിസൾട്ടായ റിട്ടേൺ അപ്ലോഡ് ചെയ്യുക. ഇത്രയാണ് ടാക്സ് പ്രാക്ടീഷണർ ചെയ്യുന്നത്. അതിൽ നിന്ന് മാറി സത്യത്തിൽ ടാക്സ് പ്രാക്ടീഷണറുടെ സഹായം ഇയാൾ തേടേണ്ടത് കൺസൾട്ടൻസി വർക്കിന് വേണ്ടി മാത്രമായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം, ബിൽ അപ്ലോഡ് ചെയ്യുന്നത്, റിട്ടേൺ ഫയല് ചെയ്യുന്നതെല്ലാം വളരെ ചെറിയ ഒരു ഒന്നോ രണ്ടോ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ പരിശീലനം കൊണ്ട് ഈ വ്യാപാരിക്ക് തന്നെ, അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരു വ്യാപാരിക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, എല്ലാ കാര്യങ്ങളും കുറേ ബില്ലും കുറേ പേപ്പറും കൊടുത്ത് അക്കൗണ്ടന്റിനെ അങ്ങോട്ട് ഏൽപ്പിക്കും. അയാളത് ചിലത് വിട്ടുപോകും, ചിലത് അയാളുടെ തിരക്കുകൾ മൂലം അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോകും. ഇത് പലപ്പോഴും ഇതിൻ്റെ സാമ്പത്തികമായ ബാധ്യത, പീനൽ ആക്ഷൻസ്, നോട്ടീസ്, നിയമപരമായ നടപടിക്രമങ്ങൾ, ഇതെല്ലാം അവസാനമായി അൾട്ടിമേറ്റ്ലി വ്യാപാരിയാണ് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ കേട്ട ഒരു വേർഡിങ്സ്, ഒരു സെയിങ്സ് ഓർമ്മ വരികയാണ്, അവനവൻ്റെ മുതൽ അവനവൻ നോക്കുന്ന പോലെ വേറെ ആരും നോക്കില്ല. ഈ ഒരു വേർഡിങ് മനസ്സിൽ ഉണ്ടായാൽ ഏതൊരു പ്രൊപ്രൈറ്റർക്കും വളരെയധികം ഇത്തരം നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്.
5: വളരെ നല്ല രീതിയിലുള്ള ഒരു അനുഭവമാണ് താങ്കൾ വിശദീകരിച്ചത്. ഒരു കച്ചവടം തുടങ്ങുന്നു എന്ന് വെച്ചാൽ കട മുറി ശരിയാക്കി സാധനങ്ങൾ വാങ്ങുന്നവർ കൂടി ആരംഭിക്കുന്ന നമുക്ക് പറയാം. എന്താണ് ആദ്യം വ്യാപാരി ശ്രദ്ധിക്കേണ്ടി വരുന്നത്?
6: വാണിജ്യ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇദ്ദേഹം സാധാരണഗതിയിൽ വാണിജ്യ നികുതി വകുപ്പിൽ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപ, ഒരു വർഷത്തിൽ വരാൻ പോകുന്ന വർഷത്തിൽ ഒരു 10 ലക്ഷം രൂപ ഒരു ടേൺ ഓവർ അയാൾ എക്സ്പെക്ട് ചെയ്യുക, പ്രതീക്ഷിക്കുകയാണെങ്കിൽ അയാൾ രജിസ്ട്രേഷൻ എടുക്കാനും നികുതി അടക്കാനും ബാധ്യസ്ഥനായ ഒരു വ്യാപാരിയാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അസസിംഗ് ഓഫീസിലാണ്. അതും ഓൺലൈൻ അപേക്ഷയാണ്. ഓൺലൈൻ അപേക്ഷ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചാൽ ബന്ധപ്പെട്ട ഓഫീസറെ പോയി കണ്ട് അവരെ ഇൻസ്പെക്ഷൻ നടത്തിച്ച് ഈ സൈറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം നോർമലി സാധാരണഗതിയിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യാറുണ്ട്, നമ്പർ കൊടുക്കാറുണ്ട്. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വ്യാപാരി തുടങ്ങുന്ന ഒരു വ്യാപാരി, ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. പലപ്പോഴും ഇന്ന് സ്റ്റാൻഡേർഡ് കമ്പനികൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫേംസ് ഇവർ പർച്ചേസ് ചെയ്യുമ്പോൾ പലപ്പോഴും ടിൻ നമ്പർ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഈ ടിൻ നമ്പർ കിട്ടിയതിന് ശേഷം പർച്ചേസിന് ഓർഡർ കൊടുക്കുകയും ആ ടിൻ നമ്പറിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ഈ വ്യാപാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പർച്ചേസ് ഈ 10 ലക്ഷം രൂപ ഇയാളുടെ കണക്കിൽ വന്നു. പിന്നെ ഇയാൾ ഈ വ്യാപാരി ഈ 10 ലക്ഷം രൂപ അയാളുടെ പർച്ചേസായി കണക്കിൽപ്പെടുത്തണം. അങ്ങനെ പെടുത്താതെ ഈ പർച്ചേസ് ബില്ല് ഇയാളുടെ ബന്ധപ്പെട്ട പ്രാക്ടീഷണറെയോ ടാക്സ് കൺസൾട്ടന്റിനെയോ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ സംവിധാന കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിൽ ഈ എക്സ് എന്നുള്ള വ്യാപാരി ഇത്ര പർച്ചേസ് നടത്തിയതായും പക്ഷെ അയാളുടെ കണക്കിൽ അത് റിഫ്ലക്ട് ചെയ്യാതിരിക്കുകയും വരുമ്പോൾ ഇയാൾക്ക് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കും.
5: താങ്കൾ ഉദ്ദേശിച്ചത് വ്യാപാരി വാങ്ങൽ നടത്തിയാലും അത് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടില്ലെങ്കിൽ പിടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നല്ലേ?
6: തീർച്ചയായിട്ടും ഇത്തരം പ്രത്യേകിച്ച് കമ്പ്യൂട്ടറുടെയും കംപ്ലീറ്റ് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം എളുപ്പമാണ്. ഇദ്ദേഹം പർച്ചേസ് ചെയ്ത സെല്ലർ അയാൾ അക്കൗണ്ട് ചെയ്യുകയും ഇയാൾ അക്കൗണ്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് പിടിക്കപ്പെടാൻ വളരെയധികം സാധ്യതയാണ്. പിടിക്കപ്പെടുക മാത്രമല്ല അതിൻ്റെ 2-3 ഇരട്ടി പീനൽ ആക്ഷനും എല്ലാനും വരാനും വളരെയധികം സാമ്പത്തിക ബാധ്യത വരാനും ഒരുപക്ഷെ ഇയാൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എങ്കിൽ കൂടി വളരെയധികം സാമ്പത്തിക ബാധ്യത വരാനും ഇത് കാരണമാകാറുണ്ട് ഇത്തരം സംഗതികൾ.
5: ഒരു വ്യാപാരി വ്യാപാരം തുടങ്ങുമ്പോൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
6: ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യാപാരിയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. 1 വാങ്ങുക, 2 വിൽക്കുക. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് പ്രധാനമായും അയാൾ സൂക്ഷിക്കേണ്ടത്. വാങ്ങലുമായി ബന്ധപ്പെട്ട കണക്കുകൾ എന്ന് പറയുന്നത് പർച്ചേസ് ബിൽസ്, വിൽക്കലുമായി ബന്ധപ്പെട്ട കണക്കുകൾ എന്ന് പറയുന്നത് സെയിൽസ് ബിൽസ്, പിന്നെ 1 ബാലൻസ് വരുന്ന സ്റ്റോക്ക്. ഈ 3 കാര്യങ്ങളിൽ ഊന്നൽ നൽകിയാൽ ഏകദേശം ഒരു സാധാരണഗതിയിലുള്ള ഒരു ചെറുകിട വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാം ആൾമോസ്റ്റ് എല്ലാ കണക്കുകളുമായി എന്നുള്ളതാണ്. പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ കണക്കിൽ വരുത്തുന്നു, ഒരു പർച്ചേസ് രജിസ്റ്റർ, അത് വിൽക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു, ഒരു വിൽപ്പന രജിസ്റ്റർ, ബാക്കി വരുന്ന സാധനങ്ങൾ രേഖപ്പെടുത്തുന്നു, ഒരു സ്റ്റോക്ക് രജിസ്റ്റർ. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ അതാണതിൽ പ്രധാനപ്പെട്ടായിട്ടുള്ള 3 കാര്യങ്ങൾ.
5: അതായത് വാങ്ങുന്നതിന് കൃത്യമായി കണക്ക് വെക്കുക,
6: അതെ,
5: വിൽക്കുന്നതിന് കൃത്യമായി കണക്ക് വെക്കുക,
6: അതെ,
5: സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാനും കഴിയും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രധാന പ്രശ്നങ്ങൾ തീർന്നു. പർച്ചേസ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ?
6: ഉദാഹരണമായി ഒരു വ്യാപാരി 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നു. ഇയാൾ പർച്ചേസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഒന്നുകിൽ അത് തുടങ്ങുന്ന പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു, ആ പർച്ചേസ് ഓർഡറിന്റെ ഫലമായി ഇയാൾ ആരുടേതിൽ നിന്നാണോ വാങ്ങുന്നത് അയാൾ അത്രയും സാധനങ്ങൾ ഇയാൾക്ക് ഇയാളുടെ ഗോഡൌണിലോ അല്ലെങ്കിൽ ഇയാളുടെ ഷോപ്പിലോ എത്തിക്കുന്നു. ഇത് എത്തിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് ഇയാളുടെ അത്രയും സാധനങ്ങൾ എത്തിയത് ഇയാളുടെ കണക്കുകളിൽ ഇന്ന ഇൻവോയ്സ് പ്രകാരം, ഉദാഹരണത്തിന് ഇൻവോയ്സ് നമ്പർ 1 ലക്ഷം രൂപ എക്സ് കമ്മോഡിറ്റീസ് ഇത്ര എണ്ണം അയാൾക്ക് കിട്ടി എന്ന് കണക്കിൽ വന്നാൽ അയാളുടെ ഭാഗം ക്ലിയറായി. അതിന് സപ്പോർട്ട് ഈ ഇതിനൊരു പർച്ചേസ് ലെഡ്ജർ, പർച്ചേസ് ലെഡ്ജറിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് പർച്ചേസ് ലെഡ്ജറിൽ ഇത്ര സാധനങ്ങൾ മേടിച്ചു, അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ബില്ല്. ഇത്രയുള്ള വ്യാപാരിക്ക് ഈ പർച്ചേസ് ബില്ലാണ് സാധാരണഗതിയിൽ ഈ വ്യാപാരി അയാളുടെ ടാക്സ് കൺസൾട്ടന്റിനെയോ അക്കൗണ്ടന്റിനെയോ ഏൽപ്പിക്കുന്നത്.
5: കണ്ടുവരുന്നൊരു കാര്യം, പർച്ചേസ് ബില്ലുകൾ കൃത്യമായി സൂക്ഷിക്കില്ല. ചില ബില്ലുകൾ കടയിൽ ആരെങ്കിലും വാങ്ങിവെക്കും, കുറേ മേശവലിപ്പിലിടും, കുറേ ചുരുട്ടി റബ്ബർ ബാൻഡ് കെട്ടിയിടും, അതിൽ കുറേ എണ്ണം അക്കൗണ്ടൻ്റിൻ്റെ അടുത്ത് കൊടുക്കും. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ വ്യാപാരികൾ നേരിടാറുണ്ട്. എന്താണ് അതിനൊരു എളുപ്പവഴി?
6: ഇന്ന് സാധാരണഗതിയിൽ ഒരു വിൽപ്പന നികുതി ഓഫീസിൽ നിന്നും കിട്ടുന്ന നോട്ടീസുകളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ശ്രദ്ധക്കുറവാണ്. കാരണം പലപ്പോഴും ഒരു പഴയ ചൊല്ലുണ്ട്, നമ്മൾ വ്യാപാരികൾ കണക്കറിയും പക്ഷേ കച്ചവടം അറിയും പക്ഷേ കണക്കറിയില്ല. കച്ചവടം ചെയ്യാനറിയും, ഒരുപാട് ലാഭം ഉണ്ടാക്കും, ഒരുപാട് പൈസ ഉണ്ടാക്കും, പക്ഷേ അത് കണക്ക് സൂക്ഷിക്കാൻ അറിയില്ല. ഈ ഉണ്ടാക്കിയ ലാഭവും ഉണ്ടാക്കിയ വരുമാനവുമെല്ലാം ഇപ്പുറത്തുകൂടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ വന്ന് പീനൽ ആക്ഷൻ്റെ പെനാൽറ്റിയായും അല്ലെങ്കിൽ മറ്റു രീതിയിലും തിരിച്ച് ഗവൺമെന്റിലേക്ക് തന്നെ അടക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി ആ ബില്ലുകൾ അവനവനാണ് ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിട്ടേണിൽ ഫയൽ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുകയും അതല്ല കൺസൾട്ടൻ്റ് ആണെങ്കിൽ കൺസൾട്ടൻറ്റിൻ്റെ അത് ഏൽപ്പിക്കുകയും ചെയ്യുക. അവിടെ തീർന്നില്ല. ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മേടിച്ച ബില്ലുകളെല്ലാം അല്ലെങ്കിൽ വിറ്റ ബില്ലുകളെല്ലാം കൺസൾട്ടൻറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു എന്ന ഒരു തോന്നൽ പലപ്പോഴും ഈ വ്യാപാരികൾക്കുണ്ട്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും കൺസൾട്ടൻറ്റുമാരെ ഒരു ഫോളോ അപ്പ് നടത്താറില്ല ഇവർ. അതുകൊണ്ട് തന്നെ കൺസൾട്ടൻറ്റുമാർ ഏതെങ്കിലും ഒരു ബില്ല് വിട്ടുപോയാൽ ഡിപ്പാർട്ട്മെൻ്റ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വ്യാപാരിക്ക് അതിൻ്റെ പെനാൽറ്റി അടക്കമുള്ള ടാക്സ് എലമെൻ്റ് അടക്കുകയേ നിർവാഹമുള്ളൂ. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
7: പർച്ചേസിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോവാം. താങ്കൾ നന്നായി ഹിന്ദി സംസാരിക്കാറുണ്ട്, എന്താണ് അതിൻ്റെ രഹസ്യം?
6: ഹിന്ദി എൻ്റെ സർവീസിൻ്റെ തുടക്കകാലം ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർവീസിലായിരുന്നു. BSNL ആയിരുന്നു സ്റ്റാഫ് സെലക്ഷൻ വഴി. BSNL എന്ന് പറഞ്ഞാൽ അന്നത്തെ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ. ഡൽഹിയിലായിരുന്നു പോസ്റ്റിംഗ്. ഒരു 3 വർഷം അവിടെ ഡൽഹിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദി അത്യാവശ്യം വളരെ ഫ്ലുവൻ്റായി സംസാരിക്കാൻ, കമ്മ്യൂണിക്കേഷൻ പ്രശ്നമില്ലാത്തൊരു സാഹചര്യമുണ്ട്.
7: ശരി, ഡൽഹിയിൽ നിന്ന് നമുക്ക് വീണ്ടും കടയിലേക്ക് വരാം. ആ ഡീലർ പർച്ചേസ് നടത്തുന്നു, അതിൻ്റെ ബില്ലുകൾ സൂക്ഷിക്കുന്നു, സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നു, ഡേ ബുക്ക്, ലെഡ്ജർ, അങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന ചില രജിസ്റ്ററുകളുണ്ട്. ഒന്ന് ചുരുക്കി പറയാമോ?
6: ഇത്തരം ഡേ ബുക്ക്, ലെഡ്ജർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ, പർച്ചേസ് ലെഡ്ജർ, സെയിൽസ് രജിസ്റ്റർ, ഇത്തരം ടെക്നിക്കൽ ടേംസ് ഒന്നും സാധാരണഗതിയിലുള്ള സാധാരണക്കാരായ കച്ചവടക്കാർക്ക് വളരെ അന്യമാണ്. അവർക്കത് ഇനി പഠിച്ചുണ്ടാക്കി ചെയ്യാം എന്ന് പറയുന്നതും പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൺസൾട്ടൻറ്റുമാരെ ഏൽപ്പിക്കുന്നത്. ഇതിൽ ഇത്തരം കാര്യങ്ങളിൽ അറിവില്ലാത്ത വ്യാപാരികൾ ചെയ്യേണ്ട, പ്രധാനപ്പെട്ട മനസ്സിലിരുത്തി നിയന്ത്രിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താൻ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തെന്നും താൻ എത്ര രൂപയ്ക്ക് വിറ്റെന്നും എത്ര രൂപയുടെ സാധനങ്ങൾ തൻ്റെ കയ്യിലുണ്ടെന്നുമുള്ള അടിസ്ഥാനപരമായ ഒരു മനക്കണക്കെങ്കിലും അയാളുടെ കയ്യിലുണ്ടായിരിക്കണം. അതില്ല, അങ്ങനെ അത്തരമൊരു കണക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ടാക്സ് പ്രാക്ടീഷണർമാരോ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റുമാരോ കൊടുക്കുന്ന കണക്കുകളും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കണക്കുകളും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒറിജിനൽ വസ്തുതകളും തമ്മിൽ പൊരുത്തപ്പെടാതെ വരികയും അത് പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ഷനിലേക്ക് നീങ്ങുകയും ഭീമമായ തുക സാമ്പത്തിക ബാധ്യത വരികയും വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യം, താൻ എത്ര രൂപയ്ക്ക് തൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ച്, എൻ്റെ കയ്യിൽ ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 8 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്, 3 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 2.5 ലക്ഷത്തിൻ്റെ എൻ്റെ ലാഭം കഴിച്ചിട്ടുള്ള സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇത് ഇത്രയും ധാരണ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലോ അല്ലെങ്കിൽ 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലോ തൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഒരു സമഗ്രമായ ഒരു മൊത്തത്തിലുള്ള ഒരു അറിവ് ഒരു കച്ചവടക്കാരനുണ്ടായിരിക്കണം. അതല്ലാതെ കുറേ സാധനങ്ങൾ മേടിക്കുന്നു, കുറേ സാധനങ്ങൾ വിൽക്കുന്നു, എത്ര സാധനം തൻ്റെ കയ്യിലുണ്ടെന്നും അറിയില്ല, എത്ര സാധനം വിറ്റെന്നും അറിയില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ആളുകൾക്കാണ് പലപ്പോഴും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് കണക്കുകളുടെയും മറ്റും മിസ്മാച്ച് മൂലം പീനൽ ആക്ഷനും നോട്ടീസുകളും കിട്ടുന്നത്.
7: അതായത് താങ്കൾ പറഞ്ഞതിൻ്റെ സാരം, യഥാർത്ഥത്തിൽ കടയിലുള്ള സ്റ്റോക്ക് ഒന്ന്, അക്കൗണ്ടൻ്റ് കൊടുക്കുന്ന സ്റ്റോക്ക് വേറൊന്ന്, ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വിവരങ്ങൾ മറ്റൊന്ന്. സ്വാഭാവികമായും അത് മാത്രം മതിയാവും വ്യാപാരിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, അല്ലേ?
6: അതെ, അതെ, അതെ, അതെ.
7: അപ്പോൾ പർച്ചേസ് വരുന്നു, അതിൻ്റെ സ്റ്റോക്ക് ചെയ്യുന്നു, ഇനി സെയില് നടത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
6: സെയില് നടത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സാധനം വിൽക്കുന്നതിന് ബില്ല് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബില്ലിൻ്റെ പിൻബലത്തോടുകൂടി മാത്രമേ ഈ എന്ത് സാധനമാണോ വിൽക്കുന്നത് ആ കമോഡിറ്റി തൻ്റെ സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് പോകാവൂ. പല ആളുകളും ബില്ല് ഒരുപക്ഷെ അവർ പിന്നീട് ബില്ല് എഴുതുമായിരിക്കും, പക്ഷേ ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബില്ലുണ്ടാവാറില്ല. പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിങ്, ഇൻ്റലിജൻസ് വിങ് ഇവർ ഇത് കാണുകയും ബില്ല് ചോദിക്കുമ്പോൾ ബില്ല് ഇല്ല എന്ന് പറയുകയും തൽഫലമായി ബില്ലിൻ്റെ രണ്ടരട്ടിയോളം തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അടക്കുകയും അത് പിന്നീട് പെനാൽറ്റിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു പ്രവണത പൊതുവേ നിലവിലുണ്ട്. സത്യത്തിൽ 90% വ്യാപാരികളും ഈ സാധനത്തിന് ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർ സാധാരണ അവരുടെ ഒരു ബിസിനസ് പ്രക്രിയ എന്നുള്ള രീതിയിൽ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് ബില്ല് എഴുതി വിടുകയോ അങ്ങനെയുള്ള ഒരു ശരിയായ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഫലമായി വളരെ ഭീമമായ ഒരു തുക പെനാൽറ്റി ഇനത്തിലും മറ്റും വ്യാപാരികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്.
7: ജനക്ഷേമ പരിപാടിയിൽ ഒരു ചെറിയ ഇടവേള.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. ഇന്ന് വീണ്ടും താങ്കൾ ഉറക്കമുണർന്നു. ഇത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ്. ആയുസിന്റെ കണക്കു പുസ്തകത്തിൽ ഒരു ദിനം കൂടി കൊഴിഞ്ഞു വീണു. ജനനവും മരണവും ഉറക്കവും ഉണർച്ചയും സമ്മാനിച്ച സ്രഷ്ടാവിന്റെ നാമത്തിൽ പുലരിവെട്ടം.
1: ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു വീണ്ടും ജനക്ഷേമം പരിപാടിയിലേക്ക്. ബില്ല് കൊടുക്കുന്നില്ല എന്ന രൂപത്തിലൊരു ധ്വനി താങ്കളുടെ സംസാരത്തിൽ വന്നു. യഥാർത്ഥത്തിൽ ബില്ല് കൊടുക്കുന്നുണ്ട്. ചിലപ്പോഴത് ഒരു സ്ലിപ്പാവാം, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ആവാം. പക്ഷേ കണക്ക് പ്രകാരമുള്ള ഒരു കടലാസ് ഉണ്ടല്ലോ, അതുപോലെ
2: അത് മതിയാവില്ല. വിൽപ്പന നടത്തുമ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമപ്രകാരം പ്രത്യേകമായി അതിനുവേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ള ഫോർമാറ്റുകളുണ്ട്. ഒരു രജിസ്റ്റേർഡ് വ്യാപാരി ബില്ല് നമുക്ക് പ്രധാനമായും രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം, മീൻ സെയിൽ ബില്ലുകളെ. ഒന്ന്, ഒരു വ്യാപാരി വേറെ ഒരു വ്യാപാരിക്ക് വിൽക്കുന്നത്, സാധാരണഗതിയിൽ B2B, ബിസിനസ് ടു ബിസിനസ്. ഒരു രജിസ്റ്റേർഡ് വ്യാപാരി വേറെ ഒരു രജിസ്റ്റേർഡ് വ്യാപാരിക്ക് വിൽക്കുന്നത്. രണ്ടാമത്തേത്, ഒരു രജിസ്റ്റേർഡ് വ്യാപാരി അതിൻ്റെ അൾട്ടിമേറ്റ് കൺസ്യൂമർക്ക്, ലാസ്റ്റ് ആരാണ് ഉപയോഗിക്കുന്നത്, കസ്റ്റമർക്ക് കൊടുക്കുന്ന ബില്ല്. ആ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ബില്ല് Form 8 രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ബില്ല് Form 8B ഇഷ്യൂ ചെയ്യേണ്ടത്.
1: Form 8, 8B.
2: അതെ, Form 8, Form 8B. ഈ രണ്ട് ബില്ലാണ് പ്രധാനമായും ഉള്ളത്. പിന്നെ അതിൻ്റെ ഉപവിഭാഗങ്ങളായി കുറച്ചുകൂടി ബിൽ ഫോർമാറ്റുകളുണ്ട്. അത് വിവിധ തരം രജിസ്ട്രേഷനുകളിലുള്ള വ്യാപാരികളുണ്ട്. പ്രിസംപ്റ്റീവ് ഡീലർ ഇഷ്യൂ ചെയ്യുന്ന ബില്ലാണ് Form 8D. ഇങ്ങനെയുള്ളതുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്ന ബിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഫോം സാധാരണഗതിയിൽ ഒരു കച്ചവടക്കാരൻ രണ്ട് ബിസിനസ്സാണ് നടത്തുക. ഒന്ന്, അയാൾ വേറൊരു കച്ചവടക്കാരന് വിൽക്കുന്നു. രണ്ട്, അയാൾ കസ്റ്റമർക്ക് വിൽക്കുന്നു. വേറെ ഒരു കച്ചവടക്കാരനാണ് വിൽക്കുന്നതെങ്കിൽ ഫോം

0: മറ്റേത് ബില്ല്, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ബില്ല് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ ഒരു വെള്ളക്കടലാസിൽ എസ്റ്റിമേറ്റും അവരെ സംബന്ധിച്ചിടത്തോളം ബില്ലാണ്, ക്യാഷ് ബില്ല് പറഞ്ഞിട്ടുണ്ടാവും അതും അവരുടെ ബില്ലാണ്. അപ്പോൾ ഇത് ഇത്തരം ഈ എസ്റ്റിമേറ്റ് സ്ലിപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബില്ലുകളോ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഈ സ്പെസിഫിക് ഫോർമാറ്റിൽ ബേസിക് ആയിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ, വിൽക്കുന്ന ആളുടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ, അതായത് ടിൻ എന്ന് പറയും, അത് കഴിഞ്ഞ് വിൽക്കുന്ന ആളുടെ സെല്ലറുടെ പേര്, പിന്നെ ആർക്കാണോ വിൽക്കുന്നത് അയാളുടെ പേര്, പിന്നെ എന്താണോ വിൽക്കുന്നത് ആ കമോഡിറ്റി, പിന്നെ എത്രയാണോ വിൽക്കുന്നത് അതിൻ്റെ എണ്ണം, പിന്നെ ഇതിൻ്റെ വാല്യൂ എത്ര രൂപയാണ് ഇതിൻ്റെ മതിപ്പ് വില, അത് കഴിഞ്ഞ് അതിന് വരുന്ന ടാക്സ് റേറ്റ്, പിന്നെ ടാക്സ് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട്, ഇത്രയാണ് ഒരു ബില്ലിൽ ഏറ്റവും ബേസിക് ആയിട്ടുണ്ടാകേണ്ട ഒരു കാര്യങ്ങൾ. അതിനേക്കാൾ ഉപരി അതിൻ്റെ ഏറ്റവും അടിയിൽ ഇത് വിൽക്കുന്ന ആളുടെ ഒരു ഓതറൈസ്ഡ് സിഗ്നേറ്ററി, ഒപ്പ്, ഓതൻറ്റിക്കേഷൻ, ഡേറ്റ്, നമ്പർ, ഇൻവോയ്സിൻ്റെ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ ഏകദേശം ഈ ബില്ലിൽ ആവശ്യമായ കാര്യങ്ങളായി.
1: ഒരു രജിസ്ട്രേഷൻ ഉള്ള വ്യാപാരി മറ്റു രജിസ്ട്രേഷനുള്ള ഒരു വ്യാപാരിക്ക് കൊടുക്കുമ്പോഴേ താങ്കൾ ഈ പറഞ്ഞ പോലെ 8 ബില്ലുകളൊക്കെ കിട്ടുള്ളൂ. രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളുടെ അടുത്താണ് വാങ്ങുന്നതെങ്കിൽ അയാൾക്ക് ബില്ല് കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണം, ഒരു കോഴി ഫാമിൽ നിന്ന് കുറച്ച് കോഴി വാങ്ങുന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക?
0: പലപ്പോഴും നമ്മുടെ തരത്തിൽ പർച്ചേസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള പർച്ചേസാണ്. ഒന്ന്, ഒരു രജിസ്റ്റേർഡ് വ്യാപാരി വേറെ ഒരു രജിസ്റ്റേർഡ് വ്യാപാരിയുടെ നിന്നും മേടിക്കുന്ന പർച്ചേസ്, അതിന് ബില്ല് കിട്ടും, ആ ഇഷ്യൂ സോൾവ് ആയി. രണ്ടാമത്തെ കേസ്, രജിസ്ട്രേഷനുള്ള വ്യാപാരി രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന്, ഉദാഹരണത്തിന് ഒരു റബ്ബർ ഡീലർ, അയാളൊരു അഗ്രികൾച്ചർ റെസിസ്റ്റൻ്റ് ആയിരുന്നു, ഒരു കർഷകൻ കൊണ്ടുവന്ന ഒരു 100 കിലോ റബ്ബർ ഇയാൾക്ക് തരികയാണ്, അയാൾക്ക് ബില്ല് കിട്ടില്ല, കർഷകന് ബില്ല് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ വേറെ ഒരു ബിൽ ഫോർമാറ്റാണുള്ളത്, ഫോം 8E. ഈ 8E എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഇല്ലാത്ത കർഷകരുടേന്നോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യതയില്ലാത്ത മറ്റു ചെറുകിട വ്യാപാരികളിൽ നിന്നോ രജിസ്ട്രേഷനുള്ള ഒരു വ്യാപാരി സാധനങ്ങൾ മേടിക്കുമ്പോൾ കൊടുക്കുന്ന, രജിസ്ട്രേഷനുള്ള വ്യാപാരി ഈ കർഷകനോ മറ്റോ കൊടുക്കുന്ന ബിൽ ഫോർമാറ്റാണ് ഫോം 8E എന്നത്. ഇങ്ങനെ കൊടുക്കുന്നതോടുകൂടി ഈ രജിസ്ട്രേഷനുള്ള വ്യാപാരി അത്രയും സാധനങ്ങളുടെ നികുതി ബാധ്യത സ്വയം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ കണക്കിൽപ്പെടുത്തുകയും വിൽക്കുന്ന സമയത്ത് ഈ നികുതി സർക്കാരിലേക്ക് അടക്കുകയും ചെയ്യണം.
1: ഡൽഹിയിലേക്ക് തിരിച്ചു പോവാം.
0: ഓ ഓക്കെ.
1: കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു വലിയ ഉയർന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ AC ഹാളിലൊക്കെ ഇരുന്ന ആള് പെട്ടെന്ന് കേരളത്തിലേക്ക് വന്ന് റോഡരികിൽ വാഹനങ്ങൾ പരിശോധിച്ച് കാറ്റും പുകയും ഒക്കെ ഏറ്റ് രാത്രി ഉറക്കൊഴിച്ചിട്ടുള്ള ഒരു ജോലിയിലാണ് ഇപ്പോൾ ഇൻ്റലിജൻസ്.
0: അതെ,
1: എന്ത് തോന്നുന്നു?
0: ജോലിയുടെ കാര്യത്തിൽ ഓരോ ജോലിയും ഓരോ പ്രത്യേക സ്വഭാവമാണല്ലോ. ആ ജോലിക്ക് അതിൻ്റെതായ സുഖങ്ങളും അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റുമെങ്കിലും നമ്മളുടെ വീട്ടിൽ വന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ, അതൊരു പ്രശ്നമുണ്ട്. ഇതിന് ഇതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി ഫെസിലിറ്റീസ് സംസ്ഥാന ഗവൺമെൻറ് ആയതുകൊണ്ടും അതിന് അതിൻ്റെതായ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതങ്ങളായതുകൊണ്ടും പിന്നെ നമ്മൾ അതിനോട് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണല്ലോ. അതിൽ അല്ലാതെ അതിനൊരു കമ്പയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല.
1: കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഇറങ്ങിയതിൽ നഷ്ടബോധമില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്.
0: സാമ്പത്തികമായി നോക്കുമ്പോൾ വലിയൊരു നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഞാൻ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് വന്നത്. പക്ഷേ സാമ്പത്തികം മാത്രമല്ലല്ലോ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് വിട്ടതിൽ എനിക്കൊരു നിരാശയോ ദുഃഖമോ ഒന്നും ഇല്ല.
1: കച്ചവടവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമാണ് ജനാബ് AM ഷംസുദ്ദീൻ, പെരിന്തൽമണ്ണ വാണിജ്യ നികുതി ഇൻ്റലിജൻസ് ഓഫീസർ, നമ്മോട് സംവദിച്ചത്.
2: മാഷാ അല്ലാ.

നമ്മളേറെ അറിയേണ്ട വളരെ നല്ലൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ജനക്ഷേമത്തിൽ കേട്ട് കഴിഞ്ഞത്. കച്ചവടവും കണക്ക് സൂക്ഷിക്കലും അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. എ എം ശംസുദ്ദീനും പീസ് റേഡിയോ പ്രതിനിധിയായിട്ടുള്ള ഇബിനു അലിയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്.

0: നമുക്കറിയാം കുളിർത്തന്നലായി നമ്മിലേക്ക് വരുന്ന സ്നേഹക്കൂടിലേക്കാണ് നമ്മളിനി പോകുന്നത്. മാതാപിതാക്കൾ നമ്മുടെ കടമകൾ തീരുന്നില്ല എന്ന വിഷയത്തിൽ താജുദ്ദീൻ സുലാഹിയാണ് സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ചർച്ചയ്ക്ക് പകരം ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഒരു പുതിയ കുടുംബ സാമൂഹിക രംഗത്തെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഉലച്ചിലും ഉടച്ചിലും സംഭവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കൂടുതൽ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ അടക്കുന്നത് മുതൽക്ക് അവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതുവരെയും അവരെ ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ തനിച്ച് വിടുന്നതുവരെയും ഒക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും സെർവൻറ്റിനെയോ മറ്റോ ഏൽപ്പിച്ച് ഔദ്യോഗിക ജോലി നിർവഹിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയൊക്കെ പോകുന്ന മക്കളും മരുമക്കളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ കുറച്ചും കൂടി വ്യാപകമായി നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹക്കൂട് ചില ബോധ്യപ്പെടുത്തലുകൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ അടക്കുന്നവരെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെ കൊല്ലാകൊല ചെയ്യുന്നവരെക്കുറിച്ചോ ഒന്നുമല്ല നമ്മളിന്ന് പറയുന്നത്. മറിച്ച് മാതാപിതാക്കളെ കൂടെ നിർത്തുകയും അവർക്ക് കൂട്ടിയിരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ പോലും വളരെ ഗൗരവപൂർവ്വം തിരിച്ചറിയേണ്ട ചില വിഷയങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന ഞാനടക്കം ആരും ഈ ഒരു വിഷയത്തിൻ്റെ കണ്ടന്റിൽ നിന്ന് ഈ ഒരു വിഷയത്തിൻ്റെ ആകത്തുകയിൽ നിന്ന് ഒഴിവല്ല എന്നത് ഞാൻ ആദ്യമേ പറയാൻ ശ്രമിക്കുകയാണ്. കാരണം സലഫുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മളൊന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന ഒരു വികാരമാണ് പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസാരം പൂർണ്ണമായി കേൾക്കാനും നമ്മുടെ വ്യക്തിജീവിതത്തെ നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനങ്ങളെ ഇതുമായി ചേർത്ത് ചിന്തിക്കാനും നമുക്കൊക്കെ നേരവും സമയവും സന്ദർഭവും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രയാസങ്ങൾ വരാറുള്ളത് അവരുടെ പരുക്കൻ സ്വഭാവമോ പിടിവാശികളോ ഒക്കെ നമ്മുടെ സ്വച്ഛവും സ്വതന്ത്രവുമായ ജീവിതത്തിന് തടസ്സമാകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ അവരുടെ വളരെ പഴയകാല കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബ സംവിധാനങ്ങളെ അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളും മരുമക്കളുമൊക്കെ അവരുമായി യുദ്ധമുഖം തുറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ മാരകമായ രോഗങ്ങളോ സാഹചര്യങ്ങളൊക്കെ അവർക്കുണ്ടാകും. അത് ദീർഘമായി നിലനിൽക്കുമ്പോൾ അവരെ പരിരക്ഷിക്കുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. വിവാഹിതരായ മക്കളുടെ ഭാര്യമാരുമായുള്ള അവരുടെ പ്രശ്നങ്ങൾ, അതേപോലെ പെൺകുട്ടികളോട് കുറച്ചും കൂടി ഒരു സ്നേഹം ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾക്കുണ്ടാകാറുണ്ട്. ഇളയ കുട്ടികളോടുള്ള സ്നേഹം, ഇങ്ങനെയുള്ള ഇവരുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തിട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കൾ മാതാപിതാക്കൾ തന്നെയാണ്. അവർ ചെയ്യുന്നതിനും അവർ പ്രവർത്തിക്കുന്നതിനുമൊക്കെ മതപരമായ കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് അതിന് അർഹമായ ശിക്ഷാരക്ഷകൾ ലഭിക്കുമെന്നതൊഴിച്ചാൽ ഏതൊരർത്ഥത്തിൽ വിലയിരുത്തുമ്പോഴും മാതാപിതാക്കൾ തള്ളിപ്പറയാനും അവരെ ഇറക്കിവിടാനും അവരെ അവഗണിക്കാനും അവരൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കാനൊന്നുമുള്ള വകുപ്പ് യഥാർത്ഥത്തിൽ മതം നൽകുന്നതായി കാണുന്നില്ല. വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്, കഥ മാത്രമാണ്. ആ കഥയിലുണ്ട് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ മനസ്സ്. ഒരു അനാഥനായ കുട്ടിയെ ഉമ്മ വളർത്തുകയാണ്. ആ നാട്ടിലെ ഏറ്റവും വ്യവസ്ഥാപിതമായ ഏറ്റവും ഉയർന്ന ഒരു സ്കൂളിൽ അവനെ പഠിപ്പിച്ചു. ഒരിക്കൽ പോലും ആ സ്കൂളിലേക്ക് ഉമ്മ പോയില്ല. കീറിയ വസ്ത്രം ധരിച്ച് കറുത്തിരുണ്ട ഒറ്റക്കണ്ണിയായ എന്നെ കാണുമ്പോൾ അത് മോനൊരു കുറച്ചിലാകും. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അവനൊരു ദരിദ്രനായ കുട്ടിയാണെന്നുള്ളത് മനസ്സിലാകും എന്നൊക്കെ അവർ വിചാരിച്ചു. സ്കൂളിലൊരു അധ്യാപകനെ അവൻ്റെ ലോക്കൽ ഗാർഡിയനായി നിശ്ചയിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മകൻ വളർന്നു, വലുതായി. അവന് ഭാര്യ വന്നു, മക്കൾ വന്നു. അപ്പോൾ ഈ ഒറ്റക്കണ്ണിയായ ഒരു കണ്ണു മാത്രമുള്ള ഉമ്മ അവർക്കൊരു വലിയ ബാധ്യതയാണ്. അവർക്ക് അവരുടെ പുതിയ വീടിൻ്റെ, അവരുടെ ഫ്രണ്ട്സിൻ്റെ, അവരുടെ സുഹൃത്ത് വലയങ്ങളുടെ ഒക്കെ മുന്നിൽ ഈ ഒരു ഉമ്മ ഒരു പോരാ എന്നൊരു തോന്നൽ അവൻ്റെ ഭാര്യയ്ക്കുണ്ടായി. അവർ തമ്മിൽ കലഹമായി. ഉമ്മ തൻ്റെ സഞ്ചിയൊക്കെ എടുത്ത് ആ പഴയ ഷെഡിലേക്ക് തന്നെ താമസം മാറി. പോയപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞില്ല, മോനെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഉപ്പാൻ്റെ ഓർമ്മകൾക്ക് അത്ര തന്നെ ഒരു ഉഷാറ് കിട്ടണില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ഷീണിച്ചപ്പോഴും കിടക്കുന്നതും കരയിടതൊക്കെ. ഞാൻ അങ്ങോട്ട് തന്നെ പോയിക്കോളാം. മകനത് വായിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഉമ്മ രോഗിയായി. മരണത്തോട് മല്ലിടുമ്പോൾ മക്കളോട് വിളിച്ചു പറഞ്ഞു ചെല്ലാൻ. ചെന്നപ്പോഴേക്കും ഉമ്മ മരിച്ചിരുന്നു. തലയിണയുടെ താഴെ മക്കൾക്ക് വേണ്ടി എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു: നിന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്നും ഒരു ഭാരമായിരുന്നു. എൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതാണ് അതിൻ്റെ കാരണം. എൻ്റെ സൗന്ദര്യക്കുറവാണ് അവളുടെ പ്രശ്നം. ഒരു വാക്കുകൊണ്ടെങ്കിലും ഞാൻ അവളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. നീ അവളോട് പറയണം, എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടത് നീ ചെറിയ കുട്ടിയായപ്പോൾ എൻ്റെ കണ്ണിൽ നീ കളിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ് തട്ടിയിട്ടാണ്. കമ്പ് തട്ടി പൊട്ടിപ്പോയ കണ്ണ് ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ടും നിന്നെ പഠിപ്പിച്ച് വലിയൊരു ലക്ഷ്യത്തിലെത്തിക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ടും എനിക്കത് പരിഗണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മുറിവുണങ്ങാതെ നീരൊലിക്കുന്ന, കാഴ്ചക്ക് ഭംഗിയില്ലാത്ത ഈ കണ്ണുമായി രാവും പകലും വേദന സഹിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് നീ നിന്റെ പെണ്ണിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്കെല്ലാം ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഇതൊരു കഥയാണ്, വെറും ഒരു കഥയാണ്. പക്ഷേ ഇതിലൊരു ഉമ്മ മനസ്സുണ്ട്, 100% ഒരു ഉമ്മ മനസ്സുണ്ട്. അതുകൊണ്ട് 10 കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിലെ 10 പോയിന്റുകളാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം പടച്ച റബ്ബ് ചേർത്ത് പറഞ്ഞത് അവനുള്ള കടപ്പാട് പറയുന്നിടത്താണ്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വഖലാ റബ്ബുക, നിന്റെ രക്ഷിതാവ് തീരുമാനിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, നിങ്ങൾ അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്നത് എത്ര കണിശമായി പറഞ്ഞോ, അതേ കണിശതയോടുകൂടെ ഭാഷാ നിയമങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം, വബിൽ വാലിദൈനി ഇഹ്സാന അതിലേക്ക് ചേർത്തുകൊണ്ട് പടച്ചതമ്പുരാൻ ഈ ഒരു വിഷയവും കൂട്ടത്തിൽ പറയുകയാണ്. അപ്പം അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. അള്ളാഹുവോടുള്ള കടപ്പാടിൻ്റെ കൂടെ ഇതിനെ എണ്ണി പറഞ്ഞു എന്നതൊരു ചെറിയ കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവരോട് കാണിക്കേണ്ട നന്ദിയെക്കുറിച്ചാണ്. അവർക്ക് നാം അങ്ങേയറ്റം നന്ദിയുള്ളവരാകണം എന്ന് ഖുർആൻ പറയാണ്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർലി വലിവാലിദൈക്ക് ഇലയൽ മസീർ. വവസ്വൈനൽ ഇൻസാന, മനുഷ്യനോട് നാം നിർദ്ദേശിച്ചിരിക്കുന്നു, വസീയത്ത് കൊടുത്തിരിക്കുന്നു. എന്ത്? വസൈനൽ ഇൻസാന ബി വാലിദൈഹി, അവൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ എന്താണ്? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രതിസന്ധികൾക്കുമേൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടാണ് ആ മാതാവ് അവനെ ഗർഭം ധരിച്ചത്. അവരുടെ ഫിസാലുഹു ഫി ആമൈൻ, മുലപ്പാൽ കുടിക്കുന്ന കാലം അത് 2 വർഷമാണ്. അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾ, നിന്നെ പെറ്റ് പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, അവരുടെ കാര്യത്തിൽ നിന്റെ ഉത്തരവാദിത്തം എന്താണ്? നിന്റെ ഉത്തരവാദിത്തം അനിഷ്കുർലി, എനിക്ക് ശുക്ർ കാണിക്കണം. വലിവാലിദൈഖ്, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദിയുള്ളവനാകണം. ഇലയൽ മസീർ, മനസ്സിലാക്കിക്കൊള്ളണം, എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. അപ്പോൾ ഇവിടെയും അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ചേർത്തുകൊണ്ടാണ്, അതിൻ്റെ കൂടെ നിർത്തിക്കൊണ്ടാണ് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കേണ്ട, അവരോട് നന്മ കാണിക്കേണ്ട കാര്യം ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പലപ്പോഴും മൂന്നും നാലും അഞ്ചൊക്കെ മക്കളുണ്ടാവുമ്പോൾ ഉമ്മിയിപ്പി അവിടെ നിൽക്കണം എന്നതിൽ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ പറ്റില്ല, അവരെടുത്ത് നിന്നോട്ടെ, എന്താ അവർക്കും നോക്കൽ ഉത്തരവാദിത്തല്ലേ, ഉമ്മാൻ്റെ ഗുളിക ഞാൻ തന്നെയാണ് എപ്പോഴും വാങ്ങൽ, എന്താ വേറെ ആർക്കും വാങ്ങിക്കൂടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചോദിച്ചിട്ടില്ലെങ്കിലും ചിന്തിക്കുന്നവരുണ്ട്, ചിന്തിച്ചിട്ടില്ലെങ്കിലും ചിന്തയുടെ പരിസരത്തുള്ളവരുണ്ട് അല്ലേ. വേറെ കുറേ നന്മകളൊക്കെ ചെയ്യുമ്പോൾ, വേറെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു മനസ്സിലൊരു സമാധാനം ഉണ്ടാകും, ഞാൻ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു സമാധാനം ഉള്ളതുകൊണ്ട്. ആ സമാധാനപ്പുറത്ത് പലപ്പോഴും നമ്മുടെ വീഴ്ചകൾ കാണാൻ സമ്മതിക്കാതെ ശൈത്താൻ കൊണ്ടുപോകുന്ന അനുഭവങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മളെ കോഴ്സ് നമ്മൾ പഠിച്ചത്, നമ്മൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് ടൂറ് പോയത്, നമ്മുടെ ഫീസ് അടച്ചത് ഒക്കെ വാപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ പെയിൻ കില്ലറിൻ്റെ ഗുളികയുടെ ആ ഒരു പണത്തിൽ പിശുക്കിയിട്ടും അതിൽ നിന്ന് പൊറുക്കിയെടുത്തിട്ടുമൊക്കെ ആയിരിക്കും. എനിക്ക് നന്ദി ചെയ്യുക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക. എനിക്ക് ശുക്ര ചെയ്യുക, നിന്റെ മാതാപിതാക്കൾക്കും ശുക്ര ചെയ്യുക എന്നൊക്കെയുള്ള ഖുറാൻ്റെ പ്രയോഗങ്ങൾ അത്രമേൽ ശക്തമായ പ്രയോഗങ്ങളാണ്. ഏതുപ്പാനോടും ഏതുമ്മാനോടും ചോദിച്ചാലും സ്വന്തം മക്കളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുണ്ടാകും ഗർഭത്തിൻ്റെ സമയത്ത്. ഇവിടെ നിങ്ങൾ ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അല വഹിൻ, ഗർഭം എന്ന സംവിധാനം ഉണ്ടാക്കിയ റബ്ബാണ് ആ പറയുന്നത്, അത് പ്രയാസത്തിനുമേൽ പ്രയാസമുള്ളൊരു ഘട്ടമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ കൂടെയില്ലാതെ ഗർഭം തനിച്ചായി പോകുന്ന സ്ത്രീകളുണ്ട്, അവർ പ്രവാസികളായിരിക്കും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ഭർത്താവ് ഇട്ടൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. അവരുടെയൊക്കെ ഒരു ജീവിതം എന്താണ്? രാത്രിയിൽ ഛർദിച്ചവശയായി, പകലുകളിൽ ക്ഷീണിച്ച് തളർന്ന്, അങ്ങനെ അവർ തട്ടിയും മുട്ടിയൊക്കെ പോവാണ്. എല്ലാം അപ്പോഴൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ എന്താണ്? തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് എന്നതാണ്. അവരുടെ ക്ഷീണവും അവരുടെ ശാരീരിക പ്രശ്നങ്ങളുമൊക്കെ അവർ അതിജീവിക്കുന്നത് അങ്ങനെയാണ്. കുഞ്ഞിനൊരു ഇത്തിരി അനക്കം കുറഞ്ഞാൽ അവർ അസ്വസ്ഥയാവുകയാണ്. രാത്രിയിൽ ഞെട്ടി ഉണർന്ന് കുഞ്ഞനങ്ങുന്നില്ലേ എന്നവർ ഉറപ്പുവരുത്തുകയാണ്. കട്ടിലിൽ ചുമരിലേക്ക് ചാരിയിരുന്ന് ജനവാതിലിന് പുറത്തേക്ക് കാഴ്ചകൾ നോക്കുമ്പോൾ മുകളിൽ നീലാകാശത്തെ, മുകളിൽ പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശങ്ങൾ, പ്രകാശവലയങ്ങളിൽ അവരവരുടെ കുഞ്ഞിൻ്റെ മുഖം കാണുകയാണ്. നഷ്ടപ്പെട്ട പിതാവിൻ്റെ ചിത്രം കാണുകയാണ്. അങ്ങകലെ പ്രവാസത്തിലിരിക്കുന്ന ഭർത്താവിൻ്റെ ഓർമ്മകളെ അവർ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെ ഉരുണ്ടും മറിഞ്ഞൊക്കെ ഒരു 10 മാസം 9 മാസം പൂർത്തിയാക്കി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ നിന്ന് അവർ ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയമല്ല. എത്രയോ ഉറങ്ങാത്ത രാത്രികൾ അവർക്കുണ്ടാകും, എത്രയോ ഭക്ഷണം കഴിക്കാത്ത നേരങ്ങൾ അവർക്കുണ്ടാകും. അലക്കലും കുളിക്കലും മടിക്കലും തുടക്കലും എല്ലാം ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് അവർ പ്രഥമ പരിഗണന നൽകി പരിരക്ഷിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ 40 കിലോ 50 കിലോ വെയിറ്റുള്ള വലിയൊരു മോനായി മോളായി അവർ മാറുമ്പോൾ, അവർക്ക് അവരുടേതായ കുടുംബവും മക്കളും സൗകര്യങ്ങളൊക്കെ എത്തുമ്പോൾ ഈ മാതാപിതാക്കൾ പരിഗണിക്കപ്പെടാതിരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ തീർത്തും കുറ്റകരമായ ഒന്നാണ്. നോക്കൂ, നിങ്ങൾ മാതാപിതാക്കളുടെ തൃപ്തി ഇസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം അതാണ്, റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് പഠിച്ചവൻ്റെ അടുത്ത്? നമ്മൾ നമ്മളെ സ്റ്റാറ്റസ് നോക്കുന്നു, പലരുടെയും സ്റ്റാറ്റസ് നോക്കുന്നു അല്ലേ. സ്റ്റാറ്റസ് നോക്കലൊരു ശീലമാണ് ചില ആളുകൾക്ക്. ഈ വാട്സാപ്പിലെയും ഫേസ്ബുക്കിലെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെയും ഒക്കെ സ്റ്റാറ്റസ് അത് ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? മാതാപിതാക്കളുടെ കാര്യത്തിലെ നമ്മുടെ നോക്കും വാക്കും ചിന്തയും പ്രവർത്തനവും സമീപനവും ന്യായവും ന്യായീകരണവും ഒക്കെ അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിലാണോ? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ മതി അല്ലേ. നമ്മളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ അഭിപ്രായം എന്താണോ അതന്നെയാണ് അള്ളാഹുവിൻ്റെ അഭിപ്രായം എന്നത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും ആ കാരണങ്ങളെയൊക്കെ നമ്മൾ വളരെ മനഃശാസ്ത്രപരമായി സമീപിച്ച് അവരുടെ തൃപ്തി വാങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രായോഗികമായ അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ മറ്റൊരു സമയത്ത് അത്തരം ചില വിഷയങ്ങൾ നമുക്ക് ചർച്ചക്കെടുക്കാം. ഇനി പാപങ്ങൾ പുറത്തു കിട്ടാൻ, നാലാമത്തെ കാര്യം അതാണ്, പാപങ്ങൾ പുറത്തു കിട്ടാൻ നിർദ്ദേശിക്കപ്പെട്ടൊരു വഴിയാണ് മാതാപിതാക്കളോടുള്ള നന്മയും സ്നേഹവും കാരുണ്യവും ഒക്കെ. ഇനി അദനബ് തുദംബൻ അദീമൻ ഫഹല്ലി മിൻ തൗബത്തിൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ വലിയൊരു പാപം ചെയ്തു നബിയെ, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഹല്ലക മിൻ ഉമ്മിൻ, നിനക്ക് ഉമ്മുണ്ടോ? എന്തിനാ അങ്ങനെ ചോദിച്ചത്? ആ ഉമ്മാക്ക് സേവനം ചെയ്യുകയും ആ ഉമ്മാനെ സ്നേഹിക്കുകയും ആ ഉമ്മാൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്ത് അങ്ങനെ ആ ഒരു നന്മയുടെ പ്രവർത്തനം വഴി ഈ വലിയ പാപത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാന്നുള്ള വഴി നിർദ്ദേശിക്കാനാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ. ഉടനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത്, ഹല്ലക മിൻ ഖാലത്തിൻ, നിനക്ക് ഉമ്മാൻ്റെ അനിയത്തിയുണ്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയുണ്ടോ, അങ്ങനെ ഉമ്മാൻ്റെ കൂടപ്പറപ്പുകൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളിലൂടെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടലാണ്. അവരുടെ ഏത് ചെറിയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നമുക്ക് മടിയില്ലാതെ ഇടപെടാൻ പറ്റണം. അത് നാളേക്ക് മാറ്റിവെക്കാതെ ഇടപെടാൻ പറ്റണം അല്ലേ. നാളേക്ക് മാറ്റിവെക്കാതെ ഇടപെടാൻ പറ്റണം. എന്താ അതിൻ്റെ കാര്യം? അവരുടെ മനസ്സറിഞ്ഞ് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയണം. കാരണം നമ്മൾ വ്യക്തി ജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ, ദാമ്പത്യ ജീവിതത്തിലെ, സ്വകാര്യ ജീവിതത്തിലെ, സാമ്പത്തിക ജീവിതത്തിലെ, അങ്ങനെ സൗഹൃദ വലയങ്ങളിലെ, ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന പാപങ്ങൾ പടച്ചറബ് ഇല്ലാതാക്കിത്തരാൻ അത് ഉപകരിക്കുമെന്നത് ഈ രംഗത്ത് കുറച്ചൊന്ന് റിസ്ക് എടുക്കാനും വലിയ തീരുമാനങ്ങളിലേക്ക് എത്താനും നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. നോക്കൂ, നിങ്ങളിനി സ്വർഗമാണ്, മാതാപിതാക്കളെ സേവനം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് സ്വർഗമാണ്. അയ്യുൽ അഅ്മാലി അഖറബു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന നന്മ ഏതാന്ന് ചോദിച്ചപ്പോൾ ഒന്ന് നിസ്കാരമാണ്, രണ്ട് ബിറുൽ വാലിദൈനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലേ. നിസ്കാരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം നോക്കി, നേരം നോക്കി, അതിന് വൃത്തിക്കൊള്ളു എടുത്ത് അത് ശ്രദ്ധിച്ച് അതിലെ ശ്രദ്ധ തെറ്റാതെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് അങ്ങനെ അതിങ്ങനെ ഒരു കരുതലോടുകൂടെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് അവിടെ നിസ്കാരമുണ്ട് എന്ന് വിചാരിച്ച് ഇപ്പോൾ തന്നെ ഒരുങ്ങിത്തുടങ്ങുന്ന, അതിനുവേണ്ടി മാനസികമായി സജ്ജമാകുന്ന, അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗമുണ്ട്. അതുപോലെ തന്നെ ബിറുൽ വാലിദൈനും സ്വർഗമുണ്ട് എന്നാണ് അല്ലേ. ബിറുൽ വാലിദൈൻ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് സേവനം ചെയ്യുന്ന ആളുകൾക്കും സ്വർഗമുണ്ട് എന്നാണ്. ഇനി ആറാമത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മുടെ പ്രായത്തിലും നമ്മുടെ റിസ്ഖിലും അള്ളാഹു വർദ്ധനവ് തരുന്നതാണ്. റിസ്ക്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉപജീവനം, ഈ ഉപജീവനത്തിലൊക്കെ നമുക്ക് വർദ്ധനവ് തരും എന്നാണ്. മൻ സർറഹു അൻ യുമദ്ദ ലഹു ഫീ ഉംരിഹി, ഒരാൾക്ക് തൻ്റെ പ്രായത്തിൽ വർദ്ധനവ് ലഭിക്കണമെങ്കിൽ, വയുസാദ ലഹു ഫീ റിസ്ഖിഹി, അയാൾക്ക് അയാളുടെ ഭക്ഷണത്തിൽ വർദ്ധനവുണ്ടാകണമെങ്കിൽ, ഫലിയബറ വാലിദൈഹി വലിയസിൽ റഹിമഹു എന്നാണ്. അവൻ അവൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യട്ടെ, അതോടൊപ്പം അവൻ്റെ കുടുംബബന്ധം അവൻ പാലിക്കട്ടെ എന്നാണ്. അപ്പം ഇവിടെ മാതാപിതാക്കൾക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതിന് ചിലവാക്കുന്ന സമയം നമ്മളെ ജോലിയെ ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനെ, നമ്മുടെ ചില വിനോദങ്ങളെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയത്തെ, നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെയുള്ള സമയത്തെ, ഭാര്യയുടെ കൂടെയുള്ള സമയത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടാകും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? തത്വത്തിൽ നമ്മുടെ പ്രായത്തിൽ നമുക്ക് വർധനവ് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ 60 വയസ്സുള്ളത് 65 വയസ്സാകുന്നതാണോ? ആകാം, ആകാതിരിക്കാം. അല്ലെങ്കിൽ ഉള്ള വയസ്സിൽ ഒരു ഖൈറും ബർക്കത്തും ഒക്കെ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. രോഗമില്ലാതെ, രോഗപീഠകളില്ലാതെ, മാനസിക സംഘർഷങ്ങളില്ലാതെ, നല്ല പ്രഭാതത്തിൽ ഉണർന്ന് നല്ല സന്ധ്യയിൽ ഉറങ്ങി, അങ്ങനെ അങ്ങനെ പോവുക എന്നുള്ളത് തന്നെ ജീവിതത്തിലെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലെ നമ്മുടെ റിസ്ഖിൽ, നമ്മുടെ ഉപജീവനത്തിൽ, നമ്മുടെ ഇൻകം, അതിൽ വർധനവുണ്ടാകുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പറയുന്ന ന്യായങ്ങളും ന്യായീകരണങ്ങളൊക്കെ പൊളിക്കുന്നതാണ് അടുത്തൊരു പോയിന്റ്. ഇത് ജിഹാദിനേക്കാളും വലുതാണെന്നുള്ളതാണ്. അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നി ജിഅ്തു ഉബൈഉക അലൽ ഹിജറ, അങ്ങയുടെ അടുത്ത് ഹിജറക്ക് വരാൻ വേണ്ടി ബൈഅത്ത് ചെയ്യാനാണ് ഞാൻ വന്നത്. പക്ഷേ വലഖദ് തറക്തു അബവായ എബിഖിയാൻ, എൻ്റെ മാതാപിതാക്കൾ ഇതറിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഹിജറക്കൊരുങ്ങി വന്ന വ്യക്തിയോട് പറയാണ്, എന്താ, ഇർജി ഇലൈഹിമ, നീ അവരടുത്തേക്ക് മടങ്ങിപ്പോവുക. ഫഅലഹിഖുഹുമ, അവരെ നീ ചിരിപ്പിക്കുക. കമ അബ്കൈതഹുമ, എങ്ങനെയാണോ നീ അവരെ കരയിപ്പിച്ചത് അതുപോലെ എന്നാണ്. അപ്പോൾ ഇസ്ലാമികമായി പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ പല ഹിജറകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സിറിയയിലേക്കുള്ള ഹിജറ, യമനിലേക്കുള്ള ഹിജറ, മാതാപിതാക്കളോട് ഒന്നും വ്യക്തമാക്കാതെ അവർക്ക് ഇരുട്ടും അസ്വസ്ഥതയും കൊടുത്ത് അവർക്ക് പോലീസിൻ്റെ ചോദ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിന്നെ നീണ്ട ചോദ്യാവലികളുമൊക്കെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വന്ന്, മീഡിയകളുടെ ആക്ഷേപങ്ങൾക്ക് മുന്നിൽ നിറക്കണുകളോടെ നിൽക്കേണ്ടി വന്ന്, അങ്ങനെയൊക്കെ മാതാപിതാക്കളെ അസ്വസ്ഥരാക്കി പോകുന്നവർ ഈ ഹദീസൊക്കെ വായിച്ചിട്ടുണ്ടോ? അവരേത് സലഫിയത്ത് നിന്നാണ്, എവിടെ നിന്നാണ് ഇതൊക്കെ ഉൾക്കൊണ്ടത് എന്നതൊക്കെ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതേപോലെ വൃദ്ധരായ മാതാപിതാക്കളെ വീട്ടിലുപേക്ഷിച്ച് ദൂരെ എല്ലാ നിലക്കും സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ റെഡിയായതിൻ്റെ ശേഷവും വീണ്ടും മറുനാടുകളിലൊക്കെ താമസിക്കുന്നവരും വളരെ ഗൗരവമുള്ള ചിന്തക്ക് ഇത്തരമൊരു ഘട്ടത്തെ വിധേയമാക്കേണ്ടതുണ്ട് എന്നുകൂടി ഹദീസിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മറ്റൊരു വചനത്തിൽ കാണാം, വൈഹക് ഇൽസം രിജ്ലഹ, റസൂലുള്ള പറഞ്ഞത് നിനക്ക് നാശം, നീ അവരുടെ കാലിൻ്റെ ചോട്ടിൽ തന്നെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് മാതാപിതാക്കളുടെ മുന്നിൽ അങ്ങോട്ട് ശരിക്കും കീഴടങ്ങേണ്ടുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ്. ഇനി എട്ടാമത്തെ കാര്യം, നിനക്ക് ഏറ്റവും ബാധ്യത ആരോടാണെന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മുഖ് ഉമ്മുഖ് ഉമ്മുഖ് മൂന്ന് തവണയും ആവർത്തിച്ച് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. വീണ്ടും വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പിന്നെയാണ് ഉപ്പ എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഉമ്മയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ അർത്ഥം ഉപ്പയോട് ബാധ്യത ഇല്ല എന്നല്ല. ഉമ്മ അത്രയും നമുക്ക് വേണ്ടി സഹിച്ചതുകൊണ്ട് ഉമ്മാൻ്റെ ഫീലിങ്സ് അത്രയും കൂടുതലായിരിക്കും. പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ഒരു ഗുരുനാഥനോട്, ചെറിയ പ്രായമാണല്ലോ, SLC കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായമാണ്, അപ്പം ഒരു ചൂടിൽ ഞാൻ അങ്ങനെ ചോദിച്ചു, ഇതെന്താ ഉമ്മാക്ക് ഉമ്മാക്ക് എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം, അതൊരു ശരിയാണോ, എൻ്റെ ഉപ്പാനോടും എനിക്ക് കടമയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയ മറുപടി, അത് നീയൊരു ഉപ്പയാവുമ്പോൾ നിനക്ക് മനസ്സിലാകും, അതിൽ അനീതിയൊന്നുമില്ല എന്നുള്ളത്, നീയൊരു ഉപ്പയാകുമ്പോൾ നിനക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ നാല് മക്കളുടെ പിതാവായപ്പോൾ 100% എനിക്കത് മനസ്സിലായി, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ഉമ്മ, ഒരു പെണ്ണ് എത്രത്തോളം അനുഭവിക്കുന്നുണ്ട്, ഒരു കുഞ്ഞിൻ്റെ പ്രഗ്നൻസിയുടെ മുൻപ് മുതൽ ആരംഭിക്കുകയാണ് ഒരുപാട് സംഘർഷങ്ങൾ. അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകില്ലേ എന്ന സംഘർഷം, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള 100 വിഷയങ്ങൾ അല്ലേ, ഇഷ്ടമുള്ളത് കഴിക്കാനോ ഇഷ്ടമുള്ളത് രുചിക്കാനോ ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ല. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഗർഭകാലം കടന്ന് ഒരു കുഞ്ഞ് ജനിച്ചു, ആ പ്രസവം അതിന് മരണത്തിൻ്റെ പാതി വേദനയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. അങ്ങനെ ആ കുഞ്ഞിനെ പിന്നെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്നതിലേറെ വലിയ കരുതലോടെ ശ്രദ്ധയോടുകൂടിയാണ് ആ കുഞ്ഞിനെ പിന്നീടും കൊണ്ടുപോകേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ സംഘർഷങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് വന്ന ആ ഉമ്മയുടെ കാര്യത്തിൽ ആവർത്തിച്ച് നിന്റെ ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കടപ്പാട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആവർത്തിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കൂ നിങ്ങൾ, മാതാപിതാക്കളോടുള്ള ദ്രോഹത്തെ, പെൺഹത്യയോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിയെണ്ണിയത്. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖുൽ ഉമ്മഹാത് വവഅദുൽ ബനാത്, നിങ്ങളുടെ ഗർഭഗൃഹങ്ങളിൽ രൂപം പ്രാപിച്ച് ജനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ പോപ്പുലേഷൻ കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ പുരോഗമനത്തിൻ്റെയും മൈ ബോഡി മൈ ചോയ്സ് ഇതെൻ്റെ അവകാശമാണ് അധികാരമെന്ന നിലക്കുമൊക്കെ വെട്ടിനുറുക്കി പുറത്തേക്കെറിഞ്ഞതിന് അബോർഷൻ എന്ന് പേര് വിളിക്കുന്ന പുതിയ കാലത്ത് ആ നിർവഹിക്കുന്ന ആ ഉദുൽബനാത്ത് പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്ന ആ തത്വത്തിന് തുല്യമാണ് എന്ത് ഉഖൂഖുൽ ഉമ്മഹാത്ത്, മാതാക്കളെ ദ്രോഹിക്കുന്നത്, അവരെ ഉപദ്രവിക്കുന്നത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അത് കായികമായ ഉപദ്രവം മാത്രമല്ല, വാക്കുകൊണ്ടുള്ളത് മതി അല്ലേ, ഒരു ഷൗട്ടിംഗ് മതി. അതുകൊണ്ടാണ് വലാ തഖുല്ലഹുമ ഉഫിൻ, അവരോട് നീ ചേ എന്ന് പോലും പറയരുത്, വലാ തൻഹർഹുമ അവരെ നീ ഒരിക്കലും ദ്രോഹിക്കരുത് എന്നൊക്കെ, അപമാനിക്കരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഈ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ ചെറുതും വലുതുമായ വിഷയങ്ങൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ എന്നത് നമ്മൾ ഗൗരവത്തിൽ പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോക്കൂ, പത്താമത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. അതെന്താണ്? നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് രക്ഷ കിട്ടാൻ മാതാപിതാക്കളെ സഹായിച്ചതും അവരെ സേവിച്ചതും അവർക്ക് നിർവഹിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ മതി, അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു പോകും അല്ലേ. എന്താണ് ഇപ്പോൾ മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം പഠിപ്പിക്കുന്നിടത്ത്, നമുക്കറിയാം ആ മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം പഠിപ്പിക്കുന്നിടത്ത് ഒരാൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത ചില നന്മകളാണ് ആ വ്യക്തിയുടെ കാര്യത്തിൽ ഏറെ ഉപകാരപ്പെട്ടത്. അയാളത് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾക്ക് വിഭവങ്ങൾ വിളമ്പുന്നത് വരെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തില്ല, അവർ ഉണരുന്നത് വരെ ഞാൻ അവർക്ക് വേണ്ടി കാത്തുനിന്നു, അതുകൊണ്ട് ഈ ഗുഹാമുഖത്തെ കല്ലിനെ നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഗുഹാമുഖത്തെ കല്ല് വല്ല ക്രൈനോ വല്ല ജെ സി ബിയോ വല്ല അത്യാധുനിക ഉപകരണങ്ങളോ ഒക്കെ വെച്ച് മാത്രം നീക്കാവുന്ന സാധനം, ചുണ്ടറ്റത്ത് നിന്ന് അല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നൊരൊറ്റ പ്രാർത്ഥനമേ അതങ്ങോട്ട് വഴിമാറി എന്നത് ചരിത്രത്തിൽ സംഭവിച്ച സംഗതി നമുക്കൊക്കെ മാതൃകയായി യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത്, മാതാപിതാക്കളുടെ കാര്യത്തിൽ നമുക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ആലസ്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിയുമ്പോൾ, വീട് മാറി താമസിക്കുമ്പോൾ, വേറെ ദേശത്താകുമ്പോൾ, മക്കളും കുടുംബവും തിരക്കൊക്കെ വരുമ്പോൾ, അതല്ലെങ്കിൽ പഠനവും പരീക്ഷയുമൊക്കെ നമ്മളെ മഥിക്കുമ്പോൾ, അതിൻ്റെ തീക്ഷ്ണമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴൊക്കെ വലിയ വീഴ്ചകൾ യഥാർത്ഥത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ആ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചില പരിഹാരങ്ങളും ചില ചിന്തകളും ഉറ്റാലോചനകളൊക്കെ ഉണ്ടാകണം. ചില വിഷയങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാഅല്ലാ, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്നതാണ് സ്നേഹക്കൂടിന്റെ ക്യാപ്ഷനെങ്കിൽ അതിനന്വർത്ഥമാക്കുന്ന പ്രോഗ്രാമുകളാണ് സ്നേഹക്കൂടിൽ വരാറുള്ളത്. മാതാപിതാക്കൾ നമ്മുടെ കടമകൾ തീരുന്നില്ല എന്ന വിഷയത്തിൽ ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ കേട്ടത് ബഹുമാനനായ താജുദ്ദീൻ സലാഹിയുടെ വാക്കുകൾ.
0: റേഡിയോ വൈബ്സിൽ ഇനി അവസാനത്തെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അൽ ഉസൂൽ, അബ്ദുൽ മാലിക് സലഫിയുടെ. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ വിഷയത്തിൽ നമ്മൾ സംസാരം കേട്ടുവരുന്നു. ഇന്ന് കഴിവോടെയല്ലാതെ നിർബന്ധമില്ല എന്ന വിഷയത്തിലാണ് അദ്ദേഹം അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ മൻ ലാ നബിയ്യ ബഅദ വആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടിസ്ഥാനപരമായ ഒരു നിയമം, ലാ വാജിബ മഅൽ അജ്സി എന്നുള്ളതാണ്. ലാ വാജിബ നിർബന്ധമില്ല, മഅൽ അജ്സി അശക്തതയോടുകൂടി. അഥവാ ഒരു കാര്യം അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചെയ്യാൻ വേണ്ടി, ഒരു മുസ്ലിമിനോട് ചെയ്യാൻ വേണ്ടി കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിം അത് നിർവഹിക്കേണ്ടത് അവൻ്റെ ശാരീരിക സാമ്പത്തിക ശേഷി അനുസരിച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് അവന് അശക്തത വന്നാൽ, സാധിക്കാതെ വന്നാൽ, ആ സാധിക്കുന്ന രീതിയിൽ അവനത് നിർവഹിക്കുക. അതാണ് ലാ വാജിബ മഅൽ അജുസി. അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രചിച്ചിട്ടുള്ള ഖാഇദ അല്ലെങ്കിൽ ഉസൂലിൻ്റെ നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദ്യത്തിൽ ഇങ്ങനെ കാണാം: വലൈസ വാജിബുൻ ബിൽ ഇഖ്തിദാരിൻ വല മുഹറമുൻ മഅൽ തിറാറിൻ. ഇഖ്തിദാറോടുകൂടി അല്ലാതെ വാജിബില്ല, കഴിവോടുകൂടിയല്ലാതെ ഒരു വാജിബുണ്ടാവുകയില്ല, ഇൽത്തിറാറോടുകൂടിയല്ലാതെ മുഹറമും ഉണ്ടാവുകയില്ല എന്നതാണ്. ഇൻഷാല്ലാ രണ്ടാമത്തെ ഭാഗം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ വലൈസ വാജിബുൻ ബിൽ ഇഖ്തിദാരിൻ. ഒരു ഖദറില്ലാതെ അജ്സോടുകൂടി ഒരു വാജിബ് ഉണ്ടായിരിക്കുകയില്ല. അതാണ് ലാ വാജിബ മഅൽ അജ്സി. അതിൻ്റെ ഉദ്ദേശ്യം പണ്ഡിതന്മാർ വിശദീകരിച്ചത്: ഫൽ അസ്ലു ഹുവൽ മഅ്മൂർ അന്നക തഅതി ബിഹി കുല്ല. അള്ളാഹുവും റസൂലും ഒരു കാര്യം ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കണം എന്നതാണ് അതിൻ്റെ അസുല്. നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നമസ്കാരം. എന്നാൽ ഫൈദാലം തസ്തത്തി അൻ തഅതി ബിഹി കുല്ല ഫതഅതി ബിമസ്തതഅത മിൻഹു. നിനക്കത് പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കുന്നില്ല, നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിലിരിക്കാം, ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് കിടക്കാം, കിടന്നിട്ട് ശരീര ചലനം നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് മനസ്സിൽ കരുതിക്കൊണ്ട് നമസ്കരിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ ഇളവുകൾ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഖുദ്റത്തിൽ ഇല്ലായ്മയെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസുലിയായി അഥവാ അടിസ്ഥാനപരമായി അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ഏത് കാര്യമാണെങ്കിലും അതതിൻ്റെ പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അസുൽ. അതാണ് അതിൻ്റെ അടിത്തറ, അടിസ്ഥാനം അതാണ്. പക്ഷേ ഓരോ വ്യക്തിക്കും അവൻ്റെ വ്യക്തിപരമായ ന്യൂനതകളുണ്ടാകാം, അവൻ്റെ വ്യക്തിപരമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അങ്ങനെയുണ്ടാകുമ്പോൾ ഇസ്ലാം അതിലിടപെടുന്നു, ഇസ്ലാം അതിനെ പരിഗണിക്കുന്നു, ഇസ്ലാം അതിൻ്റെ അവൻ്റെ നിയമങ്ങൾക്ക് ഇളവുകൾ നൽകുന്നു. കാരണം നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്, ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനം തന്നെ തൈസീറാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസർ വല യുരീദു ബിക്കുമുൽ ഉസർ. അള്ളാഹു നിങ്ങൾക്ക് ഉസറല്ല, പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത്, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലാ വാജിബ മഅൽ അജ്സി എന്നുള്ള നിയമം, അഥവാ വലൈസ വാജിബുൻ ബിൽ ഇഖ്തിദാരിൻ എന്നുള്ള ആ നിയമം, അതിനെന്താണ് തെളിവ്? അതിൻ്റെ തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. അതിലൊന്നാമത്തെ തെളിവ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഫത്തഖുല്ലാഹ മസ്തതഅതും, സൂറത്തു തഖാബുനിലെ 16-ാമത്തെ ആയത്താണ്. ഫത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖവ ഉള്ളവരാകണം, തഖവ കൈവരിക്കണം. മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ, നിങ്ങൾക്ക് കഴിയുന്ന പ്രകാരം. അഥവാ അതിൻ്റെ അർത്ഥം ഒരു നഹിയിൻ്റെ വിഷയത്തിലല്ല, നേരെ മറിച്ച് അള്ളാഹുവോ റസൂലോ വിരോധിച്ച കാര്യങ്ങളിൽ അല്ല ഇവിടെ ഉദ്ദേശം. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രയോഗവൽക്കരിക്കുക, വിരോധങ്ങളല്ല, വിരോധം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. ഇമാം ബുഖാരി മക്കഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്: ഇദ അമർത്തുക്കും ബി അംറിൻ ഫഅതു മിൻഹു മസ്തതഅതും. നിങ്ങളോട് ഞാനൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി അത് നിർവഹിക്കേണ്ടതാണ്. വ ഇദ നഹൈതുക്കും, ഞാനൊരു കാര്യം നിങ്ങളോട് വിരോധിച്ചു കഴിഞ്ഞാൽ ഫജ് തനിബൂ, നിങ്ങളതിനെ വെടിയണം, പൂർണ്ണമായും വെടിയണം. മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി മദ്യപിക്കരുത് എന്നർത്ഥമില്ല. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി വ്യഭിചരിക്കാതിരിക്കണം എന്നർത്ഥമില്ല. മറ്റുള്ളവൻ്റെ ധനം അന്യായമായി ഭുജിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ കഴിവിൻ്റെ പരമാവധി എന്നില്ല, പൂർണ്ണമായും എന്നതാണ്. അപ്പോൾ വിരോധങ്ങളുടെ സംബന്ധിച്ചല്ല ഈ പ്രയോഗം, നേരെ മറിച്ച് വഇദ അമർത്തുക്കും, ഞാൻ നിങ്ങളോടൊരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒഴിവാക്കണമെന്നല്ല ചെയ്യണമെന്ന് പറഞ്ഞാൽ, അവിടെയാണ് ഇസ്തിത്താഅത്ത്, അവിടെയാണ് അജസനെ ഇസ്ലാം പരിഗണിക്കുന്നത്. അതാണ് ഫതൂമിൻ ഹുമസ്തത്തും. ഇതിൻ്റെ ഒരു പ്രായോഗികമായ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഈ നിയമത്തിന് അഥവാ ലാവാജിബ മഅൽ അജ്സി, ലാവാജിബ മഅൽ അജ്സി എന്നുള്ള നിയമം, ആ നിയമത്തിൻ്റെ ഒരു പ്രായോഗിക വശം, വലൈസ വാജിബുൻ ബിൽ ഇഖ്തിദാരിൻ, വലൈസ വാജിബുൻ ബിൽ ഇഖ്തിദാരിൻ, ഈ നിയമങ്ങൾ അതിൻ്റെ ആ വാചകങ്ങൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പതിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ലവാജിബ് മഅൽ അജ്സി എന്നുള്ള ആ നിയമത്തിൻ്റെ ഒരു പ്രായോഗികമായ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതായിക്കൊണ്ട് കാണാം. ഇമ്രാൻ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമ, നീ നിന്നുകൊണ്ട് നമസ്കരിക്കണം. നമസ്കാരം വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അച്ചടക്കത്തോടുകൂടി നിങ്ങൾ നിൽക്കുക. അപ്പോൾ നമസ്കാരത്തിൻ്റെ അസ്ലിയായ സ്വല്ലൂ, യുഖീമൂന സ്വല എന്നുള്ള കൽപ്പനകളും അതുപോലെ തന്നെ ഖബരിയായിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണെങ്കിൽ അതിൻ്റെ അസ്ല് നമസ്കരിക്കണം എന്ന് അള്ളാഹുവും റസൂലും പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം നിന്നുകൊണ്ട് നമസ്കരിക്കണം എന്നാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത് സ്വല്ലി ഖായിമൻ. فَإِنْ لَمْ تَسْتَطِعْ فَقَاعِدًا, നിനക്ക് അതിന് സാധിക്കുന്നില്ല, നിനക്ക് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ കഴിയുന്നില്ല, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായ വൈകല്യങ്ങളുണ്ട്, രോഗാവസ്ഥയുണ്ട്, ക്ഷീണമുണ്ട്, എല്ലാമുണ്ട്, അങ്ങനെ വന്നാൽ ഫഖാഇദ, നിനക്ക് ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം. അപ്പോൾ സ്വല്ലി ഖായിമൻ എന്നു പറഞ്ഞ അതേ പ്രവാചകൻ തന്നെയാണ് ഫഖാഇദൻ, ഇരുന്നു കൊണ്ട് നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? ലവാജിബ മഅൽ അജ്സി, അവിടെ നിന്ന് നിന്നുകൊണ്ട് നമസ്കരിക്കൽ നിർബന്ധമായിരുന്നു. പക്ഷേ നിൽക്കാൻ സാധിക്കുകയില്ല എന്നൊരു അജസ് വന്നതോടുകൂടി ലവാജിബ മഅൽ അജ്സി, ആ അജസിൻ്റെ കൂടെ, ആ അശക്തതയുടെ കൂടെ അവന് നിർത്ത നിർബന്ധമില്ല, അവൻ ഇരുന്നാൽ മതി. ഇനി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇല്ലം തസ്തത്യ ഫഅല ജംബിൻ, നിനക്ക് ഇരിക്കാനും സാധിക്കുന്നില്ല, അപ്പോൾ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് ഇരുന്ന് നമസ്കരിക്കൽ നിർബന്ധമാണ്. പക്ഷെ ഇരുന്ന് നമസ്കരിക്കാനും സാധിക്കാതെ വന്നാൽ അവൻ കിടന്ന് നമസ്കരിക്കണം. അപ്പോൾ ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് ലാവാജിബ മഅൽ അജ്സി, ആ ഇരുന്ന് നമസ്കരിക്കുക എന്ന വാജിബ് അവനതിന് കഴിയാത്തത് കൊണ്ട് അവൻ്റെ മേൽ നിർബന്ധമില്ല, അതുകൊണ്ട് അവൻ കിടന്ന് നമസ്കരിച്ചാൽ മതി. എത്ര സുന്ദരമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ! അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മനുഷ്യനെയും ദീനിൻ്റെ പേരിൽ, അവൻ്റെ ഇബാദത്തിൻ്റെ പേരിൽ, അവൻ്റെ നിയമങ്ങളുടെ പേരിൽ ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ഇനി വിരോധങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. വിരോധങ്ങൾ ഇന്ന് പൂർണ്ണമായും വിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാം അതിനും ചില പരിഗണനകൾ നൽകിയിട്ടുണ്ട്. പലിശയെ ഘട്ടം ഘട്ടമായി നിരോധിച്ചു, അതുപോലെ തന്നെയാണ് മദ്യത്തെ ഘട്ടം ഘട്ടമായി നിരോധിച്ചു. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ പോരായ്മകളും ആ മനുഷ്യൻ്റെ അശക്തതകളും അവൻ്റെ സാഹചര്യങ്ങളും എല്ലാം റഹ്മാനായ റബ്ബ് പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഉള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമുക്ക് നൽകിയിട്ടാണ് കടന്നു പോയതിട്ടുള്ളത് എന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ, ഈ ഒരു നിയമത്തിൻ്റെ താഴെ വരുന്ന അഥവാ ഈ നിയമത്തിൽ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാണ് പ്രവാചകൻ്റെ ഹദീസിലൂടെ നമ്മൾ പറഞ്ഞു, നമസ്കാരം നിന്നുകൊണ്ട് കഴിയാത്തവന് ഇരിക്കാം, ഇരുന്നുകൊണ്ട് നിസ്കരിക്കാത്തവന് കിടക്കാം, അവൻ്റെ കാര്യങ്ങൾ ആ കിടന്നുകൊണ്ട് നിർവഹിക്കാം, അതിനും സാധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ അവന് വിചാരിക്കാം. ഇത് നമസ്കാരത്തിൽ മാത്രമല്ല, ഏത് ഇസ്ലാമിൻ്റെ ഇബാദത്തിലുമുണ്ട്. ഉദാഹരണം നോമ്പ്. ആ നോമ്പുകാരൻ, അവന് നോമ്പ് രോഗിയാണെങ്കിൽ അവന് ഇളവുണ്ട്, മറ്റു ദിവസത്തിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. അവന് നിത്യരോഗിയാണ്, മാറാരോഗിയാണ് എങ്കിൽ അവന് ഫിദ്യ കൊടുത്താൽ മതി. ഒരു സാഅ ഫിത്ര് സക്കാത്ത് കൊടുക്കാൻ അവൻ്റെ കയ്യിലില്ല, അവൻ്റെ കയ്യിൽ ആകെ നിസ്ഫു സാഅ, അര സാഅ മാത്രമേ ഉള്ളൂ എങ്കിൽ അതവന് കൊടുക്കണം. ഒരു മനുഷ്യന് ഹജ്ജ് നിർവഹിക്കണം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മാലുകൊണ്ടും ബദനുകൊണ്ടുമുള്ള ഒരു പ്രവർത്തനം, അവൻ്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള പ്രവർത്തനമാണ്. ഒരാൾക്ക് ശരീരം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല, അവൻ രോഗിയാണ് എങ്കിൽ ഹജ്ജ് നിർവഹിച്ച ഒരു മനുഷ്യനെ കൊണ്ട് അവൻ്റെ സമ്പത്ത് മുഴുവൻ ഇയാൾ വഹിച്ചുകൊണ്ട് അവനെക്കൊണ്ട് ഇവന് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിപ്പിക്കാം. അത് ഇസ്ലാമിൽ ഈ മനുഷ്യന് ഹജ്ജിൻ്റെ പുണ്യം നേടുവാനുള്ള ഒരു ഇളവായിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അനവധി ഉദാഹരണങ്ങൾ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു, ലവാജിബ മഅൽ അജസി, ഒരു അജസോടുകൂടി ഒരു നിർബന്ധം ഇല്ല. വലൈസ വാജിബുൻ ബിൽ ഇഖ്തിദാർ, ഇഖ്താറോ ഇഖ്തിദാറോടുകൂടിയല്ലാതെ, കഴിവോടുകൂടിയല്ലാതെ ഒരു വാജിബ് ഉണ്ടാവുകയില്ല എന്നുള്ളത്. ഇനി ഈ വിഷയത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ എപ്പോഴാണ് നമുക്ക് വാജിബ് അജിസ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. ആ അജിസ്, അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകാം. അജിസ് എന്ന് പറഞ്ഞാൽ രണ്ട് അവസ്ഥകൾ, രണ്ട് ഹാലുകളിലാണ് ഒരു വാജിബായ കാര്യം അവന് ഇല്ലാതെയാവുന്നത്.
2: മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അൽഉസൂലാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ബഹുമന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നത്തെ അൽഉസൂലിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. കഴിവോടെയല്ലാതെ നിർബന്ധമില്ല എന്ന വിഷയമാണ് ഇന്ന് അൽഉസൂലിൽ നമ്മൾ പഠിച്ചത്.
0: റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ റേഡിയോ വൈബ്സിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഷമീം വണ്ടൂരിൻ്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ.
4: Peace Radio. Tune to reality.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ. സൂറത്തുൽ നഹലിലെ 54-55 വചനങ്ങളാണ് ഇന്ന് ഹിഫ്ദുൽ ഖുർആനിൽ ശ്രോതാക്കൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി നജാഹ് ജാഫർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹലിലെ 54-55 രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 54-55 വചനങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ പഠിച്ചത്. അവതരിപ്പിച്ചത് ജാഫർ സലഫി, നജാഹ് ജാഫർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തുവെന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: സെറ്റ് അപേക്ഷ May 22 വരെ. ഹയർ സെക്കൻഡറി നോൺ വെക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ സെറ്റ് ജൂലൈയിൽ നടത്തും. LBS സെന്ററിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി May 22. ബിരുദാനന്തര ബിരുദത്തിന് 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEdഉമാണ് യോഗ്യത. PG യോഗ്യതയുള്ള PEd അവസാന വർഷ വിദ്യാർത്ഥികൾക്കും BEd യോഗ്യതയുള്ള PG അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 1300 രൂപയും SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 750 രൂപയും. ഭിന്നശേഷി വിഭാഗക്കാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ ഹാജരാക്കണം. സെറ്റ് അപേക്ഷ May 22 വരെ. വിവിധ ഒഴിവുകൾ സംബന്ധിച്ചും മറ്റും അറിയുന്നതിനായും പരീക്ഷ സംബന്ധിച്ച നിബന്ധനകൾ അറിയുന്നതിനുമായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ്

പീസ് റേഡിയോ, ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പലപ്പോഴും സമയമില്ല എന്ന പരാതിയുള്ളവരാണല്ലോ. ചെറിയ സമയം കൊണ്ട് വലിയൊരു ആശയം ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളുടെ ഈ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് ഇണയെ മനസ്സിലാക്കുക. ഈ ലേഖനം എഴുതിയത് റോഷൻ പുനലൂരാണ്. ശബ്ദം നൽകുന്നത് ഷെഫീഖ് വണ്ടൂർ.
1: ദാമ്പത്യ ജീവിതത്തിന് ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. പരസ്പരമുള്ള തിരിച്ചറിവാണ് ദാമ്പത്യത്തിന് അത്യാവശ്യമായി വേണ്ടത്. അതാണ് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത്. രണ്ടുപേർക്കും തങ്ങളുടെ പോസിറ്റീവുകളും നെഗറ്റീവുകളും തിരിച്ചറിയാനാവണം. എന്നാൽ അത് പലപ്പോഴും നടക്കുന്നില്ലെന്നതാണ് വസ്തുത. ഈ തിരിച്ചറിവിന്റെ അഭാവം ദാമ്പത്യമാകുന്ന വാഹനത്തിന്റെ ചക്രമുരുളാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പലപ്പോഴും വേർപിരിയലിലേക്ക് എത്തിക്കാൻ കാരണമാകാറുണ്ട്. അതിന്റെ മൊത്തം ഭാരം പേരേണ്ടി വരുന്നത് അവർക്ക് ജനിച്ച മക്കളായിരിക്കും. ഉള്ളു തുറന്നുള്ള സംസാരം കൊണ്ടുതന്നെ ഇണകൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ സംസാരം പല ദമ്പതികളുടെയും കിടപ്പുമുറികളിൽ പോലും നടക്കുന്നില്ല. അത്യാവശ്യമായി വരുന്ന ചില ഉള്ളുതുറക്കലുകൾ വരെ ചില ഈഗോകളുടെ പേരിൽ മാറ്റിവെക്കുന്നവരാണ് പലരും. ഭർത്താക്കന്മാരോട് ചില കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഉള്ളുതുറന്ന് സംസാരിക്കാറുണ്ടോ? നിത്യജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും അവളോട് അന്വേഷിച്ചാണോ എടുക്കാറ്? അതല്ല, എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം മാത്രമാണോ അവൾ അറിയാറ്? സർപ്രൈസിനുവേണ്ടി, തമാശയ്ക്കുവേണ്ടി ചില കാര്യങ്ങൾ ഭാര്യമാരിൽ നിന്ന് മറച്ചുവെക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതുപോലും ചിലപ്പോൾ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കാറുണ്ടെന്നത് ഓർക്കുക. പെട്ടെന്നെടുക്കേണ്ട കൂടിയാലോചിക്കാൻ സമയമില്ലാത്ത ചില തീരുമാനങ്ങളും ഉണ്ടായേക്കാം. ഭാര്യയോടും മക്കളോടും കൂടിയാലോചിച്ച ശേഷം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് തങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കലും പരിഗണിക്കലുമായി അവർ മനസ്സിലാക്കും. ബന്ധങ്ങളെ സുദൃഢമാക്കുവാൻ അത് ഏറെ സഹായിക്കും. ഒരു പുരുഷനെന്ന നിലയിൽ നിങ്ങൾ സമ്പാദിക്കുന്ന സ്വത്ത് സമൂഹത്തിന്റെ കണ്ണിൽ മാത്രമേ നിങ്ങളെ സമ്പന്നനാക്കുന്നുള്ളൂ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സമ്പന്നനാക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണ്. അത് മറന്നുപോകരുത്. അവളുടെ സ്നേഹവും പിന്തുണയുമാണ് ഒരർത്ഥത്തിൽ നിങ്ങളെ സമൂഹത്തിൽ പോലും സമ്പന്നനാക്കുന്നത്. അത് തിരിച്ചറിയുന്നവർ അവളെ സ്നേഹിക്കാനും പരിഗണിക്കാനും പിശുക്ക് കാണിക്കില്ല. ഈഗോകളെ മാറ്റിവെച്ചേ തീരൂ. എല്ലാ പ്രയാസങ്ങളും തന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി സഹിക്കുന്നവളും ഒട്ടേറെ ഇഷ്ടങ്ങൾ ത്യജിക്കുന്നവളുമാണ് ഭാര്യ. അവൾ തിരിച്ച് ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹം മാത്രമാണ്. സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കാനറിയണം. അവൾക്കത് ബോധ്യപ്പെടണം. പലരുമുണ്ട് ഭാര്യമാരെ അവർ നന്നായി സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുമുണ്ട്. പക്ഷേ ഭാര്യമാർക്ക് പരാതി തന്നെയായിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കാൻ ഭർത്താവ് പിശുക്കു കാണിക്കുന്നതാണ് അതിന് കാരണം. സ്നേഹിക്കുക എന്നത് ഒരു കാര്യമാണ്, ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് മറ്റൊരു കാര്യവും. അഭിനന്ദിക്കേണ്ടിടത്ത് അവളെ അഭിനന്ദിക്കണം. അതവളെ കൂടുതൽ ഉന്മേഷവതിയാക്കും. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐറ്റം ഭക്ഷണത്തെക്കുറിച്ച് വളരെ രുചിയുണ്ട്, ഉഷാറായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് അവൾക്ക് നൽകുന്ന ഊർജം അപാരമായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിന്റെയും പരിഗണനയുടെയും തണൽ പ്രതീക്ഷിച്ച് സ്വന്തം വീട് വിട്ടു വന്നവളാണവർ. അക്കാര്യം മറക്കാതിരിക്കുക.
0: ജസാക്കല്ലാഹു ഖൈറ. ഷെഫീഖ് വണ്ടൂരാണ് നുറുങ്ങുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. റോഷൻ പുനലൂരിന്റെ ഇണയെ മനസ്സിലാക്കുക എന്ന രചനയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കേട്ടത്.
2: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
3: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
2: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
3: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഐ ടി ജാലകം. ശ്രോതാക്കൾക്ക് സാങ്കേതിക ജ്ഞാനം പകർന്നു നൽകുന്ന ഐ ടി ജാലകത്തിലിപ്പോൾ ജമീൽ ആപ്പിന്റെ ഖുർആൻ പാരായണം, ജമീൽ ആപ്പിന്റെ സൗകര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് നമുക്കൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ പാരായണം കേൾക്കുകയും പാരായണം ചെയ്യുകയും അതുപോലെ അർത്ഥം നോക്കുകയും വാക്കുകളുടെ അർത്ഥം നോക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായൊരു ഓപ്ഷൻ ജമീൽ ആപ്പിലുണ്ട്. നിങ്ങളതിനുവേണ്ടി ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ZAMEEL എന്ന് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാവും. നിങ്ങൾ ആൾറെഡി ആപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, പുതിയ ഫീച്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഖുർആൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഹോം പേജിൽ തന്നെ ജമീലിൻ്റെ അകത്ത് കിട്ടും. ഖുർആൻ്റെ ഒരു ചിഹ്നം അവിടെ ഉണ്ട്. ഖുർആൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഓരോ സൂറത്തുകളായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ജുസുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, മുകളിലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സൂറത്തുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൂറത്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് രൂപത്തിൽ കാണാം. ഒന്ന് നമുക്ക് മുസഫ് രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ വലതുവശത്തുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ രൂപത്തിലും കാണാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് അർത്ഥസഹിതം കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ സൂറത്തിൻ്റെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈൻ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ വാക്കർത്ഥം കാണാൻ പറ്റും എന്നുള്ളതിന് പ്രത്യേകത. ഓക്കെ, ഓരോ ബിസ്മി നാമത്തിൽ അള്ളാഹു, അള്ളാഹുവിൻ്റെ, അർറഹ്മാൻ പരമകാരുണികൻ, അർറഹീം കരുണാനിധി, ഇങ്ങനെ അള്ളാഹുവിൻ്റെ പിന്നെ എന്താ പറയുക, ഓരോ വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ടോട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈൻ മീനിങ്ങും താഴെയുണ്ട്. അപ്പോൾ നമുക്കത് സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. നമുക്കൊരു പ്രത്യേക ആയത്ത് നമുക്ക് ഓഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ആയത്ത് മാത്രം അവിടെ പ്ലേ ബട്ടൺ ഉണ്ട്. ആ ബട്ടനെ വർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ആയത്ത് ഇവിടുന്ന് കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ടു ക്ലിപ്പ്ബോർഡ്, കോപ്പി ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. ഷെയർ ബട്ടൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരായത്ത് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇനി അതുപോലെ ഇതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആ ഒരു സുഹൃത്ത് ഇപ്പം നമുക്ക് പിന്നെ നോക്കി വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കേൾക്കേണ്ട ഇതാണെങ്കിൽ നമുക്കവിടെ ഓരോ സുഹൃത്തിൻ്റെ മുകളിൽ മുകളിൽ തന്നെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ഓക്കെ, ഒരു ത്രികോണ ചിഹ്നം ഉണ്ട്. അവിടെ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആ സുഹൃത്ത് ഓതും. ഇനി ഓത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത കാര്യങ്ങളുടെ ഓത്തുകൾ ഇതിൻ്റെ അകത്ത് ലഭ്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം കാര്യങ്ങളെ മാറ്റണമെന്നുണ്ടെങ്കിൽ, വേറൊരാളുടെ ഓത്ത് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ കോർണറിലായിട്ട് ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാര്യങ്ങളെ നമുക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യുക, മാറ്റാം. ഓഡിയോ ഡൗൺലോഡ്സ് ആൻഡ് റിസൈറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം കാര്യങ്ങൾ ഓരോരുത്തരും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. പിന്നെ നമുക്ക് ചില സമയത്ത് നെറ്റ്വർക്ക് ഇല്ലാത്തൊരു വിഷയം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആവശ്യമുള്ള സുഹൃത്തുക്കളൊക്കെ എന്ത് ചെയ്യാം, ഡൗൺലോഡ് എടുക്കാം. വേണമെങ്കിൽ ഡൗൺലോഡ് ആളെന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പാരായണം ചെയ്യുന്ന പിന്നെ വ്യക്തിയുടെ എന്ത് ചെയ്യാം, എല്ലാ ഓഡിയോസ് ഫുള്ള് ഡൗൺലോഡായി നമ്മൾ ഫോണിൽ എടുത്തു വെക്കും. അങ്ങനെയാണ് നമുക്ക് ആകെ നെറ്റില്ലാത്തൊരു സമയത്ത് സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു ഓപ്ഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനും അതിൻ്റെ അകത്തുണ്ട്. അതിനകത്തല്ലെങ്കിൽ ഓരോ സുഹൃത്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓരോന്നിൻ്റെ സൈഡിൽ നമുക്കൊരു ഡൗൺലോഡ് താഴേക്കുള്ള ഒരു ആരോ ബട്ടൺ കാണും. അപ്പോൾ അൽഫാത്തിഹ ഒന്ന്, അവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, ഒരു താഴേക്കുള്ള ആരോ ഉണ്ട് വലതുവശത്തായിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് വെക്കാം. വ്യത്യസ്ത കാര്യങ്ങളുടെ പാരായണമെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാം, ഓതാം. ഇനി അതുപോലെ നമുക്ക് മുസാഫ് രൂപത്തിലാണെന്ന് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രൂപത്തിൽ കിട്ടും. ഇനി മുകളിലൊരു ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അർത്ഥസഹിതമുള്ളതും കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഒരു സമയത്ത് സാഹചര്യം ആവശ്യമുള്ളത് അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഖുർആൻ എന്നുള്ളൊരു ഫീച്ചർ ജമീലിൻ്റെ അകത്തുള്ളത്. ഇൻഷാല്ലാ കൂടുതൽ അപ്ഡേറ്റ്സ് ഇതിൽ വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെ അറിയിക്കുക. പീസ് റേഡിയോ ജമീൽ ടീമിനെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. ജമീൽ ആപ്പിലെ ഖുർആൻ പാരായണത്തിൻ്റെ സൗകര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 9020840840 www.peaceradio.com.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പൊ ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകൾ അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ എന്ത് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോകാറില്ലല്ലോ കർഷകനോട്. അപ്പം കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ 7 കുതിരകളുമുണ്ട്. 7 കുതിരകളായിട്ട് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ 8 എണ്ണമായി. അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി 8 എണ്ണമുണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണ് കാല് പൊട്ടി. അപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ ഇപ്പയലങ്ങളുടെ മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ നിർപ്പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. ഇദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: ആകൊരു മകനേ ഉള്ളൂ,
0: ആ ഒരു മകനേ ഉള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല, വേണ്ട പറഞ്ഞു അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അയൽവാസികൾ വന്ന്, നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകളെടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്. ഒന്ന് നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യുക. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെയാവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെയാവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെയാവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല, അപ്പോഴേക്ക് തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി.
1: അതല്ലേ, അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പ് അല്ലാൻ്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിനാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്നാമ്രഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കുക.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപകടത്തിൻ്റെ ചിഹ്നം പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. പെട്ടെന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന ചിഹ്നങ്ങളാണ് അപകടത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി നൽകപ്പെടാറുള്ളത്. ഒരുപക്ഷേ നമ്മുടെ മനസ്സിലെപ്പോഴും അപകടത്തെ പറയുമ്പോൾ ഓർമ്മ വരേണ്ട ചില പര്യായ പദങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ നാവ്. സ്വതന്ത്രമായി നമുക്കുപയോഗിക്കാൻ പറ്റുന്ന അസ്ഥിയില്ലാത്ത ഒരു മാംസക്കഷ്ണമാണ് നമ്മുടെ നാവ്. ഒരു പക്ഷേ മറ്റെന്തപകടങ്ങളെക്കാളും ഏറ്റവും ദുരന്തം സൃഷ്ടിക്കുന്നതാണ് മനുഷ്യൻ്റെ നാവ്. ശരീരത്തിലെ തൊലി തീപിടിച്ച് കരിഞ്ഞു പോയാൽ ആ ഭാഗം എന്നും അങ്ങനെ മുറിവായി കിടക്കില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഒരു പക്ഷേ അതും ആ മുറിവ് മറന്നു പോവാനും ആ വൈകല്യത്തെ തൽക്കാലം മനസ്സിൽ വിസ്മരിക്കുവാനും നിരന്തരമായ ജീവിത പ്രയത്നങ്ങളിലൂടെ പരിശീലനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് പറ്റിയേക്കാം. എന്നാൽ നാവിനാൽ ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകൾ ഉണങ്ങിപ്പോവുകയില്ലെന്നുറപ്പാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, വളരെ മാന്യമായി സമൂഹത്തിൽ ഒരധ്യാപകനായി ജീവിതം നയിച്ചിരുന്ന ഒരു മഹൽ വ്യക്തി, അദ്ദേഹത്തോടുള്ള ഒരു വിരോധം തീർക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശത്രു മഷി വാങ്ങി അതിൽ വിരൽ മുക്കി വെളുത്ത പേപ്പറിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില അഴിമതി ആരോപണങ്ങൾ കഥയായി സൃഷ്ടിച്ചുണ്ടാക്കി അങ്ങാടികളിലെ മുഴുവൻ ചുമരുകളിലും ഒട്ടിച്ചു വെച്ചു. ഒരുപക്ഷേ വർഷത്തിൻ്റെ എത്രയോ പഴക്കങ്ങൾ അതിനുണ്ടെങ്കിലും ആ ആരോപണ വിധേയനായ വ്യക്തിക്കോ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ തലമുറകൾക്കോ അത് മറന്നു പോകാൻ പറ്റുന്നില്ല. ഒരാളുടെ അഭിമാനത്തെയാണ് നാവ് ഏറ്റവും ശക്തമായി ആക്രമിക്കുന്നത്. തിന്മയുടെ ഒരു വശമുള്ളതോടൊപ്പം തന്നെ നല്ലത്, ഏതു സന്ദർഭത്തിലും ഒരാളുടെ മനസ്സിന് കുളിരും സന്തോഷവും പകരുന്ന നല്ല വാക്കുകൾ പറയാൻ നാവുകൊണ്ട് പറ്റും. പക്ഷേ അപകടകാരിയായ നാവിനെ അപകടങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് നല്ല സൂക്ഷ്മതയും നല്ല ശ്രദ്ധയും വേണം. പ്രത്യേകിച്ചും നമ്മുടെ മുഴുവൻ വാക്കുകളും വായുവിൽ ലയിച്ചു പോയി അവസാനിക്കുന്നില്ല, എല്ലാം രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, എങ്ങനെയല്ലാതെ സന്നിഗ്ധമായി എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മലക്കിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു വാക്കും പറയുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും അത് പുറത്തു വരുമ്പോൾ നന്മയാണോ തിന്മയാണോ അതിൻ്റെ പ്രതിഫലനമായി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നന്മകളാണല്ലോ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്, തിന്മകളാണ് മനുഷ്യന് സ്വർഗം നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തിന്മകളുടെ വലിയ ഒരളവിനെ തടുക്കാൻ നാവിൻ്റെ നിയന്ത്രണങ്ങളെ കൊണ്ട് പറ്റും. സൂക്ഷിച്ചുപയോഗിച്ചാൽ നന്മയുടെ വലിയ വലിയ പർവ്വതങ്ങൾ സൃഷ്ടിക്കാൻ നാവുകൊണ്ട് പറ്റും. അതുകൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മയ്യലുമനുലി മാ ബൈന ലിഹയൈഹി, ആര് എനിക്ക് ജാമ്യം നിൽക്കുന്നുവോ അവൻ്റെ താടിയെല്ലുകൾക്കിടയിലുള്ളതും വമാ ബൈന റിജ്ലൈഹി, അവൻ്റെ കാലുകൾക്കിടയിലുള്ളതും, അലുമനുലഹുൽ ജന്ന, അവന് സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കുന്ന സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇവിടെ താടിയെല്ലുകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവാണ്. നാവിൻ്റെ സൂക്ഷിച്ചുള്ള ഉപയോഗം നമുക്ക് നന്മകളെ നേടിത്തരുന്നു, നാവിൽ നിന്ന് വരുന്ന തിന്മകളെ അത് തടുക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഒരു വലിയ ഉപദേശത്തിൻ്റെ വചനങ്ങളെ വായിക്കുമ്പോൾ നാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടും. പ്രമുഖനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനോട് പറഞ്ഞു, അഖ്ബിർനി, എനിക്കറിയിച്ചു തരണം, അൻ അമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി അനിന്നാർ, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതുമായ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. കാല അപ്പൻ നബി സല്ലല്ലാഹു പറഞ്ഞു, ലഖദ് സഅൽത അൻ അളീമിൻ വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈ, നീ വലിയൊരു കാര്യമാണ് മുആദ് ചോദിച്ചത്, അത് അള്ളാഹു നിനക്ക് സുഗമത നൽകുന്നുവെങ്കിൽ, എളുപ്പം നൽകുന്നുവെങ്കിൽ നിനക്കത് എളുപ്പത്തിൽ സാധിച്ചേക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ? തഅബ്ദുല്ലാഹ വലാ തുശ്രിക് ബിഹി ഷൈഅൻ, നീ അള്ളാഹുവിനെ ആരാധിക്കുക, അവരോടൊപ്പം മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് വിശ്വാസത്തിന്റെ സംശുദ്ധതയാണ്. വത്തുഖൈമുസ്സ്വലാത്ത, നീ നമസ്കാരത്തെ നിലനിർത്തുക. വത്തുഉത്തിസ്സകാത്ത, നീ നിർബന്ധമായ ദാനം സക്കാത്ത് നൽകുക. വത്തസൂമു റമളാന, റമളാനിൽ നീ നോമ്പു നോൽക്കുക. വത്തഹജ്ജുൽ ബൈത്ത ഇനിസ്തതഅത ഇലൈഹി സബീല, നിനക്ക് വഴി സൗകര്യപ്പെടുന്നുവെങ്കിൽ നീ പരിശുദ്ധമായ കഅബയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക. തുമ്മ ഖാല, പിന്നെ പറഞ്ഞു, അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. അതായത് തിന്മകളിൽ നിന്നും നിന്റെ ജീവിതത്തെ എപ്പോഴും തടുത്തു നിർത്താൻ, തിന്മകൾ നിന്നിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ നോമ്പ് കൊണ്ടു പറ്റും. വസ്സദഖത്തു തുതുഫിഉ അൽ ഖതീഅത്ത കമാ യുതുഫിഉൽ മാഉ അന്നാർ, തീയിനെ വെള്ളം കൊണ്ട് കെടുത്തുന്നത് പോലെ തിന്മകളെ കെടുത്തിക്കളയാൻ, നീ ചെയ്ത പാപങ്ങളെ പരിഹരിക്കാൻ ദാനധർമ്മങ്ങൾക്ക് പറ്റും. വസ്സലാത്തു റജുൽ ഫി ജൗഫില്ലൈ, രാത്രിയിലുള്ള ഒരാളുടെ നമസ്കാരം, രാത്രി നമസ്കാരം, ഏറ്റവും ശാന്തമായ രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുക. എന്നിട്ട് പ്രവാചകൻ ഖുർആനിലെ ഒരു വചനം പാരായണം ചെയ്ത് കേൾപ്പിച്ചു. തതജാഫ ജുനൂബുഹും അനിൽ മലാജ യദ്ഊന റബ്ബഹും ഖൗഫം വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, രാത്രിയിൽ അവിടെ പാർശ്വങ്ങൾ എഴുന്നേൽക്കും, എന്നിട്ട് അവർ അള്ളാഹുവോട് ഭയത്തോടും ആഗ്രഹത്തോടെയും പ്രാർത്ഥിക്കും, അവർക്ക് നൽകിയിൽ നിന്നും അവർ ചെലവഴിക്കും എന്ന് പറഞ്ഞ വചനം നബി സാസമ ഓതി കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അല ഉഖ്ബിറുക ബിറസിൽ അംർ വഅമൂദിഹി വദിർവത്തി സനാമിഹി ഖുൽതു ബലയാ റസൂലല്ലാ ഖാല റസുൽ അംറി അൽ ഇസ്ലാം, കാര്യങ്ങളിലെ ഏറ്റവും മുഖ്യമായത് ഇസ്ലാമാണ്. വഅമൂദുഹു അസ്വല, അതിൻ്റെ അടിസ്ഥാനപരമായ സ്തംഭം അത് നമസ്കാരമാണ്. വദിർവത്തു സനാമിഹി അൽ ജിഹാദ്, അതിൻ്റെ കടിഞ്ഞാൺ ജിഹാദാണ്, ധർമ്മസമരമാണ്. എന്നിട്ട് നബി സാസം ഒരു വാക്കു പറഞ്ഞു, അത് പറയാനാണ് ഈ സമ്പൂർണമായ ഉപദേശത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കേൾപ്പിച്ചത്. അല ഉഖ്ബിറുക, അല ഉഖ്ബിറുക, മുആദേ നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ബിമലാകി ദാലിക കുല്ലി, അവയെല്ലാം സമ്പൂർണമായ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ. ഞാൻ പറഞ്ഞു, ബലയ റസൂലല്ലാ, അതേ റസൂലെ. ഫഅഖദ ബിലിസാനിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവു പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, കുഫ അലൈക ഹാദ, ഇതിനെ നീ തടുക്കുക. നമ്മുടെ നാവ് ജീവിതത്തിന്റെ മൊത്തം നിയന്ത്രണം ആ നാവിലാണ്. ആ നാവ് നല്ലതാണെങ്കിൽ ആ മനുഷ്യന്റെ മുഴുവൻ ജീവിതവും നന്നായി. ആ നാവ് ചീത്തയാണെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ, അവൻ എവിടെയെല്ലാം ഇടപെടുന്നുവോ അതെല്ലാം തിന്മയുള്ളതാക്കി തീർക്കാൻ ആ നാവിന് മാത്രം പറ്റും. അപ്പോൾ എത്രമാത്രമാണ് നാവിനെ കൊണ്ടുള്ള അപകടം? അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, അപകടം അപായമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പര്യായമായി നമ്മൾ കാണേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാവ് കൊണ്ടുള്ള അപകടം. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാ, വഇന്നാ ലമുആഖിദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ ഈ നാവ് കൊണ്ട് എന്തു പറഞ്ഞാലും ഞങ്ങൾക്കതിനെല്ലാം ശിക്ഷയുണ്ടോ? അതെല്ലാം തെറ്റുകളും പാപങ്ങളുമാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ട് പറഞ്ഞു, മുആദേ, വഹൽ യകുബ്ബു നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസ്വാഇദു അൽസിനത്തിഹിം, നരകത്തിൽ ആളുകൾ മുഖം കുത്തി വീഴുന്നത് അവരുടെ നാവ് കൊണ്ട് കൊയ്തെടുത്തത് നാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടല്ലാതെയല്ല എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖല, നമ്മുടെ മക്കളുമായുള്ള ബന്ധം പരിശോധിക്കൂ. നാം പിതാവിനെക്കുറിച്ച് അവർക്കൊരഭിപ്രായമുണ്ട്, എന്താണ്, വാപ്പ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, ഒരിക്കലും സ്നേഹത്തോടുകൂടെ ഞങ്ങളോട് സംസാരിക്കാറില്ല, അവിടെ പ്രതിയാകുന്നത് നാവാണ്. ഒരു നാവിനെ മക്കളോട് നല്ല നിലക്ക് ഉപയോഗിക്കുന്നതിൽ ആ പിതാവ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോലിസ്ഥലത്ത് ഒരു അധ്യാപകനാവട്ടെ, നാവാണല്ലോ ഏറ്റവും പ്രധാനം. തൻ്റെ കുട്ടികളോട് സ്നേഹത്തോടുകൂടെ സംസാരിക്കുവാനും അവരുടെ അഭിമാനത്തെയോ ജീവിതത്തെയോ പ്രതികൂലമാക്കാത്ത പ്രയോഗങ്ങൾ നടത്താനും അയാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അയാൾ നല്ലൊരു അധ്യാപകനാകും. അതിടെ അയാളെ നിയന്ത്രിക്കുന്നത് എന്താണ്? നാവ് തന്നെയാണ്. മാതാപിതാക്കളും സുഹൃത്തുക്കളാണെങ്കിലോ? കൂടെ സംസാരിക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ സംസാരമാണ് അവനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, അവനുമായി നമ്മളെ അടുപ്പിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ നന്മകളും യഥാർത്ഥത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് നാവിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാവിനെ സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. ഏറ്റവും നല്ല ഒരു പരിഹാരം, സംസാരിക്കണമെന്ന് നിർബന്ധമുണ്ടോ എങ്കിൽ സംസാരിക്കുക. വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? കൂടുതൽ സംസാരിക്കുമ്പോൾ അബദ്ധമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സംസാരത്തെ നിയന്ത്രിക്കുക, പരമാവധി മിണ്ടാതിരിക്കുക എന്ന് തീരുമാനിക്കുക. ആവശ്യമാകുന്ന സമയത്ത് സംസാരിക്കും എന്ന് ചിന്തിച്ചാൽ, ആവശ്യമാണോ എന്ന് ആലോചിച്ച് മാത്രം വായ തുറക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും നമുക്ക് നാവിൻ്റെ നിയന്ത്രണം സാധ്യമാകും. അതോടൊപ്പം നമ്മുടെ വാക്കുകളെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്ത് നാളെ നമ്മെ കേൾപ്പിക്കുന്ന ഒരു നാള് മരണശേഷം വരാനുണ്ടെന്നും മലക്കുകൾ നമ്മൾ പറയുന്ന ഒരു വാക്കും വിടാതെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നിയന്ത്രണം സാധ്യമാകും. അങ്ങനെ വാക്കുകളെ സൂക്ഷിച്ച് മറ്റുള്ള അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ നന്മകൾക്ക് വേണ്ടി നാവ് ഉപയോഗിച്ച് നല്ല ബന്ധങ്ങളെയും നല്ല ജീവിത സാഹചര്യങ്ങളെയും സൃഷ്ടിച്ച് നല്ലവരായി ജീവിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. സമ്പത്ത് പവിത്രമാക്കുക വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് സമീർ മുണ്ടേരി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു വസ്തു വാങ്ങുമ്പോഴും അത് നല്ലതാകണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏത് വസ്തു എടുത്തു നോക്കൂ നിങ്ങൾ, അതൊക്കെ വാങ്ങിയപ്പോൾ നമ്മൾ ആലോചിച്ചതും ചിന്തിച്ചതും എന്താണ്? ഏറ്റവും നല്ലതാകണം. എന്നാൽ സഹോദരങ്ങളെ, ഇതൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സമ്പത്ത്, ആ സമ്പത്ത് പരിശുദ്ധമാകണം, പവിത്രമാകണം എന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, യഅതി അലന്നാസി സമാനുൻ ലാ യുബാലി അൽമർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. എന്താ പറയുന്നത്? നബി പറയാണ്, ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ താൻ എടുത്തത് എന്ന് നോക്കാതെ മനുഷ്യൻ സമ്പത്ത് വാരിക്കൂട്ടുന്ന, ധനം വാരിക്കൂട്ടുന്ന ഒരു കാലം വരാനിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിൽ ഹറാമായ സമ്പത്ത് അത് കൂടിക്കലരും. ശ്രദ്ധയില്ലാതെ ആളുകൾ ഹറാമായ സമ്പത്ത് സ്വന്തമാക്കുന്നൊരു കാലം വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ്. മനുഷ്യന് സമ്പത്തിനോട് സ്നേഹമാണ്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിനോടുള്ള മനുഷ്യന്റെ സ്നേഹത്തെ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു വരച്ചു കാണിക്കാണ്. സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹു പറഞ്ഞു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, കഠിനമായ അങ്ങേയറ്റം മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? സമ്പത്തിനെ സ്നേഹിക്കുന്നുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖൻതറത്തി മിന الذهب والفضه. സ്വർണത്തിനോടും വെള്ളിയോടുമൊക്കെയുള്ള മനുഷ്യരുടെ താല്പര്യത്തെക്കുറിച്ച്, ആഗ്രഹത്തെക്കുറിച്ച് സൂറത്തു ആലു ഇംറാനിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. അവൻ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അമിതമായി ലഭിക്കണമെന്നാണ് ആഗ്രഹം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, തഇസ അബ്ദു ദീനാർ, തഇസ അബ്ദു ദിർഹം, തഇസ അബ്ദുൽ ഖമീസ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ദീനാറിന്റെ അടിമ നശിക്കട്ടെ, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ, മുന്തിയ വസ്ത്രങ്ങളുടെ അടിമ നശിക്കട്ടെ എന്താ ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വല്ലതും ഒരാൾക്ക് കിട്ടിയാൽ അവന് തൃപ്തിപ്പെടും, എന്നാൽ കിട്ടിയിട്ടില്ലെങ്കിലോ തടയപ്പെട്ടാലോ അവൻ കോപിക്കും. മനുഷ്യന്റെ അവസ്ഥയാണ്. ദീനാറുകളുടെയും ദിർഹമുകളുടെയും പിറകയോടുകയാണ്, ദുനിയാവിലെ സൗകര്യങ്ങളുടെ പിറകയോടുകയാണ്. അത് വരുന്ന വഴി ഏതാണ്? അത് പരിശുദ്ധമാണോ? നല്ല മാർഗത്തിലൂടെയാണ്? അതൊന്നും ആലോചിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടുകയാണ് മനുഷ്യൻ. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എത്ര കിട്ടിയാലും മതി വരാത്ത മനുഷ്യന്റെ സ്വഭാവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു കാണിച്ചിട്ടുണ്ട്. ആദം സന്തതിക്ക് ഒരു സ്വർണത്തിന്റെ താഴ്വര കിട്ടിയാൽ രണ്ടാമതൊന്ന് കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്ന, കിട്ടിയതിനെ കുറിച്ചല്ല പിന്നെ കിട്ടാനുള്ളതിനെ കുറിച്ചാണ്. എത്ര കിട്ടിയാലും മതി വരാത്ത ആർത്തിയടങ്ങാത്ത മനസ്സ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വ മിൻ ഖൽബിൻ ലാ തഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ. ആർത്തിയടങ്ങാത്ത കൊതി തീരാത്ത മനസ്സിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്പത്ത് ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി, ചികിത്സയുടെ ആവശ്യാർത്ഥം, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അങ്ങനെ വിവിധ മേഖലകളിൽ സമ്പത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ സമ്പത്തെല്ലാം പരിശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ സമ്പത്ത് പരിശുദ്ധമാകണം. ഇസ്ലാം സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താ? സമ്പത്ത് ഒരു പരീക്ഷണമാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അൽ മാലു വൽ ബനൂൻ, സമ്പത്തും അതേപോലെ തന്നെ മക്കളും അത് പരീക്ഷണമാണ്. ദുനിയാവിലെ പരീക്ഷണമായി കൊണ്ടാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്തിന. എല്ലാ ഉമ്മത്തിനും ഫിത്തിനുണ്ട്, എല്ലാ ഉമ്മത്തിനും ഫിത്തിനുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. വഇന്ന ഫിത്നത ഉമ്മത്തി അൽമാൽ, എന്റെ ഉമ്മത്തിനുള്ള പരീക്ഷണം അത് മാലാണ്, സമ്പത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്ന ആളെ പരലോകത്ത്, ഇതെവിടുന്നാ കിട്ടിയത്, ഇതെങ്ങനെയാ സമ്പാദിച്ചത്, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആദമിന്റെ മക്കൾക്ക് അവരുടെ കാലടികൾ നാളെ പരലോകത്ത് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, മനസ്സിലായില്ലേ? സമ്പത്ത് നല്ലതാണെന്ന് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അന്യായമായി അവിഹിതമായി മറ്റുള്ളവരുടെ സമ്പത്ത് നിങ്ങൾ തിന്നാൻ പാടില്ല. വലത്ത ഉക്കുലു അമ്പാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യൂനം ചെയ്യാൻ പാടില്ല, സമ്പത്ത് നിങ്ങൾ അന്യായമായി കൊണ്ട് ഭക്ഷിക്കാൻ പാടില്ല എന്ന് അല്ലാഹു പഠിപ്പിച്ചു. ആ സൂറത്തുൽ ബഖറയിലെ 188-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ അല്ലാഹു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അനുവദനീയവും ന്യായവുമല്ലാത്ത ഏതൊരു മാർഗത്തിലൂടെയും ഒരാൾ മറ്റൊരാളുടെ ധനം കൈക്കലാക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? മറ്റുള്ളവരുടെ സമ്പത്ത് സ്വന്തമാക്കാൻ വേണ്ടി കോടതികളെ സമീപിക്കുന്ന ആളുകളുണ്ട്, കേസ് കൊടുക്കുന്ന ആളുകൾ. സ്ഥലം, അതേപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ, അതൊക്കെ അവിഹിതമായ മാർഗത്തിലൂടെ കരസ്ഥമാക്കാൻ വേണ്ടി കോടതികളെ സമീപിക്കുന്ന ആളുകൾ, മനസ്സിലായില്ല? അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ കാണാൻ പറ്റും. അതിര് മാന്തുന്ന ആളുകളുണ്ട്. സ്ഥലം അല്ലെ, നമ്മുടെ പറമ്പിന്റെ, നമ്മുടെ സ്ഥലത്തിന്റെ അതിര് നീട്ടിക്കുത്ത അയാളുടെ സ്ഥലത്ത് കൊണ്ടു എന്നിട്ട് കുറച്ച് മാന്തി എടുക്കുക, നമ്മുടേതാക്കി മാറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്ന ആളുകൾ അവർ പരലോകത്ത് അവർ നേടുന്നത് എന്താണ് എന്ന് അള്ളാഹു റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ, അയാൾ എന്തിയാണ്, രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി, അങ്ങനെ പ്രശ്നമുണ്ടായി നബിയുടെ അടുക്കൽ വന്നിട്ട് അവർ കാര്യങ്ങൾ പറയും. അപ്പൊ നബി പറയുന്നുണ്ട്, നല്ല വാക്ചാതുര്യമുള്ള ചിലരങ്ങനെയാണ്, ചില ആളുകൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റും. അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ അന്യായമായി കൊണ്ട് അയാളുടെ വാക്ചാതുര്യം കൊണ്ട് എന്ത് ചെയ്യാണ്, എന്റെ മുമ്പിൽ ഒരു വിഷയം അവതരിപ്പിച്ചാൽ എനിക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് ഞാൻ എന്ത് ചെയ്യും, സമ്മതിച്ചു കൊടുക്കും. അപ്പോൾ ആ വാക്ചാതുര്യം കൊണ്ട് അസത്യമായ മാർഗത്തിലൂടെയാണ് ഒരാള് മറ്റുള്ളവരുടേത് വല്ലതും സ്വന്തമാക്കുന്നത് എങ്കിൽ അവൻ അറിയണം, അവൻ മനസ്സിലാക്കണം. അവൻ എന്താ ചെയ്യുന്നത്? നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് ഞാൻ അവന് വീതിച്ചു കൊടുക്കുന്നത്, ഞാൻ അവന് വിധി പറയുമ്പോൾ ഞാൻ അവന് അനുവദിച്ചു കൊടുക്കുന്നത് നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ്. അവിഹിതമായ മാർഗത്തിലൂടെയാണ് എങ്കിൽ അതാണ് എന്ന് അവർ മനസ്സിലാക്കണമെന്ന് ആരെ പറയണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഹറാമിനാൽ പോഷിക്കപ്പെട്ട, ഹറാമിനാൽ പോഷണം നൽകപ്പെട്ട യാതൊരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കല്ല എന്നാ, സ്വർഗത്തിൽ കടക്കൂല. ഹറാമുകൊണ്ടല്ല നമ്മുടെ തടി വളരേണ്ടത്, ഹലാല് കൊണ്ടാകണം, പരിശുദ്ധമായത് കൊണ്ടാകണം. ഞാനതുകൊണ്ടാ തുടക്കത്ത് പറഞ്ഞത്, നമ്മൾ എന്തു വാങ്ങുമ്പോഴും നല്ലതാകണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം നല്ലതാകണ്ടേ? നമ്മുടെ ശരീരം നല്ലതാകണമെങ്കിൽ മാംസം കഴിച്ചാൽ നന്നാകും, നല്ല ഭക്ഷണം കഴിച്ചാൽ നന്നാകും, പക്ഷേ ആ ശരീരത്തെ നന്നാക്കിയിട്ട് നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല. അതുകൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം, പരിശുദ്ധമായ സമ്പത്ത് കൊണ്ടായിരിക്കണം. നമ്മളത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട രംഗത്ത് മര്യാദകൾ പഠിപ്പിച്ചു. അവിടെ ഹറാമുകൾ വരാതിരിക്കാനുള്ള നിബന്ധനകൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു കൊടുത്തു. അളവിലും തൂക്കത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൃത്രിമം കാണിക്കരുത്, നിങ്ങൾ വഞ്ചന കാണിക്കരുത്. നോക്കൂ, നിങ്ങൾ അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിച്ച് അവിഹിതമായ മാർഗത്തിലൂടെ പണമുണ്ടാക്കരുത് എന്ന് കച്ചവടക്കാരോട് പറയാണ്. കൃത്യമായ നിർദ്ദേശമാണ്. ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യരുതെന്ന് പറഞ്ഞു. കച്ചവട വസ്തുവിനുമല്ല ന്യൂനതയും ഉണ്ടെങ്കിൽ അത് പറയണം, അത് മറച്ചു വെച്ച് കച്ചവടം നടത്തരുത്. അങ്ങനെ ആളുകളെ പറ്റിച്ച് നിങ്ങൾ പണമുണ്ടാക്കരുത്, അത് ഹലാലായ സമ്പത്താവുകയില്ല എന്ന് പഠിപ്പിക്കണം കൃത്യമായി കൊണ്ട്. കൊള്ള ലാഭമെടുക്കരുത് എന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ നിഷിദ്ധമായ മാർഗത്തിലൂടെ പണം കടന്നു വരാനുള്ള എല്ലാ വഴികളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. എന്നിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയാണ്. ചികിത്സയുടെ രംഗം നോക്കൂ, നിങ്ങൾ ചികിത്സയുടെ രംഗത്ത് റസൂലുള്ളാഹി പറഞ്ഞെന്താ, ഇന്നല്ലാഹ അൻസല ദാഅ വദബ, അല്ലാഹു രോഗം മരുന്ന് ഇറക്കിയിട്ടുണ്ട്. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. നിങ്ങൾ രോഗമുണ്ടായാൽ നിങ്ങൾ ചികിത്സിക്കണം, എന്നാൽ ഹറാമായ മാർഗത്തിലൂടെ നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല. നിഷിദ്ധമായ മാർഗത്തിലൂടെ നിങ്ങൾ ചികിത്സ നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. സഹോദരങ്ങളെ, എന്താണ് ഹറാമായത് ഭക്ഷിച്ചാലുള്ള പ്രശ്നം, എന്താ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഹറാമ് ഭക്ഷിച്ചാലുള്ള പ്രശ്നം, ഒന്ന്, നമ്മുടെ ബർക്കത്ത് നഷ്ടാകുന്നുള്ളതാണ്. നമുക്ക് ബർക്കത്ത് ഉണ്ടാകില്ല നമ്മുടെ സമ്പത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്താണ്, രണ്ടാളുകൾ തമ്മിൽ കച്ചവടം നടത്താൻ, ആ കച്ചവടത്തിന്റെ സമയത്ത് ആ രണ്ടാളുകൾ തമ്മിൽ അവരെന്ത് ചെയ്തു, യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു, ന്യൂനതകൾ വ്യക്തമാക്കി. ആ അങ്ങനെ കൃത്യമായി നിങ്ങൾ കച്ചവടം നടത്തിയാൽ അവരുടെ ആ കച്ചവടത്തിൽ അനുഗ്രഹം ഉണ്ടാകും, ബർക്കത്ത് ഉണ്ടാകും. ഇനി മറച്ചു വെച്ചാലോ, വഞ്ചന കാണിച്ചാലോ, അവരുടെ കച്ചവടത്തിൽ അനുഗ്രഹമില്ലാതെയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ, അനുഗ്രഹം ഉണ്ടാവൂല, ബർക്കത്ത് ഉണ്ടാവൂല. രണ്ടാമത്തേത് പ്രാർത്ഥന സ്വീകരിക്കൂല എന്നാ. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്താ, പ്രാർത്ഥനയാണ്, ദുആയാണ്. ആ ദുആ സ്വീകരിക്കില്ല എന്തുണ്ടായാല്, നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നാൽ. സുദീർഘമായി യാത്ര ചെയ്തു വന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണം നമ്മൾ ഒരുപാട് കേട്ടതാണ്. പ്രാർത്ഥന സ്വീകരിക്കും, ആരുടെ, യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. പ്രാർത്ഥന സ്വീകരിക്കേണ്ട എല്ലാ അടയാളം അയാളിലുണ്ട്, പക്ഷെ എന്നിട്ടും അയാളെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ പാർപ്പിടം ഹറാമാണ്. എന്താ അങ്ങനെ പറഞ്ഞാല്? അവന് ഭക്ഷണം കഴിക്കുന്നത് കള്ളും പന്നിയിറച്ചിയാണെന്നാ? അല്ല. അവൻ താമസിക്കുന്നത് ഹറാമായ വീട്ടിലാണെന്നാ? ഹറാമായ വീട്ടിലാണെന്നാണോ? അല്ല. പിന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം അവൻ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചത് കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്, വസ്ത്രം വാങ്ങിയത്, വീടുണ്ടാക്കിയത്. ഹറാമിനാൽ പൊതിഞ്ഞപ്പെട്ട് കിടക്കുകയാണ് അവന്. പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറയുന്നുണ്ട്, സഅദ്, ഭക്ഷണം നന്നാക്കിക്കോ, ഭക്ഷണം നന്നാക്കിക്കോ, അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനക്ക് എന്ത് ചെയ്യും, അല്ലാഹു ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിനുശേഷം സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എന്റെ വയറ്റിലേക്ക്, എന്റെ വായിലേക്ക് ഒരു ഉരുള കൊണ്ടുപോകുമ്പോൾ അതെവിടുന്നാ വന്നത്, അതെങ്ങനെയാ വന്നത് എന്ന് കൃത്യമായി അന്വേഷിച്ച് ഉറപ്പു വരുത്തിയിട്ട് ഞാൻ ഭക്ഷിക്കാറുള്ളൂ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയും, നമുക്ക് വായിക്കാൻ പറ്റും. മൂന്നാമത്തെ പ്രശ്നം എന്താ അറിയോ, അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കൂല. ഹറാം ഉണ്ടായാൽ ഇന്നല്ലാഹ തയ്യിബൻ, അള്ളാഹു നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, നല്ലതല്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കൂല. അത് ഗൗരവമുള്ള വിഷയ. അള്ളാഹു സ്വീകരിക്കണോ? നല്ലതേ പഠിച്ചോ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹറാം ഉണ്ടായാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല, കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യഖ്ബലുല്ലാഹു സലാതമ്രീൻ വഫി ജൗഫിഹി ഹറാമൻ ഹത്താ യതൂബ ഇലല്ലാഹ്. ഒരാളുടെ ഉള്ളിൽ ഹറാം ഉണ്ടായിരിക്കെ അതിൽ നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതുവരെ അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ക്ലിയർ ആണ്, അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. സുഫിയാനു സൗരി റഹിമഹുല്ല പറയുന്നുണ്ട്, ഹറാമായ സമ്പാദ്യം നന്മയിൽ ദാനം ചെയ്യുന്നവൻ മൂത്രം കൊണ്ട് വസ്ത്രം ശുദ്ധിയാക്കുന്നവനെ പോലെയാണ്. വെള്ളം കൊണ്ടല്ലാതെ വസ്ത്രം വൃത്തിയാവില്ലല്ലോ. അതുപോലെ ഹലാലായ സമ്പത്ത് കൊണ്ട് ദാനം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പാപങ്ങൾ മായ്ക്കപ്പെടുന്നത്. നിഷിദ്ധങ്ങൾ കഴിക്കുന്നവന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കപ്പെടുക എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്ന നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഹറാം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലരാൻ പാടില്ല. അത് ഗൗരവത്തോടു കൂടെ കാണണം. പരലോകത്ത് കഠിനമായ ശിക്ഷയാണ്, ഹറാമ് സമ്പാദിക്കുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ഹറാമായ സമ്പാദ്യത്തിലൂടെ വളരുന്ന മാംസം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഹറാമായ സമ്പത്തിലൂടെ വളരുന്ന മാംസത്തിന് ഏറ്റവും അർഹമായത് നരകാഗ്നിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. അതുകൊണ്ട് സജീവമായ ശ്രദ്ധ ഉണ്ടാകണം. മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വിരിപ്പിൽ ഈത്തപ്പന കിടക്കുന്നത് കാണും. അപ്പൊ അത് തിന്നാൻ വേണ്ടി ഞാൻ എടുക്കും. അപ്പൊ ഞാൻ അത് ആലോചിക്കും, അത് സകാത്തിന്റെ വകയിൽപ്പെട്ടതാണോ, എനിക്ക് അവകാശപ്പെട്ടതായിരിക്കുമോ എന്ന് ഞാൻ എന്ത് ചെയ്യും, ആലോചിക്കും. അങ്ങനെ ഞാനത് വർജിക്കും. അവിഹിതമായതൊന്നും കഴിക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, മുന്നോട്ട് പോയത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹറാമായ ഒരു ദാനക്ക്, ഒരു ദിർഹമിന്റെ ആറിലൊന്നിനാണ് ദാനക്ക് എന്ന് പറയാ, അത് ഒഴിവാക്കുകയാണ് 100,000 അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വായിക്കാൻ പറ്റും. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുള്ള പറഞ്ഞൊരു വാചകമുണ്ട്, സംശയാസ്പദമായ ഒരു ദിർഹം വേണ്ടെന്ന് വെക്കലാണ് 600,000 ദാനം ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുള്ള പറഞ്ഞ് നമുക്ക് വായിക്കാൻ പറ്റും. അവരൊക്കെ ഹറാമുകളെ സൂക്ഷിച്ച ആളുകളാണ്, ഹറാമായ സമ്പത്ത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചവരാണ്. നമ്മളും അത് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നമ്മുടെ സമ്പത്തിൽ നിഷിദ്ധമായതില്ല എന്ന് ഉറപ്പുവരുത്തുക. പലിശ നിഷിദ്ധമാണ്, വഞ്ചനയിലൂടെ സമ്പാദിക്കുന്ന നിഷിദ്ധമാണ്, ചൂതാട്ടം നിഷിദ്ധമാണ്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ സമ്പത്ത് പവിത്രമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ സമ്പത്ത് സ്വന്തമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, സമ്പത്ത് പവിത്രമാക്കുക എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് സമീർ മുണ്ടേരി.
8: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: കാഴ്ചമങ്ങുന്നു.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂനുസിലെ 99 100 വചനങ്ങൾ കാതോർക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ويجعل الرجس على الذين لا يعقلون.
1: خليفة محمد التنيجي അദ്ദേഹത്തിൻ്റെ ഇമ്പമാർന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിൽ കേട്ടത്. പ്രശസ്തരായ ഖാരിഈകളിലൊരാളാണ് ഖലീഫ അൽ തുനൈജി. യുഎഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ളു പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഷെയ്ഖുമാരുടെ കീഴിൽ ഉന്നത നിലവാരത്തിലുള്ള തജ്വീദ് പഠനം നടത്തുകയുണ്ടായി. അക്കാദമിക യോഗ്യതകളിലും ഏറ്റവും നല്ല പഠനം നടത്തുകയും ഖിറാഅത്ത് സനദ് അഥവാ ഇജാസ നിരവധി ഷെയ്ഖുകളിൽ നിന്ന് ദഅവ ശബ്ദ പരിശീലനം പാരായണ മഖാമത്ത് എന്നിവയിൽ പ്രൊഫഷണൽ പരിശീലനം നേടിയ വ്യക്തി കൂടിയാണ് ഖലീഫ തുനൈജി. യുഎഇയിലെ പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുക്കുന്നുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലനം നടപ്പിലാക്കിയ വ്യക്തിയാണ് ഖലീഫ തുനൈജി. ഓൺലൈൻ പാരായണ ക്ലാസുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ൽ തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുണ്ട്. ഖലീഫ തുനൈജിയുടെ പാരായണത്തിൻ്റെ സവിശേഷതകൾ അദ്ദേഹത്തെ ആഗോളതലത്തിൽ ഏറെ പ്രിയങ്കരനാക്കിയിട്ടുണ്ട്. ശബ്ദത്തിൻ്റെ അതീവ ശുദ്ധിയും മനസ്സിലേക്ക് തൊടുന്ന മൃദുത്വവും മക്കാമുകളുടെ സമതുലിതവും നിയന്ത്രിതമായ ഉപയോഗവും അർത്ഥത്തോടുള്ള അനുയോജ്യമായ സ്വരഭാവവുമൊക്കെ അദ്ദേഹത്തെ ഏറെ പ്രസിദ്ധനാക്കി. അദ്ദേഹത്തിൻ്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം ശ്രവിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് യൂനുസിലെ 99-100 വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്.
2: അതിൻ്റെ അർത്ഥം ഇതാണ്: നിന്റെ റബ്ബ് വേണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ആസകലം വിശ്വസിക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്നിരിക്കെ മനുഷ്യർ സത്യവിശ്വാസികളാകുന്നതുവരെ അവരെ നീ നിർബന്ധിക്കുകയോ ഒരാത്മാവിനും അഥവാ വ്യക്തിക്കും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ വിശ്വസിക്കാവതല്ല അഥവാ വിശ്വസിക്കുക സാധ്യമല്ല. ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കാത്തവരിൽ അവൻ മാലിന്യം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്നതാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അവ വളരെ അർത്ഥവത്തായ വരികളാണ്. അതായത്, ലോകത്തിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വിശ്വാസികളായി മാറുക എന്നതിനാണ് അവർ മുൻതൂക്കം കൊടുക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളുകൾ എന്നുള്ള നിലക്ക് പ്രവാചകന്മാരുടെ ജീവചരിത്രത്തിൽ അതെമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പാരായണം ചെയ്യപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സൂറത്തു കഹ്ഫിലൂടെ അള്ളാഹു അത് ഓർമ്മപ്പെടുത്തുന്നില്ലേ: ഓ പ്രവാചക, അങ്ങ് ജനങ്ങളെല്ലാവരും ഈമാനികളാകാത്തതിൻ്റെ പേരിൽ ഹുസ്നിലാണോ, ദുഃഖത്തിലാണോ? അതായത്, അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? എല്ലാവരും, ലോകം മുഴുവൻ ആളുകളും വിശ്വാസികളാകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല നടപടിക്രമങ്ങളുള്ളത്. ഇപ്പം നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അപ്പം അത് കണ്ട ആളുകൾ തന്നെ പറഞ്ഞു, എന്ത്, ഞങ്ങൾ കണ്ടു, ചന്ദ്രൻ രണ്ടായിട്ട് മാറി നിന്നു, അത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടപ്പോഴും അവരുടെ ന്യായം എന്തായിരുന്നു? ഇതൊരു സിഹറാണ്, ഇതൊരു മായാജാലമാണ്. അങ്ങനെ എന്തെല്ലാം മുഇജിസത്തുകൾക്ക് അവർ സാക്ഷികളായി. പക്ഷെ ആ സാക്ഷികളായിട്ട് പോലും പ്രവാചകന്മാരുടെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ തുലവും കുറവായിരുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. അവരെന്ത് ചെയ്യും? ഇപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ്. ഇപ്പം നമ്മൾ കാലഘട്ടം നമ്മൾ മുന്നോട്ട് പോകുന്തോറും നിരവധിയായ മതപരമായ ആക്രമണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വിശ്വാസ സംഹിതകളെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകളെ അല്ലെങ്കിൽ ന്യായാന്യായങ്ങളെ മുസ്ലിങ്ങൾ എന്ന പേരിൽ ആളുകൾ പേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ നാമധേയത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന എമ്പാടും അവസരങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു കാര്യമാണത്. ഒരപേക്ഷ പോലും റബ്ബിന് കൊടുക്കാതെ, അതേപോലെ തന്നെ ഒരു പണം പോലും ഒരു രസീത് പോലും അടക്കാതെ ഹിദായത്തെന്ന മഹാ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകന് ഈ ഒരു ഹിദായത്ത് കൊടുത്തിട്ടില്ല. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയ്ക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തിനേറെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പിതാവിന് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയുടെ അടുത്തുനിന്ന് പറയുന്ന വർത്തമാനം, പ്രിയപ്പെട്ടവരെ, നമ്മൾ സീറയിൽ യഥേഷ്ടം കേട്ടിട്ടില്ലേ, ചൊല്ലു മൂത്താപ്പ, ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ നിർബന്ധിച്ചിട്ട് പോലും ആ പിന്നെ മൂത്താപ്പ പോലും ഹിദായത്തിലേക്ക് വന്നില്ല. അപ്പം നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു തിരഞ്ഞെടുപ്പ് കിട്ടാത്ത ഒട്ടേറെ ആളുകളില്ലേ, സ്ഥാനം കൊണ്ടും കഴിവുകൊണ്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടും ശ്രേഷ്ഠരായ എത്രയോ ആളുകൾ ലോകത്ത് ജീവിക്കുന്നില്ലേ, അവരാരും ഈമാനിൻ്റെ വഴികളിലേക്ക് അള്ളാഹു തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. നമ്മൾ വിചാരിച്ചാൽ പോലും ഈമാനിലേക്ക് നമുക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. അതല്ലേ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ഡ്യൂട്ടി. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഒരാളുടെ മേലിലും നിനക്കെന്തില്ല, ആധിപത്യം ചെലുത്തുക.

0: ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ഭാഗ്യം കൊടുത്ത ആളുകൾ, ഹിദായത്തിലേക്ക് വഴി കൊടുത്ത ആളുകൾ അത് സ്വീകരിച്ച് മുന്നോട്ട് വരാം. പക്ഷെ നീ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. കാര്യം എന്താണ്? അത് നിന്റെ പക്കലല്ല. മനുഷ്യന്മാരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ സ്താലിഹിം ബി മുസൈത്തിർ. അത് നിന്റെ പേരിലുള്ള ഒരു ചുമതലയല്ല, അത് ആകാശലോകത്തിൻ്റെ ചുമതല മാത്രമാണ്. നീ എന്തുമാത്രമാണ് ജനങ്ങളെ നേരിൻ്റെ വഴിയിലേക്ക് വരണമെന്നാഗ്രഹിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി അഹോരാത്രം റബ്ബിനോട് ദുആ ചെയ്യുക, ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് ഹിദായത്ത് കൊടുക്കണേ, ഭാര്യയ്ക്ക് ഹിദായത്ത് കൊടുക്കണേ. പ്രവാചക ചരിത്രത്തിൽ നമ്മളത് യഥേഷ്ടം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി മാത്രമാണ് നമുക്കുള്ളത്. അള്ള വിചാരിച്ചിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ വിശ്വാസത്തിൻ്റെ പാതയിലാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്താണ് അത് കൃത്യമായിട്ട് വിശദീകരിച്ച ആയത്താണ് സൂറത്ത് യൂനുസിലെ 99-100 ആയത്തുകൾ. അതുമാത്രമല്ല, സമാനമായിട്ട് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടിയാണത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ എന്താകുമായിരുന്നു, അവർ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് കടന്നുവരുമായിരുന്നു എന്ന ഒരു ഭാഗം അത് വിശുദ്ധ ഖുർആൻ എടുത്തെടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, നബിമാരുടെ ഒരു പ്രകൃതം എന്താണ്? ഈ ജനങ്ങളെന്താ സ്വീകരിക്കാത്തത്? ഈ ജനങ്ങളെന്താ ഹിദായത്തിലേക്ക് വരാത്തത്? ഇങ്ങനെ ആ ഒരു സങ്കടം, അതായത് ആ സൂറത്തു കഹ്ഫിൻ്റെ ആ അക്ഷരങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, പ്രവാചകന്റെ ശരീരത്തെ തന്നെ നഷ്ടപ്പെടുത്തി കളയുമോ എന്ന് വിചാരിക്കുമാറ് പ്രവാചകന് സങ്കടം വന്നു എന്നാണ്. ജനങ്ങളത് കേൾക്കാത്തതിൻ്റെ പേരിൽ, ഈ ദീനിലേക്ക് വരാത്തതിൻ്റെ പേരിൽ അവിടെ അള്ളാഹു സമാശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? ഓ നബിയെ, നിന്റെ ഡ്യൂട്ടി അതല്ല. നിന്റെ ഡ്യൂട്ടി എന്താണ്? ജനങ്ങളെ വിളിക്കുക. നമുക്കും അത് തന്നെയാണ്. നമ്മൾ അതുകൊണ്ടാണല്ലോ എതിർക്കുന്നത്. അതായത് ജനങ്ങളൊന്നും ഇസ്ലാമാകാത്തതിൻ്റെ പേരിൽ നമ്മൾ പോയി പൊട്ടിത്തെറിക്കുക, ഒരു ബോംബായിട്ട് പൊട്ടിത്തെറിക്കുക, അതെന്താ പാടില്ലാത്തത്? അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. അള്ളാഹുവിനാണ് ഒരു മനുഷ്യനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും കൂടുതലുള്ള ആ ഒരു അർഹത. റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പടച്ചവൻ നമുക്ക് വിധിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. മാത്രമല്ല, ഇതുകൂടി നമ്മുടെ മനസ്സിൽ വേണം. എന്ത്? അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ മുഴുവൻ എന്തായിരുമായിരുന്നു, വിശ്വാസത്തിലേക്ക് വരുമായിരുന്നു എന്ന ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി ശ്രോതാക്കൾ കൂടി അതിലേക്ക് നമ്മളോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്.
1: നമ്മൾ വളരെ മനോഹരമായൊരു സ്ലോട്ടിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. മധുരം ഖുർആൻ എന്ന സെഷനിലെ ആ ഒരു ഖുർആൻ വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. മദീനയുടെ ചരിത്രം വിശദീകരിക്കുന്നു ജാമിഅൽ ഹിന്ദിലെ അധ്യാപകൻ മൂസ സ്വലാഹി കാര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും

0: പാലിച്ച് ശ്രദ്ധിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങൾക്കാണോ ആദരവും ബഹുമാനവും നൽകിയിട്ടുള്ളത്, പവിത്രതയും പ്രാധാന്യവും കൽപ്പിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളെ ആദരിക്കലും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളലും നമ്മുടെ മേൽ നിർബന്ധമാണ്, അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ സന്ദർഭത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗ സമ്പൂർണമായ ജീവിതങ്ങളെ ഓർത്തുകൊണ്ടാണ് നാം മുന്നോട്ടു പോകുന്നത്. മക്കയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം ലക്ഷക്കണക്കിന് ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷവും ആനന്ദവും ആഹ്ലാദവും നിറഞ്ഞ സമയമാണിപ്പോൾ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി ജീവിച്ചത്, കഴിച്ചുകൂട്ടിയത് മദീനയിലാണ്. ചരിത്രം ആ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മക്ക എന്ന നാടിന് ശ്രേഷ്ഠതകളും പ്രാധാന്യങ്ങളും ഉള്ളതുപോലെ മദീന എന്ന രാജ്യത്തിനും ഇസ്ലാം ഏറെ സ്ഥാനങ്ങളും ബഹുമതികളും ശ്രേഷ്ഠതകളും നൽകിയിട്ടുണ്ട്. വിശ്വാസികളായ നാം ആ കാര്യങ്ങളെ ശരിയാം വിധം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന എന്ന നാടിൻ്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ പവിത്രതയുള്ള നാടാക്കി മാറ്റി എന്നത്. മക്ക എന്ന രാജ്യത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ അല്ലാഹു പവിത്രതയുള്ളതാക്കി. വഇന്നി ഹറംതുൽ മദീന, മദീനയെ ഞാൻ പവിത്രതയുള്ളതാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ആ കാര്യം നടന്നിട്ടുള്ളത് എന്നർത്ഥം. രണ്ടാമത്തെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വയ്ബ, ത്വാബ എന്നീ നാമങ്ങളിൽ പരിചയപ്പെടുത്തിയ നാടാണ് മദീന. അവിടുത്തെ ഹദീസിലൂടെ തന്നെ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മദീന എന്ന് പറയുന്ന പ്രദേശം, അവിടെയുള്ള തുറുബത്ത്, മണ്ണ്, മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ അവിടുത്തെ താമസക്കാർക്ക്, അവിടെ കഴിയുന്നവർക്ക്, വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന പാകത്തിലും രൂപത്തിലുമാണ് അല്ലാഹു കണക്കാക്കിയിട്ടുള്ളത്. ത്വാബ, ത്വയ്ബ എന്നീ രണ്ട് നാമങ്ങൾക്ക് ആ നാട് അർഹമായി തീർന്നു എന്നർത്ഥം. മൂന്നാമത്തെ ശ്രേഷ്ഠതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, വിശ്വാസം ചെന്നു ചേരുന്ന താവളം മദീനയാണ്. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീന, പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് കയറി ചെല്ലുന്ന പോലെ വിശ്വാസത്തിൻ്റെ ചേർച്ച, വിശ്വാസകാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായി മദീന മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ശ്രേഷ്ഠതയായി നമുക്ക് കാണാൻ സാധിക്കും, മദീനയിൽ താമസിക്കുന്നവർ അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ക്ഷമ കൈക്കൊണ്ട് ജീവിക്കണം. അതിനുവേണ്ടി പ്രത്യേക പ്രേരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി എന്നത് ആ നാടിൻ്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ക്ഷമിക്കാൻ സാധിച്ചാൽ മഹത്തായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകും എന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹനം നൽകിയിട്ടുള്ളത്. അത് പ്രത്യേകമായി തന്നെ ഹദീസിലൂടെ കാണാൻ സാധിക്കും. മദീനത്തുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് മരണപ്പെടുകയാണെങ്കിൽ ഇല്ലാ കുന്തു ലഹു ഷഫീഅൻ ഔ ഷഹീദൻ യൗമൽ ഖിയാമ ഇദാ കാന മുസ്ലിമൻ, ഇസ്ലാം ഉൾക്കൊണ്ട് ഇസ്ലാമിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ ഖിയാമത്ത് നാളിൽ ഞാൻ അവനു വേണ്ടി ശുപാർശകനായി സാക്ഷിയായി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇനി നോക്കൂ, നിങ്ങൾ മറ്റൊരു ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിൽ പ്രത്യേകം ക്ഷമയോടുകൂടി ജീവിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അവിടുന്ന് വഹി ഇറങ്ങിയ അതുപോലെ തന്നെ ഒരുപാട് ബറക്കാത്തുകൾ പുണ്യങ്ങൾ ഇറങ്ങിയ മറ്റൊരു ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, മദീന എന്നത് ഖറിയത്തുൻ തഅക്കുലുൽ ഖുറ, ഗ്രാമങ്ങളെ ഭക്ഷിക്കുന്ന ഒരു ഗ്രാമമാണ് അവിടുന്ന് അവിടുത്തെ വാക്കിലൂടെ പഠിപ്പിച്ചതാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? മദീനക്കാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന് സഹായം നൽകും, അവരുടെ കൈകളിലൂടെ ഒരുപാട് നാടുകൾ വിജയിച്ച് ഇസ്ലാമിന് മുന്നോട്ടു പോകാൻ കഴിയും. ഈ നിലക്കുള്ള കാര്യങ്ങൾ അടങ്ങിയതാണ് തഅക്കുലുൽ ഖുറ, ഗ്രാമങ്ങളെ തിന്നുന്ന ഖറിയത്ത് ഗ്രാമം എന്ന നിലക്ക് മദീനയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ജനങ്ങളെ മദീന ശുദ്ധിയാക്കും, ഇരുമ്പിൽ നിന്ന് അതിൻ്റെ കറയെ ശുദ്ധീകരിക്കുന്ന പോലെ മനുഷ്യരെ മദീന ശുദ്ധിയാക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പ്രത്യേകതയായി പഠിപ്പിച്ചു. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബർക്കത്തിന് വേണ്ടി പ്രത്യേകിച്ച് മദീനയുടെ കാര്യത്തിൽ പ്രാർത്ഥിച്ചു എന്നതാണ്. അല്ലാഹുമ്മ ബാരിക് ലന ഫീ മദീനത്തിന, അല്ലാഹുവേ ഞങ്ങളുടെ മദീനയിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ, അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. ഇത് ആ നാടിൻ്റെ പ്രത്യേകതയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്ലേഗ് രോഗം, അതുപോലെ ലോകത്ത് വരാനുള്ള ഏറ്റവും വലിയ ഫിത്തിന ദജ്ജാൽ, ഇത് രണ്ടും മദീനത്തേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. മദീനയുടെ അതിരുകളിൽ മലക്കുകൾ ഉണ്ടാകും, ലാ യദ്ഖുലു അത്താഊൻ വലദ്ദജ്ജാൽ, ദജ്ജാലും ത്വാഗൂനും അവിടേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. യസ്രിബ് എന്ന നാമത്തിൽ പഴയ കാലത്ത് അറിയപ്പെട്ട നാടാണ് മദീന. ആ മദീനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം നടത്തി എന്നത് മദീനയുടെ പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാണ്. ശത്രുക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ സഹിക്കവയ്യാതെ വന്നപ്പോൾ അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം മദീനത്തേക്ക് ഹിജറ പോയി. അവിടെ അൻസ്വാറുകളായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. ആ ചരിത്രത്തിന്, ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച നാടാണ് മദീന. ആ സംഭവത്തോട് ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രത്യേകത, അവിടെ വെച്ച് മുഹാജിറുകളും അൻസാറുകളും തമ്മിലുണ്ടായ സാഹോദര്യം, വിശ്വാസത്തിൻ്റെ ബലം, അതുകൊണ്ട് മാത്രം റബ്ബിൻ്റെ തൗഫീഖിനാൽ അവർക്ക് നിലനിർത്താനും ഊട്ടി ഉറപ്പിക്കാനും കഴിഞ്ഞ സാഹോദര്യം, വിശ്വാസികൾ തമ്മിലുള്ള ഉറച്ച ബന്ധം, അത് നടന്ന നിലനിന്ന നാടാണ് മദീന. എത്രയോ ചരിത്രങ്ങൾ, സംഭവങ്ങൾ അതിൻ്റെ ഭാഗമായി നാം കേട്ടവരും അറിഞ്ഞവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയ മദീനത്തേക്ക് എത്തണം എന്ന കൊതിയോടെ, ആഗ്രഹത്തോടെ മക്കയിലുണ്ടായിരുന്ന കച്ചവടങ്ങളും ലാഭം നൽകുന്ന സകല കാര്യങ്ങളും ഒഴിവാക്കി പരലോകത്ത് വരാനുള്ള വലിയ ലാഭം കൊതിച്ച് അങ്ങോട്ട് ഹിജറ പോയവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇസ്ലാമിൻ്റെ വിജയത്തിനു വേണ്ടി ശത്രുക്കളുമായി നടന്ന പോരാട്ടങ്ങളിൽ സാക്ഷികളായവർ, പങ്കാളികളായവർ, ഇതെല്ലാം മദീന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടന്ന കാര്യങ്ങളാണ്. ഇതിനെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾക്കെല്ലാം കേന്ദ്രമായത് മദീന എന്ന നാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വലിയ ഒരു മർക്കസ്, ഒരു കേന്ദ്രം, വൈജ്ഞാനികമായിട്ടും പ്രബോധനപരമായിട്ടും ഇസ്ലാമിന് ലഭിച്ച വിജയങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിലും മദീനക്കുള്ള സ്ഥാനം വലുതാണ്, ഏറെ ഉന്നതിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇനി ഉള്ള പ്രത്യേകതയായി കാണാൻ കഴിയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മസ്ജിദുൻ നബവി നിലകൊള്ളുന്നത് മദീനത്താണ്. ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്തുന്നു, നമസ്കരിക്കുന്നു. അവിടെയുള്ള നമസ്കാരത്തിന് മസ്ജിദുൽ ഹറമല്ലാത്ത മറ്റു പള്ളികളേക്കാൾ 1000 നമസ്കാരത്തിൻ്റെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. മസ്ജിദുൽ ഹറമിൽ ഒരു നേരത്തെ നമസ്കാരത്തിന് 100,000 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന പ്രതിഫലം. മസ്ജിദുൻ നബവിയിൽ ഒരു നേരത്തെ നമസ്കാരത്തിന് 1000 നമസ്കാരത്തിൻ്റെ കൂലിയാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. അത് മദീനയുടെ പ്രത്യേകതയായി മനസ്സിലാക്കണം. 3 പള്ളികളിലേക്കാണ് ഒരുങ്ങിപ്പുറപ്പെട്ട് യാത്ര പോകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിൽ 1 എൻ്റെ പള്ളി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അത് മദീനത്തുള്ള മസ്ജിദുൻ നബവിയെ ഉദ്ദേശിച്ചാണ്. അത് മദീനക്കുള്ള വലിയ ഒരു പ്രത്യേകതയാണ്. പിന്നെയോ, മസ്ജിദ് ഖുബ നിലകൊള്ളുന്ന നാടാണ് മദീന. എന്താണ് അതിനുള്ള പ്രത്യേകത? ഖുബ പള്ളിയിൽ നിസ്കരിച്ചാൽ അത് ഉംറ ചെയ്തതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖറജ ഹത്താ യഅതിയ ഹാദൽ മസ്ജിദ്, മസ്ജിദ് ഖുബായിൽ എത്തുന്നതുവരെ ഒരാൾ പുറപ്പെട്ടു, ഫയുസല്ലി ഫീഹി, അവിടെ വെച്ച് നമസ്കരിച്ചു, കാന കഅദിൽ ഉംറ, അത് ഉംറക്ക് സമമാണ്, തുല്യമാണ് എന്ന് അവിടുത്തെ വാക്കിലൂടെ കാണാം. മദീനത്തെത്തിയാൽ ഉംറക്ക് പോകുന്നവർ മദീനയിൽ എത്തുമ്പോൾ മസ്ജിദ് ഖുബായിൽ ചെന്ന് വുളു എടുത്ത് അവിടെ എത്തി 2 റക്അത്ത് നിസ്കരിച്ചു പോരുന്നു. അത് ഉംറക്ക് തുല്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് മദീനയുടെ പ്രത്യേകതയാണ്. പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റൗള എന്ന് പരിചയപ്പെടുത്തിയ, മാ ബൈന ബൈത്തി വ മിംബരി റൗളതുൻ മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീടിൻ്റെയും മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഭാഗം നിലകൊള്ളുന്നത് മദീനത്താണ്. അതും ആ നാടിൻ്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? 1, അവിടെ റഹ്മത്ത് ഇറങ്ങുന്ന, അതുപോലെ തന്നെ സൗഭാഗ്യം ലഭിക്കാൻ കാരണമാകുന്ന ഇടമാണ്. അവിടെ വെച്ച് നിർവഹിക്കുന്ന ആരാധനകൾ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ്. ആ ഭാഗം ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലെ ഭാഗമായി അതുപോലെ വരും. ഈ നിലക്കെല്ലാം അതിൻ്റെ ഉദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ജബൽ ഉഹദ്, ഉഹദ് മല നിലകൊള്ളുന്നത് എവിടെയാണ്? മദീനത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹാദ ഉഹദുൻ ജബൽ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഇതാകുന്നു ജബൽ മല, നാം അതിനെ ഇഷ്ടപ്പെടുന്നു, അത് നമ്മയും ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മല. പല നല്ല കർമ്മങ്ങളുടെയും പ്രതിഫലത്തെ അറിയിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയെ ഉദാഹരിച്ചുകൊണ്ടാണ്. ഉഹദ് മലയോളം എന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലങ്ങളുടെ അളവ് പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മദീനക്കുള്ള മറ്റൊരു പ്രത്യേകത, വാദി അൽ അഖീഖ് അഥവാ വാദി അൽ മുബാറക് നിലകൊള്ളുന്നത് ഈ നാട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്ക് ജിബ്രീൽ അലൈഹിസലാം വന്ന് കൽപ്പിച്ചു, സുല്ലി ഫി ഹാദൽ വാദിൽ മുബാറക്, അനുഗ്രഹിക്കപ്പെട്ട ഈ താഴ്വരയിൽ വെച്ച് നമസ്കരിക്കണം. അങ്ങനെയുള്ള സ്ഥലം മദീനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ അജുവ എന്ന കാരക്ക സമൃദ്ധമായി ലഭിക്കുന്ന നാട് മദീനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫലത്തിനുള്ള പ്രത്യേകത പഠിപ്പിച്ചത് കാണാം. മൻ തസബ്ബഹ കുല്ല യൗമിൻ സബഅ തംറാത്തിൻ അജുവ, ഒരാൾ എല്ലാ ദിവസവും രാവിലെ 7 അജുവ കാരക്ക കഴിച്ചാൽ, ലം യദുറുഹു ഫീ ദാലിക്കൽ യൗമി സുമ്മുൻ വലാ സിഹ്റുൻ, ആ ദിവസം അവനെ വിഷമോ മാരണമോ ഉപദ്രവിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രത്യേകതയായി പഠിപ്പിച്ചിട്ടുള്ളത്. അത് സമൃദ്ധമായി ലഭിക്കുന്ന നാടുകൂടിയാണ് മദീന. അതേപോലെ തന്നെ മദീനയുടെ മറ്റൊരു പ്രത്യേകത, അവിടുത്തുകാർക്കാരെങ്കിലും ഉപദ്രവം ഉദ്ദേശിച്ചാൽ അവരെ അല്ലാഹു നശിപ്പിക്കും എന്നാണ്. മൻ അറാദ അഹ്ലൽ മദീനത്തി ബിസൂഇൻ, മദീനക്കാരോട് ആരെങ്കിലും മോശം ലക്ഷ്യത്തോടുകൂടി പെരുമാറിയാൽ, അദാ ബഹുല്ലാഹു കമാ യദൂബുൽ മിൽഹ് ഫിൽ മാ, ഉപ്പ് വെള്ളത്തിൽ അലിയിച്ചു കളയുന്ന പോലെ അല്ലാഹു അവരെ ഇല്ലാതെയാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടനവധി ബഹുമതികൾ, ശ്രേഷ്ഠതകൾ ലഭിച്ചിട്ടുള്ള നാടാണ് മദീന എന്നുള്ളത്. മക്കക്കും മദീനക്കും പ്രത്യേകതകളായി ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി തന്നെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. ഈ രണ്ട് നാടുകളും അല്ലാഹുവിൻ്റെ ആദരവിന് വിധേയമായിട്ടുള്ള നാടുകളായതിനാൽ തന്നെ അവ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ കൂടിയാണ്. ആ ലക്ഷ്യം ഉൾക്കൊണ്ട് തഖ്വ വർദ്ധിപ്പിക്കാൻ ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മക്കയുടെ തീരത്ത്

0: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ, അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: എന്താണ് വിധവാ പെൻഷൻ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് അന്തസ്സോടെ ജീവിക്കുന്നതിനും മരുന്ന്, ഭക്ഷണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾക്കും വേണ്ടി സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായമാണിത്. നിലവിൽ പ്രതിമാസം 1600 രൂപയാണ് കേരള സർക്കാർ ഈ പദ്ധതിയിലൂടെ നൽകുന്നത്. ആർക്കൊക്കെ അപേക്ഷിക്കാം? പ്രായം: അപേക്ഷകയ്ക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. വൈവാഹിക അവസ്ഥ: ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് പുറമേ ഭർത്താവ് ഉപേക്ഷിച്ചവർക്കും കുറഞ്ഞത് 7 വർഷമെങ്കിലും ഭർത്താവിനെക്കുറിച്ച് വിവരമില്ലായിരുന്നെങ്കിൽ ഈ പെൻഷന് അർഹതയുണ്ട്. വരുമാനം: കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയായിരിക്കണം. പുനർവിവാഹം കഴിച്ചാൽ ഈ പെൻഷന് അർഹതയുണ്ടാകില്ല. താമസം: കേരളത്തിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും സ്ഥിര താമസക്കാരായിരിക്കണം. മറ്റു പെൻഷനുകൾ: സർക്കാർ സർവീസിൽ നിന്നുള്ള പെൻഷനോ മറ്റ് ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേമനിധി പെൻഷനുകളോ ലഭിക്കുന്നവർക്ക് ഇതിന് അർഹതയുണ്ടാകില്ല. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പഞ്ചായത്ത് വഴിയോ അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ്, മരണ സർട്ടിഫിക്കറ്റ്, ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖയാണ് ഹാജരാക്കേണ്ടത്. റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നും ഓൺലൈനായിട്ട് ലഭിക്കുന്നത്. പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ്, അപേക്ഷാ ഫോമിനോടൊപ്പം വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്ക് കോപ്പി. അപേക്ഷാ നടപടികൾ: ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത്. നിലവിൽ അപേക്ഷകൾ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും എളുപ്പവഴി. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ വഴി അന്വേഷണം നടത്തി അർഹതപ്പെട്ടാൽ പെൻഷൻ അനുവദിക്കും. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മസ്റ്ററിംഗ്. പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ബയോമെട്രിക് മസ്റ്ററിംഗ്, ജീവൽ പ്രമാൺ നടത്തണം. ഇത് ചെയ്തില്ലെങ്കിൽ പെൻഷൻ മുടങ്ങാനിടയുണ്ട്. വീട്ടിലെത്തുന്ന പെൻഷൻ: ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കോ ബാങ്കിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ സഹകരണ ബാങ്ക് പ്രതിനിധികൾ വഴി വീട്ടിൽ പണം എത്തിച്ചു നൽകുന്ന സൗകര്യവും ലഭ്യമാണ്. മക്കളുടെ വരുമാനം: മക്കൾ വലിയ വരുമാനമുണ്ടെങ്കിലും അപേക്ഷകയുടെ പേരിൽ പ്രത്യേക വരുമാനമില്ലെങ്കിൽ ഈ പെൻഷന് അർഹതയുണ്ടായിരിക്കും. വരുമാന സർട്ടിഫിക്കറ്റിലെ തുകയെ അടിസ്ഥാനമാക്കിയാണ് ഇത് തീരുമാനിക്കുന്നത്.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1,000,000 ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: വിശുദ്ധ ഖുർആൻ, അതിലെ വചനങ്ങൾ മനഃപ്പാഠമാക്കുന്നത് ജീവിതം കൂടുതൽ പ്രകാശപൂരിതമാക്കും. പ്രതിഫലനാളിൽ പദവികൾ വർദ്ധിപ്പിക്കുന്ന പുണ്യകർമ്മം. ഖുർആനിക വചനങ്ങൾ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോയിലിനി ഹിഫ്ളുൽ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഈയൊരു സമയത്ത് ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി സമയം മാറ്റിവെച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, 50-ാമത്തെ അധ്യായമായ സൂറത്തു ഖാഫിലെ ആദ്യ 4 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാഹ് 5-ാമത്തെ ചെറിയ ഒരായത്താണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ഇടയ്ക്കൊക്കെ സൂചിപ്പിക്കാറുള്ളത് പോലെ എല്ലാ ദിവസവും മുമ്പ് കഴിഞ്ഞ പഠിച്ചുപോയ അധ്യായങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായവും നിരന്തരമായി ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോഴാണ് നമ്മുടെ മനഃപ്പാഠം കൃത്യമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും മനസ്സിൽ നിലനിർത്താനും കഴിയുക എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് 5-ാമത്തെ ആയത്ത് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനഃപ്പാഠമാക്കിയ ആദ്യ വചനം മുതൽ എല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

മനഃപ്പാഠമാക്കിയ ഒന്നാമത്തെ ആയത്തു മുതൽ അഞ്ചാമത്തെ യുവചനം വരെ ഒന്നുകൂടി പാരായണം ചെയ്യാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്തുകൊണ്ടാണ് ഒപ്പമുള്ളത് എന്ന് മനസ്സിലാക്കുന്നു.

0: ഇൻഷാഅല്ലാ ആറാമത്തെ ആയത്ത് മുതൽ പഠിക്കാനായി അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഹാഫിദ് ജാഫർ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എന്ന വിഷയത്തിൽ തിരുനബിയോടൊപ്പം പരിപാടിയിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുന്നു.
5: ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ സമൂഹമായി മാറുന്നത്. സ്വാഭാവികമായും പല സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പല കോഴ്സുകൾക്കായിക്കൊണ്ട് പല സ്ഥാപനങ്ങളിലുമൊക്കെ പഠിക്കുന്നു, അതിൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നു, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജോലിക്ക് പരിശ്രമിക്കുന്നു, ജോലി നേടുന്നു, ജീവിക്കുന്നു എന്നീ ഒരു ക്ലീശയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റിയിട്ട് നമ്മൾ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിലും, ഏത് സ്ഥാപനത്തിൽ പഠിക്കുകയാണെങ്കിലും, ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ശരി, അവിടെയെല്ലാം ദീന് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും നാളെ പരലോകത്ത് നമുക്ക് കൃത്യമായും ഉപകാരപ്പെടുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ പഠനവും നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഏത് പഠനമാണ് നമ്മൾ നടത്തുന്നതെങ്കിലും അതിൻ്റെ എല്ലാം കൂടെ കൃത്യമായി റബ്ബിൻ്റെ ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാനുമുള്ള ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ നമുക്ക് ഏത് സമയത്തും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ദീന് പഠിക്കണം എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ച കാര്യമാണ്, മൻസലക തുരീഖൻ ഇൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തുരീഖൻ ഇലൽ ജന്ന. ആരാണോ അറിവ് അന്വേഷിക്കണം എന്ന ഉദ്ദേശത്തിൽ ഒരു വഴിയിൽ പ്രവേശിക്കുന്നത്, അവൻ പ്രവേശിച്ചിട്ടുള്ളത് ആ വഴിയിൽ അറിവന്വേഷിക്കണമെന്ന കാര്യത്തിലായതുകൊണ്ട്, അഥവാ ദീനിയായ വിജ്ഞാനം നേടണം എന്നൊരു കാര്യത്തിലായതുകൊണ്ട് തന്നെ സഹലല്ലാഹു ലഹു ബിഹി തുരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള അവൻ്റെ വഴി അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി കൊടുക്കും അതുകൊണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പഠനം മാർക്കിനു വേണ്ടി മാത്രമാവരുത്, ഉപകാരപ്രദമായ പ്രയോജനപ്രദമായ അറിവ് നേടാനായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നല്ലോ, റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മിന്നി അസ്അലുക ഇൽമൻ നാഫിഅ, റബ്ബെ പ്രയോജനപ്രദമായ അറിവ് എനിക്ക് നീ നൽകണേ എന്നുള്ളത് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു, റബ്ബി സിദിനി ഇൽമ എന്ന് പ്രാർത്ഥിക്കാൻ, റബ്ബെ എനിക്ക് നീ അൽ ഇൽമ വർദ്ധിപ്പിച്ച് നൽകണം, ദീനിയായ കൃത്യമായ പ്രയോജനപ്പെടുന്ന വിജ്ഞാനങ്ങൾ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണം എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിവ് നേടാൻ വേണ്ടി നല്ല പരിശ്രമം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതൊരു കാര്യം, പല രൂപത്തിൽ തിരക്കുകളിലാണ് എല്ലാവരും. എല്ലാവരും പല രീതിയിൽ തിരക്കുകളിൽ മുന്നോട്ട് പോകുമ്പോൾ, പഠനത്തിൻ്റെയും മറ്റ് പല കാര്യങ്ങളുടെയും ഒക്കെ തിരക്കിലാവുമ്പോൾ സൈഡായി പോകുന്നൊരു കാര്യമാണ് അഞ്ച് വക്ത നിസ്കാരം എന്നുള്ളത്. ചിലരൊക്കെ നിസ്കാരം ഒഴിവാക്കുന്നവരുണ്ട്. അത് വളരെ ഗുരുതരമാണ്. ഇനി നിസ്കരിക്കുന്നവരുടെ അവസ്ഥ എടുത്തു നോക്കിയാലോ, അവർ പലരും ചടങ്ങിനതങ്ങ് തീർക്കുന്ന, പ്രത്യേകിച്ചും നമ്മൾ ഈ സ്കൂളുകളുടെയും കോളേജുകളുടെയും മറ്റ് ക്യാമ്പസുകളുടെയും ഒക്കെ അടുത്തുള്ള പള്ളികളിലൊക്കെ പോയി ളുഹ്ർ നിസ്കരിക്കാനൊക്കെ കയറിയാൽ പല കുട്ടികളും വന്ന് നിസ്കരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിചാരിച്ചു പോകും, പഠിച്ചവനെ എന്തിനാണ് ഇവർ നിസ്കരിക്കുന്നത്? ആ നിസ്കരിക്കാതെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും നിസ്കരിക്കുന്നവരും ഒരുപോലെയാണല്ലോ. കാരണം എന്തൊക്കെയോ വെറുതെ കാട്ടിക്കൂട്ടുന്നു, പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നിസ്കാരം തീർത്തു പോകുന്നു, കൃത്യമായി ചൊല്ലുന്നില്ല, പറയുന്നില്ല. ഇനി ഒരുപാട് കുട്ടികൾ നിസ്കരിക്കുകയാണെങ്കിലും അവർ ജമാഅത്തായിട്ടല്ലാതെ ഓരോരുത്തർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പള്ളിയുടെ ഏതെങ്കിലും ബാക്കിലോ പിറകിലോ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് കുമ്പിട്ട് നീർന്ന് എണീറ്റ് വേഗം എണീറ്റ് പോകുന്ന ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ, അങ്ങനെയൊന്നും അല്ലാതെ കൃത്യമായിക്കൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ ഒരു അടയാളമാണ് നിസ്കാരമെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വക്കത്തിന് നിസ്കരിക്കാൻ നമുക്ക് സമയവും സന്ദർഭവും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന സ്വലാത്ത കാനച്ച് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത വഖ്ത് നിർണയിക്കപ്പെട്ട ഒരു കൃത്യമായ ഇബാദത്താണ് നിസ്കാരമെന്ന് ആർക്ക്? സത്യവിശ്വാസികൾക്ക്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇൻ്റെ 103-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല റസൂൽ പറഞ്ഞു, അൽഅഹ്ദു അല്ലദി ബൈനന വബൈനഹും അസ്സലാ ഫമൻ തറക്കഹ ഫഖദ് കഫറ. നമുക്കും മറ്റുള്ളവർക്കും അഥവാ മുസ്ലിമിനും അമുസ്ലിമിനും തമ്മിലുള്ള വേർതിരിവ് അത് നിസ്കാരമാണ്. ഫമൻ തറക്കഹ, ആ നിസ്കാരങ്ങാനും ബോധപൂർവം ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി എന്നുള്ളതാണ്. എത്ര ഗൗരവമാണ്! പരീക്ഷയുടെ സന്ദർഭമായിരുന്നാലും എന്ത് സന്ദർഭമാണെങ്കിലും അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധമാണ് നിസ്കാരം. അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യമില്ല. ഇനി വളരെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ നിസ്കാരം ചെയ്യാൻ അവസരമുണ്ട്. ലൊഹുറിൻ്റെ കൂടെ അസറും നിസ്കരിക്കാം, അസറിൻ്റെ കൂടെ ലൊഹുറും അസറും അങ്ങോട്ട് ജമാക്കാം. ആ രൂപത്തിലൊക്കെ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അതൊരു ഇളവ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. നിത്യസംഭവമാക്കിക്കൊണ്ട് മാറ്റാൻ പാടില്ല. കൃത്യമായിക്കൊണ്ട് നമ്മൾ പഠിക്കുന്നിടത്ത്, പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള പള്ളിയിലോ അതല്ലെങ്കിൽ സ്ഥാപനത്തിൽ തന്നെ സൗകര്യമുള്ള ഇടങ്ങളിലോ പോയിട്ട് കൃത്യമായി നിസ്കാരം കളയാതെ അതതിൻ്റെ വക്തിന് നിസ്കരിക്കാം. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സമയമുണ്ട്, മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ ബ്രേക്കുകളും മറ്റു സമയങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിസ്കാരത്തിന് അത് ശ്രദ്ധ കൊടുക്കാത്തൊരവസ്ഥ ചിലരില്ലെങ്കിലും കാണാറുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളാവുമ്പോൾ പഠിക്കുന്നവരാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല സുഹൃത്തുക്കളെ ആയിരിക്കണം തൻ്റെ സുഹൃത്തായിക്കൊണ്ട് തിരഞ്ഞെടുക്കേണ്ടത്. റസൂല് പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി ഫല്യൻദുർ അഹദുക്കും അൻ യുഖാലിൽ. ആർക്കും പറ്റിപ്പോകുന്ന അബദ്ധമാണ് ചീത്ത കൂട്ടുകളിൽ പെട്ടുപോവുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അൽ മർഉ അലാ ദീനി ഖലീലി, തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും ഒരാൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ആരെയാണ് സുഹൃത്താക്കുന്നത് എന്നത് നോക്കട്ടെ എന്നുള്ളതാണ്. ഒരാളെക്കുറിച്ച് അറിയണമെങ്കിൽ സുഹൃത്തുക്കളെ നോക്കിയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അവരെ കൃത്യമായി സ്വാധീനിക്കും. തെറ്റായ കൂട്ടുകാർ തെറ്റിലേക്ക് നയിക്കും, നല്ല കൂട്ടുകാർ നല്ലതിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുതിർന്നവരെ, മാതാപിതാക്കളെ, അധ്യാപകരെ തുടങ്ങിയ ആളുകളെയൊക്കെ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് ബഹുമാനിക്കേണ്ട ഇടങ്ങളിലൊക്കെ ബഹുമാനിച്ച് മുന്നോട്ട് പോകാൻ തന്നെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്, ഏറ്റവും നല്ല കർമ്മം ഏതാണ് എന്നുള്ളതാണ്. ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന മറുപടി, ഏറ്റവും നല്ല പ്രവൃത്തി അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂലിനോട് വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ റസൂല് നൽകുന്ന മറുപടി ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ സൂചിപ്പിച്ചത്. അപ്പോൾ അത് വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും സമയത്തെ വെറുതെ നശിപ്പിക്കുന്ന ഒരു പ്രവണത പലരിലും കാണുന്നുണ്ട്. റസൂൽ പറഞ്ഞു, നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടു പോകുന്നത് രണ്ട് അനുഗ്രഹങ്ങളിലാണ്. ഏതെല്ലാമാണത്? അസ്വഹത്ത് വൽഫറ, ആരോഗ്യവും ഒഴിവു സമയവുമാണത്. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള കാലത്ത് ഒഴിവു സമയം കിട്ടുമ്പോൾ സ്വാഭാവികമായി നന്മകളാണ് വർദ്ധിച്ചു വരേണ്ടത്. പലരിലും തിന്മകളാണ് പലയിടങ്ങളിലും വർദ്ധിക്കുന്നത്. മൊബൈൽ ഫോണിലാണെങ്കിലും ഇനി ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെയുള്ള സമയങ്ങളിലാണെങ്കിലും ശരി, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുന്നത് നന്മകളായിരിക്കണം, പ്രയോജനപ്രദമായ കാര്യങ്ങളായിരിക്കണം. ഒരിക്കലും ഹറാം കടന്നു വരാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഉപകാരവും ഉപദ്രവവും ഇല്ലാത്ത വെറുതെ കഴിഞ്ഞു പോകുന്ന, വെറുതെ ഉറങ്ങി തീർക്കുക, വെറുതെ നശിപ്പിക്കുക, സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നേക്ക് വെക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അശ്ലീല കാര്യങ്ങൾ ഒരിക്കലും സത്യവിശ്വാസിയിൽ വന്നുകൂടാ. അശ്ലീല കാര്യങ്ങൾ വന്നുകൂടാ, അത് ഓരോരുത്തർക്കും അറിയാം. അവനവൻ്റെ പരിധി എവിടെയാണ് എന്നുള്ളത് അത് അറിയാത്തവരല്ല. അതുകൊണ്ട് വൽ ഇസ്മു മഹാകഫി സുദിരിക വ കരിഹത അയ്യത്തലി അലൈഹിന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും പഠിപ്പിച്ചു തന്ന കാര്യമാണ്, ഈ തെറ്റ് എന്ന് പറഞ്ഞാൽ മഹാകഫി സുദിരിക, ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഹൃദയത്തിൽ അത് ചൊറിച്ചിലുണ്ടാക്കും. മാത്രമല്ല മറ്റുള്ളവരതറിയുന്നതിനെ നീ വെറുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ടോ? അത് തന്നെയാണ് തെറ്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും മൊബൈൽ ഫോണും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫോണിലെ ഫിത്നകൾ, തിന്മകൾ, സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വരുന്ന ഓരോ ലിങ്കുകൾ, അതുപോലെ തന്നെയുള്ള പരസ്യങ്ങൾ, പലതരത്തിലുള്ള റീൽസുകൾ, ഷോർട്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് ദീനിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കണം. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അത് ഹൈഡ് ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന ഭാഗം കൊടുത്ത് ഒഴിവാക്കാനും നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പോലും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം എന്നുള്ളത് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കുന്നൊരു സ്വഭാവമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട്. പുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന വിദ്യാർത്ഥിയല്ല, ജീവിതം വായിക്കുന്ന വിദ്യാർത്ഥിയായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. നിസ്കരിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. സ്വന്തത്തെ തെറ്റുകളിൽ കൊണ്ടു ചെന്ന് വീഴ്ത്തിയിട്ട് നരകത്തിലെത്തിക്കുന്ന ഹതഭാഗ്യന്മാരിൽ നമ്മൾ പെട്ടുകൂടാ. മറിച്ച് സ്വന്തത്തെ നന്മയിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ, നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ ആ രൂപത്തിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: നമ്മൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ വിഷയത്തിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
6: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടുപോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ട്, അല്ലേ? ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും, ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.

ഇപ്പം നമ്മൾ ഏതൊരു വ്യക്തിയോടാണെങ്കിലും ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ ഇവിടെ അതൊക്കെ തന്നെയുള്ള വിഷയം. നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൽ വരുന്നതിനനുസരിച്ചാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പ്രതികരണങ്ങളിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഞാൻ അത് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റിയാക്റ്റീവും ക്രിയേറ്റീവും, അതിൽ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, നമ്മളൊരു സ്വഭാവമാണ് പെട്ടെന്ന് പ്രതികരിക്കുക, എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു സ്വഭാവം. പിന്നെ അതേ സമയത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ആ നമ്മളോട് ഏത് രൂപത്തിൽ പ്രതികരിച്ച വ്യക്തിയാണെങ്കിലും, അത് ഇനി ആർക്കിടയിലായിക്കോട്ടെ, അമ്മായിമ്മേ മരുമകളോ ഭാര്യ ഭർത്താവോ ആര് തമ്മിൽ ഉള്ള ബന്ധമാണെങ്കിലും ശരി, അവിടെ ആ ഒരു റിയാക്റ്റീവിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല വിഷമിപ്പിച്ചിട്ട് നമ്മളെ നല്ല പ്രയാസപ്പെടുത്തി നമ്മളോട് ഒരാൾ വളരെ മോശമായിട്ട് സംസാരിക്കുക പെരുമാറി നമ്മളെ കൈകാര്യം ചെയ്യുക ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പോൾ ആ ഒരു വ്യക്തിയോട് നമ്മൾ ആ ഒരു സമയത്ത് റിയാക്റ്റീവ് അവിടെ വരരുത്, റിയാക്റ്റ് ചെയ്യാതെ ക്രിയേറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ അവിടെ നമ്മളെ നമ്മളൊരു കഴിവാണല്ലോ അവിടെ പ്രതികരിക്കുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന ആ ഒരു പിന്നെ എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ക്രിയേറ്റീവ് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു വ്യക്തിയെയും മാറ്റാൻ കഴിയുന്നുള്ളതാണ്. അത് ഏത് നിലക്കുള്ള ബന്ധങ്ങളിലാണെങ്കിലും, ഇപ്പോൾ വളരെ പിന്നെ അക്രമ സ്വഭാവമുള്ളൊരു ഭർത്താവാണ് വിചാരിക്കുക, അല്ലെങ്കിൽ വളരെ മോശം ദുശ്ശീലങ്ങളുള്ളൊരു ഭർത്താവാണെന്ന് വിചാരിക്കുക, ഒരു പക്ഷേ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വിധിച്ചു, ഇനി അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ സ്വഭാവങ്ങളെ ഒക്കെ മാറ്റിയെടുക്കാനുള്ള കഴിവ് എനിക്കാണുള്ളത് എന്നൊരു തിരിച്ചറിവോട് കൂടിയിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഒരു പോസിറ്റീവ് സംഗതി അവിടെ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെടാനുള്ളൊരു കാരണം റിയാക്റ്റീവ്

0: നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മുൻകൂട്ടി കാണണം. ഇന്ന ആൾ എന്നോട് പലപ്പോഴും മോശമായി പെരുമാറിയേക്കാം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവർ അവരൊന്നും എപ്പോഴും എന്നോട് 100% വളരെ പിന്നെ സ്നേഹവസ്ത്രമായി തലോടി പെരുമാറാൻ എപ്പോഴും ഉണ്ടായിക്കോണമെന്നുണ്ടല്ലോ. ഒക്കെ മോശമായ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറിയേക്കാം. പലപ്പോഴും എപ്പോഴും വിഷമം വരാറ് ആരെങ്കിലും പ്രതികരിക്കണേനേക്കാൾ കൂടുതൽ വിഷമം വരിക ഏറ്റവും അടുത്ത ആളുകളുടെ പ്രതികരണങ്ങളായിരിക്കാം. ചിലപ്പം മാവാപ്പ, ഭർത്താവ്, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ കൂട്ടുകാർ, ഇവരൊക്കെ എന്തെങ്കിലും ഇടു പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് അതിനോട് എന്താ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ അതേപോലെ തിരിച്ച് പ്രതികരിക്കും. ഇനി അതെല്ലാം പുറത്തത്തെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആരും എപ്പോഴും ഏത് രൂപത്തിലും പ്രതികരിക്കാം, അവിടെ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നൊരു തോട്ട്, ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെക്കണം. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ചിന്ത എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കൂലല്ലോ. ചിന്തിക്കുക എപ്പോഴും ഇമോഷനാണ് മുന്നിലുണ്ടാകുക. വികാരം വൈകാരിക തലങ്ങളാണല്ലോ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. വികാരത്തെ അടക്കി വെക്കാൻ കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, വിവേകം പുറത്തേക്ക് ചാടുന്നത്. അതായത് വിവേകത്തിന് പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതിൽ കുറേ ഈ അമിഗ്ദല ഹൈജാക്ക് എന്നൊക്കെ ഞാൻ സാധാരണ ഇന്ന് പറയാറുണ്ട്. അമിഗ്ദല ഹൈജാക്ക് ചെയ്ത് പോകുന്നതാണ് സംഭവം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പം ഈ ദേഷ്യത്തെ കുറിച്ച് പറയാറുണ്ട്. ദേഷ്യം ഒരാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആൾ ഇപ്പോൾ പുതിയൊരു റിസർച്ച് നടത്തിയെന്ന് വെച്ചാൽ മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു ഓർമ്മയുണ്ട്, ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാ ദേഷ്യം ഉണ്ടെങ്കിൽ പോലെ തെറാപ്പിസ്റ്റ് പോലെ റൂം കൊണ്ടുപോയിട്ട് തലയിണക്കി ഇട്ടിട്ട് അടിക്കും. അത്ര ഇന്ന ആളാണ്, വ്യക്തിയാണ്, അവൾ അടിച്ചു തീർക്കുക അയാളെ ദേഷ്യം. പക്ഷെ അങ്ങനെ അടിച്ചു തീർക്കുക വഴി അതൊരു അയാളെ മനസ്സിനെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കുറേ ആൾക്ക് റിലാക്സ് ആവുന്നതാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞതുപോലെ കാവമീനൽ വൈലാന്ന് പറഞ്ഞു, പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴാണ് ഈ പ്രതികരിക്കുന്നത്. ദേഷ്യത്തെ പിടിച്ചു വെക്കുന്ന, സപ്രസ് ചെയ്യുക നമ്മുടെ ഉള്ളിൽ, പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അനുവദിക്കാതെ അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉരുകി പോകുന്ന, പുറത്തേക്ക് പ്രതികരിച്ചു കഴിഞ്ഞ ഒരു ദേഷ്യം അതിൻ്റെ അനുരണനം അല്ലെങ്കിൽ ബാക്കി അവനിൽ ബാക്കിയാവുന്ന. അപ്പം ശരിക്കും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നിർത്തുക, പിടിച്ചു വെക്കുക, ആ സെൽഫ് കൺട്രോൾ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നുമ്പോഴേക്ക് പിടിച്ചു വെക്കാൻ പറ്റുക എന്നുള്ളത്.
1: ഒരു സി റിയാക്റ്റീൻ്റെ മുമ്പിൽ ഒരു സീറ്റ് കൊടുത്താൽ ക്രിയേറ്റീവായി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ദേഷ്യം പിടിച്ച് തല്ലുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് പിന്നെ ആ ഒരു ചിന്ത, ഇപ്പോൾ ഞാനിങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനക്ക് വേദനിക്കും, പിന്നെ നമ്മൾ കുറേ എന്ത് ചെയ്യും, അവന് വിളിച്ചെടുത്തിട്ട് അല്ലേ, അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ.
2: Peace Radio. Tune to reality.

0: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തും. നാം ഒക്കെ സാധാരണ നിലക്ക് കേൾക്കാറുള്ള രണ്ട് പദങ്ങളാണ്, ഒന്ന് വിശ്വാസി, മറ്റൊന്ന് കപടവിശ്വാസി. വിശ്വാസി എന്ന് പറഞ്ഞാൽ നിർണിതമായ ഒരു വിഷയത്തെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചു ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കുന്നവനാണ് വിശ്വാസി. എന്നാൽ കപടവിശ്വാസി എന്നത് നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഉള്ളിൽ ഒരു വിശ്വാസവും എന്നാൽ പുറത്ത് അതിന് നേരെ വിപരീതമായതും പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ അവരുടെ ആ ഉള്ളിലുള്ള തെറ്റായ വിശ്വാസവും സമീപനവും പുറത്തു വരിക തന്നെ ചെയ്യും. അത് വേർതിരിച്ചറിയുക പലപ്പോഴും പരീക്ഷണങ്ങളുടെയോ അതേപോലെയുള്ള നിർണായകമായ സാഹചര്യങ്ങളുടെയോ സന്ദർഭത്തിലുമായിരിക്കും. ഇപ്രകാരം വിശ്വാസികളെയും കപടവിശ്വാസികളെയും തിരിച്ചറിയാനുള്ള ചില രംഗങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. രണ്ട് നേട്ടങ്ങളാണ് ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് ഉള്ളത്. ഒന്ന്, നമുക്ക് സ്വയം തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയെ പരിശോധിക്കാൻ നമുക്ക് സാധിക്കും. കപടവിശ്വാസത്തിൻ്റെ അംശം നമ്മളിലുണ്ടോ എന്ന് വിലയിരുത്താൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തേത്, നമ്മുടെ കൂട്ടത്തിലുള്ള ശരിയായ വിശ്വാസികളെയും കപടവിശ്വാസികളെയും തിരിച്ചറിയാൻ നമ്മെ അത് സഹായിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു അടയാളത്തിലേക്കാണ് പരിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 10-11 വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്താണ് ആ വചനങ്ങളിലുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ പറയുന്നു ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ فَإِذَا أُوذِيَ فِي اللَّهِ جَعَلَ فِتْنَةَ النَّاسِ كَعَذَابِ اللَّهِ. അല്ലാഹുവിന്റെ മാർഗത്തിൽ വല്ല ഉപദ്രവവും അവർക്ക് ഏൽക്കേണ്ടി വന്നാൽ جَعَلَ فِتْنَةَ النَّاسِ كَعَذَابِ اللَّهِ, ജനങ്ങളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ആ പരീക്ഷണത്തെ അല്ലാഹുവിന്റെ ശിക്ഷയെപ്പോലെ അവർ കാണുന്നു. അവർ അതിനെ വളരെ ഗൗരവത്തിൽ കാണുന്നു. ദീനീ വിഷയങ്ങളിൽ, മതവിഷയത്തിൽ പരീക്ഷിക്കപ്പെടുന്നതിനെ അവർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ അവർ വിശ്വാസികളിൽ നിന്ന് അകന്നുപോകുന്നു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടിയാൽ ഞങ്ങൾക്കും ഈ പ്രയാസമുണ്ടാകും, ജനങ്ങളിൽ നിന്ന് ഉപദ്രവമുണ്ടാകും, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും നിലക്കുള്ള ഒരു പരീക്ഷണത്തിൽ ഞങ്ങൾ അകപ്പെടും. അങ്ങനെ ഒരു പരീക്ഷണം വരുന്നു എന്ന് തോന്നുമ്പോഴേക്ക് അവർ രംഗം വിടുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നത് പോലെയാണ് അവർ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന നിസ്സാരമായ പരീക്ഷണങ്ങളെപ്പോലും കാണുന്നത്. അതുപോലും അവർക്ക് സഹിക്കാൻ കഴിയില്ല. എന്താണത്? അവരുടെ ഹൃദയത്തിൽ ശരിയായ വിശ്വാസം രൂഢമൂലമാവാത്തതുകൊണ്ടാണ്. എന്നാൽ വിശ്വാസികൾക്ക് വീണ്ടും ഒരു ഖൈറ് വന്നാലോ, വല ഇൻ ജാ നസ്റുമിർ റബ്ബിക എന്നാൽ അള്ളാഹുവിൽ നിന്ന് അവർക്ക് വല്ല സഹായവും വന്നാൽ അവർ പറയും, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയായിരുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയായിരുന്നു, നാമെല്ലാം ഒന്നാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് വീണ്ടും വരികയും ചെയ്യും. ഇപ്രകാരം ഒരു പരീക്ഷണം വരുമ്പോൾ രംഗം വിടുകയും സത്യവിശ്വാസികളെ സഹായിക്കാതെ അവർ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഖൈറുണ്ടാകുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി തിരിച്ചു വരികയും ചെയ്യുന്ന ആളുകൾ, ഇത് വ്യക്തമായ കാപട്യമാണ്, ഹൃദയത്തിൽ ശരിയായ വിശ്വാസമില്ലാത്തവരുടെ സ്വഭാവമാണ്. മാത്രമല്ല ഭൗതികമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ വിശ്വാസികളായി നടിക്കുന്നത് പോലും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നു, അവലൈസല്ലാഹു ബിഅഅലമ ബിമാ ഫീ സുദൂരിൽ ആലമീൻ, ലോകരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു കൃത്യമായി അറിയുന്നില്ലേ? ഉണ്ട്, തീർച്ചയായും അല്ലാഹു വിശ്വാസികളെയും കപട വിശ്വാസികളെയും തിരിച്ചറിയുന്നവനാകുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വലിയഅലമൻ അല്ലാഹു അല്ലദീന ആമനു വലിയഅലമൻ അൽമുനാഫിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വതാല ശരിയായ നിലക്ക് വിശ്വസിച്ചവരെയും കപട വിശ്വാസികളെയും അല്ലാഹു തീർച്ചയായും തിരിച്ചറിയുന്നതാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളെയും കപട വിശ്വാസികളെയും തിരിച്ചറിയാൻ ഇതേപോലെയുള്ള ചില സാഹചര്യങ്ങൾ ഒരു പരീക്ഷണാർത്ഥം കൊണ്ടുവരിക തന്നെ ചെയ്യും. ജനങ്ങളിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ, മറ്റു ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഉണ്ടായേക്കാം. അത്തരം സന്ദർഭത്തിലുള്ള സമീപനങ്ങളിലൂടെ നമുക്ക് വിശ്വാസികളെയും അവിശ്വാസികളെയും കാപട്യമുള്ളവരെയും തിരിച്ചറിയാൻ സാധിക്കും. വിശ്വാസികൾ ഏതു പരീക്ഷണത്തിലും പതറാതെ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവർ ഉറച്ചു നിൽക്കും. എന്നാൽ കപടവിശ്വാസികൾ ചെറിയ ഒരു പ്രയാസമുണ്ടാകുമ്പോഴേക്ക് അവർ രംഗം വിടുകയും ഒട്ടും ക്ഷമ കാണിക്കാതെ അവർ വിശ്വാസികളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ഈ ഒരാശയം ഇതേ അധ്യായത്തിൽ തന്നെ മൂന്നാമത്തെ ആയത്തിൽ, അഥവാ സൂറത്തുൽ അൻകബൂത്തിലെ മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണത് പരീക്ഷിക്കുന്നത്? ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, ആരാണ് സത്യം പറയുന്നത് എന്നല്ലാഹു മനസ്സിലാക്കാൻ വേണ്ടി. അതേപോലെ തന്നെ കളവ് പറയുന്നവൻ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കുന്നതിനു വേണ്ടി, അറിയുന്നതിനു വേണ്ടി. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളെയും അവിശ്വാസികളെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ, നിർണായക ഘട്ടങ്ങളിൽ നമുക്ക് വിശ്വാസികളെയും കപടവിശ്വാസികളെയും തിരിച്ചറിയാൻ സാധിക്കും. സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും നിസ്സാരമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും വിശ്വാസം പ്രകടിപ്പിക്കുന്ന കപടവിശ്വാസികൾക്കൊരിക്കലും ഒരു പരീക്ഷണത്തെ തരണം ചെയ്യാൻ സാധ്യമല്ല. കാരണം ശരിയായ വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങിയിട്ടില്ല. അവർ നാവുകൊണ്ട് പറയുന്നു ഞങ്ങൾ വിശ്വാസികളാണ് എന്ന്. എന്നാൽ ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായ ആളുകളോ, അവർ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും അതിൽ അടിയുറച്ചു നിൽക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. ഇപ്രകാരം നമുക്ക് നമ്മുടെ തന്നെ സ്വയം വിശ്വാസത്തെ അളക്കാനും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യത ബോധ്യപ്പെടാനും ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മെ സഹായിക്കുമെന്നാണ് സൂറത്തുൽ അൻകബൂത്തിലെ 10-11 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വമിനൻ നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹി ഫഇദാ ഊദിയ ഫില്ലാ ജഅല ഫിത്നത നാസി കഅദാബില്ലാ. അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് വായകൊണ്ട് പറയുകയും എന്നാൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ജനങ്ങളുടെ ഉപദ്രവത്തെ അല്ലാഹുവിൻ്റെ ശിക്ഷയെപ്പോലെ ഭയപ്പെട്ട് അവർ പിന്തിരിഞ്ഞ് കളയുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതുകൊണ്ട് നാം സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ ശ്രമിക്കുക. ഈ വചനങ്ങൾ നമ്മെ സഹായിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു.
3: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
4: ദേ ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
4: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
4: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
4: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
5: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സന്തോഷങ്ങളാണ് സന്തോഷത്തിന്റെ ഇടങ്ങളാണ് അവനവന്റെ കുടുംബം. കുടുംബം നോക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ ബഹുമാനിച്ച് ഭർത്താവുമായി ബന്ധപ്പെട്ട കുടുംബകാര്യങ്ങളിൽ അഭിപ്രായം പ്രത്യേകം എടുത്തു പറയുന്ന ഭാര്യ, സന്തോഷം ഇരട്ടിയാക്കുന്ന നമ്മുടെ മക്കൾ, ജീവിതവഴിയിൽ കാലിടറുമ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, അതേപോലെ തന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഒരു നല്ല കുടുംബം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടിയേ തീരൂ. ഒരു നല്ല ഒരു കുടുംബത്തിന് വേണ്ട ഒരു നാലു ചിന്തകളാണ്, ഒരുപാട് ചിന്തകളുണ്ട്, അതിലൊരു നാലു ചിന്തകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. പിന്നീട് വരുന്ന നല്ല കുടുംബത്തിൻ്റെ അടിത്തറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. രണ്ടാമത്തേത്, വീടുകളെ നമസ്കാര കേന്ദ്രങ്ങളാക്കുക, നിസ്കരിക്കുന്ന ഇടങ്ങളാക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സുന്നത്ത് നമസ്കരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം, മുസല്ലകൾ, വീട്ടിലൊരു മുസല്ല നിശ്ചയിക്കുകയും അങ്ങനെ നിസ്കാരത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് ആ വീടിനെ സന്തോഷത്തിൻ്റെ മനോഹാരിതയിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകമാണ്. മൂന്നാമത്, വീട്ടുകാരുടെ ഈമാനിക പരിശീലനം. ഖുർആൻ പാരായണത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമസ്കാര നിർവഹണത്തിലാണെങ്കിലും മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ആ ഈമാനികമായ ഒരു പരിശീലനം നൽകപ്പെടുന്ന ഒരു സങ്കേതമാക്കി വീടിനെ മാറ്റുക. നാലാമത്, വീടുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അദബുകളും അറിഞ്ഞിരിക്കുക. അങ്ങനൊരു നാല് ചിന്തകളാണ് നല്ലൊരു കുടുംബം, നല്ലൊരു വീട് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ലഘു വിവരണം. അതിലൊന്നാമത് പറഞ്ഞത്, നല്ല ഇണയെ തെരഞ്ഞെടുക്കൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, തുൻകഹുൽ മർഅത്തു ലി അർബഇൻ, നാലു കാര്യങ്ങളാൽ ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടും: അവളുടെ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, പദവി, അല്ലെങ്കിൽ സൗന്ദര്യം ഒക്കെ നോക്കിയിട്ട്, ദീനും നോക്കിയിട്ട്. ഈ നാലിൽ ദീനി എന്നുള്ള ഘടകത്തെയാണ് വിശ്വാസികള് മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്നിട്ടൊരു കാര്യം കൂടി അവിടെ എടുത്തു പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, തെരിബത്തി യതാക്ക്, അല്ലെങ്കിൽ നിന്റെ കൈ മണ്ണ് പുരളും. നിനക്ക് പ്രശ്നം ഉണ്ടാകും, നിനക്ക് നിനക്ക് പ്രയാസമാകും ജീവിതത്തിൽ മണ്ണ് പുരളെന്ന് പറഞ്ഞാലും. അപ്പൊ ദീനിന് പ്രാമുഖ്യം കൊടുക്കാൻ നമുക്ക് കഴിയണം. ദീന് കഴിഞ്ഞിട്ടുള്ള പിന്നെ സെക്കൻഡ് പ്രയോറിറ്റികൾ, തേർഡ് പ്രയോറിറ്റികൾ, അത് എന്താണ്, ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല. ദീനായിരിക്കാം പ്രധാനമായും ഒത്തു വന്നത്. അപ്പോൾ ഒന്നാമത് ദീന ഒത്തു വന്നു, അവിടെ നിർബന്ധമായും ആ കല്യാണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ വിവാഹത്തിലേക്ക് നമ്മൾ തയ്യാറാവണം. അതല്ലാത്തതിലേക്ക് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ, കുട്ടിയുടെ ഭംഗി, അതൊക്കെ ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും ദീനില്ലാതെ ഈ പ്രയോറിറ്റികൾ ഒരിക്കലും എടുക്കരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ, അത് മകൾക്ക് ഭർത്താവിനെ സെലക്ട് ചെയ്യുമ്പോഴാകട്ടെ, ഒരു പുരുഷൻ ഭാര്യയെ സെലക്ട് ചെയ്യുമ്പോഴാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റവും നല്ല ദീനി നിഷ്ഠയുള്ള കുടുംബത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആക്കാൻ പരമാവധി പരിശ്രമിക്കണം. എന്നാലേ അവരിലുണ്ടാകുന്ന മക്കൾക്ക് ആ ഒരു ദീനി നിഷ്ഠ പകർന്നു കൊടുക്കുവാനും ആ മക്കളും അതുപോലെ ആ മാതൃകകൾ കൊണ്ട് ജീവിക്കുകയും ചെയ്യുള്ളൂ. ആ കുടുംബത്തിലാണ് മനോഹാരിത ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത് പറയുന്നത്, വീടുകളെ നമസ്കാര കേന്ദ്രമാക്കുക എന്നാണ്. വീട്ടിലൊരു മുസല്ല ഉണ്ടാവണം. അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ അൻ മഹ്മൂദ് ബിൻ റബീഉൽ അൻസാരി റഹിമഹുല്ലാ, അദ്ദേഹം പറയാണ്, റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞാൻ ചെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ വീട്ടിൽ ഒരു സ്ഥലം അങ്ങ് നമസ്കാരത്തിന് വേണ്ടി നിശ്ചയിച്ചു തരണം, എന്നിട്ട് അവിടെ എനിക്ക് അങ്ങ് വന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. നമുക്കൊക്കെ അങ്ങനെ ഒരു ഇടങ്ങൾ ഉണ്ടാകണം, നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകമായ സ്ഥലം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിലെ സഹോദരിമാർക്ക് നമസ്കരിക്കാൻ വേണ്ടി. രണ്ട്, എന്താണ്, ഒരു മുസല്ല ഒന്ന് കൃത്യമായും അവിടെ നിശ്ചയിക്കാം, അതിനു വേണ്ടി പ്രത്യേകം റൂമുണ്ടാക്കുക എന്നല്ല, അത് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇല്ലെങ്കിലും ഒരു പ്രത്യേകമായ മുസല്ലയും സാഹചര്യവും അവിടെ ഉണ്ടാക്കിയെടുത്താൽ അത് ഹയറാണ്. കാരണം എന്താ വെച്ചാൽ, ചെറിയ കുട്ടികൾ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഈ മലമൂത്ര വിസർജനങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ആകുമ്പോൾ അത് സംസ്കരിക്കുന്ന സ്ഥലത്ത് മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം. അപ്പോൾ അതൊരു ബന്ധവസ്ഥായ ഒരു അടച്ചുറപ്പുള്ള ഒരു വൃത്തിയുള്ള ഒരു ഹയറായ ഒരു സ്ഥലം, അപ്പൊ അവിടെ എത്തുമ്പോൾ ഒരു വീട്ടിലെ പള്ളി എന്ന ഒരു സാഹചര്യം, അതൊരു ഖൈറാണ്. അത് മാത്രമല്ല സഹോദരിമാർക്ക് നമസ്കരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സ്ഥലം, പുരുഷന്മാരാണെങ്കിലും അവരുടെ സുന്നത്ത് നമസ്കാരങ്ങളെയൊക്കെ പതിവാക്കേണ്ട ഒരു സ്ഥലം. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈമാനികമായ പരിശീലനങ്ങൾ, ഈമാനികമായ പരിശീലനങ്ങൾ, എക്സസൈസുകൾ വീടുകളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. മക്കൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വെക്കേഷൻ കാലമൊക്കെയാണ്, അപ്പോൾ അവർക്കൊരു കൃത്യമായൊരു ഷെഡ്യൂള്, നിസ്കരിക്കാനുള്ള ഒരു ഷെഡ്യൂള്, ഖുറാൻ പാരായണത്തിന്, പഠനത്തിന്, കളിക്ക്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ, അതൊക്കെ ആവശ്യമായ ഘടകങ്ങളാണ്. മൊബൈൽ ഫോണാണെങ്കിലും എല്ലാമാണെങ്കിലും ഇപ്പം ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അവരറിഞ്ഞിരിക്കേണ്ട പലതും ഉൾക്കൊള്ളുന്നതാണ് മൊബൈൽ ഫോൺ. പക്ഷെ അവിടെയൊക്കെ അമിതത്വം എന്തെന്ന് ഉണ്ടാവാതെ, അതല്ലെങ്കിൽ അനിയന്ത്രിതമായ ഉപയോഗം ഉണ്ടാവാതെ ശ്രദ്ധിക്കുവാനും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവാനും, അതൊക്കെ ഒരു ഈമാനികമായ പരിശീലനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെടാനും കഴിയുമ്പോൾ, അങ്ങനെ ഒരു ചിട്ടവട്ടങ്ങൾ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ, ആ കറക്റ്റ് സമയത്ത് മക്കൾ വന്ന് ആ മുസല്ലയിൽ ചെന്ന് നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ നുസബ്ബി മുസ്ബിയാനന എന്നൊക്കെ സ്വഹാബ വനിതകൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കൊണ്ട് നോമ്പെടുപ്പിക്കുമായിരുന്നു, ചെറിയ മക്കളെ കൊണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവർ എന്താണ് കുറേ കഴിയുമ്പോൾ അവർ വിശക്കുമ്പോൾ അവർ അവരോട് ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് അവരുടെ ശ്രദ്ധ ഞങ്ങൾ തിരിക്കുമായിരുന്നു വിശക്കാതിരിക്കാൻ. അപ്പോൾ എന്താണ് മക്കൾക്ക് കഴിയുന്ന രീതിയിൽ എന്നുള്ള ആ ഒരു ഉദ്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തൊക്കെ ഒരു പരിശീലനമാണ്. മൂന്നാമത് പറയുന്നത് അങ്ങനെ ഒരു പരിശീലനം ഉണ്ടാക്കിയെടുക്കുക. നാലാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്, വീടുകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അദബുകളും നമ്മൾ അറിയണം, അത് പ്രാവർത്തികമാക്കണം. അപ്പോൾ ചിലയൊക്കെ വീടുകളിൽ നമ്മൾ ചെന്നാൽ കാണാൻ കഴിയുമ്പോൾ ഈ കട്ടിലിനോട് നേരെ ചുമരിൻ്റെ മുകളിൽ പ്രാർത്ഥനയുടെ ആ ഒരു സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഉറങ്ങാൻ കിടക്കുമ്പോൾ വാഷ് ബേസിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, ടേബിളിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. അപ്പോൾ ഇതൊക്കെ അറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇഷ്ടവും നമുക്കൊരു താല്പര്യവും ദീനപരമായ നിഷ്ഠയുള്ളതായിരിക്കണം എന്നൊരു ചിന്തയും അവിടെ ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളാണ് ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു കുടുംബം, ഒരു വീട് ഉണ്ടാകാൻ ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ചിന്തയായി സമർപ്പിക്കാം.
3: ഓക്കെ, ഇതിനൊന്ന് ചുരുക്കി ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അടിത്തറ, ആ അടിത്തറ എത്ര ബലമുള്ളതാണോ അതിനനുസരിച്ച് പിന്നെ അതിൻ്റെ മേലോട്ട് നമ്മൾ എത്ര ഉയർത്തിയാലും അത് അതിൻ്റെ ഒരു ബലം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ പല ഏരിയകളും നമ്മൾ വളരെ മനോഹരമാക്കും ആ ഒരു സ്ട്രക്ചറിൽ, ബിൽഡിങ്ങിൽ. എന്നതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ തുടക്കം, നാല് പോയിന്റുകളിലായി അതിനെ പറഞ്ഞു, ഒരു വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നമ്മൾ ആഗ്രഹിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് കുടുംബം എന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കല്യാണം കഴിക്കുന്നതിൻ്റെ ആ ഒരു തുടക്കം മുതൽ സന്താനങ്ങളുടെ പരിപാലനങ്ങളും ആദാബുകൾ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ താൽക്കാലികമായ ലോകത്തേക്ക് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഭവനത്തിൻ്റെ ഉറപ്പും സ്ട്രെങ്ത്തും എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതിലേറെ നമ്മൾ ശാശ്വതമായ ഒരു ലോകത്തേക്ക് പോകേണ്ടവരാണെന്ന തിരിച്ചറിവോടുകൂടി അതിന് വേണ്ട ഒരു തയ്യാറെടുപ്പുകളോടുകൂടി കുടുംബത്തെ കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിജയം നമുക്കുണ്ടാകുന്നത് എന്നാണ് ഈ നാല് പോയിന്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിക്ക് അതിൽ നിന്ന് എടുക്കാനുള്ളത്.

0: പീസ് റേഡിയോ റിയാലുസ്സാലിഹീൻ ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രോഗ്രാമാണ് റിയാലുസ്സാലിഹീൻ. ഇന്നത്തെ റിയാലുസ്സാലിഹീൻ പ്രോഗ്രാമിൽ ചില കർമ്മശാസ്ത്ര പാഠങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു മുജീബ് റഹ്മാൻ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا للظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസ് ഖഅബ് റളിയല്ലാഹു അൻഹു, ആ ഹദീസിൽ വന്ന ചില സുപ്രധാനമായ പാഠങ്ങളെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഒന്ന് രണ്ട് ഫായിദകൾ കൂടി നാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്ന് തയമ്മുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ ആളുകൾക്ക് പൊതുവേ ഒരു ധാരണയുണ്ട്, തയമ്മും ചെയ്യണമെങ്കിൽ മണ്ണ് തന്നെ നിർബന്ധമാണ് എന്ന്. തയമ്മം ചെയ്യാൻ മണ്ണ് അഫ്ളലാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. മണ്ണ് തന്നെയാണ് അഫ്ളൽ, മണ്ണ് അനിവാര്യമാണ് എന്ന് പറയുന്നിടത്താണ് നമുക്ക് വിയോജിപ്പുള്ളത്. തയമ്മം ചെയ്യാൻ മണ്ണ് നിർബന്ധമാണ് എന്ന് പറയാൻ വിശുദ്ധ പ്രമാണങ്ങളിൽ നിന്ന് ഒന്നും നമുക്ക് ലഭ്യമല്ല. മാത്രമല്ല, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തൻ്റെ വിശ്വപ്രസിദ്ധമായ സാദുൽ മആദിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം എടുത്തുദ്ധരിക്കുന്ന ഒരു സംഭവം തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം തബൂക്കിലേക്ക് മദീനയിൽ നിന്ന് എത്താൻ 778 മൈൽ യാത്ര ചെയ്യണം. ഈ ദീർഘമായ യാത്രയിൽ അവർക്ക് കുടിക്കുവാനുള്ള വെള്ളം പോലും മതിയായ അളവിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഹദീസ് പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഇബാദത്ത് നമസ്കാരം നിർവഹിക്കണമല്ലോ. അപ്പോൾ വുദൂവിന് പകരമായി അവർ തയമ്മം തന്നെയാണ് ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ ഇത്രയും ദീർഘമായൊരു യാത്രയിൽ തയമ്മം ചെയ്യാൻ ആവശ്യമായ മണ്ണ് അവർ കൂടെ കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ ഹദീസുകളുടെ വിശദീകരണങ്ങളും ഹദീസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ മണ്ണ് കൂടെ കരുതിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ മണ്ണല്ല അവർ അവിടെ ഈ ദീർഘമായ യാത്രയിൽ തയമ്മം ചെയ്യാൻ ഉപയോഗിച്ചത് എന്ന് വ്യക്തമാണ്. റംലും മണലും ഇതിനുപയോഗിക്കാം എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തയമ്മുമിനെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു തബൂക്കുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അഥവാ തയമ്മം ചെയ്യാൻ മണ്ണ് നിർബന്ധമില്ല എന്നതിന് അദ്ദേഹം തെളിവ് പിടിക്കുന്ന ഒന്ന് ഇതാണ്, തബൂക്കുമായി ബന്ധപ്പെട്ട ഈ ഹദീസാണ് എന്ന് വ്യക്തം. തയമ്മം വളരെ ലളിതമാണ്. തയമ്മമിൻ്റെ അഹ്കാമുകൾ ഇപ്പോൾ നാം അത് വിശദമായി പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിശദമായി തന്നെ തുടർന്നുള്ള നമ്മുടെ ഈ ഹദീസ് പഠനത്തിൽ വരും ഇൻഷാഅല്ലാ. രണ്ടാമതായി ഇതിലടങ്ങിയിട്ടുള്ള മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പുറപ്പെട്ട് തിരിച്ച് മദീനയിലേക്ക് തന്നെ എത്താൻ 50 ദിവസം സമയമെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 50 ദിവസത്തിൽ 20 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് തബൂക്കിലാണ്. ആ 20 ദിവസക്കാലവും ഒരു യാത്രക്കാരൻ്റെ യാത്രക്കാരന് ദീൻ അനുവദിച്ച ഖസുർ എന്ന ചുരുക്കി നമസ്കരിക്കുക, 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി നമസ്കരിക്കുക എന്ന ഖസുർ എന്ന യാത്രക്കാരന് അനുവദിച്ചിട്ടുള്ള ഇളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 20 ദിവസവും ആ ഇളവ് സ്വീകരിച്ചിട്ടുണ്ട് എന്നും നമുക്ക് ഹദീത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു യാത്രക്കാരൻ അവൻ യാത്രയിലായിരിക്കുന്ന കാലത്തോളം, ഒരു മുസാഫിർ എന്ന വിധി അവനിൽ നിലനിൽക്കുന്ന കാലത്തോളം അവന് കസറാക്കാം, അത് അനുവദനീയമാണ്. അത് എത്ര ദിവസമായാലും ശരി, അവനങ്ങനെ കസറാക്കാം. യാത്രക്കാരന് ഇത്ര ദിവസമേ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി ഇത്ര ദിവസം അവിടെ താമസിക്കും, അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ, ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ അവന് മുഖയിമിൻ്റെ വിധി തന്നെയാണ് എന്ന പരാമർശങ്ങൾ, അത് അത്ര കണ്ട് പ്രാമാണികമല്ലെന്നും പ്രവാചക ചര്യ പരിശോധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയൊക്കെ അഥവാ 20 ദിവസമൊക്കെ കസറാക്കിയിട്ടുണ്ട് എന്നതിൽ നിന്നുമെല്ലാം പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഒരു യാത്രയുടെ വിധി അവനിൽ നിലനിൽക്കുന്ന കാലത്തോളം അവന് യാത്രക്കാരന് ദീൻ അനുവദിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിക്കാവുന്നതാണ് എന്നതാണ്. അതുപോലെ ഈ ഹദീസിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന ഒരു പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 ദിവസക്കാലം കഅബ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും എല്ലാ നിലക്കും പൂർണ്ണമായ ബഹിഷ്കരണം നടത്തി, അവർക്കിടയിൽ ബഹിഷ്കരണം പ്രവാചകൻ ഏർപ്പെടുത്തി. സാധാരണ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയിട്ടുമുള്ളതും 3 ദിവസത്തേക്കാൾ കൂടുതലായി ഒരാളുമായി സംസാരിക്കാതെ ബന്ധവിച്ഛേദനം നടത്താൻ പാടില്ല, പരമാവധി പോയാൽ 3 ദിവസമേ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ 50 ദിവസമാണ് എല്ലാ നിലക്കുള്ള ബന്ധങ്ങളും വിച്ഛേദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തമ്മിലെന്താണ് ഒരു പൊരുത്തക്കേട് ഉണ്ടോ എന്നൊക്കെ പലപ്പോഴും നമുക്ക് സംശയങ്ങൾ വരാം. പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വിശദീകരണം, ശരഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും ഈ രീതിയിലുള്ള നിലപാടുകൾ, എത്ര ദിവസം വേണമെങ്കിലും അതിൽ മസ്ലഹത്തുണ്ടെങ്കിൽ എത്ര ദിവസം നീണ്ടുപോയാലും ഈയൊരു ഹജർ അനുവദനീയമാണ്, അത് ദീൻ അനുവദിച്ചതാണ്. വ്യക്തിപരമായ വിഷയങ്ങളിലാണ് 3 ദിവസത്തിലേറെ കൂടുതൽ പോകാൻ പാടില്ല. ശരഈയായ കാരണങ്ങളാലാണെങ്കിൽ അത് ആ 3ൽ കൂടുതൽ പോകാവുന്നതാണ്. ഈ ഹജർ വെടിയൽ 3ൽ അധികവും പോകാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിലാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് നാം ഖേദിച്ചു മടങ്ങുന്നതിൻ്റെ ഭാഗമാണ് നാം പാപങ്ങൾ പുറത്തു കിട്ടുവാൻ വേണ്ടി അല്പമൊക്കെ നമ്മുടെ കഴിവിൻ്റെ വൃത്തത്തിലും പരിധിയിലും ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ദാനധർമ്മം, അതും തൗബയുടെ തന്നെ ഒരു ഭാഗമാണ്. മഹാനായ കാഅബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞുവല്ലോ, എന്റെ തൗബയിൽപ്പെട്ടതാണ് എന്റെ സമ്പത്ത് ഞാൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പരാമർശിച്ചതായി നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ഫായിദകൾ ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ പലതും സംസ്കരണവുമായി ബന്ധപ്പെട്ടതാണ്, ഇബാദത്തുമായി ബന്ധപ്പെട്ടതുണ്ട്, സ്വഭാവവുമായി ബന്ധപ്പെട്ടതുണ്ട്, ദാനധർമ്മവുമായി ബന്ധപ്പെട്ടതുണ്ട്, അതുപോലെ ഇടപാടുമായി ബന്ധപ്പെട്ട പല മസ്അലകളും, ആരിയച്ച് വായ്പ കൊടുക്കൽ പോലെയുള്ള മുആമലാത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കേണ്ടതിൻ്റെ അനിവാര്യതയും, അത് എത്രമാത്രം നാം ശ്രദ്ധിക്കേണ്ടതും, ദീൻ എത്രമാത്രം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, ദീൻ എത്രമാത്രം പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് തുടങ്ങിയ ഒരുപാടൊരുപാട് വിഷയങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ചെയ്തുപോയ തെറ്റിൻ്റെ പേരിൽ കണ്ണീർ വാർക്കൽ, അതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളത്, വിജയത്തിൻ്റെ ലക്ഷണമായി റസൂലുള്ള പറഞ്ഞ ഒരു കാര്യം, ഓ ബുക്കി അല ഹത്തിക്, നീ നിന്റെ പാപത്തെക്കുറിച്ചോർത്ത് കരയണം, കരയാൻ സാധിക്കണം, കരയാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു യോഗ്യതയാണ്. അതൊരു ദുർബലതയുടെ ലക്ഷണമല്ല. അല്ലാഹുവിനെക്കുറിച്ചോർത്ത് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കരയുക, കണ്ണീർ വാർക്കുക, അതിന് കഴിയുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അതിനല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള വില, ആ കണ്ണുനീരിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള വില സ്വർഗപ്രവേശമാണ്, നരകമോചനമാണ് എന്നൊക്കെ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ലാ യലിജു നാർ റജുലുൻ ബഖാ മിൻ ഖശിയത്തില്ലാ ഹത്താ ലാ യഊദ ലബനു ഫിൽ റഈ. ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്നൊരു വ്യക്തി നരകത്തിൽ പ്രവേശിക്കുന്നതല്ല, കറന്നെടുത്ത പാൽ അകിടിലേക്ക് തിരിച്ചു പോകാത്തതുപോലെ തിരിച്ചു പോകുന്നതുവരെ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. കറന്നെടുത്ത പാൽ അകിടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. അതുപോലെ അല്ലാഹുവിനെക്കുറിച്ച് ഓർത്ത് കരയുകയും പാപത്തെക്കുറിച്ചുള്ള വിചാരം അത് നമ്മളെ കരച്ചിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് വലിയ ഒരു സുഹൃതമാണ്, വലിയൊരു പുണ്യകർമ്മമാണ്. കണ്ണീർ വാർക്കാൻ കഴിയുന്നത് അത് ദുർബലതയുടെ ലക്ഷണമല്ല, അല്ലാഹുമായുള്ള അഗാധ ബന്ധത്തിൻ്റെ അടയാളമാണ് എന്നൊക്കെയാണ് ഈ ഹദീസിലൂടെയും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ളത്. റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് റിയാളുസ് സ്വാലിഹീൻ, ചില കർമ്മശാസ്ത്ര പാഠങ്ങൾ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാളുസ് സ്വാലിഹീൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട ചില കർമ്മശാസ്ത്ര പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകിയത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: ഇപ്പോ നമ്മള് മധുരം ഖുർആനൊന്ന് കേട്ടാലോ.
1: യെസ്,
0: മഷാല്ല, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ഷമിൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്ക് എന്താ നമുക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ഒരു പൊതിക്കിട്ട് സമ്മാനം കൊണ്ടുവന്ന് തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്ക് അതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവീൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവീൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവീൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതൊന്നും ഒഴിവാക്കി വേറെ ആൾക്കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുത്തത്തിൽ മാത്രമല്ല, വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന
1: ഒരു
0: ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണിത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ? എല്ലാവരുടെയും ഒരു മനം കവർന്ന, അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനം ഇതൊക്കെ കിട്ടിയിട്ടുള്ള, പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അല്ലാഫാസി കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അല്ലാഫാസി ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞുപോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോന്നും അറിയില്ല, പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കണം. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ഉള്ള ടീമാണ്, നമ്മൾ വേറെയാണ് അല്ലെ. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നു അല്ലേ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: ഇരുമ്പ് കുറവിന്റെ ലക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ശരീരത്തിലെ ഇരുമ്പിന്റെ കുറവ് അല്ലെങ്കിൽ അയേണിന്റെ കുറവ് നമുക്കെങ്ങനെ തിരിച്ചറിയാം? ഒന്ന്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ചെറിയ കായികാധ്വാനം ചെയ്യുമ്പോൾ തന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത് ഇരുമ്പിൻ്റെ കുറവുള്ളവരിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. അത് കുറച്ച് നടക്കുമ്പോഴൊക്കെ തന്നെ കിതക്കുക, സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ പെട്ടെന്ന് കിതക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന്, അമിതമായ ക്ഷീണം, ഒരു കാരണവുമില്ലാതെ അനുഭവപ്പെടുന്ന അമിത ക്ഷീണം, തളർച്ച, ഉന്മേഷക്കുറവ്, ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ തുടങ്ങിയവ ചിലപ്പോൾ ഇരുമ്പിൻ്റെ കുറവ് മൂലമാകാം. മറ്റൊന്ന്, വിളറിയ ചർമ്മം. വിളറിയ ചർമ്മം ഇരുമ്പിൻ്റെ കുറവിനെ സൂചിപ്പിക്കുന്ന പ്രധാന ലക്ഷണമാണ്. നഖങ്ങൾ പെട്ടെന്ന് പൊട്ടുക, പെട്ടെന്ന് പൊട്ടുന്നതോ ആകൃതി തെറ്റിയതോ ആയ നഖങ്ങൾ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ട് കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന, തലകറക്കം എന്നിവയും ഒരു അയണിൻ്റെ കുറവ് കൊണ്ട് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് പിക്ക, അഥവാ ദഹിക്കാൻ കഴിയാത്ത ചില ഭക്ഷണങ്ങളോടുള്ള ആഗ്രഹം, അരി വെറുതെ തിന്നാൻ തോന്നുക, അല്ലെങ്കിൽ മറ്റു ചില സാധനങ്ങൾ, പെൻസിൽ കഴിക്കാൻ തോന്നുക, ചുമരിലെ പെയിൻറ്റ് അങ്ങനത്തെ കടത്തി കഴിക്കാൻ തോന്നുക, ചായപ്പൊടി കഴിക്കാൻ തോന്നുക, ഒരു ലക്ഷണങ്ങൾ കൂടി ഈ ഇരുമ്പിൻ്റെ കുറവുള്ള ആളുകളിൽ കാണാം. പിന്നെ തണുത്ത കൈകൾ, എപ്പോഴും കൈകാലുകൾ തണുത്തിരിക്കുന്നത് അയണിൻ്റെ കുറവ് കൊണ്ട് കാണാം. ഇതാണ് ഇരുമ്പ് സത്തിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ കുറവ് കൊണ്ട് കാണാവുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇവയിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അയൺ ചെക്ക് ചെയ്യുകയും ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുകയും രക്തക്കുറവുണ്ടോ എന്ന് ഉറപ്പുവരുത്തി നമ്മുടെ ഭക്ഷണ രീതികളും മറ്റു കാര്യങ്ങളും കൃത്യമായ പരിശോധനകൾ ഡോക്ടറുടെ അടുത്ത് പോയി എന്തുകൊണ്ടാണ് ഈ അയൺ കുറവ് വന്നത് എന്നുള്ളത് കണ്ടെത്തി അതിനുവേണ്ട ശരിയായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും അങ്ങനെ അതുവഴി അത് ക്രമപ്പെടുത്താൻ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്.
3: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ആരോഗ്യ ചിന്തകൾ, ഇരുമ്പ് കുറവിൻ്റെ ലക്ഷണങ്ങൾ, അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ.

ഇനി നമ്മുടെ ശ്രോതാക്കളുടെ ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കേൾക്കുന്ന ഈ ഒരു ശബ്ദപ്രവാഹം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലോട്ടാണ് പീസ് ടൈം എന്ന് പറയുന്നത്. ഇന്നത്തെ പീസ് ടൈമിൽ ഫസീല മുണ്ടക്കലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ ഒരു അനുഭവമാണ് എഴുതി വെച്ചിട്ടുള്ളത്. ആ അനുഭവം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അനുഭവം ഇതാണ്: ഇന്നലെ എനിക്ക് അനുഭവമുണ്ടായത്, ഞാനൊരു പ്രാർത്ഥനാ വസീയത്ത് പീസ് റേഡിയോയിൽ ആവശ്യപ്പെട്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി, അൽഹംദുലില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ഫസീല മുണ്ടക്കൽ അയച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മെസ്സേജ് ഇവിടെ വായിക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പം നമുക്കറിയാം, പീസ് റേഡിയോ, പിന്നെ മോർണിംഗ് ലൈവ് ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെഷനുകളാകട്ടെ, ഒരുപാട് ഫീഡ്ബാക്കുകളിൽ പല തരത്തിലുള്ള ആളുകൾ ദ്വാവസീയത്തുമായിട്ട് വരുന്നത് നിത്യകാഴ്ചയാണ്. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവിനോട് അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാറുണ്ട്. അത്തരത്തിൽ അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പം അത് ഫസീല മുണ്ടക്കൽ അത് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് ആശയങ്ങൾ, അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്കൊക്കെ നേർക്കുനേരെ പീസ് റേഡിയോ ഫാമിലിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പിന്നെ സെഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മളെല്ലാവരും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. കൂട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ അങ്ങനത്തെ ഒരു ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നമ്മളെല്ലാവരും നൂറുകണക്കിന് ആളുകൾ കൂടെയുണ്ട്. ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ മുന്നറിവുകൾ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പിന്നെ ആശയങ്ങൾ, നമ്മളതൊന്നും പങ്കുവെക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു വലിയ ഒരു വിപ്ലവമായിരിക്കും ഉണ്ടാവുക. ഒരുപാട് ആളുകൾക്ക് സമാനമായ ആശയങ്ങളുണ്ടാകും അല്ലേ. അത് കമൻ്റുകളിലൂടെ നമ്മൾ ഷെയർ ചെയ്യപ്പെട്ടാൽ അത് എത്രമാത്രം അല്ലേ ശ്രോതാക്കൾക്കോ നമുക്ക് ഏത് തരത്തിലാണ് മറ്റുള്ളവർക്ക് അത് ഉപകരിക്കുക എന്നറിയില്ല. അപ്പം എന്തായിരുന്നാലും കേൾവിക്കാരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കമൻ്റിൽ വരണം. ഓരോ പരിപാടികളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതേപോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആശയങ്ങളുമൊക്കെ ഷെയർ ചെയ്യപ്പെടണം. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത മേഖലകളിൽ പല ആളുകൾക്കും അത് ഉപകാരപ്പെട്ടേക്കാം എന്നതുകൂടി ഈ ഒരു സ്ലോട്ട്

0: ആലോചിക്കുന്നുണ്ടോ? ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സൊലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഒരു സ്ത്രീക്ക് അവളുടെ ഉമ്മയുടെ അമ്മാവന്മാർ മഹറമാകുമോ എന്നാണ്.
3: ഉമ്മയുടെ അമ്മാവന്മാര്, അതേപോലെ തന്നെ ഉമ്മയുടെ സഹോദര സഹോദരിമാര്, അവരൊക്കെ തന്നെ, അതേപോലെ വാപ്പയുടെ ഒക്കെ, അവരൊക്കെ മഹറമാണ്. ഉമ്മയുടെ അമ്മാവൻ ആ കുഞ്ഞിൻ്റെയും ഉമ്മയുടെ കുഞ്ഞിൻ്റെയും അമ്മാവനെ പോലെയാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ അവർ മഹറമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹറമിൻ്റെ വിധികളാണ് അവർക്കും ഉണ്ടാകുക.
2: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഗർഭിണിയാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ വയ്യ എന്ന് തോന്നിയാൽ ഇരുന്ന് നിസ്കരിക്കാമോ എന്നാണ്.
4: ഇവിടെ നമുക്ക് പറയാനുള്ളത്, സുന്നത്ത് നമസ്കാരമാണെങ്കിലും ശരി, അതല്ല ഫർദ് നമസ്കാരമാണെങ്കിലും ശരി, ഒരാൾക്ക് നിൽക്കാൻ തീരെ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഇരുന്ന് നമസ്കരിക്കാവുന്നതാകുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കുക, ഫഇല്ലം തസ്തത്യ, നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ, ഫഖാഇദൻ, ഇരുന്നുകൊണ്ട് നമസ്കരിക്കുക, ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഫഅല ജൻബിൻ, കിടന്നുകൊണ്ടെങ്കിലും നമസ്കരിക്കുക. അപ്പോൾ ഫർദ് നമസ്കാരമാണെങ്കിലും ഒരു നിലക്കും നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഫർദ് നമസ്കാരത്തിൽ അവർ നിൽക്കൽ വളരെ നിർബന്ധമാണ്. എന്നാൽ സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നമസ്കരിക്കുവാൻ അനുവാദമുണ്ട്. അപ്രകാരമാണ് തെളിവുകളുടെ പിൻബലത്തോടുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ കഴിവുള്ളവരാണ് സുന്നത്ത് നമസ്കാരം ഇരുന്ന് നമസ്കരിക്കുന്നതെങ്കിൽ അവർക്ക് പകുതി പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പ്രയാസമുള്ളതുകൊണ്ടാണെങ്കിൽ അവർക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ അത്തഹയാത്തിൽ ഇരിക്കുന്നതുപോലെ ഇരുന്നുകൊണ്ടോ, എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠവും സുന്നത്തവുമായ ചമ്രം പടിഞ്ഞ് ഇരുന്നുകൊണ്ടോ, അത് രണ്ടും സാധിക്കുന്നില്ലെങ്കിൽ കസേരയിൽ ഇരുന്നുകൊണ്ടോ നമസ്കരിക്കാവുന്നതാണ്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
2: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ സുന്നത്ത് നിസ്കാരത്തിൽ കുറച്ചധികം ഖുർആൻ ഓതാറുണ്ട്. ഖുർആൻ നോക്കി പാരായണം ചെയ്യാറാണ് പതിവ്, അത് ബിദഅത്താകുമോ എന്നാണ്.
5: സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ സുദീർഘമായി ഓതാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പലപ്പോഴും അധികം ആളുകൾക്കും ഹിഫ്ല് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ഒരവസ്ഥയിൽ ഖുർആൻ നോക്കി ഓതുന്നതിന് കുഴപ്പമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭൃത്യൻ അവർക്ക് ഇമാമത്തായി നമസ്കരിക്കുകയും അദ്ദേഹം ഖുർആൻ നോക്കി ഓതാറുണ്ട് എന്നുമൊക്കെ അസറുകൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ നോക്കി ഓതുന്നതിന് കുഴപ്പമില്ല. പരമാവധി ഖുർആൻ കാണാതെ പഠിക്കുവാനും കാണാതെ ഓടുവാനുമൊക്കെയുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നിരുന്നാലും

0: ഇങ്ങനെ ഓതുന്നത് ഒരു നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല.
1: സ്ത്രീകൾ അലങ്കാരങ്ങളില്ലാത്ത കളർ പർദ അണിയുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
0: ഓരോ നാട്ടിലും ഇസ്ലാമിന് എതിരാകാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ ധരിക്കേണ്ടത്. ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകരുത്, മറ്റ് മതസ്ഥരുടെ ആരാധനാ വസ്ത്രങ്ങളാകരുത്, ശരീരം ഇറുക്കി പിടിക്കുന്ന വസ്ത്രങ്ങളാകരുത്. ചുരുക്കത്തിൽ ഇസ്ലാം വിരോധിക്കാത്ത ഓരോ നാട്ടിലുമുള്ള വസ്ത്രങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ സ്വീകരിക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയാകരുത് വസ്ത്രധാരണം. മാന്യമായ വസ്ത്രം ധരിക്കുന്നതോടൊപ്പം ആ വസ്ത്രങ്ങളൊക്കെ തന്നെയും മറ്റുള്ള ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യമുണ്ടാകാൻ പാടില്ല. ആ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതൊരു പർദ്ദയും അഥവാ ഏതൊരു നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. പൊതുവെ വീതിയുള്ള കൈയാണ് പർദ്ദക്ക് എങ്കിൽ കൈകളൊന്ന് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കൈത്തണ്ടയും അതിലെ താഴെയുള്ള ഭാഗങ്ങളുമൊക്കെ ഒളിവാകുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇത്തരം പർദ്ദ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്താനുള്ളത്.
1: നിരവധി ഡ്രഗ്ഗർ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഉദാഹരണം, മദ്യം വൈദ്യശാസ്ത്രത്തിൽ അണുനാശിനി, ആൻറ്റിസെപ്റ്റിക്, ലായകം എന്നിവയായും ചില വിഷബാധകൾക്കുള്ള മറുമരുന്നായും ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്രപരമായി ഇത് ഹാൻഡ് സാനിറ്റൈസറുകളിലും മുറിവ് വൃത്തിയാക്കുന്നവയിലും കാണപ്പെടുന്നു. കൂടാതെ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുവാനും ഉപയോഗിക്കുന്നു. ഇതൊരു പ്രിസർവേറ്റീവായും മറ്റു മരുന്നുകൾക്കുള്ള ലായകമായും മെഥനോൾ എഥിനിൽ ഗ്ലൈക്കോൾ വിഷബാധയ്ക്കുള്ള മറുമരുന്നായും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ആൽക്കഹോൾ അടങ്ങിയവ ഉപയോഗിക്കാൻ പാടുണ്ടോ? ആറാമായത് ചികിത്സയ്ക്കും ഉപയോഗിക്കരുത് എന്നല്ലേ എന്നാണ്.
2: ആയുർവേദിക്കലും അലോപ്പതിയിലുമൊക്കെ മരുന്നുകളിൽ ഒരു ചെറിയ വിഹിതം ആൽക്കഹോളിൻ്റെ അംശം വരുന്ന അവസ്ഥയുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമാണ്. അതിനാൽ ആ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റൂലേ? പണ്ഡിതന്മാർ ആ മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ മരുന്നുകളിൽ ഉപയോഗിച്ച ആൽക്കഹോൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് ലഹരി ഉണ്ടാക്കാൻ മാത്രം അതിൽ ആൽക്കഹോളിൻ്റെ തോതില്ല എന്നുള്ളതാണ്. വളരെ നേരിയ ഒരു തോത് മാത്രമാണ് അങ്ങനെ മരുന്നുകളിൽ ആൽക്കഹോൾ ഉള്ളത്. അതിനാൽ അത്തരം മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
1: പഴയ ഖുർആൻ കത്തിക്കുവാൻ പറ്റുമോ എന്നാണ്.
0: പഴയ ഖുർആൻ എന്നതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഖുർആൻ പഴകുകയും അതിൻ്റെ പല പേജുകൾ നഷ്ടപ്പെടുകയും പല ഭാഗങ്ങൾ കീറിപ്പോവുകയും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലായിത്തീരുകയും ചെയ്ത ഖുർആൻ എന്നായിരിക്കും ശ്രോത ഉദ്ദേശിച്ചത്. അതല്ല എങ്കിൽ പഴയ ഖുർആൻ കൊണ്ട് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ പേജുകൾ ഇളകിപ്പോവുകയും പല ഭാഗങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ ഒരാൾ ഖുർആൻ പരിപൂർണമായി ഓതാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കതുകൊണ്ട് സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ ഖുർആൻ എന്ന് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഖുർആന്റെ ചെറിയ സൂറത്തുകളാകട്ടെ ആയത്തുകളാകട്ടെ എല്ലാം ഉപയോഗമാണ്. പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയും കീറിപ്പോവുകയും ചെയ്യുമ്പോൾ ഖുർആൻ പരിപൂർണമായി ഓതുമ്പോൾ ലഭിക്കുന്ന ആ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഖുർആൻ വളരെ ആദരവോടുകൂടി തന്നെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. ആളുകൾക്കിടയിൽ ഇട്ട് തട്ടുന്ന രൂപത്തിലോ അതല്ലെങ്കിൽ റോഡിൽ മറ്റു വലിച്ചെറിയുന്ന രൂപത്തിൽ ഖുർആൻ ഒരിക്കലും അനാദരവ് പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഒരു യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലത്ത് രണ്ടോ മൂന്നോ ദിവസം താമസിക്കുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ യാത്രക്കാരന്റെ വിധിയാണോ നിസ്കാരം ഖസറാക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇങ്ങനെ തങ്ങുന്നതിനുള്ള പരിധി എത്രയാണ് എന്നാണ്.
2: യാത്രക്കാരൻ തൻ്റെ യാത്രയിൽ അയാൾക്ക് എത്ര ദിവസം വരെ ഖസറാക്കാം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഭാഗം. ഒരു വ്യക്തി യാത്ര പോയി താൻ ഉദ്ദേശിച്ചെടുത്തെത്തി, അയാൾ 4 ദിവസം അയാൾക്ക് യാത്രക്കാരൻ്റെ ആനുകൂല്യം, അത് ഹദീസുകൾ പ്രകാരം പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതേസമയം ഒരു വ്യക്തി യാത്ര ചെയ്തെത്തിയ സ്ഥലത്ത് അയാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെ താമസം ഉദ്ദേശിച്ചു, താമസിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഖസറാക്കാൻ പാടില്ല, അയാൾ പൂർത്തിയായിട്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഒരാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചില്ല, ഒരിടത്തെത്തി ഇഖാമത്ത് ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നും മടങ്ങാം. എപ്പം മടങ്ങും അത് നിശ്ചിതമല്ല. കാരണം എന്താ, അയാൾ അവിടെ ഇഖാമത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ അയാളൊരു ആവശ്യാർത്ഥമാണ് പോയത്, അവിടുന്ന് ഇപ്പോൾ എന്ന് തന്നോട് മടങ്ങാൻ പറയും, നാളെ പറയോ മറ്റന്നാളെ പറയോ? ഈ രീതിയിലാണ് എങ്കിൽ അയാൾ യാത്രക്കാരൻ്റെ ഹുക്കുമിലാണ്, അയാൾക്ക് എത്ര ദിവസം വരെയും നിസ്കരിക്കാം കസറായിട്ട്. അവിടെ ഇഖാമത്ത് ഉദ്ദേശിച്ചോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. ഇഖാമത്ത് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞെങ്കിൽ യാത്ര ചെയ്ത് എത്തിയിടത്ത് താമസം, ഒരു മുഖീം, ഒരു തദ്ദേശവാസിയെപ്പോലെ അയാൾ താമസിക്കുവാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ അവിടെ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് എങ്കിൽ അയാൾ നിസ്കാരം പൂർണ്ണമാക്കി നിസ്കരിക്കാൻ വേണ്ടത്. അതില്ല എങ്കിൽ അയാൾ ഇനി മാസങ്ങളെടുത്ത്, അയാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചിട്ടില്ല, എപ്പോഴാണോ മടക്കം പറയപ്പെടുന്നത് അപ്പം മടങ്ങും എന്ന രീതിയിലാണ് എങ്കിൽ അയാൾക്ക് ആ രീതിയിൽ എത്ര കാലം കഴിയുന്നു, അത് ചിലപ്പം 19 ദിവസം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹയിൽ 19 ദിവസത്തോളം കഴിഞ്ഞു, യാത്രക്കാരൻ്റെ ആനുകൂല്യം സ്വീകരിച്ചാണ്. തബൂക്കിലേക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ദിവസം പിന്നെ തബൂക്കിൽ എപ്പം മടങ്ങും എന്നുള്ളത് അറിയില്ല. റോമക്കാരോടുള്ള യുദ്ധം അത് തുടർന്നു പോകുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ആ രീതിയിലുള്ള നാളുകൾ തുടർത്തിയപ്പോൾ 20 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രക്കാരുടെ ആനുകൂല്യത്തിലായിരുന്നു അവിടെ കഴിച്ചു കൂട്ടിയത്. മനസ്സിലെ? അപ്പൊ അതാണ് അതിന്റെ ആ മാനദണ്ഡം. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: കുട്ടികളുടെ പരിപാടികളിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ വിധി എന്താണ് എന്നാണ്?
2: പ്രോത്സാഹിപ്പിക്കുവാനോ ആശീർവദിക്കാനൊക്കെ പുരുഷന്മാർ കൈയടിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ. അതേപോലെ ആശ്ചര്യകരമായൊരു സദസ്സും വേദിയും അനുഭവമാണ് എങ്കിൽ മാഷാ അല്ലാ, തബാറക്കല്ലാ എന്ന് ബർക്കത്തിന് വേണ്ടി തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യകരമായത് കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. അതേപോലെ കൗതുകകരമായ കാഴ്ചകൾ, ആശ്ചര്യകരമായ നിമിഷങ്ങൾ സംജാതമാകുമ്പോൾ ബർക്കത്തിന് വേണ്ടി തേടാൻ പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ പറയാൻ അതുപോലെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് വേണ്ടത്, കൈയടിക്കുക എന്നുള്ളതല്ല. അല്ലാഹു ആലം.
1: സുന്നത്ത് കല്യാണം എന്ന പേരിൽ നാട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പാടുണ്ടോ എന്നാണ്?
0: പഴയകാല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഹിത്താൻ, അന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ ചേലാകർമ്മം ചെയ്യുക എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അതൊരു ചടങ്ങായി നടത്തുകയും അതിൽ ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നതൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു, ചില ആളുകൾ അത് ഒരു കറാഹത്ത്, ഹറാം എന്ന് പറഞ്ഞുകൂടെ, എന്തെങ്കിലും ഒഴിവാക്കലാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അവിടെയൊക്കെ തന്നെയും ആ ഒരു ഉറഫ്, നാട്ടിലെ ആചാരം മനസ്സിലാക്കി ആ ആചാരം ഇസ്ലാമിന് എതിരല്ലാത്ത ഒരു നിലയിലാണ് എങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. ഒരിക്കലും ഇസ്ലാമിനെതിരല്ലാത്ത രൂപത്തിൽ ഒരു ആചാരം കാണുമ്പോൾ അത് ഒരു ബിദ്അത്താണ് എന്ന തലത്തിലേക്ക് പോയത്. ബിദ്അത്ത് അത് ഇബാദത്തുമായി ബന്ധപ്പെട്ടാണ് ബിദ്അത്തുകൾ വരിക എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉംറക്ക് വന്നല്ലോ, അപ്പോൾ മുശ്രിക്കുകൾ തടഞ്ഞു, ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ അറവ് നടത്തിപ്പോയി എന്നാണല്ലോ. അന്ന് ഉംറക്ക് ഹജ്ജിന്റെ പോലെ അറവ് ഉണ്ടായിരുന്നു, അത് പിന്നെ നിർത്തിയതാണോ എന്നൊക്കെയാണ്?
2: അറവുകൾ നിർബന്ധമായ അറവുണ്ട്, നിർബന്ധമല്ലാത്ത അറവുകളുണ്ട്. ബലി നിർബന്ധമായതുണ്ട്, നിർബന്ധമല്ലാത്തതുണ്ട്. പുണ്യകരമായ ഐച്ഛികമായ ബലിയുണ്ട്. പണ്ടുകാലം മുതലേ മക്കയിലേക്ക് ബലിമൃഗങ്ങളെ കൊണ്ടുവരിക, എന്നിട്ട് മക്കയിൽ ബലി അറുക്കുക എന്നുള്ളത് പതിവായിരുന്നു. അൽ ഖലാഇദ് എന്ന് പറയും, അടയാളം വെക്കപ്പെട്ട ബലിമൃഗങ്ങളാണ്. മക്കയിൽ കൊണ്ടുവന്ന് ബലി അറുത്ത് അതിൻ്റെ മാംസങ്ങൾ അഗതികൾക്കും മറ്റും ദാനം ചെയ്യുക എന്നുള്ളത് അന്നാളുകളുടെ പതിവായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശഅഇറല്ലാഹ് വലശ്ശഹ്റൽ ഹറാമ വലൽ ഹദിയ വലൽ ഖലാഇദ് വല ആമീനൽ ബൈത്തൽ ഹറാം യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം വറിദ്വാന. അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ച് പറയുകയാണ്, മതചിഹ്നങ്ങളെ അനാദരിക്കരുത്. അതേപോലെ പവിത്ര മാസത്തെയും കഅബയിലേക്ക് നയിക്കപ്പെടുന്ന ബലിമൃഗങ്ങളെയും, ഈ ബലിമൃഗങ്ങൾക്ക് അവർ പ്രത്യേകം അടയാളം വെച്ച് നയിക്കുമായിരുന്നു. അത് മിക്കവാറും കഴുത്തിലായിരുന്നു ബടമായി, അതേപോലെ അടയാള താലിയായി ഒക്കെ അണിയിക്കപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള ബലിമൃഗങ്ങൾ ചിലപ്പോൾ ഈ ഒട്ടയങ്ങളാണെങ്കിൽ അവരുടെ പൂഞ്ഞ മുറിച്ച് രക്തം ഒലിപ്പിക്കും. അങ്ങനെയുള്ള ബലിമൃഗങ്ങളെ ഒന്നും അനാധികരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാന തആല പറയാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ അവതീർണമായ ആയത്തുകളാണ്. ഏതായാലും ഇവിടെ ഈ ആയത്തിൽ കഅബത്തിങ്കലേക്ക് നയിക്കപ്പെടുന്ന ബലിമൃഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ബലിമൃഗങ്ങൾ മക്കയിലേക്ക് കൊണ്ടുവരപ്പെടും, എന്നിട്ടവിടെ അറുത്ത് മാംസവിതരണം നടത്തുന്ന അവസ്ഥ. അത് വലിയ പുണ്യാണ്. എന്നാൽ ഹജ്ജ് തമത്തുഴ് ഹജ്ജ് ഖിറാൻ ആകുമ്പോൾ ഹജ്ജിൻ്റെ അറിവിന് ഹദി എന്ന് പറയും. അത് നിർബന്ധമാണ്. ഫമൻ തമത്തഉ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജി ഫമസ്തയ്സറ മിനൽ ഹദി. അത് നിർബന്ധ അറവാണ്. ആ അറവ് ഒരാൾക്ക് സാധ്യമായില്ല എങ്കിൽ ഫമൻ ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജി വസബഅത്തുൻ ഇദാ റജഅതും. മൂന്ന് ദിവസം ഹജ്ജിൻ്റെ നാളുകളിൽ നോമ്പെടുക്കുക, മടങ്ങി ഇട്ട് പിന്നെ ഏഴ് ദിവസം, അങ്ങനെ പത്ത് നോമ്പ്. തിൽക അശറത്തുൻ കാമില. ഇത് നിർബന്ധമായ അറവാണ് തമത്വമായിട്ടോ ഖിറാനായിട്ടോ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്കില്ല. എന്നാൽ ഒരാൾ ഹജ്ജ് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉംറ മാത്രമാണ് ചെയ്യുന്നത്, അവർക്കും അറവ് നൽകാം. അത് പുണ്യമാണ്. മക്കയിൽ അറക്കുക എന്നുള്ളത് പുണ്യമാണ്. ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുന്നവർക്ക് അറക്കാം, അതേപോലെ ഉംറ മാത്രം നിർവഹിക്കുന്നവർക്ക് ബലി അറക്കാം. അത് പുണ്യമാണ്. എന്ന് മാത്രമല്ല, പണ്ട് കാലങ്ങളിലൊക്കെ ഉംറക്ക് വരുമ്പോൾ ബലിമൃഗങ്ങളുമായി വന്ന് അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന പതിവായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധി നടന്ന വർഷം ഉംറക്ക് വന്നപ്പോൾ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്ന മറ്റ് സന്ദർഭങ്ങളിലും നാല് ഉംറയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടേതായിട്ട് ഉദ്ധരിക്കപ്പെട്ടത്. അറവ് നടത്തിയത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിർബന്ധ അറവ് അത് വേറെ, ഇത്തരം അറവുകൾ അതിൻ്റെ വിധി വേറെ. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
1: പഠന ആവശ്യത്തിന് വേണ്ടി രാജസ്ഥാനിൽ ആണ് ഉള്ളത്. ഇവിടെ അസർബാങ്ക് പള്ളിയിൽ നിന്ന് അനഫി മതിവ് അനുസരിച്ച് അരമണിക്കൂർ കഴിഞ്ഞാണ് കൊടുക്കാറുള്ളത്. ഫോണിൽ അരമണിക്കൂർ മുമ്പാണ് കാണിക്കുന്നത്. ഏതാണ് ശരിയെന്നാണ്?
0: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് മദ്ഹബും ഒന്നുമില്ല. നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബാണ് സ്വീകരിക്കേണ്ടത്. ഇസ്ലാമികമായ കർമ്മശാസ്ത്രത്തിൽ കണ്ടുവരുന്ന വ്യത്യസ്ത വീക്ഷണഗതികളാണ് മദ്ഹബുകൾ. ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇതല്ലാത്ത മറ്റ് ധാരാളം മദ്ഹബുകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെയും തങ്ങൾ ഒരു ഗ്രൂപ്പായി ഭിന്നിച്ചു നിന്ന് മറ്റുള്ളവരെ എതിർക്കുകയായിരുന്നില്ല. തങ്ങൾക്ക് ലഭിച്ച പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ഗവേഷണാത്മകമായ വിഷയങ്ങളെ ഗവേഷണം നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അവരൊക്കെ തന്നെയും പറഞ്ഞിരുന്നത് ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായ ഹദീസ് കണ്ടാൽ നിങ്ങൾ ആ ഹദീസിനെ സ്വീകരിക്കണം എന്നായിരുന്നു എല്ലാ ഇമാമിമാരും പറഞ്ഞത്. സ്വാഭാവികമായും ഭീക്ഷണഗതികളുണ്ടാവും. പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ശരിയായത് ഏത്, അതിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ഇമാമ് ഇതാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇമാമ് പറഞ്ഞതിനെതിരായി ഖുർആനിൽ ആയത്തുണ്ടായിരുന്നാലും വ്യക്തമായ ഹദീസ് ഉണ്ടായിരുന്നാലും അവ ഞാൻ തള്ളിക്കളഞ്ഞ് എൻ്റെ ഇമാമിനെയാണ് ഞാൻ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ആ ഇമാമിനെ തള്ളിക്കളയലാണ്. കാരണം ഇമാം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് അസ്വഹൽ ഹദീസ് ബഹു മദ്ഹബി, ഹദീസ് സ്ഥിരമായി വന്നാൽ, ശരിപ്പെട്ടു വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് ഇമാം ഷാഫിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അസ്ർ നമസ്കാരത്തിൽ ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും രണ്ട് വീക്ഷണങ്ങളാണുള്ളത്. ഷാഫി മദ്ഹബിൽ അതാണ് ഏറ്റവും ശരിയായത്, ഒരു വസ്തുവിൻ്റെ നിഴൽ അത്രത്തോളം ആയിക്കഴിഞ്ഞാൽ അസർ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുകയായി. ഒരു വസ്തുവിൻ്റെ നിഴൽ ഒരു മീറ്റർ വലുപ്പമുള്ള ഒരു മരക്കഷ്ണം സൂര്യൻ മധ്യത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് നീങ്ങി പിന്നീട് ആ മരക്കഷ്ണത്തിൻ്റെ നീളം ഒരു മീറ്റർ ആയിക്കഴിഞ്ഞാൽ അത് അസറിൻ്റെ സമയമായി. ദുഹ്ർ സമയം എപ്പോഴാണോ ആരംഭിക്കുന്നത് അപ്പോൾ മുതലാണ് അസർ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അത്ര തന്നെയും അഥവാ ഇരട്ടിയാകുമ്പോൾ ആണ് അസർ നമസ്കാരത്തിൻ്റെ സമയമാകുക. അതിനൊക്കെ തന്നെയും അവർക്ക് അവരുടേതായ തെളിവുകളുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അതിൽ ഷാഫി മദ്ഹബ് പറഞ്ഞ അതാണ് പ്രമാണങ്ങളോട് യോജിച്ച് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായമായിരുന്നാലും ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായമായിരുന്നാലും അതൊന്നും തന്നെ അസർ നമസ്കാരത്തിൻ്റെ സമയം കഴിയുന്നില്ല. അസർ നമസ്കാരത്തിൻ്റെ സമയം അവസാനിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ്. അതുകൊണ്ട് ഏതൊരു പള്ളിയാണോ തനിക്ക് അടുത്തുള്ളത് ആ പള്ളിയിൽ അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് അഥവാ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ജമാഅത്തായി നമസ്കാരം നടക്കുന്നുവെങ്കിൽ ആ ഒരു ജമാഅത്തിൽ പങ്കെടുക്കുക എന്നതിനാണ് അവിടെയൊക്കെ പ്രാമുഖ്യം നൽകേണ്ടത്. അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് നിർവഹിക്കുന്നത് എങ്കിൽ ആ വിഷയത്തിൽ ഏതായിരുന്നാലും ഭർത്താവ് ഹനഫിയായി അല്ലെങ്കിൽ ഭർത്താവ് ഷാഫിഈയായി, ഭാര്യ ഹനഫിയായി ഭാര്യ ഷാഫിഈയായി, ഇതൊക്കെ പരസ്പരം കടിച്ചു കീറാനുള്ള ചില മാനദണ്ഡങ്ങളായി പരിഗണിക്കരുത്. പ്രമാണങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത.
1: ഒരു സ്ത്രീക്ക് ആർത്തവ സമയത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നാണ്.
0: ഏതൊരു സാധാരണക്കാരനും അറിയുന്ന കാര്യമാണല്ലോ, ഏത് വിഭാഗത്തിൻ്റെ ആകട്ടെ മദ്രസയിൽ പഠിച്ചിറങ്ങിയ ആളുകൾക്കറിയാം ആർത്തവമുണ്ടാകുമ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അവിടെ നമസ്കാരം പാടില്ല, ഖുർആൻ സ്പർശിക്കുവാൻ പാടില്ല, നോമ്പനുഷ്ഠിക്കുവാൻ പാടില്ല, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ്. അതല്ലാതെ ഒരു മദ്രസയിലും ആർത്തവമുള്ള സ്ത്രീക്ക് മയ്യത്ത് കുളിപ്പിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലും ഇങ്ങനൊരു വിലക്ക് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല.
1: കളർ പർദ്ദ ധരിക്കാൻ പറ്റുമോ?
2: പർദ്ദകളൊക്കെ കറുപ്പായിരിക്കണമെന്നുള്ള ഷർത്ത് ഇസ്ലാമിലില്ല. പൂർവികർ സച്ചരിതർ കറുപ്പല്ലാത്ത കളറും ധരിച്ചിട്ടുണ്ട്. പക്ഷെ ധരിക്കുന്ന പർദ്ദ അത് നേർത്ത് ആ പർദ്ദക്കുള്ളിലുള്ളതിനെ പുറം കാണിക്കുന്ന രീതിയിലാകാൻ പാടുള്ളതല്ല, കട്ടിയുള്ളതായിരിക്കണം. ഇടുങ്ങി ശരീരാവയവങ്ങളെ മുഴപ്പിച്ച് കാണിക്കും വിധം ടൈറ്റായതാകാൻ പാടുള്ളതല്ല. പിന്നെ ഈ ഷുഹ്റത്തിൻ്റെ ഡ്രസ്സാവരുത് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർക്കിടയിൽ വിളിച്ചറിയിക്കും വിധം, താൻ പ്രസിദ്ധയാകും വിധം, മറ്റൊരാൾക്ക് പരദൂഷണത്തിന് താൻ വിധേയയാകും വിധമുള്ള ലിബാസു ഷുഹ്റ എന്ന് പറയും. താൻ എല്ലാവരുടെയും ഒരു നോട്ടപ്പുള്ളിയാവുക, താൻ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുക, ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കലാകാൻ പാടില്ല. ലിബാസു ഷുഹ്റ അപകടമാണ്. ഇതൊക്കെയാണ് ഇസ്ലാമിൽ സ്ത്രീകളുടെ ജിൽബാബിൻ്റെ അല്ലെങ്കിൽ പർദ്ദയുടെ അബായയുടെ പ്രത്യേകത. കളറ് കറുപ്പായി കളണമെന്നുള്ള ഒരു ഷർത്തുമില്ല, അല്ലാഹു തആല ആണ്.
1: മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഹജ്ജും ഉംറയും ചെയ്യാം എന്ന് പറയുന്നു. രണ്ടും കർമ്മങ്ങളല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം? അതുപോലെ മരണപ്പെട്ടയാൾക്ക് നോമ്പ് നോറ്റു വീട്ടാൻ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നോറ്റു വീട്ടാൻ കഴിയുമോ എന്നാണ്.
3: ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ ബന്ധുക്കൾക്കും അനന്തരാവകാശികൾക്കുമൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ നടത്തിയ ചർച്ചകളിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ അത് മയ്യത്തിന് വേണ്ടി മയ്യത്തിൻ്റെ ബന്ധുക്കൾക്കാകാമെന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതുമാണ് ആ വിഷയത്തിലെ ശരിയായ നിലപാട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നബിയുടെ കൂടെ ജീവിച്ച മരണപ്പെട്ടു പോയ സഹാബിമാർക്ക് വേണ്ടി അവരുടെ മക്കൾ ഹജ്ജ് ചെയ്തതും നബി അത് അംഗീകരിച്ചതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ് അത് നോറ്റുവീട്ടുന്നതിന് മുമ്പ് ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ നേർച്ചയുടെ ഭാഗമായ നോമ്പ് നോറ്റുവീട്ടുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നോറ്റുവീട്ടുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതല്ലാത്ത ഖുർആൻ പാരായണം, അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി കൂലി കിട്ടാൻ വേണ്ടി മയ്യത്ത് നിസ്കാരമല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ നിർവഹിക്കൽ, ഇതൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വരാത്തതുകൊണ്ടുതന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായി ഖുർആൻ പാരായണം നടത്തുകയോ അവർക്ക് വേണ്ടി പ്രത്യേകം കൂലി കിട്ടട്ടെ എന്നുള്ള രൂപത്തിലുള്ള നിസ്കാരങ്ങൾ നടത്തുകയോ മറ്റു ദിക്റുകൾ ഓതിക്കൊണ്ട് മറ്റു ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന രീതി നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേർച്ചയാക്കിയ നോമ്പുണ്ടായിരുന്നു, ആ നോമ്പ് നോറ്റുവീട്ടാൻ കഴിയുന്നതിന് മുമ്പാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ സ്വാഭാവികമാണ് അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അടുത്ത ആളുകളോ അത് നോറ്റുവീട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യുവാനും മറ്റുമൊക്കെ സാഹചര്യമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയ വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അനന്തരം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനുള്ള കടമെന്നുള്ള നിലക്ക് ആ സ്വത്തിൽ നിന്നും ഹജ്ജ് ചെയ്യുകയും അത് വീട്ടുകയും ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ മക്കൾ സ്വന്തം നിലക്ക് തന്നെ ഹജ്ജ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ മറ്റൊരാളെ ഹജ്ജിന് പറഞ്ഞയച്ച് അതിൻ്റെ കൂലി തൻ്റെ മരണപ്പെട്ടുപോയ ബന്ധുവിനു വേണ്ടി ഹദിയ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്താൽ അതൊക്കെ സാധുവാണ് എന്നത് പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം പാടില്ല എന്നും മറ്റുള്ളത് പറ്റുമെന്നുമൊക്കെ പറയാനുള്ള കാരണം. അല്ലാഹു അഅലം.
4: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
5: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

പീസ് റേഡിയോ സ്വരം വശ്യസുന്ദരമായ ഈണത്തിൽ കാതുകൾക്ക് കുളിർമയേകുന്ന ഇന്നത്തെ സ്വരത്തിൽ സമാനിൻ കൂരിരുൾ കാട്ടിൽ ഈ ഗാനം ആലപിക്കുന്നത് ബഹുമാനായ ഹാഷിം എറണാകുളം.

0: ജസാക്കും അല്ലാ ഖൈറൻ. ശ്രദ്ധാക്കൾ കേട്ടത് പീസ് റേഡിയോ സ്വരം ജമാനിൻ കൂരിലുൾ കാട്ടിൽ. ഗാനം ആലപിച്ചത് ബഹുമാനിയനായ ഹാഷിം എറണാകുളം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വളരെ സ്പെഷ്യലായ ഒരു വിഷയവുമായിട്ടാണ്. ഫാമിലി ലൈവ് ടെലികേസിൽ നാം പങ്കുചേരുന്നതെന്ന് ഞാൻ അബ്ദുൽ ഷുക്കൂർ, എൻ്റെ കൂടെ
1: ഞാൻ ലംഹാ ബിൻതി ശിഹാബ്.
0: ഓക്കെ, ഇന്നത്തെ വിഷയം എന്തായിരുന്നു? മദ്ഹബുകൾ അല്ലേ, ഇമാമുമാർ, മദ്ഹബുകളിലെ ഇമാമുമാർ എന്ന വിഷയമായിരുന്നു. അപ്പോൾ വളരെ വ്യത്യസ്തമായ എന്നാൽ ഗഹനമായ ഒരു വിഷയമാണ് മദ്ഹബുകൾ എന്നുള്ളത് അല്ലേ. മദ്ഹബുകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വരിക ഏത് ഇമാമിൻ്റെ പേരാ? ഷാഫിഇ ഇമാം അല്ലേ. പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ എന്താണ് അത്തരത്തിലുള്ള ഷാഫിഇ ഇമാമിൻ്റെ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന ആളുകളുടെ ഇതാണ്. ഓക്കെ, അപ്പോൾ ധാരാളം പിന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. വളരെ ഗഹനമായ പഠനമാണ് ഇന്നത്തെ ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്കുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും പിന്നെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും റെഡിയായി ഇരിക്കുന്നുണ്ടാകുമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. ലംഹ, സാധാരണ പിന്നെ എല്ലാവർക്കും ഒരു പരാതി എന്താണ്, ഫോം വിളിച്ചാൽ കിട്ടൂല എന്ന്, അങ്ങനെ കേട്ടുകണോ? ഇല്ല, ടെലികേസൊക്കെ വിളിച്ചാൽ എന്ത് ചെയ്യില്ല, കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണ, പുതിയൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, ടെലികേസിലേക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ആദ്യമേ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇല്ല. അവർക്കൊരു ലിങ്ക് ഉണ്ട്, നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ 90 20 840 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാലും തൊട്ടും ഈ നമ്മുടെ ഇതിൻ്റെ ലിങ്ക് കിട്ടും, എന്ത് ക്വസ്റ്റ്യന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഇൻഷാല്ലാ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇൻഷാല്ലാ ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികേസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മുഹമ്മദ് ലബീബ്.
0: ഓക്കെ, മുഹമ്മദ് ലബീബ് എവിടെയാണെന്ന് ചോദിക്കണ്ടേ? എവിടെയാണ്?
2: വണ്ടൂർ ശാന്തി നഗർ.
0: അവിടെ ശാന്തി ഉണ്ടോ മോനെ? ശാന്തേച്ചിണ്ടോ അവിടെ? അങ്ങനെ ഞങ്ങൾ ചോദിക്കാറ്, ശാന്തി ഉണ്ടോന്ന്, സമാധാനം ശാന്തി കളിയാടുന്ന വണ്ടൂരാണോന്ന്. ഓക്കെ, അപ്പൊ അവന്റെ നാട്ടിലെ ശാന്തി നഗർ എന്ന് അവന്റെ നാടിന് പേര് മാത്രല്ല, എന്തുണ്ടോ അവിടെ? ശാന്തി ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പോ ആദ്യമായിട്ടാണ് വിളിക്കണ?
2: അല്ല
0: അല്ല, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഉറപ്പാണ്? ഓക്കെ, സമ്മാനം
2: കിട്ടിയിട്ടുണ്ട്?
0: ഓക്കെ, ഇന്ന് സമ്മാനം അടിക്കോ?
2: വിന്നറായിക്കണേ,
0: സമ്മാനം കിട്ടിയിട്ടില്ല. അപ്പോ ഒന്നിച്ചൊരു കൊട്ടക്കണക്കിന് സമ്മാനം ഉണ്ടാവും അല്ലേ, ഇതും അടക്കം ഒന്നിച്ച് സമ്മാനം വരും ഇൻഷാല്ലാ. ഓക്കെ, ഇന്നത്തെ വിഷയം എന്താണ്? മദ്ഹബുകളാണ്. എന്താണ് നമ്മൾ അവൻ്റെ സ്കൂളിലത്തെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല, ഇതൊന്ന് ചോദിച്ചു നോക്ക്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കണം അതൊക്കെ ചോദിച്ചോ. ഇല്ല, ആ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഇനി ഏഴാണ്. ലംഹേ, ഇനി ആർക്കോ? സ്കൂളിൽ വിളിച്ച് ചോദിക്കണോ സംശയം? സ്കൂളിൽ വിളിച്ച് ചോദിക്കണോ? ഓക്കെ, ഇക്കാക്ക ഇത്താത്തൊക്കെ ഉണ്ട്, വീട്ടിൽ ആരൊക്കെ ഉള്ളേ? ഏത് സ്കൂളിലാന്ന് ചോദിച്ചോ, ചോദിക്ക. ഓന് പിന്നെ ഓൻ്റെ സ്കൂളിനെ കുറിച്ചിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാണ്ട്. ഓക്കെ,
1: ഏത് സ്കൂളിലാ?
2: അമരമ്പലം.
0: അമരമ്പലം കേട്ടിക്കണോ ലംഹ? അമരമ്പലം പിന്നെ ലോകത്ത് അറിയപ്പെട്ട സ്കൂളാ അല്ലേ, ലോകത്തറിയപ്പെട്ട സ്കൂളല്ലേ? ആ, ലോകത്തറിയപ്പെട്ട സ്കൂളുണ്ട്. കാരണം നമ്മളെ പ്രിയപ്പെട്ട ആരും ഉണ്ടവിടെ? ആരുണ്ട്? നമ്മളിപ്പോ വിളിച്ചുകൊണ്ടിരിക്കണ ആരാണ്? ഞാൻ. അങ്ങനെ ആളുണ്ടാവോ? പേര് പറയ്. പേര് ലബീബാണ്. ആരാണ്? ഓക്കെ ലബീബ്, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കട്ടെ. ഓക്കെ, പിന്നെ എളുപ്പമുള്ള ചോദ്യം ചോദിക്കണം കേട്ടോ. ഇസ്ലാമിക ലോകത്ത് മദ്ഹബുകൾ എത്രണ്ണാണ്? നാലെണ്ണം. ലംഹ എത്രണ്ണാണ്? നാലെണ്ണം. അപ്പോൾ ഈ നാല് മദ്ഹബുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഷാഫിഹി,
2: ഹംബലി, മാലിക്കി.
0: ഫുൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ചോദ്യം കേട്ട് വന്നാൽ മതി, ഉത്തരം റെഡിയാണ്. ഓക്കെ, ഉത്തരം ശരിയാണോ? ഉത്തരം
3: ശരിയാണ്.
0: ശരിയാണല്ലേ. ഷാഫിഇ, ഹംബലി, മാലിക്കി, ഹനഫി, ഈ നാല് മദ്ഹബുകളാണ് ഉള്ളത്. അപ്പൊ ഈ ബുഖാരി മുസ്ലിം ഒന്നും അതിൽ പെടൂലടാ. ബുഖാരി മുസ്ലിം ഒന്നും അതിൽ പെടൂലേ? എന്താ എന്റെ മോനെ, പൊളിയാണ്, മാഷാല്ല. അതൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ലബീബ്, ഞാൻ പറഞ്ഞില്ലേ ലബീബ് പഠിക്കുന്ന സ്കൂൾ അറിയപ്പെടാനുള്ള കാരണം എന്താണ്? ലബീബ് അവിടെ ആ, അപ്പൊ ആള് മഹാനാണ്, ശ്രേഷ്ഠനാണ്. അങ്ങനെ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിച്ചാലോ. ഓക്കെ, പിന്നെ വലിയ ഇമാം, ഈ നാല് ഇമാമുകളുടെ കൂട്ടത്തിൽ ഇമാമുൽ അഅ്ളം, ഇമാമുൽ അഅ്ളം എന്ന്, അഥവാ അഅ്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ, ആ വലിയത്. അപ്പൊ നാലാൾക്കാരുണ്ട്, അതില് ആ ഏറ്റവും വലിയത് ആരാണ് എന്ന് ആണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ നമുക്ക് തരല്ലേ. ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ്, നാല് ഓപ്ഷൻസ് ഉണ്ട്. ഇമാം അബു ഹനീഫ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, ഇമാം ഷാഫിഇ. നാലിന് മതിയോ? നാല് ഇമാമുമാരിൽ ഇതിൽ ഏറ്റവും ഇനി ക്ലൂ ആണ്. ക്ലൂ, ക്ലൂ അത് കൊടുത്താലോ നമുക്ക് ക്ലൂ. ഒരു ക്ലൂവിന് എത്ര റുപ്യാണ് ലമ്മ? ക്ലൂവിന് പിന്നെ പിന്നെ ഇതുണ്ട് കേട്ടോ, ക്യാഷ് ഉണ്ട്. ക്ലൂ തരട്ടെ? ക്ലൂ തരികയാണ് കേട്ടോ, പിടിക്കണം കേട്ടോ, ക്യാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, നുഉമാൻ ഇബ്നു സാബിത് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം.
2: നുഉമാൻ അബൂ ഹനീഫ,
0: ഇമാം അബു ഹനീഫ എന്നാണ് ചോദ്യത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്, ആൻസർ പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലേ ലമ്ഹ? മാഷാല്ലാ. ലംഹ പറഞ്ഞത് എന്താ അറിയോ, ലംഹയാണ് നമ്മളിവിടെ എന്ത് ചെയ്യാ, ആൻസർ എന്ത് ചെയ്യണം, ശരിയാണോ തെറ്റാണോ നോക്കുക. ലംഹ പറഞ്ഞ എന്താണ്? ശരിയാണ് എന്നാണ് അല്ലേ. അപ്പോ ലംഹ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ പറഞ്ഞോനെ? രണ്ട് ക്വസ്റ്റ്യൻ. ഇനി എത്ര ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്? ഒന്ന്. ടോട്ടൽ അപ്പൊ മൊത്തം എത്ര ക്വസ്റ്റ്യൻ ആണ്? മൂന്ന് ക്വസ്റ്റ്യനില് രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. ഇനി സമ്മാനം എങ്ങനെ മേടിക്കാൻ വേണ്ടി ആര് കാത്തിക്കാണ്? ലബീബ് കാത്തിക്കാണ്. ഓക്കെ, അപ്പോ പിന്നെ യഥാർത്ഥ നാമം നുഉമാൻ ഇബ്നു സാബിത്താണ് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ അല്ലേ. അപ്പോൾ ചോദ്യം മൂന്ന് നമ്മൾ കുറച്ച് ടഫാക്കിയാലോ. കുറച്ചൊക്കെ ടഫാക്കാ, സിമ്പിൾ ആയിക്കോട്ടെ. എന്താണ് ലംഹന്റെ അഭിപ്രായം? ആരും ബുദ്ധിമുട്ടിക്കണ്ടല്ലേ, ആ സിമ്പിൾ കൊടുക്കല്ലേ. ഓക്കെ, അപ്പോ പിന്നെ ചോദ്യം, ഹനഫി മദ്ഹബ് സ്ഥാപിതമായ സ്ഥലം ഏതാണെന്നാണ്. ഹനഫി മദ്ഹബ് എവിടെയാണ് ഉണ്ടായത് എന്ന്, ഒരു സ്ഥലം, ഒരു പണ്ഡിതൻ ഉണ്ടാവും, ആ പണ്ഡിതൻ ഈ നാല് മദ്ഹബിലെ ഇമാമുമാർ എവിടെയെങ്കിലും ആയിരിക്കും ജനിച്ചിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ അവർ പഠിക്കാൻ പോയ സ്ഥലം അപ്പൊ ഹനഫി ഇമാമ് ഏത് സ്ഥലത്താണ്? ഇപ്പോ നമ്മള് പിന്നെ മാലിക് ഇമാമിനെ കുറിച്ച് പറയുമ്പോൾ മദീനയിൽ എന്നൊക്കെ പറയും. ഹനഫി ഇമാം എവിടെയാണ്? അത് ആ ഒരു മദ്ഹബ് സ്ഥാപിച്ചത്. ഓപ്ഷൻസ് എന്താ? ഓപ്ഷൻസ് ഒന്നും നമുക്ക് തരുന്നോണ്ട് ഒരു പ്രശ്നമില്ല. എത്ര ഓപ്ഷൻസ് വേണം? ഓക്കെ, കൂഫ, പിന്നെ നമ്മളെ ഹജ്ജ് നടക്കുന്ന സ്ഥലം എവിടെയാണ്? ലംഹ,
2: മക്ക.
0: മക്ക. റസൂല് പിന്നെ ഹിജറ പോയത് എടുക്കാണ് മദീന. അപ്പൊ മൂന്നെണ്ണം ആയിട്ടാ അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് കൂഫ, പിന്നെ റസൂല് ജനിച്ച സ്ഥലം എവിടെ?
1: മക്ക.
0: റസൂല് ഹിജറ പോയ സ്ഥലം
1: മദീന.
0: ഓക്കെ, കൂഫ, മക്ക, മദീന, പിന്നെ ഈജിപ്ത്. എന്തൊക്കെയാണ്? കൂഫ, മക്ക, മദീന, ഈജിപ്ത്, മിസോർ എന്ന് പറയുന്ന കൂഫ. കൂഫ എന്താണ്? കൂഫ എന്നാണ് ആൻസർ. ശരിയാണോ? അൽഹംദുലില്ലാ. അപ്പൊ മൂന്ന് ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞ ലബീബ് മോൻ എന്ത് കൊണ്ടുപോയി? സമ്മാനം കൊണ്ടുപോയി. മാഷാല്ല, ഒന്നാമത്തെ കോളറിനെ നമ്മളെ അകറ്റരിപ്പിച്ചു. എനിക്ക് ലബീബ് പറഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ? ഞാൻ ചോദിച്ചല്ലോ ആദ്യം, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഇതിൽ പെടുവെന്നുള്ളത്. അപ്പൊ തന്നെ അവരൊന്നും പെടൂല. അവരൊക്കെ എന്താണ്? ഹദീസ് ക്രോഡീകരിക്കപ്പെട്ട പണ്ഡിതന്മാരാണെന്ന്. മാഷാല്ല. അപ്പോ ഞാനൊരു ചോദ്യം, ഒരു ചോദ്യം ഇതിന്റെ കൂടെ, നമ്മള് പിന്നെ ലബീബ് പണ്ഡിതനാണോ പണ്ഡിതന്മാരുടെ പണ്ഡിതനാണോ എന്ന് അളക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ലബീബ് പണ്ഡിതനാണെന്ന് ഈ പിന്നെ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത, ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിന് എന്താണ് പറയാ? എന്റെ കൂടെ ഒന്നും കൂടി മാണിച്ചു. ബുഖാരി എന്നുണ്ടാവും, ബുഖാരി റിപ്പോർട്ട് ചെയ്തതിന്. മുസ്ലിം റിപ്പോർട്ട് ചെയ്തതിന് മുസ്ലിം എന്നുണ്ടാവും. രണ്ടാളും കൂടി ഒന്നിച്ചിട്ടാണെങ്കിൽ അങ്ങനെയല്ല ഉണ്ടാവുക. അറിയോ മുത്തഫ, മുത്തഫഖുൻ അലൈഹി എന്നാണ്. എന്താ പറയാ?
2: മുത്തഫഖുൻ
0: അലൈഹി എന്ന. അപ്പൊ ബാറക്കല്ലാ, വളരെ നന്നായി ഇടപെട്ടു. ഇനിയും അള്ളാഹു തല കൂടുതൽ ഉയർച്ച തരട്ടെ. ഇനിയും വിളിക്കണം, എല്ലാവരോടും പറയണം, സ്കൂളും മദ്രസയിലേക്കും അടിച്ചു പൊളിച്ചു പറയണം
2: അല്ലേ?
0: എല്ലാവരോടും പറയണം. പോസ്റ്റർ ഒക്കെ ഇട്ടിക്കണോ? ഫാമിലി ലൈവ് ടെലികാസ്റ്റ് വിന്നർ ലബീബ് ഫോട്ടോക്ക് വെച്ചിട്ട് പോസ്റ്റർ ഒക്കെ ഒട്ടിക്കണോ? ഇൻഷാല്ല, ബാറക്കല്ലാഹു ഫീക്ക്. ഇൻഷാല്ല, പിന്നെ ഇനിയും വിളിക്കണം
2: കേട്ടാ.
0: ഓക്കെ, അസ്സലാമു അലൈക്കും. ലംഹ എത്രാം ക്ലാസ്സിലാ മദ്രസ പഠിക്കണേ?
1: നാലില്.
0: അപ്പോൾ മദ്രസയിൽ ഒരു അഞ്ചിലും ആറിലും ഏഴിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ അയിൽമ കിട്ടും. നാല് മദ്ഹബുകൾ പഠിക്കാണ്ട് ഇമാം ബുഖാരി ആരാ മുസ്ലിം ആരാന്ന് പഠിക്കാണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചും കുട്ടികൾ എന്തല്ല, കുട്ടികളിപ്പോൾ ടഫായിക്കാറ് മദ്ഹബ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയും കുറേ അറബി കോളേജ് പഠിക്കാന്ന്. അങ്ങനെയൊന്നല്ല. അടുത്ത കോൾ റെഡിയാണ്. ഓക്കെ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ലൈറ്റ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്?
3: കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്ന്.
1: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: ഒമ്പതാം ക്ലാസ്.
0: ഓക്കെ, പിന്നെ ആദ്യമായിട്ടാണ് വിളിക്കണേ?
3: അല്ല,
0: ആദ്യമായിട്ടല്ല.
3: അല്ല.
0: എത്ര തവണ
3: വിളിച്ചിട്ടുണ്ട്?
0: ഓക്കെ, സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ സമ്മാനം കിട്ടിയ പേര് ഞാൻ പെട്ടെന്ന്, എനിക്ക് പ്രായം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് മറവി വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? യഹ്യ അല്ലേ? എന്താ യഹിയന്റെ അർത്ഥം എന്നറിയോ? ഓക്കെ, സ്കൂൾ ഒന്ന് ചോദിച്ചു നോക്കേ. ഏതാണ്?
1: ഏതാ സ്കൂള്?
0: കേട്ടോ,
1: ഞാൻ
0: കേട്ടില്ല.
3: കേട്ടില്ല.
0: സീദി സാഹിബ് സ്കൂൾ. സ്ഥലം എവിടെയാണ്?
3: സ്ഥലം തളിപ്പറമ്പ്.
0: തളിപ്പറമ്പാണ്. തളിപ്പറമ്പിലെ സീതി സാഹിബ് സ്കൂളിൽ 9-ാം ക്ലാസ്സിലെ യഹിയ എന്നാളാണ്. യഹിയ എന്ന പേരിന്റെ അർത്ഥം അറിയോ?
3: ജീവിക്കുന്നവനാണ്.
0: ഒരു കവിതയുണ്ട്, ഏ പിന്നെ കവിതയുടെ അറബി കവിതയാണ്. അതിൻ്റെ അറബി പദങ്ങളൊക്കെ ഓർമ്മ ഇല്ല. ഞാൻ എൻ്റെ മോന് പേരിട്ടു എന്ത്, യഹിയ എന്നുള്ളത് ഒരു പേരിൻ്റെ. ഓക്കെ, ഇൻഷാല്ലാ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഓക്കെ, ഇന്നത്തെ വിഷയം എന്താ അറിയോ?
3: മദ്ഹബുകൾ.
0: മദ്ഹബുകൾ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കടക്കുന്നത് എന്താണ്, ഇമാം അബൂ ഹനീഫയുടെ യഥാർത്ഥ പേരെന്താണെന്നാണ്. അബു ഹനീഫ അല്ലെ, ബുഹാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ്. ബുഹാറയിൽ ജനിച്ചു, അതുകൊണ്ടാണ്. ഇമാം അബൂ ഹനീഫയുടെ യഥാർത്ഥ പേരെന്താണെന്നാണ്.
3: അബൂ ഹനീഫയുടെ
0: ആ ഓപ്ഷൻസ് വേണോ?
3: ഓപ്ഷൻസ്
0: വേണോ? ഓപ്ഷൻ എ നുഉമാൻ ബിൻ സാബിത്, ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ ഇദ്രീസ്, ഓപ്ഷൻ സി മാലിക് ബിൻ അനസ്, ഓപ്ഷൻ ഡി അഹമ്മദ് ബിൻ മുഹമ്മദ്. എത്ര ഓപ്ഷനാണ് കൊടുത്തു നമ്മൾ? നമ്മഹ നാല് ഓപ്ഷൻ അല്ലേ. ചോദ്യം എന്തായിരുന്നു? അബു ഹനീഫയുടെ യഥാർത്ഥ ആ അബു ഹനീഫയുടെ യഥാർത്ഥ നാമം ഏതായിരുന്നു എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നുകൂടി ഓപ്ഷൻ എ നുഉമാൻ ബിൻ സാബിത്ത്, ഓപ്ഷൻ എ നുഉമാൻ ബിൻ സാബിത്ത്, പിന്നെ ഓപ്ഷൻ ബി കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ, നുഉമാൻ ബിൻ സാബിത്ത്, ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ ഇദ്രീസ്, ഓപ്ഷൻ സി മാലിക് ബിൻ അനസ്, ഓപ്ഷൻ ഡി അഹമ്മദ് ബിൻ മുഹമ്മദ്.
3: ഓപ്ഷൻ എ.
0: ഓപ്ഷൻ എ. ഓപ്ഷൻ എ വളരെ വളരെ ശരിയാണ്. നുഉമാൻ ബിൻ സാബിത്ത് ആണ് എന്ത്, യഥാർത്ഥ നാമം. ബാറക്കല്ലാഹു ഫീക്. അപ്പോ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിച്ചാലോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഓക്കെ, ഹിജ്റ 80 ഉദാഹരണം, ഹിജ്റ വർഷം അറിയാലോ അല്ലേ. നമ്മൾ കലണ്ടറുകൾ ധാരാളം ഉണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ മീലാദ് കലണ്ടർ ഉണ്ട്, അതേപോലെ പല കലണ്ടർ. അപ്പോൾ ഹിജ്റ 80 ജനിക്കുകയും 150 അന്തരിക്കുകയും ചെയ്ത മദ്ഹബിൻ്റെ ഇമാം ആരെന്നാണ്. 80 ജനിച്ചു, 150 മരിച്ചു.
3: അബു ഹനീഫ.
0: അബു ഹനീഫ ആൻസർ ശരിയാണോ? അല്ല
1: മാഷാല്ലാ.
0: മാഷാല്ലാ ആൻസർ ശരിയാണ്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? യഹിയ ശരി ഉത്തരം അയച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നല്ല ടഫ് കൊടുത്താലോ? വേണ്ട, പഠിച്ചാണേ. ഞാനൊക്കെ പാവാണ്, ഞാനൊരു പാവാണ് അല്ലേ. ഇമ്മക്ക് എത്ര കുട്ടികളുണ്ട്? യഹിയ അടക്കം
3: നാല്
0: ആൾക്കാർ. ശരിയാളാണ് യഹിയ? വലുതാണ്. അപ്പോൾ കൂട്ടത്തിൽ പാവാണെന്ന് എന്ന് ആരും കൂടി പറയണം, താഴെയുള്ള മൂന്നാൾ പറയണം, എന്നാൽ നമ്മൾ അംഗീകരിക്കും. ഏ അനിയത്തി അനിയനാ?
3: മൂന്നനിയത്തി.
0: മൂന്നനിയത്തിമാരിൽ സുന്ദരനും സുമുഖനും സുശീലനുമായ ആരാണ്?

0: നമ്മൾ എന്ത് ചോദിക്കേണ്ടി വന്നില്ല? ഓപ്ഷൻ വേണമെന്ന്
1: ചോദിക്കേണ്ട ആവശ്യം
0: ചോദിക്കേണ്ട ആവശ്യം വന്നു. യഹ്യ എന്ത് ചെയ്തു?
1: ഉത്തരം പറഞ്ഞു.
0: ഉത്തരം പറഞ്ഞു. ഇമാം മാലിക്കിൻ്റെ പ്രശസ്തമായ ഹദീസ്, ആ അല്ലെങ്കിൽ ഗ്രന്ഥ, ഹദീസ് ഗ്രന്ഥം, അതെന്താണ്? പിന്നെ മുവത്തയാണെന്നാണ്. അപ്പം താങ്കൾ പറഞ്ഞ ആൻസർ വളരെ വളരെ തെറ്റാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല.
1: ശരിയാണ്,
0: ശരിയാണ്, ഉത്തരം ശരിയാണ്. അപ്പൊ മൂന്നെണ്ണത്തിന് ആൻസർ പറഞ്ഞു. സന്തോഷമായോ? ഓക്കെ. വെള്ളിയാഴ്ച ആയിട്ട് ഇപ്പൊ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ പള്ളിയിലാ പോയത്? തന്നെ. ഓക്കെ. പിന്നെ ഭക്ഷണം കഴിച്ചോ? എന്തായിരുന്നു വീട്ടില് ഫുഡ്? കേട്ടില്ല, എന്താണ്?
2: ബിരിയാണി. ബിരിയാണി.
0: ബിരിയാണി? എന്ത് ബിരിയാണി?
2: ചിക്കൻ ബിരിയാണി.
0: ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ മയക്കത്തിലായിരിക്കൂലേ. ഓക്കെ. ബറക്കല്ല. യഹ്യ ഇനിയും വിളിക്കണം. 9-ാം ക്ലാസ്സിലൊക്കെ എത്തി നന്നായി പഠിക്കണം, ഉഷാറാക്കണം. കൂട്ടുകാരോടും കുടുംബത്തിലൊക്കെ എന്ത് ചെയ്യണം പ്രത്യേകം അറിയിക്കണം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫാമിലിയിലായി ടെലികസിലേക്ക് വിളിച്ചിട്ട് വിന്നറായിട്ടുണ്ടെന്ന്. ഓക്കെ, പറയൂലേ. ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് എന്ത് ചെയ്യാണ്? ഓരോ ടെലികസും നൽകുകയാണ്. ഓരോ ടെലികസും പുതിയ പുതിയ അറിവുകളാണ് തരുന്നത്. പഴയതാണോ? ഇല്ല. നമ്മൾ വിചാരിക്കും കുട്ടികളൊക്കെ ഇതൊക്കെ ഇങ്ങനെ വായിക്കും പഠിച്ചോ. പക്ഷേ അവർ നന്നായി പഠിച്ചിട്ട് അവരുടെ നാളത്തെ വിഷയം എന്താണെന്നറിയോ? രാജ്യങ്ങൾ, തലസ്ഥാനങ്ങൾ, കറൻസികൾ. അടിപൊളിയാണ്. ചിലർക്ക് അങ്ങനത്തെ ഒക്കെ നല്ല താല്പര്യം ഉണ്ടാവും. നമുക്ക് ഇഷ്ടമാണോ? ചില കുട്ടികൾ ഈ എന്ത് ചെയ്യും, ഈ പിന്നെ രാജ്യങ്ങളിലെ കോയിനുകൾ എന്തൊക്കെ എന്ത് ചെയ്യും അവർ പിന്നെ പ്രത്യേകം സൂക്ഷിച്ച് വെക്കും അല്ലേ, പല രാജ്യങ്ങളിലെ കോയിനുകൾ. അപ്പോൾ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ തലസ്ഥാനം, കേരളത്തിൻ്റെ തലസ്ഥാനം ട്രാൻഡ്രോം, അറിയില്ലേ, ന്യൂഡൽഹി അല്ലേ. അതേപോലെ തന്നെ ഒരു രാജ്യത്തിന് ന്യൂയോർക്ക് ഏതിൻ്റെ തലസ്ഥാനം? ന്യൂയോർക്ക്. ഡൊണാൾഡ് ട്രംപ് കേട്ടില്ലേ, ആ അമേരിക്കയുടെ അല്ലേ. അങ്ങനെ ഓരോ നാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ യാത്ര ചെയ്യാത്തതുകൊണ്ടും കുറേ പഠിക്കാത്തതുകൊണ്ടും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇതൊക്കെ പഠിച്ചു വെച്ചവരുണ്ടാവും. ഇപ്പോൾ ഇപ്പോൾ അടുത്ത് പത്രത്തിലൊരു വാർത്ത ഉണ്ടെന്നറിയോ, 140 മണ്ഡലങ്ങളും അതിൽ മത്സരിച്ച ആൾക്കാരെ പേരും പറഞ്ഞൊരു കുട്ടി കണ്ടിട്ടല്ല. എന്താണ്? കാണാതെ. അപ്പോൾ ചിലർക്കൊരു ക്രൈസാണ്. നമ്മൾ ക്രൈസ് പറഞ്ഞിരുന്നാൽ വിളിച്ച ആൾക്കാരെന്ത് ചെയ്യും? ഞങ്ങൾ വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറയും. അതുകൊണ്ട് ഫോൺ എടുക്കല്ലേ. ഓക്കെ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വാലൈക്കും അസ്സലാം.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: മുഹമ്മദ് ബിലാൽ.
1: എവിടെന്നാ വിളിക്കുന്നേ?
3: തിരുവേഗപ്പുറ.
1: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
0: ബിലാലോ, സുഖല്ലേ? എന്തൊക്കെയുണ്ട് പാട്? വീട്ടിലും ഉമ്മാക്കുപ്പാക്കൊക്കെ സുഖാണോ? സ്കൂൾക്ക് പോവാന് ബാഗും യൂണിഫോം ഒക്കെ എടുത്തോ? ഇല്ല. യൂണിഫോം ഒക്കെയും പഴയതൊക്കെ ഉണ്ടാവും അല്ലേ. നല്ലത്. ബാഗൊക്കെയും കഴിഞ്ഞ വർഷം എടുത്ത് തന്നെ കേടുവരാത്ത ഉണ്ടാവും അല്ലേ. പിന്നെന്തിനാ പുതിയ ബാഗ്? ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ട് അല്ലേ ബിലാലെ. ചില കുട്ടികളൊക്കെ എല്ലാ വർഷവും വാഷ് പിടിക്കും. നോട്ട്ബുക്കൊന്നും വാങ്ങിയിട്ടില്ല. നോട്ട്ബുക്കൊക്കെ മെല്ലെ പഠിച്ചാൽ മതി അല്ലേ. പക്ഷെ നമ്മള് നന്നായി പൊതിയണം അല്ലേ. നല്ല നെയിം സ്ലിപ്പ് ഒക്കെ ഒട്ടിക്കണ്ടേ. ആ ബിലാലിനെ വീട്ടിൽ എന്താ അമ്മച്ചി വിളിക്കല്? ഞാൻ അപ്പളേക്ക് തോന്നിക്കണ് ബിലുമോനേന്നായിരിക്കും അല്ലേ. അത് സ്നേഹം കൂടുമ്പോ പറഞ്ഞത് കേക്കാത്തുമ്പോളോ ദേഷ്യം കൂടുമ്പോ. ബലാലും വിളിക്കലുണ്ടോ? ചില ആൾക്കാരെ കാണാൻ സ്വഭാവമുണ്ട്. ഓൻ്റെ അമ്മച്ചി നല്ല അമ്മച്ചിയാണ്. എന്താണ്? എന്തുമ്മച്ചിയാണ്? നല്ല അമ്മച്ചി. ഓക്കെ. അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ. ലംഹത്താത്ത ബിലാലിന് ഏറ്റവും സിമ്പിൾ ചോദ്യം കൊടുക്കുന്ന പറഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
1: ഇമാം മാലിക്കിന്റെ പൂർണ്ണ രൂപം
0: അഥവാ പൂർണ്ണ നാമം, മാലിക്ക് എന്നല്ല നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം, പേര് എന്താണ് എന്നാണ്.

0: ഇമാം മാലിക്കിൻ്റെ പൂർണ്ണനാമം?
1: ഇമാം മാലിക്ക് നാല് ഇമാമുമാരല്ലേ? ആ ഓക്കെ, പറയാം. ഓപ്ഷൻ കൊടുക്ക.
2: ഓപ്ഷൻസ് പറയോ?
1: ആ പിന്നെ
0: ഓപ്ഷൻ എ മാലിക് ബിൻ അനസ്, ഓപ്ഷൻ ബി മാലിക് ബിൻ അബ്ബാസ്, ഓപ്ഷൻ സി മാലിക് ബിൻ ദീനാർ, ഓപ്ഷൻ ഡി മാലിക് ബിൻ ഹാരിസ്.
1: ഒന്നും കൂടെ, ഓപ്ഷൻ എ മാലിക് ബിൻ അനസ്, ഓപ്ഷൻ ബി മാലിക് ബിൻ അബ്ബാസ്, ഓപ്ഷൻ സി മാലിക് ബിൻ ദീനാർ, ഓപ്ഷൻ ഡി മാലിക് ബിൻ ഹാരിസ്. ഇതിൽ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? മാലിക് ബിൻ അനസ്, മാലിക് ബിൻ ദീനാർ, മാലിക് ബിൻ ഹാരിസ്.
2: ഓപ്ഷൻ ബി.
1: ബി ബി എന്താണ്? ലംഹ മാലിക് ബിൻ ദീനാറോ അല്ലേ? അല്ല, മാലിക് ബിൻ അബ്ബാസ് ആണ്. ശരിയാണോ? മാലിക് ബിൻ അബ്ബാസ് ആണോ നീ ഉദ്ദേശിച്ചത്? മാലിക് ബിൻ അനസ് ആണോ ഉദ്ദേശിച്ചത്? മാലിക് ബിൻ ദീനാർ ആണോ ഉദ്ദേശിച്ചത്? മാലിക് ബിൻ ഹാരിസ് ആണോ? മാലിക് ബിൻ ദീനാർ. മാഷാല്ലാ, നല്ല കുട്ടി. കുറച്ച് ആലോചിച്ചിട്ടാണെങ്കിൽ ആൻസർ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് അറിയില്ല എന്നുള്ളത് എന്ത് ചെയ്തില്ല? പറഞ്ഞോ? ഇല്ല. പക്ഷേ ആൻസർ തെറ്റാണല്ലോ. മാലിക് ബിൻ ദീനാർ അല്ല, മാലിക് ബിൻ ദീനാർ വേറൊരാളാണ്. മാലിക് ബിൻ
0: ഹാരിസ്,
1: മാലിക് ബിൻ അനസ് ആണ് അല്ലേ? മാലിക് ബിൻ അനസ് ആണ് യഥാർത്ഥ എന്ത് ആൻസർ. ഓക്കെ ഓക്കെ. അപ്പൊ അത് സാരില്ല, നമ്മളിപ്പോ ഇപ്പൊ പഠിച്ചില്ലേ. ഇപ്പൊ ഇമാം മാലിക്കിന്റെ യഥാർത്ഥ പേരെന്താന്ന് ബിലാലിനോട് ചോദിച്ചാ എന്താ പറയാ ബിലാല്? അനസ്. മാലിക് ബിൻ അനസ്. ഉറക്കത്ത് ചോദിച്ചാലും ഉമ്മ ഉറക്കത്ത് ചോദിച്ചാലും എന്ത് ചെയ്യും? ഇമ ചെയ്യും മാലിക് ബിൻ അനസ് എന്ന് പറയും. ഏ, അപ്പൊ അത്ര
2: ആരുടെ
1: പേര്? ആപ്പാപ്പാന്റെ പേരാണ്. അപ്പൊ ഇനി ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല അല്ലേ? ആപ്പാപ്പാന്റെ പേരാണ് സാറ്. മാലിക് എന്ന് പേരുള്ള ആളെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ലംഹാന്റെ വീട്ടിൽ ആരെങ്കിലും മാലിക് അങ്ങനെ പരിചയക്കാരെങ്കിലും ഉണ്ടോ? സ്കൂളിലോ ആരില്ല? ശടാ, ഏ എത്ര മാലിക്കുമാരുണ്ട്. ഓക്കെ, എന്റെ സുഹൃത്തുക്കളൊക്കെ മാലിക് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അബ്ദുൽ മാലിക് ഉണ്ട്, അതേപോലെ തന്നെ ഒരു മാലിക് കാക്ക. നമ്മളിങ്ങനെ കോൾ ലിസ്റ്റ് എടുത്ത് കുറേ ഉണ്ടാവും. അങ്ങനെ ആയാലും പിന്നെ മാലിക് ബിൻ അനസ് എന്ന് പറഞ്ഞാൽ ആരുടെ പേരാണ്? ബിലുമോൻ, ആരുടെ പേരാണ് മാലിക് ബിൻ അനസ് എന്നുള്ളത്? ഇമാം ഇമാം
2: ഇമാം
1: മാലിക്കിന്റെ ട്ടോ. അപ്പൊ ഇൻഷാല്ലാ മറക്കരുതട്ടോ. ഓക്കെ, നല്ല കുട്ടിയായിട്ട് സ്കൂളിലേക്കും പോകണം. തിരുവാക്കപ്പുറ പുഴയിൽ വെള്ളയ്ക്കും വന്നിട്ടുണ്ടോ? വെള്ളണ്ടോ? വെള്ളണ്ടോ? മഴ പെയ്തിട്ട് കുറവാണല്ലേ. നമുക്ക് ഇൻഷാല്ലാ പെരുന്നാക്കേ അവിടെ പിന്നെ ബിലാലിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ബിരിയാണി എന്നാലും തിരുവാക്കപ്പുറ പുഴയിൽ കുളിക്കാൻ എന്ത് ചെയ്യാം? പോവാ. ഹരട്ടെ. ഓക്കെ, ബറക്കല്ല, ഇനിയും വിളിക്കണം ഇൻഷാല്ലാ. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈർ. അപ്പോൾ ലംഹ, നമ്മൾ ചില കുട്ടികൾ ഇന്നിപ്പോൾ മൂന്നാം ക്ലാസ്സൊക്കെ അവൻ ജയിച്ചിട്ടുള്ളു, അവനെ സംബന്ധിച്ച് അത്രണ്ട് ഒരു വിവരമില്ലാത്തൊരു ഒരു മീൻസ് അത്രയും ഒരു ടഫാണ് വെച്ചാൽ ടഫല്ല എന്നിട്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. പൊതുവേ ചില ആളുകൾ എന്ത് ചെയ്യും, നന്നായി പഠിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫാമിലി ലൈവ് ടെലികാസ്റ്റ് ആയതുകൊണ്ട് ഉമ്മമാർ ഇതിൽ നല്ല വിജ്ഞാനം ഉണ്ടാക്കിയേക്കും. എന്നിട്ട് മകൻ പിന്നെ ഉത്തരം ചോദിക്കണ ഉത്തരം പറയുന്ന സമയത്ത് നമ്മൾ ഓപ്ഷനെയും കൊടുക്കുമല്ലോ. അപ്പം ഉമ്മച്ചി ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം ഇങ്ങനെ നമുക്ക് കേൾക്കൂലേ, ഈ കേൾക്കില്ലേ ഉമ്മമാർ പറഞ്ഞു കൊടുക്കണേ. ചിലരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പൊതുവേ ഒരു കുട്ടികൾ പങ്കെടുക്കട്ടെ എന്നുള്ളത് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. ചിലർ നമ്മൾ ഇതിൻ്റെ പിന്നെ ടെലികസിൻ്റെ എന്ത് കാണും? പോസ്റ്റർ. ആ ടെലികസ് ആ വേണ്ട, മോഹൻ കിടന്നിറങ്ങിക്കോട്ടെ എന്നറി. അപ്പം അങ്ങനെയല്ല, രക്ഷിതാക്കളോട് പറയുകയാണ്, 90 20 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും വിളിക്കാം. ഞങ്ങളിവിടെ ലംഹയും ഞാനിവിടെ കാത്തിരിക്കാൻ നിങ്ങളുടെ വിളിയും കാത്തിട്ട്. കാരണം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഒരു വിഷയത്തിലാണ് ഇന്നത്തെ ടെലികസ് ഉള്ളത്, മദ്ഹബുകളിലെ ഇമാമുമാർ എന്നുള്ളതാണ് ഇൻഷാല്ലാ. അപ്പോൾ മദ്ഹബുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ധാരാളം അറിവ് തരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇമാമുമാർ ഇങ്ങനെ വന്നല്ലോ, ഇമാം ഷാഫി, ഇമാം മാലിക്, അഹമ്മദ് ബിൻ ഹംബൽ, അതേപോലെ തന്നെ ഇമാം അബു ഹനീഫ, ഇവർക്കും കുറേ പുസ്തകം എഴുതി, ധാരാളം പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പിന്നെന്ത് ചെയ്തത്, മുസ്ലിങ്ങൾ വിജ്ഞാനങ്ങൾ എന്ത് ചെയ്തത്, എടുത്തത്. ഇമാം ഷാഫി എന്നൊക്കെ പറഞ്ഞാൽ ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയാണ്. ഇമാം ഷാഫി ഏഴാമത്തെ വയസ്സിൽ ഹിഫ്ളാക്കി, ആലോചിച്ചു. എന്നിട്ടോ 10-ാമത്തെ വയസ്സായപ്പോൾ ഈ ഇമാം മാലിക്കില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം നമ്മളിപ്പോൾ ചോദിച്ചില്ലേ, ചോദിച്ചില്ലേ ഒരു അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടോ, മൂവത്ത, ആ ഗ്രന്ഥം ഉണ്ടല്ലോ, അത് കാണാതെ പഠിച്ചു. എത്രാമത്തെ വയസ്സിൽ, അനക്ക് എത്ര വയസ്സായി,
0: 10 വയസ്സായി.
1: 10-ാമത്തെ വയസ്സിൽ വലിയൊരു കിതാബ് ഹദീസിൻ്റെ, ഫിഖഹിൻ്റെ ഒക്കെ, അത് കാണാതെ പഠിച്ചു. ആര്? ഇമാം ഷാഫിഈ. എന്നിട്ട് 10-ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്താ ചെയ്യണേ അറിയോ, കക്കളിക്കല്ല, കൊച്ചുകല്ല് കളിക്കല്ല, അല്ലെങ്കിൽ ഗെയിം എന്താണ്, ഫ്രീ ഫയറോ എന്തൊക്കെ ഗെയിമൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ കളിക്കണേ, അതല്ല കളിക്കണേ. പിന്നെന്താ, പള്ളിക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്, ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുക. ആലോചിച്ചോക്ക്. അപ്പം നമുക്കൊക്കെ ഇതിലെന്തിൻ്റെ മക്കൾക്കും കുറേ പാഠങ്ങളുണ്ട്. പക്ഷെ അതൊരു കോൾ റെഡിയാണെന്ന് തോന്നുന്നു. ഓക്കെ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലിയിലെ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാ വിളിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
1: പേരെന്താ പറഞ്ഞ? ഫൈഹ സോഫിയ. നല്ല പേരല്ലേ. ആരാണ് മോൾക്ക് പേരിട്ട്? ഇപ്പച്ചിലേ. ഇപ്പച്ചിക്കാണ് അപ്പൊ സമ്മാനം അല്ലേ, പേരിട്ടല്ലേ. ഓക്കെ, ഫൈഹ സഫിയ. അപ്പൊ ഇതില് സഫിയ എന്നുള്ളത് വെള്ളിമാന്റെ പേരാണോ? ഞാനിക്കെല്ലാം അറിയാം. ആണോ? എനിക്കെല്ലാവരും പൊതുവെ അങ്ങനെ എല്ലാവരും ഇടലല്ലേ. അപ്പൊ എന്റെ അയൽവാസിയിലുണ്ട് ഖദീജ, അല്ല മറിയം ഖദീജ, ഫാത്തിമ ഖദീജ. അപ്പൊ ഈ ഖദീജക്ക് എന്താ, ആരെ പേരാ വെള്ളിമാന്റെ പേരാണ്? അവൻ്റെ പേരിൻ്റെ കൂടെ അങ്ങനെ ഉണ്ടല്ലേ അമ്മ ഇല്ല. അപ്പൊ നമ്മള് ഫൈഹ സഫിയ. സുഖല്ലേ? എന്തൊരു ഉഷാറില്ലാത്ത മാമുന്നില്ലേ? മാമു മാമു ചോറ് തിന്നില്ലേ? ഫയ്യ സഫിയക്ക് നമ്മളോട് നല്ല ഇഷ്ടമാണ് കേട്ടോ, നമ്മൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഇവിടെ കേൾക്കും. ഇച്ചൊരു പാട്ടിടാൻ പറഞ്ഞു ഫയ്യ സഫിനോട്, പറഞ്ഞോക്ക് പാട്ട് പാടി.
0: പാട്ടോ?
1: അതെന്താണ് നല്ലൊരു പാട്ട്, എന്തൊക്കെ പാട്ട് പഠിച്ചാണ്? ഉമ്മച്ചിരി അടുത്ത് അടി കിട്ടിയ ഇത്രയും പാടുന്ന ചില കുട്ടികളുണ്ട്, അടി കിട്ടുമ്പോ ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് പാടും. അങ്ങനത്തെ കുട്ടിയല്ല ആര് ഫൈഹ. ഉമ്മച്ചിരി അടുത്ത് അടി കിട്ടാറേ ഇല്ല, കിട്ടാറില്ലല്ലോ. ഇടക്ക് നമ്മളെ സ്വഭാവം നന്നാവുമ്പോ എന്ത് ചെയ്യും അല്ലേ, ആ ഇടക്ക് കിട്ടും. അപ്പൊ ഇജെന്താ ചോദിച്ചു, നേരത്തെ എന്താ ഓളോട് എന്താ ചോദിച്ചല്ലോ, ഓട് ചോദിച്ചാലൊക്കെ തരുവേ എന്തെങ്കിലും പാട്ട് പാടുവെന്ന്. അപ്പൊ ഞാൻ റെഡി ആയിരിക്കട്ടോ. ഫൈഹ സഫി എപ്പോ നല്ലൊരു എന്താ ഇസ്ലാമിക ഗാനം പാടും. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ഓക്കെ, അല്ലെ ഇമ്മച്ചു പാടുട്ടോ അവിടുന്ന്. ഫൈഹ അല്ലെങ്കിലേ ഇവിടെ ലംഹ പാടും, അങ്ങനെ മതിയെന്ന്. അപ്പൊ പാട്ട് പാട് സ്പീഡാക്ക്. മദ്രസ പഠിച്ചൊരു പാട്ട്, എന്തെങ്കിലും ഒരു പദ്യോ. ഓക്കെ റെഡി, ഫൈഹ മോള് റെഡിയാണ്. ഓക്കെ,
2: സ്വർഗമെന്നൊരു പൂന്തോട്ട് സുഖശാന്തി.

ഇസ്ലാം പാതയിലൂടെ നടന്നാലേ ഒത്തിടുമൊടുവില്ലാഹിറന ഒരു പൂന്തോ ശുഭശാന്തി.

0: സോഫിയ പാടി പാട്ടില്ലേ, പൊളി. മാഷാ അല്ലാ, ബാരക്കല്ലാഹു ഫീക്. ട്ടാ നന്നായിട്ടുണ്ട് ട്ടാ. എന്നിട്ട് നമ്മളോട് പാടാനൊക്കെ അറിയില്ല, ചിലർക്ക് വിനയം കൂടി അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ലംഹ ചോദ്യം, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇമാം ഷാഫിയെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ ചോദ്യം. റെഡിയാണോ? ഓക്കെ, ഇമാം ഷാഫിയുടെ യഥാർത്ഥ നാമം ഏതെന്താണ്? ഷാഫി ഇമാമിന് ഇമാം ഷാഫി ഷാഫി എന്നറിയും. അപ്പോൾ ഫൈഹനെ എന്താണ് ചിലപ്പോൾ വിളിക്കുക, വീട്ടിലെന്തെങ്കിലും വിളിക്കുന്ന ഓമൻ്റെ പേരുണ്ടാവും, ഏഹ്, ഫയോ അല്ലേ? എന്നാൽ ഫയോ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലേ. ഏഹ്, അപ്പോൾ ഫയോ എന്നാണ് അവളെ പേര്, അല്ല ഫൈഹ സോഫിയാണ്. ഇമാം ഷാഫി എന്ന് നമ്മൾ പറഞ്ഞു, ഷാഫിക്ക് യഥാർത്ഥ നാമം ഉണ്ട്, അതെന്താണ് എന്നാണ്. ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് വേണോ? ലംഹ ഓപ്ഷൻസ് കൊടുക്കുക. ഓക്കെ,
1: ഓപ്ഷൻ എ മുഹമ്മദ് ബിൻ ഇദ്രീസ്, ഓപ്ഷൻ ബി അഹമ്മദ് ബിൻ ഇദ്രീസ്, ഓപ്ഷൻ സി നൊമാൻ ബിൻ ഇദ്രീസ്, ഓപ്ഷൻ ഡി ഇസ്മായിൽ.
0: അപ്പോൾ ഒരു മൂന്ന് ഇദ്രീസ് ഉണ്ട്. എനിക്ക് ഓപ്ഷൻ ഡി ആണ്ട് ഒഴിവാക്കി തരാണ്. മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? മുഹമ്മദ് ബിൻ ഇദ്രീസ്. ഓപ്ഷൻ ബി അഹമ്മദ് ബിൻ ഇദ്രീസ്. ഓപ്ഷൻ സി നുമാൻ ബിൻ ഇദ്രീസ്. ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് അല്ലേ? നമുക്ക് ഒന്ന് ഒഴിവാക്കി കൊടുത്തു. ഫൈ നമ്മളെ സ്വന്തമാണ്, പാട്ടേക്കും പാടില്ലേ. ഓക്കെ, ഏതാണ്? മുഹമ്മദാണോ അഹമ്മദാണോ നുമാനാണോ? ആലോചിക്കണം. ഒരാപ്പിൾ തലയിൽ കണ്ടരുതും. ഏ, ഓപ്ഷൻ എ മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്നാണ് ഫൈഹ സോഫിയ തെരഞ്ഞെടുത്തത്. ലംഹ എന്താണ് പറയാനുള്ളത്? സങ്കടമുള്ള വാർത്തയാണോ സന്തോഷമുള്ള വാർത്തയാണോ? സന്തോഷമുള്ള വാർത്തയാണ്. അഥവാ ആൻസർ ഇസ് എ കറക്റ്റ് അല്ലേ? ശരിയാണ്. ബാറക്കല്ലാഹു ഫീക്. അൽഹംദുലില്ലാ. കറക്കി കുത്തിയാൽ എന്ത് ചെയ്തു? കുത്തൽ ശരിയായി അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്താണ് ലംഹ?
1: ഇമാം ഷാഫിയെ ജനിച്ചത് എവിടെയാണ്?
0: ഇമാം ഷാഫി ജനിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ് വേണം.
1: ഓപ്ഷൻ എ ഗസ, ഓപ്ഷൻ ബി മക്ക, ഓപ്ഷൻ സി മദീന.
0: ഓക്കെ, മൂന്ന് ആൻസർ ഇതാണ്, നാലിനുള്ളത്. ഓപ്ഷൻ എ ഗസ, ഫലസ്തീനിലെ ഗസ, ഓപ്ഷൻ ബി മക്ക, ഓപ്ഷൻ സി
1: മദീന,
0: ഓപ്ഷൻ ഡി ബഗ്ദാദ് അല്ലേ, ഇറാഖിലെ ബഗ്ദാദ്. ഏത് നാട്ടിലാണ്? ഇറാഖിലെ ബഗ്ദാദിലാണോ? അതല്ല. സൗദിയിലെ മദീനയിലാണോ? സൗദിയിലെ മക്കയിലാണോ? അതല്ല. ഫലസ്തീനിലെ ഗസയിലാണോ? കേട്ടില്ല. ഓപ്ഷൻ എ ഫലസ്തീൻ ഗസ്സ. ശരിയാണോ? മാഷാ ബാറക്കല്ലാ. ഉത്തരം ഉത്തരം ഉത്തരം ശരി ശരി ശരി ശരിയാണ്. ഓക്കെ, ഇനി പീസ് റേഡിയോ സ്നേഹ സമ്മാനം കിട്ടാൻ എത്ര ക്വസ്റ്റ്യൻ ബാക്കി? ഒരു ക്വസ്റ്റ്യൻ ബാക്കി. ഇപ്രാവശ്യം കിട്ടുക കപ്പടിക്കുന്നാണ് പറയണ്. അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക്, ആൻസറിൽ പറഞ്ഞാൽ സമ്മാനം കിട്ടുന്ന ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഓക്കെ ലംഹ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി കേട്ടോ. നമ്മളെ സ്വന്തം ആളാണ് ആര്? ഫൈഹമോള്. ഓക്കെ,
1: കേരളത്തിലെ മുസ്ലിങ്ങൾ ഭൂരിഭാഗവും പിന്തുടരുന്നത് ഏത് മദ്ഹബാണ്?
0: ഓപ്ഷൻ വേണമെന്നാണ്. ജി ഓപ്ഷൻ മൊത്തം എല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കൊണ്ടുപോവാ ഓപ്ഷന്? ഓക്കെ, ഫൈഹ പറഞ്ഞുകൊണ്ട് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം അല്ലേ. ഓക്കെ പറഞ്ഞോ. ചോദ്യം വളരെ സിമ്പിളാണ്, കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ പിൻപറ്റപ്പെടുന്ന മദ്ഹബ് ഏതാണെന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ ഷാഫി മദ്ഹബ്,
1: ഓപ്ഷൻ ബി ഹനഫി മദ്ഹബ്,
0: ഓപ്ഷൻ സി
1: മാലിക്കി മദ്ഹബ്,
0: ഡി
1: ഹംബലി മദ്ഹബ്.
0: ഹംബലി മദ്ഹബ്. ഷാഫി മദ്ഹബാണ്, മാലിക്കി മദ്ഹബാണ്, ഹംബലിയാണ്, ഹനഫിയാണോ? ഫൈഹമോളെ എന്താണ് ആൻസർ? ടൈമർ ഇപ്പോ ഓപ്ഷൻ എ എന്താണ് ആൻസർ? ഷാഫിയാണോ? ആ മാഷാ ഷാഫി മദ്ഹബ് ആണെന്നാണ്. അപ്പോൾ മൂന്നാമത്തെ സമ്മാനത്തിന്റെ ആ ക്വസ്റ്റ്യൻ ശരിയാക്കിയോ? ഉറപ്പാണ്? മാഷാ ഫയ്യമോൾ എന്തായി, മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് എന്തായി? വിന്നറായി. സന്തോഷായോ? സന്തോഷായോ? ഇന്നലെ വിളിച്ചപ്പോ എന്താ ഉണ്ടായി? കിട്ടിയില്ല. അതല്ല സമ്മാനം കിട്ടിയില്ല എന്നാണോ, അതല്ല വിളിച്ചിട്ട് കിട്ടിയില്ല എന്നോ? വിളിച്ചിട്ട് കിട്ടി, സമ്മാനം കിട്ടിയില്ല. അതിന് പകരായിരുന്നു എന്ത്? ഇന്നത്തെ കോള് അല്ലേ. ഓക്കേ, അപ്പൊ സന്തോഷായോ? ഞമ്മക്കെന്താ പേടിച്ചേരിയ ലമ്മ, എനിക്കെന്താ വേണ്ടേ? എനിക്ക് പോപ്പിൻസ് മതി. എനിക്കെന്താ വേണ്ടേ ലമ്മക്ക്? ലമ്മക്കൊന്നും വേണ്ട, നിനക്ക് പോപ്പിൻസ് മേടിച്ചോ. ഏ ആ നല്ല കുട്ടിയാണ്, ഞാൻ പറഞ്ഞ ഫൈഹമോള് നല്ല കുട്ടിയാ. ബാറക്കല്ലാഹു ഫീക്ക്, ഇൻഷാ നന്നായി പഠിക്കണം കേട്ടാ. ആ അപ്പച്ചിമ്മച്ചി പറഞ്ഞത് കേൾക്കണം, നല്ല കുട്ടിയാണ്, നിസ്കരിക്കണം കേട്ടാ. ബാറക്കല്ലാഹു ഫീക്ക്. അസ്സലാമു അലൈക്കും.
1: ഓക്കേ,
0: അപ്പൊ ലമ്മമോളെ എനിക്ക് മുട്ടായി ഇഷ്ടല്ലേ, പോപ്പിൻസ് ഇങ്ങക്ക് തന്നാൽ എൻ്റെ അടുത്ത് നിന്ന് ഒരു പോപ്പിൻസ് ആ മഞ്ഞ കളറൊക്കെ തരുമോ, ആ പച്ചക്ക് തരുമോ എന്നൊന്ന് പറയരുതേട്ടാ. ഏ അങ്ങനെയാണ് കുട്ടികളൊക്കെ കാണുമ്പോൾ, ആക്ക മഞ്ഞ തരുമോ, അല്ല ഇക്ക് വേണ്ട ഇക്ക ആ മുന്തിരി കളർ തരുമെന്ന്. ഞാൻ തരില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടിയെന്ന്. പോപ്പിൻസ് ഇഷ്ടമല്ല, അപ്പം ഇഷ്ടമുള്ള മുട്ടായി പറയുന്നല്ലോ, ഇനിയിപ്പോൾ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു ക്വസ്റ്റ്യനായിട്ട് പറയുമ്പോൾ തന്നെ ആൻസർ മനസ്സിൽ കൊണ്ട് വരും. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയട്ടെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏ ഇപ്പോൾ ഉദാഹരണത്തിന്, കഴിഞ്ഞ ടേമിൽ കേരളം ഭരിച്ച മുഖ്യമന്ത്രിയുടെ പേരെന്ത്?
1: പിണറായി വിജയൻ.
0: ഉണ്ടോ, എൻ്റെ മനസ്സിൽ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ കിട്ടിയില്ലേ. ഏ ഇതാണ് ഇതാണ്. എന്നാൽ കഴിഞ്ഞ പിന്നെ നരേന്ദ്രമോദി, അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ല, പിണറായി വിജയൻ രണ്ട് തവണ ഭരിച്ചു. ഈ രണ്ട് തവണക്ക് മുമ്പ് ഏത് മുഖ്യമന്ത്രിയായിരുന്നു എന്നാണ്
1: അറിയില്ല.
0: അറിയില്ല. അപ്പം ഞാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് വി ഡി സതീശൻ, രണ്ട് പിണറായി വിജയ, പിണറായി വിജയൻ വേണ്ടല്ലേ, പിണറായി വിജയൻ വേണ്ട, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി.
1: ഉമ്മൻചാണ്ടി,
0: ഉമ്മൻചാണ്ടി കേട്ടോ. അപ്പോൾ ചിലർക്ക് എന്ത് ചെയ്യും, ഒറ്റടിക്ക് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും, അതല്ലെങ്കിൽ ചിലർക്ക് എന്ത് ചെയ്യേണ്ടി, ഓപ്ഷൻ വന്നാൽ എന്ത് ചെയ്യും, ബാക്കി രണ്ടെണ്ണം വി ഡി സതീശൻ പ്രാവശ്യത്തല്ലോ, പിന്നെ രമേശ് ചെന്നിത്തല അല്ല, ഉമ്മൻചാണ്ടി നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടത്തേ എന്നുള്ളത് കിട്ടും. ചിലർക്ക് ഇതൊന്നും കിട്ടൂല, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, കറക്കിയിട്ട് എങ്ങനെ ചെയ്യുക, കറക്കിയിട്ട് ഒരൊറ്റ കുത്തണ്ട് കൊടുക്കും, അതിന് ജയിച്ചാൽ എന്ത് ചെയ്തു, കിട്ടി, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അതിന് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഷോർട്ട് ഫോം ഉണ്ട്, കെ കെ പി പി. എന്താ പറയുക, കെ കെ പി പി ആണ്. എന്താണ് കിട്ടിയ കിട്ടി പോയാൽ പോയി. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോളർ വന്നിട്ടുണ്ട്, റെഡിയാണ്. ഓക്കെ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് റേഡിയോ ഫാമിലിയിലെ ടെലിഗ്രസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫാസ്ലി.
1: എവിടെ നിന്നാ വിളിക്കുന്നേ?
2: തിരുവനന്ത.
1: എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ?
0: ഇനി അഞ്ചിക്ക. ഏത് സ്കൂളിലാ പഠിക്കണേ?
2: ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് സ്കൂൾ പൂപ്പലം.
0: ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് സ്കൂൾ പൂപ്പലത്ത് പഠിക്കുന്ന ആരാണ്? അസ്ഫ
1: അസ്ലി.
0: അസ്ഫ അസ്ലി. അസ്ഫ അസ്ലി പിന്നെ വെള്ളിയാഴ്ച പള്ളിയിലേക്കും പോയിരുന്നോ?
2: ആ.
0: ഏത് പള്ളിയിലാ പോയി? എവിടെ? പെരിന്തൽമണ്ണ അല്ലേ. ഖുത്ബക്കും കേട്ടോ? അല്ല, ഖുത്ബ കേൾക്കുമ്പോ ആ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല ഇങ്ങനെ താട്ടിട്ട് ഉറങ്ങിയോ? അപ്പൊ ഇന്നത്തെ ചോദ്യം, നമ്മൾ ഫസ്റ്റ് ചോദ്യം എന്താണ് അഷ്വാസിലിനോട്? ഇന്നത്തെ ഖുത്ബ ഏത് വിഷയത്തിലായിരുന്നു? ഓപ്ഷൻ വേണോ? ഇത് ഒരു ഫോർ പിന്നെ പിന്നെ ഒരു നമ്മളെ മെയിൻ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഇത് തുടങ്ങുന്നതിന്റെ മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷന് വേണ്ടി ചോദിച്ചു, ദുൽഹജ്ജ് മാസത്തെ കുറിച്ചിട്ടാണെന്ന്. അപ്പോ ഇന്ന് അതിന്റെ ആൻസർ ശരിയാണെന്ന് ആരാണ് പറയാ? ലമ്ഹാണ് പറയാ. ലമ്ഹ ഖുത്ബ കൊയ്യുന്നോ? ഇല്ല. അപ്പോ പിന്നെ ഇന്നത്തെ ആൻസർ ആരാ പറഞ്ഞ പിന്നെ പറഞ്ഞത് ശരിയാണല്ലേ. ഇന്നത്തെ ഖുത്ബ എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ദുൽഹജ്ജ് മാസത്തെ കുറിച്ചായിരുന്നു. അപ്പൊ ശരിയായ ചോദ്യത്തിലേക്ക് പ്രവേശിച്ചാലോ അസ്ഫ അസ്ലി. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
1: നാല് ഇമാമുമാരിൽ ഏറ്റവും അവസാനത്തെ ആൾ ആര്? നാല് ഇമാമുമാരിൽ ഏറ്റവും അവസാനത്തെ ആൾ ആര്?
0: നാല് ഇമാമുമാരിൽ, നാല് ഇമാമുമാരുണ്ടല്ലോ, അതിൽ ഏറ്റവും അവസാനത്തെ ഇമാം ആരെന്നാണ് ചോദ്യം. അപ്പൊ ഞങ്ങൾ നാല് ഓപ്ഷൻ തരും. ഓപ്ഷൻ എ,
1: ഇമാം അഹ്മദ് ബിൻ ഹംബൽ.
0: ഓപ്ഷൻ ബി,
1: ഇമാം ഷാഫി.
0: ഓപ്ഷൻ സി,
1: ഇമാം മാലിക്.
0: ഓപ്ഷൻ ഡി,
1: ഇമാം അബൂ ഹനീഫ.
0: ഓക്കെ, ഇമാം ഹംബലി. അത് പുതിയൊരു കണ്ടെത്തലാണ് പേര്, എന്നാലും ഓൾ ഉദ്ദേശം നമുക്ക് കിട്ടി. ഏ, ഇമാം ഹംബലി, ഹംബലി മദേബ് നമ്മൾ പറയല്, ഇമാം അഹ്മദിനു അഹ്മദ് ബിനു ഹംബൽ എന്നാണ് പേര്. ഹംബലി മദേബ് എന്ന് ഈ അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയും. അപ്പോൾ പുതിയ പേര് കണ്ടെത്തിക്കണല്ലോ. മാഷാല്ലാ, അസ്ഫാസിലി പൊടിയാണ് കേട്ടോ. അപ്പോൾ ആൻസർ എന്താണ്, ശരിയാണോ തെറ്റാണോ നമ്മൾ നോക്കണം.
1: ശരിയാണ്,
0: ശരിയാണ്. വിന്നറാവാണ്ടിട്ടുള്ള പക്ഷെ ഞങ്ങള് എന്ത് ചെയ്യൂല, വിന്നറാക്കൂല. ഒറ്റ ക്വസ്റ്റ്യൻ, ഒരു ഒരു ക്വസ്റ്റ്യൻമേ വിന്നറാക്കൂല അല്ലേ. എത്ര ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞാലും വിന്നറാക്ക? മൂന്നെണ്ണം. അപ്പൊ ഞാൻ എത്ര ബാക്കിയുണ്ട്? രണ്ടെണ്ണം. ഓക്കെ, ഓട് വിചാരിച്ചു പഠിച്ചോണ്ടെ. ഇവരെന്താ ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യം ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ അസ്ഫ. ഓക്കെ, അസ്ഫ നന്നായി പാട്ട് പാടുന്ന ആരോ പറഞ്ഞു പറഞ്ഞു. ഏ, പാട്ട് പാടും, പക്ഷേ പിന്നെ അപ്പൻ തന്ന ഇപ്പൊ പാടാം, ചക്കര തന്ന പിന്നെ ആ പാട്ടാണ്. ഞാൻ ഇപ്പച്ചിക്ക് പാട്ട് കെട്ടി കൊടുക്കും, ഇപ്പച്ചി മുട്ടായി കൂടെ തന്ന, ഉമ്മച്ചി പറഞ്ഞത് ഉണ്ടാക്കി തന്ന, പുൾസയ്യൊക്കെ ഉണ്ടാക്കി തന്ന, എന്ത് ഉമ്മച്ചിക്ക് പാടി കൊടുക്കും. അതേപോലെ ഞങ്ങളിപ്പോ എന്താണോ അസ്ഫ അസരിക്ക് തരേണ്ടത്, സമ്മാനം തരണം. ഓക്കെ, ഞങ്ങൾ സമ്മാനം എന്തായാലും തരും. മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ അപ്പൊ ഒരു പാട്ടിന്റെ രണ്ട് വരി ആര് പാടും? അസ്ഫ പാടും, അല്ലെങ്കിൽ ലമ്ഹ ഇവിടെ ഇങ്ങനെ കയറ് പൊട്ടിച്ച് നിക്കാണ്, ഞാൻ അപ്പൊ പാടും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ.

0: മാഷല്ലാ. പഠിക്കോ പഠിക്കോ, ഞാൻ അതിന്റെ അതിലിങ്ങനെ നമ്മള് ഹരവാന്ന് പറയില്ല പറഞ്ഞ, ബാക്കി പാട്.
1: കടലിൽ നടുവിൽ പിടയുന്നു

0: മാഷാല്ലാ മാഷാല്ലാ, ഏ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചൂട് കൊടുക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഏ ആ ഓക്കെ, ആ ഇമാം അഹമ്മദ് ബിൻ അംബലാണ് ശരിയായ ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കട്ടെ. ഓക്കെ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥം ഏതാണെന്നാണ്? ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ പ്രശസ്തമായ ഹദീസിൻ്റെ ഗ്രന്ഥം. ആ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ മുസ്നദ് അഹമ്മദ്, ഓപ്ഷൻ ബി സ്വഹീഹ് മുസ്ലിം, ഓപ്ഷൻ സി ജാമിഉ സഗീർ, ഓപ്ഷൻ ഡി നെയ്ലുൽ ഔത്വാർ. ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുക, അഹമ്മദ് ബിൻ ഹംബലിൻ്റെ ഹദീസ് ഗ്രന്ഥമാണ്. ഓപ്ഷൻ എ എന്താണ് ലംഹ? മുസ്നദ് അഹമ്മദ്. ഓപ്ഷൻ ബി സ്വഹീഹ്
1: മുസ്ലിം.
0: മുസ്ലിം. ഓപ്ഷൻ ബി ജാമിഉ സഗീർ. ജാമിഉ സഗീർ. ഓപ്ഷൻ ഡി ഔത്താർ. നെയ്ലുൽ ഔത്താർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ പറഞ്ഞിട്ട് ആകെ തൊണ്ടയിൽ വെള്ളം വറ്റി. എന്നാൽ പോലും നമ്മൾ അസ്വാസിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു കൊടുക്കാം. പാവാണ്. ഓക്കെ, ഓപ്ഷൻ എ
1: മുസ്ലിം
0: അഹമ്മദ്. മുസ്നദ് അഹമ്മദ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി സ്വഹീഹ് മുസ്ലിം. ഓപ്ഷൻ സി
1: ജാമിഉ
0: സഗീർ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു. ഓപ്ഷൻ എ മുസ്നദ് അഹമ്മദ്, ഓപ്ഷൻ ബി സ്വഹീഹ് മുസ്ലിം, ഓപ്ഷൻ സി ജാമിഉ സഗീർ, അറ്റ് ലാസ്റ്റ് ഓപ്ഷൻ ഡി
1: നെയ്ലുൽ ഔത്താർ.
0: നെയ്ലുൽ ഔത്താർ.
2: ഓപ്ഷൻ എ
0: മുസ്നദ് അഹമ്മദ്. ആൻസർ വളരെ വളരെ വളരെ വളരെ വളരെ വളരെ ശരിയാണ്. ബാറക്കല്ലാഹു ഫീക്. ഓക്കെ, അൽഹംദുലില്ലാ. മൂന്നാമത്തെ വിന്നർ ആകുന്ന അസ്ഫാസിലിക്ക് സമ്മാനം കിട്ടുന്ന ഇമ്മച്ചി സമ്മാനം തരും എന്ന് പറയണാ. ഇമ്മച്ചി ഇല്ല, അമ്മച്ചീൻ്റെ ഇപ്പൊ തന്നെ സമ്മാനമൊക്കെ സെറ്റായിക്കളാം. ഞാനിത് ഇപ്പൊ എന്ത് ചെയ്യും, പിന്നെ വിന്നറാവാന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവാൻ കാത്തിരുന്ന പോലെ ഒന്ന് കാത്തിരാണ്ട് ഇപ്പൊ വിന്നറാവുന്നതാണാ. ഓക്കെ ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യം ലംഹ സിമ്പിൾ ചോദിച്ചാൽട്ടാ. നമ്മൾ പെരിന്തൽമണ്ണക്കാരിയാണെന്നൊക്കെ അന്നെ അറിയുന്ന ആളൊക്കെ ആയിക്കാരോ. അപ്പം ഇനി വലിയ ടഫുള്ളൊക്കെ അസ്വാസിനോട് ചോദിച്ചാൽ പിന്നെ അതിൻ്റെ മുണ്ടൂല ഞാനും എന്നൊക്കെ പറയുള്ളൂ. ഏ ഓക്കെ, ആ മുണ്ടൂല ടഫുള്ള മുണ്ടൂല എന്നാണ്. ഓക്കെ, ടഫുള്ള ചോദിച്ചാൽ മുണ്ടൂല എന്ന് പറഞ്ഞു. പിന്നെ അവള് മനസ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടെ. എളുപ്പമുള്ള ചോദിച്ചാൽ സമ്മാനം കിട്ടിയാൽ എനിക്ക് ഞാൻ കിണ്ടർജോയ് കൊടുന്നതരാന്ന് അവള് മനസ്സിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പറയണോ? ഇല്ലേ, അത് വേണോ? അത് വേണ്ട. ഓക്കെ, പിന്നെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ ചോദിക്കട്ടെ. ഓക്കെ,
1: ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മദ്ഹബ് ഏതാണ്?
0: ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മദ്ഹബ് ഏതാണ്? ഓപ്ഷൻസ് നാല് മദ്ഹബിൻ്റെ ഇമാമുമാരുടെ പേര് ഞങ്ങൾ പറഞ്ഞു. ഓപ്ഷൻ എ ഷാഫിഇ, ഓപ്ഷൻ ബി മാലിക്കി, ഓപ്ഷൻ സി ഇമാം അഹമ്മദ് ബിൻ ഹംബലി, ഓപ്ഷൻ ഡി ഹനഫി. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാ, നമുക്ക് ഒരു കൺക്ലൂഡ് ചെയ്യാൻ എളുപ്പത്തിൽ പറയാം. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം, നമ്മളെ നാട്ടിലുള്ള ഏറ്റവും കൂടുതലുള്ള മദ്ഹബ് അല്ല, നമ്മളെ നാട്ടിലുള്ളതല്ല. അങ്ങനെ പറയാം ക്ലൂ, നമ്മളെ നാട്ടിൽ അല്ല. ഏ ആ പറ പറ ഹനഫി. പഠിച്ചോനെ, അവസാനത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റിച്ചു എന്ന് ഉണ്ടോ? ശരിയാണ് മാഷാല്ലാ, ഞാൻ വിചാരിച്ചു തെറ്റിച്ചു എന്ന്. ഓക്കെ, അപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം ലംഹക്ക്, കാരണം കിൻഡർ ജോയ് എനിക്കല്ലേ കിട്ടുക. ഏ ഓക്കെ, അസ്വാസിലി ബാറക്കല്ലാഹു ഫീക്ക്. അപ്പോൾ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനിയും വിളിക്കണം, എല്ലാവർക്കും എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം കൂട്ടത്തിൽ. പിന്നെ പീസ് റേഡിയോ സന്ദർശിക്കാനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കുള്ള സമ്മാനം കൂടെ കൊണ്ടുവരണം ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫാമിലി ട്രയലിലെ ഈ കേസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നമ്മുടെ കൂടെ കുറേ അല്ലേ കൂട്ടുകാർ വന്നു, വന്നവരൊക്കെ ഒരാളൊഴിക്കല്ല
3: കൂടെ റഹ്മത്തുള്ള എം ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ്. പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയ ആളുകൾക്കുള്ള NIOS സംവിധാനമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പതിവ് പോലെ അഹമ്മദ്ല്ല സാർ നമ്മളെ കൂടെയുണ്ട്. സാർ, NIOS കോഴ്സിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടി വരിക?
4: ഏതൊരു കോഴ്സിനും നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ബേസിക് ഇപ്പോൾ SLC, അതായത് ഇതിന് NIOS കോഴ്സുകൾക്കുള്ള പേര്, SSLC പറയുന്നത് സെക്കൻഡറിയാണ്, +2 പറയുന്നത് സീനിയർ സെക്കൻഡറിയാണ്. അതിൽ SLC എന്ന് വെച്ചാൽ സെക്കൻഡറി കോഴ്സിന് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നേരത്തെ ഏതാണോ പഠിച്ച് നമ്മൾ നിർത്തിയ കോഴ്സ്
3: അവസാനിപ്പിച്ചത്,
4: ഒരു 8-ാം ക്ലാസ്സൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ പഠിച്ച അന്നുള്ള ഒരു അതിൻ്റെ TCO അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ സ്കൂളിൽ നിന്നുള്ള ഒരു പിന്നെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ്, ഒരു TCO എന്തെങ്കിലും. ഇനി NIOS ഒരു ഏറ്റവും വലിയ സൗകര്യം, ഇനി ഒരു കുട്ടിക്ക് സ്കൂളിലൊന്നും പോകാൻ ഒരിക്കലും കഴിഞ്ഞില്ല, ഇതുപോലത്തെ ഡോക്യുമെൻ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അവനവൻ്റെ പാസ്പോർട്ട്, ആധാർ കാർഡ്, അതുപോലെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഇത് വെച്ചുകൊണ്ട് അവർക്ക് അപേക്ഷ കൊടുത്താൽ 10-ാം ക്ലാസ്സിലേക്ക് ഡയറക്റ്റ്.
3: വളരെ സിമ്പിളാണ്,
4: വളരെ സിമ്പിൾ. അതുപോലെ +2 വരുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും SLC പാസ് സർട്ടിഫിക്കറ്റ് അംഗീകൃത ബോർഡിൻ്റെ, അത് ഇതിൻ്റെ വെബ്സൈറ്റിലുണ്ട് ഏതൊക്കെയാണ് ബോർഡ് എന്നുള്ളത്, ആ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം. മാർക്ക് റെസ്ട്രിക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിർബന്ധമായിട്ടും അതിൽ പിന്നെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫോട്ടോ, മറ്റുള്ള ഈ ഡോക്യുമെൻറ്റ്സ് ഇത്രേ പ്രധാനമായിട്ട് വരുന്നുള്ളൂ. +2 ചേരുമ്പോൾ നമ്മൾ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ, അതായത് രണ്ട് വിഷയം ഫെയിലായി കഴിഞ്ഞാൽ അത് രണ്ടൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ഫെയിലായ സർട്ടിഫിക്കറ്റ് കൂടി ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം, കൂടെ ഹാർഡ് കോപ്പി നമ്മൾ ഇതിൻ്റെ കൊച്ചിയിലാണ് നമ്മുടെ റീജിയണൽ സെൻറ്റർ കേരളത്തിലുള്ളത്, അവർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കണം നമ്മുടെ ഈ റോൾ നമ്പറും എല്ലാം വെച്ചിട്ട്.
3: അത് എത്ര സമയം തിരിച്ചു കിട്ടും?
4: ഇല്ല, ഈ NIOS നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് പിന്നെ ഫെയിലായ സർട്ടിഫിക്കറ്റ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് തരില്ലല്ലോ. പിന്നെ അവർ തരുന്ന സർട്ടിഫിക്കറ്റിൽ ഈ നമ്പർ, ഈ മാർക്ക് ആഡ് ചെയ്തുള്ളൂ, പിന്നെ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ അത് തിരിച്ച് രണ്ട് സർട്ടിഫിക്കറ്റ് ഒരിക്കലും
3: തരില്ല അവിടെ. നമ്മൾ പിന്നെ കിട്ടുന്ന പുതിയ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉപയോഗിക്കും,
4: അതാണ് അതിൽ അതിൽ ഈ മാർക്കുണ്ട് എത്ര, അതുകൊണ്ടാണ് മാർക്കിൽ വ്യത്യാസമില്ലാത്ത തന്നെ സെയിം മാർക്ക് അതിൽ വരുന്നത്. പിന്നെ നമ്മൾ പാസ്സായി എഴുതിയെടുത്ത് അതും കൂടി ഇതിൻ്റെ ഇടയിൽ ആഡ്.
3: അതിൻ്റെ ആവശ്യമില്ല,
4: ഇല്ലല്ല, പിന്നെ ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കേണ്ടതോ, അതിന് പ്രത്യേകിച്ച് അതിൽ നമുക്കൊരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ എവിടെയും വെക്കാറില്ല. SLC അങ്ങനല്ല, SLC നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അവർ പിന്നെ ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ട്രാൻസ്ഫറിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കേരള സർട്ടിഫിക്കറ്റിന് കുറേ വാല്യൂ ഉണ്ട്. അത് ഒരു പക്ഷേ NIOS ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എങ്ങനെ നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ കാര്യങ്ങൾക്ക്, കാരണം അതിൽ നമ്മുടെ ജാതി, നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. NIOS CBSEയിലൊന്നും നമ്മുടെ കാസ്റ്റ് അതൊന്നും അങ്ങനൊന്നും വരാറില്ല.
3: അപ്പോൾ
4: അഡ്മിഷൻ നമ്പർ ഇതൊക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ പാസ്സാവണം അല്ലെങ്കിൽ നമുക്കത് പിന്നെ തിരിച്ചിട്ടാൽ കുറച്ച് പ്രയാസമായിരിക്കും. ഇപ്പോൾ കഴിയുന്നത് SLC ആരും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാറില്ല, നേരിട്ട് 5 വിഷയം എഴുതി ചെയ്യുക, കാരണം നമുക്കവിടെ 10 വിഷയമാണല്ലോ SLC. അപ്പോൾ 5 വിഷയം അവിടെ കിട്ടുമെന്ന് പറയുമ്പോൾ അത് മാത്രമേ ഡയറക്റ്റ് ചെയ്തിരിക്കുക ചെയ്യുക. ഹയർ സെക്കൻഡറിക്ക് ഇത്രയും കാര്യങ്ങൾ, നമ്മൾ സർട്ടിഫിക്കറ്റ്, പിന്നെ ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ പറഞ്ഞ +2 ഫെയിലായ സർട്ടിഫിക്കറ്റ്
3: കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ചേർന്ന് നമുക്ക് ലഭിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെയാണ്?
4: അവർ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ആ രജിസ്ട്രേഷൻ ഫീസിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് ആണ്. അത് ഡയറക്റ്റ് ഡൽഹിയിൽ നിന്നും നമ്മുടെ അഡ്രസ്സിൽ നമ്മുടെ വീട്ടിൽ വരും. നേരത്തെ പറഞ്ഞു വലിയൊരു ബണ്ടിലായിരിക്കും അത്. അത് പൊതുവേ ഇംഗ്ലീഷിലാണ് ഹയർ സെക്കൻഡറിക്ക്, പിന്നെ മറ്റ് SLC ആണെങ്കിൽ മലയാളത്തിലുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിലബസാണ് അവരുടെ NIOS. നമ്മൾ പഠിക്കുകയാണെങ്കിൽ PG വരെ പഠിക്കുന്ന ഒരു കുട്ടി കുട്ടിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന, പക്ഷേ നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നമ്മുടെ അടുത്ത് വരുന്നത് ഫെയിലായ കുട്ടികളാണല്ലോ, അവർക്ക് പാസ്സാവാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒരു പിന്നെ ഗൈഡ് ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കും, പിന്നെ ക്ലാസ് കൊടുക്കും, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ടെസ്റ്റുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഈ പുസ്തകം നമ്മൾ കുട്ടികളോട് നിങ്ങൾ സാധാരണ പറയാറുള്ളത് ഈ ബുക്ക് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നാളെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടായിട്ട്
3: റെഫറൻസ് ഉപയോഗിക്കാം.
4: നല്ല നല്ല പുസ്തകമാണ്.
3: ഓക്കെ, അതുപോലെ എൻ ഐ എസിലെ ഓൺ ഡിമാൻഡ് എക്സാം ഒരു സ്കീം ഉണ്ടല്ലോ, എന്താണ് സംവിധാനം?
4: അതെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പിന്നെ ഒരു റെഗുലർ സ്കീം എന്ന് പറയുന്നത് രണ്ടെണ്ണം പറഞ്ഞു, പിന്നെ ഒരു സ്ട്രീം ടു പറഞ്ഞു നേരത്തെ, പിന്നെ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്ക് പോലെ തന്നെ നമുക്ക് എപ്പോഴാണ് ഒരു പരീക്ഷ എഴുതാൻ തോന്നുന്നത്, ഡിമാൻഡ് ചെയ്യാൻ തോന്നുന്നത്, ആ ഡിമാൻഡ് ചെയ്താൽ നമുക്ക് പരീക്ഷ എഴുതാം. അത് ഒന്നുമില്ല, നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു കോഴ്സ് നമ്മളിപ്പം എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നേരത്തെ നമ്മൾ ആ കോഴ്സ് ചെയ്തിട്ട് ഫെയിലായ ഒരാളായിരിക്കണം. നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പ്രൊസീജിയറൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അവിടെ ഓരോ മാസവും എക്സാം നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ഏപ്രിൽ മെയ് റെഗുലർ എക്സാം നടക്കുന്ന സമയത്ത് ഇല്ല, അതേപോലെ ഒക്ടോബർ നവംബർ ആ സമയത്തും ഇല്ല, ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും എട്ട് മാസങ്ങളിലും ഇതിൻ്റെ എക്സാം നടത്തുന്നുണ്ട്. അതിന് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അവർ ആ സമയത്ത് തന്നെ നമുക്ക് ആ അവൈലബിൾ ഡേറ്റ് തരും. ഹാൾ ടിക്കറ്റ് അടക്കമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റ് കിട്ടും,
3: അപ്പോൾ തന്നെ
4: കിട്ടും. അത് ആ സമയത്ത് അതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ അക്രഡിറ്റഡ് സെൻറ്റർ വഴിയല്ല അതിൻ്റെ എക്സാം വരിക. അവരുടെ പിന്നെ അക്രഡിറ്റഡ് സെൻറ്റർ ആണ്, പക്ഷേ അത് എല്ലാ അക്രഡിറ്റഡ് സെൻറ്ററിലും ഉണ്ടാവില്ല,
3: സെലക്റ്റഡ്
4: ആയിട്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്കൊരു മൂന്ന് സെൻറ്ററുകളാണ് പ്രധാനമായിട്ടുള്ളത്, ഒന്ന് കണ്ണൂർ, ഒന്ന് കൊച്ചി, പിന്നെ കോഴിക്കോട്.
3: നമ്മളവിടെ പോയി എക്സാം എഴുതണം.
4: തിരുവനന്തപുരത്ത് അങ്ങനെ നാല് സ്ഥലത്തുണ്ട്. അങ്ങനെ ഇനി കൂടുതലുണ്ടോയെന്നൊക്കെ പെട്ടെന്ന് ഓർമ്മയില്ല. ഇതിൻ്റെ പിന്നെ നാല് സ്ഥലങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് അവിടെ പോയിട്ട് എഴുതണം. അതിൽ അതിൻ്റെ പിന്നെ ഫീസ് കുറച്ച് സാധാരണത്തിൽ കുറച്ച് കൂടുതലുണ്ട്. എക്സാം ഫീ നമ്മുടെ റെഗുലർ സാധാരണ ഫീയിലേക്കാളും കുറച്ച് കൂടി കൂടുതൽ വരുന്നുണ്ട്. എന്നാലും സർട്ടിഫിക്കറ്റ് സെയിം സർട്ടിഫിക്കറ്റ് തന്നെ വാല്യൂ ഉള്ള ഈ പിന്നെ നമ്മൾ സാധാരണ റെഗുലർ എഴുതിയാൽ കിട്ടുന്ന സെയിം സർട്ടിഫിക്കറ്റ് തന്നെയാണ്
3: കിട്ടുന്നത്.
4: അപ്പം നല്ല കഴിവുള്ള കുട്ടികൾ ചിലപ്പം വല്ല ഈ പിന്നെ മതപഠനത്തിനോ അതിനൊക്കെ പോയിട്ട് ഏതെങ്കിലും കാരണത്താൽ പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫെയിലായി നിർത്തിയൊക്കെ വന്ന ആ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ പ്രൊസീജിയർ ഒരു മൂന്ന് മാസമൊക്കെ പിടിക്കും കയ്യിൽ കിട്ടാൻ. എന്നാൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഓരോ മാസവും എക്സാം നടക്കുന്നുണ്ട്,
3: എഴുതി പാസ്സാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇവരുടെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ പഠിക്കൽ സെൽഫ് സ്റ്റഡിയാണ് തോനെ പ്രൊമോട്ട് ചെയ്യുന്നത്, സ്ഥാപനങ്ങൾ ട്യൂഷൻ കൊടുക്കുന്നത്. എക്സാം സംവിധാനം എങ്ങനെയാണ്, നല്ല കർക്കശമാണോ കാര്യങ്ങൾ, അതിൻ്റെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്?
4: എക്സാം ഇപ്പോൾ നമുക്കറിയാം ഈ മേഖലയിലേക്ക് വരുന്ന കുട്ടികൾ ഏകദേശം അവർക്ക് ഇതിൻ്റെ പിന്നെ ബോർഡിനറിയാം. ഒരു ഒട്ടുമിക്കതും ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇത് അഡ്മിഷൻ എടുക്കുന്നത്. എന്നാലും ഇതിൻ്റെ എക്സാം സംവിധാനങ്ങൾ മുഴുവനും നമ്മുടെ നിലവിൽ പബ്ലിക് സ്കൂളുകൾ പബ്ലിക് എക്സാമുകൾ നടത്തുന്നത് പോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആ ഒരു സീക്രസിയോടുകൂടി വളരെ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെ വന്നു, ത്രൂ ബാങ്ക് വഴി പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ വളരെ പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടാണ്
3: ഇതിൻ്റെ
4: എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ അത് എത്തിക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് അവരെത്തിച്ചു. ഇൻ കേസ് എക്സാം നീണ്ടു കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ ആൻസർ പേപ്പർ കൊണ്ടുപോയി വെക്കുന്ന ഘട്ടങ്ങൾ വരെ ചില സ്കൂളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. സമയം കാരണം മിക്ക എക്സാമുകളും എല്ലാ എക്സാമുകളും എൻ ഐ ഒ എസ് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്,
3: ഈവനിങ് ആണ്.
4: അപ്പോൾ പലപ്പോഴും നേരത്തെ പിന്നെ ആറു മണിക്കൊക്കെ പിന്നെ നമ്മൾ ബാങ്കൊക്കെ കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും വൈകി വരുന്ന സമയങ്ങളിൽ ചില പോസ്റ്റ് ഓഫീസ് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ സമയത്ത് ഇത് വളരെ സൂക്ഷിച്ച് വെക്കേണ്ട സ്റ്റേഷനിൽ പോലീസിൻ്റെ ഉത്തരവാദിത്തത്തിലൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നല്ല മോണിറ്റേർഡാണ്. പിന്നെ ഈ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇത് മറ്റ് സ്കൂളുകളിൽ നടക്കുന്ന പോലെ കോപ്പി അടിക്കാനും മറ്റൊന്നും വല്ലാതെ വരാറില്ല.
3: എങ്ങനെ
4: പഠിച്ചിട്ട് തന്നെ
3: വരാറുള്ളത്. അപ്പോൾ ഇതിൽ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, വളരെ സ്ട്രിക്റ്റ് ആണോ കാര്യങ്ങൾ?
4: എക്സാം ഇപ്പോൾ നമുക്കറിയാം ഈ പിന്നെ ബാക്ക്വേർഡായിട്ടുള്ള കുട്ടികളും ഏജ്ഡ് ആയിട്ടുള്ളതും പിന്നെ ഇത്തരം എക്സാം എഴുതിയിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ളൊക്കെ ആളുകളാണല്ലോ ഇതിൽ വരുന്നത്. അത് ഈ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ അവർക്കും അറിയാം. അപ്പോൾ മറ്റു എക്സാമിൻ്റെ അതേ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെയാണ് എക്സാം നടത്തുന്നത്. അംഗീകാരമുള്ള സ്കൂളുകളിലെ അധ്യാപകരാണ് ഇൻവിജിലേറ്റേഴ്സായിട്ട് വരുന്നത്. അതേപോലെ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരുന്നത് ത്രൂ ബാങ്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ. നമുക്കിതിപ്പം ആൻസർ പേപ്പറൊക്കെ വൈകി കഴിഞ്ഞാൽ സ്റ്റേഷനിലാണിത് സൂക്ഷിച്ച് വെക്കുക, സേഫ് കസ്റ്റഡിയിൽ വെക്കണം. അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ എല്ലാ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ ഇതോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. വാല്യുവേഷനും ഒരു പിന്നെ അത്യാവശ്യം സ്ട്രിക്റ്റാണ്, എന്നാൽ കഴിയുന്നത്ര കുട്ടികളെ പാസ്സാക്കാൻ തന്നെയാണ് ഇവരെ ബോർഡ് ശ്രമിക്കുന്നത്. കാരണം അവർ ഈ ഇത്തരം ആളുകൾ ഇനി ഒരു NIOS പരീക്ഷ എഴുതാൻ വരുന്നൊരു ആൾ മനസ്സ് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുവരെ എൻ്റെ അനുഭവത്തിലുള്ള റിസൾട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. എനിക്കൊരു 90-95% എല്ലാ സമയത്തും റിസൾട്ട് കിട്ടാറുണ്ട്.
3: നിരാശരായില്ല.
4: വരാത്തവർക്ക് പ്രത്യേകിച്ച് കാരണമുണ്ടായിരിക്കും, അവർ ക്ലാസ്സിൽ വരാത്തവരാവും, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഗൈഡൻസ് അവർ പാലിക്കുന്നുണ്ടാവില്ല, ഫോളോ ചെയ്യാത്തവരാണ് അങ്ങനെയുള്ളവർ.
3: അപ്പോൾ ഇത്തരം ആളുകൾ പരീക്ഷ തോൽക്കുന്ന സ്വാഭാവികമാണല്ലോ, കാരണം ഒറ്റ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ജയിച്ചോണമെന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് വീണ്ടും എങ്ങനെ റീഅപ്പിയറിംഗ് ഇതിൽ?
4: അവർക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ടേമിൽ വരുന്നത് ഏപ്രിലും ഒക്ടോബറും ഉണ്ട്. അപ്പോൾ ഏപ്രിലിൽ തോറ്റൊരു കുട്ടിക്ക് ഒക്ടോബറിലേക്ക് എഴുതാം,
3: വീണ്ടും അപേക്ഷ കൊടുത്ത് എഴുതാം,
4: അത് എക്സാം ഫീ മാത്രം മതി.
3: ഓക്കെ.
4: പിന്നെ ഇതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് എനിക്ക് റിസൾട്ട് വരുമ്പോൾ ഏപ്രിൽ എക്സാം നടന്നാൽ മെയ് ജൂണിലാണ് ജൂൺ ഫസ്റ്റ് വീക്ക് റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വന്ന് ഇനി അടുത്ത ഒരു ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒരു കുട്ടിക്ക് ഈ ഓൺ ഡിമാൻഡ് എക്സാമിന് കൊടുക്കാം. നമ്മൾ ഓൺ ഡിമാൻഡ് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമല്ല, ഇവിടെ രജിസ്റ്റർ ചെയ്ത കുട്ടിക്കും ഓൺ ഡിമാൻഡ് എക്സാം വേണമെങ്കിൽ
3: റിക്വസ്റ്റ്
4: ചെയ്താൽ അവന് കിട്ടും, അവന് അവിടെ പോയിട്ട് എഴുതണമെന്നേ ഉള്ളൂ.
3: അപ്പോൾ ഒട്ടും കാലതാമസമല്ല.
4: ഇല്ലില്ല, അതാണ് ഇത് കുറേ ലിബറലാണ്, ഇത് പലരും അറിയില്ല. അതാണ്
3: ഈ ഹയർ സെക്കൻഡറി മറ്റേ കോഴ്സ് വഴി ലഭിച്ച സർട്ടിഫിക്കറ്റ് നമുക്ക് മറ്റു പല കോഴ്സുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇതിലും ആ സാധ്യത ഉണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് അതിൽ?
4: ഇപ്പോൾ നമുക്ക് NIOS ഒരു പിന്നെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് SLC ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ബോർഡിലേക്ക് അതിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അവരുടെ അംഗീകാരം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആ ബോർഡിൽ നിന്ന് നമ്മൾ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്. അതിപ്പോൾ SLC നിർബന്ധമായിട്ടും നമ്മൾ ഇതിൻ്റെ NIOS SLC ഒരു കുട്ടി എഴുതിയാൽ ആ കുട്ടി കേരളത്തിൻ്റെ പ്ലസ് ടുവിലേക്കാണ് കയറുന്നതെങ്കിൽ ആ കുട്ടിക്ക് കേരള സർക്കാരിൻ്റെ ഒരു ഈക്വലൻസി, ഇത് കേരള സർക്കാർ അംഗീകരിച്ചതാണെങ്കിലും ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് തിരുവനന്തപുരത്ത് സ്കോൾ കേരള പിന്നെ പൂജപ്പുരയിലുള്ള സ്കോൾ കേരളയിലേക്ക് അവൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ മതി. വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുത്താൽ അത് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പിയും വെച്ചിട്ട് അപേക്ഷ കഴിഞ്ഞാൽ അവിടുന്ന് തരും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് SLC നമുക്ക് കേരളത്തിൽ NIOS SLC ചെയ്ത ഒരു കുട്ടി ഹയർ സെക്കൻഡറിക്ക് കയറണമെങ്കിൽ, കേരളത്തിലെ ഹയർ സെക്കൻഡറി പഠിക്കണമെങ്കിൽ അവന് രണ്ട് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജിനും പുറമെ സയൻസ്, സോഷ്യൽ, മാത്സ് ഈ മൂന്ന് പിന്നെ സബ്ജക്റ്റ് കൂടിയും നിർബന്ധമായിട്ടുണ്ടെങ്കിലേ ആ കുട്ടിക്ക് ചേരാൻ പറ്റുള്ളൂ. NIOS ഒരു പ്രത്യേകത, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 10-ാം ക്ലാസ്സിലൊരു കുട്ടി പഠിക്കുകയാണ്, ആ കുട്ടിക്ക് മാത്സ് ബുദ്ധിമുട്ടാണ്, സയൻസ് ബുദ്ധിമുട്ടാണ്, അവൻ ഇംഗ്ലീഷും അറബിക്കോ ഇംഗ്ലീഷും മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ പിന്നെ വേറെ അല്ല ഹോം സയൻസ് മറ്റേ ഇത് ഹോം സയൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ഒരു 10-40 സബ്ജക്റ്റ് ഉണ്ട്, ഏതെടുത്താലും അവർ പാസ്സായി കഴിഞ്ഞാൽ SLC കിട്ടി. പക്ഷേ നമ്മുടെ PSC അംഗീകാരം വേണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറിക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇത് വേണം, ഈ ഞാൻ പറഞ്ഞ
3: ഈ
4: പാറ്റേൺ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇനി യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ NIOS സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് അവിടുന്ന് ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു കുട്ടിക്ക് ഡിഗ്രിക്ക് പോകണമെങ്കിൽ ഈ ഹയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിലും ചെയ്യാം, അവർ അപ്പം തന്നെ അവിടെ അതിൻ്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യും. അതായത് ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ല ഓൾറെഡി ഇത് പിന്നെ ഈക്വലൻസി ആവശ്യമില്ല എന്ന് പറയുന്നിടത്ത് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ യൂണിവേഴ്സിറ്റിക്ക് ആ സമയത്ത് അവർ ചോദിക്കാറുണ്ട്.
3: അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റ്സ് നമുക്ക് PSC അഥവാ ഗവൺമെൻറ് ജോലികൾക്ക് അപേക്ഷ കൊടുക്കാം, എഴുതാം,
4: തീർച്ചയായിട്ടും
3: എഴുതാം.
4: കാരണം ഇപ്പോൾ നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ SLC കേരള സർക്കാരിൻ്റെ SLC സർട്ടിഫിക്കറ്റിൻ്റെ അംഗീകാരം തന്നെയാണ് ഇവരുടെ ഈ പിന്നെ NIOS ഈ ഞാൻ പറഞ്ഞില്ല ഈ സബ്ജക്റ്റുകൾ ഇതായിരിക്കണം.
3: ഹയർ
4: സെക്കൻഡറിക്ക് പിന്നെ ഈ പ്രശ്നം വരുന്നില്ല, കാരണം ഹയർ സെക്കൻഡറി എന്തായാലും നമ്മളെ പാറ്റേൺ കേരള പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അതല്ലാത്ത ഒരാൾക്കും വേണമെങ്കിൽ ഇഷ്ടമുള്ള എടുക്കാം, ജിയോഗ്രഫി അത് ഇതൊക്കെ പറഞ്ഞിട്ട് ധാരാളം സബ്ജക്റ്റുകളുണ്ട് എടുക്കാം. പക്ഷെ നമ്മളൊക്കെ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ കേരള പാറ്റേൺ അനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ കേരള സർട്ടിഫിക്കറ്റിൽ കൊണ്ട് എന്തൊക്കെ വാങ്ങാൻ പറ്റുമോ അതൊക്കെ അവർക്ക് വാങ്ങാൻ പറ്റും.
3: ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വലൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസ്ഥാനത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇക്വലൻസി കൊടുക്കുന്നുണ്ടോ, കൊടുക്കാത്ത യൂണിവേഴ്സിറ്റികളുണ്ടോ?
4: നമ്മുടെ കേരളത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിരിക്കണം, കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ആണല്ലോ,
3: തടസ്സം വരാൻ പാടില്ല.
4: കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബോർഡ് നടത്തുന്ന എക്സാം, അത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങളെ ഈ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റിന് അത് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അവരടുത്ത് എഴുതി വാങ്ങാം. അത് ആ കുട്ടി അവർക്ക് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം. അത്
3: അപ്പോൾ ഇക്വലൻസി ഉണ്ട്,
4: എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് എല്ലാം. ഇതിൽ മെഡിക്കൽ മേഖലയിലും അല്ലാണ്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ ഈ ഫാർമസി ബോർഡുണ്ടല്ലോ, ഫാർമസി ബോർഡിൽ ചിലപ്പോഴൊക്കെ അപ്രൂവൽ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴേക്കും കോടതിയുടെ വിധി വരും. അങ്ങനെ അലഹബാദ് കോടതിയുടെ മൂന്നാല് വിധികൾ ഇതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്.
3: ഓക്കെ, നമുക്കറിയാം ഏത് കോഴ്സിനും ഫീ നിർബന്ധമാണ്. അപ്പോൾ ഏകദേശം എസ് എൽ സി പ്ലസ് ടു എത്ര പൈസ ചിലവാക്കേണ്ടി വരും?
4: ഇത് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു 3,000-4,000 ആ കുട്ടിക്ക് എക്സാം ഫീ ഒക്കെ അടക്കം ചെയ്യാം. എസ് എൽ സിയും പ്ലസ് ടു. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഇതുപോലുള്ള ക്ലാസ്സുകളും അവർക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ്, അതിൻ്റെ ഗൈഡ്, പിന്നെ അവർക്ക് വേണ്ട പിന്നെ ഈ മോഡൽ എക്സാം, അവർക്ക് വേണ്ട സി വർക്കുകൾ, അസൈൻമെൻറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ നന്നായിട്ട് അവർക്ക് വേണ്ടിയിട്ട് സഹായിച്ച് ഒരു സ്ഥാപനമായിട്ട് നടത്തുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അതിൻ്റേതായിട്ടുള്ള പല ഒരു എമൗണ്ട്
3: വ്യത്യാസം
4: വരാറുണ്ട്. ഇനി അതെല്ലാം ഒരു കുട്ടിക്ക് സ്വന്തമായിട്ടാണെങ്കിൽ അത്രയൊന്നും വരില്ല, നേരിട്ട് എഴുതാവുന്നതേ ഉള്ളൂ.
3: അതിനെ
4: അത്രയൊക്കെ വെച്ചിട്ട് കുട്ടിക്ക് ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ ഒരു ഗൈഡൻസ് പുറത്തുനിന്നില്ലെങ്കിൽ പലപ്പോഴും ആ ലാസ്റ്റ് ഘട്ടത്തിൽ ഇതിൽ നമ്പർ, ഇതിൻ്റെ മെസ്സേജുകളൊക്കെ പലപ്പോഴും വരുന്ന സമയത്ത്, എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, ഇതൊക്കെ ഇപ്പോൾ കുട്ടികളെ പോർട്ടലിൽ വരുന്നുണ്ട്. എന്നാലും കുട്ടികൾക്ക് ഡൗട്ടായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ ഒരു എസ് ഐ ആർ ഫോം നമുക്ക് ഫില്ല് ചെയ്യാൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് പോലും പേടിച്ച് നിന്ന് ഒരു ഇതാണ്. അതാണ് നമ്മളൊരു കേരളക്കാരുടെ പ്രത്യേകത, എന്ത് കാര്യങ്ങൾക്കും ഒരു പേടിയായിരിക്കും. അതേസമയം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. ഞങ്ങൾക്കൊക്കെ ഉള്ള ഇത് കുറേ ഇതുപോലുള്ള ആളുകൾ ആണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ എക്സാമിൻ്റെ ഡേറ്റ് വരെ നമ്മളാണ് അവരെ റിമൈൻഡ് ചെയ്ത് കൊടുക്കുക.
3: ഓക്കെ, ഒ ബി സംവിധാനം, എന്താണ് ഈ ഒ ബി സംവിധാനം?
4: ഒ ബി നിങ്ങൾ ചോദിച്ചത്, പ്രത്യേകിച്ച് പീസ് റേഡിയോയുടെ ഈ ഒരു പിന്നെ എപ്പിസോഡിൽ ചോദിച്ചത് വളരെ നല്ല കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ഈ പിന്നെ മത സംഘടനകളുടെ കീഴിൽ ധാരാളം പിന്നെ ഈ ഹിഫ്ദ് കോഴ്സുകൾ,
3: അറബി
4: ദർസുകൾ, അറബി കോളേജുകൾ, ഇതൊക്കെ ധാരാളം നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു നേരത്തെ ഒരു കുട്ടികളുടെ ഒന്നാം ക്ലാസ് ടൈം മുതൽ ഒക്കെ ആയിരിക്കും കുട്ടികൾ ഇത് ഈ ഒരു കോഴ്സിൽ ചേരുക. അപ്പോൾ പലപ്പോഴും ഇത് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും കൂടെ ഉള്ളവരൊക്കെ പിന്നെ 4 കൊല്ലം 5 കൊല്ലമൊക്കെ മുന്നിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത്രയും പിന്നെ അവരുടെ പ്രൈമറി പഠനം അക്കാഡമിക് ലെവലിൽ നടന്നില്ല എന്നുള്ള നിലക്ക് അവർക്ക് വീണ്ടും ആദ്യം മുതലോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നേരത്തുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, ഇപ്പോൾ എൻ ഐ ഒസിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് ഒ ബി, ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷൻ എന്നാണ് ഇത് പറയുക. ഈ ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷനിൻ്റെ അംഗീകാരം നമുക്കിതേപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ വെച്ചിട്ട് നമുക്ക് എൻ ഐ ഒസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ അക്രഡിറ്റഡ് സെൻ്റർ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എൻ ഐ ഒസിൻ്റെ ഈ ഒ ബി അക്രഡിറ്റഡ് സെൻ്റർ ആയിട്ട്, അതായത് അതിൻ്റെ അംഗീകാരം നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അംഗീകാരം കിട്ടും. അതൊരു 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു സിലബസ്. അത് കൂടെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ നമ്മുടെ മതപഠനത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മതത്തിനും എല്ലാവർക്കും ചെയ്യാവുന്ന അഡീഷണലായിട്ട് എന്തൊക്കെ വേണമെങ്കിൽ പഠിപ്പിക്കുക, കൂടെ അവർക്ക് ഈ അക്കാഡമിക്കിൽ 1-2 സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതുകൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ആ സ്ഥാപനത്തിന് തന്നെ അതൊരു ഗുണമാണ്. കാരണം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സ്ഥാപനം നടത്തുന്നതെന്ന് ചോദിച്ചാൽ, കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഐ ഒസിൻ്റെ കീഴിലുള്ള ഒ ബിയുടെ അപ്രൂവലോടുകൂടി നടത്തുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കും തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഞാനൊരു ഗവൺമെൻറ് അംഗീകൃത സ്കൂളിലാണല്ലോ പഠിക്കുന്നത്.
3: -2 to 8 വരെയാണോ അതിൻ്റെ സ്കീം?
4: ഏകദേശം ഒരു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു മോണ്ടിസോറി കൂടി വരുന്നുണ്ട്. അത് പിന്നെ അത് ഇതിൻ്റെ വൊക്കേഷണൽ എന്ന് പറയുന്നത് അത് വേറൊരു വിഷയമാണ്. ഇവർക്ക് വൊക്കേഷണൽ കോഴ്സുകൾക്ക് മാത്രമുള്ള ഒരു ട്രെയിനിങ് വേറുണ്ട്. അപ്പോൾ അതിലാണ് മോണ്ടിസോറിയൊക്കെ വരുന്നത്. ഏകദേശം ഇത് ഒന്നാം ക്ലാസ് ഒരു മുതൽ
3: നമുക്ക്
4: 1-8 വരെയുള്ള ഈ 8 കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം പിന്നെ ഇൻക്ലൂഡിംഗ് ആണ് നമ്മളെ 10-ാം ക്ലാസ്സിൻ്റെ എക്സാം വരുന്നത്. നമ്മൾ മുമ്പ് കാലത്തുണ്ടായിരുന്നല്ലോ 8 കഴിഞ്ഞാൽ 8, 9, 10 നേരിട്ട് എഴുതുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ഇതിലുള്ളത്.
3: അപ്പോൾ 8 ഇതിൽ പഠിക്കുക, പിന്നെ എസ് എൽ സി എഴുതുക, പിന്നെ പ്ലസ് ടു എഴുതുക,
4: അങ്ങനെ അങ്ങനെ കയറിപ്പോകും. ഇതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് നമ്മൾ ഡിഗ്രി തലത്തിൽ വരുമ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി.
3: നമുക്ക് വേറെ സംസാരിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പീസ് ഈ വഴികാട്ടി കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഇടയ്ക്ക് പണം നിർത്തിയ ആളുകൾ. അപ്പോൾ അവരുടെ പ്രത്യേകിച്ച് പറയുന്ന സംഗതി എന്താ?
4: മിക്ക ആളുകളും എനിക്ക് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പിന്നെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് വർഷങ്ങളോളം ജോലി ചെയ്ത് അവർക്ക് സ്കില്ലുണ്ടായിരിക്കും. പക്ഷെ അവർ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആത്മവിശ്വാസം പിന്നെ വളർത്താനും അല്ലെങ്കിൽ ഇല്ല നഷ്ടപ്പെടുത്തുന്നത് അവരുടെ കയ്യിലൊരു ഡോക്യുമെൻ്റ് ഇല്ല എന്നുള്ളതായിരിക്കും.
3: സർട്ടിഫിക്കറ്റ് ഇല്ല.
4: സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഇനി എത്ര കഴിവുണ്ടെങ്കിലും എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇപ്പം എന്നെക്കാളും ക്വാളിറ്റി സ്കില്ലൊന്നും ഇല്ലാത്ത ഒരുത്തൻ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുമ്പം കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവർക്കാണല്ലോ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നിരാശ പോകേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊരു ഏജ് ലിമിറ്റില്ല. അവർക്ക് ഇപ്പോൾ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അപേക്ഷിച്ച് അവർക്ക് ഇനി വിദേശത്തെ സ്കൂളുകളിൽ വേണമെങ്കിൽ അവിടെ നിന്ന് പരീക്ഷ എഴുതാം, അതല്ലെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ലീവ് എക്സാമിൻ്റെ സമയത്തേക്ക് ലീവ് മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വന്ന് എക്സാം എഴുതി അവർക്ക് ധൈര്യസമേതം അവരെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അവരുടെ മേഖലകളിൽ ഉയർന്ന രംഗത്തേക്ക് എത്താനൊക്കെ എൻ ഐ ഒ എസിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. അത് ആണ് എനിക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത്. കാരണം ഇത് വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്കറിയാം വിദേശത്തൊക്കെ പോകുന്ന ആളുകൾക്ക് ലാംഗ്വേജോ മറ്റൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ കുറച്ചുകൂടി ആളുകളൊക്കെ ഈ മേഖലകളിലൊക്കെ ഉള്ള ആളുകളെ കാണുമ്പോൾ നമ്മുടെ ഒരു മെച്യൂരിറ്റിയും നമ്മുടെ പിന്നെ കാലിബറൊക്കെ നമുക്ക് ഉയർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇതിൽ വന്ന് ഒരു ധൈര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 60-65 വയസ്സുള്ള ആളുകൾ ഇത് എഴുതുന്നുണ്ട്. പലപ്പോഴും ഇനി എന്നെക്കൊണ്ട് പറ്റുമോ, ഇപ്പോൾ മക്കളൊക്കെ വലുതായി പിന്നെ ഇതൊക്കെ വന്നു ഇനി ഞാൻ ഒരു പരീക്ഷയ്ക്ക് പോകുന്നു എന്നൊക്കെ മക്കളോട് പറയാൻ പറ്റുമോ? അത് ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഓപ്പൺ ആണ് എല്ലാം, ആർക്കും എപ്പോഴും എഴുതാൻ വരും.
3: ഈ ചാൻസ് മുതലാക്കുക,
4: ചാൻസ് പരമാവധി മുതലാക്കുക. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറാം.
3: അങ്ങനെ ആവട്ടെ ആവട്ടെ. ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് കോഴ്സുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് കുടുംബ വിശേഷങ്ങൾ?
4: ഞാൻ ഭാര്യ 3 മക്കൾ ആണ്. എൻ്റെ മൂത്ത മകന് പിന്നെ തിരുരങ്ങാടി OUP സ്കൂളിൽ അധ്യാപകനാണ്, റബീഹ്. 2-ാമത്തെ മകന് ഇപ്പോൾ BCA കഴിഞ്ഞ് ഒരു ഇൻറ്റേൺഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന് റാഷിഖ് മുഹമ്മദ്. മകളാണ് പിന്നുള്ളത് റെനീൻ മറിയം. അവളിപ്പം ഈ കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയാണ്. ഭർത്താവ് ആന്ധ്രയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, വൈഫ് ഹൗസ് വൈഫാണ്.
3: ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്?
4: ഫാമിലി ഇത് ഒരു എഡ്യൂക്കേഷൻ മേഖല ആയതുകൊണ്ട് പിന്നെ പലപ്പോഴും നമുക്ക് ആ ഒരു എൻ്റെ കുടുംബത്തിലേക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് അവരുടെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ ഇതിലുള്ള പല അനുഭവങ്ങളും പല കുട്ടികളായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി പിന്നെ എനിക്ക് ഞാൻ MSc സൈക്കോളജിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ അത് ഈ കുട്ടികളിലൂടെയൊക്കെ പഠിച്ച് നമ്മുടെ കുടുംബത്തിനെയും അതിൽ നിന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ എടുത്ത് കുടുംബത്തിനെയും കുടുംബത്തിലെ ഫീഡ്ബാക്ക് എടുത്ത് കുട്ടികളെയും ഒക്കെ എടുത്ത് നമുക്ക് അവരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയുള്ള ഈ ഒരു അക്കാഡമിക്കൽ രംഗത്തുള്ള ജീവിതം അൽഹംദുലില്ലാ വളരെ സംതൃപ്തിയോടുകൂടിയാണ് പോകുന്നത്. സോ
3: അവസാനമായി പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നിർദ്ദേശം അല്ലെങ്കിൽ എന്താണ് കൊടുക്കാനുള്ളത്?
4: പീസ് റേഡിയോ നമുക്കറിയാം ഒട്ടനവധി ശ്രോതാക്കൾ വളരെ ആകാംക്ഷപൂർവ്വം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയയാണ് നമ്മുടെ പീസ് റേഡിയോ.

0: ാണ് അവിടെ കേൾപ്പിക്കുന്നത്. പലപ്പോഴും അവിടെ പോകാനുള്ളൊരു അവസരം അതിൻ്റെ ഒരു പിന്നെ കമ്മിറ്റിയിലൊരാൾ എന്നുള്ള നിലക്ക് തന്നെ എല്ലാ ആളുകൾക്കും എല്ലാ ആളുകൾക്കും നിന്നും വളരെ നല്ല, കാരണം ഇവിടെ വന്ന് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത്രയധികം പിന്നെ ഇത്രയധികം അറിവുകൾ കിട്ടുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പീസ് റേഡിയോയുടെ ആളുകളോട് പറയാനുള്ളത് പരമാവധി ഇത് നമ്മുടെയൊക്കെ ബന്ധങ്ങളിലും കുടുംബങ്ങളിലും ഈ ഒരു റേഡിയോ നമ്മൾ ഇതിൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇതിനെ വിപുലമാക്കി ഒരു സംവിധാനമാക്കി മാറ്റണം എന്നാണ് എനിക്ക് അറിയിക്കാൻ.
1: ഇത്രയും സമയം പീസ് റേഡിയോ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കുമായി അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് ആളുകളെ പരിചയപ്പെടുന്ന വഴികാട്ടിയിലൂടെ സംസാരിച്ചതിന്, സമയം ചെലവഴിച്ചതിന് ടീം പീസ് റേഡിയോ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വഴികാട്ടി. പഠനവും ജോലിയും ഒരുമിച്ച് NIOSലൂടെ എന്ന ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് സലാം സുറുമ, ഇടത്തനട്ടുകര, കൂടെ റഹ്മത്തുള്ള MT.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സുബദം, അഹൽ സുന്ന തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ. സുബദത്തിൽ നിഹാദ് MCC സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുബദം എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ, മൻഹജു സലഫ് തുടങ്ങിയ ഈ പദപ്രയോഗങ്ങളൊക്കെ വ്യാപകമായി നമ്മൾ കേട്ടു വന്നിട്ടുള്ളതാണ്. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്നും എന്താണ് മൻഹജു സലഫ് എന്നും എന്താണ് ഈ വിഭാഗങ്ങളുടെ പ്രത്യേകത എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഒരു പ്രായോഗിക തലവും നമുക്ക് ബോധ്യമാവുക. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ആ സംഘടനകളൊക്കെ തങ്ങളാണ് അഹ്ലു സുന്നയുടെ ആളുകൾ, തങ്ങളാണ് മൻഹജിൻ്റെ ആളുകൾ, യഥാർത്ഥ മൻഹജിൻ്റെ ആളുകൾ എന്നൊക്കെ അവകാശപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും ഇത് അവകാശപ്പെടേണ്ടി വരുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. എല്ലാവരും ഏകോപിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്നത് അഹ്ലു സുന്നയും അതുപോലെ തന്നെ യഥാർത്ഥ മൻഹജിൻ്റെ പാതയിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നതാണ് സിറാത്തുൽ മുസ്തഖീം, ശരിയായ പാത, നേർമാർഗമുള്ള പാത എന്നതിൽ എല്ലാവരും ഏകോപിച്ചിരിക്കുകയാണ്. പക്ഷെ എന്താണ് ഇവിടെ തർക്കത്തിലുള്ള വിഷയം എന്ന് പറയുന്നത്? ആരാണ് യഥാർത്ഥ അഹ്ലു സുന്നയുടെ ആളുകൾ, ആരാണ് യഥാർത്ഥ മൻഹജിൽ സഞ്ചരിക്കുന്ന ആളുകൾ എന്നതിലാണ് നിലവിലെ തർക്കം എന്ന് പറയുന്നത്. നമ്മൾ വളരെ നിഷ്പക്ഷമായി പഠിക്കുകയാണെങ്കിൽ ശരിയിലേക്ക് എത്താനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് നിഷ്പക്ഷമായി മനസ്സിലാക്കുകയും മൻഹജു സലഫ്, സലഫുകളുടെ മാർഗം, പാത എന്താണെന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ആമുഖം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് നമ്മൾ പഠിക്കണം, നിഷ്പക്ഷമായി അതിൻ്റെ വിശേഷണങ്ങൾ എന്താണെന്ന് പഠിക്കണം, അവരുടെ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് പഠിക്കണം. ഇത് പഠിച്ചിട്ട് നിലവിൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഇതിനോട് ഏറ്റവും യോജിച്ച് സഞ്ചരിക്കുന്നത്, അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമെന്നത് മനസ്സിലാക്കുക. ഇതാണ് സിറാത്തുൽ മുസ്തഖീം, യഥാർത്ഥമായ മാർഗത്തിലേക്ക് പോകാനുള്ള പരിഹാരം എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നാമതൊരു വിഷയം, ഏറ്റവും മർമ്മപ്രധാനമായി നമ്മൾ ചർച്ചക്കെടുക്കുന്ന കാര്യം തന്നെ അഖീദ എന്നുള്ളതാണ്. ഈ അഖീദ, അതിലുള്ള സുരക്ഷിതത്വം അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരിക്കുമെന്നത് നമ്മൾ തിരിച്ചറിയാം. സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മൾ അഹ്ലു സുന്നയാണോ, എങ്കിൽ അഹ്ലു സുന്നവൽ ജമാഅത്തിൻ്റെ ഭാഗമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയിൽ ഒന്നെന്താണ്? അഖീദയിലുള്ള സുരക്ഷിതത്വമായിരിക്കും എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അഖീദ എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ സൃഷ്ടികളുടെയും അടിസ്ഥാന വിശ്വാസമായി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ശരിയായ അഖീദയാണ്. അഖീദയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് ചെന്നെത്തുന്നത് ആദ്യ സൃഷ്ടി മുതലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുള്ള തെളിവുകളൊന്ന് പരിശോധിക്കും.

0: ബാധിച്ചു പോകുക. ഇതാണല്ലോ ഒന്നാമത്തെ വിശേഷണം. അപ്പോൾ നമ്മൾ അക്കീദ സേഫ് ആവണമെന്നുള്ളത് കൊണ്ടാണ് ഒന്നാമത്തെ വിശേഷണമായി ഈ കാര്യങ്ങൾ പറയാൻ കാരണം. ഇപ്പോൾ ജനങ്ങളുടെ ഫിത്രത്തായി അള്ളാഹു നിശ്ചയിച്ചത് ശരിയായ അക്കീദയാണെന്ന് പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ചത്. ഫിത്രത്ത് എന്നെന്താ? ചൈതന്യം. അപ്പോൾ തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ അക്കീദ നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ് വിവരിച്ചു കൊണ്ടുന്നത്. ഇപ്പോൾ സൂറത്തു റൂമിൽ 30-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്ത് അല്ലാഹില്ലതി ഫതറ അന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ല ذلك الدين القيم ولكن اكثر الناس لا يعلمون. അതായത് ആകയാൽ ശുദ്ധ മനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ ഈ മതത്തിലേക്ക് ചൊവ്വായി നിർത്തുക. അതാണ് ഫഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിന് ആ പ്രകൃതി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേ ഇല്ല എന്ന് തുടങ്ങിയിട്ട് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തം, ലാ തബ്ദീല ലിഖൽഖില്ല, അതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റമില്ല. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ഋജുവായ നേരായ മാർഗം. വലാക്കിൻ അക്സറന്നാസിലായ അലമുൻ, അധിക ആളുകളും ഇതറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പഠിപ്പിക്കപ്പെട്ടൊരു കാര്യം എന്താണ്? യഥാർത്ഥമായ ജനങ്ങളുടെ ഫിത്രത്ത് എന്ന് പറയുന്നത് എന്താണ്? തൗഹീദാണ് എന്നുള്ളതാണ്. ഈ ഫിത്രത്തിലനുസരിച്ച് സഞ്ചരിക്കുക എന്ന് പറയുന്നതാണ് എന്ത്? ഋജുവായ മാർഗം. അതിലോ വലാക്കിൻ അക്സറന്നാസിലായ, അധിക ആളുകൾ ഇത് അറിയണില്ല എന്നാണ്. അപ്പോൾ അറിയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ പറ്റും. എന്താണ് ആ വിജയിക്കാൻ പറ്റിയ മാർഗം എന്ന് പറഞ്ഞാൽ ഫിത്രത്ത്, അതായത് അഖീദ. പഹലു സുനിയുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അഖീദയിലുള്ള ഒരു ചൈതന്യം. ആ ഒരു ചൈതന്യത്തെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും എന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹു പരിശുദ്ധമായ ഈ ഒരു വിശ്വാസത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ സമുദായത്തിലും അദ്ദേഹം അള്ളാഹുവിനെ ഏകദൈവമായി അംഗീകരിക്കുന്നവനും അള്ളാഹുവിന് അർഹമായ ആദരവും അനുസരണവും നൽകുന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്നവനും അതേപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധനകൾ അർപ്പിക്കുന്നവനുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ അക്കീദ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളിന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള തൗഹീദിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സാക്ഷാത്കരിച്ച വ്യക്തിയായിരുന്നു എന്ന് ചുരുക്കം. ഏതെല്ലാം മേഖലയിൽ പരന്നു കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം? തൗഹീദുർ റുബൂബിയത്തിൽ പരന്നു കിടക്കുന്നുണ്ട്, തൗഹീദുൽ ഉലൂഹിയത്തിൽ പരന്നു കിടക്കുന്നുണ്ട്, തൗഹീദുൽ അസ്മായ വസിഫാത്തിൽ പരന്നു കിടക്കുന്നുണ്ട്. എന്താണ് തൗഹീദുർ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രക്ഷാകർത്തൃത്വത്തിലുള്ള ഏകത്വമാണ്. അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നവൻ, അവനാണ് ഈ ലോകത്തെ പരിപാലിക്കുന്നവൻ എന്നീ തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയത്തിലുള്ള ഏകത്വമാണ് തൗഹീദുർ റുബൂബിയത്ത് എന്ന് പറഞ്ഞ്. ഇതിൽ ആദം നബി അലൈഹി ഇസ്ലാം അംഗീകരിച്ചിരുന്നു. അതേപോലത്തെ തൗഹീദുൽ ഉലൂഹിയ, ഈ സൃഷ്ടികൾ ഈ വിശേഷണങ്ങൾക്കൊക്കെ അർഹനായ, എന്നെ സൃഷ്ടിക്കുന്ന, ഈ ലോകത്തെ പരിപാലിക്കുന്ന, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിശേഷണങ്ങൾക്കും അർഹനായ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, മറ്റൊരു സൃഷ്ടിയെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന തൗഹീദുൽ ഉലൂഹിയത്തിനെയും സാക്ഷാത്കരിച്ച വ്യക്തിയായിരുന്നു ആര്? ഈ പറയുന്ന ആദം നബി അലൈഹിസ്സലാം. അതേപോലെ തന്നെ തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്, മൂന്നാമത്തെ തൗഹീദിനൊരു ഇനമാണല്ലോ. എന്നാൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഏകത്വം, ആ നാമഗുണ വിശേഷണങ്ങളിലെ ഏകത്വത്തിലും തുല്യമായിട്ട് അള്ളാഹുക്ക് തുല്യമായിട്ട് മറ്റാരൊന്നുമില്ല എന്ന് അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ഒരു വ്യാഖ്യാനങ്ങൾക്കും വിട്ടുകൊടുക്കാതെ, ദുർവ്യാഖ്യാനങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, അള്ളയും റസൂലും എങ്ങനെ പഠിപ്പിച്ചെന്നോ അതുപോലെ ഉൾക്കൊള്ളുകയും ആ പ്രമാണങ്ങളെ വ്യക്തമായ രീതിയിൽ അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന എന്ന അഖീദയെ യഥാർത്ഥ വിധത്തിൽ സാക്ഷാത്കരിച്ച വ്യക്തിയായിരുന്നു ആര്? ആദം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ തൗഹീദിൻ്റെ ഫിത്രത്തിലായിക്കൊണ്ടാണ് മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചത് എന്ന് ഇവിടെ എന്ത് ചെയ്ത് സൂചിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അക്കീദയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ, അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയായ അക്കീദയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹു സംവിധാനിച്ചതാണെന്നാണ്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം തൗഹീദിലായിരുന്നു, യഥാർത്ഥ അക്കീദയിലായിരുന്നു. ഈ തൗഹീദിൻ്റെ എല്ലാ ഇനങ്ങളെയും ആദം നബി അലൈഹിസ്സലാം സാക്ഷാത്കരിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് സൂറത്തുൽ അഅ്റാഫിൽ ഒരു തെളിവ് നോക്കാം. ഖാല റബ്ബന ളലംന അംഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. ഈ രണ്ട് ഇവരുടെ പ്രാർത്ഥന എന്താണ്? ഞങ്ങൾ റബ്ബേ, റബ്ബന ളലംന അംഫുസന, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു. വഇൻ ലം തഗ്ഫിർ ലന, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും, വതർഹംന, ഞങ്ങളുടെ വിഷയത്തിൽ കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായി ഞങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ് ഈ ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. ഇവിടെ ഈ പ്രാർത്ഥനയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ രണ്ടുപേരും അള്ളാഹുവല്ലാത്ത മറ്റൊരാളും പ്രാർത്ഥിച്ചിട്ടില്ല, മറിച്ച് അവനിലേക്ക് മാത്രം വിനീതരായി മടങ്ങി. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും കഴിവുള്ളവനുമാണെന്നും പാപങ്ങൾ പൊറുക്കുന്നവനും അടിമകളോട് കരുണ കാണിക്കുന്നവൻ അവൻ മാത്രമാണെന്നുള്ള അവരുടെ ശരിയായ വിശ്വാസമായിരുന്നു ഈ ഒരു പ്രാർത്ഥനയുടെ ആധാരമെന്നുള്ളത് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പം ഇതൊരു തെളിവാണ്. ആദ്യ കാലഘട്ടത്ത് മുതൽ ജനങ്ങളുടെ സൃഷ്ടിപ്പ് അല്ല ഫിത്രത്തിലാണ് സംവിധാനിച്ചത്, അത് അഖീദയാണ് എന്നതിന്. രണ്ടാമത്തൊരു തെളിവാക്കൂ, അള്ളാഹു ആദം സന്തതികളിൽ നിന്ന് മനുഷ്യർ, അതായത് മനുഷ്യകുലത്തിൽ അവരുടെ രക്ഷിതാവ് എന്ന കരാറും ഉടമ്പടിയും വാങ്ങിയതിന് ശേഷമാണ് അതുപോലെ തന്നെ അവരെ സാക്ഷികളാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് അള്ളാഹു മനുഷ്യകുലത്തെ എല്ലാവരെയും തൗഹീദിൽ സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്, ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്ന വചനങ്ങൾ നമുക്ക് സൂറത്തുൽ ആറാഫിലൊക്കെ കാണാൻ സാധിക്കും. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലു ബലാ ശഹീദനാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ ഔ തഖൂലു ഇന്നമ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വകുന്നാ ദുരിയ്യതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅല മുബ്തിലൂൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ആദമിൻ്റെ മക്കളിൽ നിന്ന്, അവരുടെ മുതുകളിൽ നിന്നും നിന്റെ റബ്ബ്, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല സന്തതികളെ എടുക്കുകയും പുറത്തെടുക്കുകയും അവരുടെ സ്വന്തം പേരിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക, ഞാൻ നിങ്ങളുടെ റബ്ബ് അല്ലയോ എന്ന് അള്ളാഹ് പറഞ്ഞു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അവർ സാക്ഷ്യം വഹിക്കുന്നു, നിശ്ചയമായി ഞങ്ങൾ ഇതിനെപ്പറ്റി അശ്രദ്ധനായിരുന്നു എന്ന് ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറഞ്ഞേക്കുന്നതിനില്ലാത്തത്ര അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സൂറത്തുൽ അഹ്റാഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വിഷയത്തിൽ ഒരു കരാറിനെ ഏറ്റെടുത്തിട്ടുണ്ട്, ഒരു കരാറ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നൊക്കെ അറിയിക്കാൻ. ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്താണ്, ഈ മനുഷ്യന്മാരുടെ ഫിത്രത്തായി അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചത് ഈ ഫിത്രത്തായ തൗഹീദിനെയാണ് എന്നതായി നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഈ അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അഖീദയിലുള്ള സുരക്ഷിതത്വമാണ് എന്നുള്ളതാണ്. ഈ ഒരു സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ അൽ സുന്ന വൽ ജമാഅത്തിൻ്റെ വാക്താക്കളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് കൃത്യമായ അഖീദ, അള്ളാഹുവിൻ്റെ തൗഹീദ് റുബൂബിയത്തിന് അംഗീകരിക്കുന്നു, ഉലൂഹിയത്തിന് അംഗീകരിക്കുന്നു, അസ്മാവ് സിഫാത്തിന് അംഗീകരിക്കുന്നു, ഈ വിശേഷണങ്ങളൊക്കെ ഇതാണ് ഫിത്രത്തെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരിക്കെ ഈ ഫിത്രത്തിൽ ആയിരിക്കുന്നവരാണോ നമ്മൾ എങ്കിൽ നമ്മൾ അഹ്ലു സുന്നന്റെ വക്താക്കളായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അടയാളമാണ് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അഖിലവും അള്ളാഹുവിനോട് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സൃഷ്ടികളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ല. ഒരാളോടും നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പറയുന്ന, കഷ്ടപ്പാടുകൾ പറയുന്ന ഒരു മേഖലകൾ ഉണ്ടാവില്ല. എല്ലാം അള്ളാഹുവിലേക്ക് വിടുന്നൊരു സാഹചര്യം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ തൗഹീദിൻ്റെ പൂർണ്ണത മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ അഹ്ലു സുന്നയുടെ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന്. എന്നാൽ ഇന്ന് പല യാഥാസ്ഥികന്മാരും വാദിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ തന്നെ പങ്കുചേർക്കുന്ന സാഹചര്യം, എന്നാലും അവർ പറയുന്നത് ഞങ്ങളാണ് ഈ അഹ്ലു സുന്നയുടെ ആൾക്കാരെന്ന്. ലോകത്തെ നിയന്ത്രിക്കുന്നത് പല മനുഷ്യന്മാരുടെയും പേരിലേക്ക് വെച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവർ പറയുന്നത് ഞങ്ങളാണ് അഹ്ലു സുന്നയുടെ ആളുകൾ, ഇവരെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷ നാമവിശേഷ ഗുണങ്ങളിലെ പല കാര്യങ്ങളെയും സൃഷ്ടികളിലേക്ക് വകവെച്ചു കൊടുക്കുന്ന ഒരു യാഥാസ്ഥിക വിഭാഗം ഇവിടെ ഉണ്ട്. പക്ഷെ ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഞങ്ങളാണ് അഹ്ലു സുന്നയുടെ ആളുകൾ എന്നാ. ഇവരെ തൊട്ട് നമുക്ക് കൃത്യമായൊരു സൂക്ഷ്മത നമുക്ക് വേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന തൗഹീദിൻ്റെ വചനം ഒരു ഭാഗത്ത് പഠിപ്പിച്ചിരിക്കെ ഖുർആനിൽ മൊത്തം പഠിപ്പിച്ചിരിക്കെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി തെളിവുകൾ ഉണ്ടാക്കുന്ന ആളുകൾ, അതിനുവേണ്ടി തെളിവുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ, ദുർബലമായ ഒരു തെളിവുകൾ പോലും തെളിവിൽ കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത പല കാര്യങ്ങളെയും തെളിവായി കൊണ്ടുവന്ന് അതിനെ ദുർവ്യാഖ്യാനിച്ച്, ഇമാമുകളുടെ വാചകങ്ങളെ ദുർവ്യാഖ്യാനിച്ച് അങ്ങനെ കൊണ്ടുവരുന്ന യാഥാസ്ഥികന്മാർ ഒരു ഭാഗത്തുണ്ട്. എല്ലാ ഇബാദത്തുകളെയും ഈ കാണുന്ന മഹാന്മാരെന്ന് പേരും പറഞ്ഞ് അവരിലേക്ക് അർപ്പിക്കുന്ന വളരെ ദയനീയമായ രംഗങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഞങ്ങളാണ് അഹ്ലു സുന്ന എന്നാണ്. എന്നാൽ ഇവിടെ സുരക്ഷിതത്വത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റണം, നമ്മളാണ് അഹ്ലു സുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റണം. പക്ഷെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ തൗഹീദിനെ സാക്ഷാത്കരിച്ച്, തൗഹീദ് റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാവ് സിഫാത്തിലും എല്ലാത്തിലും കൃത്യമായി അള്ളാഹുവിനെ ഏകനാക്കുന്നവരായിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം നമ്മളാണെന്ത് അഹ്ലു സുന്നയുടെ വക്താക്കൾ എന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ വിശേഷണമായ ഒന്ന് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ അഹ്ലു സുന്നയുടെ ഒരു പ്രത്യേകതയായ അഖീദയിലെ സുരക്ഷിതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ അഹ്ലുൽ സുന്ന വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണോ സഞ്ചരിക്കുന്നത് എന്ന് തെളിയിക്കാനും മനസ്സിലാക്കാനുള്ള രണ്ടാമത്തൊരു മാർഗമാണ് പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലുള്ള സുരക്ഷിതത്വം. ഈ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലുള്ള സുരക്ഷിതത്തെ ഒരു ഹെഡിങ് ആയിട്ട് നമ്മൾ പറയാനുള്ള കാരണം, ഈ ഒരു വിഷയത്തിൽ പോലും യാഥാസ്ഥിതിക വിഭാഗത്തിന് വലിയ പിഴവുകൾ ഒരു ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സംഭവിച്ചു പോയ അബദ്ധങ്ങളിൽ നിന്ന് മുക്തമാവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ അഹ്ലു സുന്നയുടെ വക്താക്കളാകുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാചകത്തെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതായി വരുന്നത്. അതായത് അഹ്ലു സുന്നവൽ ജമാഅത്തിന് അഖീദ വിശ്വാസകാര്യങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യ സലഫു സ്വാലിഹുകളുടെ ഇജ്മാ എന്നിവയിൽ മാത്രം അധിഷ്ഠിതമാണ്. ഇങ്ങനെ പറയുന്നതോടുകൂടിയിട്ട് എന്ത് പുറത്തു പോകും? ഇവിടെ യാഥാസ്ഥിതികന്മാരായ പല ആളുകളും കൊണ്ടുവരുന്ന ദുർബല ന്യായങ്ങൾ, ദുർബല തെളിവുകൾ, ദുർവ്യാഖ്യാനങ്ങൾ, അതുപോലെ തന്നെ യാതൊരു പണ്ഡിതന്മാരും ഇതുവരെ തെളിവെടുത്തിട്ടില്ലാത്ത, സലഫുകൾ ആരും തെളിവെടുത്തിട്ടില്ലാത്ത ഈ തെളിവെടുപ്പുകൾ തുടങ്ങിയവിടെ ദുർബലത ബോധ്യപ്പെടുത്താൻ ഈ അടിസ്ഥാനം നമ്മളെ സഹായിക്കും. അതായത് പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിൽ അഹ്ലു സുന്നക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടെന്നാ പറഞ്ഞത്. ആ സുരക്ഷിതത്വം എന്തിലാണ്? അത് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചക ചര്യയിലും സലഫു സ്വാലിഹുകളുടെ ഇജ്മായിൽ മാത്രമാണ് എന്നൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ പ്രവാചകന്മാർ, സഹാബികൾ, താബിഉകൾ, സന്മാർഗികളായ ഇമാമുകൾ എന്നിവരിലേക്ക് നേരിട്ടെത്തുന്ന സുശക്തമായ ഒരു പരമ്പര, സനദ് ഈ ആദർശത്തിനുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ഇതിൻ്റെ സുരക്ഷിതത്തെ എടുത്തു കാണിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടുത്തെ യാഥാസ്ഥിതിക വിഭാഗങ്ങൾ നോക്കൂ, അവർ കൊണ്ടുവരുന്ന പലതിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാതൊരു പിൻബലം ഉണ്ടാവില്ല, പ്രവാചകൻ്റെ വാചകമാവില്ല, കെട്ടിച്ചമച്ചതാകും, സ്വഹാബാക്കളുടെ തെളിവുകൾ ഉണ്ടാവില്ല, താബിഉകളുടെ തെളിവുകൾ ഉണ്ടാവില്ല, മുൻഗാമികൾ ചെയ്തതുപോലെ ഇമാമിമാരായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ യാതൊരു ഉദ്ധരണികളോ മറ്റോ തെളിവുകൾ അടിസ്ഥാനത്തിലുള്ള ഉദ്ധരണികളോ മറ്റോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാവാതിരിക്കുകയാണ് സനദുകൾ കൃത്യമായി പാലിക്കാതെ, ഈ പരമ്പരകളെ കൃത്യമായി നിരൂപണം ചെയ്യാതെ, കൃത്യമായി മാനദണ്ഡമാക്കാതെയാണ് ഇവരുടെ പല കാര്യങ്ങളും എന്ത് ചെയ്യുക, ഈ ലോകത്തോട് വിളിച്ച് ഈ യാഥാസ്ഥിതികന്മാർ വിളിച്ചു പറയണത്. അവിടെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും അഹ്ലു സുന്നയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സനദുണ്ട്, അഖീദക്ക് സുശക്തമായ ഒരു പരമ്പരകളിൽ നിന്നുള്ള കൃത്യമായ ഒരു ഒരു യാഥാർത്ഥ്യത, കൃത്യത അഹ്ലു സുന്നക്കുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. എന്നാൽ ബുദ്ധിപരമായ തർക്കശാസ്ത്രങ്ങളെ, ഇൽമുൽ കലാം, അതുപോലെ തന്നെ അതിനെ ആശ്രയിക്കുന്നവർ, കശ്ഫിൻ്റെ വാദക്കാർ, ഊഹങ്ങളിലും അതുപോലെ തന്നെ മറ്റു ആത്മീയ നിവൃത്തികളിലും വിശ്വസിക്കുന്ന സൂഫികളിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ ദുർബലന്മാരാണ്, ഈ വിഷയത്തിൽ ഇവരുടെ ശരിയല്ല, ഇവർ അഹ്ലു സുന്നയല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള മാർഗം എന്താണ്? അഹ്ലു സുന്നയുടെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന സുരക്ഷിതത്വമുണ്ട്, ആ സുരക്ഷിതത്വത്തിന് കൃത്യതയുണ്ട് എന്ന ഈ ഒരു ആമുഖത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കൊരു ഈ വിഷയത്തിലൊരു കൃത്യമായ ധാരണ കിട്ടുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും അഹ്ലു സുന്നക്ക് കൃത്യമായൊരു നിലപാടുണ്ട്. ആ നിലപാടായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരേണ്ടത്. ഈ ലക്ഷണങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മൾ ഒരു കാര്യം അമൽ ചെയ്യുമ്പോൾ, വിശ്വാസമായി കൊണ്ടുവരുമ്പോൾ, വിശ്വാസ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഖുർആനിനെയും ഹദീസിനെയും അതുപോലെ തന്നെ സലഫുകളായ ഉലമാക്കൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കി, അതുപോലെയാണോ ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഞാൻ സുരക്ഷിതമായ മാർഗത്തിലാണ്, അതല്ലാത്ത മാർഗങ്ങൾ തെറ്റാണ് എന്നുള്ളത് തിരിച്ചറിയുക. ഇതൊക്കെ മനഹജ് സലഫ് മനസ്സിലാക്കാനുള്ള മാർഗങ്ങളാണ്. തുടർന്നും ബാക്കി ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക്.
1: സുഭദം ഇവിടെ അവസാനിക്കുന്നു. അഹ്ലു സുന്ന തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ, നിഹാദ് MCC സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. നന്മ നിറഞ്ഞ അയൽക്കാരാവുക. സലാം സുർമ എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
1: നന്മ നിറഞ്ഞ അയൽക്കാരാവുക. എഴുത്ത് സലാം സുർമ എടത്തനാട്ടുകര. നിങ്ങൾ ഇന്ന് സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് വീട്ടിൽ വന്നു പോയോ? വൈകുന്നേരം 4:30 സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കയറുന്ന എന്നോട് ഭാര്യയുടെ ആദ്യ ചോദ്യം. ഇല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞെങ്കിലും അവൾക്കത് വിശ്വാസമാകാത്തതുപോലെ അടുത്ത ചോദ്യം വന്നു. പിന്നെ ആരാണ് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ മുറ്റത്തെ അയയിൽ ഉണക്കാനിട്ട വസ്ത്രമെല്ലാം എടുത്തു മടക്കി സിറ്റൗട്ടിൽ വച്ചിരിക്കുന്നത്? കഴിഞ്ഞ വേനൽക്കാലത്താണ് ഈ സംഭവം. വൈകുന്നേരം 3:00 അപ്രതീക്ഷിതമായി വേനൽ മഴ പെയ്തത് അപ്പോഴാണ് ഞാൻ ഓർത്തത്. മുറ്റത്തെ അയലിൽ വിരിച്ചിട്ടിരുന്ന മുഴുവൻ വസ്ത്രങ്ങളും മഴ നനയാതെ എടുത്ത് മടക്കി ആരോ വീടിൻ്റെ സിറ്റൗട്ടിൽ വച്ചിരിക്കുന്നു. അടുത്തുതന്നെ താമസിക്കുന്ന ഉമ്മയോടും ജ്യേഷ്ഠൻ്റെ വീട്ടുകാരോടും ഇക്കാര്യത്തെപ്പറ്റി ചോദിച്ചെങ്കിലും അവരൊന്നും ആ സമയത്ത് വീട്ടിൽ വന്നിട്ടില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു വൈകുന്നേരത്ത് സൗഹൃദ സന്ദർശനത്തിനെത്തിയ അയൽപ്പക്കത്തെ സുഷചേച്ചിയുടെ മേൽ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അവരുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മാത്രം വിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് മഴക്കാറ് മൂടുന്നത് കണ്ട് അവരുടെ മുറ്റത്തെ അയൽ വിരിച്ചിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുത്തുവെക്കാനായി വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് 100 മീറ്റർ അകലെയുള്ള ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ അയയിലും ഉണക്കാനിട്ട വസ്ത്രങ്ങൾ കണ്ടത്. സ്കൂളിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും വസ്ത്രങ്ങൾ എടുത്തുവെക്കാൻ വരില്ലെന്നുറപ്പുള്ള അവർ വന്ന് അതെല്ലാം ആദ്യം മടക്കി വച്ചതിനു ശേഷമാണ് അവരുടെ വസ്ത്രങ്ങൾ പോലും മടക്കി വച്ചത് എന്ന വാചകങ്ങൾ നല്ലൊരു അയൽപക്ക ബന്ധത്തിൻ്റെ എല്ലാ സന്തോഷവും മനസ്സിൽ നിറച്ചു. ദിവസങ്ങൾ നീളുന്ന യാത്ര പോകുമ്പോൾ വീട് പൂട്ടി താക്കോലേൽപ്പിച്ച് ഒന്ന് ശ്രദ്ധിച്ചോളണേ എന്ന് പറയാൻ മാത്രം പരസ്പര വിശ്വാസമുള്ള അയൽപ്പക്ക ബന്ധങ്ങൾ നമുക്ക് ആശ്വാസമാണ്. തക്കം കിട്ടിയാൽ അയൽപ്പക്കക്കാരൻ്റെ വസ്തുവകകൾ അടിച്ചു മാറ്റുന്നവരും 1-2 മണിക്കൂർ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുമ്പോഴേക്കും കള്ളന്മാർക്കൊറ്റുകൊടുത്ത് കളവിന് സൗകര്യമൊരുക്കി കൊടുക്കുന്നവരുമായ അയൽപ്പക്കക്കാരും നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടെന്നറിയുക സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും അനിവാര്യമായ ഒരു ഘടകമാണ് അയൽക്കാർ തമ്മിലുള്ള ദൃഢബന്ധം. ഒരു ആപത്ത് സംഭവിച്ചാൽ അടുത്ത ബന്ധുക്കളെത്തും മുമ്പേ ഓടിവരാനുള്ള അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പുറത്തുകൊടുത്തും പിണങ്ങിക്കഴിയുന്ന അയൽക്കാരെ ഇണക്കിയെടുക്കാൻ ശ്രമിക്കണം. അയൽപ്പക്ക ബന്ധത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. എല്ലാവരും നന്മ നിറഞ്ഞ അയൽക്കാരാവുക. ഊഷ്മളമായ അയൽപ്പക്ക ബന്ധങ്ങൾക്കായി ആശിക്കുക, അതിനായി പ്രാർത്ഥിക്കുക.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നന്മ നിറഞ്ഞ അയൽക്കാരാവുക എന്ന സലാം സുർമ എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആൻ നിത്യവും പാരായണം ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണം ചെയ്യുമ്പോൾ നമ്മിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ അതിൻ്റെ അർത്ഥത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ അതിൻ്റെ ഉച്ചാരണം അനുസരിച്ചുകൊണ്ട് പാരായണം നിർവഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം എങ്ങനെ നിർവഹിക്കണം എന്ന അറിവുകളാണ് ഈ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണ പഠനം നമ്മെ പഠിപ്പിക്കുന്നത് ഹാഫിൽ അസ്ലം കുവൈത്ത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين ومن سار على دربه واستنى بسنته إلى يوم الدين أما بعد بهماني رايا പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണ പഠനത്തിൻ്റെ ഭാഗമായി നാം പീസ് റേഡിയോയിൽ നടത്തിവരുന്നതായ ക്ലാസ് കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തുൽ ഹശ്റിലെ ആദ്യത്തെ മൂന്ന് വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചതാണ്. പാരായണപരമായ മര്യാദകളും നിയമങ്ങളും എല്ലാം നാം വിശദമായി മനസ്സിലാക്കിക്കഴിഞ്ഞതാണ്. അഹ്കാമു തജ്വീദ് നാം പല ആവർത്തി വിശദീകരിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, മറിച്ച് അത് പാരായണത്തിൽ പ്രാവർത്തികമായി കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. ആ നിലക്ക് നമ്മൾ പഠിക്കണം എന്നത് മാത്രമാണ്. തജ്വീദ് നിയമങ്ങൾ പഠിക്കുക, അതനുസരിച്ച് പാരായണം ചെയ്യുവാൻ പരിശീലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാ നിയമങ്ങളും അറിയാം, എല്ലാം വളരെ വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പാരായണം ചെയ്യുമ്പോൾ അയാൾക്ക് വളരെ വലിയ അബദ്ധങ്ങൾ വരുന്നു, അഹ്കാമുകളൊന്നും പാലിക്കുന്നില്ല, വലിയ വലിയ തെറ്റുകൾ, വളരെ അടിസ്ഥാനപരമായ തെറ്റുകൾ, ലഹ്ന് ജലീയ് എന്നൊക്കെ നാം മുമ്പ് വിശദീകരിച്ചിട്ടുള്ള മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ പാരായണത്തിൽ വരികയാണെങ്കിൽ അയാൾ നിയമങ്ങൾ പഠിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനം ഓതാൻ ശീലിക്കണം എന്നതാണ്. തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ കഴിയണം. അതിൻ്റെ ഭാഗമായി നാം സൂറത്തുകൾ അല്പാൽപമായി പാരായണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സൂറത്തുൽ ഹശ്റിലെ മൂന്ന് വചനങ്ങൾ നാം അവസാനമായി പാരായണം ചെയ്തു, അതുപോലെ മുജാദിലയിലെ അവസാനത്തെ ആയത്തും. ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് സൂറത്തുൽ ഹശ്റിൻ്റെ ബാക്കി ഭാഗം, നാലാമത്തെ വചനം മുതൽ ഒമ്പതാമത്തെ വചനം വരെയും പാരായണം ചെയ്യാം. മാന്യ ശ്രോതാക്കൾ, ഖുർആൻ തുറന്നു വെക്കുക. 546-ാമത്തെ പേജ്, 546 പേജ് നമ്പർ ഓർക്കുക. ആ ഭാഗം തുറന്നു വെച്ചുകൊണ്ട് ഇവിടെ പാരായണം ചെയ്യുന്നത് കേൾക്കുക. അതിനുശേഷം വളരെ അടിസ്ഥാനമായി നാം അറിയേണ്ട ചില തജ്വീദ് വശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കും. ഇൻഷാ അള്ളാ, ഇവിടെ നമുക്ക് പാരായണം ചെയ്യുന്നത് സഹോദരൻ സൽമാനാകുന്നു. ഖുർആൻ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിയായിട്ടുള്ള സൽമാൻ വളരെ ഭംഗിയായി നമുക്ക് ഈ ഭാഗങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇസ്തഈദ് ബില്ലാഹ്.

നേരത്തെ മുൻഫസിൽ ഒഴിവാക്കിയതുകൊണ്ട് ഇവിടെയും ഒഴിവാക്കുകയാണ് വേണ്ടത്. അതാണ് അതിൻ്റെ ശരിയായ രീതി. ഫമാ ഔജഫ്തും, ഒന്നുകൂടി ഒമാ അഫ അള്ളാഹു ആവർത്തിക്കും.

0: إليهم ولا يجدون في صدورهم حاجة مما أوتوا.
1: അവിടെയും മുൻഫസിൽ ഒഴിവാക്കുകയാണ് നല്ലത്. ജായിസായ ദീർഘമാണ് മുൻഫസിൽ നാം മുമ്പ് സൂചിപ്പിച്ചതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സൂചിപ്പിച്ചിരുന്നു, കൂടാതെ നാം വിശദമായി ദീർഘങ്ങളെക്കുറിച്ച് മുമ്പ് പഠിച്ചതാണ്. സൂചിപ്പിച്ചു വന്നത് എല്ലാ മുൻഫസിലും ഒഴിവാക്കിക്കൊണ്ട് ഓതുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ എല്ലാ മുൻഫസിലും നൽകിക്കൊണ്ടോ പാരായണം ചെയ്യാം. ഇവിടെയും മിമ്മ ഊത്തു എന്ന് അസ്ലിയായ ദീർഘം മാത്രം നൽകി ഓതുന്നതാണ് നല്ലത്.

0: خصاصة، ومن يوق شح نفسه فأولئك هم المفلحون.
1: أحسنت يا سلمان، بارك الله فيك. ما شاء الله، سلمان സൂറത്തുൽ ഹഷ്റിലെ 4 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, സൽമാൻ പാരായണം ചെയ്തതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചിരുന്നതുപോലെയും ദീർഘം നൽകുന്നിടത്ത് മുംഫസിലായ ദീർഘമാണെങ്കിൽ ഒന്നുകിൽ എല്ലാ മുംഫസിലും നീട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം ഒഴിവാക്കിക്കൊണ്ടോ പാരായണം ചെയ്യാം എന്നതാണ്. മുംഫസിൽ ജായിസായ ദീർഘമാണ്. ഹർഫുൽ മദ് ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും ഹംസ അടുത്ത പദത്തിൻ്റെ ആദ്യത്തിലും വരിക, ഇതാണ് മുംഫസിലായ ദീർഘം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ഒഴിവാക്കിക്കൊണ്ടും പാരായണം ചെയ്യാവുന്നതാണ്. ഇവിടെ സൽമാൻ ആ രീതിയിലാണ് ഓതിയിട്ടുള്ളത്. ആ രീതിയും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇതിൽ ഈ പേജിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുത്തസിലായ ദീർഘം, അതുപോലെ ബി അന്നഹും ഷാഖുല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴുള്ള ലാസിമായ ദീർഘം, ഈ ദീർഘങ്ങളെ മൊത്തത്തിൽ നാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലാസിം മുസഖൽ കലിമി നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെയും അത് ആവർത്തിച്ചു വന്നിരിക്കുന്നു. ഷാഖുല്ലാഹ്, അതുപോലെ വമൻ യുഷാഖില്ലാഹ്, ഇവിടെ 6 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടൽ നിർബന്ധമാണ്. ആ ദീർഘം ഒഴിവാക്കിക്കൂടാത്തതാണ്. എന്നാൽ പ്രത്യേകമായി സന്ദർഭികമായി സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഹഉദ്വമീറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹഉദ്വമീർ ചില സന്ദർഭത്തിൽ ദീർഘം നൽകിയും മറ്റു ചിലപ്പോൾ തീരെ ദീർഘം നൽകാതെയും നാം ഓതേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഹഉദ്വമീറുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ടത്? ഒന്നാമതായി, ഹഉദ്വമീർ എന്ന് പറഞ്ഞാൽ നാം ഇവിടെ ഓതുകയുണ്ടായി അലൈഹി മിൻ ഖൈലിൻ, അതുപോലെ ആദ്യത്തെ ആയത്തിൽ തന്നെ 4-ാമത്തെ വചനത്തിൽ വറസൂലഹു വമൻ യുഷാഖില്ലാഹ, ഇതുപോലെ റസൂലഹു അലൈഹി മാ അഫാ അല്ലാഹു അലാ റസൂലിഹി, ഇങ്ങനെ ഫീഹി ബിഹി മിൻഹു അലൈഹി റസൂലുഹു റസൂലിഹി, ഇങ്ങനെയൊക്കെ പദങ്ങളുടെ അന്ത്യത്തിലായി ചേർന്ന് വരുന്നതായ ഹാ, അത് പദത്തിൻ്റെ അസ്ലിയായ അക്ഷരങ്ങളിൽ പെട്ടതല്ല, അടിസ്ഥാന അക്ഷരങ്ങളിൽ പെട്ടതല്ല ആ പദ, ആ ഹർഫ്, ആ അക്ഷരം, അതായത് ഹൗദമീർ. ഹൗദമീർ അസ്സായിദത്തു അൻ ബിൻയത്തിൽ കലിമ വല്ലത്തി യുക്കന്ന ബിഹ അനിൽ വാഹിദിൽ മുദക്കറിൽ ഗായിബ്, വാഹിദ് മുദക്കർ ഗായിബിൻ്റെ കിനായത്തായിക്കൊണ്ട് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന ദമീർ. ഹുവ അവൻ എന്നർത്ഥം കിട്ടുവാൻ, അല്ലെങ്കിൽ അവൻ്റെ മേൽ, അതിൻ്റെ മേൽ, അത്, അവൻ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ആ ദമീർ, സർവനാമം, ആ ഹാ ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കലിമത്തിലേക്ക് സായിദയായി ചേർന്ന് വന്നിട്ടുള്ളതാണ്. ഈ ഹായിന് 4 അവസ്ഥകളാണ് നാം മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മളത് മുമ്പത്തെ ക്ലാസ്സിൽ. 4 അവസ്ഥകൾ. ഒന്ന്, ഹറക്കത്തിന് ശേഷം ഹാ വരിക, ഹായിന് ശേഷം വന്ന പദത്തിനും ഹർഫിനും ഹറക്കത്ത്, അതായത് ഹറക്കത്ത് ഹാ ഹറക്കത്ത്. അതുപോലെ ولكن الله يسلط رسله على من يشاء, 6-ാമത്തെ വചനത്തിൽ رسله على, رسله على എന്ന് പറയുമ്പോൾ ഹാ രണ്ട് ഹറക്കത്തുകളുടെ മധ്യത്തിലാണ്, ലാമിൻ്റെ ലഹു എന്ന ആ ലാമിൻ്റെ ഫത്ഹ്, പിന്നെ ശേഷം ഹാ, പിന്നെ അല എന്ന ഐനിൻ്റെ ഫത്ഹ്, ഇങ്ങനെ 2 ഹർക്കത്തുകളുടെയും ഇടക്ക് മധ്യത്തിലായി വരിക. ഈ ഒരു അവസ്ഥയിൽ മാത്രമാണ് ഹായിന് തബീഇയായ അസ്ലിയായ ദീർഘം നൽകേണ്ടതായിട്ടുള്ളത്. ബാക്കി മൂന്ന് അവസ്ഥകളുണ്ട്. അത് ഹറക്കത്ത് ഹായ് സുക്കൂന്, ഏതുപോലെ ലഹുൽ മുൽക്കു എന്ന് പറയുന്നത് പോലെ. ലഹുൽ മുൽക്കു, ലഹു എന്ന് പറയുമ്പോൾ ഹറക്കത്ത് ഹായ്, അൽ മുൽക്കു എന്നതിലെ സുക്കൂന് പിന്നീട് ഉച്ചരിക്കുന്നത് ലാമിൻ്റെ സുക്കൂൻ. ഇവിടെ ദീർഘം നൽകുന്നില്ല, ലഹുൽ മുൽക്കു. അപ്പോൾ രണ്ടാമത്തെ അവസ്ഥ ഹറക്കത്ത് ഹായ് സുക്കൂൻ. മൂന്നാമത്തെ അവസ്ഥ സുക്കൂന് ഹായ് സുക്കൂന്, മിൻ ഹുസ്മുഹു എന്ന് പറയുന്നത് പോലെ. മിൻ ഹു ഇസ്മു എന്ന ഹംസത്തുൽ വസ്ല് ഉച്ചാരണത്തിൽ നിന്ന് പോകുന്നു, പിന്നീട് സീനിൻ്റെ സുക്കൂനാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ മിൻ ഹുസ്മുഹു, ഇവിടെ രണ്ട് സുക്കൂനുകൾക്കിടയിലാണ് ഹാ ഇവിടെ ദീർഘം നൽകുന്നില്ല. പിന്നെ സുക്കൂന് ഹാ ഹറക്കത്ത്, അങ്ങനെയും വരാം. സുക്കൂന് ഹാ ഹറക്കത്ത്, ഏതുപോലെ അലൈഹി മിൻ ഖൈൽ, ആറാമത്തെ ആയത്തിൽ നാം കണ്ടു. ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈൽ, സുക്കൂന് ഹായ് ശേഷം മിൻ എന്നുള്ള മീമിന് കസ്റുണ്ട്, പക്ഷെ അവിടെയും ദീർഘം നൽകുന്നില്ല. അപ്പം ഈ നാല് അവസ്ഥകളിൽ ഒരവസ്ഥയിൽ മാത്രമേ ഹാഉദ്വമീറിന് ദീർഘം വരികയുള്ളൂ. എന്നാൽ ഈ അടിസ്ഥാന നിയമത്തിനെതിരായിക്കൊണ്ടാണ് സൂറത്തുൽ ഫുർഖാൻ 69-ാമത്തെ വചനത്തിൽ
2: يُضَاعَفْ لَهُ الْعَذَابُ يَوْمَ الْقِيَامَةِ وَيَخْلُدْ فِيهِ مُهَانًا
1: എന്ന് ഹഫ്സിൻ്റെ റിവായത്തിൽ നാം പാരായണം ചെയ്യുന്നത്. അവിടെ മാത്രം ഫീഹി എന്ന് ദീർഘം നൽകിക്കൊണ്ട് പാരായണം ചെയ്യണം. ഇത് പ്രത്യേകം നാം ശ്രദ്ധിക്കുക. ഹൗദ്ദമീറുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ നാം മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കിയതാണ്. ഒന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഈ പേജിൽ പല ആവർത്തി ഈ ഹൗദ്ദമീർ വരുന്നുണ്ട്. ഇങ്ങനെ ദീർഘം നൽകുന്നതായ ഒരേ ഒരവസ്ഥ മാത്രമാണുള്ളതെന്ന് പറഞ്ഞു. ആ ദീർഘം നൽകുന്ന അവസ്ഥയ്ക്ക് ശേഷം, ഹൗദ്ദമീറിന് ശേഷം വരുന്ന അക്ഷരമാകട്ടെ അത് ഹംസയാണെങ്കിൽ അവിടെ കൂടുതൽ നീട്ടൽ ആവശ്യമായി വരും. മുംഫസിലായ മദ്ദിൻ്റെ ഹുക്മ് അവിടെ വരും. അത് 5-4, 3-4 ഹറക്കത്തിൻ്റെ അളവിൽ ഒക്കെ നീട്ടാവുന്നതാണ്. 5 ഹറക്കത്ത് വരെയൊക്കെ ദീർഘിപ്പിക്കാം മുംഫസിലായ ദീർഘം. വലാ യുശ്രിക് ബി ഇബാദതി റബ്ബിഹി അഹദ എന്ന് പറയുന്നത് പോലെ, റബ്ബിഹി അഹദ മുംഫസിലായ ദീർഘം. ഇതിന് മദ്ദുസ്സില അത്തൗവീൽ അല്ലെങ്കിൽ മദ്ദുസ്സില അൽ കുബ്ര എന്നൊക്കെ പറയുന്നു. മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന് പേര് പറയുന്ന ഈ ദീർഘം. അപ്പോൾ ഇത് ഹംസ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ കാര്യങ്ങളൊക്കെയും ഹൗദ്ദമീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം അറിയേണ്ടതുണ്ട്. നാം പാരായണം ചെയ്യുമ്പോൾ അഹ്കാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ഭംഗിയായി പാരായണം ചെയ്യാൻ പരിശ്രമിക്കണം. അല്ലാഹു നമുക്കേവർക്കും അതിന് അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തജ്വീദ് പഠനം.
4: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമയാണ്.
0: إنا سمعنا قرآنا عجبا.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: അംസൈന വ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കൊച്ചുകൂട്ടുകാരെ, ഈവനിങ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സബീൽ പന്നിക്കോട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത് കൊച്ചു കൂട്ടുകാരി നമ്മുടെ കൂടെ ചേരാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഒരുപിടി ഗാനങ്ങളുമായിട്ട്, ആങ്കറിംഗ് ഡെസ്കിൽ നിന്നും.
1: ഓക്കെ, അപ്പോൾ ലിയയാണ് നമ്മളെ കൂടെ ഉള്ളത്. ലിയ ഇന്ന് മനോഹരമായ പാട്ടൊക്കെ പാടിയിട്ട് നമ്മുടെ കൂടെ ഇന്നത്തെ ഈവനിങ് ലൈവ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ലിയ റെഡിയാണ്.

0: ാണ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, അതും കൂടി അയക്കാം,
1: അല്ല നമുക്ക് നമ്മളെ ലിയനെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ?
0: പരിചയപ്പെടുത്തണം.
1: ലിയ, അസ്സലാം വലൈക്കും.
2: വലൈക്കും സലാം.
1: എന്താ ലിയ, ഭയങ്കര ആദ്യമായിട്ട് വന്ന് ഇങ്ങനെ പേടിയൊക്കെ മാറിയില്ലേ? കുറെ നേരമായില്ല അവിടെ ഇരിക്കണ്, അപ്പുറത്തിരിക്കണ്. പേടിയുണ്ടോ? പേടിയൊക്കെ പോയില്ല അപ്പം. ശരി ലിയ, പൊതുവെ നല്ല നന്നായിട്ട് പാട്ട് പാടും, പക്ഷെ സംസാരം അത്രയ്ക്ക് വല്ലാതെ വരില്ല തോന്നുന്നു അല്ലേ? പറയും, നല്ല കംഫർട്ട് സോണിലാവുമ്പോൾ നല്ല സംസാരിക്കും. അപ്പം ഇൻഷാല്ലാ നന്നായിട്ട് കുറേ ആൾക്കാർ ലിയനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും ലിയൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇൻഷാല്ലാ. അപ്പോൾ ലിയ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എന്താ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു.
2: പഠിക്കുന്നത് സ്കൂളില്.
1: യെസ്, എത്രാം ക്ലാസ്സിലാ? ഇനി 7-ക്കാണ്. മാഷാല്ലാ. പിന്നെ പിന്നെ എവിടെ ഉള്ളത്? എവിടുന്ന അപ്പൊ വരുന്നേ?
2: അരീക്കോട്.
1: അരീക്കോട് എവിടുന്ന്? വെസ്റ്റ് പത്തനാപുരം. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഉമ്മ, ഉപ്പ, അനിയൻ, അനിയത്തി, വല്യമ്മ, വല്യപ്പ, അങ്ങനൊക്കെ കുറേ ഉണ്ടാവില്ലേ വീട്ടിൽ? കുറേ ആൾക്കാരില്ലേ? ഇല്ലേ? എന്നാ പറഞ്ഞോള്.
2: ആ,
1: അവരെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവും. ഉമ്മൻ്റെ ഉമ്മൻ്റെ പേര്
2: സുബൈദ.
1: സുബൈദ. ഉപ്പൻ്റെ പേര്
2: ഹബീബ്.
1: ഹബീബ്. ഉപ്പ എന്ത് ചെയ്യുന്നു?
2: ഗൾഫിൽ.
1: ഗൾഫിലാണ്? ഗൾഫിൽ എവിടെയാ?
2: ഖത്തർ.
1: ഖത്തറിലാണ്? ആഹാ. ഉപ്പ വന്നിട്ട് ഇപ്പം എത്ര ദിവസമായി ഉണ്ടാവും? കുറേ ആയോ?
2: ഗൾഫിൽ തന്നെയാണ്.
1: ആണ്? ഇപ്പം നാട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി? കുറേ ആയോ? ഒരു കൊല്ലക്കായോ? ഇല്ലല്ലോ, ഏകദേശം ഒരു കൊല്ലമായി. ഇനി വരാനായിട്ടുണ്ട് അല്ലേ? ഉപ്പ വരുമ്പോൾ എന്താ എനിക്ക് കൊണ്ട്? എന്തൊക്കെ കിട്ടീന്? മിഠായിട്ടും കളിക്കോപ്പ കിട്ടീനോ? ചെർ കുറേ മുമ്പ്. ഇപ്പൊ കുറേ കാലമായോ പോവാൻ തുടങ്ങിട്ട്? ആണോ? ആഹാ. അപ്പോ പിന്നെ പിന്നെ ആരാ വീട്ടിൽ? വേറെ ആരാള്ളേ? വല്യമ്മ വല്യപ്പയ്ക്കുണ്ടോ? ഇല്ല. പിന്നെ വേറെ ആരാള്ളേ?
2: താത്ത.
1: താത്തണ്ട്. ഏ, താത്ത എന്ത് ചെയ്യുന്നു?
2: താത്ത 8-ാം ക്ലാസ്സിൽ പഠിച്ചു.
1: 8-ാം ക്ലാസ്സിലാണ്? ഓറിയന്റിൽ തന്നെയാണ്? ആ, താത്തി അനിയത്തിമ്പാണ്ട് ഓറിയന്റിൽ എങ്ങനെ? ആ താത്ത പാട്ട് പാടോ? പാടോ? ആ താത്തനെന്ന് വിളിച്ചാ പോരായിരുന്നു
2: അങ്ങോട്ട്.
1: ജലദോഷ? അത് ശരി. അപ്പൊ താത്തനെ കൊണ്ടുവന്ന അടുത്ത് വേറെ ദിവസം താത്തനെ കൊണ്ട് വരണം കേട്ടോ. പിന്നെ വേറെ ആരുള്ള വീട്ടില്?
2: അനിയത്തിമാര്.
1: അനിയത്തിമാരെ പേരൊക്കെ പറയാ. അനിയത്തിമാരെ ഇത് കേക്കുണ്ടാവും ചെലപ്പോ.
2: അംലിയ, ആലിയ.
1: അംലിയ, ആലിയ. ലിയ, അംലിയ, ആലിയ, അടിപൊളിയാണല്ലോ. പിന്നെ
2: പിന്നെ
1: മൂന്നാളാളേ. താത്താന്റെ പേര്
2: ബിന്തിനിഫ.
1: ബിന്തിനിഫ. ബിന്തിനിഫ, ലിയ, അംലിയ, ആലിയ, നാലാള്. ബിന്തിനിഫ മാത്രം പേരില് സാമ്യത വന്നില്ല അല്ലേ? ശരി, ലിയ എന്ന് പൊളിക്കും ഇൻഷാ അല്ലാ. സെങ്ക പറഞ്ഞത് ഒന്ന് പൊളിക്കൂലേ? പൊളിക്കണ്ടേ?
0: അതെ, നമുക്ക് എന്താ പറയാ, ഒരുപാട് പാട്ടുകൾ വരാനുണ്ട്, ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. റിസൾട്ട് വന്നു.
1: ഏത് റിസൾട്ട്?
0: SSLC റിസൾട്ട് വന്നു. ഒരുപാട് ആളുകള് അവരുടെ ഒക്കെ വീട്ടിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവും
1: തീർച്ചയായിട്ടും. ആ ആളുകൾക്കൊക്കെ അല്ല, അതിന്റെ ഒരു അഭിനന്ദനം അറിയിക്കാനും പിന്നെ ആരെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയാനും പറ്റൂല.
0: അതെ അതെ, അവർക്കൊക്കെ മെസ്സേജുകൾ അയക്കാവുന്നതാണ്. എത്ര എ പ്ലസ് ആണ് ഉള്ളത്? എ പ്ലസ് കിട്ടിയോ?
1: അപ്പൊ നമുക്ക് അവർക്ക് അഭിനന്ദനം നേരാലോ, റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനം.
0: അതെ അതെ. അപ്പൊ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ചിലപ്പോ ഇത് കേൾക്കുന്ന ആളുകൾ തന്നെ എസ്എസ്എൽസി റിസൾട്ട് എഴുതിയ ആളുകളുണ്ടാവും.
1: സെബിൽ സാറിന് ജലദോഷം പിടിച്ചണോ?
0: ചെറുതായിട്ട്.
1: ഞാൻ എനിക്ക് ജലദോഷം പിടിച്ച ചെറിയൊരു സൗണ്ട് പ്രശ്നമുണ്ട്. ഇനിയിപ്പോ ലിയക്ക് മാത്രമേ പിടിക്കത്തുള്ളൂ. ബിന്തിൽ, ബിന്തല്ലേ മറ്റുള്ള പേര്? എന്താ പേര് പറഞ്ഞേ?
2: ബിന്തിനിഫ.
1: ബിന്തിനിഫക്ക് പിടിച്ചോണ്ട് ഓള് വന്നില്ല.
0: ജലദോഷത്തിന്റെ സമയമാണ്.
1: പിന്നെ റംസിയ സ്വാലി, ഹലോ, അസ്സലാം വലൈക്കും പറയാ റംസിയ. സാജിദ കാലിക്കറ്റ് സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ട്. നഫീസ പി എ താമരശ്ശേരി ഉണ്ട്.
0: ഫൗസിയ മമ്മോ കാരുണ്യം അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, സാജിദ കാലിക്കറ്റ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അമീർ ടി അടുത്തനാട്ടുകര ഒരു മെസ്സേജുമായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഇൻഷാല്ലാ ഇടയിൽ വായിക്കാം. അതുപോലെ ആയിഷ അങ്ങാടിപ്പുറം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം.
1: ഇടയ്ക്ക് സൗണ്ട് കട്ടായിരുന്നു, ആരോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. അങ്ങനെ ഇപ്പോൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. സൗണ്ട് ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പോൾ സൗണ്ട് കറക്റ്റ് അല്ലേ, ഓക്കെ അല്ലേ ഒന്ന് പറയണേ എല്ലാവരും. പിള്ളേർ ഒന്ന് യെസ് പറയണേ. യെസ്, നോക്കാം നമുക്ക് ആരൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ സിസ്റ്റത്തിൽ കുറച്ചൊരു സ്ലോ ആയിട്ടാണ് കാണുന്നത്. അവിടെ ഓക്കെ ആയിട്ടും കറക്റ്റ് വരുന്നില്ലേ? യെസ്. അപ്പോൾ നമുക്ക് അല്ല
0: ആദ്യത്തെ പ്രോഗ്രാമിലേക്ക്,
1: ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് പോകണമല്ലേ. എങ്ങനെ കാത്തിരിക്കുകയാണ്? ഏത് പാട്ടല്ലേ നമ്മൾ പാടുക? കനിവിന്റെ കടലായ അല്ലേ? യെസ്, തുടങ്ങാം.

0: കഴിഞ്ഞോ? മഷാല്ലാ മഷാല്ലാ. അപ്പോ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ട് പാടി. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത പാട്ട് കൂടി പാടണം, ദിലാർ അടിപൊളിയായിട്ടാവും ലലിയ. അപ്പോൾ കനീവിൻ്റെ കടലായ ഉമ്മയെക്കുറിച്ച് മനോഹരമായ വരികൾ. അപ്പോൾ സിബിൽ സാറേ, ടെക്നിക്കലായിട്ടുള്ള എന്തോ എറർ കാണിക്കുന്നുണ്ടോ? ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടതിൻ്റെ ഇടയ്ക്ക്. സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലേ എന്ന് പറയണം ഒന്നെല്ലാവരും. ഒന്ന് സൗണ്ട് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറയണേ. അപ്പോൾ പിന്നെ നമ്മൾ വോയിസ് മെസ്സേജ് അയക്കേണ്ടതെന്ന് കൂടി ഓർമ്മപ്പെടുത്താണ്. 85 90 745 845 ഈ നമ്പറിലേക്കാണ് വീട്ടിലെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് വോയിസ് പാട്ട് കഥ മറ്റ് പ്രോഗ്രാമുകളൊക്കെ അയക്കാവുന്നതാണ്.
1: എന്തായാലും നല്ല ഒരു ഗാനം നമ്മളെല്ലാവരും
0: അല്ല ഈ
1: കേട്ടു.
0: ഗാനം ഓക്കെ അല്ല ഇത്. എനിക്ക് ഒരു കൺഫ്യൂഷൻ്റെ ഇടക്ക് സനക്ക് കേൾക്കാത്തതായിരിക്കാൻ തോന്നുന്നുണ്ട്. ചിലപ്പോൾ സന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ
1: താഹിറ ടി കെ കാസർഗോഡ് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഉണ്ടല്ലേ. ഓക്കെ
1: അതുപോലെ നമ്മുടെ ഇവിടെ ഉമ്മു കുൽസു ചിറമംഗലം അസ്സലാം വലൈക്കും റഹ്മത്തുള്ള എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ ശരി. അങ്ങനെയാണെങ്കിൽ ഇനി
1: നമുക്ക് സാരോപദേശത്തിലേക്ക്
0: സാരോപദേശം കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ.
1: ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിക്കാൻ ഭക്ഷണമുണ്ടാവുക എന്നതും ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറുകയും അതുകൊണ്ടുള്ള ഗുണം നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക എന്നതുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ അതേപ്രകാരമുള്ള അനുഗ്രഹം തന്നെയാണ് കഴിച്ച ഭക്ഷണം. അത് മാലിന്യമായി മാറുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക, ബാത്റൂമിൽ പോകാൻ കഴിയുക എന്നതും വലിയൊരു അനുഗ്രഹമാണ്. എത്രയോ ആളുകൾ കഠിനമായ വേദനയും പ്രയാസവും സഹിച്ചു ഹോസ്പിറ്റലിൽ കിടക്കുകയും ട്യൂബിട്ട് അവരുടെ മൂത്രം പുറത്തു കളയുകയും കയ്യിൽ ഗ്ലൗസ് ഇട്ട് അവരുടെ മലം വാരിയെടുക്കേണ്ട അവസ്ഥയുണ്ടാവുകയൊക്കെ ചെയ്യുന്ന രോഗികളെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അത്തരം പരീക്ഷണങ്ങളിൽ നമ്മൾ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. അത്തരം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാവുൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഭക്ഷണം കഴിക്കാൻ ലഭിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് നമുക്ക് ഇത് ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് ബാത്റൂമിലും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച മര്യാദകൾ പാലിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഇടതുകാൽ വെച്ച് വേണം പ്രവേശിക്കാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ് എന്ന് പ്രാർത്ഥിച്ച് ഇടതുകാൽ വെച്ച് നമ്മൾ ടോയ്ലറ്റിൽ പ്രവേശിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ അനാവശ്യമായി ഒരുപാട് സമയം ചിലവഴിക്കുന്ന, ഫോണും മറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി അവിടെ നിന്ന് സ്ക്രോൾ ചെയ്തിരിക്കുന്ന അത്തരം കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. വളരെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ച് ഇറങ്ങേണ്ട ഒരു സ്ഥലമാണ്. പിശാചിന് കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ച് തിരിച്ചു പോരാൻ നമുക്ക് സാധിക്കണം. ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാതെ ടോയ്ലറ്റുകൾ അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഇരുന്നു കൊണ്ട് തന്നെ പരമാവധി കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞ് കഥകൊക്കെ അടച്ചു വെച്ച് ഡോറടച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആവറത്ത് മറ്റുള്ളവർ കാണാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ടോയ്ലറ്റിൽ കയറി വെള്ളം അമിതമായി പാഴാക്കുന്ന, വെറുതെ വെള്ളം അടിച്ചു കളയുന്ന, ധാരാളം വെള്ളം കൊണ്ട് അനാവശ്യമായ രീതിക്ക് കഴുകി

0: ഉപവാസ കാണിക്കുന്ന ആളുകളുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈംഗികാവയവങ്ങളെ വലത് കൈകൊണ്ട് തൊടാതിരിക്കാനും ഇടത് കൈകൊണ്ട് കഴുകി വൃത്തിയാക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു കർമ്മം നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് നൽകി എന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാനും ഒരിക്കലും മറക്കരുത്. ഗുഫ്രാനക് എന്ന പ്രാർത്ഥന ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ടതാണ്. ടോയ്ലറ്റിൽ നമ്മൾ ഒരു നമ്മുടെ വസ്ത്രത്തിലേക്ക് ആകാതെ വസ്ത്രത്തിലേക്ക് തെറിക്കാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈയൊരു അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ ഈയൊരു അനുഗ്രഹം കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി അതിൻ്റെ ആദാബുകൾ പാലിച്ച് നമ്മൾ ചെയ്യുക. നമ്മുടെ ടോയ്ലറ്റിൻ്റെ മുമ്പിൽ ഇത്തരം പ്രാർത്ഥനകളൊക്കെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറുകളൊക്കെ പതിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കും ഇൻഷാ അല്ലാ. ആ ഒരു നിലക്ക് നമ്മൾ പ്രത്യേകം ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിന്ന് സാരോപദേശത്തിൽ കൂട്ടുകാരെല്ലാവരും കേട്ടിട്ടുള്ളത് നമ്മൾ സ്ഥിരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ടോയ്ലറ്റിൽ കയറുമ്പോഴുള്ള കാര്യങ്ങളും മര്യാദകളും ഇസ്ലാമികപരമായ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ കൂട്ടുകാരെല്ലാവരും ഇത് മദ്രസയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഏതായാലും ഒന്നുകൂടി ഇന്നത്തെ സാരോപദേശത്തിലൂടെ നമ്മൾ റിമൈൻഡ് ചെയ്തതെന്ന് മാത്രം, ഇതെല്ലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
2: സഫിയക്ക തിരുരങ്ങാടി, നഫീസപ്പിയ താമരശ്ശേരി, അവർ നേരത്തെ ഇടക്കിടക്ക് കട്ടായി പോവുകയാണ്, ഇപ്പോൾ ഓക്കെ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. ഷംനാദ് ഖാൻ, ആയിഷ കരുമ്പിൽ,
1: മെഹനാസ് ഗഫൂർ, അതുപോലെ അമീർ ടി എടുത്തനാട്ടുകര, ഇടയ്ക്കൊരു ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മുകുൽസു ചിറമംഗലം പാട്ട് സൂപ്പർ ആണ്, മോളെ മാഷാ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്.
2: ഓക്കെ. മുംതാസ് ബേപൂർ, അതുപോലെ
1: ഹുസൈൻ വി എം എടുത്തനാട്ടുകര, മാഷാ അല്ലാ അടിപൊളി പാട്ടാണ്, ബാർക്കല്ലാ ഫീക്ക് എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഒരു ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം, സോങ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരുപാട് പേര് നമ്മോടുകൂടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലിയയുടെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ സാരോപദേശം കൂടി കേട്ടു. അമീർ ടി എടുത്തനാട്ടുകര പറഞ്ഞിട്ടുള്ളത്, അസ്സലാമു അലൈക്കും, അധികാരം എന്നത് കേവലം അലങ്കാരമോ ആധിപത്യം സ്ഥാപിക്കാനുള്ള മാർഗമോ അല്ല, മറിച്ച് അത് പ്രപഞ്ചനാഥൻ മനുഷ്യനെ വിശ്വസിച്ച് ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ്, അഥവാ അമാനത്താണ്. തനിക്ക് ലഭിച്ച പദവികൾ അർഹമായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ടെന്നും തനിക്ക് കീഴിലുള്ളവർക്ക് നീതി ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താൻ ഓരോ ഉത്തരവാദിത്തപ്പെട്ടവനും ബാധ്യസ്ഥനാണ്. ഈ ലോകത്തെ അധികാര കസേരകൾ താൽക്കാലികമാണെന്നും നാളെ പരലോകത്തെ പരമമായ കോടതിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓരോ ചുവടിനും മറുപടി പറയേണ്ടി വരുമെന്നുമുള്ള ബോധ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അവിടെ സ്വാധീനങ്ങളോ ശുപാർശകളോ ഫലിക്കില്ല എന്ന് തുടങ്ങിയ സുദീർഘമായൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അധികാരവുമായി, അധികാരം അമാനത്താണെന്നുള്ള എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഒരുപാട് ആളുകൾ വീണ്ടും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വോയിസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വോയിസ് കണക്ട് ചെയ്യാം.
2: വോയിസ് ആരാണ് അയച്ചത്? ആരാ അയച്ചെന്ന് പറഞ്ഞേ? അമീർട്ടി അടുത്തനാട്ടുകാരല്ലേ? അവരാണ് വോയിസ്, അവർ മോള് വോയിസ് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് വോയിസ് റെഡി ആണോ അല്ലേ നോക്കാം. വോയിസ് ഓക്കെ ആണോ? ഓക്കെ, എന്നാൽ വോയിസ് ഒന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അമ്ന ബിൻ തമീർ, സ്ഥലം എടത്തനാട്ടുകര. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. വിറകുവെട്ടുകാരനും സ്വർണക്കോടാലിയും. ഒരിക്കൽ ഒരു പാവപ്പെട്ട വിറകുവെട്ടുകാരൻ ആറ്റുവക്കയിലുണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്ന് വിറകുവെട്ടുകയായിരുന്നു. പെട്ടെന്ന് കൈത്തപ്പി അയാളുടെ ഇരുമ്പ് കോടാലി പുഴയിലേക്ക് വീണുപോയി. തൻ്റെ ഏക ഉപജീവന മാർഗമായി കോടാലി നഷ്ടപ്പെട്ടതിൽ വിഷമിച്ച അയാൾ കരയാൻ തുടങ്ങി. പെട്ടെന്ന് പുഴയിൽ നിന്ന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് കാര്യം അന്വേഷിച്ചു. സങ്കടം കേട്ട മാലാഖ വെള്ളത്തിനടിയിലേക്ക് പോയി ഒരു സ്വർണക്കോടാലിയുമായി തിരിച്ചു വന്നു. ഇതാണോ നിന്റെ കോടാലി? മാലാഖ ചോദിച്ചു. അല്ല, അയാൾ വിനയത്തോടെ പറഞ്ഞു. മാലാഖ വീണ്ടും മുങ്ങി ഒരു വെള്ളിക്കോടാലിയുമായി വന്നു. അപ്പോഴും അയാൾ പറഞ്ഞു, ഇതും എൻ്റെതല്ല. ഒടുവിൽ മാലാഖ അയാളുടെ പഴയ ഇരുമ്പ് കോടാലി പുറത്തെടുത്തു. തന്റെ കോടാലി കണ്ടത് സന്തോഷത്തോടെ അയാൾ പറഞ്ഞു, അതെ, ഇത് തന്നെയാണ് എന്റെ കോടാലി. അയാളുടെ സത്യസന്ധതയിൽ സന്തുഷ്ടയായ മാലക സ്വർണത്തിന്റെയും വെള്ളിയുടെയും കോടാലികൾ കൂടി അയാൾക്ക് സമ്മാനമായി നൽകി. ഇതറിഞ്ഞ അയൽവാസി തനിക്കും സമ്മാനം കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം തന്റെ കോടാലി പുഴയിലിട്ടു. മാലാക സ്വർണ കോടാലി കാണിച്ചപ്പോൾ അയാൾ അത് തന്റേതാണെന്ന് കള്ളം പറഞ്ഞു. എന്നാൽ മാലാക അപ്രത്യക്ഷയാവുകയും അയാൾക്ക് സ്വർണ കോടാലിയും സ്വന്തം ഇരുമ്പ് കോടാലിയും നഷ്ടപ്പെടുകയും ചെയ്തു. ഇതോടെ ഞാൻ എന്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്ന ബിന്ത് അമീർ എന്നല്ലേ പറഞ്ഞല്ലേ, അമ്നയല്ലേ പറഞ്ഞത്? അപ്പൊ പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ കേട്ട അല്ലേ
1: കഥ,
2: ഒരു സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു കഥയായിരുന്നു അത്. അതിന്റെ ചിത്രമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് സ്കൂളില് അല്ലെ, അങ്ങനെ കോടാലും പിടിച്ചു നിൽക്കണൊക്കെ മാലാഖയുടെയൊക്കെ ചിത്രം വരച്ച പണ്ടത്തെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നതാണ്. എന്നാ അപ്പൊ അതിലൊരു നമ്മൾ എന്തായിരുന്നാലും നമ്മൾ ജെന്യുൻ ആവുക, സത്യസന്ധനാവുക എന്നുള്ളതിൽ കുട്ടികൾക്ക് അന്ന് ഇങ്ങനെ ഒരു കഥ പണ്ടൊക്കെ നമ്മൾ ആ ഒരു കഥ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. നമുക്കത് പറയാനുള്ളത് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വളരെ സത്യസന്ധരായിട്ട് കുട്ടികൾ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും. ശരി, അപ്പോൾ
1: ഫീഡ്ബാക്ക് വായിക്കാന്ന് തോന്നുന്നുണ്ട്.
2: യെസ്,
1: സഫിയക്ക് തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. സാരോപദേശം കേട്ടു, നല്ല ഉപദേശം, കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. അൽഹംദുലില്ല, എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഇങ്ങനെ

0: പുസ്തകങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കഥയാണ് അമ്മിനമോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ജമീല വി പി കാളിക, അസ്സലാമു അലൈക്കും, നല്ല കഥ. ഇന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങോട്ട്, നമ്മൾ അങ്ങോട്ട് ചോദിക്കൂല,
0: എന്നും അവരും ഇങ്ങോട്ട് അയക്കൽ തന്നെയാണ്.
1: പിന്നെന്താണ്, പിന്നെ എന്താണ്
0: കുസൃത ചോദ്യങ്ങളോ കടങ്കഥയോ ഇസ്ലാമികരായ ചോദ്യങ്ങളൊക്കെ വരട്ടെ.
1: പിന്നെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറയുന്നത് സൗണ്ട് എന്താണ്, ഷംനാദ് ഖാന് മാത്രമാണോ വേറെല്ലാ ആൾക്കാർക്കൊക്കെ സൗണ്ട് ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. സൗണ്ട് പോയോ? സൗണ്ട് പ്രശ്നമുണ്ടോ? ടെക്നിക്കൽ വിങ്ങിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
0: ഉമ്മ കുൽസു ചിറമംഗലം പറഞ്ഞിട്ടുള്ളത് സത്യസന്ധതയുടെ ഫലം എന്നാണ് ഈ കഥയുടെ പേര്. മോളെ നല്ല ചുറുചുറുക്കോടെ പറഞ്ഞു, മാഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ടെക്നിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഓക്കെയാണ്. ഓക്കെ, ഇപ്പോൾ സൗണ്ട് ഓക്കെയാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനി അല്ല അല്ലാത്ത വേറെ ഏതാ പാട്ടുണ്ടാകാൻ സന അല്ല ലിയ, പിന്നെ ഏതാ പാട്ടില്ലേ? നമ്മൾ വേറെ ഒരു പാട്ട് പറഞ്ഞില്ലേനോ, എന്തായിരുന്നു, മണ്ണപ്പം അല്ലേ? ആ പാട്ട് പാടാൻ പറ്റുമോ? നോക്കല്ലേ, നമുക്ക് അടിപൊളി പാട്ടാ അല്ലേ. ഓക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്.

0: അല്ല ലിയ, കഴിഞ്ഞോ ആ മണ്ണപ്പം ചുട്ട കാലം കഴിഞ്ഞ്, പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ പാട്ടും പെട്ടെന്ന് കഴിഞ്ഞു പോയി അല്ലേ. ഏ അപ്പോ പണ്ടത്തെ അല്ലേ, പണ്ടത്തെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു പാട്ടാണ് ഇപ്പോ ലിയ നമുക്ക് വേണ്ടി പാടി തന്നിട്ടുള്ളത്.
1: പണ്ടത്തെ കാലത്ത് നിങ്ങൾക്കൊക്കെ ആയിരിക്കും,
0: ആ ഈ മണ്ഡപം ചുട്ട നിങ്ങൾക്ക്
1: നമുക്ക് നമുക്കിതൊന്നും ഓർമ്മല്ല,
0: ഓർമ്മല്ലേ, മണ്ഡപം ചുട്ടൊന്നും ഓർമ്മല്ല.
1: നമ്മളെ ട്രാൻസിഷന്റെ ഭാഗമാണ്.
0: ഓക്കെ ഓക്കെ,
1: ഏതായാലും
0: അപ്പൊ അത് ഓർമ്മയുള്ള ആൾക്കാരെ വേഗം ചെയ്യട്ടെ. ഒന്ന് ഉണ്ടാവും
1: എട്ടാണെന്നൊക്കെ പറഞ്ഞു,
0: എട്ടാണൊക്കെ പറഞ്ഞു. ആ എട്ടാണെന്ന് നമുക്ക് ഓർമ്മയില്ല, പക്ഷേ ആ കുറച്ചുകൂടി മുന്നായിരിക്കും. എന്നാലും ഒരു മിക്സഡ് ടൈപ്പാണ്.
1: ശ്രോതാക്കൾ ഇത് വെച്ചിട്ട് നമ്മളെ വയസ്സ് പളക്കുന്നുണ്ടാവും. ഏതായാലും ഹുസൈൻ വി എം എടത്തനാട്ടുകര മാഷാല്ല പാട്ട് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പഴയകാലത്ത് ഒരുപാട് മണ്ണപ്പം ചുട്ടും കുട്ടിയും കോലും കളിച്ച് നടന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കളികളെല്ലാം ഇതിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം
0: ആയിഷ അങ്ങാടി പുറമെ തന്നോ, മോളൊന്നും പറയുന്നില്ല, ഇരട്ടി മധുരം തന്ന സോങ് സൂപ്പറായി.
1: ഒന്നും പറയാനില്ല,
0: ലിയാക്കൊന്നും പറയല്ലേ, ഒന്നും പറയാനില്ല എന്നാണ് അല്ലേ. ഓക്കെ ഓക്കെ, മോളെ ഒന്നും പറയാനില്ല. ആ
1: അതെ,
0: ഞാൻ വിചാരിച്ച മോളൊന്നും പറയുന്നില്ല എന്ന്, അല്ലെ നേരത്തെ ഒന്നും മിണ്ടാത്തതുകൊണ്ട് അങ്ങനെയാണ് കണക്ട് ചെയ്തു പോയി.
1: ഷംനാദ് ഖാൻ പറഞ്ഞിട്ടുള്ളത് മാഷാല്ല, നമ്മുടെ കുട്ടിക്കാലം ഓർമ്മിച്ച സോങ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥന കൂടി അയച്ചിട്ടുണ്ട്. മേനാസ് ഗഫൂർ പാലത്തികൾ മാഷാല്ല നല്ല പാട്ട്. ആയിഷ തോട്ടശ്ശേരിയർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാത്തുഹു. ഉമ്മുകുൽസു ചിറമംഗലം നല്ല വോയിസ് മോളെ മാഷാല്ല ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സന വോയിസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വോയിസ് റെഡി ആണെങ്കിൽ അത് കണക്ട് ചെയ്യാം. അതുപോലെ ഒരു ചോദ്യം അമീർക്ക ചോദിച്ചിട്ടുണ്ട്, ഒരു കുസൃതി ചോദ്യമാണ്.
0: എന്താണ് ചോദ്യം?
1: പൊട്ടിച്ചാൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന സാധനം.
0: പൊട്ടിച്ചാൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന സാധനം, സമ്മാനപ്പൊതി.
1: കുറെ ഉത്തരം വരും, ഏതാണെന്ന് നോക്കാം. അതുപോലെ നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ളത് മണ്ണപ്പം ചുട്ടതും അണകളും എല്ലാം അറിയാവുന്നതാണ്. അതുപോലെ മൻഹ നസീർ ഈസ്റ്റ് കോടൂർ മാഷാല്ല സൂപ്പർ ഗാനം മോളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റൈഹാന ബാനു തോട്ടശ്ശേരിയറ നല്ല രസമുള്ള പാട്ട് സൂപ്പറായിട്ടുണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: പിന്നെ അടുത്ത പാട്ട് പാടാനാണ് പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ, അടുത്ത പാട്ട് കൂടി ഇല്ലേ, വേറെ ഏത് പാട്ടിന്റെ തുടക്കം ഓർമ്മ ഉണ്ട്? ഏതെങ്കിലും പാട്ടിന്റെ രണ്ടുപേരെയൊക്കെ ഓർമ്മയുള്ള പാട്ട് ഏതൊക്കെ നോക്കി വെക്കേണ്ടി തോന്നുന്നു കേട്ടോ. ഏതാ തുടക്കം? ആ ഫുള്ള് കിട്ടണമെന്നൊന്നും നിർബന്ധമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ലിയക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? പോകും മുമ്പ് ആ അതിന്റെ അത് എങ്ങനെയാണ്? ഓത്തുപള്ളിയെ കുറിച്ചുള്ള പാട്ടാ? ഏ നല്ല പാട്ടാണ്. രണ്ടുപേരെയൊന്ന് പാടിക്കുന്നത് നോക്കട്ടെ.

0: അതിന്റെ ബാക്കിയില്ലേ ഇനി അറിയില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് മാഷാല്ല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പാട്ടുകളൊക്കെ ഓർത്തു വെക്ക്, വേറെ ഏതാ ഇനി ചോദിക്കുമ്പോ അടുത്ത പാട്ട് നോക്കണേ. ഓക്കെ, അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്.
1: സാധാരണ ഒരു പാട്ട് ബുക്ക് ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും അല്ലേ?
0: ആ ഓള് പാട്ടൊന്നുമില്ലാതെ വന്ന്
1: ഒരു പാട്ട് ബുക്ക്, ഒരു ഡയറിയോ?
0: ഡയറി കേട്ടിട്ട് എന്ത് ചെയ്യണം നോക്ക്, അത് നോക്കിയിട്ട് പാടാൻ പറ്റണം ഇനി അടുത്തതിലൊക്കെ. ഇൻഷാല്ല, ഇനി ആരൊക്കെ വോയിസ് മെസ്സേജിൽ വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. മാഷാല്ല, പെരുന്നാൾ ഗാനൊക്കെ പൊളിച്ചു മോളെ, ഒരു അത്രയും അടിപൊളിയായിട്ടുണ്ട് മോക്ക്. ഒരു ഉമ്മുകുൽസു ചിറമംഗലം അത്രക്ക് നല്ല രീതിയിലാണ് പാടിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ അറബ് നാട്ടിലെ അകലെയും കാണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ഒന്ന് പാടണം തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി നല്ലൊരു ഫീൽ എടുത്തിട്ട് പഠിക്കാം.

0: ഈ പാട്ട് ശരിക്കേ ഇത് പിന്നെ ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യപ്പോഴാണോ ഉപ്പ ഒക്കെ ഗൾഫിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലേ, പണ്ടത്തെ ഇന്നത്തെ പോലെയല്ല, പണ്ട് ആവുമ്പോ എത്ര കാലം കഴിഞ്ഞിട്ട് ഒന്ന് കാണുക, ഒന്ന്
1: വരണം,
0: കത്ത് വരണം, അങ്ങനെയൊക്കെയുള്ള കാലത്തിലുള്ള എഴുതിയൊരു പാട്ടാണിത്. പക്ഷേ ഇന്നും കാലത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ ഇനി എത്ര ഫോൺ ഉണ്ടെങ്കിലും അടുത്തില്ലല്ലോ, ദൂരെയാണല്ലോ, അപ്പം അതിൻ്റെ ഒരു ഫീല് എങ്ങനെയാലും ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഈ പാട്ട് മോക്ക് ലിറിക്സ് കിട്ടിയാൽ പൂർണ്ണമായിട്ട് പാടാൻ പറ്റുമോ നോക്കാം അല്ലേ, പിന്നെ ഒരു സ്വന്തം നമുക്ക് പോകാൻ നോക്കാൻ തോന്നുന്നുണ്ട്. ഇതുപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് എടുത്ത് മോള് നന്നായിട്ട് ഇനി പാടണം ഇൻഷാല്ല. അപ്പോൾ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഷാദിയ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പുതപ്പിട്ട് മൂടു ഖദീജ, ചേർത്ത് നനയ്ക്കൂ ഖദീജ, പുതപ്പിട്ട് മൂടു ഖദീജ, ചേർത്ത് നനയ്ക്കൂ ഖദീജ. വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേ,

0: ക്കുന്നു ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം ജിബിരിയിൽ വന്ന് ഇഖ്റാൻ തന്ന് ഖുർആൻ നൂറ് കലമിൽ തെളിഞ്ഞ് ജിബിരിയിൽ വന്ന് ഇഖ്റാൻ തന്ന് ഖുർആൻ നൂറ് കലമിൽ തെളിഞ്ഞ് ഉദപ്പിട്ട് മൂടു ഹദീജ
1: മാഷാല്ലാ, നമ്മളെ എല്ലാവർക്കും പരിചിതമായ ഒരു പാട്ട് തന്നെയാണ് പുതുപ്പിട്ടുമൂടു ഖദീജ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വഹി കിട്ടിയ സമയത്ത് പേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന സമയത്ത് ഉള്ള ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് പുതുപ്പിട്ടുമൂടു ഖദീജ എന്ന് തുടങ്ങുന്ന ഗാനം. ആ ചരിത്രമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏതായാലും നമ്മളിങ്ങനെ ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. എത്ര കേട്ടാലും മതിവരാത്ത ഗാനം, സൂപ്പറാണ്, മാഷാല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മെഹനാസ് ഗഫൂർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഉമ്മ പാടും ഈ പാട്ട്, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹുസൈൻ വി എം എടത്തനാട്ടുകാരെ മാഷാല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും, പഴയ പാട്ടാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇങ്ങനെയുള്ള പാട്ടുകൾ എത്ര കേട്ടാലും കൊതി തീരുകയില്ല. ഇങ്ങനെയുള്ള പാട്ടുണ്ടെങ്കിൽ ഇനിയും പാടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്.
2: നഫീസ പിയെ തമിഴ് നമ്മൾ വായിച്ചോ, നബിയുടെ എത്രാമത്തെ വയസ്സിലാണ് മകൾ സൈനബ റിലാൻ ജനിച്ചത്
1: ഇല്ല
2: എന്ന്? അപ്പൊ അതൊരു ചോദ്യമായിട്ട് കിടക്കട്ടെ.
1: അതെ അതെ,
2: നബിയുടെ എത്രാമത്തെ വയസ്സിലാണ് മകൾ സൈനബ റളിയല്ലാഹു അൻഹ ജനിച്ചിട്ടുള്ളത്?
1: അതുപോലെ അബ്ദുൽ ഹമീദ് സീക്ക അയ്യൂര്, മാഷാല്ലാ, പഴയ കത്തുപാട്ടാണ്, വളരെ നന്നായി, നല്ല ശബ്ദത്തിന്റെ ഉടമയാണ് ബാറക്കല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: ഈ പാട്ട് കേട്ടപ്പോൾ മോൾ എന്നെ എന്റെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി, എവിടേക്കോ ഒരു നഷ്ടബോധം പോലെ എന്ന് ആയിഷ അങ്ങാടിപ്പുറം. മാഷാല്ലാ, സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഷംനാദ് ഖാൻ. മോളോട് കുറച്ചുകൂടി കൂടി പാടിയാൽ നന്നായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലിയനെ നമ്മളിവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ ലിയ ഇങ്ങനെ ഒരു പാട്ടിൻ്റെ ആ ഒരു ലോകത്തു നിന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിൽ ഇവിടെ എത്തിയോണ്ടായിരിക്കാം അല്ലേ ലിയ? പക്ഷേ ലിയ റെഡിയായി വരുന്നുണ്ട്, അടുത്തൊരു പാട്ടിന് വേണ്ടി ലിയ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്നോളൂ. എന്നാൽ അടിപൊളി ഒരു മാഷാല്ലാ അടിയൊരു പാട്ടിലേക്ക് നമ്മൾ ഇനി പോകുന്നുണ്ട്. ഏതായിരുന്നാലും മോളുടെ പാട്ട് നന്നായി, കുറേ ഒക്കെ നമ്മൾ വായിച്ചില്ലേ, ഏകദേശം എല്ലാം വായിച്ചില്ലേ?
1: വായിച്ചു വായിച്ചു
2: അല്ലേ. ഓക്കെ, അപ്പോഴേ ആ അല്ലാ അല്ലാ യാദൽ ജലാലെ ആ പാട്ടൊന്ന് പാടിയല്ലോ. അല്ലാ അല്ലാ യാദൽ ജലാലെ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്.

0: മാഷാല്ലാ, വളരെ മനോഹരമായിട്ടുള്ള ഗാനം. ലിയ ഇന്ന് നാലാമത്തെ പാട്ടാണ് പാടുന്നത്. ഉഷാറായിട്ട് തന്നെ പാടി. എല്ലാവർക്കും പരിചിതമായ ഒരു പാട്ടാണ് അല്ലാ അല്ലാ എന്ന് തുടങ്ങുന്ന. ഒരുപാട് അല്ലാവിൻ്റെ അസ്മാവുൽ ഹുസ്നയിൽപ്പെട്ട നാമങ്ങളൊക്കെ ഈ ഒരു പാട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നല്ലൊരു തേട്ടവും അല്ലാവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ വിളിച്ചു പോകുന്നൊരു പാട്ടാണ്. അതിൻ്റെ ഫീഡ്ബാക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഹമീദ് സിക്കായി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാടിയ മോൾക്കും ഇത് എഴുതിയ ആൾക്കും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമീറിൻ്റെ
1: ഇന്നത്തെ
0: അടുത്ത്
1: എല്ലാ പാട്ടുകളും അല്ലേ,
0: അതെ
1: അതാണ് നീ പറഞ്ഞത്. എല്ലാ പാട്ടുകളും അടിപൊളിയായി, ലൈവ് തകർത്തു, ഇനിയും വരണം.
0: ഇൻഷാല്ലാ. ഇംതിയാസ് തിരുമ്പാടി പറഞ്ഞിട്ടുള്ള നല്ല നല്ല അർത്ഥമുള്ള ഗാനങ്ങൾ മാഷാ അല്ലാ മകളെ ഉഷാറാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ആഹാ, ഇംതിയാസൊക്കെ ഇവിടെ ഉണ്ടല്ലേ.
0: അതുപോലെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു, നബിയുടെ എത്രാമത്തെ വയസ്സിലാണ് മകൾ സൈനബ് റസൂലുള്ളാഹിന് ജനിച്ചത്?
0: അതെ,
1: അതിൻ്റെ
0: 27 വയസ്സ്
1: ഉത്തരം
0: ഒക്കെ വന്നിട്ടുണ്ട്.
1: ഏകദേശം കുറച്ച് ഈ 41 എന്ന് വന്ന്, 30 വന്നു,
0: 27 വയസ്സ്,
1: 27 വയസ്സെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ശരിയായ ഉത്തരം പറയാൻ തോന്നുന്നു, ശരിയായ ഉത്തരം
0: 30
1: 30 ആണ്
0: വയസ്സുണ്ടാവും.
1: അല്ലേ?
0: അപ്പോൾ അമീർക്ക ആയിഷ കരിമ്പിലാണ് ഉത്തരം അയച്ചിട്ടുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. അതിന് മുമ്പൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പൊട്ടിച്ചാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന
1: ആ,
0: സാധനങ്ങൾ.
1: അതിലുത്തരം വന്നോ?
0: അതിന് ഈ ചോദ്യകർത്താവ് എഴുതിയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കോഴിമുട്ടയാണ്.
1: പൊട്ടിച്ചാൽ മാത്രം കഴിക്കാൻ പറ്റുന്നേ.
0: പക്ഷെ അല്ലാതെ കുറേ പപ്പടം വന്നിട്ടുണ്ട്. ഉത്തരം ഒക്കെ ഉത്തരം തന്നെയാണ്. പടക്കം,
1: ഒരു ചോദ്യത്തിന് ഒരുപാട് ഉത്തരം.
0: ഗിഫ്റ്റ്, അങ്ങനെ ഒരുപാട് ഉത്തരം വന്നിട്ടുണ്ട്. എല്ലാം ശരി ഉത്തരം തന്നെയാണ്. പക്ഷെ
1: പിന്നെ ലിയ, ഇനി എനിക്കൊരു അവസരം ഉണ്ട്, ഒരു 10 മിനിറ്റ് കൂടി ആലോചിക്കാനുള്ള അവസരം. ഏതൊക്കെ പാട്ടാണ് ഇനി ഒരു തുടക്കെങ്കിലും പാടി കൊടുക്കണം, ഓർമ്മയിൽ വരുന്ന ഏതാ പാട്ട് നോക്കണം, നല്ല പാട്ടുകൾ കേട്ടോ. ആലോചിച്ച് നോക്ക്, കിട്ടുമെങ്കിൽ പാടാം.
0: റൈഹാന ബാനു തോട്ടശ്ശേരിയാണ് 30 നയിച്ചിട്ടുണ്ട്. ശരിയുത്തരാണ്. യാത്രയിലാണ് കൂടെ ഉണ്ട് എന്ന് ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആയിഷ അങ്ങാടിപ്പുറം മാഷാ അള്ളാ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്.
1: അപ്പോൾ എല്ലാവരും ഉണ്ട് ഇന്ന്, കുറേ ആളുകൾ ലൈവിലുണ്ട്, വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും പേസ് റേഡിയോ ഒക്കെ കേട്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ലിയ ആയിരുന്നു നമ്മൾ കൂടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടേ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നത്. ലിയയുടെ പാട്ട് ഇനിയും കിട്ടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അറിയില്ല, ലിയ ഇങ്ങനെ നിർനിമേഷയായി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാ പാട്ട് പാടേണ്ടതെന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഏതാണോ സാധാരണ വരുന്ന ഒരു ഡയറി ആയിട്ട് വരും.
0: അതെ,
1: ലിയ അങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അവൾ ഹാഫ് ഇല്ലത്തായിട്ടാണ്
0: വന്നിട്ടുള്ളത്.
1: വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഏതൊക്കെയാണ് ഓർത്തുണ്ടാക്കണം, മറ്റേ ഡയറി നോക്കി പാടിയാൽ മതിയായിരുന്നു. ശരി, അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി നമ്മളെ പാഠക്കുറിപ്പ് കേൾക്കണ്ടേ.
0: പണക്കുറിപ്പ് കേൾക്കണം.
2: الحمد لله، الحمد لله رب العالمين، ولا عاقبة للمتقين، ولا عدوان إلا على الظالمين، ونسلي ونسلم على خاتم الأنبياء والمرسلين. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മുടെ പാഠക്കുറിപ്പിൻ്റെ സെഷനിൽ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശരിക്ക് 10 കാര്യങ്ങളുണ്ട്, പക്ഷേ 5 കാര്യങ്ങളും ഈ അതിൽ 5 കാര്യങ്ങൾ മറ്റ് 5 കാര്യങ്ങളോട് ഇങ്ങനെ അതിനെ തട്ടിച്ച് പറയുമ്പോഴാണ് ഇത് 5 കാര്യങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ 5 കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്, 5 കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതാണ്, അല്ലെങ്കിൽ ഓർക്കാനോ പറയാനോ ഇഷ്ടപ്പെടാത്തതാണ്. ഏതായാലും നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് ഇങ്ങനെ ഉപദേശിച്ച് പറയുന്നത് കണ്ടു. എന്താ നബി ആ വ്യക്തിയോട് ഉപദേശിച്ച് പറയണത്? പറയണ നബി പറയണേ, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നീ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും ടോട്ടൽ 10 കാര്യമല്ലേ. ഒന്ന്, ശബാബക, യുവത്വത്തെ നീ ശ്രദ്ധിക്കണം, കബല ഹറമിക്ക, മുതലാക്കണം. നിന്നെ യുവാവായി നിൽക്കണ ആ സമയം, അപ്പോൾ നമുക്കൊരു പ്രശ്നമല്ല, നല്ല ആരോഗ്യമുണ്ട്, പള്ളിയിലേക്ക് പോകാനും ഖുർആൻ പാരായണം ചെയ്യാനും നന്മകൾ ചെയ്യാനും ആളുകളെ സഹായിക്കാനൊക്കെ നല്ല ആരോഗ്യമുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഏതിന് മുമ്പ്? അതാണ് ഈ 10 കാര്യങ്ങളിലെ ഓരോ കാര്യങ്ങളിൻ്റെ കൂടെ വരുന്ന ഓരോന്നോരോന്നുണ്ടല്ലോ, അത് ഞാൻ എണ്ണി പറയണം. അപ്പോൾ ഷബാബ്, യുവത്വത്തിൻ്റെ കൂടെ എന്താ പറഞ്ഞത്? കബല ഹറമിക്ക എന്ന് പറഞ്ഞു. നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. പ്രായമായി കഴിഞ്ഞാൽ ആളുകളെ കണ്ടല്ലേ നമ്മൾ, എത്ര ആളുകളുണ്ട്, പലതും നമ്മളൊന്നും ചെയ്യണത് പോലെ അവർക്ക് പലതും ചെയ്യാൻ പറ്റലുണ്ടാവില്ല, കഴിയൂല, അവരുടെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല, അവർ ക്ഷീണിച്ചു പോയി എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന്, വസിഹത്തക്ക കബല സഖമിക്ക, ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എന്താക്കുക, നമ്മൾക്ക് രോഗം ബാധിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗപ്പെടുത്തും. ഇപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും മാരകമായ അസുഖങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ബാധിച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റലുണ്ടാവില്ല, നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ കഴിയലുണ്ടാവില്ല, ഒരു പക്ഷെ ചെയ്യാൻ തന്നെ കഴിയലുണ്ടാവില്ല. രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലെങ്കിൽ രോഗികളൊക്കെ നിസ്കരിക്കാനൊക്കെ എത്ര ബുദ്ധിമുട്ടും എത്ര പ്രയാസപ്പെടും. ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കതിൻ്റെ കൃത്യമായ അവസ്ഥകളൊക്കെ അറിയാൻ പറ്റും. ഇതൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മൾ, പക്ഷേ നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യൂല. അതുകൊണ്ട് നമ്മൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. ഏതിൻ്റെ മുമ്പ്? നമുക്ക് രോഗം വരുന്നതിന് മുമ്പ്. അപ്പോൾ നാല് കാര്യങ്ങളായി ടോട്ടലി. മറ്റൊന്ന് വഹിനാക്ക കബല ഫക്കരിക്ക, നിന്റെ ഐശ്വര്യത വഹിനാക്ക്. നീ ഇപ്പം ഐശ്വര്യവാനാണ്, ഇപ്പോൾ നല്ല പൈസ ഒക്കെ ഉണ്ടാവും കയ്യിൽ, മനസ്സിലായില്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കൊടുക്കാനും വാങ്ങാനും ആളുകളെ സഹായിക്കാനൊക്കെ പൈസ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തും. അങ്ങനത്തെ ഒരു സമയമുണ്ടാവും, ഒന്നുമില്ലാത്ത പൈസ ഇല്ലാത്ത പാവപ്പെട്ട അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോയിക്കൂടായില്ലല്ലോ, ദുനിയാവല്ല എന്തും സംഭവിക്കാലോ. അതുകൊണ്ട് അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ പൈസ ഉള്ള ഐശ്വര്യതയുള്ള കയ്യിൽ സമ്പത്തുള്ള അവസ്ഥയെ നമ്മൾ ഉപയോഗിക്കണം, നബി നമ്മളെ പഠിപ്പിക്കണം. അപ്പം ടോട്ടൽ എത്ര കാര്യങ്ങളായി? ആറ് കാര്യങ്ങളായി. ഇനി നാല് കാര്യങ്ങൾ പഠിപ്പിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഇത് പറയാൻ പോകുന്നത്. ഒന്ന് വഫറാഖക കബല ശുഗലിക്ക, ഒരുപാട് ഒഴിവ് സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വെറുതെ ഇരുന്ന് കണ്ട് നമ്മൾ സമയം അതങ്ങനെ കളയുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ഒഴിവാക്കി നമ്മൾ സമയത്തെ ക്രമീകരിച്ച് നമുക്ക് ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അഥവാ നമ്മളൊരു തിരക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളേറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട നമ്മുടെ സൽക്കർമ്മങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, ഇതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റൂല. അതാണ് നബി പഠിപ്പിച്ചത്, ഫറാഖക കബില ശുഗലിക്ക, നീ തിരക്കുള്ള ആളായി മാറുന്നതിന് മുമ്പ് ഇപ്പം കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടണമെങ്കിൽ ആ സമയത്തേക്ക് എന്താക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ്. ലാസ്റ്റിന് റസൂൽ സല്ലല്ലാഹു പഠിപ്പിച്ചു, വഹയാത്തക്ക കബില മൗതിക്ക, നീ മരിക്കുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയ ജീവിതം ഉണ്ടല്ലോ അതിനെ നീ ഉപയോഗപ്പെടുത്തുക. എല്ലാത്തിൻ്റെ അവസാനം പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഓ മാത്ത ദിരി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ച് മരണപ്പെടും എന്നതിനെപ്പറ്റി ഒരാൾക്കും അറിവില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ മാത്രമുള്ളൊരു ഒരു അജലുൻ മുസമ്മ, ഒരു പേര്, ഒരു അറിയപ്പെട്ട ഒരു ടൈം, ഒരു സമയം ഉണ്ട്. അതുവരെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ കൊണ്ടുപോകും, അത് കഴിഞ്ഞ് നമ്മൾ മരണപ്പെടും. പക്ഷെ ആ സമയം വരെ നമ്മൾ, ഈ സമയം മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നന്മയിൽ വ്യാപൃതരാകുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറയപ്പെട്ട കാര്യങ്ങളെ, അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ല ബുദ്ധിയുള്ള ആൾക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പാഠക്കുറിപ്പിൽ കേട്ടിട്ടുള്ളത് അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് സൂക്ഷിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ്. ഈ ഹദീസ് കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും മദ്രസയിലൊക്കെ. അതും കൂടി ഒന്ന് എന്താ ചെയ്യുക, നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാഠക്കുറിപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക്
1: ഒരു ഒരു ഗാനം കൂടി ഉണ്ട് പാടാൻ.
0: പാട്ടുണ്ട്?
1: ആ ഒരു പാട്ട് കൂടി ഉണ്ട്. ആ പാട്ട് കൂടി കേട്ടതിന് ശേഷം വരാം. അതിൻ്റെ ഇടയ്ക്ക് അവിടെ റെയ്ഹാനാബാനും തോട്ടശ്ശേരി അറിയിച്ച് നല്ല നല്ല ഓരോ ഇതുവരെ കഴിഞ്ഞ പരിപാടികളും അടിപൊളിയായിട്ടുണ്ട് എല്ലാ പരിപാടികളും. പിന്നെ ഉമ്മുഗുൽസു ചിറമകളെ ഞാൻ കോഴിമുട്ട എന്ന് എഴുതിയിട്ടുണ്ട്, അതെന്താന്ന് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ. ഇനി എല്ലാവരും കൂടി ഒരു സംഘഗാനം പാടിയാൽ മതി. അപ്പൊ എല്ലാവരും കൂടി സംഘഗാനത്തിന് പകരം ലീ എന്ത് ചെയ്യും,
0: ഒറ്റക്കൊരു
1: സംഘഗാനം പാടും. ലീ ആ പാടക്കാം, കിളിയേ ദിക്കർ പാടി കിളിയേ അല്ലേ, ആ പാട്ട് കേൾക്കാം.

0: സുബർഗത്തിൽ പോയതാണ് ഉപ്പാപ്പ പറഞ്ഞു, ഓത്തുപള്ളിയിലും ഓത്തുപള്ളിയും.
1: ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ മാഷാല്ലാ. അപ്പോൾ ഏതായാലും നമ്മളെ സമയം അതിൻ്റെ അവസാനത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോള് മാക്സിമം നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പരമാവധി പാടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് ഇല്ലയാ. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് രണ്ട് പാട്ടിൽ ഒതുങ്ങി പോകുന്നതായിരുന്നു. അപ്പോൾ അതായിട്ടില്ല, മോള് മാക്സിമം പാടാൻ ശ്രമിച്ചു മാഷാല്ലാ. ഇപ്പോ
2: ആയിഷാങ്ങാടി പറഞ്ഞിട്ടുള്ളത് എന്റെ കുട്ടിക്കാലം എല്ലാം സങ്കടപ്പെടുത്തുന്ന പാട്ടുകൾ എന്നാ പറഞ്ഞിട്ടുള്ളത്.
1: അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ യാദൃച്ഛികമെന്ന് നമുക്ക് ചിലപ്പോ അങ്ങനെ പറയാം അല്ലെ, നമ്മളെ കണക്കിൽ യാദൃച്ഛികമായി പോയി. വർഷങ്ങൾക്ക് അപ്പുറം കേട്ട് മറന്ന എന്നാൽ ഇപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില ഗാനങ്ങൾ ലിയമോൾ മനോഹരമായി പാടി ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ റബ് തൗഫീഖ് ചെയ്യട്ടെ, അമീൻ എന്നാണ് അമീർ ടി അടുത്തനാട്ടുകര പറഞ്ഞത്. അപ്പൊ ഇതുവരെ കഴിഞ്ഞ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പാട്ട് ഇനിയും പോരട്ടെ എന്ന് കുറച്ച് നേരത്തെ ഹുസൈൻക്ക് പറഞ്ഞതാണ്.
2: അതെ അതെ.
1: അപ്പൊ ഇന്നത്തെ ലൈവിലുള്ള ആളുകളൊക്കെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇംതിയാസ് തിരുവമ്പാടിയുടെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, പുതിയൊരു പാട്ട് മാഷാല്ല, പുതിയ പാട്ട് കള്ളി തന്നെയാണല്ലോ. പഴയ പാട്ടുകൾ അവളുടെ അള്ളാഹു ഇനിയും പാടാൻ അവർക്ക് കഴിവ് നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നാണ് തോന്നുന്നത് അയച്ചിട്ടുള്ളത്. യാത്രയിലായതുകൊണ്ട് അത് കുലുങ്ങി കുലുങ്ങി വന്നതാണ്, വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇംതിയാസ്.
2: അബ്ദുൽ ഹമീദ് സിക്കായി പറഞ്ഞിട്ടുള്ളത് മാഷാല്ല പഴയ ഓർമ്മയിലേക്ക് മനസ്സൊന്ന് പോയി ബറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ട്.
1: പിന്നെ അപ്പോ ഇനി നമുക്ക് ഒരു ദിവസം ലിയയും ലിയയുടെ ഇത്താത്തണ്ട്, ഇത്താത്തന്റെ പേരെന്തായിരുന്നു, ബിൻതിനിഫക്ക് ഇന്ന് ജലദോഷം ആയതുകൊണ്ടാ വരാഞ്ഞ്. അപ്പൊ ഇനി ലിയ സെലക്റ്റഡ് പാട്ട് ഇവിടെ ആരൊക്കെ നേരത്തെ പറഞ്ഞ പാട്ടുകൾ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെയോ പാട്ട് പാടുവോ എന്നൊക്കെ ചോദിച്ചിരുന്നു അബ്ദുൽ ഹമീദ് സി കെ. ഇസ്ലാമിക് സോങ്ങുകളാണെങ്കിൽ സെലക്ട് ചെയ്ത പാട്ടുകൾ നമുക്ക് അത് ആ നിലക്കുള്ള നല്ല പാട്ടുകൾ എന്ത് ചെയ്യാ ഉൾക്കൊള്ളിച്ചിട്ട് അടുത്ത തവണ ലിയ അല്ലേ നമുക്ക് ശ്രോതാക്കളോട് പറഞ്ഞൂടെ, അടുത്ത തവണ ഞാൻ അടിപൊളിയായിട്ട് പാട്ടിട്ട് വരാം. കുറച്ച് സെലക്റ്റീവായ പാട്ടുകൾ, നല്ല പാട്ടുകൾ അല്ലേ, കഅബയെ കുറിച്ച്, അതുപോലെ തന്നെ മക്കയെ കുറിച്ചുള്ളത്, പിന്നെ അങ്ങനത്തെ കുറേ പാട്ടുകൾ ഉണ്ടാവില്ലേ, നല്ല നല്ല പണ്ടത്തെ പാട്ടുകൾ ഉണ്ടാവും, തൗഹീദ് ഗാനങ്ങൾ അല്ലേ. പിന്നെ അപ്പോൾ ബിൻതിൻ രണ്ടാളും അവിടെ കൂടിയിട്ട് ഒരു അടിപൊളി ലൈവാക്കണം നമുക്ക് അല്ലേ. ലിയ റെഡിയാണോ? അങ്ങനെ പറഞ്ഞ പോരാ, ആരും കേൾക്കൂല ഈ തല വെടുന്ന് നമുക്ക് രണ്ടാവും കേൾക്കാം. ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരെ കേൾക്കണമെങ്കിൽ ഇനി ഓക്കെ ആണെന്ന് പറയണം. ഓക്കെയാണ്, ആ ഇൻഷാല്ലാ. അപ്പൊ ലിയക്ക് ലിയ ഒരു ഒരു താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് ഇൻഷാല്ലാ അല്ലേ നമുക്ക് അങ്ങനെ ഒരു ദിവസം വരാം. ഇനി അടുത്ത ഈ ഒരു വെക്കേഷൻ സമയത്ത് തന്നെ മറ്റൊരു ദിവസം വരാം.
2: ഏതായാലും ഒരുപാട് പേരുണ്ടായിരുന്നു ഫീഡ്ബാക്കിലൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ലിയയുടെ ഒരുപാട് പാട്ടുകൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പാട്ടുമായിട്ടാണ് ലിയ വന്നിട്ടുള്ളത്. പക്ഷെ മനസ്സിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ ഓർമ്മയിൽ നിന്നെടുത്ത് പാടി. ഏതായാലും ഇൻഷാല്ല എല്ലാ പാട്ടുകളും ഉഷാറായിരുന്നു, ഒരുപാട് ഫീഡ്ബാക്കുകളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പം എല്ലാവരും പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തണം അല്ലേ, അതാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്.
1: പിന്നെ നമുക്ക് ദുൽഹജ്ജ് മാസത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു പുണ്യവും പെരുന്നാളാണ് വരുന്നത്, ഹജ്ജിൻ്റെ മാസങ്ങളാണ്. അപ്പം അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടും നല്ല നല്ല ചിന്തകളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുട്ടികളെയൊക്കെ മാക്സിമം ഈവനിങ് ലൈവിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇന്നൊക്കെ വോയിസ് മെസ്സേജുകൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കണം, ചില കുട്ടികൾക്ക് ഇതായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണം. അതിനുവേണ്ടിയിട്ട് നമ്മളിങ്ങനത്തെ പ്രോഗ്രാം തന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നല്ല നല്ല കുട്ടികൾ വന്ന് അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം, ഇതുപോലെ അപ്പോയിൻമെൻ്റ് എടുത്ത് വരാം. ഇപ്പോൾ ലിയ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നാണെങ്കിലും, അതുപോലെ നേരത്തെ ദൂരെയുള്ള ആളുകളും താല്പര്യം അനുസരിച്ച് നേരത്തെ പറഞ്ഞാൽ ലൈവിൽ പങ്കെടുക്കാൻ ഇവിടെ വരാൻ അവർക്ക് അവസരം ഉണ്ടാവും. അത് വീട്ടിലിരുന്നാണെങ്കിലും പാട്ട് പാടിയിട്ട് അയക്കാവുന്നതാണ് ഇൻഷാല്ലാ.
2: ഇതെല്ലാം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ലാ. അടുത്ത ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും അവസാനമായിട്ട് പറയാനുള്ള പ്രാർത്ഥനകൾ മാത്രമാണ്, പീസ് റേഡിയോയും പീസ് റേഡിയോ സംവിധാനത്തിനും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമ്മൾ ഫീഡ്ബാക്കിലൊന്നും അധികം കണ്ടില്ല, ഏതായാലും ഇന്ന് ഒരുപാട് കൂട്ടുകാർ റിസൾട്ട് അറിഞ്ഞു നിൽക്കുകയാണ്, SSLC റിസൾട്ടൊക്കെ അറിഞ്ഞു നിൽക്കുകയാണ്. അവർക്കൊക്കെ എന്താ പറയുക, പീസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുഴുവൻ A+ കിട്ടിയവർക്കും ഉന്നത വിജയം നേടിയ എല്ലാവർക്കും ഇനിയും നല്ല അവസരങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. അതിലെല്ലാം നന്നായി പെർഫോം ചെയ്യാനും അതുപോലെ നല്ലൊരു ഇഹലോകത്തും പരലോകത്തും നമുക്ക് നന്മ മാത്രം ലഭിക്കുന്ന ഒരു കരിയറൊക്കെ കെട്ടിപ്പടുക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പരസ്പരം എല്ലാവരെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: സുഹൃദം തരും ഗുരു ഷറഫുടെ നിധിമതി സന്തോഷ പൊന്തുരുൾ ചന്തം മുന്തിര സുന്ദര ചന്ദിര.

0: കൊടുത്തിട്ട് പുതുമാരൻ ചാമൈ.
1: പീസ് റേഡിയോ ഓർമ്മ. കൊടിയത്തൂർ മുബാഹല, ഒരു അവിസ്മരണീയ ഓർമ്മ, ഭാഗം രണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മുബാഹലയുടെ ഇസ്ലാമികമായ ചരിത്ര പശ്ചാത്തലവും മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ജനന പശ്ചാത്തലവുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാല്ലാ, പ്രവാചകന് അനുയോജ്യമായ വ്യക്തിപരമായ ഗുണവിശേഷണങ്ങളും അതുപോലെ ആദർശത്തിലുള്ള കൃത്യനിഷ്ഠയും മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയിൽ ഉണ്ടായിരുന്നു എന്ന പ്രസക്തമായ വിഷയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്.
3: ആ ഒരു 57 സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ ഈ പിതാവ് ഗുലാം മുർത്തസയാണ് അന്നത്തെ ഇവരുടെ നാട്ടുരാജാവ്. അദ്ദേഹം 50 അശ്വഭടന്മാരെ അയച്ചു കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് സഹായമായിട്ട് അയച്ചു കൊടുത്തു. നമുക്കറിയാവുന്ന പോലെ
2: ബ്രിട്ടീഷുകാർക്ക്
3: അനുകൂലമായിട്ട് എന്ന് വെച്ചാൽ അവർക്ക് അവരെ സഹായിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തു. അതിന് അദ്ദേഹത്തിന് കുറേ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു. 200 രൂപ അയാൾക്ക് റിവാർഡ് കൊടുത്തു. അതോടൊപ്പം തന്നെ അയാൾക്ക് അവരുടെ ദർബാറിൽ കസേര അനുവദിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്ര സംഭവം അഭിമാനത്തോടു കൂടി തന്നെയാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സർട്ടിഫിക്കറ്റുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് വിശദീകരിച്ച് പോകേണ്ട കാര്യമല്ല. ഇത് നമുക്ക് കാണാൻ കഴിയും. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി അന്ന് വളരെ ചെറിയ പയ്യനാണ്. 1835 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുള്ള കിതാബുൽ ബരിയയിൽ അദ്ദേഹം പറയുന്നുണ്ട്, 1857 എനിക്ക് 16 or 17 വയസ്സാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 39 or 40 ആണ് എന്നാണ് പറയുന്നത്. അതെന്തോ ആട്ടെ, അദ്ദേഹം ജനനവർഷത്തിൽ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞത് എനിക്ക് 40 നുപോത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതിന് കൃത്യത വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ആ കൃത്യത നമുക്ക് അവിടെ എവിടെയും കാണുകയില്ല. ഒരു 10 വ്യത്യാസം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജന്മവർഷത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഇദ്ദേഹം ഈ 857 ഈ സഹായം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തോടുള്ള നല്ലൊരു മതിപ്പുണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 857 സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞല്ലോ, അതിനു മുമ്പുള്ള ചരിത്രവും അതിന് ശേഷമുള്ള ചരിത്രവും പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ചെറുത്തുനിൽപ്പുണ്ടായത്. നമുക്ക് 1921 വന്നാൽ മലബാറിൽ പോലും ഉള്ള ആയുധം വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് എതിരിലുണ്ടായിരുന്നത് മലബാറിലെ മാപ്പിളമാർ തന്നെയായിരുന്നു. ഈ മൊത്തത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന വിധം, അതേസമയം ഇവിടുത്തെ ഹിന്ദു സിഖ് ഭരണാധികാരികൾ നാട്ടുരാജാക്കന്മാർ വളരെ പെട്ടെന്ന് അവർക്ക് അടിയറവ് പറയുകയും ഒക്കെ ചെയ്തതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഈ ഒരു ചരിത്ര പാഠത്തിൽ നിന്നാണ് ഒരു പുതിയ അപ്പോസ്റ്റൽ പ്രൊഫറ്റിനെ നമുക്ക് കണ്ടെത്തണമെന്ന് ഇവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ബട്ട്ലറുമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ ചർച്ചകൾ നടത്താറുണ്ടായിരുന്നു, മതപരമായ ചർച്ചകൾ. ഇയാൾ സിയാൽക്കോട്ടിൽ എത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, 864 അദ്ദേഹം ഈ പ്രിവി പേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, 700 രൂപയുടെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഓതറൈസേഷൻ ലെറ്ററുമായിട്ട് ഇവരുടെ ഓഫീസിൽ ചെന്നു. അത് വാങ്ങി അദ്ദേഹം വീട്ടിലേക്ക് പോകാതെ അതങ്ങ് കളിച്ച് നടന്നു. അത് ദൂരത്തടിച്ചു, അത് നഷ്ടപ്പെട്ടു. 700 രൂപയാണ് വലിയ സംഭവമാണ്, വലിയ സംഖ്യയാണ്. ആ സംഖ്യ മുഴുവൻ അങ്ങ് ഇല്ലാതായപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാൻ പറ്റാതെ വന്നു. അങ്ങനെ അദ്ദേഹം സിയാൽക്കോട്ടിലേക്ക് പോയി. സിയാൽക്കോട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഭീമസേനുണ്ട്. ആ ഭീമസേൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡ്, അദ്ദേഹം വന്ന ഒരു കച്ചേരിയിലെ ഗുമസ്തനാണ്, ഒരു ബ്രിട്ടീഷ് കച്ചേരിയിലെ ഓഫീസർ. അങ്ങനെ ഇദ്ദേഹത്തെയും ഗുമസ്തനായിട്ട് അവിടെ ജോലി വാങ്ങിക്കൊടുത്തു. അങ്ങനെ 4 അവിടെ താമസിക്കുന്ന സമയത്താണ് ബട്ട്ലറുമായിട്ട് സംസാരം ഉണ്ടാകുന്നതും. അങ്ങനെ അവിടെ വെച്ചിട്ട് അദ്ദേഹം പിന്നെ ഇയാളെ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. സത്യത്തിൽ അദ്ദേഹം ഒന്ന് തിരിച്ചു വരികയും പിന്നെ 68 അദ്ദേഹം തിരിച്ചു പോന്നു. പിന്നെയുള്ള ഒരു 5-10 അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു എന്താണ്, അതിൻ്റെ ഒരു പ്രായോഗികമാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹം ചെയ്തു തുടങ്ങിയത് എങ്ങനെ വെച്ചാൽ, അദ്ദേഹം ചെയ്തു തുടങ്ങിയതെന്ന് വെച്ചാൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ അന്നത്തെ നേതൃരാഹിത്യത്തെ ചൂഷണം ചെയ്യുകയാണിത്. കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ പരാഗന്ധിയായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥയാണ്. പലരും പല സ്വന്തമായിട്ടുള്ളൊരു അല്ലെങ്കിൽ വെള്ളത്ര ദീനീബോധമില്ലാതെ അങ്ങനെ ഒരവസ്ഥ. ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു പരസ്യം ചെയ്യണം. 1979 അദ്ദേഹം പറയുന്നത്, ഞാൻ ഇസ്ലാമിൻ്റെ സത്യതയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൻ്റെ സത്യതയും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ 300 തെളിവുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം രചിക്കുന്നത്. അതിന് 50 വാള്യങ്ങളുണ്ടാവും. ആ 50 വാള്യങ്ങളായി ഞാൻ ബറാഹിനെ അഹമ്മദി എന്ന പുസ്തകമാണ് രചിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ പരമാവധി പ്രീ, അതായത് പ്രീ എന്താ
2: പറയുക
3: എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. അത് അതല്ലല്ലോ ചോദിച്ചത്, പണക്കാരായ ആളുകൾ അതിനെ പരമാവധി സാമ്പത്തികമായി സഹായിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പല നവാബുമാരും നേരത്തെ പറഞ്ഞ മാലിയാർകോട്ടിലെയും അതുപോലെ പല സ്ഥലത്തും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുടെ നവാബുമാരൊക്കെ അദ്ദേഹത്തിന് പണം കൊടുക്കുകയും അങ്ങനെ 10,000 രൂപ അദ്ദേഹം സമാഹരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം 1880 മുതൽ 84 വരെയുള്ള 5 വർഷങ്ങളിൽ 4 വാള്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഞാൻ ഇമാമുസ്സമാനാണെന്ന് പറഞ്ഞു, ഞാൻ മഹ്ദിയാണ്, അങ്ങനെയുള്ള വാദങ്ങളുമായിട്ട് ഇങ്ങനെ ക്രമപ്രദമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. 1889 അദ്ദേഹം അഹമ്മദിയ ജമാഅത്ത്, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുന്നത്. 1890 അവസാനത്തിൽ അദ്ദേഹം ഈസാ അലൈഹിസ്സലാം മരിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ വാദം മുമ്പോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചാൽ, 1884 അവസാനിപ്പിച്ച അല്ലെങ്കിൽ 4 വാള്യം കൊണ്ട് അവസാനിപ്പിച്ച ഈ പുസ്തകത്തിൻ്റെ 5-ാം വാള്യം ഇറക്കുന്നതിന് പകരം മറ്റൊരുപാട് പുസ്തകങ്ങൾ, മൊത്തം 87 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റേതായുണ്ട്. അതിൽ മുച്ചുകൂടും വന്നിങ്ങനെ എഴുതുകയാണ്. ഈ എഴുതി വരുന്ന പുസ്തകങ്ങളുടെ ഉള്ളടക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ഇതുണ്ടായത് നുബുവത്ത്വാദം. ആ നുബുവത്ത്വാദത്തിന് വേണ്ടിയുള്ള കളമൊരുക്കാണ് നടക്കുന്നത്. അങ്ങനെ അദ്ദേഹം 1905 ഇതിൻ്റെ 5-ാം വാള്യം ഇറക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മാറ്റിവെച്ചത്, 50 വാള്യം എന്തുകൊണ്ട് രചിച്ചില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇടപെട്ടതാണ്. അള്ളാഹുവിൻ്റെ അതിൽ തന്നെ ഈ 4 വാള്യങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു പകുതിയിലധികം അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഭാഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഈ 5-ാം വാള്യത്തിൽ എത്തിയപ്പോഴാണ് ഞാൻ 25 വർഷമായി കാത്തിരിക്കുകയായിരുന്നു, ഞാൻ അതിൽ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ പുലരുന്നുണ്ടോ, അതിലെനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഇൽഹാമുകൾ അതിൻ്റെ പുലർച്ച പരിശോധിക്കുകയായിരുന്നു, അത് കാത്തിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഇപ്പോൾ അദ്ദേഹം ബറായിനാമതി അല്ല എഴുതിയത്, നുസ്രത്തുൽ ഹഖ് എന്നൊരു പുസ്തകമാണ് എഴുതിയത്. അതിന് ഈ ഒരു പേരും കൂടി ഇട്ട് ബറായിനാമതിയുടെ 5-ാം വാള്യം. പിന്നെ അദ്ദേഹം ഒരു അതിൻ്റെ മുഖവരിയിൽ പറയുന്നുണ്ട്, ഞാൻ 50 വാള്യങ്ങൾ എഴുതണമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, പക്ഷേ 5-ൽ അവസാനിപ്പിക്കുകയാണ്, 5-ും 50-ും തമ്മിലൊരു 0 വ്യത്യാസമേ ഉള്ളൂ. അത് അതോടുകൂടി അദ്ദേഹത്തിന് ആ കാര്യത്തിൽ അയാളുടെ വാഗ്ദാനം പൂർത്തീകരിച്ചു എന്നും അദ്ദേഹം പറയുകയാണ്. നബിയുടെ വാഗ്ദാനം അത് അങ്ങനെ കഥയാനുസം എന്ന് പറയുന്നത് കുറേ ഒരു 50% തമാശയാണ്. അതിരിക്കട്ടെ, ഇങ്ങനെ 1891 ഈസാ അലൈഹിസ്സലാം മരിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ വാദം ഉന്നയിക്കുകയും പകരക്കാരനായി എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വാഗ്ദത്ത് മസീഹാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ആയിനെ കമാലാത്തെ ഇസ്ലാം എന്ന് പറഞ്ഞ പുസ്തകമാണ്. ആ പുസ്തകത്തിലാണ് അദ്ദേഹം ആദ്യമായി മുബാഹലക്ക്, അതായത് 1989 കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും മുബാഹലക്ക് വെല്ലുവിളിക്കുന്നു.
2: ആ പുസ്തകത്തിന് മുപ്പിൽ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്.
3: ആ പ്രചാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങളിലൂടെ
2: അവകാശവാദം.
3: ഇത് റുഹാനി കസ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ 5-ാം വാള്യമാണ്. അന്ന് വരെ എഴുതിയ പുസ്തകത്തിൽ 4 വാള്യങ്ങൾ ഉൾക്കൊള്ളിച്ചു. ഇത് ഈ പുസ്തകമാണ് ആയിനയെ കമാലാത്തെ ഇസ്ലാം എന്നുള്ള പുസ്തകം. നമുക്കിത് ഇതിൽ എഴുതിയിട്ട് 1892 അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട്. ആയിനയെ കമാലാത്തെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണതയ്ക്കൂടെ ദർപ്പണം എന്നാണ് എൻ്റെ അർത്ഥം. അതിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. അതിൽ അതുമാത്രം ഞാൻ വായിക്കാം, ബാക്കിയുള്ളതിന് ഒരു പ്രസക്തിയില്ല. നളറല്ലാഹു ഇലൈക മുഅത്തറ എന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൽ കാല ഇന്നി ആലോ മാലാ താലമുൻ കാലു കിതാബു മുംതലി മിനൽ കുഫ്രി വൽ കദിബ് കാലു തഖുൽ തആലൂ നദു അബ്നാഅനാ വ അബ്നാഅക്കും വ നിസാഅനാ വ നിസാഅക്കും വ അൻഫുസനാ വ അൻഫുസക്കും സുമ്മ നബ്തഹിൽ ഫനജഅൽ ലനത്തുല്ലാഹി അലൽ കാദിബ്. ഇത് ഇദ്ദേഹത്തിന് വന്ന വഴിയാണ്, അല്ലാതെ ഇത് മൂപ്പർക്ക് വന്ന ആയത്താണ്, വഴിയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഞാൻ പറയുന്ന വാദങ്ങൾ, ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള വാദങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു.
2: അല്ല, ഒരിക്കലും മുഹമ്മദ് നബി കൊടുത്ത വഴി മൂപ്പർക്ക് വീണ്ടും വഴി.
3: അതൊരുപാടുണ്ട്, അങ്ങനെ പല രീതിയിലും അദ്ദേഹം ഈ മാറ്റിമറിച്ചതും അപ്പടി തന്നെ കൊടുത്തതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഹഖീഖത്തിൽ വഴി മുബാഹലയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് കേരളത്തിൽ ഖാദിയാനിസം വന്ന കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇദ്ദേഹം മരിക്കുന്ന 1908 അതേസമയം അതിൻ്റെ ക്രമപ്രദമായ വളർച്ചയിൽ ഇദ്ദേഹം പ്രവാചകത്വം വാദിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ശരീഅത്തോടുള്ള പ്രവാചകത്വം തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അർബഴി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ. അങ്ങനെ 1908 അദ്ദേഹം മരിച്ചതിന് ശേഷം ഇവിടെ അദ്ദേഹത്തിൻ്റെ ഖലീഫയായിട്ട് ഹക്കീം നൂറുദ്ദീൻ വന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ 5-ാമത്തെ ഖലീഫയാണ് ഈ 2000 സന്തതി പരമ്പരയിൽ ആണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്. 1-ാമത്തെ ഖലീഫ മാത്രമായിരുന്നു മറ്റൊരാളുടെ.

0: വണ്ടി വന്നപ്പോൾ അതിൽ കയറി, ടിക്കറ്റ് എടുത്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ക്വാഡോ ഒന്ന് പിടിച്ചപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പൈസ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഇറക്കി വിട്ടത് പഴയങ്ങാടിയാണ്. അങ്ങനെ അദ്ദേഹം രാത്രിയാണ്, രാത്രി പോയിട്ട് അവിടെ പള്ളിയിൽ പോയി കിടന്നു. അപ്പോൾ പള്ളിക്ക് ഒരടയാളം ഉണ്ടാവും, അതിൻ്റെ മുമ്പിലൊരു ചെറിയൊരു വിളക്കുകാലുണ്ടാവും. ആ വിളക്കുകാൽ കണ്ട് അവിടെ കയറി കിടന്നപ്പോഴാണ് ഇയാൾ കാതിയാനി പള്ളിയാന്ന് നോക്കിയില്ല, അയാൾക്ക് ഉറങ്ങൽ മാത്രമാണ് ഉദ്ദേശം. സുബേക്ക് ആളുകൾ വന്ന് വിളിച്ചുകൊണ്ടെത്തിയപ്പോഴാണ് ഇയാൾ കൂടെ നമസ്കരിക്കാനൊക്കെ കൂടി. പകൽ നേരം വെളുത്തപ്പോഴാണ് അതിൽ കുറേ ഫോട്ടോസ് കണ്ടത്. അതായത് ഒന്നാം ഈ പ്രവാചകൻ്റെ കാതിയാനിയുടെയും അദ്ദേഹത്തിൻ്റെ രണ്ട് ഖലീഫമാരുടെയും ഫോട്ടോ കാണുന്നത്. അതോടുകൂടി സ്വാഭാവികമായിട്ടും ചോദിച്ചു, പള്ളിയിൽ ഇങ്ങനെ ഫോട്ടോ വെക്കാൻ പാടില്ലല്ലോ. അപ്പോഴാണ് ഇവർ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തെ ഇവർ നന്നായി സൽക്കരിക്കുകയും കൂടെ കൂട്ടുകയും ചെയ്തു. അങ്ങനെ തൊട്ട് ഉടനെ വന്ന ഒരു അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് കാതിയാനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതായത് അവരുടെ വേൾഡ് സമ്മേളനമാണല്ലോ. അവിടെ നിന്നപ്പം ഖലീഫയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു ട്രീറ്റ് അദ്ദേഹത്തിനുണ്ടായി കിട്ടി.
1: അങ്ങനെ
0: 9 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു പോരാൻ, ഒന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ കണ്ണൂരിലേക്കല്ല പോകേണ്ടത്, പഴങ്ങാടിയിലേക്കുമല്ല, നിങ്ങൾ പോകേണ്ടത് കൊടിയത്തൂരിലേക്കാണ്. അങ്ങനെ കൊടിയത്തൂരിൽ വന്നപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ വിശ്വസിച്ചത് സ്വന്തം ജ്യേഷ്ഠനും കുടുംബവും തന്നെ. ആ കുടുംബമാണ് ആദ്യമായിട്ട് കേരളത്തിൽ കൊടിയത്തൂരിൽ കാതിയാനി ഉണ്ടാകുന്നത്. അന്ന് മുതൽ, അല്ലെങ്കിൽ നമുക്കറിയാം 1937 ആ സംഭവം, അന്ന് മുതൽ കാതിയാനിസത്തിനെ അതിശക്തമായി നേരിടുന്ന ഒരു പണ്ഡിത വിഭാഗം കൊടിയത്തൂരിലുണ്ടായിട്ടുണ്ട്. അതിലെല്ലാവരും ഉണ്ട്. എല്ലാ നമ്മൾ അതിന് ശേഷമാണ് കക്ഷികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽപ്പെട്ട പണ്ഡിതന്മാർ, ഉദാഹരണത്തിന് MCC സഹോദരന്മാർ, പിന്നെ എടവണ്ണ അലവി മൗലവി, KC അബ്ദുൽ മൗലവി, പിന്നെ വാണിയമ്പല മുദ്രയ മുസ്ലിയാർ, 300 അബ്ദു
2: AP
0: അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഇവരൊക്കെ ഇവരെല്ലാവരും ശക്തമായിട്ട് ഇവരുടെ അന്ന് കാതിയാനികൾക്കുണ്ടായിരുന്ന പണ്ഡിതൻ HA അബ്ദുല്ലാ മൗലവി എന്ന് പറയുന്ന ഒരാളാണ്. എന്താണ് HA എന്നുള്ളത് ഒന്ന് അറിയേണ്ടിയിട്ടുണ്ട്. അത് HA എന്ന് പറയുന്നത്, ഇവർ കാതിയാനിൽ പോയിട്ട് 5-6 കൊല്ലം പഠിക്കണം, 7 കൊല്ലമായിട്ടാണ് അവരുടെ കോഴ്സ്. അതിനിടയിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്ന ഒരു ബിരുദാണ് ഹോണേഴ്സ് ഇൻ അറബിക്. അത് അവരാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ HA അബ്ദുല്ലാ മൗലവി നല്ല സമർത്ഥനായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകം പ്രവാചകത്വം ഖുർആനിൽ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ ഞാൻ അത് പഠിച്ചു നോക്കുമ്പോൾ മിർസയേക്കാൾ നല്ലത് പ്രവാചകത്വ വാദത്തിന് വിജയിപ്പിക്കാൻ കഴിയുക HA അബ്ദുല്ലാ മൗലവി.
2: അബ്ദുല്ലാ മൗലവി
0: പിന്നീട് അങ്ങനെ വന്നു. അപ്പോൾ ഈ കൊടിയത്തൂരിൽ പിന്നെ കുറച്ച് 64 ഇവരൊരു സംസ്ഥാന സമ്മേളനം നടത്തി. ആ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മളെ വയസ്സ് എന്ന് പറഞ്ഞാൽ 10 വയസ്സോ 11 വയസ്സായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അവിടെ കാണാൻ ചെല്ലുന്നത് അവിടുത്തെ ഒരുപാട് അലങ്കരിച്ച ട്യൂബ്ലൈറ്റുകളും പിന്നെ ഉച്ചഭാഷിണിയും ഒക്കെ കാണാൻ
1: ആഗ്രഹത്തിന്,
0: ആ ഒരു താല്പര്യത്തിലാണ് പോകുന്നത്. പക്ഷേ നമ്മൾ അന്നേ തോന്നിയൊരു സംഗതി, ഈസാ അലൈഹി ഇസ്ലാം മരിച്ചു പോയി തന്നെയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷവും ഞാൻ ആലോചിച്ചാൽ ഇവർ പറയുന്ന എന്താണ്, ആകാശത്ത് ഈസാനെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചാൽ നമ്മളെ തലയെ വീഴില്ലേ എന്നുള്ള ആ ഒരു ചോദ്യമാണ്. അതായത് പമ്പര വിട്ടിരുന്ന ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാക്കാം അത് അതിൻ്റെ അപ്പുറം ഈസാ നബിക്ക് പോകാൻ കഴിയുമെന്നുള്ളത്, അള്ളാഹുവാണല്ലോ കൊണ്ടുപോകുന്നത്. അത് അങ്ങനെയാണ്. പിന്നെ 64 കൊടിയത്തൂരിൽ ഒരുപാട് കുടുംബങ്ങൾ കാതിയാനിസത്തിലേക്ക് വഴിയെത്തത്. അങ്ങനെ വന്നു. പിന്നെ ഒരു കുറച്ച് കാലം പിന്നെ നമുക്ക് 68 ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് അബുൽ ഖൈർ മൗലവി അവിടെ വരുന്നത്. അബുൽ ഖൈർ മൗലവി എന്ന് പറഞ്ഞത് അദ്ദേഹം ദൈവബന്ധത്തിലൊക്കെ പഠിച്ച് പാസ്സായി ആദ്യമായിട്ട് വന്നത് കൊടിയത്തൂരിൽ മുദരിസായിട്ടാണ്,
1: പള്ളിയിലേക്ക്.
0: അങ്ങനെ പള്ളിയിൽ അപ്പോൾ ഖാളി അബ്ദുൽ അസീസ് മൗലവിയും അബുൽ ഖൈർ മൗലവിയും ചേർന്നുകൊണ്ടും നല്ലൊരു പ്രതിരോധ നിര അവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കുട്ടികളെ ഉപയോഗിച്ച് തന്നെ ആയിരുന്നു അതിന് മറുപടി ബോർഡിലോ മറ്റോ എഴുതി പ്രദർശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഇത് ഒരു ചർച്ചാവിഷയമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്, 60-ൻ്റെ ശേഷം ഉണ്ടായ, അല്ലെങ്കിൽ ഈ സമ്മേളനത്തിന് ശേഷമുള്ള ഒരു 10-15 വർഷം. 1980-ൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ 79-ൻ്റെ അവസാനത്തിലാണ് ഈ അഞ്ചുമനുഷ്യായത്തെ ഇസ്ലാം എന്ന ഞങ്ങളെ പോലുള്ള ഒരു കൂട്ടർ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അത് യാദൃശ്യമായ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അവിടെ ഒരു ബാർബർ ഷോപ്പിൽ കയറിയാൽ നമ്മൾ കാണുക മിർസയും അദ്ദേഹത്തിൻ്റെ ഖലീഫമാരുടെയൊക്കെ ഫോട്ടോകളാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം. പിന്നെ അവർക്കൊരു പള്ളി ഉണ്ടായി 64. ആ പള്ളി

0: അപ്പം പിന്നെ കാദ്യാനിപ്പള്ളി എന്നുള്ള ആൾക്ക് അതിനെപ്പറ്റി അറിയാനായി. പിന്നെ നമ്മൾ ആ കാലഘട്ടത്തിൽ ഉറുദു ഭാഷ പഠിക്കാനൊക്കെ തുടങ്ങിയപ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ഉസ്താദ്, ഒരു ഇമാം ഞങ്ങളെ പഠിപ്പിക്കാനും വന്നു. അപ്പം അദ്ദേഹത്തിൽ നിന്നും കാദ്യാനിസം കുറേ കുറേശ്ശെയൊക്കെ ഞങ്ങളിങ്ങനെ കേട്ട് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് ഒരു യാദൃശ്യമായിട്ട് ഒരു ചെറിയ പുസ്തകം നമുക്ക് കിട്ടുന്നത്, ഹമാരെ അക്കായത് എന്ന് പറഞ്ഞത്. ഹമാരെ അക്കായത് എന്ന് പറയുന്നത് ലാഹോരി വിഭാഗത്തിൻ്റെ, അന്നാണ് ലാഹോരി വിഭാഗം ഉണ്ടെന്നൊക്കെ അറിയുന്നത്. ഇവരാരും ഒന്നും പറയില്ലല്ലോ, കേരളത്തിലാണെങ്കിൽ ലാഹോരികളില്ലതാനും. അപ്പോൾ ലാഹോരികൾ എന്ന് പറയുന്നത് രണ്ടാം ഖലീഫയുടെ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു സംഗതിയാണ്. 1914 ഒന്നാം ഖലീഫ മരിച്ചപ്പം രണ്ട് സ്ഥാനാർത്ഥികൾ വന്നു. ഒന്ന് മൗലവി മുഹമ്മദ് അലി, അദ്ദേഹം പിന്നെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ സന്തത സഹചാരിയും അദ്ദേഹത്തിന് വേണ്ടി തഫ്സീർ എഴുതിയ ആളുമാണ്. ആ തഫ്സീർ എഴുതി വെറുതെ എഴുതിയതല്ല, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പറയുന്നുണ്ട് ഖുർആൻ പഠിപ്പിക്കാനും ഖുർആൻ കൃത്യമായി മനസ്സിലാക്കി തരുവാനുമാണ് ഞാൻ നിയുക്തനായത്. പക്ഷേ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഖുർആൻ ഒരു വിശദീകരണം എഴുതാൻ നിന്നില്ല. അദ്ദേഹത്തിന് കശ്ഫിയായി ലഭിച്ച ഒരു പേന എടുത്തിട്ട് മുഹമ്മദ് അലിക്ക് കൊടുത്തിട്ട് പറഞ്ഞു നീ പോയിട്ട് തഫ്സീർ എഴുതും. ആ തഫ്സീറാണ് ലാഹോരികളുടെ തഫ്സീറായി പിന്നെ വരുന്നത്. അപ്പോൾ അത് ഉറുദുവിലും ഇംഗ്ലീഷിലുമുണ്ട്. അത് പല യൂണിവേഴ്സിറ്റികളിലുമൊക്കെ റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഇംഗ്ലീഷിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം എഴുതിയത് പിന്നെ, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ആദ്യകാലത്തെ എഴുതിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രസിദ്ധീകരിക്കുന്ന സമയമായപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസം മാറുകയും ഈ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ വെറും മുജദ്ദിദായിട്ട് ഡിമോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവർ ഖിലാഫത്തിന് വേണ്ടിയാണ് ആദ്യം തർക്കിച്ചത്. ഒരു ഭാഗത്ത് ഇദ്ദേഹം, മറുഭാഗത്ത് മിർസയുടെ മകൻ. അന്ന് 25 വയസ്സേ ഉള്ളൂ, പക്ഷേ അയാൾ ഖലീഫയാകണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടി അയാൾ മുന്നൊരുക്കം നടത്തിയതെന്ന് വെച്ചാൽ മജ്ലിസ് അൻസാറുള്ള എന്നും പറഞ്ഞിട്ടൊരു സംഘമുണ്ടാക്കി, യുവാക്കളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അങ്ങനെ 1914 അവിടെ അതിശക്തമായൊരു പ്രക്ഷോഭം പോലെ ഖാദിയാനിസത്തിനുള്ളിൽ നടന്ന അതിഗുരുതരമായൊരു വടംവലിക്കൊടുവിൽ ഖാദിയാനി ഖലീഫയായിട്ട് മകൻ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് വന്നു. മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് മകനാണ്. അതേസമയം ഈ വിഭാഗം അതോടുകൂടി ഖാദിയാനി ഉപേക്ഷിക്കേണ്ടി വന്നു. ചില കൊലപാതകങ്ങൾ വരെ നടന്നതിന് ശേഷമാണ് ഇയാൾ അവിടുന്ന് ലാഹോറിലേക്ക് പോയത്. ലാഹോറിൽ അവർ അഞ്ജുമൻ അഹമ്മദിയ ഇഷായത്തെ ഇസ്ലാം എന്നും പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ ഖലീഫയായിട്ട് ഇദ്ദേഹം വരികയും ചെയ്തു. പിന്നെ ഖാദിയാനികളുടെ ഖലീഫയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ
1: ഒരു കേന്ദ്രം ലാഹോർ തിരഞ്ഞെടുത്തോണ്ടാണ്,
0: അതെ ലാഹോർ തിരഞ്ഞെടുത്തപ്പോൾ അവർ ലാഹോരികൾ. അതുകൊണ്ട് തന്നെ മറ്റവരെന്തായി, ഖാദിയാനികളായി. ഖാദിയാനിൽ വസിച്ചവർ ഖാദിയാനികൾ,
1: അഹമ്മദിയ പ്രസ്ഥാന
0: അഹമ്മദികളാണ്. അപ്പോൾ നമ്മൾ ചിലപ്പം പറയാറുണ്ട് ഖാദിയാനികൾ എന്ന് പറഞ്ഞാൽ ആക്ഷേപ വാക്കാണ്, അല്ല ആക്ഷേപമല്ല, രണ്ട് ഗ്രൂപ്പുണ്ടായ കണ്ണ ഒന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ലാഹോരി ഖാദിയാനി എന്ന് രണ്ട് ഗ്രൂപ്പ് രണ്ട് പേരിൽ അറിയപ്പെട്ടത്. കാരണം ഇവരെ ആക്ഷേപിച്ചുകൊണ്ടല്ല അത് പറയുന്നത്, കൃത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്.
1: നമ്മൾ പണ്ട് പോയ ചരിത്രത്തിൽ പൊന്നാനി കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ പോലെ.
0: അങ്ങനെ ഇവർ ലാഹോരി വിഭാഗം അവിടെ ചെന്നപ്പോഴാണ് ഈ ആദർശപരമായിട്ട് ഇതിനൊരു അടിത്തറ ഉണ്ടാക്കണം എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർ കുറേ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനല്ല. അത് നമ്മെ സംബന്ധിച്ച് ഈ പുസ്തകമാണ് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. അതിൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പുസ്തകങ്ങൾ എടുത്ത് എഴുതിക്കൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊക്കെ മിർസ നുബുവത്തിനെ നിഷേധിച്ചതായിട്ട് കാണാൻ കഴിയാം. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖത്തം നുബുവത്തിന് അനുകൂലമായിട്ടുള്ള ആയത്താണ് മാക്കാന മുഹമ്മദ് നബ അഹദി മിരിജാലിക്കും വലാക്കി റസൂലുള്ളാഹി ഖാത്തമ നബി എന്നുള്ള ആയത്ത്, സൂറത്ത് അഹ്സാബിലെ 40-ാമത്തെ ആയത്. ഈ ആയത്ത് എടുത്തു ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട് ഇസാലയാഹോ എന്ന പുസ്തകത്തിൻ്റെ 614-ാം പേജിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മേ സെ കിസി മർദ് ക ബാപ് നഹീ ഹെ ഓ റസൂലുള്ളാഹെ അവർ ഖത്തം കർണേ വാലാ ഹെ നദി നബിയോക്ക. നബിമാരെ അവസാനിപ്പിക്കുന്ന ആളാണ് അള്ളാഹുവിൻ്റെ ദൂതന റസൂലാണ്, നിങ്ങളിൽപ്പെട്ട ഒരു പുരുഷൻ്റെയും പിതാവല്ല എന്ന കൃത്യമായ ആ അർത്ഥം തന്നെ കൊടുത്തിട്ട് അടുത്ത വിശദീകരണം എന്താണ്, ഏ ആയത്ത് എന്താണ് സാബിത് കർത്താഹെ കെ അമര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ബാദ് കോയി നബി യാ റസൂൽ ദുനിയാമെ നഹിയായകാണ്. ലോകത്തേക്ക് ഒരു നബിയും വരില്ല എന്നുള്ള ഈ ആയത്ത് തെളിയിക്കുന്നു.
1: മിർസ ഗുലാം തന്നെ,
0: മിർസ ഗുലാം എഴുതിയിട്ടുള്ള ഇസാലേഹം എന്നുള്ള പുസ്തകത്തിലാണ്. ഇങ്ങനെ വരെ അവരുടെ തെളിവുകൾ വരും.
1: ശരിക്കും
0: അതന്നെയാണ് സംഭവം. അദ്ദേഹത്തിനോട് ചിലർ ചോദിക്കുന്നു, അപ്പോൾ ഒന്ന് ഒരു പ്രാവശ്യം അദ്ദേഹം പിന്നെ ഡൽഹി ജുമാ മസ്ജിദിൽ അദ്ദേഹം കല്യാണം കഴിച്ചത് രണ്ടാം കല്യാണം കഴിച്ചത് ആ ഭാഗത്തു നിന്നാണ്. അങ്ങനെ ഡൽഹിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് പ്രസംഗിക്കണം തോന്നി. അങ്ങനെ അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മറ്റേ അവിടുത്തെ ആളുകളുമായിട്ട് ദാഗതയിൽ ഇവരെ കുറേ എന്താ നസീർ ഹസൻ ദഹ്ലവി പോലുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ ആരോ പറഞ്ഞു അദ്ദേഹം പ്രവാചകത്വവാദിയാണ്.
1: മുബാഹലയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.
2: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. ഇന്നത്തെ ഓർമ്മ പ്രോഗ്രാമിൽ കൊടിയത്തൂർ മുബാഹല, ഒരു അവിസ്മരണീയ ഓർമ്മ, ഭാഗം 2 ആണ് നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. പൈൽസ് വരാതിരിക്കാൻ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഉനൈസ് ടി.
1: ഞാൻ ഇന്ന് ആരോഗ്യചിന്തയിൽ പറയാൻ പോകുന്നൊരു വിഷയം പൈൽസ് രോഗികൾ, അതായത് ഹെമറോയിഡ്സ് എന്ന രോഗാവസ്ഥയിലുള്ള പേഷ്യൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് പൈൽസ് രോഗിയാകാത്ത ഒരു സാധാരണ ആൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അത് നാളെ പൈൽസിലേക്ക് കൊണ്ടെത്തിക്കാൻ ചാൻസുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായി ടോയ്ലറ്റുകളിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയം വളരെയധികം കുറക്കുക. അതായത് ടോയ്ലറ്റിലിരുന്ന് നമുക്ക് എത്രയാണോ നമുക്ക് സമയം ആവശ്യമുള്ളത് അത്ര മാത്രം സമയം ഇരുന്ന്, പ്രത്യേകിച്ചും ഇന്ത്യൻ ടോയ്ലറ്റുകളിൽ ഇരിക്കുന്ന സമയം വളരെയധികം കുറക്കുക. നമുക്കറിയാം ഇന്ത്യൻ ടോയ്ലറ്റുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് വരുന്ന പ്രഷർ, ആ പ്രഷർ കൂടുതൽ സമയം നിലനിന്നാൽ നമ്മുടെ മലദ്വാരത്തിലുള്ള ബ്ലഡ് വെസലുകളിലേക്ക് നല്ല ബ്ലഡിന് റഷ് ഉണ്ടായിരിക്കും. ആ ബ്ലഡ് നല്ല പ്രഷറോടുകൂടി അവിടെ വരികയും ആ ഭാഗത്ത് ആ ബ്ലഡ് വെസലുകൾ ബൾജ് ചെയ്യുകയും അത് പൈൽസ് എന്നുള്ളൊരു അസുഖത്തിലേക്ക് കാരണമാവുകയും ചെയ്യും. അത് ഓൾറെഡി പൈൽസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്കത് ആ ബ്ലഡ് വെസൽ പൊട്ടാനും അവിടെ നിന്ന് ബ്ലഡ് പിന്നെ ബ്ലീഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു കാരണം തന്നെയാണ് പലപ്പോഴും നമ്മൾ മലബന്ധം ഉണ്ടാകുമ്പോഴും സംഭവിക്കുന്നത്. മലബന്ധം സംഭവിക്കുമ്പോൾ അവിടെ ബ്ലഡ് എന്ത് ചെയ്യും, നന്നായിട്ട് റഷാവും. ആ ഭാഗത്ത് ബ്ലഡ് ഭയങ്കര പ്രഷറോടുകൂടി പുറത്തേക്ക്, അപ്പോൾ അവിടെ പെയിനും ബ്ലീഡിങ്ങും വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പൈൽസ് ഇല്ലാത്ത ആളുകൾ പോലും നമ്മൾ ബാത്റൂമിൽ ചിലവഴിക്കുന്ന സമയം, പ്രത്യേകിച്ച് ഇന്ത്യൻ ടോയ്ലറ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയം വളരെയധികം ചുരുക്കുക. ടോയ്ലറ്റിൻ്റെ ഒരു നിശ്ചിത സമയം മാത്രമെടുത്ത് ഒരുപാട് പ്രഷർ കൊടുക്കാതെ നമ്മൾ ശോധന കാര്യങ്ങളൊക്കെ ക്ലിയറാക്കുന്ന നല്ല ഫൈബ്രസ് ഫുഡൊക്കെ കഴിച്ച് ശോധന നന്നാക്കി അല്പസമയം കൊണ്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുക, അതിൽ നിന്ന് വിരമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പൈൽസ് രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
0: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ. പൈൽസ് വരാതിരിക്കാൻ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ ഉനൈസ് ടി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്, ആരാധനകളും സ്വഭാവ രൂപീകരണവും ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഷമീർ മദീനി.
1: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാലാ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സത്യവിശ്വാസികൾ അനുഷ്ഠിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ പുണ്യങ്ങളാണ്. വമ്പിച്ച പ്രതിഫലം നമുക്ക് അതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. അതിലുപരി നമുക്ക് അനവധി നിരവധി നേട്ടങ്ങൾ ഈ ലോകത്തും നാളെ പരലോകത്തും ആ ആരാധന കൃത്യമായി അനുഷ്ഠിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നത് ഒരു വസ്തുതയാണ്. ഇസ്ലാം പഠിപ്പിച്ച ഏത് ആരാധനയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, മരണം വരെയും നീ നിന്റെ റബ്ബിന് കീഴ്പ്പെട്ട് ആരാധനകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കണമെന്ന്. ആരോഗ്യമുള്ളപ്പോൾ, സ്വബോധമുള്ളപ്പോൾ ഒരു വിശ്വാസി ആരാധനയുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. നിസ്കാരം, അത് പ്രായമായതിൻ്റെ പേരിൽ, രോഗിയായതിൻ്റെ പേരിൽ, വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ, യാത്രയായതിൻ്റെ പേരിൽ ഒന്നും ഒഴിവില്ല. സ്വബോധമുണ്ടോ എങ്കിൽ നമസ്കാരം നിർവഹിച്ചിരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നിർവഹിക്കണം. ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കിടന്നുകൊണ്ട് നിസ്കരിക്കണം. ഇങ്ങനെയൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഖുർആൻ പറഞ്ഞതുപോലെ ആരാധന എന്നത് കേവലം ഒരു നിസ്കാരത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പടച്ചറബിനെ സമർപ്പിക്കുന്ന ആ കീഴ്വണക്കവും ആ ആരാധനകളും, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. സക്കാത്ത് പോലെ തന്നെ മൂന്നാമതായി ഖുർആൻ പറഞ്ഞ നിസ്കാരം കഴിഞ്ഞ്, സക്കാത്ത് കഴിഞ്ഞ് നോമ്പിനെ സംബന്ധിച്ച് പകലന്തിയോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് പടച്ചറബിൻ്റെ ഇഷ്ടത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അതിന് മുൻതൂക്കം നൽകി, പ്രാമുഖ്യം നൽകി, അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി ഒരു വിശ്വാസിയെടുക്കുന്ന നോമ്പ് അത് വലിയ സ്ഥാനമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചറബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫ, 70 വർഷത്തെ വഴിദൂരം അയാളെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റും, ദൂരപ്പെടുത്തുമെന്നാണ്. അതേപോലെ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു കർമ്മം അറിയിച്ചു തരൂ പ്രവാചകരെ എന്ന് ചോദിച്ച സഹാബത്തിനോട്, അനുജരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നോമ്പെടുക്കുക, അതിന് സമാനമായ, അതിനോട് കിടപിടിക്കാൻ പറ്റിയ വേറൊരു കർമ്മവുമില്ല എന്ന് നിർദ്ദേശിച്ചത് കാണുവാൻ സാധിക്കും. ആ നോമ്പ് എങ്ങനെയാണ് വ്യതിരിക്തമാകുന്നത് അല്ലെങ്കിൽ മഹത്തരമാകുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ, നോമ്പിൽ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചാൽ നോമ്പുകാരൻ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിരീക്ഷണം, നോമ്പിൽ സത്യത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നതാണ്. നിസ്കാരത്തിലാണെങ്കിൽ നമ്മൾ ഒല്ലുകൊടുക്കും, അതേപോലെ നഗ്നതകൾ മറച്ച് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടി, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി, ദുആഉൽ ഇസ്തിഫ്താഹ്, സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിലെ മറ്റേതെങ്കിലും ആയത്തുകൾ, സൂറത്തുകളൊക്കെ ഓതി റുക്കു, ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ച് നോമ്പിലേക്ക് നമ്മൾ കടന്നാൽ എന്താണ് ചെയ്യുന്നത്? നോമ്പിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് ചെയ്യാതിരിക്കലാണ്. നമ്മുടെ മനസ്സ് കൊതിക്കുന്ന പലതും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെ മുഖവിലക്കെടുത്തുകൊണ്ട് തർക്കു മഹ്ബൂബാത്തിൻ നഫ്സി വതലദ്ദുദാതിഹ, മനസ്സിൻ്റെ കൊതിയും താൽപ്പര്യവുമൊക്കെ ഉപേക്ഷിക്കുകയാണ്. ഈസാറൻ ലി മഹബ്ബത്തില്ലാഹി വമർദാത്തി, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും തൃപ്തിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട്, അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെയും താൽപ്പര്യങ്ങളെയും മാറ്റിവെക്കുകയാണ്. നല്ല ചൂടുള്ള സമയത്ത് ദാഹിച്ച് വലഞ്ഞ് നാക്കങ്ങ് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ടാകും. വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടാനുണ്ട്, പക്ഷെ നമ്മളാരും നോമ്പുകാരായിരിക്കെ പകൽ സമയത്ത് വെള്ളം കുടിക്കാറില്ല. എന്തുകൊണ്ടാണ്? ആവശ്യമില്ലാഞ്ഞിട്ടല്ല, വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ സ്വീകരിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ചതാണ്. അതേപോലെ വിശപ്പിൻ്റെ കാര്യത്തിലും മറ്റ് വികാര വിചാരങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നാം എടുക്കുന്ന നോമ്പ് അതൊരു പരിശീലന കളരിയാണ്. അങ്ങനെ ഒരു വിശ്വാസിയെ ആ നോമ്പിലൂടെ ലഅല്ലക്കും തത്തഖൂൻ, തക്കവയുള്ളവരാക്കി മാറ്റുമെന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകിയ മറുപടി, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ നോമ്പ് എന്തിനാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖവയുള്ളവരായി മാറാൻ വേണ്ടി. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകാൻ, വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച്, അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് അകന്ന് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തഖവയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുകയാണ് വിശ്വാസിയെ നോമ്പ് ചെയ്യുന്നത്. ആരെങ്കിലും നോമ്പുകാരനോട് ഷണ്ട കൂടാൻ വഴക്കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വൈൻ സബഹു അഹദുൻ, ഒരാൾ ചീത്ത പറഞ്ഞു അയാളെ, നോമ്പുകാരനെ, അല്ലെങ്കിൽ അടിപിടി കൂടാൻ വഴക്കുകൂടാൻ വന്നു, അപ്പോൾ എന്ത് പറയണം? ഫൽ യഖുൽ ഇന്നി മുറുൻ സ്വായിം, അയാൾ പറയട്ടെ ഞാൻ നോമ്പുകാരനാണ് നിന്നെപ്പോലെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ കേവലം അന്നപാനീയങ്ങൾ ഒഴിവാക്കലല്ല നോമ്പ്, ആ നോമ്പ് ചില സ്വഭാവ രൂപീകരണം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ചില നിയന്ത്രണങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ചില മാറ്റങ്ങൾക്ക് നമ്മെ അത് അർഹമാക്കുന്നുണ്ട്, പാകപ്പെടുത്തുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പുകാരനോട് വഴക്കുകൂടാൻ ഷണ്ട കൂടാൻ ആരെങ്കിലും പറഞ്ഞാൽ അയാളിൽ നിന്ന് മാറിപ്പോകണം, അയാളോട് പറയണം എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ ത്വഅമഹു വശറാബഹു, ആരെങ്കിലും മോശമായ വൃത്തികെട്ട വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കുവാൻ സന്നദ്ധനല്ലെങ്കിൽ അയാൾ പിന്നെ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് അന്നപാനീയങ്ങൾ ഒഴിവാക്കി വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് പട്ടിണി കിടക്കുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല, അള്ളാഹ്ക്ക് അത് ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ നോമ്പ് അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് പാകമായ നോമ്പാകണമെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കണം, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ, നോട്ടത്തിൽ, നടത്തത്തിലൊക്കെ അത് സ്വാധീനിക്കണം. അഥവാ ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനാകർമ്മങ്ങൾ ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റാൻ, സ്വഭാവം ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കാൻ, അതിനെ പാകപ്പെടുത്താൻ ആ ഇബാദത്തുകൾക്ക് കഴിയും, അതിന് പറ്റുന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങൾ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേപോലെ നിർബന്ധമായ മറ്റൊരു ആരാധനാകർമ്മമാണ് ഹജ്ജ്. ഇസ്ലാം കാര്യങ്ങൾ എണ്ണിപ്പഠിക്കുമ്പോൾ അഞ്ചാമത്തെ നിർബന്ധ ബാധ്യതയായി പഠിക്കുന്ന ഹജ്ജ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല പ്രകൃതക്കാർ, പല സ്വഭാവക്കാർ, പല പെരുമാറ്റങ്ങളുമായിട്ടാണ് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്നത്. പക്ഷേ ഒരേ മനസ്സുമായി അവരുടെ തേട്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ചോദ്യങ്ങൾ, അവർ ഉരുവിടുന്ന മന്ത്രധ്വനികൾ, തൽബിയത്ത്, പ്രാർത്ഥനകളൊക്കെ ഒരേപോലെയാണ്. അങ്ങനെ പോകുന്ന ആ ഹജ്ജിൻ്റെ യാത്രയും ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമൊക്കെ ധാരാളം പരിവർത്തനങ്ങൾക്ക്, ധാരാളം നന്മകൾ സമ്മാനിക്കുന്ന വിധത്തിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് അലയടിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് പരിശുദ്ധ ഖുർആൻ ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശ്വാസികളോട് പറഞ്ഞത്, തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഹജ്ജിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്, കരുതി വെക്കേണ്ടത് ഈ തഖ്വ ബോധമാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാനും അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സും സന്നദ്ധതയുമാണ്. കാരണം നിങ്ങൾ സമ്പാദിക്കുന്നതിൽ നിങ്ങൾ ഒരുക്കുന്ന പാതേയങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ തഖ്വയാണ്, സൂക്ഷ്മതാബോധമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം ഉണർത്തി, അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൻ്റെ മാസങ്ങൾ അറിയപ്പെട്ട ദിവസങ്ങളാണ്, മാസങ്ങളാണ്. ആ ഹജ്ജ് മാസങ്ങളിൽ അഥവാ ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ ഈ മാസങ്ങളിൽ ഹജ്ജിന് വേണ്ടി നിങ്ങൾ തയ്യാറായി പോകുമ്പോൾ നിങ്ങൾ മോശമായ, മ്ലേച്ഛമായ വാക്കുകളും അതേപോലെ അധർമ്മങ്ങളും തിന്മകളും തെറ്റുകളും ഒഴിവാക്കേണ്ടതുണ്ട്. അവിടെ അനാവശ്യമായ തർക്കങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ, ഹജ്ജ് ഹജ്ജാകണമെങ്കിൽ ഉമ്മ പ്രസവിച്ച ഒന്നാമത്തെ ദിവസം പോലെ പിഞ്ചു പൈതലിനെ പോലെ പാപക്കറകൾ കഴുകി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരാൻ, സ്വർഗം നേടാൻ പര്യാപ്തമായ അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ ആ ഹജ്ജ് നമ്മുടെ സ്വഭാവത്തെ വിമലീകരിക്കണം, മനസ്സിനെ ശുദ്ധീകരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ കേവലം ആളുകൾക്കിടയിൽ എല്ലാവരും പോകുന്നു ഹജ്ജിന്, ഞാനും പോയി ഹജ്ജിന്, ആളുകൾക്കിടയിൽ ഒരു ഹാജി എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹജ്ജാകരുത്. ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ മഖ്ബൂലും മബ്റൂറുമായ അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന പ്രമാണങ്ങൾ പഠിപ്പിച്ചതുപോലെയുള്ള ഹജ്ജും ഉംറയുമായിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ ആ ഹജ്ജിന് വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. അത് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുവാൻ കഴിവുറ്റതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. അതിനു പുറമെ ഇസ്ലാം പഠിപ്പിച്ച ഏത് നന്മയും റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മനസ്സിലും മാറ്റങ്ങൾ സൃഷ്ടിക്കും. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നത് പോലും പുണ്യമായിട്ടാണ്, ഈമാനിൻ്റെ ഒരു ശാഖയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാത്തത്തുൽ അദ അനിത്തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ആരാധനാവേളയിൽ മാത്രമല്ല റബ്ബുമായിട്ടുള്ള ബന്ധം, ആ ആരാധന അയാളുടെ ജീവിതത്തിൽ മുച്ചൂടും നന്മകൾ പ്രസരിപ്പിക്കുന്ന ഒരു നല്ല വടവൃക്ഷം പോലെ മധുരമാർന്ന കായികനികൾ സദാസമയവും യഥേഷ്ടം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷം പോലെയാണ് വിശ്വാസി. അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് നല്ലതല്ലാതെ അത് വാക്കായിരുന്നാലും പ്രവൃത്തിയായിരുന്നാലും സമീപനങ്ങളായിരുന്നാലും ഉണ്ടാവുകയില്ല. നല്ലത് മാത്രം സമ്മാനിക്കുന്ന നന്മയുടെ ഒരു വൻ വൃക്ഷമായി, വടവൃക്ഷമായി മാറാൻ അയാൾക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഖുൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ നല്ല സ്വഭാവത്തോടുകൂടി ആളുകളോട് പെരുമാറണം. ആ സൽസ്വഭാവം മീസാനിൽ ഏറ്റവും കനംതൂകുന്ന നന്മയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പോലെ തന്നെ അത് വളർത്തിയെടുക്കുന്ന സ്വഭാവ പെരുമാറ്റങ്ങളെക്കൂടി നമുക്ക് ഉൾക്കൊള്ളുവാനും യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ആരാധനകളും സ്വഭാവ രൂപീകരണവും. ഇതിൻ്റെ രണ്ടാം ഭാഗം അവതരിപ്പിച്ചത് ഷമീർ മദീനി. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാ ചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
4: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു വോയിസ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
4: ന്യൂനപക്ഷ മന്ത്രിസഭയെ ഭയക്കുന്നതെന്തിന്? ഭാഗം ഒന്ന്. വോയിസ് ഓഫ് പീസിൽ ബഷീർ VP, സഫ്വാൻ ബറാമി അൽഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്ത ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
5: തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ തമിഴ്നാട്ടിൽ ഈ കേരളത്തിൽ തന്നെ നടന്ന അതേസമയത്ത് സർക്കാർ രൂപീകരിക്കേണ്ട, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചൊരു ഘട്ടത്തിലാണുള്ളത്. വിജയ് അവിടെ ഭൂരിപക്ഷം നേടുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വിജയുടെ ഒരു സർക്കാർ രൂപീകരണ ചർച്ചകളിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷ സർക്കാരാണ് എന്ന നിലക്കുള്ള ചർച്ചകളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചകെടുക്കുമ്പോൾ രണ്ടു നിലക്കാണ് ഇവിടെ ന്യൂനപക്ഷ സർക്കാർ എന്നത് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, പുറമേ നിന്നുള്ള പിന്തുണ കൊണ്ട് മാത്രം, കേവല ഭൂരിപക്ഷം നേടാത്തത് കൊണ്ട് തന്നെ പുറമേ നിന്നുള്ള പിന്തുണ കൊണ്ട് ഭരണത്തിലെത്തി എന്നതാണെങ്കിൽ, ഈ ഒരു വ്യക്തി അദ്ദേഹം ഒരു ന്യൂനപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് എന്ന് തടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ചർച്ചയിലുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇതിനെ ഒരു ഭീതിതമായ രീതിയിൽ കാണുകയും ചെയ്യുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. എന്താണ് നമുക്കിതിനോട് പ്രതികരിക്കാനുള്ളത്?
6: അല്ല, അദ്ദേഹം ഒറ്റ കക്ഷി എന്ന നിലയിൽ ഭൂരിപക്ഷം നേടിയിട്ടില്ല എന്ന് നമുക്കറിയാം. അത് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ആ രീതിയിലുള്ള കോയിലിയേഷൻ ഗവൺമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കേന്ദ്രത്തിലും കേരളത്തിലൊക്കെ ഉണ്ടായി, മറ്റേ സംസ്ഥാനങ്ങളിലൊക്കെ. ആ അർത്ഥത്തിൽ അത് സഭയുടെ മുൻപിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യും, എന്തായാലും സർക്കാർ രൂപീകരിക്കപ്പെടും, അതിൽ സംശയമൊന്നുമില്ല. ആ രീതിയിലുള്ള സോളിഡായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പാർട്ടികളുണ്ട്. ഇനിയും ചിലപ്പോൾ കൂടുതൽ ചേരാനാണത് സാധ്യത. പക്ഷെ രണ്ടാമത് പറഞ്ഞൊരു വിഷയം,
7: ഇന്ന് തന്നെ ADMK നിന്ന് കുറച്ച് ആളുകള് പിന്നെ രാജിവെച്ച് PVC ചേർന്നു എന്നൊക്കെ വാർത്തയുണ്ട്.
6: ഓ, അങ്ങനെ ജസ്റ്റ് കണ്ടുപോകുന്നത് ഒരു പിളർപ്പിലേക്ക് എന്നൊക്കെ പണ്ട്. എന്തായാലും ഈ രണ്ടാമത് പറഞ്ഞ വിഷയം, ഇദ്ദേഹം ജോസഫ് വിജയാണ് എന്നുള്ള ഒരു ഇത് പെട്ടെന്ന് എന്താ വെച്ചാൽ ഇങ്ങോട്ട് പോപ്പപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ അദ്ദേഹത്തെ ആ ഒരു പിന്നെ ഇതൊക്കെ പറഞ്ഞിരുന്നു, പേരിനെ കുറിച്ചുള്ള ഇതൊക്കെ. പക്ഷെ ഇവിടെ നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമൊന്നും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒന്നും ആകാൻ പാടില്ല എന്നുള്ളതാണോ? അല്ല, അങ്ങനെ സംഭവിച്ചാൽ ഈ രാജ്യത്തിന് മഹാ അപകടങ്ങൾ വല്ലതൊക്കെ സംഭവിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് അതായത് കാശ്മീർ നമ്മൾ മാറ്റി നിർത്തി പറയണം, ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ AR ആന്തുലെ മുഖ്യമന്ത്രിയായി ദീർഘകാലം ഇരുന്നിട്ടുണ്ട്. രാജസ്ഥാനിൽ ബർക്കത്തുള്ളാക്കാൻ ഇരുന്നിട്ടുണ്ട്. ബീഹാറിൽ അബ്ദുൽ ഗഫൂർ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആസാമിൽ സയ്യിദ് അൻവാറ തൈമൂർ അദ്ദേഹം രണ്ട് ടേമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതുപോലെ മണിപ്പൂരിൽ മുഹമ്മദ് അലീമുദ്ദീൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കേരളത്തിൽ വളരെ ചെറിയൊരു കാലത്തേക്ക് CH മുഹമ്മദ് ഗോയ ചെയ്തിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ ദീർഘകാലം MOH ഫാറൂഖ് പിന്നെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെ ഇന്നും വളരെ സുഭദ്രമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മണിപ്പൂർ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത് BJP ഭരണത്തിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു സർക്കാരുണ്ടായതിന് ശേഷമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ക്രിസ്ത്യൻ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ മേഘാലയയിൽ കോൺറാഡ് സഗ്മ ഒക്കെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു. നെയ്പൂറിയോ എന്ന് പറയുന്ന നാഗാലാൻഡിൽ ക്രിസ്ത്യൻ ഇതുണ്ടായിട്ടുണ്ട്. മിസോറാമിൽ സൊറാമ തങ്ക എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആന്ധ്രയിൽ നമ്മളുടെ YS രാജശേഖർ റെഡ്ഡി, അദ്ദേഹം റെഡ്ഡിക്കായിരുന്നു, അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നു. കേരളത്തിൽ ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്, AK ആന്റണി വന്നിട്ടുണ്ട്, അജിത് ജോഗി മറ്റേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ധാരാളം ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരും ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, അല്ലെ, പല സംസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഇന്ത്യയുടെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഈ ദേശരാഷ്ട്രത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ യൂണിറ്റിക്കോ ഒന്നും ഒരു പോറലും ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. മറിച്ച് അതിലൂടെയൊക്കെ തന്നെ ഈ രാജ്യത്തുള്ള വിവിധ ജനവിഭാഗങ്ങൾക്ക് ഈ രാജ്യത്തോടുള്ള കൂറും വിശ്വാസ്യതയും അതിനോടുള്ള സ്നേഹവും ഒക്കെ വർദ്ധിപ്പിക്കുക മാത്രമാണത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ വിജയിൻ്റെ വിഷയം, ഇപ്പോൾ വിജയ ഇപ്പോൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം തൊഴാൻ പോയി. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്ന വെച്ചാൽ അവിടെ ഹിന്ദു ആണെന്ന് ഡിക്ലെയർ ചെയ്താലേ തൊഴാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. അപ്പോൾ സത്യത്തിൽ എന്ന് വെച്ചാൽ അദ്ദേഹം ഹിന്ദു ആണെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്ത ചിലർ ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളിപ്പോൾ അല്ലേ, നമ്മളിപ്പോൾ വരുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല നിസാമുദ്ദീൻ ദർഗയിൽ പോയിട്ട് തൊപ്പിട്ട് എന്ത് ചെയ്തു നമ്മൾ കണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യമാണ്, ഈ ഭരണാധികാരികൾക്ക് മതമുണ്ടാവുമോ? അപ്പോൾ മോദിക്കൊരു മതമുണ്ടാവുമോ? പാടില്ലല്ലോ. വ്യക്തിപരമായി അദ്ദേഹത്തിന് മതമുണ്ട്, വിശ്വാസമുണ്ട്, ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന, ആ ഭാഷയിൽ മാത്രം സംസാരിക്കേണ്ട, അത്തരം നിലപാടുകൾ മാത്രം സ്വീകരിക്കേണ്ട ഒരാളാണ്. അത് വിജയിക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ഉള്ള എല്ലാവർക്കും ബാധകമായിട്ടൊരു കോമൺ പോളിസിയാണ്. അതാണ് ഭരണഘടന. അവരോട് പിന്നെ നമുക്കറിയപ്പോൾ അവർ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വായിക്കുന്ന വാചകങ്ങൾ അത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാപ്പോൾ സോണിയാഗാന്ധി ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി ആകേണ്ടതായിരുന്നു. അതിന് വളരെ കണിഷമായ ചില പ്രചരണങ്ങളിലൂടെയാണ് അന്ന് തടഞ്ഞത്. അതിപ്പോൾ രാഹുലിൻ്റെയും മറ്റേ നേരത്തെ രാജീവിൻ്റെയൊക്കെ പിതൃത്വത്തിൻ്റെ പേരിൽ അദ്ദേഹം പലപ്പോഴും ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതൊരർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മുൻകൂട്ടി ഒരു മുഴം നേരത്തെ ചിലത് എറിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ നടന്ന ചർച്ചകളുണ്ട്. എന്താ വെച്ചാൽ ഒന്ന്, കേരളത്തിൽ ഈ ഇലക്ഷനിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചത് ക്രിസ്ത്യൻ സമുദായം ആണ് എന്നാണ് ഇത്. അത് ഒരു നേരിയ തോതിൽ ശരിയാണെന്ന് പറയാം. അതിപ്പോൾ ജനസംഖ്യ അനുപാതികമായിട്ടാണെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധത്തോളം 30% ഉണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് 42 സീറ്റ് എന്ത് ചെയ്യാൻ കിട്ടണം, 35 സീറ്റാണ് ഉള്ളത്. ഹിന്ദു വിഭാഗത്തെ സംബന്ധത്തോളം അവർ 51% 72 സീറ്റ് കിട്ടുന്നുള്ളൂ, 74 സീറ്റ് കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തെ സംബന്ധത്തോളം 18%, അത് 26 സീറ്റാണ് കിട്ടുന്നത്, 31 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനെയൊക്കെ വർഗീയമായി മാത്രം നോക്കിക്കാണുന്ന ഒരവസ്ഥ. ഇനി ഇത് സമുദായം തിരിച്ചുകൊണ്ട് ഇനി ഇപ്പോൾ മന്ത്രിമാരുടെ കണക്ക് വേറെ എന്താണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പിറകിലുള്ളത് നമ്മുടെ നാളിതുവരെ കാര്യങ്ങളെ കണ്ട ഒരു സെക്കുലർ ഫോർമാറ്റിൽ നിന്ന് അല്ലെങ്കിൽ സെക്കുലർ വിഷനിൽ നിന്ന് ആളുകളെ ബോധപൂർവം ഡൈവേർട്ട് ചെയ്യുകയും എന്നിട്ട് അവരെല്ലാത്തിനെയും ഈ മതത്തിൻ്റെ ജാതിയുടെ കണ്ണുകളിലൂടെ മാത്രം കാണണമെന്ന് വരുത്തി തീർക്കുകയാണ്. അപ്പോൾ ഒരു മെറിറ്റുള്ള ഒരാൾ, അതായത് ശരിക്കും കഴിവുള്ള അല്ലെങ്കിൽ ആ രംഗത്ത് ശോഭിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു ഭരണാധികാരിയെ അങ്ങനെ കയറി എന്ത് ചെയ്യണ്ട, വരണ്ട, മറിച്ച് നീ എന്ത് ചെയ്യണം, എൻ്റെ മതവും ജാതിയൊക്കെ ഞങ്ങൾ നോക്കുന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ പ്രചരണങ്ങൾ. ഇപ്പോൾ ഇവിടെ പോപ്പുലേഷനെ കുറിച്ചൊക്കെ ഇപ്പം നമ്മുടെ സെൻകുമാറൊക്കെ നടത്തുന്ന ഭയങ്കര പ്രവചനങ്ങളാണ് നടത്തുന്നത്. എന്തായാലും അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ വിജയെക്കുറിച്ചിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടി ജി മോഹൻദാസിനെ പോലുള്ളവർ പറഞ്ഞാൽ അദ്ദേഹം ഇതൊരു ഇവാഞ്ചലിക്കൽ ഇന്ത്യ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഡി എം എക്ക് അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ ഡി എം എക്ക് എന്ത് ചെയ്യില്ല, അത് കൊണ്ടുവന്നില്ല. അത് ഞാൻ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ തിരഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യില്ല, എവിടെയും കാണാൻ പറ്റില്ല. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തർധാര എന്ന് പറയുന്നത് പിന്നെ അത് പിന്നെ ഏതെങ്കിലും മതമില്ല, മതത്തിൻ്റെ അല്ല എന്ന് മാത്രമല്ല, ഹൈന്ദവമല്ല എന്ന് മാത്രമല്ല, അത് മതവിരുദ്ധമാണ്. അതിപ്പോൾ രാമസ്വാമി നായക്കൻ മറ്റേ ഇ വി രാമസ്വാമി ആണെങ്കിലും അല്ലെങ്കിൽ പെരിയോർ ആണെങ്കിലും അവരൊക്കെ നാസ്തികരായിരുന്നു. അപ്പോൾ നാസ്തികവാദത്തിലൂടെ തന്നെ അതിനെ ശക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ അധികാരത്തിലേക്ക് വന്നവരാണവർ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള രാഷ്ട്രീയം കെട്ടിപ്പടുത്തവരാണ്. അത് സ്റ്റാലിനാണെങ്കിലൊക്കെ എന്താണ്, അവരവർ ആ നിലയ്ക്കുള്ള നമ്മൾ ഒരു മതവും കാണിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളൊരു സംസ്ഥാനത്ത് പെട്ടെന്നൊരാൾ വന്നിട്ട് ഞാൻ എന്താണ് ഞാനിതിനെ ക്രിസ്ത്യൻ രാജ്യമാക്കും എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ ഫലിതമാണ്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഒരു വലിയ പ്രചരണം ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ കൂടെ ഉണ്ടാകുന്നുണ്ട്. എന്നുവെച്ചാൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നൊരു പ്രയോഗമാണ്. എന്നുവെച്ചാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയൊരു വിഭാഗം തന്ത്രപരമായി ക്രിസ്തുമതം സ്വീകരിച്ചവരാണ്. തന്ത്രപരമായി എന്ന് പറയുക വെച്ചാൽ അവർക്ക് കിട്ടുന്ന സംവരണ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വിശ്വാസികൾ ക്രിസ്ത്യൻ വിശ്വാസികളായി നിൽക്കുകയും എന്നാൽ ഡോക്യുമെൻസിലൊക്കെ അവർ ഹിന്ദുവായി തന്നെ തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൂടെ ഇപ്പോൾ ഒരു പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തീയ ഈ മറ്റേ പോപ്പുലേഷൻ 2.5-7% ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അവർ 10-14% ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇത് ഈ പ്രചരണത്തിലൂടെയൊക്കെ തന്നെ എന്ന് വെച്ചാൽ ഒരു സംശയദൃഷ്ടിയോടെ കാണേണ്ട ക്രിസ്ത്യാനികളെ കാണേണ്ട അല്ലെങ്കിൽ അവരെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധ മറ്റേ വിഭാഗങ്ങൾക്കെതിരെ എല്ലാം തന്നെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗൗരവം അതാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു രാഷ്ട്രീയ അരികുവൽക്കരണം നടത്താൻ വേണ്ട പ്രചരണം. വേറൊരർത്ഥത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പ്രാതിനിധ്യം നടത്തരാൻ പറ്റൂല. ആ പ്രാതിനിധ്യം നഷ്ടമാക്കാനുള്ള അധികാരത്തിലുള്ള പങ്കാളിത്തമില്ലാതെയാക്കാനുള്ള വിഭവങ്ങളിലും വികസനത്തിലുമൊക്കെ തന്നെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ട ഒരു രാഷ്ട്രീയ സമ്മർദ്ദം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു മറ്റൊരു അടിമ സമൂഹത്തെ ഉണ്ടാക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അല്ല, നിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണ് അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ മറ്റേ പ്രകടമാക്കി മാത്രം നിൽക്കേണ്ട ആളുകളാണ്, ഞങ്ങൾ ഇങ്ങനെ ഭരിച്ചോളാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാദത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അന്തരീക്ഷത്തെ വളരെ ബോധപൂർവം സൃഷ്ടിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളാണ് ഇത്. ഇത്തരം ഘട്ടങ്ങളിൽ ഈ ഒരു പക്ഷേ എന്താ വെച്ചാൽ ഒരു സമ്മർദ്ദത്തിന് വേണ്ടി കൂടിയാണ് പറയുന്നത്. അതിലൂടെ എന്ത് നിലപാടെടുക്കുമ്പോഴും ഇവരുടെ കൂടെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. സ്വതന്ത്രമായി ഭരിക്കാൻ, സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതൊരിക്കലും വിജയയെയോ അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന ഭരണകൂടത്തെയോ മറ്റെവിടെയും ബാധിക്കാതിരിക്കട്ടെ. സ്വതന്ത്രമായി രാഷ്ട്ര താല്പര്യങ്ങളനുസരിച്ച് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് നേട്ടത്തിനനുസരിച്ച് മാത്രം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാരുകൾക്ക് കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.
4: നാം ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ് ന്യൂനപക്ഷ മന്ത്രിസഭയെ ഭയക്കുന്നതെന്തിന് ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തവർ ബഷീർ വി പി, സഫ്വാൻ ബറാമിയൽ ഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
8: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.

0: പീസ് റേഡിയോ റിയാൽ സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ശ്രോതാക്കൾ പ്രവേശിക്കുന്നത്. ഉളുവിന്റെ ശ്രേഷ്ഠത എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: റിയാൽ സ്വാലിഹീനിൽ ഇമാം നബവി റഹമഹുല്ല ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ ബാബു ഫദ്ലുൽ വുദു 185-ാമത്തെ അധ്യായമായി നൽകിയിട്ടുള്ളത് വുദുവിൻ്റെ ശ്രേഷ്ഠതകളുടെ അധ്യായമാണ്. വുദു എന്നത് അറബി ഭാഷയിലുള്ള ഒരു പദമാണ്. മഅഖൂദു മിനൽ വദാഅ, വദാഅത്ത് എന്നതിൽ നിന്നാണത് എടുത്തത്. വഹിയൽ ഹുസ്നു വൻ നദാഫ, അത് നന്മയും അത് ക്ലീനുമൊക്കെയാണ്, ശുദ്ധിയാണത്. വഅമ്മ ഫി ശറ, ശറഇൽ ഇസ്ലാമിക നിയമത്തിൽ, ഫഹുവ തത്വഹീറുൽ അഅലാഇൽ അർബഅത്തി അലാ സിഫത്തിൻ മഖ്സൂസ, പ്രത്യേകമായ രൂപത്തിൽ നാല് അവയവങ്ങളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അല്ല അഅലാഉൽ അർബ, നാല് അവയവങ്ങൾ എന്ന് പറഞ്ഞത് വൽ വജ്ഹു, മുഖം, വൽ യദാനി, രണ്ട് കൈകൾ, വർ റഅ്സ്, തല, വർ രിജ്ലാനി, രണ്ട് കാലുകൾ. വൽ വുദുഉ മിൻ നിഅമത്തില്ലാഹി സുബ്ഹാനഹു വ തആല, വുദു എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അല ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്. ഹൈസു അമറഹും ബിഹി, അള്ളാഹു അതുകൊണ്ട് കൽപ്പിച്ചു. ورتب عليه الثواب الذي سيذكر في هذا الباب ആ വുളൂഇന്റെ ശ്രേഷ്ഠതകൾ, അതിന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ഇൻഷാല്ലാ അതാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ബാബു ഫദ്ലിൽ വുളൂ, വുളൂഇന്റെ ശ്രേഷ്ഠത, അതിൻ്റെ മഹത്വം, അതാണ് ഈ അധ്യായം കൊണ്ട്. ഈ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ വുളൂഉമായി ബന്ധപ്പെട്ടതുകൊണ്ടുള്ള കൽപ്പന, അതാണ് ഇമാം നബവി റഹിമഹുള്ള എടുത്തു നൽകിയിട്ടുള്ളത്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫഗ്സിലു വുജൂഹകും വ ഐദിയകും ഇലാൽ മറാഫിഖ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ ആ ഒരു ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫഗ്സിലു വുജൂഹകും വ ഐദിയകും ഇലാൽ മറാഫിഖ് وامسحوا برؤوسكم وارجلكم الى الكعبين وان كنتم جنبا فتطهروا وان كنتم مرضى او على سفر او جاء احد منكم من الغائط او لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وايديكم من يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون.
2: സഹോദരങ്ങളെ, വുദൂഇനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ തയമ്മമിനെ സംബന്ധിച്ച് ശുദ്ധീകരിക്കേണ്ടുന്ന കൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലാ സ്വലാ, നിങ്ങൾ നമസ്കാരത്തിന് നിന്നാൽ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം, വൈദ്യക്കും, നിങ്ങളുടെ കൈകളും, ഇലൽ മറാഫിഖ്, മുട്ടുകൾ വരെ, കൈകളുടെ മുട്ടുകൾ വരെ, മുട്ടുൾപ്പെടെ, വംസഹു ബി റുഊസിക്കും വാർജുലക്കും ഇലൽ കഅബൈൻ, അതുപോലെ തന്നെ നിങ്ങളുടെ തലകൾ തടവണം, രണ്ട് കാലും നെരിയാണി ഉൾപ്പെടെ കഴുകണം എന്നത്. ഇതാണ് നിർബന്ധമായ വുളൂഇൻ്റെ കൽപ്പനയുള്ളത്. അപ്പോൾ വുളൂ എടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്താണ് അതിന് തെളിവ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അള്ളാഹു പറയുന്നത് നീ കേൾക്കുന്നുവെങ്കിൽ, ഫൻതബിഹ് വഅർഇഹാസംഅക, നിന്റെ കേൾവിയെ നീ വളരെ ഗൗരവത്തോടുകൂടി, വളരെ ശ്രദ്ധാപൂർവം ഉണർന്ന് കേൾക്കണം. ഫഇമ്മ ഖൈറുൻ തുഅ്മറു ബിഹി, ഒരു കാര്യം അള്ളാഹു കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഖൈറായിരിക്കും. വഇമ്മ ശർറുൻ തുൻഹാ അൻഹു, അല്ലെങ്കിൽ ഒരു കാര്യം വിശ്വാസികളെ വിളിച്ച് ഉണർത്തുന്നുണ്ടെങ്കിൽ വിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ഷെറിനെക്കുറിച്ച് പറയാനായിരിക്കും. വഇമ്മ ഖബറുൻ സ്വാദിഖുൻ തൻതഫിഉ ബിഹി, അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു വാർത്തയെക്കുറിച്ച് അറിയിക്കുവാൻ വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. വല്ല ഖുസാമു സലാസ, മൂന്ന് കാര്യങ്ങളാണ്, മൂന്നിനങ്ങളാണ്. ഒന്നുകിൽ ഖൈറുൻ തുഅ്മറു ബിഹി, നിങ്ങളോട് കൽപ്പിക്കുന്നതായ ഒരു നന്മ കൊണ്ടുള്ള ഒരു കൽപ്പനയായിരിക്കും. അതല്ലെങ്കിൽ വഇമ്മാ ശർറുൻ തുൻഹാ അൻഹു, അതല്ലെങ്കിൽ നിങ്ങളോട് ഒരു തിന്മയെക്കുറിച്ച് വിരോധിക്കുന്നതായിരിക്കും. അല്ല എങ്കിൽ വഇമ്മാ ഖബറുൻ സ്വാദിഖുൻ തൻതഫിഉ ബിഹി, ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെ സത്യപ്പെടുത്താനുള്ള ഒരു വാർത്ത അറിയിക്കുന്നതായിരിക്കും. ഇതാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നിടത്തൊക്കെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു, ഇദാ ഖുംതും ഇലാ സ്വലാത്തി, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ, ഇദാ അറത്തുമുൽ ഖിയാമ ഇലാ സ്വലാഹ് അൽ ഫരീദ വിന്നാഫില, സുന്നത്തോ ഫറദോ ആയിട്ടുള്ള നമസ്കാരത്തിന് നിൽക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചാൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫഗ്സിലു വുജൂഹക്കും വൈദ്യക്കും ഇലൽ മറാഫിഖ്, നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം, അതേപോലെ നിങ്ങളുടെ കൈകൾ മുട്ടുകൾ ഉൾപ്പെടെ കഴുകണം. ഫഖ്സിലു വുജൂഹക്കും. ഇവിടെ വലം യദ്കുരില്ലാഹു തആല ഗസ്ലൽ കഫൈൻ, രണ്ട് കൈകൾ കഴുകാൻ, ഇവിടെ കൈകൾ എന്നത് കൈയിൻ്റെ കൈപ്പടം കഴുകാൻ പറഞ്ഞിട്ടില്ല. ലിഅന്ന ഗസ്ലൽ കഫൈൻ ഖബ്ല അൽവജ്ഹി സുന്നത്തുൻ, മുഖം കഴുകുന്നതിന് മുമ്പ് വുളു ചെയ്യുമ്പോൾ കൈകൾ മൂന്ന് പ്രാവശ്യം കഴുകുക എന്നുള്ള സുന്നത്താണ്. വലൈസ ബി വാജിബ്, അത് നിർബന്ധമല്ല. വൽ വജുഹു മിനൽ ഉദുനി ഇലൽ ഉദുൻ, വജുഹ് മുഖം, ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ചെവി മുതൽ അടുത്ത ചെവി വരെ വീതിയും. വമിൻ മുൻഹനൽ ജബ്ഹതി ഇല അസ്ഫലിൽ ലിഹ്യ തൂലൻ, അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ നെറ്റിത്തടത്തിൻ്റെ അവസാനം മുതൽ, മുടി ഇങ്ങനെ ഉണ്ടാകുന്ന ആ സ്ഥലം മുതൽ താടിയിടങ്ങേ അറ്റം വരെ. അതിൽ തന്നെ വയദുഖുലു ഫീഹിൽ മദ്മദ വൽ ഇസ്തിൻഷാഖ്, വായിൽ വെള്ളം കൊപ്പിളിക്കലും അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലും ഒക്കെ അതിൽപ്പെട്ടു. അൽ മദ്മദത്തു ഫിൽ ഫമ്, അത് വായിൽ വെള്ളം കൊപ്പിളിക്കലാണ്. വൽ ഇസ്തിൻഷാഖ് ഫിൽ അൻഫ്, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലാണ്. അതിനാണ് മദ്മദ ഇസ്തിൻഷാഖ് എന്ന് പറയുക. മദ്മദ എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പിളിക്കുക, ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക. അതൊക്കെ ഹദീസുകളിൽ വന്നതാണ്, അത് നമ്മളങ്ങനെ മനസ്സിലാക്കുക. അതൊക്കെ ഒരു ഇൽമാണ്. വിശ്വാസികൾ, ഈമാനുള്ള, അള്ളാഹുവിൻ്റെ ദീനെ സ്നേഹിക്കുന്ന ആളുകൾ ദീനിൻ്റെതായ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും വേണം. ഇപ്പോൾ വുളു ഉണ്ടാക്കണം, വുളു എടുക്കണം എന്നത് ആരാ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞതാണ്, അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അത് സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ ആയത്തിലാണ് അതിനുള്ള ദലീലുള്ളത്, തെളിവുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, ഏതൊക്കെയാണ് നിർബന്ധമായിട്ടുള്ളത്, സുന്നത്തായ കാര്യങ്ങളേതൊക്കെ നമ്മൾ നിത്യമായും ചെയ്യുന്ന, നമ്മൾ അനുഷ്ഠിക്കുന്ന നമ്മുടെ ഇബാദത്തുകളെക്കുറിച്ച് സഹോദരങ്ങളെ, സഹോദരിമാരെ, കൃത്യമായി നമുക്കിതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അതാണ് മുഖം കഴുകുക. വൈദ്യക്കുമിലൽ മറാഫിഖ്, കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക എന്ന് വഹസിലു വൈദ്യക്കുമിലൽ മറാഫിഖ്. മിർഫഖ് എന്ന് പറഞ്ഞാൽ മഫ്സൽ അല്ലദി ബൈന ദിറായി വൽ അദദ്, നമ്മുടെ കൈമുട്ടുണ്ടല്ലോ അതാണ്. വഹുവ ദാഖിലും ഫിൽ ഗസ്ല്, അത് ആ കൈമുട്ടുൾപ്പെടെ കഴുകണം എന്നതാണ്. കുറച്ച് കയറ്റി കഴുകാൻ സാധിക്കുന്നുവെങ്കിൽ അത് കയറ്റി കഴുകുക. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വുളുവിൻ്റെ ഫളു പറയുന്നിടത്ത് വരുന്നുണ്ട്. പിന്നെ തല തടവുക എന്നുള്ളതാണ്. കഴുകൽ നിർബന്ധമല്ല, അത് തടവിയാൽ മതി. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അടിമകളോട്. തല കഴുകണം എന്നായിരുന്നെങ്കിലോ? കലി അന്ന സഫീഹീശ്വരൻ, തലയിൽ മുടിയുണ്ട്, അതെങ്ങാനും കഴുകണമെന്നുണ്ടായി മനുഷ്യന്മാർക്ക് അത് പ്രയാസമാകും അല്ലേ? അതുകൊണ്ട് തന്നെയാണ് എന്ത്, അത് തടവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ കഴുകാൻ വേണ്ടി പറഞ്ഞു. കയ്യിൽ വെള്ളമെടുത്തിട്ട് അത് കഴുകും. അത് പ്രയാസമായിരിക്കും. തല കഴുകണമെന്ന് പറഞ്ഞപ്പോൾ തണുപ്പുള്ള സമയത്താണ് ഒക്കെ എങ്കിൽ വളരെയധികം പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ ശക്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. പക്ഷേ വലാക്കിൻ മിൻ റഹ്മത്തില്ലാഹി അന്ന റസയുംസഹു വലാ യുഖ്സൽ, കഴുകേണ്ടതില്ല, തല തടവിയാൽ മതി. വമിൻ റസി അൽ ഉദുനാനി, തലയിൽപ്പെട്ടതാണ് രണ്ട് ചെവികളും. യുംസഹാനി ആയത്, അതും തടവിയാൽ മതി, വൈപ്പ് ചെയ്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാനയം സഹുബി ഉദുനൈഹി, തൻ്റെ രണ്ട് ചെവികളും തടവാറുണ്ടായിരുന്നു. വർജുലക്കും ഇലൽ കഅബൈൻ, തുടർന്ന് പറയുന്നത് രണ്ട് കാലുകളും അവിടെ നിങ്ങൾ വഹസിലു അർജുലക്കും ഇലൽ കഅബൈൻ, ഈ നെരിയാണി ഉൾപ്പെടെ അത് കഴുകണം എന്നാണ്. വൽ കഅബാനി ഹുമൽ അദ്മാനിൻ നാചിആനി ഫി അസ്ഫലിസാഖ്, കണങ്കാലിന് താഴെയുള്ള ആ രണ്ട് എല്ലുകളാണ് നെരിയാണി എന്നാണ് അതിന് നമ്മൾ പറയാറുള്ളത്. അതാണ് കഅബ് കൊണ്ട് കഅബാനി എന്നുള്ള ഉദ്ദേശിച്ചത്. ഒഹുമ ദാഖിലാന ഫിൽ ഗസൽ, കഴുകുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തുകൊണ്ട് ഇൻക്ലൂഡ്, അത് അതിൽ പെട്ടതായിരിക്കണം. ഇതാണ് വഹാദിഹി അർബഅത്തു അഅ്ളാ, ഈ നാല് അവയവങ്ങളാണ് ഇതിൽ പറയപ്പെട്ടത്, വുളൂഇൻ്റെതായ അവയവങ്ങൾ. അപ്പോൾ ഒന്ന്, നിങ്ങളുടെ വംസഹു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ, വൈദ്യക്കും ഇലൽ മറാഫിഖ്, രണ്ടാമത്തേത് കൈകൾ, മൂന്നാമത്തേത് തല തടവുക, പിന്നെ കാല് കഴുകുക. ഈ നാല് കാര്യങ്ങളാണ് നിർബന്ധമായും പറയപ്പെട്ടിട്ടുള്ളത്, ബാക്കിയുള്ളതെല്ലാം അതിൽ ഉൾപ്പെട്ടു എന്നാൽ. തുടർന്നത് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല. പറയുന്നു ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, ഈയൊരു അദ്ധ്യായത്തിൽ ആ ആയത്തിനെ തന്നെ പൂർണ്ണമായി വിശദീകരിക്കുന്നുണ്ട്. കാരണം അത് ആ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. വൈൻ കുന്തും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ ജനാബത്താണെങ്കിൽ കുളിക്കണം. അത് തുടർന്നുള്ള ആയത്താണ്. ഇദാക്കാനൽ ഇൻസാനു അലൈഹി ജനാബത്തുൻ വജബ അലൈഹി അൻ യുതഹിറ ജമീഅ ബദനിഹി, ഒരാൾ ജനാബത്തുകാരനാണ്, കുളി നിർബന്ധമായിട്ടുള്ള, ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ടൊക്കെ, അതല്ലെങ്കിൽ സ്വപ്നസ്കലനം കൊണ്ടോ മറ്റോ ഒക്കെ അവന് കുളി നിർബന്ധമായിട്ടുണ്ട് എങ്കിൽ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അവൻ കഴുകണം, ക്ലീനാക്കണം, ശുദ്ധീകരിക്കണം. മിൻ റസിഹി ഇലാ അഹ്മസി ഖദമൈഹി, തല മുതൽ പാദം വരെ. അതിൽ മദമദത്തും ഇസ്തിൻഷാഖും ഒക്കെ പെട്ടു, വായിൽ വെള്ളം കോപ്പിളിക്കൽ, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടൽ എല്ലാം അത് നിർബന്ധമാണ്. വൈൻ കുന്തും ജുനുബം ഫത്തഹറു, നിങ്ങൾ ജനാബത്തുകാരനാണെങ്കിൽ നിങ്ങൾ ശുദ്ധിയാവണം. ജുനുബ് എന്നുള്ളത് ഹുവല്ലദി ഹസലത്തു അലൈഹി ജനാബ, ജനാബത്തുണ്ടാവുന്ന ഒരവസ്ഥയാണ്. ജനാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ ഇൻസാലുൽ മനീയ ബിഷഹവ വികാരത്തോടുകൂടി ഇന്ദ്രിയസ്കലനം പുറപ്പെടൽ, അതല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ട് അത് ഇന്ദ്രിയസ്കലനം പുറപ്പെട്ടില്ലെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധം നടന്നു കഴിഞ്ഞാൽ അത് കുളി നിർബന്ധമാണ്, ഇന്ദ്രിയസ്കലനമുണ്ടായാലും ഇല്ലെങ്കിലുമൊക്കെ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൽ നിർബന്ധമാക്കിയതായ കാര്യങ്ങളാണ്. ജനാബത്തുകാരനായിരിക്കെ അതിന് ആ നീയത്തോടുകൂടി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി കുളിക്കണം. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ നീയത്തുകളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അതാണിവിടെ വൈൻ കുന്തും മറദാവു അലാ സഫരിൻ. ഇനി നിങ്ങൾ രോഗികളായി, അതുപോലെ തന്നെ യാത്രയിലായി, അല്ലെങ്കിൽ നിങ്ങൾ മലമൂത്ര വിസർജനം കഴിഞ്ഞുകൊണ്ട് വന്നു, അതല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം നടത്തി, ഔലാമസ്തുമുൻ നിസാ, ഭാര്യാഭർത്തൃ ബന്ധം നടന്നു, ഫലം തജിദു മാൻ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല എങ്കിൽ, ഫതയമ്മു സഈദൻ തൊയ്യബ, ശുദ്ധമായ പ്രതലം മണ്ണ് തേടിക്കൊള്ളുക. അതായത് അന്നൽ ഇൻസാന ഇദാ വജബ അലൈഹിൽ വുദു, ഒരു മനുഷ്യന് വുദു നിർബന്ധമായി അല്ലെങ്കിൽ കുളി നിർബന്ധമായി, വെള്ളം കിട്ടാനില്ല, അയാൾ രോഗിയാവാം, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാം, അങ്ങനെയൊക്കെ ആകുമ്പോൾ തയമ്മം ചെയ്യാം. ഭൂമിയിൽ അടിക്കുക, കൈയടിക്കുക, എന്നിട്ട് മുഖം തടവുക, രണ്ട് കൈപ്പത്തിയും തടവുക. അതാണ് അതിൻ്റെ രൂപം കൂടി ഈ ആയത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഫംസഹു വുജൂഹിക്കും വഅയ്ദീകും മിൻ, നിങ്ങളുടെ മുഖം തടവുക, കൈകൾ തടവുക, അത്രയേ ഉള്ളൂ. തയമ്മുമിൻ്റെ രൂപം അതാണ്. കൈ ഇങ്ങനെ മണ്ണിലടിച്ചിട്ട് ആ കയ്യിൽ ഇനി മണ്ണുണ്ട്.

0: അത് നമ്മളെ പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല. ബൽഹു അറഹമു ബിനാബി അംഫുസിന വലദിന ഉമ്മഹാത്തിന, നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും റബ്ബ് കാരുണ്യം ചെയ്തവനാണ്. അതാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. ഒരു പ്രയാസം നിങ്ങൾക്കില്ല, ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ഈ ഒരു കൽപ്പനകൾ കൊണ്ടൊന്നും. അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യൻ്റെ ജീവിതം അതിനു വേണ്ട എല്ലാ സുരക്ഷിതത്വത്തിന് വേണ്ട കാര്യങ്ങളും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഖൈറായ നന്മയായ കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം നഫ്സിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് കൊല്ലാൻ പാടില്ല എന്നാ. അതാണ് അല്ലാ തഖ്തുല നഫ്സക, നിന്റെ നഫ്സിനെ നീ ജീവഹാനി നടത്തരുത്. അതേറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കാനല്ല, പ്രയാസങ്ങൾ നീക്കിത്തരാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നിയമങ്ങൾ. വലാക്കി യുരീദുൽ യുതഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് വുളു കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്, കുളിക്കുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്, നമ്മുടെ വെള്ളം കൊണ്ട് നമ്മുടെ ളാഹിറിനെ ശുദ്ധീകരിക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ ബാത്തിനെ ഉൾഭാഗം ഇൻസൈഡ് തൗഹീദ് കൊണ്ട് സുന്നത്ത് കൊണ്ട്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹീരീൻ. വുളു എടുത്തതിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടതാണ്. മാത്രമല്ല വലിയുത്തിമ്മ നിഅമത്തുഹു അലൈക്കും, അള്ളാഹുവിൻ്റെ നിഅമത്ത് അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർത്തിയാക്കാൻ വേണ്ടി. ഈ വുളു കൊണ്ട് ഒരുപാട് പാപങ്ങൾ തിന്മകൾ മായ്ക്കപ്പെടും, ദറജകൾ ഉയർത്തപ്പെടും. ഇസ്ബാഹുൽ വുളു അഹ്സനുൽ വുളു എന്നിട്ട് ഈ ഒരു പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? സഹോദരങ്ങളെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീൻ. ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുന്നതാണ്. യദ്ഖുലു മിൻ അയ്യിഹാ ഷാഅ, ഉദ്ദേശിക്കുന്ന കവാടങ്ങളിലൂടെ പ്രവേശിക്കാം. നോക്കൂ സഹോദരങ്ങളെ, അതുകൊണ്ട് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവണം, നിങ്ങൾ അള്ളാഹുവിന് ശുക്രുള്ളവരാവണം അവൻ്റെ അനുഗ്രഹങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഒരടിമയുടെ മേൽ നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത്. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ദീൻ എന്നുള്ള അനുഗ്രഹം, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സഅാദത്താണ് ഈ ദീൻ എന്ന അനുഗ്രഹം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ശുക്ർ എങ്ങനെയായിരിക്കണം? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നമ്മുടെ നാവുകൊണ്ടും അവയവങ്ങൾ കൊണ്ടും ഹൃദയങ്ങൾ കൊണ്ടും എല്ലാം നന്ദിയുള്ളവരാവുക. കൽബുകൊണ്ടും ലിസാന കൊണ്ടും ജവാരിഹ് കൊണ്ടൊക്കെ അള്ളാഹുവിനോട് ശുക്രുള്ളവരാവുക. നസ്അലുല്ലാഹ അൻ യർസുഖനാ വഇയാകും ശുക്ര നിഅമതിഹി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഹുസ്ന ഇബാദത്തിഹി, അവന് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദ് സാലിഹീൻ, ഉലൂവിൻ്റെ ശ്രേഷ്ഠത എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വണിയമ്പലം.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ബിദഅത്തുകാരുടെ കൂടെ നിസ്കരിച്ചാൽ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ? എന്റെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ് മുജാഹിദ് പള്ളി. ജമാഅത്തിന് ഇവരുടെ പള്ളികളിൽ പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് തൃപ്തി വരുന്നില്ല എന്നാണ്.
4: മുസ്ലിമായി അറിയപ്പെട്ട ഏതൊരാളുടെ പിന്നിലും നമസ്കരിക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശമാണ്. അതുകൊണ്ട് തന്നെ സുന്നി പ്രസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെടുന്ന പള്ളികളിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സാധുവാകും.
3: ജനാബത്തുകാരനായിരിക്കെ ദിക്രുകൾ ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
4: ജനാബത്തുകാരനായ വലിയ അശുദ്ധിക്കാരന് ദിക്രെടുക്കുന്നതിൽ, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ഒരു വിലക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് കാന യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്വാലി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു, അള്ളാഹ്ക്ക് ദിക്രിൽ കഴിയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദിക്രെടുക്കാം, ദാനധർമ്മങ്ങൾ നിർവഹിക്കാം, ജനാബത്തുകാരനായിരിക്കെ ഒരാൾക്ക് നോമ്പിൽ പ്രവേശിക്കാം, അതേപോലെ ഹജ്ജിൻ്റെ വേളയിൽ ഒരാൾ ജനാബത്തുകാരനായിട്ടുണ്ടെങ്കിൽ അയാൾ എഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നുമില്ല. എഹ്റാമിൽ ആയിരിക്കെ പാടില്ലാത്ത

0: വേഴ്ചകൾ നടത്തിയിട്ടുണ്ട് എങ്കിലല്ലാതെ. ജനാബത്തുകാരന് പാടില്ലാത്തത് നമസ്കാരം ശുദ്ധിയാവുന്നതുവരെ പാടില്ല, കുളിച്ച് ശുദ്ധിയായിട്ട് നിസ്കരിക്കാവൂ. അതേപോലെ തന്നെ കഅബ തവാഫ് ചെയ്യൽ, അതിന് ശുദ്ധി ഷർത്താണ്, ജനാബത്തുകാരനായിരിക്കും അത് പാടുള്ളതല്ല. അതേപോലെ പണ്ഡിതന്മാർ ഉണർത്തിയതിൽ ബലപ്പെട്ട അഭിപ്രായ പ്രകാരം വിശുദ്ധ ഖുർആന്റെ പാരായണം ജനാബത്തുകാരനായിരിക്കേ പാടുള്ളതല്ല. എന്നാൽ ഇതൊഴിച്ചുള്ള കർമ്മങ്ങളൊക്കെ ഒരാൾക്ക് അയാൾ ജനാബത്തുകാരനാണെങ്കിലും നിർവഹിക്കാവുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: ചെറിയ കുട്ടികളിൽ കണ്ണേറ് കിട്ടാതിരിക്കാൻ വേണ്ടി കവിളിലോ കണ്ണിന്റെ അരികിലോ ചെറിയ അടയാളങ്ങൾ ഇടുന്നത് കാണാം. ഇത് ദീനിലുള്ളതാണോ എന്നാണ്.
0: നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ണേറിനെ ഭയന്നിട്ടുണ്ട്, വിശിഷ്യ കുട്ടികളുടെ വിഷയത്തിൽ. കണ്ണേറ് ബാധിക്കുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അൽ ഐനു ഹഖുൻ, കണ്ണേറ് ഒരു യാഥാർത്ഥ്യമാണ്. അൽ ഐൻ തുദ്ഖിലുൽ ഇൻസാൻ അൽ ഖബർ വൽ ജമൽ അൽ ഖിദർ, കണ്ണേറ് മനുഷ്യനെ ഖബറിലും ഒട്ടകത്തെ കലത്തിലും എത്തിക്കും എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളെ കൊല്ലാൻ മാത്രം കണ്ണേറ് ചിലപ്പോൾ ദുരന്തമായിട്ട് ഭവിക്കുന്ന അവസ്ഥ വരും. കണ്ണേറ് ഏൽക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ രക്ഷാത്തേട്ടം നടത്താനാണ് കൽപ്പിച്ചിട്ടുള്ളത്, അഭയത്തേട്ടത്തിനാണ് കൽപ്പിച്ചിട്ടുള്ളത്. വിശിഷ്യ കുട്ടികളുടെ വിഷയത്തിൽ ഉഈദു കുമ ബി കലിമാത്തില്ലാഹി തമ്മത് മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഭയത്തേട്ടം തേടി ഹസൻ ഹുസൈൻ പേരമക്കളെ മന്ത്രിക്കാരുണ്ടായിരുന്നു എന്ന് സഹിഹായ ഹദീസുകളിൽ കാണാം. ഉഈദു കുമ ബി കലിമാത്തില്ലാഹി തമ്മത്, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങളിൽ, അല്ലെങ്കിൽ ആ വചനങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഭയത്തേട്ടം നടത്തുന്നു. മിൻകുല്ലി ശൈത്താനിൻ വഹാമ, എല്ലാ പിശാചുക്കളിൽ നിന്നും, ഇഴ ജന്തുക്കളിൽ നിന്നും, വിഷജന്തുക്കളിൽ നിന്നും, അതേപോലെ മിൻകുല്ലി ഐനില്ലാമ, കണ്ണേറുകളിൽ നിന്നും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ്, ഇസ്മായിൽ കുട്ടികൾക്ക് ഇങ്ങനെ മന്ത്രിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ സഹിഹായി വായിക്കും. അപ്പോൾ കണ്ണേറ് ഏൽക്കാതിരിക്കാൻ അള്ളാഹുവിങ്കൽ അഭയം തേടുക, അള്ളാഹുവിൽ ആശ്രിതരാവുക എന്നുള്ളതാണ് വേണ്ടത്. അതിനുവേണ്ടി രക്ഷാത്തേട്ടങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് നിർവഹിക്കുക. രക്ഷാത്തേട്ടങ്ങൾ പൊതുവിൽ ഉള്ളത് അഭയത്തേട്ടങ്ങൾ, ഇപ്പോൾ വീട്ട് വിട്ടിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽ തു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദൽ ഔ അസില്ല ഔ ഉസൽ ഔ അദ്ലിം ഔ ഉദ്ലം ഔ അജ്ഹൽ ഔ യുജ്ഹൽ അലയ്യ, ഇങ്ങനെ ഉള്ള രക്ഷാത്തേട്ടങ്ങൾ. അതേപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം പോലുള്ളതായ രക്ഷാത്തേട്ടങ്ങൾ, കണ്ണേറിൻ്റെ ആ പ്രയാസം വരാതിരിക്കാനുള്ള രക്ഷാത്തേട്ടങ്ങൾ പൊതുവിലുള്ളത്. അതേപോലെ പ്രത്യേകം ഇവിടെ പറഞ്ഞ രീതിയിലുള്ള രക്ഷാത്തേട്ടങ്ങൾ, ഇതൊക്കെ നിർവഹിക്കുകയാണ് വേണ്ടത് കണ്ണേറിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ കണ്ണേറേൽക്കാതിരിക്കാൻ ചിലർ നൂലുകെട്ടും, ഐക്കല്ല് കെട്ടും, ഏലസ് കെട്ടും, അതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കറുത്ത കുത്തിടും. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതല്ല. പ്രത്യുത ഇതിലൊക്കെ വിലക്കുണ്ട്, അത് പാടില്ല എന്നുള്ള അറിയിപ്പുണ്ട്. അള്ളാഹു കൈയൊഴിയും, അള്ളാഹു ഇത്തരം കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കും എന്നുള്ളതാണ്. മൻ തഅല്ലക ശൈഅൻ ഊഖില ഇലൈഹി എന്നാണ്. വല്ലവരും ഇങ്ങനെയുള്ള ഇത് ബന്ധിക്കുകയായാൽ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ചിലർ കൂച്ചുകൾ, ഏലസുകൾ, ഉറുക്കുകൾ, അതേപോലെ തന്നെ നൂലുകൾ, ഇതിലൊക്കെയാണ് ഇത്തരം പ്രയാസങ്ങൾ ഏൽക്കാതിരിക്കാൻ ആശ്രിതരാകുന്നത്. അതിൽ വിലക്കുണ്ട്. മൻ അഖദ ഉഖദതൻ സുമ്മ നഫഖ ഫീഹ ഫഖദ സഹർ വമൻ സഹറ ഫഖദ അശ്റക്, നൂലിൽ കെട്ടിട്ട് അതിൽ ഊതുന്നവർ സിഹ്റ് ചെയ്തവൻ ശിർക്ക് ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഈ ക്ഷുദ്രമായ ഏർപ്പാടുകൾ അത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഇവിടെ കരിയുണ്ടായിരുന്നു, ഇവിടെ സുർമ്മുണ്ടായിരുന്നു, വർണ്ണങ്ങൾ സൗന്ദര്യത്തിന് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. സൗന്ദര്യ സമ്മർദ്ദ വസ്തുക്കളായിട്ട് വർണ്ണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ കണ്ണേറിന് വേണ്ടിയിട്ട് ഇത് പ്രയോഗിച്ചത് നമ്മൾ വായിക്കണില്ല. വിലക്കാണ് നമ്മളിത് വായിക്കുന്നത്, പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് മാതൃകയാക്കിയോ അതിൽ നമ്മൾ പരിമിതപ്പെടുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അള്ളാഹു തആല ആലം.
1: എൻ്റെ PF അക്കൗണ്ടിലെ ഇപ്പോഴത്തെ പലിശ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളിലെ പലിശ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
2: തന്റെ അക്കൗണ്ടിൽ പലിശ വന്നു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത്. പരമാവധി പലിശയില്ലാത്ത അക്കൗണ്ടുകൾ സ്വീകരിക്കുകയോ, അതല്ല ഇനി പലിശാധിഷ്ഠിതമായ അക്കൗണ്ടാണ് എങ്കിൽ അവ അക്കൗണ്ടിൽ വരുന്ന മുറക്ക് തന്നെ തനിക്കോ തൻ്റെ കീഴിൽ ചിലവിന് ജീവിക്കുന്നവർക്കോ ഉപകാരപ്പെടാത്ത രൂപത്തിൽ, അവർക്ക് മാത്രമായി ഉപയോഗിക്കാത്ത രൂപത്തിൽ മറ്റേതെങ്കിലും വഴികളിലേക്ക് നീക്കിവെക്കുകയാണോ ചെയ്യേണ്ടത്. താൻ ഒരാളിൽ നിന്ന് കടം വാങ്ങി പിന്നീടത് മറന്നുപോയി എങ്കിൽ ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതുപോലെ തൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന പലിശ താൻ അറിയാതെ ഉപയോഗിച്ചു, അത് പിന്നീട് ഓർമ്മ വന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് താൻ ഉപയോഗിച്ച പലിശ പണം മാറ്റുകയും മറ്റ് പൊതു സംവിധാനങ്ങൾക്കോ മറ്റോ അത് നൽകുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: മൂക്കുത്തി കുത്താൻ പാടുണ്ടോ എന്നാണ്.
3: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ചര്യയുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്കുകുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
1: ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊട്ടാൽ വുദു മുറിയുമോ?
4: വുദു മുറിയുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ സ്ത്രീ പുരുഷനെ തൊട്ടാൽ, പുരുഷൻ സ്ത്രീയെ തൊട്ടാൽ എന്നിങ്ങനെ ഒരു വുദു മുറിയുന്ന കാര്യത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം എന്ന നിലക്ക് നമുക്കൊരിക്കലും ആണ് പെണ്ണിനെ തൊട്ടാൽ വുദു മുറിയും എന്ന്, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകട്ടെ അല്ലാത്തവർ തമ്മിലാകട്ടെ വുദു മുറിയും എന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. പിന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ മേലല്ലാത്ത രൂപത്തിലുള്ള തൊലികൾ തമ്മിൽ ചേരുന്ന രൂപത്തിലുള്ള സ്പർശനമാണ്. അങ്ങനെ ഉണ്ടായാൽ പലപ്പോഴും വുദു നഷ്ടപ്പെടാൻ കാരണമാകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം, വൈകാരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം എന്നതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതാണ് അങ്ങനെ തൊട്ടുപോയാൽ വുദു നഷ്ടപ്പെടും എന്ന്. അതൊരിക്കലും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ വുദു മുറിയുന്ന രൂപത്തിലുള്ള മദന ജലം, ശുക്ലസ്ഖലനം, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാരണത്താൽ വുദു മുറിയും എന്നല്ലാതെ ഒരിക്കലും ഒരു സ്പർശനം കൊണ്ട് മാത്രം വുദു മുറിയും എന്നത് ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
1: ആൺകുട്ടികൾക്ക് മുടി വളർത്താമോ എന്നാണ്.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി പിന്നിലേക്ക് നീട്ടി വളർത്തുന്ന അവസ്ഥയിലായിരുന്നു എന്നത് ഈ ചോദ്യകർത്താവ് ഉന്നയിക്കുമ്പോൾ അതിലൊരു ഇഷ്കാലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ചെവിക്കുന്നിയേക്കാൾ മുടി നീട്ടുമായിരുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ മിക്ക അവസ്ഥകളും. ചെവിക്കുന്നിയോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വെട്ടി നിർത്തുമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജുമ്മയുണ്ടായിരുന്നു എന്നാണ്, ജുമ്മ എന്നാണ് അതിന് പറയുക. ചെവിക്കുന്നിയോടൊത്ത് മനസ്സിലല്ലേ, ചുമലിൻ്റെയും അതേപോലെ തന്നെ ചെവിയുടെയും ഇടയിൽ മുടി വരും വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടി നിർത്തുമായിരുന്നു എന്നാണ്. ആ കാലഘട്ടത്തിൽ അറബികൾ മുടി നീട്ടി വളർത്തുമായിരുന്നു. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം ദുൽ അഖീസത്തൈൻ, രണ്ട് അഖീസയുള്ള വ്യക്തി എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു അറബി വന്നപ്പോൾ ബനുൽ അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി തിരുസവിധമണഞ്ഞു. എന്നിട്ട് അയാൾ ഇസ്ലാം ആശ്ലേഷിക്കുന്ന ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് അദ്ദേഹം സംസാരിച്ചത് മസ്ജിദ് നബവിയിലേക്ക് തൻ്റെ ഒട്ടകപ്പുറത്ത് അയാൾ കയറി വന്നു, എന്നിട്ട് മസ്ജിദ് നബവിക്കകത്ത് തൻ്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ സദസ്സിലേക്ക് വന്ന് മൻ മിൻകും ഇബ്ന അബ്ദുൽ മുത്തലിബ്, നിങ്ങളിൽ ആരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനെന്ന് ചോദിച്ചു. അപ്പോൾ വെളുത്തിരിക്കുന്ന ആ വ്യക്തിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ നബിയുടെ അടുക്കലേക്ക് അയാൾ വന്നിട്ട് ഇബ്ന അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചപ്പോൾ, നിങ്ങളുടെ ഒരു റസൂൽ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്, അയാൾ പറയുന്നത് ഇന്നിന്ന കാര്യങ്ങളാണ്, അപ്പോൾ ആരാണ് ആകാശത്തെ പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ച് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ച് പിന്നെ ഇസ്ലാം മനസ്സിലാക്കി. ഇസ്ലാം ആശ്ലേഷിച്ച് പോകുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിയെ കാണാൻ കൊതിക്കുന്നവർ ദുൽ അഖീസത്തൈൻ അയാളെ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ദുൽ അഖീസത്തൈൻ എന്ന് പറഞ്ഞെങ്കിൽ, ഈ അഖീസ എന്ന് പറഞ്ഞെങ്കിൽ മുടി രണ്ട് കൊമ്പിൽ പിരിച്ച് തൂക്കിയിടുന്ന, അതിനാണ് പറയുക. അല്ല, അഖീസ എന്ന് പറഞ്ഞാൽ മുടി ഒരുമിച്ച് കൂട്ടിയിട്ട് ചുരുട്ടി നീട്ടിയിടുക. അപ്പോൾ അറബികൾ ഇങ്ങനത്തെ വേറെയും പിന്നെ ധാരാളം സംഭവങ്ങൾ കാണാം. മുടി നീട്ടി വളർത്തി അന്നത്തെ കാലത്ത് അറബികൾ ചുരുട്ടി അത് തൂക്കിയിടുമായിരുന്നു. അതിന് ഖദീറ, അതേപോലെ തന്നെ അഖീസ, ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങളും കാണാം. അന്ന് അറബികളുടെ ഒരു പതിവായിരുന്നു അത്. പക്ഷെ അത് ഒന്നിച്ച് മുടി വളർത്തുക, എന്നിട്ടത് ഈ രീതിയിൽ തൂക്കിയിടുക എന്നുള്ളതാണ്. അതന്നത്തെ അറബികളുടെ ഒരു പതിവായിരുന്നു. സഹാബികളും ചിലരൊക്കെ അന്നത്തെ ആ പതിവ് തുടർത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുടി ഒന്നിച്ച് വളർത്തിയിരുന്നു, എന്നിട്ട് ചെവിക്കുന്നിയുടെ അടിഭാഗം ആ ഭാഗത്തേക്ക് അതുവരെ വളർത്തി വെട്ടി നിർത്തുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ. ഷമായിൽ കിതാബുകൾ, അതായത് കിതാബു ഷമായിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഇത്തരം സവിശേഷതകളെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതിൽ ഈ വിഷയം വിശദീകരിച്ചത് കാണാം. ഇന്ന് പലരും അനുകരണപ്രിയരാണ്. ഇന്ന് ആളുകൾ പലരും മുടി വളർത്തുന്നുണ്ട്. ചിലർ മുന്നിലേക്ക് കുറേ വളർത്തും, ബാക്കിലേക്ക് കുറേ വളർത്തും, പല രീതിയിൽ മുടി ക്രോപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ അനുകരണ ഭ്രമം അത് പലപ്പോഴും പല മോഡേൺ ഹീറോകളെ അനുകരിച്ചാണ്, സിനിമ നടന്മാരെയും നടികളെയൊക്കെ അനുകരിച്ചാണ്. അത് മുടിയുടെ വിഷയത്തിൽ മാത്രമല്ല, ഡ്രസ് കോഡിലൊക്കെ പല വിഷയത്തിലും അങ്ങനെയുണ്ട്. അത്തരം അനുകരണങ്ങൾ ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത് എങ്ങനെ ചെയ്യാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ, ശാരീരികമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുക എന്നുള്ളത് സുന്നത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുടി വളർത്തി, കേവലം മുടി വളർത്തി എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അനുധാവനം ചെയ്യാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് അത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 40 ദിവസത്തേക്കാൾ കൂടുതൽ നമ്മൾ നഖം വളർത്താൻ പാടുള്ളതല്ല. അതേപോലെ ശരീരത്തിൽ കക്ഷരോമം, ഗുഹ്യരോമം പോലുള്ളതൊന്നും വളർത്താൻ പാടുള്ളതല്ല. അതൊക്കെ നീക്കി നമ്മൾ വെടുപ്പുള്ളവരായിരിക്കണം, നമ്മൾ വൃത്തിയുള്ളവരായിരിക്കണം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നീക്കണം, എന്നിട്ട് ദുർഗന്ധം ഉണ്ടാകാൻ പാടുള്ളതല്ല, നമ്മൾക്ക് വൃത്തി വേണം, അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേപോലെ മുടി നിങ്ങൾ വളർത്തി തൂക്കിയിടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യൽ സുന്നത്തുമല്ല. ചില ആളുകൾ പലരെയും അനുകരിച്ച് ഇത് ചെയ്യുകയും എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട്. മാത്രമല്ല, ഇങ്ങനെ മുടി വളർത്തുന്നതിൽ സുന്നത്തില്ല. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചില്ല എന്നതിനാൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ധാരാളം കാര്യങ്ങളുണ്ട്, അതൊന്നും അവരുടെ ജീവിതത്തിലോ അളവിലോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമായി കൽപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്, പ്രേരണയേകിയത്, അത് പ്രാവർത്തികമാക്കുന്നതിൽ വിരക്തരും. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ തൽപരരാകുക എന്ന് പറഞ്ഞെങ്കിൽ അതൊരു വിരോധാഭാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വളർത്തി എന്ന പേരിൽ മുടി വളർത്തുകയും എന്നിട്ടത് സുന്നത്തിലേക്ക് ചേർത്ത് വെച്ച് പിന്നെ ആ സുന്നത്തിൽ പാടില്ലാത്ത കാര്യങ്ങളിൽ മാതൃകയാവുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ, അവർ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കെടുത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി സമൂഹത്തിൽ ചിത്രീകരിക്കാനാണ് ഈ വേഷം കെട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മൾ പറഞ്ഞു, നബിയുടെ അവസ്ഥ മിക്കപ്പോഴും ചുമലിന് മേൽ ചെവിക്കുന്നിക്ക് ഒപ്പം മുടി വെട്ടി നിർത്തുക എന്നുള്ളതായിരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കുന്ന, ഹജ്ജ് നിർവഹിക്കുന്ന നിഫ്സലാസൽമാത്തങ്ങളായിരുന്നു. ഹജ്ജ് നിർബന്ധമാവുന്നതിന് മുമ്പ് നിഫ്സലാസൽമാത്തങ്ങൾ പലതവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിഫ്സലാസൽമാത്തങ്ങളുടെ അളവിൽ ജീവിതത്തിൽ ഉംറയും ധാരാളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇങ്ങനെ തൂക്കി നീട്ടിയിടാൻ മാത്രം നിഫ്സലാസൽമാത്തങ്ങൾ മുടി നീട്ടി വളർത്തുന്ന ആളായിരുന്നു എന്ന് പറയാനുള്ള അവസ്ഥയല്ല. നിഫ്സലാസൽമാത്തങ്ങൾ തല മുണ്ടനം ചെയ്യുന്ന, മുടി വെട്ടി ചുരുക്കുന്ന രീതിയിൽ ഉംറ നിർവഹിച്ച മഹാനാണ്. ഒപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നിഫ്സലാസൽമാത്തങ്ങൾ മുടി നീട്ടി വളർത്തി തൂക്കിയിട്ടു എന്ന് പറഞ്ഞ് സഹാബികൾ ആരും പിൽക്കാലത്ത് മുടി തൂക്കിയിട്ട നീട്ടി വളർത്തിയിട്ട ചരിത്രം നമ്മൾ വായിക്കണില്ല. അതുകൊണ്ട് പിൽക്കാലക്കാരായ ഇന്ന് പലരും അങ്ങനെ നബിചര്യ എന്ന നിലക്ക് അത് ചെയ്യുന്നുവെങ്കിൽ അവരുടെ നിലപാട് ശരിയല്ല, അത് പാടുള്ളതുമല്ല എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയുടെ അനുവാദം നിർബന്ധമാണോ? ഭർത്താവിനോട് ചോദിച്ചാലും ഉമ്മയുടെ സമ്മതമില്ലാതെ അദ്ദേഹവും അനുവദിക്കാറില്ല. എൻ്റെ വീട്ടുകാരുമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. എല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ താൽപ്പര്യവും ഇല്ല. എന്നാലും അവർ പരസ്പരം സംസാരിക്കുമെങ്കിലും പിന്നീടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് പോകുന്നത് തടയുന്നു. ഞാൻ ഇതിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ഭർത്താവിനോട് അനുവാദം ചോദിക്കുന്നത് പോലെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അനുവാദം കിട്ടുക എന്നത് ഇസ്ലാമിക നിയമമാണോ എന്നാണ്.
2: ഇവിടെ സഹോദരി അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് എല്ലാ ഭർത്താക്കന്മാരും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീ അവൾ അവൻ്റെ കീഴിൽ ഒരു അടിമയല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവൾക്ക് ബന്ധങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഭർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നത് വരെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ അതോടുകൂടി വിച്ഛേദിക്കണം എന്ന അർത്ഥവും ഇല്ല. മറിച്ച് അവളുടെ അവകാശങ്ങളും അവളുടെ മാനസിക അവസ്ഥകളും ബന്ധങ്ങളുമൊക്കെ ഭർത്താവ് പരിഗണിക്കുകയാണ് വേണ്ടത്. ആഷിറൂഹു നബിൽ മഅറൂഫ്, ഏറ്റവും നല്ല നിലയിൽ അവരുമായി സഹവസിക്കുക, ഇടപഴകുക എന്ന് ഖുർആൻ പറയുമ്പോൾ ദീനിനെതിരല്ലാത്ത ഭർത്താവിൻ്റെ ബാധ്യതകൾ നിർവഹിക്കുന്നതിന് തടസ്സമില്ലാത്ത രൂപത്തിൽ അവൾ എങ്ങോട്ടെങ്കിലും കുടുംബങ്ങളിലേക്ക് കുടുംബബന്ധം ചേർക്കുവാനൊക്കെ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ശക്തമായി പിടിച്ചു വെക്കുക എന്നത് ഒരു ഇസ്ലാമികമല്ല. മാത്രമല്ല അസ്വാരസ്യങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ അത് കാരണമായി തീരുകയും ചെയ്യും. മതിയായ വല്ല കാരണങ്ങളുമുണ്ട് എങ്കിൽ, ഇപ്പോൾ സഹോദരി ചോദിച്ചതുപോലെ ഭർത്താവിന് കൃത്യമായ ബോധമുണ്ട്, അത്തരം കുടുംബങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അതൊരു ഫിത്നക്ക് കാരണമായി തീരുകയും കുടുംബബന്ധങ്ങൾ വിച്ഛേദിക്കുവാൻ ഇടവരുത്തുകയും നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടാവുക എന്നൊക്കെ ഭർത്താവിന് ബോധ്യമാണ് എങ്കിൽ തീർച്ചയായും അത്തരം സാഹചര്യങ്ങൾ അവളെ തടയാവുന്നതാണ്. ഇതാണ് ഭർത്താക്കന്മാരോട് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅദനത് ഇംറാഅത്തു അഹദികും ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകാൻ നിങ്ങളുടെ ഭാര്യമാർ, സ്ത്രീകൾ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തടയുവാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക്, അതേപോലെ തന്നെ ഇത്തരം നല്ല ഇസ്ലാമികമായ കുടുംബബന്ധം ചേർക്കുക പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അനുവാദം കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടാമത്, ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിന് മുമ്പ് ഇസ്ലാമികമായ ധാരാളം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ ശക്തമായ ഒരു ബന്ധത്തിലാണ് അവളുള്ളത്. ഭർത്താവുമായുള്ള ബാധ്യതകൾ, അവകാശങ്ങൾ, കടമകൾ, കടപ്പാടുകൾ, അർ-റിജാലു ഖവ്വാമൂന അലാ നിസാ, സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ് ഭർത്താക്കന്മാർ. ആ ഭർത്താവിൻ്റെ കീഴിലാണ് താൻ ജീവിക്കുന്നത്. അദ്ദേഹമാണ് തനിക്ക് സ്നേഹം നൽകുന്നത്. അദ്ദേഹം തൻ്റെ മക്കളുടെ പിതാവാണ്. അദ്ദേഹമാണ് തനിക്ക് എല്ലാമെല്ലാം നൽകുന്നത് എന്ന ബോധത്തോടുകൂടി ഭർത്താവ് ദീനിന് എതിരല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ അനുസരിക്കുവാൻ തയ്യാറാകുകയാണ് വേണ്ടത്. ഒരിക്കലും അനുസരണക്കേട് കാണിക്കുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വിഭാഗം ആളുകൾ, ലാ തജാവസ് സ്വലാത്തുഹുമാർ ഉസും, അവരുടെ നമസ്കാരം തലക്ക് മുകളിലേക്ക് ഉയരുകയില്ല. ഒന്ന് യജമാനിൽ നിന്നും ഓടിപ്പോകുന്ന അടിമയും, വംബ്രാത്തുൻ അസദ് സൗജഹ ഹത്ത തർജിഅ, ഭർത്താവിനോട് ധിക്കാരം കാണിക്കുന്ന ഭാര്യയുമാണ്. അവൾ അദ്ദേഹത്തിലേക്ക് മടങ്ങി വരുന്നതുവരെ അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീ ഇദാ സല്ലത്തുൽ മർഅത്തു ഖംസഹ, അഞ്ചു നേരം നമസ്കരിക്കുകയാണ്, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയാണ്, അവളുടെ ഗുഹ്യാവയവം സുരക്ഷിതമാക്കുകയാണ്, വഅത്വഅത് ബഅലഹ, അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയാണ് എങ്കിൽ സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ തൽക്കാലം ഭർത്താവ് പറഞ്ഞതിലൊരു നന്മയുണ്ടാകും. അല്ല, ഇപ്പോൾ എന്നെ അതിനെ നിരോധിക്കുന്നത്, നിരോത്സാഹപ്പെടുത്തുന്നത്, തടയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദത്താലോ തെറ്റിദ്ധാരണയാലോ ആയിരിക്കും. അതുകൊണ്ട് അല്പം കഴിയട്ടെ, മനസ്സൊന്ന് ശാന്തമാകട്ടെ, പിന്നീട് ചോദിക്കാം എന്ന രൂപത്തിലേക്ക് സ്ത്രീ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഭർത്താക്കന്മാർ സമ്മതിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് കപടവിശ്വാസികൾ ദുരാരോപണം പറഞ്ഞു പരത്തി. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാതിലും ആ വിവരമെത്തിയപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയാണ്, അത്ത ഇദനല്ലി അൻ ആതിയ ബവയ്യ, നബിയെ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുക്കിലേക്കൊന്ന് പോയി നോക്കട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുണ്ടായിരുന്നൊരു സ്നേഹപരമായ പെരുമാറ്റം കാണുന്നില്ല, ജനങ്ങൾ പല കിംവദന്തികളും പറഞ്ഞു വരത്തുന്നു എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞിട്ടും നബിയോട് ചോദിക്കാതെ എനിക്ക് ഇനി എൻ്റെ വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ, ഞാൻ അവിടെ പോകും എന്ന് പറഞ്ഞ് ഒരു അനുവാദമില്ലാത്ത പോക്ക് ആയിഷ റളിയല്ലാഹു അൻഹ നടത്തിയിട്ടില്ല. മറിച്ച് ആ ഒരു അവസരത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു കൊണ്ടാണ് പോയിരിക്കുന്നതെന്ന്. അപ്പോൾ ഭാര്യയുടെ ഭാഗത്തും ഭർത്താവിൻ്റെ ഭാഗത്തുമൊക്കെ ഒരു ഇസ്ലാമികമായ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അതുകൊണ്ട് പരിഹാരത്തിലേക്ക് ഇരുവരും അവരെപ്പോലുള്ള ആളുകളും കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
5: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സെറ്റ് അപേക്ഷ മെയ് 22 വരെ. ഹയർ സെക്കൻഡറി നോൺ വെക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ സെറ്റ് ജൂലൈയിൽ നടത്തും. LBS സെന്ററിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി മെയ് 22. ബിരുദാനന്തര ബിരുദത്തിന് 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEDമാണ് യോഗ്യത. PG യോഗ്യതയുള്ള PED അവസാന വർഷ വിദ്യാർത്ഥികൾക്കും BED യോഗ്യതയുള്ള PG അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 1,300 രൂപയും SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 750 രൂപയും. ഭിന്നശേഷി വിഭാഗക്കാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ ഹാജരാക്കണം. സെറ്റ് അപേക്ഷ മെയ് 22 വരെ. വിവിധ ഒഴിവുകൾ സംബന്ധിച്ചും മറ്റും അറിയുന്നതിനായും പരീക്ഷ സംബന്ധിച്ച നിബന്ധനകൾ അറിയുന്നതിനുമായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിൻ്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യുൻ മുബാറക്കൻ ഫി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരാറുണ്ട്, ആവശ്യപ്പെടേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനം സമ്മതിക്കാത്തൊരു കാര്യമാണ്. അയൽപക്കത്ത് നിന്നും ഒരു സംഗതി, നിസ്സാരമായൊരു കാര്യം, വായ്പ വാങ്ങുകയാണെങ്കിൽ പോലും അത് വാങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കും. ഒരാളുടെ വാഹനം ഒരത്യാവശ്യഘട്ടത്തിൽ വാങ്ങേണ്ടി വന്നാൽ തന്നെ അത് പരമാവധി ചോദിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഒരു വേള ഇസ്ലാമും പ്രോത്സാഹിപ്പിക്കുന്ന അത് തന്നെയാണ്. ഇയ്യാക്കനഅബുദു വഇയ്യാക്കനസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിനും ഇതസ്താൻതവസ്തഈൻ ബില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കൂ എന്നതിനൊക്കെ വിശാലമായി വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ മറ്റുള്ളവരോടുള്ള ചോദ്യം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടകപ്പുറത്തിരിക്കുന്നവൻ തൻ്റെ ചാട്ടവാർ താഴെ വീണാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനോട് പറയാറുണ്ടായിരുന്നില്ല അത് എടുത്തു തരാൻ. അതാണ് സ്വഹാബത്തിൻ്റെ, പ്രവാചക അനുചരന്മാരുടെ മാർഗം. നമ്മൾ ചോദിക്കാൻ മടിക്കുന്നു എന്നതിലുപരി ചോദിക്കപ്പെടുന്ന ആള് അത്തരം ചോദ്യങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താവശ്യപ്പെട്ടാലും ആ ആവശ്യപ്പെടുന്നതിനെ ഒരു പൂർണ്ണ സംതൃപ്തിയോടുകൂടെ നൽകുന്നവർ കുറവായിരിക്കും. അതും അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചോദ്യം നിരന്തരം നിരന്തരമാകുമ്പോഴോ അവർക്കേറെ പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ എത്ര ചോദിച്ചാലും കോപിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെറുപ്പുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ചോദിക്കാതിരിക്കുമ്പോൾ അവൻ്റെ മേൽ കോപിക്കുന്നവൻ അവനാണ് അല്ലാഹു. മല്ലം യസ്അലില്ലാഹ യഗ്ലബ് അലൈഹി, ആരാണോ അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ലാത്തത് അവനോട് അല്ലാഹു കോപിക്കുമെന്ന്. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ കാര്യങ്ങളുടെ പ്രസക്തിയോ വലുപ്പമോ കുറവോ നിസ്സാരതയോ ഒന്നും പ്രശ്നമല്ല. ഏത് ചെറിയ കാര്യങ്ങളിലും നമുക്ക് അവനോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കണമെന്ന് അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദൂനീ അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഈ പ്രാർത്ഥനയാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തുമുള്ള നമ്മുടെ ഒട്ടനവധി കാര്യങ്ങളെ അവൻ നമുക്ക് പരിഹരിച്ചു തരുന്നു എന്നതിലുപരി ഈ ചോദ്യം തന്നെ പുണ്യകരമാണ്. കാരണം അദ്ദുആ ഉഹുവൽ ഇബാദ, പ്രാർത്ഥന ഒരു ആരാധനയാണ്. നമ്മൾ നമസ്കരിക്കുന്നു എന്തിനു വേണ്ടി? പരലോകത്തൊരു പ്രതിഫലം കിട്ടാൻ വേണ്ടി. നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഇബാദത്താണ്, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. ഹജ്ജ് ചെയ്യുന്നു, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. അതുപോലെ ഒരു ആരാധനയാണ് ദുആ, പ്രാർത്ഥന. എനിക്ക് പുറത്തു തരണേ, എന്നെ ഹിദായത്തിലാക്കണേ, സന്മാർഗത്തിലാക്കണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് അനുഗ്രഹം നൽകണേ. നമ്മൾ ചോദിക്കുന്ന ഓരോ വാക്കുകളും ആരാധനകളാണ്. ആരാധനയാകുമ്പോഴോ അത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. ഒരുപക്ഷേ ആരാധനകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പ്രാർത്ഥന. അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു നബി വചനത്തിൽ, ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഒരു നബി വചനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന പ്രാർത്ഥനയാണെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഒരു കാര്യത്തിനും വിട്ടുകളയേണ്ടതില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗങ്ങളെ പരിപൂർണമായ എല്ലാ നിർദ്ദേശങ്ങളെ പിൻപറ്റിയ പ്രവാചകന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രവാചകന്മാരുടെ ഒട്ടനവധി പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിൻ്റെ അവസാന ഭാഗത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട് ഖുർആനിൽ. പ്രാർത്ഥന ആ പ്രവാചകന്മാർ ശീലമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ അടുക്കൽ, ബദറിൽ കെട്ടിയുണ്ടാക്കിയ ചെറിയൊരു പന്തലിൽ എത്രയെത്ര സമയമാണ് ദീർഘദീർഘമായിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനക്കൊക്കെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും ആ യുദ്ധത്തിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നത് ആരാധനയാണ്. ആരാധനയിൽ ശ്രേഷ്ഠമായ ഒന്നാണ് അത്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. പ്രാർത്ഥനയ്ക്ക് ഉള്ള മര്യാദകൾ അത് നമ്മൾ വിശദമായി പറയേണ്ടതാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവെ രക്ഷിക്കണേ എന്നതിന് പകരം മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തായി. കാരണം പ്രാർത്ഥന ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവർക്കായാലോ? അത് ശിർക്കാണ്, അത് മഹാപാതകമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് മാത്രമായിരിക്കാം. അള്ളാഹുവോടല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥന ഒരു ആരാധന എന്ന് പറയാൻ കാരണം, നമ്മൾ നമ്മുടെ രക്ഷിതാവിങ്കലേക്ക് അഭയം തേടുകയാണ്, നമ്മുടെ പ്രതീക്ഷകൾ അവനിലേക്ക് അർപ്പിക്കുകയാണ്, അവനെ നമ്മൾ അവലംബിക്കുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മർമ്മം. അതുതന്നെയാണ് ആരാധനയുടെ മർമ്മവും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വിധികൾ നിർണയിക്കപ്പെട്ടതാണ്, കലാഹുകൾ. ഒരുപക്ഷെ നമ്മുടെ കലാഹുകളിൽ പോലും മാറ്റമുണ്ടാകാൻ പ്രാർത്ഥനകളെ കൊണ്ട് പറ്റുമെന്നാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു നബി വചനത്തിൽ ഇങ്ങനെ വായിക്കാം: ലാ യറുദ്ദുൽ ഖലാഅ ഇല്ലാ ദുആ. പ്രാർത്ഥനയല്ലാതെ വിധികളെ മാറ്റുകയില്ല. വലാ യസീദു ഫിൽ ഉംരി ഇല്ലാൽ ബിർറ്. ആയുസ്സിൽ പുണ്യമല്ലാതെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയില്ല. പുണ്യം പ്രവർത്തിക്കുമ്പോൾ ആയുസ് വർദ്ധിച്ചു. പ്രാർത്ഥന കൊണ്ട് ഖലാഅ പോലും തടുക്കപ്പെടും എന്ന് പറയുമ്പോൾ എത്ര ഉന്നതമാണ് പ്രാർത്ഥന. ഒരു ഘട്ടത്തിലും ഇനി എന്താണ് പ്രാർത്ഥിച്ചിട്ട് കാര്യം, ഇനി എന്താ പ്രാർത്ഥന കൊണ്ട് കാര്യം നമ്മൾ ചോദിക്കരുത്. കാരണം അള്ളാഹു കുൻ ഫയക്കുനാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാകും. അത്ര കഴിവുള്ള ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവായ ഇന്നല്ലാഹാല കുല്ലുഷെയും കതിർ, എല്ലാറ്റിനും കഴിവുറ്റവനായ ഫഅലുല്ലിമായുരീദ്, ഉദ്ദേശിച്ചത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ വന്ന, നബി വചനങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് വിഷയങ്ങളുമായി ഇടപെടുമ്പോഴും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ വലിയ പ്രതിഫലങ്ങൾ നമുക്കുണ്ടാകും. അള്ളാഹു പറയുന്നു: വഇദാ സഅലക ഇബാദീ അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ. വഇദാ സഅലക ഇബാദീ, എൻ്റെ അടിമകൾ ചോദിച്ചാൽ അന്നി എന്നെക്കുറിച്ച്, അള്ളാഹു പറയാണ്, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് എന്താണ്? ഫഇന്നീ ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയാസമല്ല. എവിടുന്നും വിളിക്കാം, എങ്ങനെയും വിളിക്കാം, ഏതു ഭാഷയിലും വിളിക്കാം. സംസാരിക്കാൻ അറിയാത്തവനും വിളിക്കാം, ഭാഷ അറിയാത്തവനും വിളിക്കാം. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ, വിളിക്കുന്നവൻ വിളിച്ചാൽ അവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഇത്ര വലിയൊരു വാഗ്ദത്തം അള്ളാഹു നമുക്ക് തരുമ്പോൾ സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടെ, പ്രതീക്ഷയോടെ, ഉറപ്പോടുകൂടെ, ധൃതി കാണിക്കാതെ ഉത്തരം കിട്ടാവുന്ന ഏറ്റവും നല്ല സമയങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ആരാധനയായിത്തീരുകയും അതിലൂടെ ആരാധനയുടെ മഹത്വവും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും ധാരാളം നന്മകളും നേടാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശരിയായ ഉത്തരം തന്ന് ഇഹലോകത്തെയും പരലോകത്തെയും അള്ളാഹു നമുക്ക് അനുഗ്രഹപൂർണമാക്കി തരുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവും ഇല്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ കർമ്മങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരാവുക. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കർമ്മങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ ഇഖ്ലാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ, അതുകൊണ്ട് നാം ലക്ഷ്യമാക്കേണ്ടത്, നാം ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാഹ് വയുത്തുസ്സകാഹ് വദാലിക ദീനുൽ ഖയ്യിമ. സൂറത്തുൽ ബയ്യിനയിൽ വ്യക്തമാക്കി, അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അവർ ഇഖ്ലാസോടുകൂടി ദീൻ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന്, ആ ഒരു ഉദ്ദേശത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ പിന്നെ നാം വിചാരിച്ചതായിരിക്കുകയില്ല അവിടെ പരലോകത്ത് ഉണ്ടാവുക. കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഉദ്ദേശങ്ങൾ അത് സത്യസന്ധമല്ല, ആത്മാർത്ഥമല്ല എങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. വബദാലഹും മിനല്ലാഹി മാലം യക്കൂൻ യഹ്തസിബുൻ, അവർ വിചാരിക്കാത്ത പല കാര്യങ്ങളുമാണ് അവർക്ക് അവിടെ കണക്ക് കൂട്ടിയിട്ടില്ലാത്ത പലതും അള്ളാഹുൽ നിന്നവിടെ വെളിപ്പെടുന്ന ഒരവസ്ഥ. സുഫിയാനു സൗരി റഹമഹുല്ല സൂറത്തു സുമറിലെ ഈ 47-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചു, വൈലുല്ലി അഹ്ലി റിയ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവർക്ക് നാശമാണ്. വൈലുല്ലി അഹ്ലി റിയ, റിയാഇൻ്റെ ലോകമാന്യതയുടെ ആളുകൾക്ക് നാശമാണ്. ഹാദിഹി ആയത്തുഹും വ ഖിസ്സത്തുഹും, ഇതവരെക്കുറിച്ചുള്ള ആയത്താണ്, അവരുടെ കഥയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ 23-ാമത്തെ ആയത്തിൽ ഉണർത്തി, വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അവർ ചെയ്ത കർമ്മങ്ങളുടെ അടുക്കലേക്ക് നാം വരും, അതെല്ലാം ധൂളികളാക്കി പറത്തിക്കളയുന്നതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, വഹിയൽ അഅമാലുൽ ലതീ കാനത്ത് അലാ ഗൈരി സുന്ന, സുന്നത്തിൻ്റെ മേലല്ലാത്ത കർമ്മങ്ങളാണിത് എന്ന്. ഔ ഉരീദ ബിഹാ ഗൈറു വജിഹില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വജിഹല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിൽ ചെയ്ത കാര്യങ്ങളായിരിക്കാം ഇത് എന്ന്. അപ്പോൾ ഇഖ്ലാസ് അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. മൈമൂൻ ഇബ്നു മഹ്റാൻ റഹിമഹുല്ല പറയുന്നുണ്ട്, ഇന്ന അഅമാലക്കും ഖലീല, നിങ്ങളുടെ കർമ്മങ്ങൾ വളരെ കുറച്ചു മാത്രമാണ്. ഫ അഖ്ലിസു ഹാദൽ ഖലീൽ, ആ കുറച്ച് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൽ ഇഖ്ലാസുള്ളവരാവുക. അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഇഖ്ലാസ്? ആത്മാർത്ഥത, സിൻസിയറിറ്റി എന്നൊക്കെ പറയുന്നത്. അല്ലാ തത്ലുബ അല അമലിക ഷാഹിദൻ ഗൈറല്ലാഹ്, അല്ലയല്ലാത്ത ഒരാളെയും നീ സാക്ഷിയാക്കാതിരിക്കുക നിന്റെ കർമ്മത്തിന്. വലാ മുജാസിയൻ സിവാഹു, അല്ലാഹു അല്ലാത്ത ഒരാളിൽ നിന്നുമുള്ള പ്രതിഫലം നീ ആഗ്രഹിക്കേണ്ടതില്ല. ഭൗതികമായ എന്തെങ്കിലും പ്രശസ്തിയോ നേട്ടമോ താൽപ്പര്യങ്ങളോ ഒന്നും തന്നെ അതിന് പിന്നാലെ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഉണർത്തിയത്. സുഫിയാനു സൗരി റഹിമഹുല്ല പറയുന്നുണ്ട്, ഇഖ്ലാസിനെ സംബന്ധിച്ച് മാ ആലജിത്തു ഷേ എൻ അഷദ് അലയ്യ മിൻ നിയ്യത്തി, എൻ്റെ നിയ്യത്ത് ഞാൻ ശരിയാക്കാൻ പരിശ്രമിച്ചതിനേക്കാളും യാതൊരു വിഷയത്തിലും ഞാൻ അത്ര പ്രയാസപ്പെട്ടിട്ടില്ല. കാരണം ലി അന്ന ഹാത്ത തക്കല്ലബു അലയ്യ, എൻ്റെ മേൽ അതിങ്ങനെ ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന മൂന്ന് വിഭാഗം ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന അവ്വല അന്നാസ് യുഖ്ദാ യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ ഉസ്തുഷ്ഹിദ, ഒരാൾ രക്തസാക്ഷിയായ ആളാണ്, അയാളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ആ സമയത്ത് ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ, അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കും, അദ്ദേഹം അത് ബോധ്യപ്പെടും. അപ്പോൾ അയാളോട് ചോദിക്കും, ഫമാ അമിൽ തഫിഹ, നൽകിയ നിഅമത്തിൽ നീ എന്ത് ചെയ്തു? അയാൾ പറയും, നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുന്നതുവരെ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കദബ്ത, നീ കളവാണ് പറഞ്ഞത്. വലാക്കിന്നക്ക ഖാത്തൽ സലി അയ്യുഖാല ജരി, നീയൊരു ധീരനാണെന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തത്. അങ്ങനെ പറയപ്പെടും. സുമ ഉമിറ ബിഹി ഫസുഹിബ അലാ വജീഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, മുഖം നിലത്ത് വലിച്ചിഴച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കൽപ്പിക്കപ്പെടുന്നു. നഅഊദു ബില്ലാ. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശം അത് തെറ്റിപ്പോയാൽ കർമ്മങ്ങളെല്ലാം, ജീവിതം തന്നെ നാശത്തിലേക്ക്, നാശഗർത്തത്തിലേക്ക് ആപതിക്കുന്നതാണ് എന്ന ബോധ്യപ്പെടുത്തലാണിത്. ഖുർആൻ പഠിപ്പിച്ച ഒരാളെ കൊണ്ടുവരും, അയാളുടെ അനുഗ്രഹങ്ങളും ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ പഠിച്ചത് ഇൽമു നേടിയത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഖുർആൻ ഓതിയത്, കളവാണ് പറയുന്നത്. നീ എന്തിനു വേണ്ടി നീ ഒരു ആലിമാണ് എന്നറിയപ്പെടാൻ, നീ ഒരു പണ്ഡിതനാണ്, നീ ഒരു കാരി ആണ് എന്നൊക്കെ അറിയപ്പെടാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തിരുന്നതെങ്കിൽ സഹോദരങ്ങളെ എല്ലാം നഷ്ടമാണ്, ഹസറദ്ദുന്യ വൽ ആഖിറ എന്ന് പറഞ്ഞു. അതേപോലെ ഉദാരനായ ഒരാളെയും കൊണ്ടുവരും, ഒരുപാട് സമ്പത്തുകൾ ചെലവഴിച്ചിട്ടുണ്ട്, പക്ഷേ ഉദ്ദേശം മാറിപ്പോയി, ഒരു ഉദാരനാണെന്ന് ജനങ്ങൾ തന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് അയാളെയും നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. സഹോദരങ്ങളെ, കർമ്മങ്ങൾ അത് വളരെ ആത്മാർത്ഥമായിരിക്കണം എന്നുള്ളത്, ഒരാളെയും അറിയിക്കാനോ കാണിക്കുവാനോ വേണ്ടിയല്ല. ഇഖ്ഫാ ഉൽ അഅമാൽ, കർമ്മങ്ങൾ ഗോപ്യമാക്കുക എന്നത്, ഹസൻ അൽ ബസരി റഹിമഹുള്ള പറയുന്നുണ്ട്, ഇദാ കാന അർറജുലു ലഖദ് ജമഅ അൽ ഖുർആന വമാ യഷ്ഉറു ബിഹി ജാറുഹു വഇൻ കാന അർറജുലു ലഖദ് ഫഖഹൽ ഫിഖഹൽ കസീറ വമാ യഷ്ഉറു ബിഹി നാസ്. ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട്, തൻ്റെ അയൽവാസി അറിയുന്നില്ല, വലിയ പാണ്ഡിത്യം നേടുന്നുണ്ട്, ജനങ്ങൾ അറിയുന്നില്ല, വീട്ടിനുള്ളിൽ ദീർഘമായി നമസ്കരിക്കുന്നുണ്ട്, ഒരാളും അറിയുന്നില്ല, കുടുംബക്കാരുണ്ട്, ബന്ധുക്കാരുണ്ട്, ആരും അറിയുന്നില്ല. അങ്ങനെയായിരുന്നു സലഫുകൾ, മുൻഗാമികൾ. എന്നാൽ അവരെ ഭൂമിലോകത്തൊരു വിഭാഗം ആളുകളുണ്ടായിരുന്നു, അങ്ങനെ അവർ ചെയ്ത കർമ്മങ്ങൾ വളരെ രഹസ്യമായി ഒരാളോടും പരസ്യപ്പെടുത്താതെ. എന്നാൽ ഇന്ന് ആളുകൾ തങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റുള്ളവരെ കാണിക്കാനും അറിയിക്കാനും വേണ്ടിയുള്ള പരിശ്രമമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, അൽ ഇഖ്ലാസ് ലാ തളുന്നു അന്നഹു സഹൽ, ഇഖ്ലാസ് ആത്മാർത്ഥത എന്നത് അത് വളരെ എളുപ്പമാണെന്ന് വിചാരിക്കേണ്ടതില്ല. ബല്ലിൻ അൽ ഇഖ്ലാസ് മിൻ അഷഖിൽ അഷിയായി അല നുഫൂസ്, മനസ്സുകൾക്ക് വളരെ കഠിനമായ പ്രയാസകരമായ ഒന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ടാണല്ലോ ഖാലിസ മിൻ ഖൽബിഹി ദഖല ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടി ചൊല്ലിയവനായിരിക്കണം. അതുകൊണ്ട് ഈ മസ്അല ഖതീറത്തുൻ ലിൽഗായ, വളരെ ഡേഞ്ചറസായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മേൽ നിർബന്ധമാണ് നമ്മുടെ ഖൽബുകളെ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ കർമ്മങ്ങളിൽ ഇഖ്ലാസുള്ളവരാണോ, ഇബാദത്തുകളിൽ അറിവ് നേടുന്നതിൽ എല്ലാ അവസ്ഥകളിലും നമ്മൾ ആത്മാർത്ഥതയുണ്ടോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക. അറിയപ്പെടാൻ വേണ്ടിയോ, അറിയാൻ വേണ്ടിയോ, ജനങ്ങളുടെ പ്രശംസക്ക് വേണ്ടിയോ, ഒന്നിനും വേണ്ടിയും നമ്മൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, നന്മകളെ മറച്ചുവെക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് വേണ്ടത്. യൂസുഫ് ബിൻ ഹുസൈൻ റഹിമഹുള്ള പറയുന്നുണ്ട്, അഅസ്സു ശൈഇൻ ഫി ദുനിയാ ഇഖ്ലാസ്, ദുനിയാവിൽ ഏറ്റവും കഠിനമായ കാര്യം അത് ഇഖ്ലാസാണ്. എത്രത്തോളം ഇരിയാഇനെ മൂടി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു ഹൃദയത്തിൽ, അതിങ്ങനെ മറ്റൊരു രൂപത്തിൽ പുറത്തേക്ക് വരുന്നതായി കാണാം എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്നു, ഫൽതഫിത്തു ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയില്ല, ഇസ്ലാഹി നിയ്യാത്ത്, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നന്നാക്കുന്നതിലേക്ക്, ഉത്തർക്കു തസയ്യുനുൽ ഖൽഖ്, സെറ്റുകളിലേക്ക് ഭംഗിയാക്കി കാണിക്കുന്നതിന് നിങ്ങൾ ഒഴിവാക്കുക. വൽ തകുൻ അമത്തുക്കുമുൽ ഇസ്തിഖാമ മഅൽ ഹഖ്, സത്യത്തോടൊപ്പം ഇസ്തിഖാമത്തോടെ നിങ്ങൾ നിലകൊള്ളുക. ഫബിദാലിക സഈദ സലഫ് വ സഈദു, അതാണ് മുൻഗാമികൾ അതിലൂടെ കയറിപ്പോയതും അവർ സൗഭാഗ്യം നേടിയതും ആ ഒരവസ്ഥയിലാണ്. സ്വന്തത്തെ പരിശുദ്ധിപ്പെടുത്തി പുകഴ്ത്തി വാഴ്ത്തി ഞാൻ വലിയവനാണെന്നുള്ള ധാരണ ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാവരുത്. ഇമാം സഹബി റഹിമഹുള്ള പറയുന്നുണ്ട്, ലാഫ്ലഹ, വിജയിക്കുകയില്ല, വല്ലാഹി മൻ സക്ക നഫ്സഹു വജബതഹു, സ്വന്തം നഫ്സിനെ ഞാൻ വലിയവനാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കിയ ആൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്നുള്ളത്. ഇഖ്ലാസാണ് വിജയത്തിൻ്റെ പ്രധാനം, വിജയത്തിൻ്റെ അടിസ്ഥാനം. ഹുവ സബബു ഫി നജാത്തിൽ അബ്ദി വ നജാഹിഹി ഫിൽ ഊല വൽ ഉഖ്ര, ദുനിയാവിലും ആഖിറത്തിലുമെല്ലാം വിജയത്തിൻ്റെ അടിസ്ഥാനം ഇഖ്ലാസാണ് എന്ന്. പലരും ഇന്ന് കർമ്മങ്ങളെല്ലാം ഒരു ഷോ ഓഫ് ജനങ്ങളെ കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ റബ്ബിലേക്ക് മാത്രം, അവൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചുവിടുക, സിറ്റികളിലേക്കല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, കർമ്മങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരാവുക എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച്

0: സ്കൂൾ എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ പ്രാർത്ഥനാ പഠനം കേൾക്കാം. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന, ഭാഗം 14. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി മയ്യത്ത് നിസ്കാരത്തിലെ മൂന്നാമത് തക്ബീറിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് ഇത്രയുമായിരുന്നു. അല്ലാഹുമ്മ അബ്ദുക്ക വബ്നു അമതിക്ക ഇഹ്താജ ഇലാ റഹ്മതിക്ക വഅൻത ഗനിയുൻ അൻ അദാബിഹി ഇൻ കാന മുഹ്സിനൻ ഫസീദ് ഫീ ഹസനാതിഹി. അതുവരെ നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം. വഇൻ കാന മുസീഅൻ ഫതജാവസ് അൻഹു. അത്രയുള്ള പ്രാർത്ഥന. എന്താണ് വഇൻ കാന മുസീഅൻ ഫതജാവസ് അൻഹു. വഇൻ കാന മുസീഅൻ ഫതജാവസ് അൻഹു. അവിടെ ഫതജാവസ് അൻഹു ഐനാണ്. അൻഹു എന്താ ഇതിനർത്ഥം? വഇൻ കാന മുസീഅൻ, ഇനി ഇയാൾ തിന്മ പ്രവർത്തിച്ചിരുന്നവനാണ് എങ്കിൽ ഫതജാവസ് അൻഹു, അയാൾക്ക് നീയത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമേ. അപ്പോൾ പ്രാർത്ഥന മുഴുവനായി നമുക്കൊന്ന് പറയാം. അല്ലാഹുമ്മ അബ്ദുക്ക വബ്നു അമതിക്ക ഇഹ്താജ ഇലാ റഹ്മതിക്ക വഅൻത ഗനിയുൻ അൻ അദാബിഹി ഇൻ കാന മുഹ്സിനൻ ഫസീദ് ഫീ ഹസനാതിഹി വഇൻ കാന മുസീഅൻ ഫതജാവസ് അൻഹു.

0: ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അബ്ദുക്ക വബ്നു അമതിക്ക ഇഹ്താജ ഇലാ റഹ്മതിക്ക വഅൻത ഗനിയ്യുൻ അൻ അദാബിഹി ഇൻ കാന മുഹ്സിനൻ ഫസിദ് ഫീ ഹസനാതിഹി വഇൻ കാന മുസീഅൻ ഫതജാവസ് അൻഹു. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അബ്ദുക്ക വബ്നു അമതിക്ക ഇഹ്താജ ഇലാ റഹ്മതിക്ക വഅൻത ഗനിയ്യുൻ അൻ അദാബിഹി ഇൻ കാന മുഹ്സിനൻ ഫസിദ് ഫീ ഹസനാതിഹി വഇൻ കാന മുസീഅൻ ഫതജാവസ് അൻഹു. അപ്പം നമ്മളിത് പഠിക്കുക, പ്രാവർത്തിയമാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പ്രാർത്ഥനകളാണ് നമ്മൾ കേട്ടത്. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന എന്നതിൻ്റെ 14 ഭാഗം ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ പ്രൊഫസർ ഹാരിസ്ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമാബ. ഇന്നത്തെ ചർച്ചയിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ്ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
5: അസ്സലാമു.
4: നമുക്ക് എന്നത്തെയും പോലെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ ഒരു ചോദ്യം, ഒരു സഹോദരി, അവർ 20 വയസ്സായ ഒരു മോന് വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അവനൊരു 10-ാം ക്ലാസ് വരെ ഒരു സാധാ കുട്ടികളെപ്പോലെ ആയിരുന്നു മതപരമായ വിഷയങ്ങളൊക്കെ. പക്ഷെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വളരെ അത് ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ തുടങ്ങി. നിസ്കാരമാണെങ്കിലും ഇബാദത്തുകളാണെങ്കിലും എല്ലാം അത് തുടങ്ങിയതിന് ശേഷം പിന്നെ അവനെന്താ വെച്ചാൽ ഒരു തരം പൈശാചികമായ കുറേ പ്രശ്നങ്ങൾ അവനുണ്ടായി. എന്നാൽ വളരെ സൂക്ഷ്മതയിലാണ് ആ മോന് ഇപ്പോൾ അത് കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനൊരു പ്രശ്നം എന്താ വെച്ചാൽ, അപ്പോൾ അവനിങ്ങനെ ഓരോ സംശയങ്ങളാണ്. എന്ത്, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ ഒരു പക്ഷേ എനിക്ക് സ്വർഗം കിട്ടുമോ, പഠിച്ചവനെ കാണാൻ പറ്റുമോ, എന്നെ ശിക്ഷിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു തരം എന്താ പറയുക, ഒരു സംശയങ്ങൾ, ഒരു ഈമാനം ഉറപ്പില്ലാത്ത രൂപത്തിലുള്ള സംശയങ്ങൾ. ഉപകാരപ്പെടാതെ പോകുമോ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എനിക്ക് അങ്ങനെ ആകുമോ. ചെറുപ്പം മുതലേ നല്ല കുട്ടിയായി വളർന്ന് 19 വയസ്സ് വരെ സൗദിയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടുത്തെ പണ്ഡിതന്മാരെ ക്ലാസ്സും ഇവിടുത്തെ പണ്ഡിതന്മാരെ ക്ലാസ്സൊക്കെ ഇട്ട് വളർന്ന നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം ഇതാണ്, ഇങ്ങനൊരു സാഹചര്യം അവനുണ്ട്, അവനിങ്ങനെ ഒരു സംശയം, എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്.
5: അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ, ഇതേ സംശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചതാണ്. അയാൾ മനസ്സിൽ വിചാരിക്കാത്ത പല സംശയങ്ങളും, അള്ളാഹുവിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചൊക്കെ ഉള്ള കുറേ സംശയങ്ങൾ അയാളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റി പരാതി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു മറുപടി പറഞ്ഞു വെച്ചാൽ, അത് എൻ്റെ ഈമാൻ്റെ ലക്ഷണമാണെന്നാണ്. അപ്പോൾ ഈ സഹോദരി പറയുമ്പോഴും അവനൊന്ന് ഉഷാറായി വന്നപ്പോഴാണ്, ഒന്ന് ബോധ്യപ്പെട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന് അവരാ ചോദ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ, ഈമാനുണ്ട് എന്നതിൻ്റെ ലക്ഷണമായി കാണുന്ന ഇത്തരം സംശയങ്ങൾ തൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയോ എന്ന സംശയത്തിലേക്കാണ് പൊതുവെ ഈ ആളുകൾ എത്തുക. അപ്പോൾ അതൊരു ഭയങ്കര വിഷമം തന്നെ ആയിരിക്കും. നമുക്ക് ആലോചിച്ചാൽ അറ്റം കിട്ടില്ല. കാരണം നമ്മളാരെങ്കിലും ഇപ്പോൾ ഇന്നു മുതൽ ഒരു മുർത്തദ്ദായി അല്ലെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്തു പോവുക എന്ന് പറയുന്നതിനെ പറ്റി, നമ്മളെ പറ്റി അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ നമ്മളെ എന്തുമാത്രമായിരിക്കും നമ്മുടെ പേടി എന്ന് ആലോചിച്ച് നോക്കുന്നത്. അതേ ഭയത്തിലാണ് ഇവർ ജീവിക്കുന്നത്. അവരെ ബേജാറും അസ്വസ്ഥതയും കണ്ടാൽ നമ്മളാകെ ഇടങ്ങാറായി പോകും. സത്യത്തിൽ അവരുടെ വിശ്വാസത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം അവൻ ശരിയായി എന്ത് ചെയ്യുന്നു, അള്ളാഹുവിലും പരലോകത്തിലൊക്കെ വിശ്വസിക്കുന്നത് മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ, എൻ്റെ വിശ്വാസത്തിന് തകരാറ് സംഭവിച്ചോ എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ, അതൊരു ടെൻഷനായും ഭയങ്കര പ്രയാസമായും അസ്വസ്ഥമായും വരാൻ കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അപ്പോൾ ഈമാൻ ഉണ്ട് എന്നതിൻ്റെതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇനിയിപ്പോൾ ഒരാൾ അങ്ങനെയാണ് വിചാരിക്കുക, എങ്ങനെ ഒരു അള്ളാഹുവിൽ വിശ്വാസമല്ല, പരലോകത്ത് വിശ്വാസമല്ല, ഇയാളുടെ മനസ്സ് തോന്നുന്ന ഈ തോന്നലുകളൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളൊരാളാണ്, ഒരു യുക്തിവാദി ഒരു നിരീശ്വരവാദിയൊക്കെ ആണെങ്കിൽ അയാൾക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ശരിക്കും അംഗീകരിച്ച ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ദീനെന്ന് വിശ്വാസപരമായി പഴച്ചു പോയ ഒരാളാണെങ്കിൽ, അത് ബോധ്യപ്പെട്ട് പഴച്ചതാണെങ്കിൽ അയാൾക്കൊരു ടെൻഷനും ഉണ്ടാവില്ല അയാൾക്ക്. എന്നാൽ നേരെ മറിച്ച് എന്താണ്, ഇത് 100% മനസ്സ് അംഗീകരിക്കുകയും 1% പോലും ഈമാനിൽ പ്രശ്നമില്ലാത്തൊരാൾക്ക് ഇത്തരം സംശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ആകെ വിഷമിക്കും. അപ്പം അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒന്ന് നമ്മളിത് മനസ്സിലാക്കുക, ഇതെൻ്റെ ഈമാനികമായ തകരാറ് കൊണ്ടല്ല, എൻ്റെ മനസ്സിൻ്റെ എന്തോ ദുർബലത കൊണ്ടോ അല്ലെങ്കിൽ പൈശാചികമായ പ്രേരണ കൊണ്ടോ ഉണ്ടാവുന്ന ഒന്നാണ്. ഇതിന്ന ഒരു നിലക്കും എൻ്റെ ദീനിനെ നഷ്ടപ്പെടുത്തൂല, എനിക്കിതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആദ്യം എന്ത് ചെയ്യുക, മനസ്സിനെ ബോധ്യപ്പെടുത്തുക. പിന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ, അതാണ് രാവിലെയും വൈകുന്നേരമുള്ള അദ്ക്കാറുകൾ, വിശുദ്ധ ഖുർആൻ ശരിയായ പാരായണം, മുഅവ്വിദാത്ത്, ആയത്തുൽ കുർസി, ഇതൊക്കെ ഓതുക. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തായാലും രാവിലെ 100 പ്രാവശ്യം വൈകുന്നേരം 100 പ്രാവശ്യമൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കാം. അതുകൊണ്ട് പ്രതിരോധിക്കുക. ഞാൻ അങ്ങനെ ഒന്നും ഇത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു മാനസിക പ്രശ്നം അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാരെ കണ്ട് ചികിത്സ എടുക്കേണ്ടി വരികയും ചെയ്യും.
4: അടുത്തൊരു സഹോദരി, അവർ പിന്നെ ഇപ്പോൾ അവർക്കൊരു 10-48 വയസ്സൊക്കെ ആയി. പിന്നെ അവൾ വളരെ ചെറുപ്പത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് അവരെ ഇപ്പോൾ വേവലാതിപ്പെടുത്തുന്നത്. മുതിർന്ന കുട്ടികളുണ്ട്, 30-ഓളം വയസ്സുള്ള ഒരു ആൺകുട്ടി തന്നെ ഉണ്ട്, മോളെ കെട്ടിച്ചു. അവരിപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ അവർക്ക് വിവരം അന്തമില്ലാത്ത ഒരു കാലം, അന്ന് ഏതോ ഒരു ബന്ധു അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചൂഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ 2 വർഷമായിട്ട് അതവരെ മനസ്സിലിങ്ങനെ വല്ലാതെ അലട്ടി, അവർക്ക് വലിയ കുറ്റബോധം, വലിയ പ്രയാസവും. മാത്രമല്ല അവരിപ്പോൾ മാനസിക രോഗത്തിന് മരുന്ന് വരെ കുടിക്കുന്നുണ്ട്. ആ രൂപത്തിലേക്ക് വരെ അവരെന്തായി മാറിയിട്ടുണ്ട്. എന്താണ് ഇസ്ലാമികപരമായ ഒരു സൊല്യൂഷൻ എന്ന് അവർ ചോദിക്കും.
5: ഇത് ഞാൻ എൻ്റെ പരലോകം അല്ലെങ്കിൽ എൻ്റെ ഭാവി അപകടത്തിൽ പായി പോകുമോ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ എന്നൊരു നിരാശയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതുണ്ടാവുന്നത്. നമ്മളിത് തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന നിരാശ, ഞാൻ ആകെ നഷ്ടത്തിലായോ, ഞാൻ നരകത്തിലാവോ, ഇതിത്രയും ഗുരുതരമായ തെറ്റാണല്ലോ എന്നൊക്കെയുള്ള ഒരു കാര്യത്തിലാണിത്. ഇവിടെ ഈ സഹോദരി എന്താണ് യഥാർത്ഥത്തിൽ അറിവില്ലാത്തൊരു സമയത്ത് ആരോ അവരെ പ്രായപൂർത്തിയാകാത്ത സമയത്തൊക്കെ അവരെ ചൂഷണം ചെയ്തതാണ്. അതിൻ്റെ 100% ഉത്തരവാദി ആ വ്യക്തിയാണ്. അതുകൊണ്ട് അതിൽ തന്നെ നമ്മളെന്താ വെച്ചാൽ അറിയാതെ സംഭവിച്ചു പോയൊരു സംഗതി കയ്യിൽ ഒരു പക്ഷേ തെറ്റായിട്ട് പഠിച്ചോണത് പരിഗണിച്ചോണമെന്നില്ല. ഇനി ഇത് തെറ്റായിട്ടുള്ള ചെയ്തു ചേർക്കാം, തെറ്റായി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ അത് അതിനത്രമാത്രം ഗൗരവപരമായ ഒരു തിന്മയാണെന്ന ബോധ്യമില്ലാതെ ഒരാൾ ചെയ്യുക. അങ്ങനെ ഒരാൾ ചെയ്താൽ തന്നെ എന്താണ്, അയാൾക്ക് പാപമോചനം ഉണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ നിരാശപ്പെടരുത് എന്ന് തെറ്റ് ചെയ്ത ആളുകളോട് പറയാനുള്ള കാരണം, ഈ സഹോദരിക്ക് ഇപ്പം ഉണ്ടായ അതേപോലുള്ളൊരു മാനസികാവസ്ഥ എന്തുണ്ടാവും, തെറ്റുകൾ സംഭവിച്ചവർക്കുണ്ടാവുന്നു. അതാണ് കുലിയ ഇബാദിയുദ്ദീൻ അസ്റഫ് അലാം ഫുസുഖില തക്കറത്തുമി റഹ്മത്തില്ലാതെ, തെറ്റുകളിൽ അതിരു കവിഞ്ഞു പോയ ആളുകളോട് പറയണം. തെറ്റ് ചെയ്തവരോടല്ല, അതിരുവ് തെറ്റുകൾ കണക്കില്ലാതെ ചെയ്തു പോയ ആളുകളോട് പറയണം. ഇല്ലാത്തക്കണ തോന്നി നിരാശപ്പെടുക. അപ്പൊ അല്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഈ നിരാശ പാടില്ലാത്ത ഒന്നാണ്. അപ്പൊ സത്യം എന്താ വെച്ചാല്, അവര് ഇത് നിരാശപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം, അവർ നിരാശപ്പെടാതിരിക്കണം. പിന്നെ ഈ ഒരു ബോധം, ഏത് ഇങ്ങനെ തെറ്റ് സംഭവിച്ചു പോയോ എന്നുള്ള ബോധം അവരെ പ്രേരിപ്പിക്കേണ്ട കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും. കാരണം പാപപരിഹാരത്തിന് വേണ്ടി ഇസ്ലാം കുറേ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം. നമ്മൾ പാപമോചനം തരും, അല്ലാഹു നമുക്ക് പുറത്തുതരും. പിന്നെ നന്മകൾ വർദ്ധിപ്പിക്കുക, ഇന്നലെ ഹസ്രാത്ത് യുദ്ധം ചെയ്യാത്തതാണ്. നമുക്ക് ജീവിത പ്രയാസങ്ങൾ വരിക, ബുദ്ധിമുട്ടുകൾ വരിക, അതുകൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യും, നീക്കിത്തരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ പാപപരിഹാരത്തിനുള്ള വഴികൾ കൂടുതൽ ചെയ്യാൻ ഇതൊരു പ്രചോദനമാക്കി എടുക്കാം. പിന്നെ തൗഹീദിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് എന്ത് ചെയ്യും, മല്ലൊക്കെ അല്ലാഹു അലൈഹി വശരിക്ക് വീശുക, എന്തായാലും ജന്നയാണ്, സ്വർഗ്ഗത്തിൽ പോകുന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായി പശ്ചാത്തലപ്പിക്കുക, നിരാശപ്പെടാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. അങ്ങനെയൊക്കെയാണ്. ടെൻഷൻ നമുക്കിതൊന്നും കേട്ടിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത ടെൻഷനാണെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെറിയ മെഡിസിൻസ് എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാരെ കണ്ട് കഴിക്കുന്നൊരു ഇത് നല്ലതായിരിക്കും.
4: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, ഭർത്താവിൻ്റെ അവിഹിതം അവർ കയ്യോടെ പൊക്കി, ഇപ്പോൾ അവർ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അവരവരെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഭർത്താവ് അവരെ വിളിക്കാൻ വേണ്ടി അവരെ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ അവർ വീട്ടിലേക്ക് വന്നിട്ടില്ല. അവർ മാനസികമായ ഒരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ പിന്നെ എന്തൊരു ഡിസിഷനാണ് എടുക്കുക? ഞാൻ എന്ത് തീരുമാനം എടുക്കണം? അദ്ദേഹത്തിൻ്റെ കൂടെ പോകണോ, അതല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണോ? മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഞാൻ തീരുമാനിക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്.
5: അല്ല, നമ്മൾക്കിപ്പോൾ എന്താ വെച്ചാൽ, പിന്നെ ഒരാളെത്തിപ്പോൾ വല്ല വ്യഭിചാരമോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് വിവാഹം കഴിച്ച ഒരാളാണെങ്കിൽ അതെന്താണ്, ആ വിവാഹ ബന്ധത്തെ ബാധിക്കുമെന്ന് എവിടെയും പറയണില്ല. ആ നിക്കാഹ് ബാത്തിലാവുന്നു, അല്ലെങ്കിൽ അത് സ്വാഭാവികമായി തൊലാഖായി തീരുന്നു എന്നൊന്നും ഇസ്ലാമിലില്ല. അപ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മുറുക്കം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്തൊരു തെറ്റാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു വ്യഭിചാരിയായി തിന്മയിലൂടെ പോകുന്ന ഒരാളാണെന്ന് തോന്നുമ്പോൾ, അയാളെ ഉപേക്ഷിക്കുന്നതിനോ അയാളെ കൂടെ ജീവിക്കാൻ മാനസികമായി പറ്റുന്നില്ലെങ്കിൽ അകന്ന് നിൽക്കുന്നതിനോ പ്രയാസമല്ല. ഇസ്ലാമികമായിട്ട് അതിനൊരു ബുദ്ധിമുട്ടില്ല. കൂടെ നിൽക്കുന്നതിനും ബുദ്ധിമുട്ടില്ല, ഒഴിവാകുന്നതിനും ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ തീരുമാനമെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ എത്ര കാലമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു, കുട്ടികളുണ്ടോ, അയാൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അയാൾ എന്താണ് 100% ഒരു ഭർത്താവിൻ്റെ ബാധ്യത നിർവഹിക്കുന്നുണ്ടോ, അവരെ സ്നേഹിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, മക്കളെ നോക്കുന്നുണ്ടോ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളും ദീൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതിലൊക്കെ അയാൾ ഓക്കെ ആണെങ്കിൽ ഇങ്ങനൊരു അബദ്ധം അയാൾക്ക് സംഭവിച്ചു പോയി എന്നുള്ളത് എന്താണ്, ഭാര്യ കണ്ടുപിടിച്ചതോടുകൂടെ അയാൾ ബ്ലോക്കായി. ഇനി അയാൾക്കത് ചെയ്യാൻ അവസരമില്ല. അതിൽ അയാൾക്ക് അങ്ങേയടുത്ത പശ്ചാത്താപവും മനസ്താപവും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അതിന് അവസരം കൊടുക്കായിരിക്കും നന്നായിരിക്കും. അയാൾ ഖേദിച്ച് മടങ്ങി കുറച്ചും കൂടെയൊക്കെ ദീൻ നന്നാക്കി, ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടെയൊക്കെ ദീനി ക്ലാസ്സുകളും പ്രസംഗങ്ങളൊക്കെ കേട്ട് നന്നായി ഒന്നുകൂടി ഉഷാറായി ജീവിക്കാനുള്ള ഒരു ഒരു വഴിത്തിരിവിലേക്ക് അയാൾ പോവുകയാണെങ്കിൽ ഈ തിന്മ എന്തായിരിക്കും, അയാൾക്ക് പരലോകത്തേക്ക് ഒരു നന്മ വരാനുള്ളൊരു കാരണമായിട്ട് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സഹോദരിയാണ് തീരുമാനിക്കേണ്ടത്. മാനസികാവസ്ഥ വെച്ചിട്ട് അയാളെ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം. പക്ഷേ മാറി വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ മാറ്റിക്കൊണ്ടുവരായിരിക്കും നന്നായിരിക്കും.
4: ഒരു സഹോദരൻ്റെ ഒരു ചോദ്യം ഇതാണ്. അവർ പറയുന്നത് പലപ്പോഴും അവിഹിതത്തിൽ ആണുങ്ങളെ, പുരുഷന്മാരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്താറ് ഈ വ്യഭിചാരത്തിന് പോകുന്ന ആളുകൾ. അതുപോലെ തന്നെ ഇങ്ങനെ അവിഹിതമായി ചാറ്റും അതുപോലെ തന്നെ റൊമാൻസും ഒക്കെയുള്ള സംസാരങ്ങളുമായി സമയം കൊല്ലുന്നത്. ഒരു പക്ഷേ അവർ പറയുന്നത്, അദ്ദേഹം പറയുന്നത് തൻ്റെ ഭാര്യ അതിനൊന്നും വില്ലിങ്ങല്ല. അങ്ങനത്തെ കുറേ ആളുകൾ, ഇതൊരാൾ മാത്രമല്ല, പലരും നമ്മളോട് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അവരെയല്ലേ ഉപദേശിച്ച് നന്നാക്കേണ്ടത്, ഈ പ്രതിസ്ഥാനത്ത് പുരുഷന്മാരെയാണ് നിർത്തേണ്ടത് എന്നാണ് ഒരു സഹോദരൻ്റെ ചോദ്യം.
5: എന്താണ് ഇതിൽ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുന്നതിന് ഒരു ന്യായമുണ്ടാകും. ഒരു മദ്യപാനി പറയും എനിക്ക് ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചതെന്ന് പറയും. പലിശ വാങ്ങുന്ന ആൾ പറയുന്നത് എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലാത്ത അധ്വാനങ്ങളൊന്നും വിജയിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുടുങ്ങിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. അതേമാതിരി വ്യഭിചരിക്കുന്ന ആളുകൾ പറയും വിവാഹിതരാണെങ്കിൽ എൻ്റെ ഭാര്യ സഹകരിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കാനായിട്ടാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ ഒരിക്കലും ഈ സാഹചര്യങ്ങളൊന്നും എന്തല്ല, ഒരു തെറ്റ് ചെയ്യാൻ പറയാൻ എന്തല്ല, ന്യായമല്ല എന്നർത്ഥം. അപ്പോൾ ഈ പുരുഷന്മാരൊക്കെ അവിഹിതത്തിൽ പെട്ടു പോകുന്നത് ഭാര്യമാരുടെ കുളരുന്നായ്മ കൊണ്ടാണെന്ന് പറയുന്നതിനെന്തില്ല, അർത്ഥമില്ല എന്നാണ്. ഇപ്പം നമ്മളീ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ ഭാര്യയെ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എന്താണ് പരിവർത്തിപ്പിക്കാനും ഉപയോഗിക്കാനും അവളിൽ നിന്ന് അവന് വേണ്ടതെല്ലാം ലഭ്യമാക്കാനുമുള്ള പരിശ്രമം അവൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യണം, ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാം അവനാന്നല്ല, അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഒരു പുരുഷൻ അതിനുള്ള വിവരവും തൻ്റെ ഇടവും അതിനുള്ള യുക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഏത് സ്ത്രീയും ഒരു പുരുഷൻ്റെ ആ ഒരു പ്രലോഭനത്തിലും പ്രചോദനത്തിലും വീഴുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലാതെ അതില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഭാര്യമാരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭർത്താവ് അവിഹിതങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഇത്തരം ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോൺ സൈറ്റ് കാണുക, ഇതൊക്കെ ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ തൻ്റെ ഭർത്താവിന് ഉണ്ടാവാൻ, സാഹചര്യങ്ങൾ ഉണ്ടാകാൻ എൻ്റെ നിസ്സഹകരണം കൊണ്ട് സംഭവിക്കരുതേ എന്ന് ആർക്ക് ബോധ്യമാണോ, സ്ത്രീകൾക്ക് ബോധ്യമാണോ? അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ സ്ത്രീകൾ എന്ത് ചെയ്യണം, എല്ലാ അർത്ഥത്തിലും പുരുഷനോട് സഹകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ ഒരു പ്രയോഗത്തിൽ എന്താണ്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ എന്ത് ചെയ്യണം, വ്യഭിചാരിണികളാക്കുക എന്നൊരു വ്യാഖ്യാനം കാണാൻ പറ്റും. അതിനർത്ഥം എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മനസ്സിൽ വേറൊരു പുരുഷൻ വന്ന് വേറെ സ്ത്രീ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സ്ത്രീ എന്ത് ചെയ്യും? അനാഥമാകും. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യും? അവിഹിതങ്ങളിലേക്കും കാര്യങ്ങളിലൊക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇത് തിരിച്ചുമുണ്ടാവാം. ഒരു സ്ത്രീയുടെ മനസ്സിലൊരു പുരുഷൻ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൾക്ക് അവളുടെ ഭർത്താവിനോട് സഹകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഭർത്താവ് വേറെ ബന്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ തൻ്റെ പിന്നെ ഭാര്യ ഭർത്താവ് രണ്ടുപേരും രണ്ടുപേരുടെ കടമകളും വളരെ ഭംഗിയായി നിർവഹിച്ചും പോകാത്തതിൻ്റെ പേരിൽ ഒരു അവിഹിതം ഉണ്ടാകുന്നുവെങ്കിൽ അത് രണ്ടുപേരും എന്താണ്? കുറ്റക്കാരാണ്, ഉത്തരവാദികളാണ് എന്ന് മനസ്സിലാക്കണം.
4: ഒരു സഹോദരി, നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്നേഹക്കൂടിൽ പ്രായമുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായമുള്ള വീട്ടിലെ ആളുകൾ സേവിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലും എന്താ വെച്ചാൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അവിടെ മരുമകൾ എന്ന സ്ഥാനത്ത് അവരെ സേവിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള അവരെ പരിഗണിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം വന്നിരുന്നു. അപ്പോൾ അവരെ ഒരു പിന്നെ കുറിപ്പാണ് എന്താ വെച്ചാൽ, നിങ്ങൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ വീട്ടിൽ താമസിക്കുന്ന മരുമക്കൾ അവരെങ്ങനെ അവരെ സ്നേഹിക്കും, കാരണം അവർ വന്ന അന്ന് മുതലേ എന്താണ് 10-15 വർഷമൊക്കെ നീണ്ട കാലയളവ് ഈ വീട്ടിലെ മറ്റുള്ളവർക്ക് സേവനം ചെയ്തു, പക്ഷേ ഒന്നും ചെയ്യാത്തതുപോലെ കുറ്റപ്പെടുത്തിയും നാട്ടുകാരോട് പറഞ്ഞു പിന്നെ പല വഷളത്തരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെ ഇവരെ സ്നേഹിച്ചു പോകും? ഈ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? കാരണം 24 മണിക്കൂർ ഇവർക്കുള്ള സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടും അവർ കുറ്റപ്പെടുത്തുകയാണ്, പിന്നെ അവരെങ്ങനെയാണ് സ്നേഹിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്.
5: അതെ അതെ, നമ്മളെന്താ വെച്ചാൽ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന സമീപനങ്ങൾക്കനുസരിച്ച് തന്നെ നമുക്ക് അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുക. നബിയോട് അള്ളാഹു പറയുന്നത് വലോ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബ് ലൻ ഫല്ലു മിൻ ഹൗലിക്, നീ പരിശു സ്വഭാവിയാണെങ്കിൽ അവരൊക്കെ നിന്നെ വിട്ടു പോകുന്നതാണ്. അപ്പോൾ ഇയാൾ പരിശു സ്വഭാവിയാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്ക് പരിശു സ്വഭാവങ്ങളുണ്ടെങ്കിലും അയാളെ മറ്റുള്ളവരെന്ത് ചെയ്യണം, സ്നേഹിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ പറയണത് എന്താ വെച്ചാൽ, ഈ ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ അവരോടുള്ള സഹകരണം സേവനത്തെയും കുറിച്ച് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്. അത് പലപ്പോഴും സഹോദരിമാരും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ചില സ്ത്രീകൾ ചോദിക്കും, ഈ ഭർത്താവിൻ്റെ ഉമ്മനെയും വാപ്പനെയും നോക്കാൻ ഞങ്ങൾക്ക് കടമ ഉണ്ടോ? ഞങ്ങളെ വാപ്പനെയും ഉമ്മനെയും നോക്കാനുള്ള കടമ, അത് അവരെ മക്കളെ കടമയല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഇതുപോലെ ഇങ്ങനെ ഞങ്ങളോട് മോശമായി പെരുമാറുന്ന ആൾക്കാരെ സ്നേഹിക്കണം എന്നാണ് ഞങ്ങൾക്ക് എങ്ങനെ നടക്കുക? പിന്നെ ഭർത്തൃ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അവിടുത്തെ മുഴുവനും ദാസ്യവേല ചെയ്യണം എന്നാണ് എങ്ങനെ നടക്കുക? ഇതിന് നമ്മൾ പറയുന്നൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ച് ഭർത്താവിനോടൊപ്പം ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വീട്ടിൽ നമ്മൾ നിൽക്കണം.
4: അതെ,
5: ആ വീട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ്, ഒരു വീട്ടിൽ നിന്നിട്ട് ഈ പെൺകുട്ടിയോളെ ഭർത്താവ് മാത്രം അവർക്ക് എവിടെയെങ്കിലും ഒരു അടുപ്പ് ഉണ്ടാക്കി അതിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് തൻ്റെ മക്കൾക്കും കൊടുത്തങ്ങാട് റൂം പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പം എന്ത് ചെയ്യും? ഏയ്, ആ ഒരു വീട്ടിലൊരു അംഗമായി ഇവർ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ മൊത്തം വീടിൻ്റെ ആളുകൾക്കുള്ള ഭക്ഷണം, ഇവർക്കടക്കമുള്ള ആളുകളുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ, ആ വീട് വൃത്തിയാക്കുന്നതിൽ അവരവരുടേതായ സേവനം ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇതെന്താ വെച്ചാൽ, ഇത് മനസ്സിലാക്കാതെ പലപ്പോഴും പല സ്ത്രീകളും എന്ത് ചോദിച്ചാൽ, ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും മാറ്റി നിർത്തി വീട് മൊത്തം ഇവരേറ്റെടുത്ത് ഒരു വിശ്രമമില്ലാത്ത പണികളിലേക്ക് പോകും. ആ വീട്ടിൽ അതുവരെ ഇതൊക്കെ നടന്നു പോയിരുന്നു, അതൊക്കെ നടന്നു പോയിക്കൊണ്ട് ആ കൂട്ടത്തിൽ എന്താണ്, ഒരു സഹായകമായ വ്യക്തി എന്നതിലേക്ക് നമ്മൾ പങ്കെടുത്താൽ മതി. നമ്മൾ മരുമകൾ വരുമ്പോഴേക്കും ഇവരെല്ലാറ്റൊന്നും വിട്ടുനിന്ന് ഫുള്ള് മരുമകളെ തലയിലേക്കിട്ട് മാറി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുവരെ അവിടെ പെമ്മക്കളുണ്ടെങ്കിൽ ഓരെങ്ങനെ എന്ത്, അതേപോലെ ഒരു സഹകരണം ആ വീടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി പോവുക. അതേപോലെ തന്നെ ഈ ഉമ്മയിപ്പി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഭർത്താവിൻ്റെ ഉമ്മയിപ്പിയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മനിപ്പനെയും അയാൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അയാൾക്ക് അയാളുടെ കൂടെ ജീവിക്കുന്ന ഒരാളാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവരെയും വാപ്പി ഉമ്മി എന്നുള്ള നിലക്ക്, ഇയാളെ വാപ്പി ഉമ്മി എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, ഉമ്മ എന്ന് വിളിക്കും, ചിലപ്പോൾ വാപ്പ എന്ന് വിളിക്കും. മനസ്സിലെ, അതിപ്പോൾ നാളെ ഇയാൾ ഇവിടെ ഡൈവേഴ്സ് ആയാൽ നാളെ അവൾക്ക് ഇവിടെ വാപ്പ ഉമ്മ വിളിച്ച് ചെല്ലാൻ പറ്റുമോ? ആ വിളി എന്തുള്ളൂ, വാപ്പിമ്മയായിട്ട് വിളിക്കണമല്ല, അയാൾ അഭിസംബോധന ചെയ്യുന്ന അതേ പേര് അവളും വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഇയാൾ ചെയ്തു കൊടുക്കേണ്ട ഒരു വാപ്പ ഉമ്മ അവർക്ക് ചെയ്യുന്ന സേവനങ്ങളിലെല്ലാം അയാളെ സഹായിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഉപ്പനി ഉമ്മനി നോക്കണ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിത്തീരുക. അതെന്തിനാണ്? തൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനും ഭർത്താവിനോടൊപ്പം ജീവിക്കാനും ആ വീട്ടിലൊരു മെമ്പറായി മുന്നോട്ട് പോകാനും വേണ്ടി മാത്രമാണ്. ഇവിടെ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ, വരുന്ന പെൺകുട്ടിയെ ഒരു വേലക്കാരിയായി ആ വീട്ടുകാർ കാണുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു മകളോട് പെരുമാറുന്ന പോലെയുള്ള നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്ന് ഉറപ്പുള്ള ഒരാളെപ്പോലെ അമ്മായിമ്മയും അമ്മോശരും വീട്ടുകാരും പെരുമാറും. അതേപോലെ തന്നെ ഇവളെന്ത് ചെയ്യും, ഇവിടെ എങ്ങനെയെങ്കിലും നിന്ന് പോകണം എന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യും, അവിടുത്തെ എല്ലാ സേവനങ്ങളും ഏറ്റെടുത്തിട്ട് ഓലെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫുൾ ലോഡുകൾ ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ പ്രവർത്തനങ്ങളൊന്നും അവർ മുഖവിലേക്ക് എടുക്കില്ല, അവരതിനൊരു നന്ദി വാക്കും പറയില്ല, അവർ നല്ലൊരു സമീപനം അവർ ഭാഗത്തില്ല, അതൊക്കെ അവളെ പണിയല്ലേ, കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓര് നിൽക്കും. സ്വാഭാവികമായും അവൾക്ക് ഇതൊരു അവസാനമല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇതൊക്കെ ഭർത്താവ് ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം, ഇവൾക്ക് മാന്യമായൊരു സംരക്ഷണം കൊടുത്ത് വാപ്പന്യമ്മേൻ്റെ ഉപദ്രവം ഒന്നും അവൾ കേൾക്കാതെ അവിടെ വല്ലാതെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് പറ്റാവുന്ന രൂപത്തിൽ അവൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവൾക്ക് ഇങ്ങനത്തെ പരാതികളൊന്നും പറയാനിടയില്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയാണ്.
4: നമുക്ക് അടുത്തൊരു സഹോദരി, അവരവരുടെ സുഹൃത്തിനു വേണ്ടി ചോദിക്കണം. അവരുടെ 18-ാം വയസ്സിൽ അവരൊരു ആളെ പിന്നെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, അവരങ്ങനെ പോയി. നീണ്ട 12 വർഷങ്ങൾ. അപ്പോൾ അതിനിടയിൽ ഭർത്താവ് പിന്നെ മദ്യപാനിയായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. മദ്യപാനി ആയത് മാത്രമല്ല, അവളെ ശാരീരികമായും മാനസികമായും ഒക്കെ പൊഴിപ്പിച്ച് ഒരുപാട് അവൾ പ്രയാസപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അവൾ എന്ത് ഭർത്താവിനെ ഒഴിവാക്കി അവൾ അവളെ വീട്ടിലേക്ക് വന്നു. ഇനി ഒരിക്കലും അയാളിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പിച്ചാണ് വന്നത്. അവരുടെ സാമ്പത്തികമായ എന്തൊക്കെയോ കാര്യങ്ങൾ, വാപ്പാൻ്റെ സ്ഥലം അയാൾ പണയം വെക്കുക, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവള് തലാക്ക് ആവശ്യപ്പെടുന്നുണ്ട്, അയാൾ കൊടുക്കണില്ല, ഈ ഇത് വെച്ചിട്ട് നിൽക്കണം. അപ്പോൾ അയാൾ, ഈ സ്ത്രീ ചോദിക്കുന്നത്, സഹോദരി ചോദിക്കുന്നത്, ഇനി ഒരിക്കലും ഞാൻ അയാളുടെ കൂടെ ജീവിക്കാനില്ല. അപ്പോൾ അയാൾ മദ്യപാനമൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ദൂതൻ വഴി വീട്ടിലേക്ക് വന്നൊക്കെ ചെയ്തു. പക്ഷേ അവൾ പറഞ്ഞു, ഇനിയില്ല, അതൊക്കെ അയാൾ കളവ് പറയണം, ഞാൻ ഇനി അയാളെ കൂടെ ജീവിക്കാനില്ല. ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഇസ്ലാമികപരമായി തെറ്റാണെന്നാണ് അവരെ ചോദ്യം.
5: അല്ല, അവർ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ നമുക്ക് തെറ്റി തരാൻ പറ്റില്ല. കാരണം തീരെ തൻ്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കാത്തൊരു മദ്യപാനിയായ ഭർത്താവ് അയാളെ ഉപദ്രവങ്ങളും വിഷമങ്ങളും സഹിച്ച് അയാളെ കൂടെ ജീവിക്കണം എന്ന് ഇസ്ലാമിൻ്റെ ഒരു നിർബന്ധമില്ല. സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവൾക്ക് എന്താണ്, അവിടുന്ന് മോചനം നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു പിന്നെ ശരിയായ ഒരു ഇസ്ലാമിക വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് ഇതൊക്കെ നടത്തേണ്ടത് എന്നുള്ളതാണ് മനസ്സിലായി. ഇതിപ്പോൾ നമ്മൾ കുറേ കാലം നിന്ന് സഹിച്ച് സൈ കെട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ഇറങ്ങി പോരുകയാണ്, എന്നിട്ട് പിന്നെ തലാക്കും അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതി എന്താ വെച്ചാൽ നിന്ന് പോവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അതിന് പരിഹാരത്തിന് വേണ്ടി മധ്യസ്ഥന്മാർ വരണം എന്നാണ്. അതാണ് ഹക്കമമിൻ്റെ അഖിലി, ഹക്കമിൻ്റെ അഖിലി എന്ന് ഈ ഹക്കമു എന്നുള്ള വാക്കനുണ്ടല്ലോ, അതിന് വളരെ അർത്ഥവത്തായിരുന്നു, ഒരു വിധികർത്താവാണ്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഈ മധ്യസ്ഥന്മാർ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യുക, ഇവരെ രണ്ടാളെയും വിളിച്ച് അവളെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥരും അവൻ്റെ ഭാഗത്തുനിന്നുള്ള മധ്യസ്ഥന്മാരും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് രണ്ടാളെ അഭിപ്രായങ്ങളും കേട്ടിട്ട് അവർ തീരുമാനിക്കുകയാണ് എന്ത്, ഇവളിഞ്ഞിപ്പോൾ അവൻ്റെ കൂടെ ജീവിക്കാതിരിക്കുക നല്ലതെന്ന് അവർ തീരുമാനിച്ചാൽ ആ തീരുമാനം തന്നെ മതി തലാക്കായിട്ട്. ഏ, തലാക്ക് കൊടുക്കില്ലെന്ന് അയാൾ പറഞ്ഞാൽ പോലും ഇവർ തീരുമാനിച്ചാൽ അതെന്താവും, തലാക്കാവുമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ബലമുള്ളതാണ്. അപ്പം അതിൻ്റെ സ്ത്രീ, അപ്പോൾ കുറേ സ്ത്രീകളില്ലേ എന്ത്, ഭർത്താക്കന്മാരിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന തലാക്ക് കിട്ടാതെ വേറെ വിവാഹം നടക്കാതെയൊക്കെ ഇരിക്കണില്ലേ, അതിൻ്റെ യഥാർത്ഥ പ്രൊസീജിയർ അനുസരിച്ച് പോവാത്തതുകൊണ്ടാണ്. ശരിക്കും അവർക്ക് തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹക്കമമിൻ്റെ അഖിലിഹി ഹക്കമിൻ്റെ അഖിലിയാണ്. ഈ ഹക്കമു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ തമ്മിൽ ചർച്ച ചെയ്യും. ചില ഓരോ അന്തിമമായ, കാരണം അവരെ ഏൽപ്പിച്ചു, അവരെടുക്കുന്ന തീരുമാനം അന്തിമമാണ്. അപ്പം എന്ത് ചെയ്യാ, ചിലക കഴിഞ്ഞാൽ പിന്നെ ഞാൻ അയാൾ ഒഴിവാക്കിയ ശരിയായോ, ഞാൻ അയാൾക്ക് നിർത്തേണ്ടിയിരുന്നു എന്നൊന്നും, കാരണം അത് അവരുടെ തീരുമാനമല്ലല്ലോ, അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥന്മാരുടെ തീരുമാനമാണ്. അപ്പം എൻ്റെ തീരുമാനം ശരിയായോ ശരിയായോ എന്നുള്ള കുറ്റബോധമല്ല, തീരുമാനം നടക്കാത്ത പ്രശ്നമല്ല, ഇയാൾ തൊലാക്ക് തരാത്ത പ്രശ്നമല്ല. ഇസ്ലാം എത്ര മനോഹരമാണ്, ഇനി ഈ രണ്ടാളുകളും മധ്യസ്ഥന്മാരാവുന്നതുകൊണ്ട് ഇവർ രണ്ടാളും വാപ്പാരും ഉമ്മാരും തമ്മിലാണ് സംസാരിക്കണമെങ്കിൽ വൈകാരികമായിരിക്കും, ഒരു തമ്മിൽ തല്ലാവും, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. എന്താകുമ്പോൾ പുറത്തുനിന്നൊരു മധ്യസ്ഥനാണെങ്കിൽ ശരിക്കും കേട്ട് മറുപടി പറയല്ലോ. അപ്പോൾ നീതിപൂർവ്വമായിട്ടുള്ള മധ്യസ്ഥന്മാരിലൂടെ സംസാരിച്ചിട്ട് മുന്നോട്ട് പോകലല്ല ഹൈറ് എന്ന് അവർ പറയുകയാണെങ്കിൽ അതനുസരിച്ച് തൊലാക്കും കാര്യങ്ങളും അതിൻ്റെ സെറ്റിൽമെൻറ്റുകളും കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ഇസ്ലാം നിർദ്ദേശ രൂപത്തിലാണെങ്കിൽ ഇത്തരം പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാകുന്നത്.
4: മറ്റൊരു സഹോദരി, സഹോദരി വളരെ ചെറുപ്പക്കാരായ ഒരു പെൺകുട്ടിയാണ്. അവൾ വിവാഹമോചനം നടന്നിട്ടില്ല. തൊലാക്ക് അവർ രണ്ട് വീട്ടുകാരും തമ്മിൽ സംസാരിച്ചു. ഭർത്താവിൻ്റെ വീട്ടുകാർ വന്നു, അവർ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ കുട്ടിയുടെ വാപ്പയും ഉമ്മയോ അല്ലെങ്കിൽ കുടുംബമോ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നൊരവസ്ഥയാണ്.
5: 23
4: അല്ല, പെൺകുട്ടി, ആൺകുട്ടി, അതായത് വരൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അവർ പറഞ്ഞ ഡിമാൻഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ തയ്യാറായി, തലാക്കിന് തയ്യാറാണ്. പക്ഷേ പെൺകുട്ടികളുടെ വീട്ടുകാരെന്ത് ചെയ്യണേ, അവരതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ശരിക്ക് 23 വയസ്സാണുള്ളത്. അപ്പോൾ അവർ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ പ്രയാസം എന്ന് വെച്ചാൽ, എനിക്കൊരു വിവാഹം ആവശ്യമുണ്ട്. അവൾ തന്നെ പറഞ്ഞു, എനിക്കൊരു വിവാഹം ആവശ്യമുണ്ട്, അത് നടക്കുന്നില്ല. എൻ്റെ താഴെ പെൺകുട്ടികളുണ്ട്, അവർക്കൊരു വിവാഹം അന്വേഷണവും നടക്കുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ പിന്നെ എന്താണ് ശരിക്ക് ചെയ്യേണ്ടത് എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്.
5: ഇവളെ വാപ്പിയമ്മയാണ് ഇത് ചെയ്യാൻ തയ്യാറാവാത്തത്. അല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം, ചിലപ്പോൾ ഇപ്പം പെൺകുട്ടികൾക്ക് അവിടെ രക്ഷിതാക്കളാണല്ലോ, അവിടെ വലിയ ആയിട്ടുള്ളത് വാപ്പയാണല്ലോ. അപ്പോൾ വാപ്പ എന്താ വെച്ചാൽ നിരുത്തരവാദപരമായ ഒരു സമീപനാണെന്ന് മനസ്സിലാക്കണം. ഇവൾ പറഞ്ഞത് ശരിയാണെങ്കിൽ, ഓൾറെഡി എന്താണ്, ഭർത്താവ് പോയി, ഇനി അത് ഒരു സെറ്റിൽമെൻ്റ് ആവാതെ നിൽക്കുമ്പോൾ അവളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി എന്താ വെച്ചാൽ, ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കാര്യം തീരുമാനിക്കാൻ അവൾക്ക് എന്തുണ്ട്, അധികാരമുണ്ട് എന്നാണ് സ്വാഭാവികമായിട്ട്. കാരണം വലിയ തടസ്സം നിൽക്കുമ്പോൾ അവൾക്ക് അവളുടേതായ അധികാരമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ, അവളൊരു വിധവയായതുകൊണ്ട് തന്നെ അവൾ ഈ കാര്യങ്ങൾ എന്താണ്, കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട മറ്റാളുകളെയോ അല്ലെങ്കിൽ അവളുടെ മഹലിലെ പള്ളിയിലെ കാളിയെയോ ആരെങ്കിലുമൊക്കെ സമീപിച്ചിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ എനിക്കൊരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാപ്പൻ്റെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ വേണ്ടി അവൾക്ക് പറയാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവൾ തന്നെ എന്ത് ചെയ്യാണ്, നിയമപരമായി ഇത് വേർപെടുത്താനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്ക് അവളോട് സഹകരിക്കാവുന്ന ആളുകളെ സഹകരിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, അത് ചെയ്യണം. പിന്നെ പുതിയ വിവാഹ അന്വേഷണങ്ങൾക്കും പ്രപ്പോസലൊക്കെ ക്ഷണിക്കാം. വാപ്പേന് തയ്യാറാവണില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ പരസ്യങ്ങളിലും കാര്യങ്ങളിലൊക്കെ അവരുടെ പ്രൊഫൈൽ കൊടുത്തിട്ട് ക്ഷണിക്കാം. അത് ക്ഷണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അന്വേഷണങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ആ അന്വേഷണങ്ങളോട് വാപ്പൻ്റെ നമ്പർ കൊടുത്തിട്ട് അന്വേഷണങ്ങൾ വരുമ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ അതിനടുത്ത ഘട്ടങ്ങളിൽ അതിനെയൊക്കെ എങ്ങനെ എന്ത് ചെയ്യാൻ, ബുദ്ധിമുട്ടില്ലാതെ വാപ്പനെ ഓവർടേക്ക് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് വഴികളുണ്ടെന്ന് ആലോചിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഈ വാപ്പങ്ങനെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് അനിശ്ചിതമായി ഇത് ഇങ്ങനെ ഇരിക്കണം എന്നതിനൊരു ന്യായവും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എങ്ങനെ ഈ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ തനിക്കിൻ്റെ മുന്നിൽ എന്ത് വഴിയുണ്ട് എന്ന് അന്വേഷിച്ച് അവർ കണ്ടെത്തി പരിഹരിക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കേണ്ടത്.
4: ഒരു സഹോദരി ചോദിക്കുന്നത്, അപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികളെ നിസ്കാരമൊക്കെ ശീലിപ്പിക്കണമെന്നാണല്ലോ, അപ്പോൾ 7 വയസ്സ് 10 വയസ്സ് എങ്ങനെ അവരെ നമുക്കിത് ഒരു ആസ്വാദ്യകരമായി, ഇപ്പോൾ കുട്ടികൾ നിർബന്ധിച്ചാൽ അവരെന്ത് ചെയ്യും, നിസ്കരിക്കും. പക്ഷെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എങ്ങനെയാണ്, നിസ്കാരം എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നാണ് അവർ ചോദിച്ചത്.
5: ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊക്കെ ക്ലാസ് കേട്ടും പ്രസംഗം കേട്ടും ഖുർആൻ പഠിച്ചിട്ടൊക്കെ നമ്മൾ ഉൾക്കൊണ്ട പല നന്മകളും മൂല്യങ്ങളും ഉണ്ടല്ലോ, ആ മൂല്യങ്ങളൊക്കെ ഈ ചെറിയ പിഞ്ചു മക്കളെന്താണ് അവരവരായിട്ട് തന്നെ ഉൾക്കൊണ്ട് അവരുടെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് ആ നന്മകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, കുട്ടികളാകുമ്പോൾ അവരത് ഉൾക്കൊണ്ട് ചെയ്യില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ അർത്ഥമല്ല, കുട്ടികൾ ഉൾക്കൊണ്ട് ചെയ്യും. കുട്ടികൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇന്നത്തെ കാലത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു കുട്ടി പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, എത്ര പുസ്തകങ്ങളും എത്ര പാഠങ്ങളും പഠിക്കാണ്ട് അതൊക്കെ പഠിച്ച് റാങ്ക് വാങ്ങി ഉയർന്ന മാർക്ക് വാങ്ങുന്നില്ലേ. അപ്പോൾ ഞാനങ്ങനെ പഠിക്കണം, എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്ന ബോധത്തിൽ നിന്ന് അവരെന്താകുന്നുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമാകും. അപ്പോൾ എനിക്കുള്ളത് കുട്ടിക്ക് കുട്ടിൻ്റെ ഭാഷയിൽ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ എന്ത് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഇപ്പോൾ ഒരു അടുത്തൊരു മരണം സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ മരിച്ചു പോകും. അപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉമ്മ മരിച്ചാൽ പിന്നെ കുട്ടിൻ്റെ കൂടെ ഉമ്മ ഉണ്ടാവില്ല, നീ മരിച്ചാൽ നിൻ്റെ കൂടെ ഉമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇനി നമ്മളൊക്കെ മരിച്ച് ഓരോ സമയത്ത് മരിച്ചു പോകും, പിന്നെ അവസാനം നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ഒന്നിച്ച് കാണും. അത് നമ്മൾ പരലോകത്ത് വെച്ചാണ് കാണുക. അപ്പം അങ്ങനെ ഒന്നിച്ച് കാണുക, സ്വർഗത്തിൽ വെച്ച് ഒന്നിച്ച് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യണം, അപ്പോഴേ സ്വർഗത്തിൽ ഒന്നിച്ച് കാണുള്ളൂ. അപ്പം അതിനെന്താ വേണ്ടത്, അടിസ്ഥാനപരമായി നിസ്കരിക്കണം. അവർക്ക് തിരിയുന്ന ഭാഷയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെ താല്പര്യപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നതാണ് വേണ്ടത്. പിന്നെ പ്രോത്സാഹനങ്ങളെ കൊണ്ട് പറ്റും, സമ്മാനങ്ങളെ കൊണ്ട്. അപ്പോൾ എന്ത്, 5 വത്ത് നിസ്കരിച്ചാൽ ഒരു സ്റ്റാർ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇന്നിപ്പോൾ ഈ ആഴ്ചക്ക് എത്ര സ്റ്റാർ ഉണ്ട്, ഈ മാസം എത്ര സ്റ്റാർ ഉണ്ട്, 100 സ്റ്റാർ കിട്ടിയാൽ എന്ത് ചെയ്യും, എനിക്കൊരു സൈക്കിൾ വാങ്ങിത്തരും. അങ്ങനെ 100 സ്റ്റാർ കിട്ടിയാൽ നിനക്ക് എന്ത് ചെയ്യും, ഒരു പിന്നെ എന്തെങ്കിലും അവിടെ ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രോത്സാഹനം കൂടെ പറ്റും, ബോധ്യപ്പെടുത്തി പറ്റും. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മളിതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യും, ആ സമയബന്ധിതമായി നിസ്കരിച്ച് തുടങ്ങും മാതൃകാപരമായി. എന്തായിരുന്നാലും അവരെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ബാധ്യതയുള്ള കാര്യം.
4: നമുക്ക് ഇതിൻ്റെ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഒരു സഹോദരി ചോദിക്കുന്നത്, ഭർത്താവ് വിദേശത്താണ്, അപ്പോൾ വിദേശത്ത് പോയ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ താമസിച്ച് നിൽക്കണോ, അതല്ലേ സ്വന്തം വീട്ടിൽ നിന്നാൽ പോരെ? നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ പലതും പറയുന്നുണ്ട്. ഇതിൻ്റെ ഇസ്ലാമികപരമായ ശരിക്കുള്ള വിധി എന്താണെന്ന് അവർ ചോദിച്ചു.
5: വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ എവിടെ നിൽക്കണം എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അവർ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് നമ്മൾ അറിയുന്നത്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് നിൽക്കേണ്ടത്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് എവിടെ പോയിട്ടാണെങ്കിലും, ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിലും ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ് അവർ വേണ്ടത്. കാരണം വിവാഹിതയായ ഒരാൾ ഭർത്താവിൻ്റെ കൂടെ അല്ലാതെ നിൽക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പോൾ ഭർത്താവ് ഇല്ലാത്തത് കൊണ്ടും ഭർത്താവ് വിദേശത്താവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ചെയ്യേണ്ടത്, അവർക്ക് ഭർത്താവിൻ്റെ അസാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഒരു സ്ത്രീ എന്ന നിലക്ക് അവർക്കൊരു സുരക്ഷിതത്വം വേണം. അപ്പോൾ അവരെപ്പോഴും കൊണ്ടടക്കാനും അവരെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകാനും അവരെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്ന മഹറമായ ആളുകൾ എവിടെയാണോ ഉള്ളത് അവരെ കൂടെ അവർക്ക് എന്ത് ചെയ്യാം, നിൽക്കാം. അപ്പോൾ ഭർത്തൃ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഭർത്താവിൻ്റെ പിന്നെ പിതാവുണ്ട്, അമ്മോശനുണ്ട്, അതേപോലെയുള്ള ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലതൊക്കെ അവിടെ മുന്നോട്ട് പോകാൻ പറ്റും. അവനവൻ്റെ സ്വകാര്യതകളൊക്കെ അത് സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഇളയസന്മാരോ മുത്തശ്ശന്മാരൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ അന്യ പുരുഷന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവരുടെ ഹിജാബൊക്കെ സ്വീകരിച്ചിട്ട് നമുക്ക് നിന്ന് പോകാൻ പറ്റും. അതല്ല അവർക്ക് ഏറ്റവും നന്നായി തോന്നുന്നത് വീട്ടിലാണെങ്കിൽ എന്താണ്, ഭർത്താവിൻ്റെ ഒരു പെർമിഷനോടുകൂടെ അവർക്ക് വീട്ടിൽ നിൽക്കുന്നതിന് ഒരു തകരാറുമില്ല. മനസ്സിലായി? അത് പിന്നെ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഭർത്തൃ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ എന്താണ്, അവരുടെ പിണക്കല്ലാതിരിക്കാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് എന്ത് ചെയ്യണം, ഭർത്താവ് അതൊന്ന് കൺവീൻസ് ചെയ്തിട്ട് ചെയ്യുന്നതിന് ഒരു വിരോധമല്ല. അവർ നിൽക്കേണ്ട ഭർത്താവിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ്.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മോടൊപ്പം സംസാരിച്ചിരുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ. ബലൂൺ വിൽക്കുന്ന ബലൂൺകാരൻ തന്റെ ശേഖരമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങുമ്പോൾ കറുത്ത് മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യം വന്ന് ഈ ബലൂൺകാരനോട് ചോദിച്ചു, ബലൂൺ മാമ, ബലൂൺ മാമ, കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോൾ ബലൂൺകാരൻ ആകാശത്തേക്ക് നോക്കി. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് തത്തിക്കളിക്കുന്നുണ്ട്, അതിലൊന്നും കറുത്തതായിരുന്നില്ല. ആ ബലൂൺ മാമ ഒന്നും മിണ്ടാതെ തന്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിന്റെ വാ കെട്ടി. അത് മെല്ലെ മെല്ലെ പൊങ്ങി പൊങ്ങി മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിച്ചു. ഇത് കണ്ട് കുഞ്ഞു പയ്യന് സന്തോഷമായി. അവൻ നിറചിരിയോടെ അവനെ നോക്കി നിന്നപ്പോ ബലൂൺ മാമ അവനെ നെഞ്ചോടടുക്കി പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ബലൂണിന്റെ നിറമല്ല, ബലൂണിന്റെ രൂപമല്ല, ബലൂണിന്റെ ആകൃതിയല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിന്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്.
6: വളരെ വളരെ മനോഹരമായ ഒരു ചിന്ത. ഒരു കുഞ്ഞുകുട്ടി, വളരെ ശോഷിച്ചു പോയൊരു കുട്ടി, ഒരു ബലൂണിനെ കണ്ടപ്പോൾ, കറുപ്പ് കണ്ടപ്പോൾ, ആ കറുത്തത് എന്ത് മാത്രം പൊങ്ങിപ്പോകുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുമ്പോൾ അവനെപ്പോലെ കറുത്തവരും ഇതുപോലെ പൊങ്ങിപ്പോവില്ല എന്നൊരു പക്ഷെ അവൻ ചിന്തിച്ചിരിക്കാം. അതിൽ നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്,
7: അവൻ്റെ ഉള്ളിൽ ആശങ്ക.
6: അതെ, അപ്പോഴാണ് ഹൈഡ്രജൻ ബലൂൺ, അതിലേക്ക് ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ മറ്റു ബലൂണിനെ പോലെ കറുത്തതല്ല അവിടെ പ്രശ്നം, ഉള്ളിൽ അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ബലൂൺ പൊങ്ങിയപ്പോൾ കുട്ടിക്ക് സന്തോഷമായി എന്നാണ് കഥ. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, പലപ്പോഴും മനുഷ്യൻ അവനവൻ്റെ ഉള്ളിൽ നിറക്കേണ്ട പലതും ഇല്ലാതെ, ഞാനൊന്നും എവിടെ എത്തിയില്ലല്ലോ, എന്നെ കൊണ്ടാവില്ലല്ലോ, കഴിയില്ലല്ലോ എന്ന ഒരു അപകർഷതാബോധത്തിലേക്ക് താഴ്ന്നു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അത് ഒരു പക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്ത ചില നെഗറ്റീവായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ ഫലമായിട്ടായിരിക്കാം. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ അകമാണ് പ്രധാനമെന്ന്, ബാഹ്യരൂപങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ല, ഉള്ളിലെന്ത് എന്നുള്ളതാണ് പ്രധാനം.
7: കുട്ടികൾക്ക് ശരിക്ക് ഈയൊരു ഈ ബലൂണിൻ്റെ ഒരു കഥ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ, കുട്ടികളുടെ ഉള്ളിൽ നിറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, ആ ചെറുപ്പത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഷയം. ഈ അപകർഷതാബോധം, നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് തുടങ്ങുന്നത് തന്നെ വളരെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ വന്നോളാമെന്നില്ല, ഒരു 12 വയസ്സോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ്,
6: അഡോൾസൻസിലൊക്കെ എത്തുന്ന
7: സമയമാണല്ലോ. അപ്പോഴേക്ക് നമ്മൾ കുട്ടികൾക്ക് കുറേ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളെ, ഇനി അത് ഒന്നുകിൽ ചിലപ്പോൾ മദ്രസകളിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായിരിക്കാം, അതല്ല എങ്കിൽ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, കൃത്യമായും ഉമ്മയിൽ നിന്നോ രക്ഷിതാവിൽ നിന്നോ അത് കുട്ടിയുടെ മനസ്സിലേക്ക് കിട്ടേണ്ടതുണ്ട്.
6: പ്രത്യേകിച്ച് ഈ സമയത്ത് ബാഹ്യരൂപങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ജാടകൾക്ക് കൂടുതൽ പിന്നെ പരിഗണന കൊടുക്കുന്ന ഒരു കാലത്ത് ബാഹ്യരൂപങ്ങളല്ല നമ്മുടെ അകത്ത് കത്തേണ്ട ഒരു തിരിയുണ്ട്. അത് കെട്ടുപോയാൽ മറ്റൊന്നുകൊണ്ട് ഒരു ഫലമില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട മൂല്യം, നന്മ, അതുകൊണ്ട് വളരാൻ പറ്റണം.
7: അതെ, ഇവിടെ രണ്ട് ആംഗിളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഇത് ഈ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ. ഇപ്പൊ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പുതിയൊരു ജനറേഷൻ്റെ കടന്നുവരവില് അല്ലെങ്കിൽ ആ ഒരു മാറലില് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ജാടകളുണ്ടല്ലോ, അതൊക്കെയാണ് എന്തൊക്കെയോ എന്ന് തോന്നുന്ന കുറേ പ്രോഗ്രാമുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ടൂറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, പണ്ടൊക്കെ നമ്മൾ ടൂറ് പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന താല്പര്യം എന്തായിരുന്നു? അവിടെ പോയി കാണുന്ന ആ ഒരു സ്ഥലമോ അതല്ലെങ്കിൽ ഒരു സൂ ആണെങ്കിൽ ആ സൂയിലെ വിശേഷങ്ങൾ, അവിടുത്തെ മൃഗങ്ങളും കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ പട്ടണം കാണാൻ പോവുകയാണെങ്കിൽ ആ പട്ടണത്തെക്കുറിച്ച്, കടൽ കാണാൻ പോവുകയാണെങ്കിൽ ആ കടലിനെക്കുറിച്ച് ഒക്കെയുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ. ഇപ്പം നമുക്ക് ടൂർ എന്ന് പറയുമ്പോഴേക്ക് ശരിക്ക് അതൊക്കെ പോയി. ഇവിടുന്ന് തുടക്കം മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള ആടലും പാടലും
6: കാട്ടിക്കൂട്ടലുകളാണ്.
7: നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെ വാപ്പമാരോ അല്ലെങ്കിൽ സാറന്മാരുടെ കൂടെയൊക്കെ പോയി വന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വരാത്ത കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ നമുക്ക് വിശേഷം പറയാനുള്ളത് എന്തായിരിക്കും? അവിടെ കണ്ട ഒച്ചിന്റെ കഥ, അതല്ലെങ്കിൽ കടപ്പുറത്ത് നമ്മൾ വാങ്ങിയ എന്തെങ്കിലും വസ്തുവിന്റെ കഥ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ആ കടലിന്റെ ഭംഗിയും അവിടുത്തെ ആളുകളും. ഇന്നതല്ല, ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏത് പാട്ടാട്ടത് അല്ലെങ്കിൽ ഏതൊരു, അപ്പം മൊത്തത്തിൽ അതൊന്നും ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചാടാനും പാടാനും ഇങ്ങനെ ഈ ഒരു വൈബിലേക്ക് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആയി പോകുമോ എന്നൊരു വിഷയം കുട്ടിക്ക് എപ്പോഴേ വരും അറിയോ. നമ്മൾ അവർ പോയ സ്ഥലം പോയി കാണിച്ചു കൊടുക്കുന്നു. അഥവാ ഇപ്പം ഉദാഹരണം, ഒരു മൈസൂരിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ, അവർ നമ്മൾ മൈസൂരിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അവർ നന്നായി മൈസൂർ ആസ്വദിച്ചു, കാണേണ്ടതൊക്കെ കണ്ടു. ഒരു പക്ഷേ അവർ കാണാത്തത് പോലും ചിലപ്പോൾ നമ്മുടെ ഈ പോയ കുട്ടികൾ കണ്ടാവും. പക്ഷേ വീണ്ടും അവർക്കുള്ള പ്രശ്നം എന്താ അറിയോ, എന്നാലും അവരൊപ്പം പോകാൻ പറ്റിയില്ലല്ലോ. അവിടത്തേക്ക് എത്തുന്നത് വെച്ചാൽ ഈ ഒരു വിഷയമാണ്, ഈ കറുത്ത ബലൂണിൽ നിറച്ച സാധനം ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ ഉള്ളിലേക്ക്. എന്തിനാണ് ഞാനിത് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടേണ്ടത്, ഞാൻ ആരാണ് ആവേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാമ്പസുകളിൽ നിന്ന് അധ്യാപകരുടെ നിന്നൊക്കെ ഒന്ന് കിട്ടണം എന്നില്ല. അത് അവർക്കൊക്കെ ചെറിയ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നവരുണ്ടാവാം, അത് മറ്റൊരു വിഷയം.
6: അപ്പം നമുക്കതിന് ഇങ്ങനെ പറയാം, അതായത് ഈ പുറമോടികൾക്കപ്പുറത്തേക്ക് ഉള്ളടക്കമാണ് ജീവിതത്തിന്റെ പ്രധാനം എന്നത്.
7: അതെ, എന്താണ് കിട്ടേണ്ടത്?
6: പുറംചട്ടകളുടെ ഭംഗിയോ ബാഹ്യരൂപങ്ങളുടെ അലങ്കാരങ്ങളോ അല്ല, അകത്തെന്ത്, ആ അകത്തുള്ളതിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉയർച്ച നിലനിൽക്കുന്നത്. മറ്റതൊക്കെ വെറും ഒരു കാഴ്ചവസ്തു മാത്രമാണ്. അപ്പം നമ്മൾ മനുഷ്യനൊരു കാഴ്ചവസ്തു ആവാനല്ല വേണ്ടത്, മറിച്ച് അവൻ്റെ ജീവിതം കൊണ്ട് ഉയരാൻ പറ്റണമെങ്കിൽ അവൻ്റെ അകം റെഡിയായിരിക്കണം. ആകർഷകമായ കവറിനേക്കാൾ പുസ്തകത്തിലെ അറിവിനാണ് പ്രധാനമെന്ന് പറയാറുണ്ടോ? അതിൻ്റെ കണ്ടന്റ് എന്താണോ,
7: പുറചട്ട നന്നായി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാര്യമില്ല.
6: അപ്പൊ വലിയ വലിയ പ്രകടനപരതകളേക്കാൾ അതിന്റെ അപ്പുറത്തേക്ക് അവന്റെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥത, അവന്റെ അതിനോടുള്ള കാഴ്ചപ്പാടുകള്, ചിന്തകള്, മനുഷ്യന്റെ സ്വഭാവങ്ങള്, അവന്റെ അങ്ങനെയുള്ള ഇതെല്ലാം അകത്ത് നിറയ്ക്കേണ്ട ഹൈഡ്രജൻ ബലൂണിൽ നിറച്ചപ്പോൾ പൊന്തിയതുപോലെ അങ്ങനെ പൊന്താൻ പറ്റണം. അതല്ലാതെ അകത്തൊന്നുമില്ലാതെ ബാഹ്യമായ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വളരേണ്ടതല്ല കുട്ടികളുടെ ബാല്യവും കൗമാരവും.

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നബീൽ പയ്യോളി രചിച്ച ഹൃദയം നുറുങ്ങും കാഴ്ചകൾ എന്ന രചനയുടെ ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഹൃദയം നുറുങ്ങും കാഴ്ചകൾ. എഴുത്ത് നബീൽ പയ്യോളി. ഹനീൻ എന്ന 16 വയസ്സുകാരൻ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ യാത്രയായി. അഡ്വക്കറ്റ് ഹബീബ് റഹ്മാൻ എന്ന പ്രബോധന വീഥിയിലെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകൻ്റെ പെട്ടെന്നുള്ള രോഗം അറിഞ്ഞതു മുതൽ മനസ്സുവല്ലാതെ വേദനിച്ചു. അദ്ദേഹത്തെയും കുടുംബത്തെയും പലതവണയായി സന്ദർശിച്ചപ്പോഴും ആശ്വാസവാക്കുകൾ പറയുമ്പോഴും തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അനേകം ആളുകൾ അതിനായി പ്രാർത്ഥിച്ചു. എന്നാൽ വിധി മറിച്ചായിരുന്നു. 24 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ അവൻ യാത്രയായി. കാരണമറിയാത്ത ഹൃദയാഘാതം ആ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചു. അതായിരുന്നു അള്ളാഹുവിൻ്റെ വിധി. കുളിച്ച് യൂണിഫോം ധരിക്കാൻ പോയ ആ കൗമാരക്കാരൻ വീണുകിടക്കുന്ന കാഴ്ചയാണ് മാതാപിതാക്കൾ കണ്ടത്. അവനെ കൂട്ടാൻ വന്ന സ്കൂൾ ബസ്സിൽ തന്നെ ആശുപത്രിയിലേക്ക് പോയി. മരണം അവനെ കൊണ്ടുപോയി. പ്രവാസലോകത്ത് അപൂർവമായി മാത്രമാണ് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആദർശ സഹോദരങ്ങളോ കൂടെ ജോലി ചെയ്യുന്നവരോ ആയിട്ടുള്ളവരുടെ മരണങ്ങളിൽ. ഹനീൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും തുടർന്ന് മയ്യത്ത് കാണാൻ ഒരുക്കിയ സ്ഥലങ്ങളിലും നല്ല തിരക്കായിരുന്നു. റിയാദിലെ അൽരാജി ഗ്രാൻഡ് മസ്ജിദിൽ അസർ നമസ്കാരത്തിനു ശേഷം മയ്യത്ത് നമസ്കാരത്തിനായി എഴുന്നേറ്റ ഇമാം 10 പുരുഷന്മാരുടെയും 9 സ്ത്രീകളുടെയും 1 കുട്ടിയുടെയും മയ്യത്ത് നമസ്കാരമാണ് നിർവഹിക്കാൻ പോകുന്നതെന്ന് മൈക്കിലൂടെ പറഞ്ഞപ്പോൾ ഹൃദയം പിടഞ്ഞുപോയി. വെള്ളിയാഴ്ചയും റമദാൻ മാസത്തിലും മാത്രം കണ്ടിരുന്ന ജനത്തിരക്ക് ആ പള്ളിയിൽ അപൂർവമായി കണ്ടു. സുരക്ഷാ ജീവനക്കാർ ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിനിറഞ്ഞ പള്ളി. മയ്യത്ത് കുളിപ്പിക്കലും പൊതുദർശനവും കഴിഞ്ഞ് ഓരോ മയ്യത്തും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. ചിലതിൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്, ചിലതിൻ്റെ കൂടെ അല്പമാളുകളും. പ്രവാസികൾ മരിച്ചാൽ അവസാന യാത്രയിൽ അനുഗമിക്കാൻ വിരലിലെണ്ണാവുന്നവർ മാത്രം. നമസ്കാരശേഷം ഏതാനും കിലോമീറ്റർ അകലെയുള്ള മക്കബറയിലെത്തി. നൂറുകണക്കിന് ആളുകൾ അവിടെ ഖബറടക്കത്തിനായി കാത്തുനിൽക്കുന്നു. എത്തുന്ന മയ്യത്തുകൾ ധൃതിയിൽ അടക്കം ചെയ്യപ്പെടുന്നു. മയ്യത്ത് ഖബറിൽ വെച്ച് കോൺക്രീറ്റ് പാളികൾ കൊണ്ട് മൂടി നനഞ്ഞ മണ്ണുകൊണ്ട് വിടവുകൾ അടയ്ക്കുന്നു. 3 പിടി മണ്ണ് വാരിയിട്ട് കഴിയുമ്പോഴേക്കും ചെറിയ മണ്ണുമാന്തി യന്ത്രം വന്ന് ഖബർ പൂർണ്ണമായും മൂടുന്നു. മലയാളിയായ ഹനീൻ, ഉത്തരേന്ത്യക്കാരൻ, പാകിസ്ഥാനി, ആഫ്രിക്കക്കാരൻ, സൗദി പൗരൻ, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20 പേർ ഒരേപോലെ ഒരുക്കിയ ഖബറിൽ അവരുടെ ബർസഖി ജീവിതം ആരംഭിച്ചു. നമ്മളെത്ര നിസ്സഹായർ, എത്ര നിസ്സാരർ! പണിക്കാരനും പണക്കാരനും വിദ്യാർത്ഥിയുമെല്ലാം ഒരേപോലെയുള്ള വീട്ടിൽ അന്തിയുറങ്ങുന്ന കാഴ്ച. എല്ലാവരും തുല്യരാണ്. പ്രതീക്ഷയോടെ പ്രവാസത്തിലേക്ക് പറന്നവർ പലരും അവിടെ വെച്ച് മരിക്കുന്നു. പേപ്പർ വർക്കുകൾ പൂർത്തിയാകും വരെ ദിവസങ്ങളോളം ഫ്രീസറിൽ കിടക്കേണ്ടതായും വരും. ഹനീനുവേണ്ടി സാമൂഹിക പ്രവർത്തകരും ആദർശ ബന്ധുക്കളും ചേർന്ന് എല്ലാം വേഗത്തിലാക്കി. അവനുവേണ്ടി അവസാനമായി ചെയ്യേണ്ട കർമ്മങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കുന്നവരെയൊക്കെ അവിടെ ഓടിയെത്തി. അവകാശികളുടെ അനുമതിപത്രം, മരണ റിപ്പോർട്ട്, എംബസിയിൽ നിന്നുള്ള അനുമതിപത്രം, പോലീസ് റിപ്പോർട്ട്, മയ്യത്ത് നമസ്കാരം നടക്കുന്നതും ഖബറടക്കുന്നതുമായ ഇടങ്ങളിൽ നിന്നുള്ള അനുമതി, എല്ലാറ്റിനും ഓടി നടക്കുന്ന നിസ്വാർത്ഥരായ സേവകർ പ്രവാസത്തിലെ അത്താണിയാണ്. ഒട്ടേറെ നന്മകൾ ബാക്കിയാക്കി നമുക്കും യാത്ര പോകണം ഒരിക്കൽ ഒറ്റയ്ക്ക്.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇത്രയും നേരം ശ്രവിച്ചത് നുറുങ്ങുകൾ. വ്യത്യസ്ത രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് നുറുങ്ങുകളിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബീൽ പയ്യോളി രചിച്ച ഹൃദയം നുറുങ്ങും കാഴ്ചകൾ എന്ന വിഷയത്തിലുള്ള രചനയുടെ ശബ്ദമാണ് നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹി അജ്മഈൻ وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد. സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന സ്നേഹിതരെ, നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ പങ്ക്തിയിൽ കർബലയിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ രക്തസാക്ഷിയായതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു വെക്കുകയുണ്ടായത്. അവിടം നമ്മൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ കർബലയിൽ അദ്ദേഹത്തിൻ്റെ അർദ്ധസഹോദരങ്ങൾ അഥവാ അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായിലൂടെയല്ലാതെ പിറന്ന മക്കൾ, പക്ഷേ തങ്ങളുടെ സഹോദരനോടുള്ള കൂറിൽ അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ട് കർബലയിൽ അവർ അദ്ദേഹത്തോടൊപ്പം ഷഹീദായവരാണ്. അവരുടെ പേരുവിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഒന്ന് അബൂബക്കർ ഇബിനു അലി, മറ്റൊന്ന് ഉമർ ഇബിനു അലി, പിന്നൊന്ന് ഉസ്മാൻ ഇബിനു അലി. ഇതുപോലെ വേറെയും പേരുകൾ നമ്മൾ മനസ്സിലാക്കി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളാണ് അബൂബക്കറും ഉമറും ഉസ്മാനും. അവർ തങ്ങളുടെ സഹോദരനോടൊപ്പം ഹുസൈൻ റളിയല്ലാഹുവിനോടൊപ്പം കർബലയിൽ രക്തസാക്ഷികളായവരാണ്. ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഇവിടെ ഊന്നി സംസാരിക്കുന്നത് അലി റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കൾക്ക് പേരിടാൻ അബൂബക്കർ ഉമർ ഉസ്മാൻ എന്നീ പേരുകൾ അന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ എന്തിനാണ് അലി റളിയല്ലാഹു അൻഹു ആ നാമങ്ങൾ തിരഞ്ഞെടുത്തത്? സ്വന്തം മക്കൾക്ക് പേര് വെക്കുമ്പോൾ തനിക്ക് ഏറ്റവും കൗതുകപ്പെട്ട ഇഷ്ടപ്പെട്ട പേരുകളാണല്ലോ ഒരു രക്ഷിതാവ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കേണ്ടതും എന്താണ്? ഷിയ സുന്നി അവലംബ കൃതികളെല്ലാം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അലി റളിയല്ലാഹു അൻഹുവിന് ഈ പേരുകളിൽ മക്കളുണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തെ നിലനിർത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചുവരെഴുത്തിൽ, ചരിത്രത്തിൻ്റെ ചുവരെഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ടു. അതിലേറ്റവും കൂടുതൽ പ്രതിക്കൂട്ടത്തിൽ നിർത്തപ്പെടുന്ന ഒരു കുടുംബമാണ് ബനു ഉമയ്യ കുടുംബം, അമവികൾ. അതേപോലെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ പരതുമ്പോൾ അമവി കുടുംബവും അതേപോലെ ഹാഷിമി കുടുംബവും, ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, പ്രത്യേകമാക്കി പറഞ്ഞാൽ നബി കുടുംബവും, ചരിത്രത്തിൽ ഒരു കുടുംബ വൈരികളായി പരസ്പരം ശത്രുക്കളായി നിലനിന്നു പോകുന്ന ഒരു ബന്ധമായിട്ടാണ് പലപ്പോഴും ചരിത്രത്തിൽ മനസ്സിലാക്കപ്പെടുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദായി. ആ രക്തസാക്ഷിത്വത്തിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് യസീദിനെയും അതേപോലെ തന്നെ യസീദ് പ്രതിദാനം ചെയ്യുന്ന അമവി കുടുംബത്തെയുമാണ്. യസീദിൻ്റെ ഭരണകാലത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി എന്നത് നേര്, പക്ഷേ അതിൽ യസീദിൻ്റെ പങ്കൊരിക്കലും ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. യസീദിൻ്റെ ഗവർണർ കൂഫയിൽ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് അതേപോലെ കൂഫ നിവാസികൾ, ഇറാഖിലെ ജനത, ഷമ്മർ ബിനു ദിൽ ജൗഷൻ, ഉമർ ഇബ്നു സഅദ് തുടങ്ങിയവരുടെ പങ്ക് പറയപ്പെടുന്നത് പോലെ ഒരിക്കലും യസീദിൻ്റെ പങ്ക് അതിൽ പറയപ്പെട്ടിട്ടില്ല. പ്രത്യുത ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു യസീദിൻ്റെ അടുക്കലേക്ക് താൻ വധിക്കപ്പെടുന്നതിന് മുമ്പ് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ ആഗ്രഹത്തെപ്പോലും വിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരിൽ ആയുധപ്രയോഗങ്ങൾ നടത്തുകയും യുദ്ധം നയിക്കുകയും ചെയ്തിട്ടുള്ളത് വിപ്ലവകാരികൾ. അവിടെ അമവി കുടുംബത്തെ ഇകഴ്ത്തുക, അതേപോലെ അമവി കുടുംബത്തിലെ മെമ്പർമാരെ ഹാഷിമി കുടുംബത്തിൻ്റെ, നബി കുടുംബത്തിൻ്റെ സ്ഥിര വൈരികളായി ചിത്രീകരിക്കുക എന്നുള്ളത് പല ചരിത്ര ഗ്രന്ഥങ്ങളുടെയും സ്വഭാവമാണ്. പ്രത്യേകിച്ച് അബ്ബാസികളുടെ അബ്ബാസി കാലഘട്ടത്തിലാണ് അബ്ബാസികൾ നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നവരാണല്ലോ, ചരിത്ര രചന നടന്നിട്ടുള്ളത്. ആ ചരിത്ര രചനകളിൽ അബ്ബാസി ഭരണകൂടത്തിൻ്റെ കീഴിൽ ചെലവിൽ ഗ്രന്ഥരചന നടത്തിയ പലരും ആ ഭരണക്കൂറും അന്നക്കൂറും ശരിക്കവരുടെ രചനകളിൽ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പല എഴുത്തുകാരും, എല്ലാവരും എന്നല്ല, പല എഴുത്തുകാരും. അതുകൊണ്ട് തന്നെ ബനു ഉമയ്യയും ബനു ഹാഷിമും ചരിത്രത്തിലുടനീളം വൈരികളായി ശത്രുക്കളായി തുടർന്നു എന്ന രീതിയിൽ രചന വന്നു. അമവി കുടുംബത്തിലെ പല മെമ്പർമാരെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരുടെ പല നിലപാടുകളെയും അതിനെ പെരിപ്പിച്ച് അത് വലിയ കാര്യമായിട്ട് എഴുതുകയും അതേപോലെ, എന്നാൽ ബനു ഹാഷിമിൽ ചിത്രീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിന്തു ഉത്സ്ബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അബൂ സുഫിയാൻ്റെ ശത്രുതയെ പെരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആവോളം മികഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചരിത്രകാരന്മാരുണ്ട്. എന്നാൽ ഈ ചരിത്രകാരന്മാർ ബനു ഹാഷിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളിയായിരുന്നു അബൂ ലഹബ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്ന സൂറത്ത് ഇറങ്ങിയത് തന്നെ അബൂ ലഹബിൻ്റെ വിഷയത്തിലാണ്. അതേപോലെ തന്നെ അബൂ ലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന സ്ത്രീ അബൂ ലഹബിൻ്റെ ശത്രുതയ്ക്ക് ഒപ്പം നിന്ന ഉമ്മു ജമീലാണ്. അത് അബൂ സുഫിയാൻ്റെ ഭാര്യ അല്ല, പെങ്ങളാണ്. പക്ഷേ അബൂ ലഹബിൻ്റെ ശത്രുത, അതേപോലെ അബൂ ലഹബിൻ്റെ മക്കൾ ഉത്ബ ഉതൈബ ഇവരുടെയൊക്കെ ശത്രുത, ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അൽ ഹാരിസിൻ്റെ മകൻ ഒരു അബൂ സുഫിയാനുണ്ട്. ആ അബൂ സുഫിയാൻ മുആവിയ റളിയല്ലാഹു അൻഹു ഉപ്പ അബൂ സുഫിയാനല്ല, പിന്നെയോ

പക്ഷേ പിന്നീട് മാപ്പ് യാചിച്ച് വീണ്ടും കടന്നു വന്നപ്പോൾ അബൂ സുഫിയാന് ഈ അബൂ സുഫിയാന് അബൂ സുഫിയാൻ ഇബിൻ അൽ ഹാരിസ് ബനു ഹാഷിമിൽ അബൂ സുഫിയാന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തകൾ മാപ്പ് നൽകി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ബനു ഹാഷിമിൽപ്പെട്ടവരും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളോട് ശത്രുതയിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ ശത്രുതയെ വലിയ ശത്രുതയായി കാണാതെ, എന്നാൽ അമവി കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളോട് വൈരവും ശത്രുതയും വെച്ച് പുലർത്തിയ ചിലരെ പെരുപ്പിച്ച് അമവി കുടുംബം എപ്പോഴും ഇസ്ലാമിനെതിരിൽ, അതേപോലെ ഹാഷിമികൾക്കെതിരിൽ, നബി കുടുംബത്തിനെതിരിൽ എന്ന രീതിയിൽ ചരിത്ര രചനകൾ കാണുവാൻ സാധിക്കും. ആളുകളിൽ പലപ്പോഴും ഈ ഒരു വികാരം വളരുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരാണ് ബനു ഹാഷിം, ആരാണ് ബനു ഉമയ്യ, ബനു ഹാഷിമിൻ്റെ പ്രത്യേകതകൾ, ബനു ഉമയ്യയുടെ പ്രത്യേകതകൾ ഇന്ന് ചിത്രീകരിക്കപ്പെടും വിധം ബനു ഹാഷിമും ബനു ഉമയ്യയും ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ വിശിഷ്യ നുബുവത്തിൻ്റെ കാലഘട്ടത്തിൽ വൈരികളായിരുന്നോ ശത്രുക്കളായിരുന്നോ, ആ ഒരു അന്വേഷണമാണ് ഈ ചുവരെഴുത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നിർവഹിക്കുന്നത്. ആരാണ് ബനു ഹാഷിം, ആരാണ് ബനു ഉമയ്യ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം, ഈ ഹാഷിമിൻ്റെ വാപ്പ അബ്ദു മനാഫ്. അപ്പോൾ അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഹാഷിം. അവരാണ് നബി കുടുംബം, അവരിലെ വിശ്വാസികളാണ് നബി കുടുംബം, അഹ്ലുൽ ബൈത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഹാഷിമിൻ്റെ സഹോദരനാണ്, പൂർണ്ണ സഹോദരനാണ് അബ്ദു ഷംസ്, അഥവാ അബ്ദു മനാഫിൻ്റെ ഒരു മകൻ ഹാഷിം, മറ്റൊരു മകൻ അബ്ദു ഷംസ്. വേറെയും അദ്ദേഹത്തിന് മക്കളുണ്ട്, നൗഫൽ, അതേപോലെ തന്നെ മുത്തലിബ്. ഈ അബ്ദു ഷംസ് ഹാഷിം അവർ സഹോദരങ്ങൾ, അബ്ദു മനാഫിൻ്റെ മക്കൾ. ഈ അബ്ദു ഷംസിൻ്റെ മകനാണ് ഉമയ്യ. ഉമയ്യ ഈ ഉമയ്യയുടെ സന്താന പരമ്പരകൾക്ക് അമവികൾ എന്ന് പറയപ്പെടുന്നു. ഹാഷിമിൻ്റെ സന്താന പരമ്പരകൾക്ക് ബനു ഹാഷിം എന്ന് പറയപ്പെടുന്നു. അവരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായത്. അപ്പോൾ ബനു ഹാഷിമും ബനു ഉമയ്യയും ഒരു പിതാവിൻ്റെ മക്കളായി അവരുടെ തുടർ പരമ്പരയായിട്ടുള്ളവരാണ്. അവർ ചരിത്രത്തിൽ കണ്ണിചേരുന്ന പിതാമഹനാണ് അബ്ദു മനാഫ്. ഹാഷിമിൻ്റെ മക്കൾ സന്താന പരമ്പര അബ്ദുൽ മുത്തലിബിലൂടെ തുടർന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ അബ്ദുള്ള, അബൂ ലഹബ്, അതേപോലെ ഹാരിസ്, ഇങ്ങനെ പലരുമുണ്ട്. അബ്ബാസ്, ഹംസത്ത്, ഇവരൊക്കെ. ഹംസയും അബ്ബാസും ഇസ്ലാമിനെ സഹായിക്കുകയും ഇസ്ലാം ഉൾക്കൊള്ളുകയും ചെയ്തു. അബൂ ത്വാലിബ് ഇസ്ലാമിനെ സഹായിച്ചു, പക്ഷേ ഇസ്ലാം ഉൾക്കൊണ്ടില്ല. എന്നാൽ അബൂ ലഹബ് ഇസ്ലാമിനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയും നബിയുടെ കൊടിയ ശത്രുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ദ്രോഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ബനു ഹാഷിമിൽപ്പെട്ട ആളാണ് അബൂ ലഹബ്, ഹംസത്ത്, അബ്ബാസ്, അതേപോലെ അബൂ താലിബ്. ഈ നാല് പേരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായത്. ബാക്കിയുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ മരണപ്പെട്ടിരുന്നു. ആ ഈ ജീവിച്ചിരിപ്പുള്ള നാല് മക്കളിൽ അവരുടെ നിലപാടാണ് പറഞ്ഞത്. അതിൽ അബൂ ലഹബ് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു, വൈരിയായിരുന്നു. അബൂ ലഹബിൻ്റെ രണ്ട് മക്കൾ ഉത്ബയും ഉത്തൈബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കൾ റുഖയ്യ, ഉമ്മു കുൽസും എന്നിവരെ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം കൊണ്ടുവന്നു, നുബുവത്ത് സ്വീകരിച്ച് പ്രബോധനം തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുത, നബിയുടെയോടുള്ള ശത്രുത നിമിത്തം അബൂ ലഹബ് സ്വന്തം മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഒഴിവാക്കാനുണ്ടായത്. ഈ അബൂ ലഹബ് വലിയ ശത്രുതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തിട്ടുള്ളത്. പറയുമ്പോൾ ബനു ഹാഷിമിൽപ്പെട്ട ആളാണ്. എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ഖാസിം, അബ്ദുള്ള ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ അബൂ ലഹബ് നബിയുടെ പിതൃ സഹോദരൻ മാത്രമല്ല, അയൽവാസി കൂടിയാണ്, അയൽവാസി കൂടിയാണ്. അയൽവാസിയായ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അബ്തർ, അനന്തരമെടുക്കാൻ ഒരു ആൺ തരി ജീവിച്ചിരിപ്പില്ലാത്ത വാലറ്റവൻ എന്ന് കളിയാക്കുകയാണ് ചെയ്തത്. അയൽവാസിയാകുമ്പോൾ സമാശ്വസിപ്പിക്കുകയും സഹായിക്കുകയാണ് വേണ്ടത്. വിശിഷ്യ അയൽവാസിയും അടുത്ത ബന്ധുവാകുമ്പോൾ പിതൃ

0: സഹോദരനായ അബൂലഹബ് സ്വന്തം മക്കൾ മരണപ്പെടുമ്പോൾ നോവേറ്റിയ മുറിവിൽ മുളക് തേക്കും വിധം വർത്തമാനം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ബനു ഹാഷിമിൽ അബൂലഹബിൻ്റെ സ്വഭാവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധന പ്രവർത്തന വേദിയിൽ കല്ലെറിയുകയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനം തുടർത്തിയിരുന്നപ്പോൾ മണൽ വാരി എറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ കൂകി വിളിച്ച് പുത്തൻവാദിയാണ്, ഇവനെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് മിനയുടെ താഴ്വാരങ്ങളിൽ നടന്നിരുന്ന ആളാണ് ആര്? അബൂലഹബ്. അപ്പോൾ ഈ അബൂലഹബ് ആരാണ്? ബനു ഹാഷിമിൽപ്പെട്ട ഒരാളാണ്. ബനു ഹാഷിമിൽപ്പെട്ടവരും ഈ അബൂലഹബിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നവരെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചിരുന്നു, ഇസ്ലാമിനെതിരിൽ വർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് അബൂലഹബ് മാത്രമല്ല, ഇപ്പം നാം പറഞ്ഞില്ലേ അബൂ സുഫിയാനെ കുറിച്ച്. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ഏത് അബൂ സുഫിയാൻ? ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ. മക്ക ഫത്തഹിലാണ് അയാൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വലിയ സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന് നേരെ. പക്ഷേ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുവായിരുന്നു കവിത ജല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബൂ സുഫിയാൻ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ, ഹാരിസിൻ്റെ മകനാണ്. മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസിൻ്റെ ഉപദ്രവങ്ങൾ ഏറെ വേദനാജന്യമായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അഖീൽ ഇബ്നു അബി ത്വാലിബ്, അതേപോലെ നൗഫൽ ഇബ്നുൽ ഹാരിസ്, ഇവരക്കാരെ ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികളാണ്. ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികളാണ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബൊക്കെ ബദർ യുദ്ധത്തിലെ യുദ്ധബന്ദികളാണ്. ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികൾ എന്ന് പറയുമ്പോൾ ഇവർ ബനു ഹാഷിമിൽപ്പെട്ടവർ. അഖീൽ ഇബ്നു അബി ത്വാലിബ്, നൗഫൽ ഇബ്നുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ബദറിലേക്ക് ആയുധമേന്തി വന്നവരാണ് ആര്? ബനു ഹാഷിമിൽപ്പെട്ട ഈ അഖീലും നൗഫലും ഒക്കെ. അവർ ബന്ദികളായിട്ട് പിടിച്ചിട്ട് പിന്നെ മോചനദ്രവ്യം വാങ്ങിയിട്ട് വിടുക ചെയ്തത് അബ്ബാസിനെയൊക്കെ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, നമ്മളിപ്പോൾ പറഞ്ഞ ബനു ഹാഷിമിലെ അബൂ സുഫിയാൻ, അദ്ദേഹം ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ആയുധം നയിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വധിക്കപ്പെട്ടതുമില്ല, യുദ്ധബന്ദിയായി പിടിക്കപ്പെട്ടതുമില്ല. അദ്ദേഹം ഓടി രക്ഷപ്പെടുക ചെയ്തത്. പറഞ്ഞു വരുന്നത് എന്താ? ബനു ഹാഷിം ആര് അന്ന് നമ്മൾ മനസ്സിലാക്കി ഹാഷിമിൻ്റെ സന്താന പരമ്പരകളാണ്. ഹാഷിമിൻ്റെ സന്താന പരമ്പരകളിൽ വലിയൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂറു പുലർത്തുകയും ചെയ്തവരാണ്. അതിൽ ഇഷ്കാലില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക പ്രബോധന കാലഘട്ടത്തിൽ ഷാബ് ബനി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഉപരോധിക്കപ്പെട്ടപ്പോൾ ആ ഉപരോധം 3 വർഷം നിന്നു. അതിൽ ബനു ഹാഷിമിലെയും ബനു മുത്തലിബിലെയും മുസ്ലിമായവരും അമുസ്ലിമായവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂറു പുലർത്തി ആ ഉപരോധത്തിൽ നിസ്സഹകരണത്തിൽ വർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ബനു ഹാഷിമിൽപ്പെട്ട പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിരിൽ, അതും വളരെ മോശമായി, അബൂലഹബിനെ പോലുള്ളവർ വളരെ മോശമായിട്ട് പെരുമാറുകയും വർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണ്? ഒരിക്കലും ബനു ഹാഷിമിനെ പറ്റി ഇകഴ്ത്താനോ മൊത്തമായിട്ട് അവരെ മോശമാക്കാനല്ല, അത് പാടുള്ളതല്ല. നഊദുബില്ല, അതൊരിക്കലും പാടുള്ളതല്ല. കാരണം ബനു ഹാഷിം അവർ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രവാചകനും ചെയ്ത സേവനം വളരെ മഹനീയമാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രശംസനീയവുമാണ്. പക്ഷേ എന്നാലും ബനു ഹാഷിമിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വർത്തിച്ചതിൻ്റെ ചില ചരിത്ര സൂചനകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബനു ഉമയ്യ മാത്രം, അമവികൾ മാത്രം ചെയ്ത എതിർപ്പുകളെ, അവരിൽ നിന്ന് വന്നുപോയ എതിർപ്പുകളെ, ഇപ്പോൾ അബൂ സുഫിയാൻ ഇബ്നു ഹർബിൻ്റെ ഒക്കെ നിലപാടുകളെ മാത്രം പർവ്വതീകരിച്ച് വലുതായി ചിത്രീകരിച്ച് അമവികളെ ഇകഴ്ത്തി മോശമാക്കി ചരിത്രരചനകൾ, അതനുസരിച്ച് ചരിത്രം മനസ്സിലാക്കുന്നവർ, മോഡേൺ പേനയുന്തികൾ വരെ ഈ രീതിയിലാണ് ചരിത്രം പലപ്പോഴും എഴുതാറുള്ളത്. അതുകൊണ്ട് മുആവിയ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, അബൂ സുഫിയാൻ മുആവിയൻ്റെ ഉപ്പ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, വിശ്വാസിയായതിനു ശേഷവും ഹിന്ദ് ബിന്ദു ഉത്ബ മുആവിൻ്റെ ഉമ്മ മോശമായി ചിത്രീകരിക്കപ്പെടുന്നു, അമവി കുടുംബത്തിൽ മൊത്തമായിട്ട് ഒരു സ്ഥാനക്കുറവ്, അവർ ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിം ഇസ്ലാമിന് സേവനം ചെയ്യുകയും ചെയ്തതിൽ പിന്നെ എന്നിട്ടും അങ്ങനെ ഒരു ചിത്രീകരണമുണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ചരിത്ര പക്ഷവായനയിലൂടെയാണ്. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ, ഇപ്പോൾ അലി റളിയല്ലാഹു തആലാൻ്റെ മകൾ ഒരു ഖദീജ ഉണ്ട്, ഖദീജ, അതേപോലെ അലി റളിയല്ലാഹു തആലാൻ്റെ മകൾ റംലയുണ്ട്. അലി റളിയല്ലാഹു തആലാനും ഫാത്തിമയുടെ വിയോഗത്തിന് ശേഷം പല മഹദികളെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. ലൈല ബിന്ത് മസ്ഊദ്, ഉമാമ ബിന്ത് അബിൽ ആസ്, ഇവരൊക്കെ അലി റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊക്കെ അലി റളിയല്ലാഹുവിന് മക്കളും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു മകളാണ് ഇപ്പോൾ ഖദീജ, അലിയാരുടെ മകൾ. അതുപോലെ അലിയാരുടെ മകളാണ് റംല. ഈ ഖദീജയെ കല്യാണം കഴിച്ചത് ആരാ? അലി റളിയല്ലാഹുവിൻ്റെ മകളെ അബ്ദുറഹ്മാൻ ഇബ്നു ആമിർ ഖുറൈസ് അൽ അമവിയാണ്. ബനു ഉമയ്യ കുടുംബത്തിലെ ആമിർ ഖുറൈസിൻ്റെ മകൾ അബ്ദുറഹ്മാനാണ്. ഈ ആമിർ ഖുറൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്? അമവിയാണ്. അദ്ദേഹത്തിന് ഉമ്മ അർവ ബിന്ദ് ഖുറൈസാണ്. ഈ അർവ ബിന്ദ് ഖുറൈസും ഈ ആമിർ ഖുറൈസും ഇവർ സഹോദരങ്ങളാണ്. അപ്പോൾ അമവികളിൽപ്പെട്ട അബ്ദുറഹ്മാനാണ് അലിയാരുടെ മകൾ ഖദീജയെ കല്യാണം കഴിക്കുന്നത്. അതേപോലെ മുആവിയ ഇബിനു മർവാൻ ഇബിനുൽ ഹക്കം, മർവാൻ ഇബിനുൽ ഹക്കം അമവി ഭരണാധികാരി, അയാളുടെ മകൻ മുആവിയ കല്യാണം കഴിച്ചിരുന്നത് ആരെയാണ്? അലി റളിയല്ലാഹുവിൻ്റെ മകൾ റംലയെയാണ്. അലി റളിയല്ലാഹുവിന് അലി ഇബിൻ അബി താലിബ് റളിയല്ലാഹുവിന് റംല എന്നൊരു മകളുണ്ടായിരുന്നു. ആ മകളെയാണ് ആര് കല്യാണം കഴിച്ചത്? മുആവിയ ഇബിനു മർവാൻ ഇബിനുൽ ഹക്കം കല്യാണം കഴിച്ചത്. ഇതേപോലെ വേറെയും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഹസൻ റളിയല്ലാഹു തആലാനു, അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹസൻ, ഹസന് അൽ ഹസനുൽ മുസന്ന എന്ന പേരിലൊരു മകനുണ്ട്. ആ ഹസനുൽ മുസന്നയുടെ മകൾ സൈനബിനെ കല്യാണം കഴിച്ചിരുന്നത് അമവി ഖലീഫയായ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്. അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്. ഇതേപോലെ ഹുസൈൻ റളിയല്ലാഹു തആലാനു, ഇപ്പോൾ കർബലയിലെ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു തആലാനു, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുനുമ, അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമ വളരെ മഹതിയായിരുന്നു. ഫാത്തിമ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൾ ഫാത്തിമ, ആ ഫാത്തിമയെ കല്യാണം കഴിച്ചതാരാ? അബ്ദുള്ളാഹി ഇബ്നു അംറാണ്. ആരാ ഈ അബ്ദുള്ളാഹി ഇബ്നു അംറ്? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ മകൻ, അംറിന്റെ മകൻ അബ്ദുള്ള. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മകൻ അംറ്, അംറിന്റെ മകൻ അബ്ദുള്ളയാണ് ആരെ കല്യാണം കഴിച്ചത്? ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൾ ഫാത്തിമയെ. ഫാത്തിമ ആരാ? ഹാഷിമിയത്താണ്, ബനു ഹാഷിമിൽപ്പെട്ടതാണ്. അബ്ദുള്ളാഹി ഇബ്നു അംറ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരാ? അമവികളിൽപ്പെട്ട ആളാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അമവികളിൽപ്പെട്ട അബ്ദുറഹ്മാൻ, അമവികളിൽപ്പെട്ട മുആവിയ, അമവികളിൽപ്പെട്ട അൽ വലീദ്, അമവികളിൽപ്പെട്ട അബ്ദുള്ള, ഇവർ കല്യാണം കഴിച്ചത് ഹാഷിമിയത്തിൽപ്പെട്ട, ഹാഷിമികളിൽപ്പെട്ട ഖദീജയെ, റംലയെ, സൈനബിനെ, ഫാത്തിമയെ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ബനു ഹാഷിമും ബനു ഉമയ്യയും അവർ തമ്മിലുള്ള ബന്ധം എത്ര സുദൃഢമായിരുന്നു, അവർ തമ്മിലുള്ള ബന്ധം എത്ര സുദൃഢമായിരുന്നു, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ചരിത്രം വായിക്കുന്ന പല ആളുകൾക്കും ഇങ്ങനെയുള്ള ഒരു ബന്ധം മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം എന്താ? ഇതെന്നും നിതാന്ത ശത്രുത, എന്നും തുടർ ശത്രുത ഉള്ള രണ്ട് കുടുംബമായിട്ടായിരിക്കും പലപ്പോഴും ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വായനയിൽ ബോധ്യപ്പെടുക. കാരണം അങ്ങനെയാണ് ചിത്രീകരണം. മുആവിയ റളിയല്ലാഹുവിനെക്കുറിച്ച് വായിക്കുമ്പോൾ പലരുടെയും മുഖം ചുളിയും, അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെക്കുറിച്ച് വായിക്കുമ്പോൾ പലരുടെയും മുഖം ചുളിയും, അതേപോലെ തന്നെ അമവി കുടുംബത്തിൽ പലരെയും. അപ്പോൾ നമ്മൾ കുറേ വസ്തുതകൾ ഈ വിഷയത്തിൽ അനിവാര്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. ബനു ഹാഷിമിൻ്റെ ഒരു വിവരണം നമ്മൾ പറഞ്ഞതുപോലെ ബനു ഉമയ്യയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ബനു ഉമയ്യ ആര്? നമ്മൾ പറഞ്ഞു അബ്ദു മനാഫിൻ്റെ മകൻ അബ്ദു ഷംസ്, ഹാഷിമിൻ്റെ സഹോദരനാണ് അബ്ദു ഷംസ്. ബനു ഹാഷിം, ബനു അബ്ദു ഷംസ്, ഈ അബ്ദു ഷംസിൻ്റെ മകനാണ് ഉമയ്യ. ഉമയ്യ ഉമയ്യയുടെ സന്താന പരമ്പരകളാണ് ബനു ഉമയ്യ. അമവികൾ, ബനു ഉമയ്യ എന്ന അമവികൾ. ഈ അമവികളുടെ പേരെന്തൊക്കെ? അഥവാ ഉമയ്യയുടെ മക്കളുടെ പേര് ഒന്ന് ഹർബ്. ഹർബ് ആരാ? അബൂ സുഫിയാൻ, മുആവിയൻ്റെ ഇപ്പം അബൂ സുഫിയാൻ്റെ വാപ്പയാണ് ഹർബ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വാപ്പ അഫ്ഫാൻ്റെ വാപ്പയാണ് ഹർബ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വല്യപ്പയാണ് ഹർബ്, മുആവിയ റളിയല്ലാഹുവിൻ്റെ വല്യപ്പയാണ് ഹർബ്. അവരാണ് ബനു ഉമയ്യ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അമവിയാണ്, മുആവിയ അമവിയാണ്, അബൂ സുഫിയാൻ അമവിയാണ്. ഇനി മാത്രമല്ല, ഈ ഹർബ് പറഞ്ഞ പോലെ തന്നെ ഉമയ്യക്ക് മറ്റൊരു മകനുണ്ട്, അബ്ദുൽ ഉസ്സ. ഉമയ്യൻ്റെ മറ്റൊരു മകനാണ് അബ്ദുൽ ഉസ്സ. ഈ അബ്ദുൽ ഉസ്സയുടെ മകനാണ് റബീ, റബീൻ്റെ മകനാണ് അബുൽ ആസ്. അബുൽ ആസ് ഇബ്നു റബീ അമവികളിൽപ്പെട്ട ആളാണ്, ബനു ഉമയ്യയിൽപ്പെട്ട ഒരാളാണ്. ആര്? അബുൽ ആസ് ഇബ്നു റബീ. ആരാ ഈ അബുൽ ആസ് ഇബ്നു റബീ? അബുൽ ആസ് ഇബ്നു റബീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ നോക്കുന്നു നിങ്ങൾ, അമവികളിൽപ്പെട്ട അബുൽ ആസ് ഇബ്നു റബീ, ഹാഷിമികളിൽപ്പെട്ട സൈനബ് ബിന്തു മുഹമ്മദ് അലൈഹി അസ്സലാം സൈനബിനെയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ അമവികളും ഹാഷിമികളും തമ്മിലുള്ള ആ ബന്ധം നോക്കൂ നിങ്ങൾ. ഇനി ഞാൻ പറഞ്ഞു അമവികളിൽ ബനു ഉമയ്യയിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വല്യപ്പ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അമവികളിൽപ്പെട്ട ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരെ കല്യാണം കഴിച്ച്, ആരെ കല്യാണം കഴിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ, ഒന്ന് റുഖയ്യയും മറ്റൊന്ന് ഉമ്മു കുൽസൂമും. അമവികളിൽപ്പെട്ട ഉസ്മാൻ, ഹാഷിമികളിൽപ്പെട്ട റുഖയ്യയെ കല്യാണം കഴിച്ചത് നമ്മൾ വായിക്കുന്നു. പിന്നീട് ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചത് നമ്മൾ വായിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഉമ്മു കുൽസൂമിൻ്റെ വിയോഗം ഉണ്ടായപ്പോൾ ഇനിയും ധാരാളം മക്കളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ഉസ്മാനിന് കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. ആരാ ഉസ്മാൻ? അമവിയാണ്. ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഹാഷിമിയാണ്. നബിയുടെ മക്കൾ ആരാണ്? അവർ ഹാഷിമിയത്തുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സഹോദരന്മാരെ ചരിത്രത്തിൽ വായിക്കുന്നു. ഇനി അതുമല്ല, അമവികളിൽപ്പെട്ട ആളാണ് ഇവിടെ നമ്മൾ പറഞ്ഞു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഉപ്പ അബൂ സുഫിയാൻ. ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് അബൂ സുഫിയാൻ ഉണ്ട്. ഒന്ന് അബൂ സുഫിയാൻ ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ, അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാരിസിൻ്റെ മകൻ അബൂ സുഫിയാൻ, അയാൾ ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാനാണ്. ഇവിടെ നമ്മളുടെ വിഷയം ആള് അബൂ സുഫിയാൻ ഇബ്നു ഹർബാണ്, മുആവിയൻ്റെ ഉപ്പ, അദ്ദേഹം അമവിയാണ്. ഈ അബൂ സുഫിയാൻ അദ്ദേഹത്തിൻ്റെ മകളാണ് റംല ബിന്ത് അബി സുഫിയാൻ. റംല എന്ന ഉമ്മു ഹബീബ, റംല എന്ന ഉമ്മു ഹബീബ. എന്തിനാ ഞാൻ ഈ റംലയെ പറഞ്ഞ ഇവിടെ പ്രത്യേകം? അബൂ സുഫിയാൻ അമവിയാണ്, എല്ലാവർക്കും ഇഷ്കാലില്ല. ആ അമവിയായ അബൂ സുഫിയാൻ്റെ മകൾ റംല ബിന്ത് അബി സുഫിയാനെ ആരെ കല്യാണം കഴിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ അമവികളിൽപ്പെട്ട റംലയെ, ഹാഷിമികളിൽ സയ്യിദായ, ലോകരിൽ സയ്യിദായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹാഷിമികളും അമവികളും എന്താ ബന്ധം? വളരെ ബലം കുറഞ്ഞ ബന്ധ, തീരാ ശത്രുതയുടെ ബന്ധ, എന്നും കുടുംബ പോരിൻ്റെയും കുടുംബ ശത്രുതയുടെയും ബന്ധ ഒരിക്കലും അല്ല എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അമവികളിൽ ശരിയാണ് ഇസ്ലാമിനെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ നിലയുറപ്പിച്ച പലരും ഉണ്ടായിരുന്നു. അവർ അമവികൾ മാത്രമല്ല, അമവികളുണ്ട്, അമവികളല്ലാത്തവരുമുണ്ട്. അപ്പം അമവികളിൽപ്പെട്ട ആളാണ് ഉഖബത്ത് ബിൻ അബി മുആയിദ്. ഉഖബത്ത് ബിൻ അബി മുആയിദ് അതായത് ഉമയ്യയുടെ മകൻ അബു അംറിൻ്റെ മകനാണ് ഉഖബത്ത് ബിൻ അബി മുആയിദ്. ഉഖബ ഇബ്നു അബി മുആയിദ്, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിൽ ചാർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമസ്കാരത്തിൽ വരെ പ്രയാസപ്പെടുത്തിയിരുന്ന ഉഖബത്ത് ബിൻ അബി മുആയിദ് അമവി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഉമയ്യയുടെ മകൻ അബു അംറിൻ്റെ മകനാണ് ഉഖബത്ത് ബിൻ അബി മുആയിദ്. അബു മുആയിദ് എൻ്റെ മകൻ ഉഖബ. ഈ ഉഖബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ സുഫിയാനെ പോലെ, ഹിന്ദിനെ പോലെ റളിയല്ലാഹു അൻഹുമ ശത്രുവായിരുന്നു. പക്ഷേ ഈ ഉഖബ ഇബ്നു അബി മുആയിദിൻ്റെ മക്കൾ അൽ വലീദ് ഇല്ലേ? ഉഖബയുടെ മകൾ ഉമ്മു കുൽസൂം ബിന്ദു ഉഖബ അല്ലേ? അവരൊക്കാരായിരുന്നു? അൽ വലീദ് ഇബ്നു ഉഖബത്ത് ബിൻ അബി മുആയിദ്. ഉഖബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, പക്ഷേ മകൻ അൽ വലീദ് ഇസ്ലാമിനെ സഹായിക്കുന്ന ആളായിരുന്നു. ഉമ്മു കുൽസൂം ബിന്ദു ഉഖബ ഇബ്നു അബി മുആയിദ്. ഉമ്മു കുൽസൂം ആരാ? അവർ വിവാഹം കഴിക്കുന്നതിൻ്റെ, വിവാഹിതയാകുന്നതിൻ്റെ മുമ്പ് അവരുടെ ചെറുപ്രായത്തിൽ ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജറ പോയ മഹദിയാണ് ഉഖബ, അല്ല ഉമ്മു കുൽസൂം. അവരുടെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് തന്നെ ഇറങ്ങിയത്. മുംതഹിന എന്ന സൂറത്തിൽ യാ അയ്യുഹ നബിയു ഇദാ ജാഅകൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ, പ്രവാചകരെ നിങ്ങളുടെ അടുക്കലേക്ക് വിശ്വാസിനികളായ സ്ത്രീകൾ ഹിജറ വന്നിട്ടുണ്ട് എങ്കിൽ, മുഹാജിറത്തുകളാക്കി വന്നിട്ടുണ്ട് എങ്കിൽ, ഫംതഹിനൂഹുൻ നിങ്ങളവരെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയത് ആരുടെ വിഷയത്തിലാണ്? അവിശ്വാസികൾക്ക് നിങ്ങളവരെ തിരിച്ചേൽപ്പിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ആരുടെ വിഷയത്തിലാണ്? അത് ഉമ്മു കുൽസൂം ബിൻ ഉഖബയുടെ വിഷയത്തിലാണ്. ആരെയും ഉമ്മു കുൽസൂം ബിൻ ഉഖബ? ഉഖബത്ത് ബിൻ അബി മുആയിദിൻ്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ പരിസരത്ത് നമസ്കരിക്കുമ്പോൾ, സുജൂദിൽ കിടന്നപ്പോൾ ഉഖബത്ത് ബിൻ അബി മുആയിദും അബൂ ജഹലും കൂട്ടരും പരസ്പരം പറയാണ്, ഇന്നലെ നമ്മൾ അറുത്തു തള്ളിയ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ ശേഖരിച്ച് ആരാണ് കൊണ്ടുവരിക, എന്നിട്ട് മുഹമ്മദിൻ്റെ മുതുകിൽ നമുക്കതിടാം. അപ്പോൾ ദുഷ്ടൻ ഉഖ്ബത്ത് ബിൻ അബി മുആയിത്തും കൂട്ടരും എന്ത് ചെയ്യണം, അത് കൊണ്ടുവന്നിട്ട് റസൂലുള്ള സുജൂദിൽ പ്രണമിച്ച് കിടക്കുമ്പോൾ നബിയുടെ മേലിൽ കൊണ്ടുവന്നിടുകയാണ് ഒട്ടകത്തിൻ്റെ കുടൽമാലകളും ഇതൊക്കെ. അങ്ങനെ റസൂലുള്ളാഹി സുജൂദിൽ നിന്ന് തല ഉയർത്താൻ കഴിയാതെ പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിൻ്റെ മകൾ ഫാത്തിമയോട് വിവരം പറയുന്നത്, ഫാത്തിമ നിങ്ങളുടെ ഉപ്പ സുജൂദിൽ പ്രണമിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ ഓടി വരികയാണ്. അപ്പോൾ എന്താ കാണുന്നത്, ഉഖ്ബത്ത് ബിൻ അബീ മുആയിത്തും അബൂജഹലൊക്കെ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും അത് കണ്ടിട്ട് ചിരിച്ചാടുകയാണ്, കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോഴാണ് ഫാത്തിമ വന്നത് നീക്കി ഉപ്പയെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത്. ഈ ഉഖ്ബ ഇബ്നു അബീ മുആയിത്ത് ബനുമയ്യയിൽപ്പെട്ട ആളാണ്, ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. ആ ശത്രുതയിൽ തന്നെയാണ് ഉഖ്ബത്ത് ബിൻ അബീ മുആയിത്ത് കൊല്ലപ്പെടുകയുണ്ടായത് ബദർ യുദ്ധാനന്തരം. പക്ഷേ ആ ഉഖ്ബയുടെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ അവർ ഇസ്ലാം ഉൾക്കൊണ്ടു. അവിവാഹിതയായ ചെറുപ്രായക്കാരിയായ അവർ ഇസ്ലാമിൻ്റെ സംരക്ഷണാർത്ഥം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, സൂറത്തിറങ്ങിയത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ നന്നായി എതിർത്തവർ അമവികളിലുണ്ടായിരുന്നു, ഇസ്ലാമിനെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവരും ആരിലുണ്ടായിരുന്നു, അമവികളിലുണ്ടായിരുന്നു. ഹാഷിമികൾ അമവികളെ ഉൾക്കൊണ്ടിരുന്നു, സ്വീകരിച്ചിരുന്നു, സ്വന്തം മക്കളെ അമവികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. അമവികളിൽ നിന്ന് അവർ ഭാര്യമാരെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ സഹോദരന്മാരെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. അവർ തമ്മിലുള്ള ആ ബന്ധം, സുദൃഢ ബന്ധം. ഇസ്ലാമിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിൻ്റെ വല്യാപ്പ, അതേപോലെ തന്നെ അബൂ സുഫിയാൻ്റെ വല്യാപ്പ ഹർബ് ഇബ്നു ഉമയ്യ, ഹർബ് ഇബ്നു ഉമയ്യ രണ്ടാളും ഭയങ്കര സൗഹൃദത്തിലും ബന്ധത്തിലുമായിരുന്നു എന്നാണ് ചരിത്രം വായിക്കുന്നത്. നമുക്ക് കുറേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അബൂ സുഫിയാൻ്റെ പ്രപിതാവായ ഹർബും റസൂലുള്ളാഹിൻ്റെ പ്രപിതാവായ അബ്ദുൽ മുത്തലിബും വലിയ സൗഹൃദത്തിലും ബന്ധത്തിലുമായിരുന്നു എന്നുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ആ ബന്ധം ഈ രണ്ട് കുടുംബത്തിലെയും പേരമക്കളിൽ തുടർന്നിരുന്നു. നമുക്കറിയാം മക്കം ഫത്തഹിൽ, മക്ക റിപ്പബ്ലിക് ആവുന്ന നാളുകളിൽ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കണില്ലേ. അബൂ സുഫിയാൻ ആര്? അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസിനെ നമ്മൾ പറഞ്ഞു, ഹാഷിമികളിൽപ്പെട്ട, ഇത് അമവികളിൽപ്പെട്ട അബൂ സുഫിയാൻ, മുആവിയൻ്റെ ഉപ്പ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ. ഈ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാകുന്നത് എന്താ? ആരാണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് പ്രേരിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. അബ്ബാസ് ഹാഷിമിയാണ്, അബൂ സുഫിയാൻ അമവിയാണ്. അബൂ സുഫിയാനും അബ്ബാസും തമ്മിൽ സംസാരം നടക്കുകയാണ്, സംഭാഷണം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എങ്ങനെ പോകണം, എങ്ങനെ സംസാരിക്കണം, ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അബ്ബാസാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു മക്കം ഫത്തഹിൽ ഇസ്ലാം പ്രഖ്യാപിച്ചു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് അബൂ സുഫിയാനോട് സംസാരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ മുഖം കാണിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഈ ആഗമന ലക്ഷ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും വരുന്നതിൻ്റെ ആഗമന ലക്ഷ്യം, ഈ പ്രവാഹത്തിൻ്റെ ലക്ഷ്യം, ഉന്നമനം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അബൂ സുഫിയാനെ അടുപ്പിക്കുന്ന, അതോടൊപ്പം അബൂ സുഫിയാനും അബ്ബാസും തമ്മിലുള്ള ആ ബന്ധം, സൗഹൃദ ബന്ധം, അതിൻ്റെ ആ ദൃഢതയെ അറിയിക്കുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അമവികളും ഹാഷിമികളും തമ്മിലുള്ളതായ ഈ ഒരു അടുത്ത ബന്ധവും സ്നേഹബന്ധവും വൈവാഹിക ബന്ധവും ഇതൊക്കെ നമ്മൾ അനിവാര്യമായും അറിയേണ്ടതുണ്ട്. എന്തിനാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, അറിയുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ, ബനു ഉമയ്യ, ബനു ഹാഷിം, ഈ കുടുംബങ്ങൾ ചരിത്രത്തിൻ്റെ എല്ലാ കാലങ്ങളിലും എല്ലാ സംഭവങ്ങളിലും എല്ലാ കോണുകളിലും പരസ്പര വൈരികൾ, എന്നും ശത്രുക്കൾ, അന്യോന്യം പോരടിച്ചിരുന്നവർ എന്ന രീതിയിലൊരു പക്ഷവായനയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ചരിത്രങ്ങളും അതുകൊണ്ടാണ് ഇപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ട ഒരു രക്തസാക്ഷിത്വ ചരിത്രം നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അതിൽ അമവി കുടുംബത്തെ, പ്രത്യേകിച്ച് യസീദിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായ സംസാരങ്ങളും അതേപോലെ തന്നെ പിന്നെ ചരിത്ര റിപ്പോർട്ടുകളും നമ്മൾ കൂടുതൽ വായിക്കുന്നത്. ഇസ്ലാമിൻ്റെ പേരിൽ ശത്രുതാപരമായ നിലപാടുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അബൂ സുഫിയാനാണ് ബദറിലേക്കുള്ള സൈന്യത്തെ നയിച്ചത്, ഉഹുദിലേക്കുള്ള സൈന്യത്തെ നയിച്ചത്. അതേപോലെ ഹിന്ദിനുണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുട്ടിയായിരുന്നു, ചെറുപ്രായത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ശത്രുത പ്രവർത്തനങ്ങൾ ഇസ്ലാമിന് നേരെ നീളിക്കണില്ല, കാണുന്നില്ല ചരിത്രത്തിൽ. പക്ഷേ അബൂ സുഫിയാനും അതേപോലെ ഹിന്ദുക്കെ കണക്കിന് ആക്രമിക്കപ്പെടുന്നുണ്ട്. ശരിയാണ്, അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിന് നേരെ, പ്രവാചകന് നേരെ പല പ്രതിലോമ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ അത് അമവികളിൽപ്പെട്ട അബൂ സുഫിയാനിൽ നിന്നും ഹിന്ദിയിൽ നിന്നും മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഉദാഹരണങ്ങൾ, ഹാഷിമികളിൽപ്പെട്ട അവിശ്വാസികളിൽ നിന്നും ധാരാളമായിട്ടുണ്ടായിരുന്നു. അബൂ സുഫിയാനിൽ നിന്നുണ്ടായതിനേക്കാൾ വലിയ പ്രയാസങ്ങളും പ്രതിലോമ പ്രവർത്തനങ്ങളും ബനു ഹാഷിമിൽപ്പെട്ട അബൂ ലഹബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെയുണ്ടായിരുന്നു. അബൂ ലഹബ് ഹാഷിമികളിൽപ്പെട്ടവൻ, അബൂ ലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന അർവ അമദികളിൽപ്പെട്ടവൾ, രണ്ടാളും കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചിരുന്നത്, ആക്രമിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അമവികൾ മാത്രം ഈ വിഷയത്തിൽ ക്രൂരമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു, കയ്യേറ്റം ചെയ്യപ്പെടുന്നു? ഇവിടെ ഒരു ആലോചനയും ഒരു നേർപക്ഷ വായനയും ഉണ്ടാകാൻ ചില ചരിത്രങ്ങൾ ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ അലി റളിയല്ലാഹു തആലാനുവിൻ്റെ മക്കളിൽ ഖദീജയെ, അലിയാരുടെ മകൾ റംലയെ, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിലാണ് അമവികളിൽപ്പെട്ടവർ കല്യാണം കഴിക്കുന്നത്. ഇപ്പം കെർബല കഴിഞ്ഞതിന് ശേഷമാണ് ഹസൻ റളിയല്ലാഹു തആലാനുവിൻ്റെ, അലിയാരുടെ മകൻ ഹസൻ റളിയല്ലാഹുവിൻ്റെ പൗത്രി സൈനബിനെ അൽ വലീദ് ബിൻ അബ്ദുൽ മലിക് കല്യാണം കഴിക്കുന്നത്. വലീദ് ബിൻ അബ്ദുൽ മലിക്കാരാണ് അമവി ഖലീഫയാണ്. അതേപോലെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൾ ഫാത്തിമയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പൗത്രൻ അബ്ദുള്ള കല്യാണം കഴിക്കുന്നു ഒക്കെ നമ്മൾ വായിക്കുന്നത്. ഖദീജയും റംലയും അലിയാരുടെ രണ്ട് പെൺമക്കൾ, ആരാ അവരെ കല്യാണം കഴിച്ചത്? മർവാൻ ബിൻ ഹക്കം എന്ന ഖലീഫയുടെ, അമവി ഖലീഫയുടെ മകൻ മുആവിയയാണ് റംല ബിൻ അലിയെ കല്യാണം കഴിച്ചത്. അതേപോലെ ആമിർ ഖുറൈസിൻ്റെ, അദ്ദേഹം അമവിയാണ്, മകൻ അബ്ദുറഹ്മാൻ കല്യാണം കഴിച്ചത് ആരെയാണ്? അലിയാരുടെ മകൾ ഖദീജയെയാണ്. അപ്പം ഇത്തരം ചരിത്രങ്ങൾ സഹോദരന്മാരെ, നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ചരിത്രങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി നമ്മൾ ഒരാളുടെ നേരെയും അന്യായമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, അതേപോലെ തന്നെ ഒരു പക്ഷവായന ഉണ്ടാകാൻ പാടുള്ളതല്ല നമ്മളുടെ നിലപാട്. അത് മധ്യമ നിലപാട്, സന്തുലിതമായ നിലപാട്, അത് തീവ്രതയില്ലാത്ത നിലപാട്. എല്ലാ വിഷയങ്ങളിലും, വിശ്വാസ കാര്യങ്ങളിലാകട്ടെ, കർമ്മപരമായ കാര്യങ്ങളിലാകട്ടെ, അതേപോലെ തന്നെ പെരുമാറ്റങ്ങളിലാകട്ടെ, സ്വഭാവങ്ങളിലാകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വക്കദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമായി, മിതത്വത്തിൻ്റെ സമുദായമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. നമ്മളൊരു മധ്യമ നിലപാടിൻ്റെ, മിതത്വ സമീപനത്തിൻ്റെ ആദർശമാണ് ദീനാണ്. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും നമുക്ക് തീവ്രത ഉണ്ടാകാൻ പാടുള്ളതല്ല, ശുഷ്ക സമീപനം ഉണ്ടാകാൻ പാടുള്ളതല്ല. ദീൻ അത് തീവ്രതക്കും ജീർണതക്കും മധ്യേ മിതത്വത്തിൻ്റെയും സന്തുലിതത്വത്തിൻ്റെയും നിലപാടിലാണ് എല്ലാ വിഷയങ്ങളിലും. ആ ഒരു നിലപാട് ഈ വിഷയത്തിലും ഉണ്ടാകാൻ വേണ്ടിയാണ് ഏതാനും കാര്യം ഇവിടെ ഉണർത്തിയത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം, ഇന്ന് നമ്മൾ ബനു ഉമയ്യയും ബനു ഹാഷിമും അന്യോന്യം ബന്ധങ്ങൾ ഇവിടെ മനസ്സിലാക്കി പറഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ സ്വഹാബികളും ബനു ഹാഷിമും, സ്വഹാബികളും ബനു ഹാഷിമും അന്യോന്യമുള്ള ബന്ധങ്ങൾ. ഇപ്പോൾ സഹാബികളിൽ വെറും അമവികൾ മാത്രമല്ല, അമവികളിൽ സഹാബികളുണ്ട്, നമ്മളത് പറഞ്ഞു. അതേസമയം ഇതര സഹാബികളുണ്ട്, അവരും നബി കുടുംബവും എങ്ങനെയായിരുന്നു നിലപാടുകൾ, ബന്ധങ്ങൾ, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഇപ്പം നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വിശിഷ്യ, ഷിയാ പക്ഷപാതികളുടെ പക്ഷവായനയിൽ എന്താ അബൂബക്കർ ഉമർ? അവർ ഖുറൈശികളുടെ രണ്ട് വിഗ്രഹങ്ങൾ എന്നാണ്. താഗൂത്താനി മിൻ തവാഖീത്തി ഖുറൈശ്, ഖുറൈശികൾ അവർക്ക് കുറേ താഗൂത്തുകൾ ഉണ്ടായിരുന്നു, വിഗ്രഹങ്ങൾ, അതിൽ രണ്ട് വിഗ്രഹങ്ങൾ. അതുകൊണ്ട് തന്നെ അബൂബക്കറിനെ, ഉമറിനെ ശപിച്ചുകൊണ്ടുള്ള ശാപ പ്രാർത്ഥനകൾ ഷിയാക്കളുടെ അടുക്കൽ കാണാൻ സാധിക്കും. അത് ചില ഒറ്റപ്പെട്ട റിപ്പോർട്ടുകളോ മറ്റോ അല്ല, പ്രത്യേക അവരുടെ സ്ഥിരം വായനയാണ് അബൂബക്കറിനെ ശബിക്ക, ഉമറിനെ ശബിക്ക. പ്രത്യേകിച്ച് ഈ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ അബൂബക്കർ എന്ന പേര് കേൾക്കുമ്പോൾ എന്താ ഷിയാക്കളുടെ നിലപാട്, ഉമറിൻ്റെ പേര് കേൾക്കുമ്പോൾ ഷിയാക്കളുടെ നിലപാട് എന്ത്? അപ്പോൾ ആ വിഷയത്തിൽ ആരായിരുന്നു അസ്ഹാബ് സഹാബികൾ, ആരായിരുന്നു അഹ്ലുൽ ബൈത്ത്, അന്യോന്യ ബന്ധങ്ങൾ എന്തായിരുന്നു? ഇൻഷാ ചുവരെഴുത്തുകൾ നമുക്ക് ഇനിയും ആ വിഷയത്തിൽ തുടർത്താം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ബനു ഹാഷിമും ബനു ഉമയ്യത്തും ശത്രുക്കളോ അതോ മിത്രങ്ങളോ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചുവരെഴുത്തിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി ക്ലാസ് എടുത്തത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന ഫദ്ലുൽ ഹഖ് ഉമരി എഴുതിയ പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരം, അള്ളാഹു ഇത്ര പരിശുദ്ധൻ, രണ്ടാം ഭാഗം. ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ച കേൾക്കാം. അള്ളാഹു നല്ലവനാണ്, അവന്റെ നാമങ്ങൾ ഏറ്റവും നല്ല നാമങ്ങളാണ്. നല്ലതായ വാക്കും പ്രവർത്തനവും അല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. ആരുടെ പ്രവർത്തനമാണ് നന്നായത്, അവനുള്ള പ്രതിഫലവും നല്ലതാണ്. ആരുടെ പ്രവർത്തനമാണ് മോശമായത്, അവന് ലഭിക്കാനിരിക്കുന്നതും മോശമായ നരകം തന്നെ. ശിർക്ക് ചെയ്തവൻ ശരീരം കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും ചീത്തവനാണ്. ആ മാലിന്യത്തെ തീ കൊണ്ടുപോലും ശുദ്ധീകരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടുതന്നെ അവൻ നരകത്തിൽ ശാശ്വതനാണ്. സത്യവിശ്വാസി ശരീരം കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും നല്ലവനാണ്. നല്ലവരുടെ ലോകമായ സ്വർഗത്തിൽ അവൻ ശാശ്വതനായിരിക്കും. അപ്പോൾ വിശ്വാസിയായി കഴിഞ്ഞവർ ധിക്കാരിയായി കഴിഞ്ഞവനെ പോലെയാണോ? അവർ തുല്യരാവുകയില്ല. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ, അവർക്കാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പേരിൽ ആതിഥ്യമായി കൊണ്ട് താമസിക്കുവാൻ സ്വർഗത്തോപ്പുകളുള്ളത്. എന്നാൽ ധിക്കാരം കാണിച്ചവരാരോ, അവരുടെ വാസസ്ഥലം നരകമാകുന്നു. അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലേക്ക് തന്നെ അവർ തിരിച്ചയക്കപ്പെടുന്നതാണ്. നിങ്ങൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിരുന്ന ആ നരകത്തിലെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. സൂറത്തു സജദ വചനം 18-20 വരെ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ സ്വർഗത്തിലേക്കുള്ള വഴി അറിയണം. സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന ആളെ അറിയണം. മുഹമ്മദ് നബിയും മുഹമ്മദ് നബി കൊണ്ടുവന്ന സത്യത്തെയും അറിയലാണ് മനുഷ്യനിലേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അമ്പിയാക്കന്മാരുടെ കൈകളിലൂടെ അല്ലാതെ ഈ ലോകത്തെയും പരലോകത്തെയും വിജയവും സൗഭാഗ്യവും നേടുവാൻ മനുഷ്യന് സാധ്യമല്ല. ഹക്കും ബാത്തിലും വേർതിരിച്ചറിയുവാൻ കഴിയില്ല. സ്വന്തമായി നല്ലതും ചീത്തതും വേർതിരിച്ചറിയാൻ കഴിയില്ല. അമ്പിയാക്കന്മാരുടെ കൈകളിലൂടെയല്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി നേടുവാനും സാധ്യമല്ല. പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിന്റെ ദൂതനാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവനാണോ അവന്റെ ദൂതൻ. അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുവിൻ. അതെ, അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ. അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവിൻ, നിങ്ങൾ നേർമാർഗം പ്രാപിക്കാം. സൂറത്തുൽ അഅ്റാഫ് വചനം 158. അമ്പിയാക്കന്മാർ എന്താണോ പഠിപ്പിച്ചത് അതാണ് നല്ലത്. അതിൽ വാക്കുകളും പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളുമുണ്ട്. ശരിയും തെറ്റും തീരുമാനിക്കുവാനുള്ള അളവുകോലാണ് അമ്പിയാക്കന്മാർ. അവരെ പിൻപറ്റുന്നതിലൂടെയാണ് സന്മാർഗത്തിന്റെ ആളുകളും വഴികേടിന്റെ ആളുകളും വേർതിരിയുന്നത്. അവരോട് ഉപദേശിക്കപ്പെടും പ്രകാരം അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഏറ്റവും ഉത്തമവും സന്മാർഗത്തിൽ അവരെ കൂടുതൽ ശക്തമായി ഉറപ്പിക്കുന്നതുമാകുമായിരുന്നു. എന്നാൽ അവർക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നാം നൽകുകയും നാം അവരെ നേർവഴിയിൽ ചേർക്കുകയും ചെയ്യുമായിരുന്നു. ആർ അള്ളാഹുവേയും അവന്റെ ദൂതിനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സച്ചരിതരായവർ എന്നിവരോടൊപ്പമായിരിക്കും. അവർ എത്ര നല്ല കൂട്ടുകാർ! അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹമത്രേ അത്. എല്ലാം അറിയുന്നവനായി അള്ളാഹു മതി. സൂറത്ത് നിസ വചനം 66-70 വരെ. ഈ ലോകത്തെയും പരലോകത്തെയും വിജയം പ്രവാചകന്റെ മാർഗത്തെ പിന്തുടരലുമായി ബന്ധപ്പെട്ടതാണ്. എങ്കിൽ ഇഹപര സൗഭാഗ്യം ഇഷ്ടപ്പെടുന്ന ഏതൊരു മുസ്ലിമിനും ആ പ്രവാചകന്റെ ജീവിതവും ചര്യകളും നടപടിക്രമങ്ങളും അറിയൽ നിർബന്ധമാണ്. എങ്കിലോ ജാഹിലിയത്തിലെ നിയമങ്ങളിൽ നിന്നും പുറത്തുവന്ന് വിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. സൂറത്തു ആലി ഇംറാൻ വചനം 31. ആറു കാര്യങ്ങളിലൂടെയാണ് പ്രവാചകനെ പിൻപറ്റൽ സമ്പൂർണമാകുന്നത്. 1. പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അറിയുക. 2. ആ ജീവിതത്തെ പിൻപറ്റുക. 3. പ്രവാചകന്റെ വാക്കുകളെ പിൻപറ്റുക. 4. പ്രവാചകന്റെ പ്രവർത്തനങ്ങളെ പിൻപറ്റുക. 5. പ്രവാചകന്റെ സ്വഭാവങ്ങളെ പിൻപറ്റുക. 6. പ്രവാചകന്റെ പ്രബോധനത്തെയും ജിഹാദിനെയും പിൻപറ്റുക. പ്രവാചക ജീവിതം ഏറ്റവും നല്ല ജീവിതമായിരുന്നു. സമ്പൂർണം, പവിത്രം, പരിശുദ്ധം, സൗന്ദര്യപൂർണം. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ മാതൃകാപരമായ ജീവിതം കാഴ്ചവെച്ചുകൊണ്ടാണ് പ്രവാചകൻ മുന്നോട്ടു പോയത്. ഭർത്താവ്, പിതാവ്, പ്രബോധകൻ, അധ്യാപകൻ, ആരാധന നിർവഹിക്കുന്നവൻ, ഇമാം, നേതാവ്, ഉത്ബോധകൻ, സമ്പന്നൻ, ദരിദ്രൻ, നന്ദിയുള്ളവൻ, ക്ഷമാലു, കഠിനാധ്വാനി, മുജാഹിദ് തുടങ്ങി ആത്മീയവും ശാരീരികവും സാമ്പത്തികവും സ്വഭാവപരവുമായ എല്ലാ മേഖലകളും ഉദാത്തമായ മാതൃകയോടുകൂടി തന്നെ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ചിന്തയെ അന്വേഷണപാതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വിഷയമാണ്. പല കാരണങ്ങൾ ഇതിനുണ്ടായിരുന്നു. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനയെ സമ്പൂർണമായി നിറവേറ്റുക എന്നതായിരുന്നു ഏറ്റവും അടിസ്ഥാനവും സുപ്രധാനവുമുള്ള കാരണം. രണ്ട്, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, പിതാവാകട്ടെ മക്കളാകട്ടെ, ഖിയാമത്തുനാൾ വരെ ഭാവി തലമുറയിൽ വരാനിരിക്കുന്ന എല്ലാവർക്കുമുള്ള മാതൃകാ ജീവിതം കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ കാര്യം. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യമാണോ മുഹമ്മദ് നബി കൊണ്ടുവന്നിട്ടുള്ളത് അത് പഠിക്കൽ നിർബന്ധമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത വിധം അനിവാര്യമാണ്. പ്രവാചകൻ കൊണ്ടുവന്നതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കലും അതിന്റെ ഭാഗമാണ്. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. സൂറത്തുൽ അസ്, വചനം 1-3. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കും ഇനി നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാ. അടുത്ത എപ്പിസോഡുകളിൽ പ്രവാചകന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം.
1: മഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിന് ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി.
3: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങളടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം
1: മൊഡ്യൂൾ 16 ക്ലാസ് 15 അന്നൂർ പ്രോഗ്രാമിൽ അഗതിക്ക് അന്നം നൽകേണ്ടതാര് എന്ന വിഷയം ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് 184 വചനത്തിൻ്റെ തുടക്ക ഭാഗമാണ് ഇവിടെ പഠിച്ചു വരുന്നത്. അയ്യാമം മഅദൂദാത്ത് എന്നത് അർത്ഥമാക്കുന്നതും തേടുന്നതും വിധിക്കുന്നതും എന്ത് എന്ന് നമ്മൾ പഠിച്ചു. അതിനെ തുടർന്ന് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ എന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയുണ്ടായത്. ഏതാനും വിധികളും വിഷയങ്ങളും ചരിത്രങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചുപോയി. കർമ്മശാസ്ത്രപരമായി ഒന്ന് രണ്ട് മസ്അലകൾ ഈ ആയത്തിൻ്റെ പ്രയോഗത്തിൽ നിന്ന് പ്രത്യേകം നമുക്ക് പഠിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. ഇവിടെ ഫ ജവാബിൻ്റെ ഫയാണ്. നമ്മൾ പറഞ്ഞു നിങ്ങളിൽ രോഗികളായാൽ, യാത്രയിലായാൽ, ഫ അഫ്തറ അതിൽ പിന്നെ നോമ്പ് ഒഴിവാക്കി എങ്കിൽ, ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞാൽ അലൈഹി ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ആ നോമ്പ് ഒഴിവാക്കിയവൻ്റെ മേൽ ബാധ്യതയാണ് ഇദ്ദത്തുൻ എണ്ണം, മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ നിന്നുള്ള. ഇവിടെ അലൈഹി ഇദ്ദത്തു അല്ലെങ്കിൽ വാജിബു ഇദ്ദത്തുൻ നിർബന്ധമാണ് എണ്ണം, അല്ലെങ്കിൽ അൽ മക്തൂബു ഇദ്ദത്തുൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. വിധിക്കപ്പെട്ടത്, നിർബന്ധമാക്കപ്പെട്ടത് എണ്ണമാണ് മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ നിന്നുള്ള. ഇവിടെ അലൈഹി അസ്സിയാമു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞില്ല, മറ്റു ദിവസങ്ങളിൽ നിന്ന് നോമ്പെടുക്കൽ നിർബന്ധം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അൽ വാജിബു അസ്സിയാമു മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞില്ല. പിന്നെയോ മിൻ ഇദ്ദത്തുൻ എന്നാണ് പറഞ്ഞത്. ഇദ്ദത്ത് എണ്ണത്തെയാണ് അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ദിനം നോമ്പ് ഒഴിവാക്കിയോ, യാത്രയിലായിരിക്കെ അല്ലെങ്കിൽ രോഗിയായിരിക്കെ, അത്ര എണ്ണം നോമ്പെടുക്കണം എന്നുള്ളതാണ് ഈ ഇദ്ദത്തുൻ എന്നത് വ്യക്തമാക്കുന്നത്. തൻസീസൻ അല വുജൂബി സൗമി അയ്യാമിൻ ബിഅദദി അയ്യാമിൽ ഫിത്ർ, നോമ്പ് ഒഴിവാക്കിയ ദിവസങ്ങളുടെ എണ്ണം, അത്ര എണ്ണം ദിവസം നോമ്പെടുക്കൽ നിർബന്ധമാണ്, ആ എണ്ണത്തെ കൃത്യമാക്കണം എന്നുള്ളത് ഈ ഇദ്ദത്തുൻ എന്നുള്ള പ്രയോഗം അറിയിക്കുന്നു. മറ്റൊന്ന് മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് പറഞ്ഞത്. മിൻ അയ്യാമിൻ ഉഖർ മറ്റു നാളുകളിൽ നിന്ന് എന്നാണ്. അപ്പോൾ റമദാൻ കഴിഞ്ഞുള്ള നാളുകൾ, അതിൽ നോമ്പ് നിഷിദ്ധമായ നാളുകളുണ്ട്, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, അയ്യാമു തശ്രീഖിൻ്റെ നാളുകൾ, ഇങ്ങനെയുള്ള നോമ്പ് നിഷിദ്ധമായ നാളുകൾ ഒഴിച്ച് ബാക്കി ഏത് നാളുകളിലും ഈ നോമ്പെടുക്കാം. നോമ്പ് ഒഴിവാക്കിയപ്പോൾ ആ നാളുകൾ ചിലപ്പം പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കും, 14 മണിക്കൂർ, 15 മണിക്കൂറൊക്കെ, അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ കൂടുതൽ കുറവ് ഒക്കെ ദൈർഘ്യത്തിൽ ഉള്ള നോമ്പാണ് ഒഴിവാക്കിയത്. ആ നോമ്പ് നോറ്റ് വീട്ടുമ്പോൾ അതേ ദൈർഘ്യത്തിലുള്ള നാളുകൾ വേണമെന്നില്ല. പിന്നെയോ പകൽ താരതമ്യേന കുറഞ്ഞ 10 മണിക്കൂർ, 12 മണിക്കൂർ, ഇനി അതിനേക്കാൾ കുറഞ്ഞ കൂടുതൽ ദൈർഘ്യമുള്ള നാളുകളിൽ നോറ്റ് വീട്ടിയാലും മതി. മിൻ അയ്യാമിൻ ഉഖർ മറ്റ് നാളുകളിൽ നിന്നുള്ള, അവിടെ മിൻ എന്നുള്ളത് തബീഴുദിനാണ്, ഏത് നാളുകളിൽ നിന്ന് നോറ്റാൽ മതി എന്നത് ഈ ഒരു പ്രയോഗം അറിയിക്കുന്നു. ഒപ്പം മിൻ അയ്യാമിൻ ഉഖർ എന്നുള്ളത് അറിയിക്കുന്നത് നോറ്റ് വീട്ടൽ പെട്ടെന്നാക്കിക്കൊള്ളണം എന്നില്ല. ശരിയാണ്, നോമ്പ് നോറ്റ് വീട്ടുന്ന വിഷയത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ദ, അള്ളാഹുക്കുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നോമ്പ് നോറ്റ് വീട്ടാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോറ്റ് വീട്ടണം. പക്ഷേ ഈ മിൻ അയ്യാമിൻ ഉഖർ എന്ന് പ്രയോഗിച്ചതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരാൾ പെട്ടെന്ന് വീട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അയാൾ കുറ്റക്കാരനല്ല, മറ്റു നാളുകളിൽ നിന്ന് അയാൾ നോറ്റ് വീട്ടിയാൽ മതി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട് ഇൻ കാനത്ത് ഇഹ്ദാന ലതുഫ്തിറു ഫീ സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞങ്ങൾ തിരുദൂതരുടെ പത്നിമാർ റമദാൻ മാസത്തിൽ തിരുദൂതർ ഇവിടെ ജീവിച്ച നാളിൽ നോമ്പ് ഒഴിവാക്കാറുണ്ട്. ഫമാ തഖദിറു അൻ തഖദിയഹു ഇല്ലാ ഫീ ഷഅബാൻ, ആ നോമ്പ് ഞങ്ങൾക്ക് നോറ്റി വീട്ടാൻ സാധിച്ചിരുന്നത് ഷഅബാനിൽ മാത്രമായിരുന്നു. അഷ്ഹുലു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖിദ്മത്തിൽ ഞങ്ങൾ വ്യാപൃതമായത് കാരണത്താൽ റമദാനിലെ നോമ്പ് ഷഅബാനിലായിരുന്നു ഞങ്ങൾ നോറ്റി വീട്ടിയിരുന്നത് എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത്. യകൂനു അലയ്യ സൗമു മിൻ റമദാൻ ഫമാ അസ്തതിഉ അൻ അഖ്ദിയഹു ഇല്ലാ ഫീ ഷഅബാൻ, റമദാനിലെ നോമ്പ് നോറ്റുവിട്ടേണ്ടതായിട്ട് എനിക്കുണ്ടാകും, പക്ഷേ എനിക്കത് ഷാബാനിൽ മാത്രമാണ് നോറ്റുവിട്ടാൻ സാധിച്ചിരുന്നത് എന്നൊക്കെ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ ഹദീസിൽ കാണാം. അപ്പോൾ ഈ പ്രയോഗം അറിയിക്കുന്നത് പെട്ടെന്ന് റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ നോറ്റുവിട്ടൽ ഉത്തമമാണ്, അങ്ങനെ ചെയ്യണം എങ്കിലും അതൊരു നിർബന്ധമല്ല. വർഷത്തിലെ മറ്റു നാളുകളിൽ നോറ്റുവീട്ടിയാലും മതി എന്നതാണ് ഇത് അറിയിക്കുന്നത്. ഒപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ഇതര നാളുകളിൽ നിന്ന് നോറ്റുവീട്ടാനാണ് പറഞ്ഞത്. നഷ്ടമായ നോമ്പ് എത്രയാണോ അത്രയെണ്ണം ഫഇദ്ദത്തുൻ, അത് തുടർച്ചയായി വേണോ, നോമ്പ് ഒഴിവാക്കിയത് തുടർച്ചയായിട്ടാണ് എങ്കിൽ നോറ്റുവീട്ടലും തുടർച്ചയായി വേണോ. ഇമാം ഇബ്നു ഷിഹാബിൻ സുഹരി, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും അബു ഹുറൈറയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കേട്ടത് ഉദ്ധരിക്കുന്നുണ്ട് ഇമാം തബറാനിയുടെ നിവേദനത്തിൽ. അത് റമദാനിലെ നോമ്പ് വീട്ടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അവരുടെ ഈ സംവാദം. ഒരാൾ പറഞ്ഞു യുഫർറഖു ബൈനഹു, തുടർച്ച വേണമെന്നില്ല നോറ്റു വീട്ടുമ്പോൾ, ഇടവിട്ടാകാം. അവരൻ പറഞ്ഞു ലാ യുഫർറഖു ബൈനഹു, തുടർച്ച വേണം നോറ്റു വീട്ടുമ്പോൾ, ഇടവിട്ടാകാൻ പാടില്ല. ഇത് കേട്ട ഇബ്നു ഷിഹാബിൻ സുഹരി പറയാണ് ലാ അദ്രി അയ്യുഹുമാ ഖാല യുഫർറഖു ബൈനഹുമാ, അബു ഹുറൈറ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജമീഅ, അവരിൽ ആരാണ് ഇടവിട്ടാക്കാം എന്ന് പറഞ്ഞത് എന്നത് എനിക്കറിയില്ല എന്നാണ്. പക്ഷേ ഇബ്നു അബീ ശൈബയിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാറുണ്ട് സുംഹു കൈഫശീത്, താങ്കൾ ഉദ്ദേശിക്കും വിധം റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് ഖദാ വീട്ടാം, തുടർച്ച വേണമെന്നില്ല എന്നർത്ഥത്തിൽ. പണ്ഡിതന്മാർ നോമ്പ് നോറ്റുവീട്ടുന്നതിൽ തുടർച്ച വേണ്ട, ഇടവിട്ടൊക്കെ സൗകര്യത്തിനനുസരിച്ച് നോറ്റുവീട്ടാം എന്നതിന് തെളിവ് പിടിച്ചത് ഈ പ്രയോഗം കൊണ്ടാണ്. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നിന്ന് നോറ്റുവീട്ടുക കൃത്യ എണ്ണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കാനുള്ള ഈ ആയത്തിൻ്റെ തേട്ടത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു മസ്അലയാണ്. ഇവിടെ മറ്റൊരു വിഷയം ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞതിൽ ഗർഭിണിയായ സ്ത്രീയെയും കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന ഉമ്മമാരെയും രോഗികളോട് സാധാരണപ്പെടുത്തി, അല്ലെങ്കിൽ രോഗികളോട് അവരെ ഉപമിച്ചാണ് പണ്ഡിതന്മാർ പാലൂട്ടുന്ന ഉമ്മമാരും ഗർഭധാരിണികളായ സ്ത്രീകളും നോമ്പൊഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ ഖദാ വീട്ടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഗർഭിണികളും പാലൂട്ടുന്ന ഉമ്മമാരും. ഇമാം അൽ ഹസൻ അൽ ബസരി അവരുടെ വിഷയത്തിൽ ചോദിക്കപ്പെട്ടു. അപ്പോൾ ഹസൻ അൽ ബസരി പറഞ്ഞത് അയ്യു മർദിൻ അഷദ്ദു മിനൽ ഹമൽ, ഗർഭധാരണത്തേക്കാൾ കടുത്ത ഏത് രോഗമാണുള്ളത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തുഫ്തിർ വതഖ്ദി, അവർക്ക് നോമ്പൊഴിവാക്കാം, പിന്നീട് അവർ നോമ്പ് നോറ്റുവീട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഗർഭം ധരിച്ച സ്ത്രീകൾ, പാലൂട്ടുന്ന ഉമ്മമാർ, അവർക്ക് നോമ്പൊഴിവാക്കാൻ, പിന്നെ ആ നോമ്പ് അവർ നോറ്റുവീട്ടാൻ ഉള്ള ഫത്വയാണ്. പല പണ്ഡിതന്മാരും രോഗം കടുത്തതല്ലെങ്കിൽ പോലും നോമ്പൊഴിവാക്കാൻ ഇളവുണ്ട് എന്ന അഭിപ്രായക്കാരാണ്. നമ്മളത് മുഹമ്മദ് ബിൻ സീരീനും അർത്താവും ഒക്കെ പറഞ്ഞത് ഇവിടെ പറയുകയുണ്ടായി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നൈസാപ്പൂർ ദേശത്ത് വെച്ച് രോഗിയായി, വലിയ കടുത്ത രോഗമൊന്നുമല്ല. അപ്പോൾ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് എന്നെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി രോഗസന്ദർശനം നടത്താൻ വേണ്ടി വന്നു കൂട്ടുകാരോടൊത്ത്. അഫ്തർത്തയാ അബ അബ്ദില്ല, അബു അബ്ദില്ല നിങ്ങൾ നോമ്പൊഴിവാക്കിയോ എന്ന് ചോദിച്ചു. ബുഖാരിയുടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിളിപ്പേരാണ് അബു അബ്ദില്ല, അത് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് നോമ്പൊഴിവാക്കിയോന്ന്. അപ്പോൾ ഇമാം ബുഖാരി റഹിമഹുള്ള പറഞ്ഞു നാം അതെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഖ്ബറന അബ്ദാനു അൻ ഇബ്നിൽ മുബാറക് അൻ ഇബ്നി ജുറൈജിൻ ഖുൽതുലി അതായിൻ മിൻ അയ്യിൽ മറദി ഉഫ്തിർ, അതാവ് പറഞ്ഞതായി ഇബ്നു ജുറൈദിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് അദ്ദേഹത്തിൽ നിന്ന് അബ്ദാൻ നിവേദനം ചെയ്തത് ബുഖാരിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് അതായിനോട് ചോദിച്ചു എന്നാണ് ഇബ്നു ജുറൈജ്, ഏത് രോഗത്തിലാണ് ഞാൻ നോമ്പൊഴിവാക്കേണ്ടത്? മിൻ അയ്യി മറദിൻ ഖാൻ, ഏത് രോഗമാണെങ്കിലും നോമ്പൊഴിവാക്കാം. കമ ഖാലല്ലാഹ് ഫമൻ കാന മിൻകും മരീദൻ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ രോഗിയാണെങ്കിൽ എന്നാണ്. അതുകൊണ്ട് രോഗം കടുത്തതായാലും കടുത്തതല്ലെങ്കിലും നോമ്പൊഴിവാക്കാൻ ഇളവുണ്ട് എന്ന നിലക്ക് ഇമാം ബുഖാരി മനസ്സിലാക്കി എന്നാണ് ഈ സംഭവം അറിയിക്കുന്നത്. ഞാനിതോടെ ഉദ്ധരിച്ചത് അപ്പോൾ ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന മാതാക്കൾ അവരെ രോഗിയോട് സാധാരണപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാർ ഈ നിലക്ക് ഫത്വ നൽകിയിട്ടുണ്ട്, അവർക്ക് നോമ്പ് ഒഴിവാക്കാം ഇളവുണ്ട്. അനസ് ഇബ്നു മാലിക് അൽ കാബി വിശുദ്ധ മദീനയിലേക്ക് തിരുസവിധത്തിലേക്ക് വന്നൊരു ചരിത്രമുണ്ട്. അദ്ദേഹം മദീനയെ അണഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഊദ്നു ഫക്കുൽ അടുത്തേക്ക് വരൂ എന്നിട്ട് ഭക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനസ് ഇബ്നു മാലിക്കുൽ കാബി ഇന്നി സായിം ഞാൻ നോമ്പുകാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഊദ്നു ഉഹദ്ദിസു കാനി സൗം അടുത്തു വരൂ ഞാൻ നോമ്പിനെക്കുറിച്ച് അങ്ങേക്ക് പറഞ്ഞു തരാം എന്നിട്ട് പറഞ്ഞതാണ് ഇൻ അല്ലാഹ തആല വദഅനിൽ മുസാഫിരി നിസ്വസല അല്ലാഹു സുബ്ഹാനഹു വതആല യാത്രക്കാരന് നാല് റക്കായത്തുള്ള നിസ്കാരം അതിൻ്റെ പകുതി ഇളവ് ചെയ്തിരിക്കുന്നു. രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ മതി. അതേപോലെ വസ്സൗമ യാത്രക്കാരന് നോമ്പും അല്ലാഹു സുബ്ഹാനഹു വതആല ഇളവേകിയിരിക്കുന്നു. വറഹസലിൽ ഹുബ്ല വൽ മുർദിഅ ഗർഭിണികൾക്കും പാലൂട്ടുന്ന ഉമ്മമാർക്കും നോമ്പിൽ ഇളവ് അല്ലാഹു നൽകിയിരിക്കുന്നു. ഇത് റസൂലുള്ള പറഞ്ഞു എന്നാണ് ചില നിവേദനങ്ങളിൽ. ഇൻ അല്ലാഹ അസ്സ വജല്ല വദഅനിൽ മുസാഫിരി ശത്രസല അല്ലാഹു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നാല് റക്കായത്ത് നിസ്കാരത്തിൻ്റെ പകുതി ഇളവാക്കിയിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. വഅനിൽ മുസാഫിരി വൽ ഹാമിലി വൽ മുർദിഇ അസ്സൗം യാത്രക്കാരൻ ഗർഭിണി പാലൂട്ടുന്ന സ്ത്രീകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പും ഇളവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇവർക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്, പക്ഷേ അവർ ഒഴിവാക്കിയ നോമ്പ് നോറ്റിവീട്ടണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഫഈദത്തു മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് രോഗികളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗർഭിണികളും പാലൂട്ടുന്ന ഉമ്മമാരും നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ ഒഴിവാക്കപ്പെട്ടതിന് തുല്യമായത് നോറ്റ് വീട്ടണം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ചിലർ നോറ്റ് വീട്ടുകയും ഫിദിയ നൽകുകയും വേണം, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിനെന്ന നിലക്ക് നോമ്പ് വീട്ടുന്നതോടൊപ്പം നൽകണം എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല, ഫിദിയ മാത്രം നൽകിയാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്നും ഇബ്നു ഉമറിൽ നിന്നും ഒക്കെ അത്തരത്തിൽ നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ഗർഭിണി നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ, പാലൂട്ടുന്ന സ്ത്രീ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ പിന്നീട് ആ നോമ്പ് നോറ്റി വീട്ടേണ്ടതില്ല. അവർ യുഫ്തിറാനി വയുത്തിഇമാനി മക്കാന കുല്ലി യൗമിൻ മിസ്കീനൻ വലാ യഖ്ദിയാനി സൗമ നോമ്പ് ഒഴിവാക്കാം, ഓരോ ഒഴിവാക്കപ്പെട്ട നോമ്പിൻ്റെ ദിനത്തിനും പകരം അതിൻ്റെ സ്ഥാനത്ത് ഒരു മിസ്കീൻ്റെ അന്നം നൽകിയാൽ മതി, നോമ്പ് അവർ നോറ്റി വീട്ടേണ്ടതില്ല എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഫത്വകൾ കാണാൻ സാധിക്കും. പക്ഷേ ജുംഹൂർ ഭൂരിപക്ഷ പണ്ഡിതന്മാർ നമ്മുടെ ഈ വചനം, അത് രോഗിയുടെ വിഷയത്തിൽ, യാത്രികൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വചനമാണ്, അതിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവ് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല ഫഈദത്തു മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ തുല്യ എണ്ണം നോറ്റി വീട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രോഗിയെപ്പോലെ പാലൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളും നോറ്റി വീട്ടുകയാണ്.

0: മാക്കുന്നതും തേടുന്നതും എന്താണ്?
1: വഅലല്ലദീന യുതീഖൂനഹു, അതിന് താഖത്ത് ഉള്ള ഒരു കൂട്ടർ അവരുടെ മേൽ ബാധ്യതയാകുന്നു. ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ. വഅലല്ലദീൻ എന്നാ യാതൊരു കൂട്ടർ അവരുടെ മേൽ ബാധ്യതയാണ്. ആ യാതൊരു കൂട്ടർ അവരുടെ വിശേഷണമാണ് യുതീഖൂനഹു, അവർക്ക് അതിന് സാധിക്കുന്നവരാകുന്നു. ഇവിടെ യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ യഖ്ദിറൂന അലൈഹി, അവർക്കതിന് സാധിക്കും. വയതഹമ്മലൂനഹു ബിമശഖത്തിൻ വതഅബിൻ, ക്ലേശപ്പെട്ട് ക്ഷീണിച്ച് അവർക്ക് അത് നിർവഹിക്കാനാകും. യതജശ്ശമൂനഹു, സാഹസപ്പെട്ട് ക്ലിഷ്ടത അനുഭവിച്ച് തരപ്പെടുത്താനാകും, സാധ്യമാകും. ഇങ്ങനെയൊക്കെ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യുതീഖൂനഹു എന്നുള്ളതൊരു ഖിറാഅത്താണ്, പാരായണമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഷഹൂറായ മറ്റൊരു ഖിറാഅത്തുണ്ട്, യുതവഖൂനഹു. യുതീഖൂനഹു എന്നുള്ളതിന് പകരം യുതവഖൂനഹു എന്ന് പറഞ്ഞാൽ യുകല്ലിഫൂനഹു, ക്ലേശപ്പെട്ട് ഞെരുക്കം പ്രയാസം സഹിച്ചുകൊണ്ട് നിർവഹിക്കുന്നവർ, അവർ നിർവഹിക്കുന്നു എന്ന അർത്ഥത്തിൽ. താഖത്തിൽ നിന്നാണ് ഈ ക്രിയ. അറബി ഭാഷയിൽ താഖത്ത്, വുസ്, ഇങ്ങനെ രണ്ട് പ്രയോഗം ഉണ്ട്. താഖത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ലിൽ ഖുദ്റത്തി അലശൈ, ഒരു സംഗതി നിർവഹിക്കാനുള്ള കഴിവാണ്. മാ ശിദ്ദത്തി വൽ മശക്ക, ഞെരുക്കവും പ്രയാസവും സഹിച്ചുകൊണ്ട്, അപ്പോൾ പ്രയാസത്തോടുകൂടി ഞെരുക്കത്തോടുകൂടി ഒരു സംഗതി നിർവഹിക്കാനുള്ള കഴിവിനാണ് താഖത്ത് പ്രയോഗിക്കുക. വുസ്ഉം അൽ ഖുദ്റത്തു അലശൈ, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവാണ്. പക്ഷെ അല ജിഹത്തി സുഹൂല, എളുപ്പത്തിൽ, ക്ഷിപ്രസാധ്യായി, പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതിനാണ് ഉസ് എന്ന് പറയുക. എന്നാൽ ക്ലിഷ്ട അസാധ്യമായി അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് നിർവഹിക്കാൻ കഴിവ്, അതാണ് താഖത്ത്. ഇവിടെ യുതീഖൂനഹു എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഹു എന്നുള്ള സർവനാമ പ്രയോഗം അതറിയിക്കുന്നത് എന്തിനെയാണ്? ഹു എന്നുള്ളത് അറിയിക്കുന്നത് സൗമിനെയാണ്, അല്ലെങ്കിൽ സിയാമിനെയാണ്. വഅലല്ലദീന യുതീഖൂനഹു, സൗമിനെ, നോമ്പിന് സാഹസപൂർവ്വം പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ ഞെരുക്കം സഹിച്ച് നിർവഹിക്കാനാകുന്നവരുടെ മേൽ ബാധ്യതയായത്, നിർബന്ധമായത്. ഫിദിയത്തുൻ തആം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ തആം ഭക്ഷണം, അന്നം, അത് പ്രായശ്ചിത്തം, അതാണ് ഫിദിയത്ത് ആകുന്നു എന്നാണ്. ഫിദിയത്തുൻ, ഫിദിയ, പ്രായശ്ചിത്തം എന്നാണ് അതിൻ്റെ അർത്ഥം, തേട്ടം. തആം മിസ്കീൻ, മിസ്കീൻ്റെ ഭക്ഷണം. മിസ്കീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്കീനും ഫക്കീറും ഇവിടെ ഉദ്ദേശമാണ്. ഫക്കീർ പറ്റ നിർദ്ധനൻ, മിസ്കീൻ ഭേദപ്പെട്ടവനാണ്, പക്ഷെ എന്നാലും ആവശ്യക്കാരനാണ്. അപ്പോൾ ദരിദ്രനായ, അഗതിയായ ഒരു വ്യക്തിക്കുള്ള താം ഭക്ഷണം, അതാണ് പ്രായശ്ചിത്തം, അത് ബാധ്യതയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അളവും വിഷയവും നമുക്ക് ഇൻഷാല്ലാഹ് മനസ്സിലാക്കാം. ഈ ആയത്തിൽ ഫിദിയത്തുൻ താമു മിസ്കീൻ എന്നുള്ളത് ഒരു ഖിറാഅത്താണ്. ഫിദിയത്തു താമി മസാഖീൻ, ഫിദിയത്തു താമി മസാഖീൻ എന്നും ഇതിന് ഖിറാഅത്തുണ്ട്, പറയാനുണ്ട്. മസാഖീൻ എന്ന് പറഞ്ഞാൽ മിസ്കീൻ എന്നതിൻ്റെ ബഹുവചനാണ്. മിസ്കീന്മാരുടെ താം ഫിദിയാണ് എന്നാണ് ആ ഖിറാഅത്ത് പ്രകാരം അർത്ഥം വരിക. ആദ്യത്തെ അർത്ഥപ്രകാരം ഒരു മിസ്കീൻ്റെ താം, രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം ഒന്നിലധികം മിസ്കീന്മാരുടെ താം എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ, അതിൻ്റെ ഉദ്ദേശത്തിൽ ചില വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. അത് പഠനാർഹമായ ഒരു വിഷയവും ഭാഗവുമാണ്. എന്താണത്? വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നത് അറിയിക്കുന്ന വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, നസ്ഖിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇതിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രണ്ടു കൂട്ടരുടെയും വീക്ഷണം പരിഗണിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ തേട്ടവും വിഷയവും വിധിയും വേറെ വേറെയാണ്. ഈ ആയത്തിൻ്റെ വിധി നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് വഅലല്ലദീന യുതീഖൂനഹു, റമദാൻ മാസത്തിലെ നോമ്പാണ് ഇവിടെ ഉദ്ദേശം. യുതീഖൂനഹു, അത് നിർബന്ധമായി. പക്ഷേ നിർബന്ധമായപ്പോൾ നോമ്പെടുക്കാൻ ഉദ്ദേശമുള്ളവർക്ക് നോമ്പെടുക്കാനും, നോമ്പ് ഉപേക്ഷിച്ച് മിസ്കീന് അന്നം നൽകി ഫിദിയ കൊടുക്കാനും അവസരമുള്ള രീതിയിലായിരുന്നു നോമ്പ് നിർബന്ധമാക്കിയത്. റമദാനിലെ നോമ്പ്, നോമ്പെടുക്കേണ്ടവർക്ക് നോമ്പെടുക്കാം, അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ മിസ്കീൻ്റെ ഫിദിയ, ആ നിലക്കാണ് ഇത് റമദാൻ നിർബന്ധമാക്കിയത്. ഈ ആയത്തിന് ശേഷം നമുക്ക് അടുത്ത ആയത്തിൽ വരും, ഫമൻ ഷഹീദ മിൻകും ഉഷഹ്ര ഫലിയസും, ഈ റമദാൻ മാസത്തിന് സാക്ഷികളാകുന്നവർ അവർ നോമ്പെടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ നിർബന്ധമാക്കി. ഈ ഫമൻ ഷഹീദ മിൻകും ഉഷഹ്ര ഫലിയസും എന്നുള്ള ആയത്ത് ഫനസഹത്ത് ഈ

0: വാലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തുൻ താം മിസ്കീൻ എന്ന ഭാഗം അറിയിക്കുന്ന വിധിയെ ദുർബലപ്പെടുത്തി എന്നാണ്. സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെയാണ് സലമത്ത് റളിയല്ലാഹു തആലന് പറയുന്നത്. ആയത്ത് അതിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പെടുത്തിയിട്ടുണ്ട്. അടുത്ത ആയത്തിൽ വന്ന ഫമൻ ഷഹിദ മിൻകും മുഷഹറ ഫലിയസും എന്ന ആയത്ത്. അപ്പോൾ ഇവിടെ വാലല്ലദീന യുതീഖൂനഹു റമദാൻ നോമ്പ് തുടക്കത്തിൽ നിർബന്ധമാക്കിയപ്പോൾ ആളുകൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസറിൽ നോമ്പ് ശീലം ഉണ്ടായിരുന്നില്ല, തുടർച്ചയായിട്ട് നോമ്പ് എടുക്കുക എന്നുള്ള ശീലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെയധികം ക്ലേശപ്പെട്ടിരുന്നു ആളുകൾ. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് തുടക്കം മുതൽ ഇത് നിർബന്ധാക്കിയില്ല. തുടക്കത്തിൽ വാലല്ലദീന യുതീഖൂനഹു ക്ലേശപ്പെട്ട് പ്രയാസപ്പെട്ട് നോമ്പെടുക്കാൻ സാധ്യമാകുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഫിദിയത്തുൻ തഅാം മിസ്കീൻ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായി നൽകാൻ അവസരമുണ്ട്. നോമ്പൊഴിവാക്കാം, നോമ്പെടുക്കുകയാണെങ്കിൽ നോമ്പെടുക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യത്തെ രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരത്തെ എന്ത് ചെയ്തു? ഫമൻ ഷഹിദ മിൻകും മുഷഹറ ഫലിയസും എന്നുള്ള ആയത്ത് നസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തി. ഇമാം ബുഖാരി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തുൻ തഅാം മിസ്കീൻ എന്ന ആയത്ത് ഹിയ മൻസൂഖത്തുൻ, അത് മൻസൂഖത്താണ്, വിധി ദുർബലപ്പെടുത്തപ്പെട്ട വചനമാണ് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇതിനെ പുരസ്കരിച്ച് പറഞ്ഞത്. തബീ പണ്ഡിതനായ അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല സഹാബികൾ പറഞ്ഞതായിട്ട് ഈ വിഷയത്തിൽ പറയുന്നത് നസല റമദാനു ഫഷഖ അലൈഹിം, റമദാൻ നോമ്പ് നിയമമായി അവതരിച്ചു, അത് ആളുകൾക്ക് വളരെ ക്ലേശകരമായിരുന്നു, പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫഖാന മൻ അതാമകുല്ല യൗമി മിസ്കീനൻ, ഓരോ മിസ്കീനും ഓരോ ദിവസം വല്ലവരും ഭക്ഷണം നൽകുകയായാൽ തറക്കസവും, അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. മിമ്മ യുതീഖുഹു, ക്ലേശപ്പെട്ട് നോമ്പ് നോൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വറുഖിസലഹും ഫിദാലിഖ്, ആ വിഷയത്തിൽ അവർക്ക് ഇങ്ങനെ ക്ലേശപ്പെട്ട് നോമ്പ് നോൽക്കുന്നവർക്ക് ഇളവ് നൽകപ്പെട്ടിരുന്നു. പക്ഷേ ഫനസഹത്ത്ഹ, ഈ ആയത്തിൻ്റെ വിധിയെ ദുർബലപ്പെടുത്തി. വാൻ തസുമു ഖൈറുല്ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് ഇതിനെ തുടർന്ന് ഇനി ഇൻഷാല്ലാ നമുക്ക് പഠിക്കാനുള്ള വചനമുണ്ട്. ആ ഭാഗം അതിനെ ദുർബലപ്പെടുത്തി. ഫ ഉമീറു ബിസ്സൗം, അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം അത് ദുർബലപ്പെടുത്തപ്പെട്ടു. എന്നിട്ട് നോമ്പെടുക്കാൻ അവർ കൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഇബ്നു അബി ലൈല സഹാബികൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ പറയുകയുണ്ടായത്. അപ്പോൾ ഇതാണ് ഇതിലെ ഒരു വിഷയം. വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തുൻ തഅാമു മിസ്കീൻ ആയത്ത് അർത്ഥമാക്കുന്നത് പ്രയാസപ്പെട്ട് ഞെരുക്കത്തോടുകൂടി നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ അവർ നോമ്പെടുക്കേണ്ടതില്ല, അവർക്ക് ഒരു മിസ്കീൻ്റെ തഅാം ഭക്ഷണം ഫിദിയയായി നൽകിയാൽ മതി. പക്ഷേ അത് പിന്നീട് ദുർബലപ്പെടുത്തപ്പെട്ടു എന്നാണ്. എന്നാൽ ഈ ഭാഗത്തിന് വേറെയും തഫ്സീറുണ്ട്. ആയത്തിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല, അതിൻ്റെ വിധി മൻസൂഖല്ല, മുഹക്കമാണ്. വിധി സ്ഥിരപ്പെട്ടതാണ്, ദുർബലമല്ല. അതെങ്ങനെ? അപ്പോൾ ആയത്ത് അർത്ഥമാക്കുന്നത് എന്ത്? ആയത്ത് കൈകാര്യം ചെയ്യുന്നത് ആരെയാണ്? അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാല്ലാ അത് തുടർന്ന് പഠിക്കുവാനുള്ള വിഷയമാണ്, മസ്അലയാണ് ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുന്നതോടൊപ്പം. ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ, അഗതിക്ക് അന്നം നൽകേണ്ടതാര്, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ചോദ്യം ഒന്ന്, ഒരാൾ രോഗം കൊണ്ട് നോമ്പൊഴിവാക്കിയാൽ അയാൾക്ക് ബാധകമാകുന്നത് എന്ത്? ഓപ്ഷൻ എ, നോറ്റ് വീട്ടണം. ബി, ഫിദിയ കൊടുക്കണം. സി, ഒന്നും ചെയ്യേണ്ടതില്ല. ചോദ്യം രണ്ട്, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന ഉമ്മമാർക്കും ഉള്ള നോമ്പിലെ ഇളവ് എന്താണ്? ഓപ്ഷൻ എ, ഇളവൊന്നുമില്ല, റമദാനിൽ നോമ്പനുഷ്ഠിക്കണം. ഓപ്ഷൻ ബി, നോമ്പ് ഒഴിവാക്കാം, പിന്നീട് നോറ്റ് വീട്ടേണ്ടതില്ല. ഓപ്ഷൻ സി, നോമ്പൊഴിവാക്കാം, നോറ്റ് വീട്ടുകയോ ഫിദിയ കൊടുക്കുകയോ വേണം. ചോദ്യം മൂന്ന്, നോമ്പ് ഒഴിവാക്കാൻ രോഗിക്ക് ഇളവുള്ളത് എപ്പോൾ? ഓപ്ഷൻ എ, രോഗം മൂർച്ഛിക്കുമ്പോൾ. ബി, രോഗം തുടങ്ങുമ്പോൾ. സി, രോഗം ഉണ്ടെങ്കിൽ അതിൽ കൂടുതലോ കുറവോ എന്നില്ല.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്ന ഒരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി തിരുനബിയോടൊപ്പം ഭാര്യമാരുടെ ശ്രദ്ധക്ക് എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവിശ്വാസികളായ പുരുഷനും സ്ത്രീയും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവർ തമ്മിൽ ഒരുപാട് ഹക്കുകളുണ്ട്, ബാധ്യതകളും അവകാശങ്ങളും അവർക്കുണ്ട്. സ്വാഭാവികമായും തൻ്റെ ഭർത്താവിന് ദീനീ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടു പോവാൻ സഹായിക്കുകയും സ്വർഗത്തിലെത്താൻ സഹായിയാവുകയും ചെയ്യുമ്പോഴാണ് ഒരു ഭാര്യ ഏറ്റവും നല്ലൊരു ഭാര്യയായി തീരുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഭാര്യയെ അവൾക്ക് സ്വർഗത്തിലെത്താവുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും സഹായിയായി മാറുമ്പോഴാണ് ഒരു ഭർത്താവ് ഏറ്റവും നല്ല ഒരു ഭർത്താവായി മാറുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണ് എങ്കിൽ, നല്ല ഭാര്യയായാൽ അവൾ ഒരു മനുഷ്യൻ്റെ ജീവിതം മാത്രമല്ല മാറ്റുന്നത്, മറിച്ച് ഒരു തലമുറയെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. എങ്ങനെയാണത്? സ്വാഭാവികമായും ഭർത്താവിൻ്റെ വീട്ടിലെ തൻ്റെ മക്കളുടെയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെയും ആ വീട്ടുകാരുടെയും ഒക്കെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ സ്ത്രീയായിരിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യ മതാഉൻ വഖൈറു മതാഇ ദുന്യ അൽമർഅത്തു സ്വാലിഹ. ഈ ലോകം എന്നുള്ളത് ഒരുപാട് വിഭവങ്ങളുടേതാണ്. ഈ ദുനിയാവിലെ വിഭവങ്ങളിൽ വെച്ച് ഖൈറു മതാഇ ദുന്യ, ദുനിയാവിലെ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വിഭവം എന്നുള്ളത് അത് തീർച്ചയായും അൽമർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു സ്ത്രീയാണ് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ലൊരു വിഭവമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും പരിഗണിക്കേണ്ടത് സൗന്ദര്യത്തെക്കാളധികം തൻ്റെ ദീനിന് താൻ പ്രാധാന്യം നൽകുന്നുണ്ട്, തൻ്റെ അഴകും സൗന്ദര്യവും മറ്റ് അലങ്കാരങ്ങളുമൊക്കെ ശ്രദ്ധിക്കുന്നതിലേറെ ദീനിന് ഞാൻ പ്രാധാന്യം നൽകുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് ഓരോ സ്ത്രീകളും എത്തിച്ചേരേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാര്യയായി ഞാൻ മാറുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, അല ഉഖ്ബിറുക്കും ബിഖൈരിമ യക്നിസുൽ മർഅ അൽമർഅത്തു സ്വാലിഹ ഇദാ നളറ ഇലൈഹ സറതുഹു വഇദാ അമറഹ അതഅതുഹു വഇദാ ഖാബ അൻഹ ഹഫിളതു. ഒരാൾ സൂക്ഷിക്കുന്ന നിക്ഷേപങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായതിനെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് റസൂൽ ചോദിക്കുകയാണ്. ഏതാണത്? അൽമർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണാണത്. ഇദാ നളറ ഇലൈഹ സറതുഹു, അവളിലേക്ക് നോക്കുന്ന പക്ഷം അയാൾ സന്തോഷത്തിലായി മാറും. വൈദ അമറഹ അതഅതുഹു, ഭർത്താവ് എന്തെങ്കിലും കൽപ്പിക്കുകയാണ് എങ്കിൽ അവൾ അതിനെ പൂർണ്ണമായി അനുസരിക്കും. വൈദ ഗായിബ അൻഹ ഹഫിളതുഹു, അങ്ങനെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അയാൾ ഗായിബാകുന്ന സമയത്ത് അവൾ തൻ്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലയൻറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹ വഹിയ ലാ തസ്തഗ്നി അൻഹു. ഭർത്താവിനോട് നന്ദിയില്ലാത്ത സ്ത്രീയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്, തൻ്റെ ഭർത്താവിന് വേണ്ട രൂപത്തിലെല്ലാം തന്നെ അവൾ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നുകൊടുക്കാനും ദീനിൽ തെറ്റല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും തനിക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ അയാളോടൊപ്പം ചേർന്ന് നിൽക്കാനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ഭർത്താവിനെക്കുറിച്ച് പരാതികളും പരിവട്ടവുമായി കഴിയുന്ന പല സ്ത്രീകളുമുണ്ട്. എന്നിട്ട് ചിലപ്പോൾ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും അവർക്കത് വലിയ കാര്യമായി തോന്നിയിട്ടില്ലായിരിക്കാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ വിചാരിച്ച രൂപത്തിൽ ആയിട്ടില്ലായിരിക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പരാതികളും പരിവട്ടവുമായി കഴിയുന്നതിന് പകരമായിക്കൊണ്ട് ലഭിച്ചതിൽ തൃപ്തിപ്പെടുകയും ചെറിയ നന്മകൾക്കൊക്കെ നന്ദി കാണിക്കുകയും അതുപോലെ തന്നെ നന്മകളിൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വേള അവരെ കൂടുതൽ ഉഷാറാക്കി നന്നാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം നമുക്ക് നല്ലൊരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കപ്പെടുന്ന, റബ്ബിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഒരു അമാനത്തായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവർക്കിടയിൽ പരസ്യപ്പെടുത്തുക എന്നുള്ളത്. ഭാര്യയുടെ പല രഹസ്യങ്ങളും ഭർത്താവിനറിയാം. ഭർത്താവിൻ്റെ ഒരുപാട് രഹസ്യങ്ങളും അദ്ദേഹത്തിൻ്റെതായ പോരായ്മകളുമൊക്കെ ഭാര്യയ്ക്കും അറിയാം. അതൊരിക്കലും സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഉമ്മയോട് അതല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠത്തിമാരോട് അനിയത്തിമാരോട് മറ്റുള്ളവരോടൊക്കെ പറയുന്ന അതല്ലെങ്കിൽ മറ്റുള്ളവരോട് തമാശ രൂപേണയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടയിലോ ഒക്കെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് ആ ഭർത്താവിന് ഇഷ്ടപ്പെടുകയില്ല എന്ന് മാത്രവുമല്ല, അയാളത് വെറുക്കുകയും ചെയ്യുന്നു, മറ്റുള്ളവരെ കറിയുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കിടപ്പുറ രഹസ്യങ്ങളോ അത്തരത്തിൽ അവരുടേതായ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിക്കുന്ന, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന, മറ്റുള്ളവർ അറിഞ്ഞാൽ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എത്ര അടുത്തവരോടായിരുന്നാലും, ഇനി ആ ഭർത്താവിൻ്റെ ഉപ്പയോടോ ഉമ്മയോടോ ആണെങ്കിൽ പോലും പല രഹസ്യങ്ങളും പറയാൻ പാടില്ല എന്നത് പലരും പല സ്ത്രീകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയേണ്ടതല്ല, കാരണം ഇത് പരിഹരിക്കേണ്ടത് ആരാണ്? ഭാര്യയുടെ പ്രശ്നം ഭാര്യയും ഭർത്താവിൻ്റെ പ്രശ്നം ഭർത്താവുമാണ് പരിഹരിക്കേണ്ടത്. അത് മറ്റുള്ള ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ഇങ്ങനെയൊരുള്ള അവസ്ഥയിൽ അവരിങ്ങനെ കേട്ട് ആ ഇവരുടെ അവസ്ഥ ഇന്നതൊക്കെയാണ് എന്ന ഒരു സിമ്പതി അവർക്കുണ്ടാവും എന്നതിലപ്പുറമായി പലപ്പോഴും അവരെക്കൊണ്ട് അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ പരിഹരിക്കാൻ കഴിയാത്തവരുടെ മുന്നിൽ പ്രശ്നം അവതരിപ്പിക്കുന്ന ഒരു ശീലം ഒരിക്കലും ഉണ്ടാവരുത്. പ്രത്യേകിച്ച് തൻ്റെ ഇണയുടെ വിഷയത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട്, അതിന് അടുത്തവരായിരിക്കാം, സ്വന്തം വീട്ടുകാരായിരിക്കാം, പക്ഷേ അവരോടത് പറഞ്ഞതിൻ്റെ പേരിൽ അത് പരിഹരിക്കപ്പെട്ടുകൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ ഏറ്റവും പക്വമായി ഇടപെടുകയും പക്വതയോടുകൂടെ അത് ആ പ്രശ്നം പരിഹരിക്കാൻ എന്താണോ ഞാൻ ചെയ്യേണ്ടത് എന്ന് ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് അതിനു വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഒരുപാട് മറ്റുള്ളവരോട് പരാതി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പലപ്പോഴും ആ വിഷയങ്ങളേറെ വഷളായി പോകുന്ന കാര്യമാണ് നമ്മൾ പൊതുവെ കണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് തൻ്റെ ഇണയുമായി ബന്ധപ്പെട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീ 5 നേരം നിസ്കരിക്കുകയും റമദാൻ നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ അവളുടെ ചാരിത്രം കാത്തുസൂക്ഷിക്കുകയും ഭർത്താവിന് അനുസരിക്കുകയും ചെയ്താൽ അവൾക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് മുസ്നദ് അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം സൃഷ്ടിക്കാൻ വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൻ്റെ 21-ാമത്തെ ആയത്തിൽ റബ്ബ് പറഞ്ഞത് റബ്ബിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഇണകളായിക്കൊണ്ട് പരസ്പരം സൃഷ്ടിച്ചു എന്നുള്ളത്, അവരിൽ നിന്ന് തന്നെ ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചത്? ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ അവളിലേക്ക് ആ ഭർത്താവ് വന്ന് ഇണങ്ങിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ ഭർത്താവിന് വന്ന് ഇണങ്ങിച്ചേരാൻ പറ്റുന്ന രൂപത്തിലുള്ള സൗന്ദര്യത്തിലും അതുപോലെ തന്നെ പ്രകടഭാവങ്ങളിലും സ്നേഹത്തിലും കരുതലിലും അത്തരത്തിലുള്ള ഒരു കെയറിങ് ഒക്കെ ആ ഒരു ഭാര്യയിൽ നിന്ന് ഒരു ഭർത്താവിന് കിട്ടേണ്ടതുണ്ട്, അത് നൽകുന്നുണ്ട് എന്നുള്ളത് ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് വേണ്ട രൂപത്തിൽ ഒരുങ്ങി തയ്യാറായി അദ്ദേഹത്തിന് സമാധാനം നൽകുന്ന ഒരു കേന്ദ്രമായി അയാൾക്ക് അയാളുടെ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു ഇടമായിക്കൊണ്ട് ഓരോ ഭാര്യമാരും മാറേണ്ടതുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെ തൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് കേൾക്കാനും ആ കേൾക്കുന്നത് അവളുടെ ഭാരം ഇറക്കി വെക്കാനുള്ളൊരവസരമാണ് ഞാൻ അവളെ കേൾക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഓരോ ഭർത്താവിനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളെല്ലാം കൃത്യമായി അറിവ് നുകർന്ന് പഠിക്കുന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും പെരുമാറ്റ മര്യാദകൾ കണ്ടുകൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടായിക്കൊണ്ട് ഒരു ദീൻ പൂത്തുലയുന്ന ഇസ്ലാം വിരിഞ്ഞു നിൽക്കുന്ന ഒരിടമായിക്കൊണ്ട് നമ്മുടെ വീടകങ്ങൾ മാറ്റിയെടുക്കാൻ ഓരോ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഓരോ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും സാധിക്കും. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: നാം ഇതുവരെ കേട്ടത് കിരുനബിയോടൊപ്പം ഭാര്യമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുന്നഹലിലെ 53-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ 52-ാമത്തെ ആയത്ത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 53-ാമത്തെ ഒരായത്താണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ ഭാഗം ആദ്യമൊന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.

0: وما بكم من نعمة
1: وما بكم من نعمة

0: ثم إذا مسكم الضر فإليه
1: ثم إذا مسكم الضر فإليه

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 53-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത നുറുങ്ങുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സലീം പട്ടില രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവവും വ്യക്തിത്വവും എന്ന ഒരു രചനക്ക് അബ്ദുസമ്മദ് കല്ലടിക്കോട് ശബ്ദം നൽകിയിരിക്കുന്നു. നുറുങ്ങുകളിലേക്ക്.
1: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവവും വ്യക്തിത്വവും. എഴുത്ത് സലീം പട്ടില. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. കരുണയുള്ള മനസ്സിൽ നിന്നാണ് കണ്ണീരും കരച്ചിലുമുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിരുന്നു. ദുഃഖത്താൽ അവിടുന്ന് കണ്ണീർ പൊഴിച്ചിരുന്നു. ഭയഭക്തിയാൽ അവിടുത്തെ തിരുനയനങ്ങൾ നനഞ്ഞിരുന്നു. വേദനയാൽ വിതുമ്പിയിരുന്നു. എന്നാൽ അവിടുന്ന് ഒരിക്കലും ആർത്തുകരഞ്ഞില്ല, മാറത്തടിച്ച് നിലവിളിച്ചില്ല. അതിനെ ശക്തമായി വിലക്കുകയും വിരോധിക്കുകയും ചെയ്തു. മരണവക്രത്തിലുള്ള പേരക്കുട്ടിയെയും എടുത്ത് കരയുന്ന റസൂലിനോട് സഅദ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് കരയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത് അള്ളാഹു അവന്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്തിട്ടുള്ള കാരുണ്യമാണ്. ബുഖാരി മുസ്ലിം. കരുണ കാണിക്കാത്തവന് കാരുണ്യം ലഭിക്കുകയില്ലെന്നും കാരുണ്യമുള്ളവരിലാണ് അള്ളാഹു കരുണ ചൊരിയുന്നതെന്നും, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവൻ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും എന്നുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥ മക്കളെ കാരുണ്യത്തോടെ ചേർത്തുപിടിച്ചിരുന്നു. രക്തസാക്ഷിയായ ജഅഫറിന്റെ മക്കളെ അടുത്തിരുത്തി വാത്സല്യത്തോടെ മുഖത്തെ കടുപ്പിച്ചതും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതും നേരിൽ കണ്ട അസ്മാ റളിയല്ലാഹുഅൻഹു വിവരിക്കുന്നുണ്ട് ഇക്കാര്യം. തിർമിതി. ഭക്തിയും ദൈവഭയവും. അള്ളാഹുവിന് ഏറ്റവുമധികം ഭയപ്പെട്ടിരുന്ന വ്യക്തി റസൂലായിരുന്നു. അബ്ദുല്ലാഹിബിന് ഷിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു. അപ്പോൾ കരച്ചിൽ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് തിളയ്ക്കുന്ന വെള്ളം കണക്കെ ഒരു തേങ്ങൽ ഉയരുന്നുണ്ടായിരുന്നു. തിർമിതി. സംസാരവും ഉപദേശവും. ഏറ്റവും നല്ല സംസാരവും ഉപദേശങ്ങളുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ അതിലെ വാക്കുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു. ബുഖാരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളീ സംസാരിക്കുന്നതുപോലെ തുരുതുരാ സംസാരിക്കാറില്ലായിരുന്നു. അടുത്തിരിക്കുന്നവർക്ക് ഹൃദിസ്ഥമാക്കാവുന്ന വിധം സ്പഷ്ടവും വ്യക്തവുമായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. അവിടുന്ന് ഉപദേശങ്ങളിൽ പോലും മിതത്വം പുലർത്തിയിരുന്നു. ഞങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കാൻ സ്ഥലവും സന്ദർഭവും നോക്കി ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിയിരുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലതായ തമാശ പറഞ്ഞിരുന്നു, തമാശ ആസ്വദിച്ചിരുന്നു, ചിരിപ്പിക്കാനായി കള്ളം പറഞ്ഞിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഞങ്ങളോട് തമാശ പറയുന്നല്ലോ എന്നവർ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പക്ഷേ ഞാൻ സത്യമല്ലാതെ പറയുകയില്ല. തിർമിതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹുവോട് അഭയം തേടുകയും അത് അനുചരന്മാരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവെ, ദുസ്വഭാവങ്ങളിൽ നിന്നും ദുഷിച്ച പ്രവർത്തികളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. തിർമിതി. അള്ളാഹുവെ, ദുർബലതയിൽ നിന്നും അലസതയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ബുഖാരി മുസ്ലിം. അള്ളാഹുവെ, നീ ഉത്തമ സ്വഭാവ ഗുണങ്ങളിലേക്ക് എന്നെ നയിക്കണമേ. അതിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവനായി നീയല്ലാതെ മറ്റാരുമില്ല. നീ എന്നിൽ നിന്ന് ദുഷിച്ച സ്വഭാവങ്ങളെ തടയണമേ. അതിനെ എന്നിൽ നിന്ന് തടയാൻ കഴിവുള്ളവനായി നീയല്ലാതെ മറ്റാരുമില്ല. മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ചിലതാണിത്. സൽസ്വഭാവത്തിന്റെ മഹത്വം നബി വചനങ്ങളിൽ. പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പുണ്യം സൽസ്വഭാവമാണ്, പാപം നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും മറ്റുള്ളവർ അറിയുന്നത് നീ ഇഷ്ടപ്പെടാത്തതുമാണ്. മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ ഘനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല. അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവിയെ അല്ലാഹു വെറുക്കുന്നു. തിർമതി. ജനങ്ങളെ കൂടുതലായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് ദൈവഭക്തിയും സൽസ്വഭാവവുമാണെന്നും നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് വായയും ഗുഹ്യസ്ഥാനവുമാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സത്യവിശ്വാസി തന്റെ സൽസ്വഭാവം മുഖേന വ്രതമനുഷ്ഠിക്കുന്നവന്റെയും നമസ്കരിക്കുന്നവന്റെയും പദവി നേടിയെടുക്കുമെന്നും സൽസ്വഭാവിക്ക് സ്വർഗത്തിന്റെ ഉപരിഭാഗത്ത് ഒരു ഭവനം ലഭിക്കുമെന്നും അന്ത്യനാളിൽ നിങ്ങളിൽ എനിക്ക് പ്രിയങ്കരരും സ്ഥാനത്താൽ എന്നോട് അടുത്തവരും നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണെന്നും അന്ത്യനാളിൽ നിങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ അധികം സംസാരിക്കുന്ന വായാടികളും ആത്മപ്രശംസകരും അഹങ്കാരികളുമാണെന്നും ജനങ്ങളോട് അടുത്തും സ്നേഹത്തോടും മൃദുവായും പെരുമാറുന്നവർക്ക് നരകം നിഷിദ്ധമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത്, അള്ളാഹുവെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക്. വിശുദ്ധ ഖുർആൻ അധ്യായം 33 വചനം 21.
2: പ്രവാചക ജീവിതത്തെ സ്വഭാവത്തെയൊക്കെ മനോഹരമായി സലീം പട്ടില അവതരിപ്പിച്ചിരിക്കുന്നു.
3: ഈസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയ വസന്തം, സൂറത്തു ആലി ഇമ്രാനിലെ 134-ാമത്തെ ആയത്തിൻ്റെ ഭാഗം ഒന്നാണ് ഇന്ന് നാം പഠിക്കുന്നത്. സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കൽ. അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 134-ാമത്തെ വചനമാണ് പഠിക്കുവാനുള്ളത്. അതൊന്ന് നമുക്ക് പാരായണം ചെയ്യാം.

0: والله يحب المحسنين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين.
1: പാരായണത്തിൽ മഖ്റജുകളും തജ്വീദിൻ്റെ നിയമങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ അല്ലദീന യുംഫിഖൂന എന്നത് അവിടെ ഇഖ്ഫാ നൂനു സാക്കിനയിൽ പിന്നെ ഫാ ആണ് വന്നത്, അത് ഇഖ്ഫാഇൻ്റെ ലെറ്ററാണ്. യുംഫിഖൂന പിന്നെ ഫിസ്സറായി എന്നത് മദ്ദുണ്ട് അവിടെ, അതേപോലെ വദ്ദറായി അവിടെയും മദ്ദുണ്ട്. അവിടെ തെല്ല ദീർഘത്തോടെ കുറച്ച് അല്പം ദീർഘമായി ഓതണം. വൽ കാലിമീനൽ ഗൈള വൽ ആഫീൻ അനിന്നാസ് വൽ കാലിമീനൽ ഗൈള വൽ ആഫീൻ അനിന്നാസ് ഗൈള ഗൈനാണ്, ഗൈള വൽ ആഫീന അനിന്നാസ് നൂനിന് ശബ്ദുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നാം തയ്യബ്. എന്താണ് ഈ ആയത്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? 133-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ വിസ്താരമുള്ള സ്വർഗത്തിലേക്കും ധൃതിപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. വഇദ്ദത്തിൽ മുത്തഖീൻ, ആ സ്വർഗവും മഗ്ഫിറത്തുമൊക്കെ മുത്തഖീങ്ങൾക്കുള്ളതാണ്. സ്വർഗം റെഡിയാക്കപ്പെട്ടത് മുത്തഖീങ്ങൾക്കാണ്. മഗ്ഫിറത്ത് ലഭിക്കുന്നതും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആ തഖ്വ ഉള്ള ആളുകൾക്കാണ്. ആ മുത്തഖീങ്ങൾ അവരാരാണ് എന്നതാണ് തുടർന്നുള്ള വചനത്തിൽ, ഈ ഒരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. മുത്തഖീങ്ങൾക്ക് ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ഈ വിശുദ്ധ ഗ്രന്ഥം മുത്തഖികളായ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, തഖ്വയുള്ള ആളുകൾക്ക് സന്മാർഗമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. നിശ്ചയമായും അവർ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് ചിലവഴിക്കുന്ന ആളുകളാണ്. അതേപോലെ അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസിലയിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു, അതിന് മുമ്പുള്ളതിൽ വിശ്വസിക്കുന്നു, ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നു. ഇതൊക്കെ അവരുടെ വിശേഷണങ്ങളായി, മുത്തഖീങ്ങൾക്കുണ്ടാവുന്ന വിശേഷണങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങളായ, സ്വർഗം ലഭിക്കുന്ന, സ്വർഗം റെഡിയാക്കപ്പെട്ടിട്ടുള്ള ആ ആളുകളുടെ ആ വിശേഷണങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത്. ആരാണ് ആ മുത്തഖീങ്ങൾ? അല്ലദീന യുംഫിഖൂന, അവർ ചിലവഴിക്കുന്നവരാണ്. അൻഫഖ യുംഫിഖു, ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കലാണ്. നഫഖത്ത്, അൻഫഖ യുംഫിഖു, ഇൻഫാഖ്. അല്ലദീന യുംഫിഖൂന, ചിലവഴിക്കുന്ന ആൾക്കാരാണ്. ഫിസ്സറായി, സന്തോഷമുള്ള അവസ്ഥയിൽ, സന്തോഷത്തിലും. വദ്ദറായി, അതുപോലെ തന്നെ കഷ്ടതയുള്ള സന്താപത്തിൻ്റെ സന്ദർഭത്തിലും അങ്ങനെയുള്ളവരാണ് മുത്തഖികൾ. അതുപോലെ തന്നെ വൽ കാലിമീന, ഒതുക്കി വെക്കുന്നവരാണ്, പിടിച്ചു വെക്കുന്നവരാണ്. അൽ ഗൈള, കോപത്തെ, കഠിന കോപത്തെ പിടിച്ചു വെക്കുന്ന ആളുകളാണവർ. വൽ ആഫീന അനിന്നാസ്, വൽ ആഫീന, ആഫീന എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകുന്നവരാണ് ജനങ്ങളോട്, അനിന്നാസ് ജനങ്ങളോട്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, വല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല ആവട്ടെ യുഹിബു, അവൻ സ്നേഹിക്കുന്നവൻ, ഇഷ്ടപ്പെടുന്നു. അൽ മുഹ്സിനീൻ, സദ്വൃത്തരായ, നന്മ ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. ഇവിടെ സത്യവിശ്വാസികളായ, മുത്തഖികളായ ആളുകളുടെ ഏതാനും വിശേഷണങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുള്ളത്. അതിലാദ്യമായി, ഒന്നാമതായി, അവർക്കിടെ അവർക്കുള്ള ഒരു പ്രത്യേകത, അവർ സന്തോഷത്തിലും സന്താപത്തിലുമെല്ലാം ചിലവഴിക്കുന്നവരാണ് എന്നാണ്. ഫിഷിദ്ധത്തി വർ റഹായി വൽ മൻഷത്തി വൽ മക്രഹി, ഉന്മേഷാവസ്ഥയിലും അതുപോലെ തന്നെ പ്രയാസകരമായ സന്ദർഭത്തിലും, വസ്യഹത്തി വൽ മറദി, രോഗാവസ്ഥയിലും ആരോഗ്യാവസ്ഥയിലും, കഠിനമായ പിന്നെ പ്രയാസമുള്ള സന്ദർഭത്തിലും സന്തോഷാവസ്ഥയിലും, വഫി ജമീഇൽ അഹ്വാൽ, അവർ എല്ലാ സന്ദർഭങ്ങളിലും എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അവർ ചിലവഴിക്കുന്ന ആളുകളാണ് എന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഅ്ഫിറത്തിലേക്കും സ്വർഗം കിട്ടാനുമൊക്കെ മത്സരിക്കാൻ പറഞ്ഞവരായ തഖ്വയുള്ള, അഅ്മാലു തഖ്വ, തഖ്വയുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫി ഹാലി ഉസ്രിഹിം വ യുസ്രിഹിം, അവരുടെ കഷ്ടതയുടെയും എളുപ്പത്തിൻ്റെയും ഒക്കെ സന്ദർഭങ്ങളിൽ, ഇന്നൈസറു അക്സറു മിനൻ നഫഖ, ഈസിയുള്ള സന്ദർഭമാണെങ്കിൽ കൂടുതലും അവർ ചിലവഴിക്കും. വൈൻ അസറു ലം യഹ്തഖറു മിനൽ മഅറൂഫി ഷൈഉൻ വലൗ ഖല്ല, എന്നാൽ അവർ കഷ്ടത്തിലുള്ള പ്രയാസത്തിലുള്ള സന്ദർഭത്തിലാണോ അവർ നന്മയിൽ നിന്നൊന്നും ചെറുതായി നിസ്സാരമായി കാണുകയില്ല, കുറച്ചെങ്കിലും അവർ ചിലവഴിക്കുമെന്നുള്ളതാണ് എല്ലാ സന്ദർഭങ്ങളിലും വിശ്വാസികളുടെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് സൂറത്തുൽ ബഖറയിലെ 274-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറ്റ്റൻ വഅലാനിയ, വിശ്വാസികൾ അവർ ആ തഖ്വയുള്ള ആളുകൾ, അവരവരുടെ സമ്പത്ത് രാത്രിയും പകലുമെന്നില്ലാതെ രഹസ്യമായും പരസ്യമായും ഏതെല്ലാം സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം അവർ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട്, വൽമാന അന്നഹും ലാ യഷ്ഗുലുഹും അംറുൻ അൻ ത്വഅത്തില്ല, ഒരു കാര്യവും അവരെ ബിസിയിലാക്കുന്നില്ല, ഷുഗലിലാക്കുന്നില്ല അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന്. അതുപോലെ തന്നെ വൽ ഇൻഫാഖി ഫീ മറാദിഹി, അള്ളാഹ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കുന്നതിൽ, വൽ ഇഹ്സാനി ഇലാ ഖൽഖിഹി മിൻ ഖറാബാത്തിഹിം വഗൈറിഹിം ബി അൻവാഇൽ ബിർ, പുണ്യത്തിൻ്റെ എല്ലാ ഇനങ്ങളിലും അള്ളാഹുലേക്ക് അടുക്കുന്നതായ കാര്യങ്ങളൊക്കെ, അതായത് സൃഷ്ടികൾക്ക് നന്മ ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മുത്തഖീങ്ങളുടെ ഒരു സ്വഭാവം, അവർ സന്തോഷത്തിലും സന്താപത്തിലും ചിലവഴിക്കുന്നവരാണ്. ആർക്കൊക്കെയാണോ ആവശ്യക്കാരായ ആളുകൾ, അവരെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുക, അവർക്ക് അത് നൽകുക എന്നത്, അത് ഒരു സ്തുതിക്കപ്പെട്ട ഒരു സ്വഭാവമായിക്കൊണ്ടാണ് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത്. അതായത് അവൻ അധ്വാനിച്ചുണ്ടാക്കി അള്ളാഹ് അവന് നൽകിയ, വാത്തൂഹും മിം മാലില്ലാഹില്ലദി ആതാക്കും, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകുക, അള്ളാഹു സുബ്ഹാനഹു വതആലയാണല്ലോ നിങ്ങൾക്ക് നൽകിയത്, അള്ളാഹുവിൻ്റെതാണ് യഥാർത്ഥത്തിൽ സമ്പത്തിനുടമ, അതിൻ്റെ അവകാശി അള്ളാഹുവിൻ്റേതാണെല്ലാം. അതുകൊണ്ട് തന്നെ അത് ചെലവഴിക്കുന്ന വിഷയത്തിൽ, നൽകുന്ന വിഷയത്തിൽ അത് തഖ്വയുള്ള ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നവരായ ആളുകൾ, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചിലവഴിക്കും. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരായ ആളുക, സുമലാ യുസ്ബിഊന മാ അൻഫഖൂ മന്നം വലാ അദ, ആ ചെലവഴിച്ചതിനെക്കുറിച്ച് അതിനെ തുടർന്ന് അവർ ചെലവഴിച്ചതിനെ എടുത്തു പറയുകയോ അതുകൊണ്ട് ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് അവർ ചെലവഴിക്കുന്നുവെങ്കിൽ, ലഹു മജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്കവരുടെ ആ ചെലവഴിച്ചതിനുള്ള പ്രതിഫലമുണ്ട്, അവർക്കൊന്നും പേടിക്കാനില്ല, ദുഃഖിക്കേണ്ടതില്ല അവർ. അതെ, അങ്ങനെ രഹസ്യമായും പരസ്യമായും രാപ്പകലില്ലാതെ ഏത് സന്ദർഭങ്ങളിലും അവർ ചെലവഴിക്കുന്നു, ഫലഹും അജുർഹും ഇൻദ റബ്ബിഹിം, അവരുടെ അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലായഹും യഹസനൂൻ, അവരൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ ഇഹ്സാൻ, നന്മ ചെയ്യുക എന്നത്, അത് വിശ്വാസിയുടെ ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന ഒന്നാണ്. ഒരു തഖ്വയുള്ള ആളുകൾ, ഫത്തഖുല്ലാഹ മസ്തതഅത്തും, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര സൂക്ഷിക്കണം. വസ്മഉ വഅത്തിഉ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കുകൾ, കൽപ്പനകൾ നിങ്ങൾ കേൾക്കണം, നിങ്ങളത് അനുസരിക്കണം. വഅൻഫിഖു ഖൈറൽ ലിഅൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി ഖൈറായത് നിങ്ങൾ ചിലവഴിക്കണം. വമൻ യൂഖിഷ്ഹ നഫ്സിഹി ഫഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ അവർ തന്നെയാകുന്നു വിജയികൾ. തനിക്ക് നൽകപ്പെട്ടത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഔദാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സമ്പത്താണ്. ഇന്നമാംവാലുക്കും വൗലാദുക്കും ഫിത്തിന, അതൊരു പരീക്ഷണമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനവുമൊക്കെ ദുനിയാവിൻ്റെ അലങ്കാരമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടമുള്ളവർക്ക് നൽകും, ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കൊടുക്കും, ഇഷ്ടമുള്ളവർക്ക് കുറവായിട്ട് കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അത് നൽകപ്പെട്ട ആളുകൾ ഒരിക്കലും തന്നെ അഹങ്കാരം കാണിക്കേണ്ടതില്ല. അത് അള്ളാഹു നൽകിയതാണ്. അപ്പോൾ അത് ചെലവഴിക്കാനുള്ളൊരു മനസ്സ്. സറാ എന്നിവിടെ പറഞ്ഞത് അൽ ഹാലുല്ലത്തി തസുറു, തനിക്ക് സന്തോഷമുണ്ടാകുന്ന അവസ്ഥയാണ്. ദൊറാ എന്നത് അൽ ഹാലുല്ലത്തി തദുറു, തനിക്ക് ഉപദ്രവമുണ്ടാകുന്ന, അതായത് പ്രയാസകമുണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിച്ചത് ബിൽ യുസ്രി വൽ ഉസ്ർ അസ്സഅ വദ്ദീഖ്, വിശാലമായ വിശാലതയുള്ള ജീവിത വിശാലതയുള്ള സന്ദർഭത്തിലും ജീവിതം കുടുസാകുന്ന സന്ദർഭത്തിലും ആ സന്ദർഭത്തിലൊക്കെ അവർ തങ്ങൾക്ക് ലഭിക്കപ്പെട്ടതിൽ നിന്ന് ചിലവഴിക്കുന്നു എന്നാണ്. അത് തഖ്വയുള്ള ആളുകളെ, തഖ്വയുള്ള ആളുകളുടെ അടയാളമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെ ഹറാമായ നിലക്ക് സമ്പാദിക്കാനോ ഹറാമായ വഴിയിലൂടെ അത് നേടിയെടുക്കാനോ ഒന്നും പരിശ്രമിക്കുകയില്ല. പിന്നെയോ അവർ ഹലാലായ മാർഗത്തിൽ, അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ അവർ പണം സമ്പാദിക്കുകയും താൻ സമ്പാദിച്ച പണം സമ്പത്തിൽ നിന്ന് അത് പാവപ്പെട്ടവരായ ആളുകൾക്ക്, അതിന് അവകാശികളായ അർഹരായ ആളുകൾക്ക് അത് ചിലവഴിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ലിയുംഫിഖ് ദു സഅതിൻ മിൻ സഅതി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുംഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതിൽ നിന്ന് ആ വിശാലതയുള്ള സമയത്ത് ആ രൂപത്തിൽ ചെലവഴിക്കുക, അതല്ല കുടുസായ സന്ദർഭത്തിൽ ആ രൂപത്തിൽ ചെലവഴിക്കുക. എല്ലാ കാര്യങ്ങളും ഇസ്ലാം കൃത്യമായി അതിന് ചില നിർദ്ദേശങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. പണം സമ്പാദിക്കുന്ന വിഷയത്തിലും അത് ചെലവഴിക്കുന്ന വിഷയത്തിലൊക്കെ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറിൽ ചെലവഴിക്കാൻ വേണ്ടി വിശ്വാസികളോട് കൽപ്പിക്കുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൊക്കെ ഇൻ തഖ്റിദുല്ലാഹു ഖർദൻ ഹസന യുദാഇഫുഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശക്കൂറുൻ ഹലീം, അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കാൻ ആരാണതിന് തയ്യാറുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അവർക്കത് ഇരട്ടിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നതും അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് വിശ്വാസികളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് യായുല്ലദീന ആമനു അംഫിഖൂ മിം തയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചോളൂ. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്നതായ

0: ആളുകൾ, തഖ്‌വയുള്ളവരായ ആളുകൾ നമസ്കാരം നിർവഹിക്കുന്നു, അവർക്ക് നൽകപ്പെട്ട റിസ്ഖിൽ നിന്നവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും. ചില സന്ദർഭത്തിൽ രഹസ്യമായി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പരസ്യമായി കൊടുക്കേണ്ടി വരും. മിൻ ഖബ്‌ലി അൻ യഅ്തിയയൗമുല്ലാ ബൈഉം ഫീഹി വലാ ഖിലാൽ. അതെ, ഒരു കച്ചവടവും ക്രയവിക്രയങ്ങളും ഒരു സ്നേഹബന്ധവുമൊന്നും പ്രയോജനം ചെയ്യപ്പെടാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ. അപ്പോൾ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്, വലിയ സവാബ് ലഭിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അള്ളാഹു നൽകിയ സമ്പത്ത്. അത് ഏതവസരങ്ങളിലും ചെലവഴിക്കുക എന്നുള്ളത് അതാണല്ലോ. സബഖ ദിർഹമുൻ നിഅത അൽഫ ദിർഹം, 100,000 ദിർഹമിനെ ഒരു ദിർഹം മുൻകടന്നു എന്ന് പറഞ്ഞു. ഒരാളടുത്ത് 2 ദിർഹമേ ഉണ്ടായിരുന്നുള്ളൂ, അയാൾ അതിൽ നിന്ന് 1 ദാനം ചെയ്തു. വേറൊരാളൊരു കൂമ്പാരമുണ്ടായിരുന്നു, അതിൽ നിന്നൊരു പിടി എടുത്തിട്ടാണ് ദാനം ചെയ്തത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ കൊടുക്കുന്നതും അതുപോലെ തന്നെ വിശാലമായിട്ടുണ്ടാകുമ്പോൾ കൊടുക്കുന്നതും. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ഇഖ്ലാസ് അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. എന്നാൽ വിശ്വാസികൾ ഏത് സന്ദർഭങ്ങളിലും അവർ കൊടുക്കാൻ റെഡിയുള്ളവരാണ്. റഖാഇലും ശുദ്ധത്തിലുമൊക്കെ അവർ കൊടുക്കാൻ റെഡിയുണ്ട് എന്നതാണ് അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് പറയപ്പെട്ടിട്ടുള്ളത്. അവർ നന്മയുടെ ഏത് വിഷയങ്ങളിലും ഒന്നും അവർ മറച്ചു വെക്കുകയില്ല, അല്ലെങ്കിൽ പിശുക്കി പിടിക്കുകയില്ല. അവർക്ക് നൽകപ്പെട്ടതായ ആ ഒരു ഖൈറിൽ നിന്ന്, അള്ളാഹു നൽകിയ നിഅമത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഔദാര്യത്തിൽ നിന്ന് അവർ ചിലവഴിക്കുന്ന ആളുകളാണ്. അതിനുള്ള പ്രതിഫലം ഏറെയാണ്. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം, കമസലി ഹബ്ബത്തിൻ അംബത്തത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബഖറയിലെ 261 ആയത്ത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യമണി പോലെയാണ്. അതിൽ നിന്ന് 7 കതിരുകളുണ്ടായി, ഓരോ കതിരുകളിലും 100 നെൽമണികളുണ്ടായി. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതങ്ങനെ വെറുതെ കിട്ടുന്ന ഒന്നല്ല. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്ന് ചെല്ലാമെന്ന്? അതിന് വേദനയോ അതല്ലെങ്കിൽ താൻ സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് ആ ഒരു ഇഖ്ലാസിൻ്റെ മനസ്സോടുകൂടി ഏതൊരു സന്ദർഭത്തിലും കൊടുക്കാനുള്ള വഹുമുൽ മുൻഫിഖൂൻ അംവാലഹും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഒരു മനസ്സ്, ഇമ്മാ ഫീ സറഫിഹി അലാ മുഹ്താജ് വ ഇമ്മാ ഫീ തഖ്‌വിയത്തി മുദ്അഫ് അലാ നുഹൂദി ജിഹാദിഹി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിലൊക്കെ ചെലവഴിക്കുക എന്നതൊക്കെ ചരിത്രത്തിലൊക്കെ അത് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ചെലവഴിക്കുന്ന വിഷയത്തിലുള്ള മത്സരങ്ങളും മറ്റുമൊക്കെ. ഏതായിരുന്നാലും വിശ്വാസികൾ അവർ അപ്രകാരം ചെലവഴിക്കുന്ന ആളുകളാണ്. വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത് എന്ന് ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഓരോ ദിവസവും മലക്കുകൾ അള്ളാഹുമ്മ അഅ്തി മുൻഫിക്കൻ ഖലഫ, പകരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പിടിശുക്കി പിടിക്കുന്നവൻ അള്ളാഹുമ്മ അഅ്തി മുംസിക്കൻ തലഫ, നാശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് മനുഷ്യരെ, ഉംഫിഖ് അലൈക്ക്, നിനക്ക് നീ ചെലവഴിക്കുക, നിനക്ക് വേണ്ടി ചിലവഴിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മളൊക്കെ മരിച്ചാലും കിട്ടുന്നത് നമ്മൾ ദാനം ചെയ്ത സദഖത്തുൻ ജാരിയ, നാം നിലനിൽക്കുന്ന ആ ഒരു ദാനധർമ്മങ്ങളൊക്കെയാണ്. മനുഷ്യന്മാരൊക്കെ അവർ നൽകിയ സദഖയുടെ ചെലവഴിച്ചതിൻ്റെ തണലിലായിരിക്കും ആളുകൾക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്ന ആ ഒരു സമയത്ത്. അതുകൊണ്ട് മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾക്ക് കച്ചവടവും സ്നേഹബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും പ്രയോജനപ്പെടാത്ത ഒരു റെക്കമെൻഡും പ്രയോജനപ്പെടാത്ത ഒരു സമയത്തേക്ക് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ചിലവഴിക്കുക. وانفقوا مما رزقناكم من قبل ان ياتي احدكم الموت മരണം വന്നതിനു മുമ്പായി ചിലവഴിക്കുക. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസദ്ദഖ വകും മിന സ്വാലിഹീൻ. മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ, മരണം വന്നെത്തിയാൽ മനുഷ്യൻ പറയും, റബ്ബെ എനിക്കൊന്ന് നീട്ടിത്തരണം, ഞാൻ ചിലവഴിച്ചോളാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാമെന്നും. അതൊന്നും പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് അള്ളാഹ് നൽകിയതിൽ നിന്ന് ചിലവഴിക്കാൻ, ഉള്ളതിൽ നിന്ന് സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭങ്ങളിൽ ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നൽകിയ അനുഗ്രഹത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭത്തിൽ ചിലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം. സൂറത്തു ആലി ഇമ്രാനിലെ

0: നാലാമത്തെ അധ്യായമാണ് നാം കേട്ടത്. സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കൽ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

ഒരു ചെറിയൊരു കഥ പറയാം. ഓസ്ട്രേലിയയിലാണ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ കണ്ടതാണ്, ഒരു മെസ്സേജായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഈ കുരങ്ങിനെ പിടിക്കുന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്നൊരു സൂത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവരല്പം വലിയ ഒരു കായ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല കട്ടിയുള്ള പുറന്തോടുള്ളൊരു കായ എടുക്കും. എന്നിട്ട് അതിൻ്റെ പുറന്തോട് ബാക്കിയാക്കി അകത്തുള്ളതൊക്കെ ഒഴിവാക്കും. എന്നിട്ട് ആ കായക്കുള്ളിൽ നല്ല സ്മെല്ലടിക്കുന്ന ഈ കാഷ്യൂനട്ട് പോലെയുള്ള അല്ലെങ്കിൽ കുരങ്ങിന് ഇഷ്ടപ്പെട്ട ചെറിയ വിഭവം അതിൻ്റെ അകത്തേക്ക് വെക്കും. പക്ഷെ കായയുടെ ദ്വാരം എന്ന് പറയുന്ന ഒരു കുരങ്ങിൻ്റെ കൈയെ അതിൻ്റെ അകത്തേക്ക് ഇടാൻ മാത്രമുള്ള ഒരു ദ്വാരം അതിന് ഉണ്ടാവുക. എന്നാൽ ആ കായക്കുള്ളിൽ കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള കുരങ്ങിനെ ആകർഷിക്കുന്നൊരു ഭക്ഷണം ഉണ്ടാവും, വെച്ചിരിക്കും ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഇര അതിൻ്റെ ഉള്ളിൽ വെക്കും. അങ്ങനെ അതിനെ ഈ കായ മരത്തിനോട് ബന്ധിപ്പിക്കുമെന്നാണ്. ഒരു സ്ഥലത്ത്, നിശ്ചിത സ്ഥലത്ത് ആ കായ ബന്ധിപ്പിച്ചിരിക്കും. ആ കായ എടുക്കാൻ കഴിയില്ല, പക്ഷെ കായക്കുള്ളിലൂടെ കൈയിട്ടിട്ട് ആ ഉള്ളിലുള്ള വസ്തു എടുക്കണം. അപ്പോൾ കുരങ്ങ് സ്വാഭാവികമായും മരത്തിൽ നിന്നെന്ത് ചെയ്യും, ഈ കായക്കകത്തേക്ക് ഈ ഭക്ഷണം തേടിക്കൊണ്ട് കൈയിടും. കൈയിട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കയ്യിൽ അതെന്ത് ചെയ്യും, ആ വസ്തു അതിനെ പിടിക്കാൻ പറ്റും. കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കായക്കകത്തുനിന്ന് മുഷ്ടി പിടി കയ്യിൽ പിടിച്ചു വച്ചിരിക്കുന്ന നിലയിൽ ആ ദൂരത്തിൽ നിന്നത് പുറത്തെടുക്കാനും കഴിയില്ല കൈ. എന്നാൽ സാധനം വിട്ടാൽ തിരിച്ചു കിട്ടും ചെയ്യും. പക്ഷേ ഈ കുരങ്ങ് എന്ത് ചെയ്യും, തനിക്ക് കിട്ടിയ വസ്തുവിനെ കയ്യിൽ മുറുകെ പിടിച്ച് തന്നെ നിൽക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കൈ പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, പക്ഷെ ഒരിക്കലും അതിന് കിട്ടൂല, കൈ കിട്ടൂല. ആ മുഷ്ടി ചുരുട്ടിയത് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച സാധനം വിടാതെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല, പക്ഷേ കുരങ്ങനത് വിടൂല. അപ്പോഴേക്കും കുരങ്ങനെ പിടിക്കേണ്ട ആളുകൾ വന്നിട്ട് കുരങ്ങിൻ്റെ തലക്ക് അടിച്ച് അല്ലെങ്കിൽ കുരങ്ങിനെ വല മറ്റു രൂപത്തിലൊക്കെ പിടിച്ച് അവർ കൊണ്ടുപോകുമെന്നതാണ് ഒരു കഥ. അപ്പോൾ ഇത് വായിച്ച സമയത്ത് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അതായത് ചില ആളുകൾ, നമ്മൾ ചില മനുഷ്യന്മാരെങ്ങനെയാണ്, ഇതൊരു കുരങ്ങിൻ്റെ കഥ മാത്രമാണെങ്കിൽ കുരങ്ങിന് സ്വയം രക്ഷപ്പെടാമായിരുന്നു. കാരണം കിട്ടാത്തൊരു സംഗതി അത് ഒഴിവാക്കിയിട്ട് കയ്യിൽ നിന്ന് ആ സാധനം ഒഴിവാക്കി തിരിച്ചെടുത്താൽ സ്വാഭാവികമായും ഈസി ആയിട്ട് കൈ വലിച്ചെടുക്കാം. പക്ഷെ കയ്യിലുള്ള സാധനം വിടാൻ കുരങ്ങ് തയ്യാറാകാതിരിക്കുന്നത് കൊണ്ടാണ് കുരങ്ങ് അപകടത്തിൽപ്പെടുന്നതും വല വിരിച്ച ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആരെയാണോ ലക്ഷ്യം വെച്ചത് അവർക്കുള്ളിൽ അകപ്പെടുന്നത്. പലപ്പോഴും മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങനെ ചില അനാവശ്യമായ കാര്യങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും, പക്ഷേ അയാൾ രക്ഷപ്പെടില്ല. കാരണം ഈ പിടിവാശികൾ അത് പിടിച്ചു വെച്ച് തന്നെ മുന്നോട്ട് പോകും. എന്നിട്ട് ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും അവർ അനുഭവിക്കുകയും ചെയ്യും. അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല തൻ്റെ ഈ പിടിവാശിയും അല്ലെങ്കിൽ കുരങ്ങ് കയ്യിൽ പിടിച്ചു വെച്ചതുപോലെ മനസ്സിൽ പിടിച്ചു വെക്കുന്ന ചില പിടിവാശികൾ മനുഷ്യനെ നശിപ്പിക്കുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നു. എന്നിട്ട് പരസ്പരമുള്ള ജീവിതത്തിലെ പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിലും പരസ്പര സഹവർത്തിത്വങ്ങൾക്കിടയിലും ഇതൊരു വലിയ ഭാരമായി ജീവിതം തന്നെ നശിപ്പിക്കുന്നതായി മാറുന്നു. ചില വിട്ടുവീഴ്ചകളും ചില ഒഴിഞ്ഞുകൊടുക്കലുകളും ചിലത് വേണ്ടെന്ന് വെക്കലുകളും, ഈ വേണ്ടെന്ന് വെക്കാൻ കഴിയാത്തിടത്താണ് പരാജയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷൈത്താനിർ റജീം.

0: സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത് അല്ലേ. മുസ്തഫ സാറേ, ഈ പാരായണം ചെയ്ത ആരാന്നുള്ള വെർക്ക് വിട്ടുകൊടുത്താൽ നമുക്ക്, കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആരാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ, നമുക്ക് വായിക്കാം. പക്ഷെ ആ ആയത്തിൽ പറഞ്ഞ ഒരാശയം അതിവിശാലമായ അതിഗൗരവമായ ഒരു ആശയമാണ്. അതെന്താ, നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും. ആകാശവും ഭൂമിയും ഏറ്റെടുക്കാൻ വളരെ ഭയപ്പെട്ടൊരു കാര്യം മനുഷ്യനിത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഖുർആൻ മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവത്തെയും പ്രവൃത്തിയെയും ഒക്കെ അങ്ങേയറ്റം അക്രമിയാണ് മനുഷ്യൻ എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ അമാനത്തിനെ നാം കാട്ടുകയുണ്ടായി, എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ അവ അത് ഏറ്റെടുക്കുന്നതിന് വിസമ്മതിക്കുകയും അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. നിശ്ചയമായും അവൻ അക്രമകാരിയും അറിവ് കെട്ടവനുമാകുന്നു.
0: അമാനത്താണ് ഈ ആയത്തിൻ്റെ വിഷയം എന്നുള്ളതാണ് അല്ലേ. അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ അമാനത്തുകളില്ലാത്ത മനുഷ്യന്മാരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ. ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി എന്നാണ്. എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അല്ലേ. റായി എന്ന് പറഞ്ഞാൽ ശരിക്ക് അതിൻ്റെ ഷെപ്പേർഡ്, ആട്ടിയുടെ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. അഥവാ നമ്മളൊക്കെ നമ്മുടെ കീഴിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ഉത്തരവാദിത്തമാണല്ലോ ശരിക്കും അമാനത്ത് എന്ന് പറയുന്നത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ പർവ്വതങ്ങൾക്ക് അതുപോലെ തന്നെ ആകാശങ്ങൾക്കൊക്കെ ഉള്ള കൊടുത്തപ്പോൾ അവയ്ക്ക് അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. പക്ഷേ മനുഷ്യരത് ഏറ്റെടുത്തു. പക്ഷെ എന്നിട്ട് പറയണത് എന്താണ്, തീർച്ചയായിട്ടും മനുഷ്യർ അക്രമകാരികളാണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയണത്. അപ്പം അമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ എത്രത്തോളം ഉണ്ട്, നമുക്കത് പുലർത്താൻ കഴിയുന്നുണ്ടോ, നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണത്. നമ്മളെ പ്രേക്ഷകരെ, ഈ നമ്മൾ ആരാണ് കാര്യമെന്ന് ചോദിച്ചതിന് തീർച്ചയായിട്ടും മറുപടി ഇട്ടുണ്ടാവില്ലേ?
1: പ്രതീക്ഷിക്കാല്ലേ.
0: വളരെ പ്രശസ്തനായ കാര്യമാണ്.
1: എന്തോ ഒരു ആ ചോദ്യം കേട്ടിട്ടില്ലേ, സംശയല്ലേ, ആരും ഒരു മറുപടി
0: വന്നിട്ടില്ല അല്ലേ.
1: ഏതായാലും നമുക്ക്
0: നമുക്ക് തന്നെ പറയാൻ തോന്നുന്നു. മിഷാരി അൽ അഫാസി ആണ് ഇന്നത്തെ ഈ മധുരം ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ വചനം പാരായണം ചെയ്തത്. അഫാസിയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒരു നല്ല കാരിയാണ്, കുവൈറ്റിലാണ്. അതിലുപരി പിന്നെ ലോകത്ത് അദ്ദേഹം പ്രശസ്തമായ ഒരുപാട് മേഖലയുണ്ട്. അദ്ദേഹം നല്ലൊരു ഖിറാഅത്ത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള വ്യത്യസ്തമായ അവസരമുണ്ട്. കുട്ടികളൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതും അറിയുന്നതും അദ്ദേഹത്തിൻ്റെ അറബി നഷീദകളിലൂടെയാണ് അല്ലേ. ഖുർആൻ പാരായണത്തിൻ്റെ ഒരു മാധുര്യമുണ്ട്, ആ മാധുര്യം അദ്ദേഹം ഓതുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നഷീദകൾ, പല കാര്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ധാരാളം നഷീദകൾ. നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ നഷീദകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റിലൊക്കെ ഉണ്ടാവുന്നത് അതും മ്യൂസിക് ഒന്നും ഇല്ലാത്ത നഷീദകളാണ് അല്ലേ. നിഷിദ്ധമായ ഹറാമിൻ്റെ ഒരു മാർഗത്തിലല്ലല്ലോ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളായ പണ്ഡിതന്മാരായ ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്ത ഒക്കേഷനുകളിലുള്ള നല്ല അടിപൊളി നഷീദകൾ പാടുന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം.
1: നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പിന്നെ കലോത്സവങ്ങളിലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ചില നഷീദകൾ സെലക്ട് ചെയ്യാറ്.
0: അദ്ദേഹം വന്ന് നേരിട്ട് ഇങ്ങനെ പാടുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്, അങ്ങനെ കേൾക്കുമ്പോഴല്ലോ ചില ഒക്കേഷൻ. ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഫലസ്തീനുമായി ബന്ധപ്പെട്ടൊരു നഷീദ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഖുർആൻ ഹൃദയസ്ഥമാക്കാനുള്ള അതിനെക്കുറിച്ചുള്ള അദ്ദേഹം, അങ്ങനെ പല വ്യത്യസ്തമായ
1: അവസരങ്ങൾ,
0: റമദാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
2: ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
3: പീസ് റേഡിയോ നേർരേഖ. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നേർരേഖയിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മൈൻ അമ്മാ ബഅദ്. നമ്മുടെ അറിവുകൾക്ക് അപൂർണതയുണ്ട്, അവ്യക്തതയുണ്ട്, പല കാര്യത്തിലും ആശയക്കുഴപ്പങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. നാം വിചാരിച്ചത് 100% ശരിയാണോ എന്ന് നമുക്ക് നമ്മുടെ വിവരങ്ങളെക്കുറിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. ഇന്ന് ശരിയായത് നാളെ തെറ്റാവാം. എന്നാൽ എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായും സുരക്ഷിതമായും അറിയുന്നവനാണ് അല്ലാഹു. അലം തറ അന്നല്ലാഹ യഅലമു മാഫിസ്സമാവാത്തി വമാഫില്ല. ആകാശഭൂമികളിലുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേന. മാ യക്കൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാഹു വസാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു തുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. മൂന്നു പേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാഹു അവർക്ക് നാലാമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അഞ്ചു പേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്ക് ആറാമനായി കൊണ്ടുമല്ലാതെ. അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. എല്ലാം കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു. ഏത് കാര്യങ്ങളിലും മനുഷ്യന് ഒരു ന്യൂനതയുണ്ട്. നമ്മുടെ ഏത് കഴിവുകൾക്കും ചില ന്യൂനതകളുണ്ട്. ഇത്തരം എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെട്ടവനാണ്, സുരക്ഷിതനാണ് എന്നതാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അസ്സലാം എന്ന് പറയുന്ന നാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. അസ്സലാമാണ് അല്ലാഹു. അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും അറിവില്ലായ്മകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഒക്കെ പൂർണ്ണമായും സുരക്ഷിതനായിട്ടുള്ളവനാണ് അല്ലാഹു എന്ന്. എല്ലാ കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ, അതായത് സൃഷ്ടികൾക്ക് ബാധിക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തനായവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ വ്യാഖ്യാനം നൽകുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നുണ്ട്, അസ്സലാം എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലും അല്ലാഹുവിനുള്ള പൂർണ്ണതയാണ്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അല്ലാഹു എന്നാണ്. അല്ലാഹുവിൻ്റെ വചനങ്ങളും അങ്ങനെയാണ്. തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖം വഅദ്ലെന്ന് അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നും അല്ലാഹുവിൻ്റെ വചനങ്ങളും സുരക്ഷിതമായിട്ടുള്ളവനാണ്. പല കാര്യങ്ങളിൽ നിന്നും അല്ലാഹു സുരക്ഷിതനാണ്. എതിരാളി, അതേപോലെ തന്നെ പങ്കാളി ഉണ്ടാകുക, തുല്യനുണ്ടാകുക, ഈ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നതിൽ നിന്നെല്ലാം അല്ലാഹു സുരക്ഷിതനായവനാകുന്നു എന്നതാണ്. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക് വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുൽ വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ട അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനാകുന്നു, സുരക്ഷിതനായ സലാമാകുന്നു അല്ലാഹു. അല്ലാഹുവിൻ്റെ സത്യവും നാമങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളും എല്ലാം എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയുള്ളതും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് ഖലഖന സമാവാതി വലർള വമാ ബൈനഹുമ ഫി സിത്തത്തി അയ്യാമിൻ വമാ മസ്സന മിൻ ലുഗുബ്. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല എന്നാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനാൽ. അല്ലാഹു അസ്സലാമാണ്. സലാം എന്ന് പറയുമ്പോൾ അല്ലാഹു തൻ്റെ ദാസന്മാർക്ക് സലാം നൽകും, സമാധാനം നൽകും, സലാം നിർവഹിക്കും. ധാരാളം ആയത്തുകളിൽ അത് കാണാൻ പറ്റും. കുൽഹംദുലില്ലാ വസലാമുൻ അല ഇബാദിഹില്ലദീന ഇസ്തഫ വസലാമുൻ അലൽ മുർസലീൻ സലാമുൻ അല നൂഹിം ഫിൽ ആലമീൻ സലാമുൻ അല ഇബ്രാഹിം സലാമുൻ അല മൂസ വഹാറുൻ സലാമുൻ അല ഇലിയാസീൻ. ഇതൊക്കെ അല്ലാഹു സമാധാനവും രക്ഷയും അവൻ്റെ ദൂതന്മാർക്ക് നൽകുന്നവനാകുന്നു. സമാധാനം വ്യാപിപ്പിക്കുന്നവനാണ് അല്ലാഹു. അത് പലർക്കും അല്ലാഹു നൽകുന്നു. വസ്സലാമു അല മനിത്തബ അൽ ഹുദ, സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സലാം, സമാധാനം നൽകും. സ്വർഗം ദാറുസലാമാണ്. സർവ്വസമാധാനങ്ങളുടെയും സർവ്വരക്ഷകളുടെയും ഭവനമാണ് അത്. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സലാമുണ്ട്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. അവൻ അവരെ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കുന്നതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞല്ലോ. ഒരു തവണയാണ് അസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സൂറത്ത് അൽ ഹഷർ 23-ാമത്തെ ആയത്തിൽ. ഹുവല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാം. അവിടെ സലാം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അസ്സലാം എന്നുള്ള വിശേഷണത്തിൻ്റെ ഈ ഒരു നാമത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും. കുന്ന നുസല്ലി ഖൽഫ നബി, നബി സല്ലല്ലാഹുമയുടെ പിന്നിൽ നിന്ന് ഞങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. ഫനഖൂൽ, അപ്പോൾ ഞങ്ങൾ പറയും അസ്സലാമു അലല്ലാ, അള്ളാഹുവിൻ്റെ മേൽ സലാമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു വസ്സലാം, അള്ളാഹു സലാമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സലാം എന്നുള്ള വിശേഷണം പറയുന്ന ഹദീസാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് നിങ്ങൾ പറയരുത്. പക്ഷെ നിങ്ങൾ മറിച്ച് പറയേണ്ടത് എന്താണ്? അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ സലാം പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തായിട്ട് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ നാമം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളും ദിക്കറുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നതാണ് അല്ലാഹുമ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം. അല്ലാഹുവേ, നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം, ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനെ നീ അനുഗ്രഹപൂർണ്ണരായിരിക്കുന്നു. മറ്റൊരു ദിക്കറിൽ കാണാം, ഇന്നസ്സലാമ ഇസ്മുൻ മിൻ അസ്മാ ഇല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ്. അസ്സലാം വളഅഹു അല്ലാഹു ഫിൽ അർളി ഫഅഫ്ഷുസ്സലാമ ബൈനക്കും, അള്ളാഹു ഭൂമിയിൽ അത് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിക്കൊണ്ട് പറയണം എന്ന് ഈ സലാമിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ശരിയായി ഉൾക്കൊള്ളുകയും നമുക്കിടയിൽ സലാം വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സഹായിക്കട്ടെ. അസ്സലാം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1,000,000 ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഇൻസൈറ്റ്, പ്രണയം ഇസ്ലാമിൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, കൗമാരക്കാരിൽ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ കൃത്യമായും സന്നിവേശിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ചുറ്റുപാടും കൃത്യമായും ചെയ്യേണ്ട ഒരു വലിയ ബാധ്യതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയയും മൊബൈലും എല്ലാം വല്ലാതെ ഉപയോഗിക്കുന്നൊരു കാലത്ത് ഇത് വളരെ ബോധപൂർവ്വം തന്നെ അവരിൽ എത്തിക്കുക എന്നത് ഒരു സമഗ്രമായ ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൗമാരക്കാരുമായി ബന്ധപ്പെട്ട ലൈംഗികമായൊരു ഭാഗത്ത് സൂചിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായി, അവരുടെ എതിർലിംഗവുമായി എങ്ങനെയാണ് ഇടപഴകേണ്ടത്. ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിന് കൃത്യമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ അത് പുതിയ കാലത്ത് നൽകപ്പെടാത്തത് കൊണ്ടാണ് പലപ്പോഴും അപകടകരമായ പല ബന്ധങ്ങളിലേക്കും അവർ എത്തുന്നത്. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ ലവ് അഫെയർ, പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാം അത് നിഷേധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി നിരോധിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തെ നമ്മൾ കൃത്യമായും അഡ്രസ്സ് ചെയ്യണം. അതല്ലെങ്കിൽ അത് കേവലം നമ്മുടെ ചില ധാരണകളായി മാത്രം നിലനിൽക്കും. ഇപ്പോൾ പ്രണയം തെറ്റാണ്, തെറ്റാണ് എന്നതിന് ഇസ്ലാമിന് കൃത്യമായ ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തത് അള്ളാഹു അത് കൽപ്പിച്ചിട്ടുണ്ട്, വ്യഭിചാരം അത് തിന്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും ചോദിക്കുക, ഈ പ്രണയത്തിനൊക്കെ ഖുർആനിൽ എതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം. കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിന് അതിന് കാഴ്ചപ്പാടുണ്ട്. എന്താണ്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമനി ബിത്തഗാ വറാ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ. അപ്പോൾ അസ്വാജിൽ അവരുടെ അർഹതപ്പെട്ട, വിഹിതമാക്കപ്പെട്ട, നിക്കാഹ് ചെയ്യപ്പെട്ട, വിവാഹബന്ധത്തിലുള്ള ഭാര്യമാരിൽ അല്ലെങ്കിൽ അവരുടെ ഇണകളിലും ഒപ്പം ഇസ്ലാമിക ലോകത്ത് മുൻപ് കാലത്തുണ്ടായിരുന്ന വലത് കൈ ഉടമപ്പെടുത്തിയവർ എന്ന രൂപത്തിൽ അടിമ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഇതല്ലാത്ത യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളിലേക്കും ഒരിക്കലും ഒരാൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ എന്ത് പേരിട്ട് ഇതിനെ വിളിച്ചാലും അത് അംഗീകരിക്കപ്പെടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കാവുന്നതാണ്. സഹോദരങ്ങൾ, ഇന്ന് എന്തൊക്കെയാണ് കുട്ടികൾ ഈ വിഷയത്തിൽ, ഈ ലൈംഗികമായ വിഷയങ്ങളെക്കുറിച്ച് കാണുന്ന പേരുകളെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് സീസൺഷിപ്പ്. സീസൺഷിപ്പ്, അപ്പോൾ സീസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീസണുകളിൽ പല ബന്ധങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാമിന് അങ്ങനെ ഒരു സീസൺഷിപ്പ് ഇല്ല. കാരണം ഇസ്ലാം അടിസ്ഥാനപരമായി ബന്ധങ്ങളെക്കുറിച്ച് കാണുന്നത് അത് വളരെ ഗൗരവത്തിലുള്ളൊരു കരാറായിട്ടാണ്. മീസാക്ക് എന്ന വലിയുള്ള എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പദം. അത് ഒരു വളരെ കഠിനമായൊരു, വളരെ ദൃഢമായൊരു ബന്ധമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കരാർ ഒരിക്കലും അങ്ങനെ സീസൺഷിപ്പായി മാറാൻ പറ്റില്ല. സിറ്റുവേഷൻഷിപ്പ്, ഒരു കോളേജ് പഠിക്കുമ്പോൾ ഒരു പ്രണയം, അത് കുറച്ച് കാലം മുന്നോട്ട് പോകുക, അത് കഴിഞ്ഞാൽ പിന്നെ പ്രണയമില്ല. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് എങ്ങനെയാണ് എതിർലിംഗവുമായി ബന്ധപ്പെടേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഇത് വളരെ നിർബന്ധമാണ്. എന്താണ് ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് ഇടപഴകാനുള്ള ഇസ്ലാമിക നിയമം? അവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇസ്ലാം പറയുന്നത്, സംസാരിക്കുമ്പോൾ തഹവൗന, നിങ്ങൾ ഒരിക്കലും കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഫ്ലേട്ടിംഗ് എന്നൊക്കെയാണ് പുതിയ കാലത്ത് തന്നെ പറയുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്ന രൂപത്തിലല്ല സംസാരം ഉണ്ടാവുന്നത്. അത് ഒരു പുരുഷൻ പുരുഷനോട് സംസാരിക്കുന്നു, ആൺകുട്ടി ആൺകുട്ടിയോട് സംസാരിക്കുന്ന രൂപത്തിൽ ഒരിക്കലും പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ബൗണ്ടറി, അവിടെ ഒരു ഹിജാബ്, ഒരു മറ അവിടെ കൃത്യമായി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പെൺകുട്ടികൾക്ക് നിർബന്ധമാണ്. കാരണം പ്രത്യേകിച്ച് പുതിയ കാലത്തൊക്കെ ഈ ഫോണും ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുമ്പോൾ നമ്മളെ ഒരു ബോൾഡ്നെസ്, നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മളൊരു നയം നിലപാടൊക്കെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അത് വലിയ അബദ്ധത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമതൊരു സംസാരമാണ്. സംസാരത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, കൃത്യമായും ഇടപഴകേണ്ട കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കാനും അവിടെ ബോൾഡ്നെസ് കീപ്പ് ചെയ്യാനും കൃത്യമായ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ആ സംസാരം അവസാനിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കണം. അത് ക്ലാസ് റൂമിലെ നമ്മുടെ ബന്ധം, കുട്ടികളാവട്ടെ കൂട്ടുകാരാവട്ടെ ആരാണെങ്കിലും ആ നിയമം നിർബന്ധമാണ്. രണ്ടാമത്തൊരു കാര്യം, സംസാരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇടപഴകലുകൾ. ഇടപഴകലുകൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാമിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടയിൽ അനുവദനീയമാണെന്നൊരു വലിയൊരു ചർച്ച. ആ ചർച്ചയ്ക്ക് ഒരു അടിസ്ഥാനമില്ല. കാരണം അത് പറ്റില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസമാണ്. ഒരിക്കലും ഒരു ആണിനും പെണ്ണിനും ഫ്രണ്ട് ആവാൻ സാധിക്കില്ല. ഫ്രണ്ട് ആവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിയമം? കൃത്യമായി പറഞ്ഞാൽ മിക്സ്ഡ് എഡ്യൂക്കേഷനിലൊക്കെ ഇന്ന് കുട്ടികൾ വളരുമ്പോൾ, അവർ ഒരു വിദ്യാഭ്യാസ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഒന്നിച്ചുള്ള ക്ലാസ് റൂമിലൊക്കെ എന്താണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ നിലപാട്? കൃത്യമായും പറഞ്ഞാൽ ഒരാൺകുട്ടിക്ക് അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 30 കുട്ടികളും പെൺകുട്ടികളും അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നിൽക്കുന്ന ആയിരിക്കും. ആ 30 പെൺകുട്ടികൾ കൂടെ പഠിച്ചവരാണ്, 30 ആൺകുട്ടികൾ കൂടെ പഠിച്ചു. പക്ഷെ ഒരാളോട്, രണ്ടാളോട്, ഒരു ടീമിനോട്, ഒരു ഗ്യാങ്ങിനോടൊക്കെ പ്രത്യേകമായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് അപകടമാണ്, അത് പറ്റാത്തതാണ്. അത് നമ്മൾ കൃത്യമായും പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് അവരുടേതായ ഒരു ഗ്യാങ്ങും അവരുടേതായ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, ആൺകുട്ടികൾക്ക് അതുപോലെ ഒരു ടീം ഉണ്ടാവും, അത് പ്രശ്നമല്ല. പക്ഷെ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നൊരു ടീം അതൊരിക്കലും അനുവദനീയമല്ല. ഇത് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ലോകത്ത് അവിഹിത ബന്ധങ്ങളെല്ലാം ആരംഭിച്ചത് ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. ലോകത്ത് ഒരു അവിഹിത ബന്ധവും ആദ്യഘട്ടത്തിൽ നേരെ പോയിട്ട് നമ്മൾ ചോദിക്കില്ല, ഞാൻ ഇങ്ങനെ കാര്യത്തിന് വേണ്ടി നിന്നെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കില്ല. മറിച്ച് ഫ്രണ്ടായി, പിന്നെ പതിയെ പതിയെ അത് ഇമോഷണൽ കണക്ഷനായി, ഇങ്ങനെ അത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു നിഷേധാത്മകമായ സ്വഭാവത്തിലല്ല, മറിച്ച് ആ വിഷയത്തെ കുറച്ചുകൂടി അവർക്ക് ബോധ്യപ്പെടുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. അവരതിൽ എത്തിപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും എത്തി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം 5-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലേക്ക് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പൊതുവിൽ ഈ പറയുന്ന ബന്ധങ്ങളിലൊക്കെ പുതിയ കാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത് ആ ബന്ധങ്ങളെല്ലാം ഒരു പരിധി കഴിഞ്ഞാൽ രഹസ്യമാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെങ്കിൽ പ്രത്യക്ഷമായി പബ്ലിക്കലി വിസിബിൾ ആവണം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഇന്ന് ഒരു മൊബൈലും ചാറ്റ് ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും എങ്ങനെയും പ്രൈവറ്റായി സംസാരിക്കാം. സഹോദരങ്ങൾ, നമ്മുടെ കുട്ടികളുടെ ഫോൺ ഉപയോഗമൊന്നും നമുക്ക് അങ്ങനെ CCTV വെച്ച് പരിശോധിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ആ വിഷയത്തിൽ കൃത്യമായ ധാരണ നൽകണം. എന്താണ്, ഒരാണും ഒരു പെണ്ണും ഒറ്റക്കാണെങ്കിൽ മൂന്നാമതായി ഷെയ്ത്താനുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് രഹസ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം. ചാറ്റ് ബോക്സുകൾ, രഹസ്യമായ സംസാരങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കി എപ്പോഴും പബ്ലിക്കിലായിരിക്കണം സംസാരങ്ങൾ. എതിർ ലിംഗവുമായി സംസാരിക്കേണ്ടി വരുമ്പോൾ പബ്ലിക്കിലായിരിക്കണം, ഒറ്റയ്ക്കാവരുത് എന്നുള്ള നിയമം നമ്മൾ പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ്. ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്തരം ബന്ധങ്ങൾ. ഇപ്പോൾ ബെസ്റ്റി, ഹുക്കപ്പ്, ഓപ്പൺ റിലേഷൻഷിപ്പ്, പോളി അമോറസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പല പേരുണ്ട്. ഇതൊക്കെ പലപ്പോഴും രക്ഷിതാക്കൾക്ക് അറിയില്ലെങ്കിലും കുട്ടികൾക്ക് ഇത് നല്ല ധാരണ ഉണ്ട്. അപ്പോൾ അവിടെ അറിയേണ്ട ഒരു കാര്യം, ഇതൊക്കെ കൈമാറപ്പെടുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്, പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. എന്താണ് കൈമാറപ്പെടുന്നത്? ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സാണ്, കപ്പിൾ വ്ളോഗേഴ്സ്. അപ്പോൾ ഇവർ സുന്ദരമായി പ്രണയിച്ച് കല്യാണം കഴിച്ച കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികൾക്ക് പറയാം, നിങ്ങളും എന്തിനാണ് വെറുതെ ഈ പറഞ്ഞ ആരും ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളെ പോയി കല്യാണം കഴിക്കുന്നത്, നിങ്ങൾക്ക് ലവ് മാരേജ് നടത്തിയാൽ പോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികളിൽ പെട്ടുപോവാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അറേഞ്ച്ഡ് മാരേജ്, എന്താണ് നിക്കാഹ്, എന്താണ് ഒരാളെ വിവാഹത്തിനേക്ക് ക്ഷണിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും കുടുംബവും ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ. അതൊരിക്കലും വിവാഹപ്രായം എത്തുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ല, അതതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് കൈമാറേണ്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, പൊതുവിൽ കുട്ടികൾക്ക് വിവാഹത്തോടുള്ള ഒരു കാഴ്ചപ്പാട് പുതിയ തലമുറയിൽ മാറുന്നു. പ്രത്യേകിച്ച് അവരുടെ ചുറ്റും അവർ കാണുന്ന ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ ദാമ്പത്യ ജീവിതമൊക്കെ വല്ലാതെ സ്വാധീനിക്കും. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ നല്ല ഗൗരവത്തിൽ വിഷയത്തെ എടുക്കണം. ഉപ്പയും ഉമ്മയുമുള്ള പരസ്പര സ്നേഹത്തെയാണ് കുട്ടികൾ വിവാഹമായി കണക്കാക്കുന്നത്. അവർക്കിടയിൽ പ്രശ്നങ്ങളാണെങ്കിൽ ആ കുട്ടി വിവാഹത്തെ ഭയക്കും, ആ കുട്ടി കുടുംബ സംവിധാനത്തെ പേടിക്കും. സ്വാഭാവികമായിട്ടും അതിനോട് അടുക്കാതിരിക്കാനും അതിൽ നിന്ന് അകന്നു പോകാനും മറ്റ് പല ബന്ധങ്ങളിലേക്ക് എത്താനുമെല്ലാം അത് കാരണമാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാതൃകയാവുക എന്നുള്ളതാണ്. അത് ബന്ധങ്ങളിലെ മാതൃക എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും അത് രണ്ടും രണ്ട് സ്വത്വങ്ങളാണ്, ഐഡൻറ്റിറ്റിയാണ്. ഭാര്യ ഭർത്താവ് എന്ന റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറത്തേക്ക്, അതിൻ്റെ റോളിനപ്പുറത്തേക്ക് അവർ രണ്ടുപേരും രണ്ട് സ്വത്വങ്ങളാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും പുരുഷൻ സ്ത്രീ എന്ന നിലയ്ക്ക് രണ്ട് അസ്തിത്വങ്ങളുണ്ട്. ഈ അസ്തിത്വങ്ങളെ മാനിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ബഹുമാനം കൊടുക്കാനും പരസ്പരം അതിന് കെയറിങ് കൊടുക്കാനും സ്നേഹം കൊടുക്കാനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുട്ടികൾ കണ്ടു വളരുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹത്തോടെ അവർക്ക് സ്വപ്നമാണ് ഉണ്ടാവുക, നല്ല ദാമ്പത്യ ബന്ധത്തെ അവർ ആഗ്രഹിക്കുകയാണ് ചെയ്യുക. ഇത് വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇടപഴകലുകൾ എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് പോലത്തെ കാര്യങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഈ പ്രണയത്തിലേക്ക് എത്തുന്നത്, അതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അട്രാക്ഷൻ സ്റ്റേജാണ്. എന്ന് വെച്ചാൽ പരസ്പരം കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടങ്ങളാണ്. അപ്പോൾ അവിടെ ഈ ബ്യൂട്ടി കോൺസെപ്റ്റുകൾ, പലപ്പോഴും തെറ്റായ സൗന്ദര്യ സങ്കല്പങ്ങൾ കുട്ടികൾക്കുണ്ട്. ഇവിടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? യഗ്ദുന മിൻ അബ്സാരിക്കും, നിങ്ങൾ കണ്ണുകൾ താഴ്ത്തണം എന്നാണ്. കണ്ണുകൾ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അന്യ സ്ത്രീകളെയോ അന്യ പുരുഷന്മാരുടെയോ നിങ്ങൾ സൗന്ദര്യം ആസ്വദിക്കരുതെന്നാണ്. സൗന്ദര്യം ആസ്വദിക്കരുതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പബ്ലിക്കിലാണെങ്കിലും സ്വകാര്യമായിട്ടാണെങ്കിലും അന്യ സ്ത്രീകളെ കാണാനോ അന്യ പുരുഷന്മാരെ കാണുമ്പോഴോ അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം. എന്നാൽ ഇന്ന് ഈ അട്രാക്ഷൻ സ്റ്റേജ് പലപ്പോഴും കുടുംബങ്ങൾ തന്നെ എൻഡോഴ്സ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമാ നടന്മാരെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഉമ്മമാർ, പല സിനിമാ നടിമാരെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഉപ്പമാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ, അതൊക്കെ വെളുപ്പിനെ കുറിച്ചൊരു ധാരണ, കറുപ്പിനെ കുറിച്ചൊരു ധാരണ അല്ലേ. പലപ്പോഴും ഒന്ന് വെയിലത്തൊന്ന് നടന്ന് ഒന്ന് മുഖം കരിവാളിക്കുമ്പോഴേക്കിനും കറുത്ത് ഇരുണ്ടു പോയല്ലോ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കറുപ്പ് ഇരുണ്ട് ഇരുണ്ടത് നിനക്ക് തെറ്റായ ഒരു കോൺസെപ്റ്റായി മാറുന്നു. അപ്പോൾ വെളുത്തൊരു പുരുഷനെ കാണുമ്പോൾ ആ കുട്ടിക്ക് അറിയാതെ ഒരു അട്രാക്ഷൻ തോന്നുന്നു. ഇങ്ങനെ ഓരോ വിഷയത്തിലും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുമെല്ലാം കുട്ടികളിലേക്ക് കൈമാറപ്പെടുന്നുണ്ട് നമ്മൾ അറിയണം. അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രണയം പറ്റില്ല, അതുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞതിന് പകരം കൃത്യമായിട്ട് എന്താണ് പ്രണയം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു 18 വയസ്സ് വരെയും ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളെയും പരിപാലിച്ച് നോക്കി സ്വപ്നം കണ്ട് വളർത്തുന്ന ഉമ്മയെയും ഉപ്പയെയും പറ്റിച്ചുകൊണ്ട് അതിൽ നിന്നും തെറ്റിച്ചുകൊണ്ട് രഹസ്യമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ, അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അത് തീർച്ചയായും കാപട്യായിരിക്കും. അത് ഒന്ന് അവിഹിതമാണ്, രണ്ട് വ്യഭിചാരമാണ്, മൂന്ന് കാപട്യാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിഹിത ബന്ധമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിക്കാഹിലൂടെ മാത്രമാണ് നമുക്ക് വിഹിതമായ ഒരു ബന്ധം ആരംഭിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് വ്യഭിചാരമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വർത്തമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വലാ തഖറബ സിന എന്ന് പറയുമ്പോൾ സിനയുമായി വ്യഭിചാരവുമായി അടുക്കുക പോലും ചെയ്തെന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടവും കാതിൻ്റെ വ്യഭിചാരം കേൾവിയും നാവിൻ്റെ വ്യഭിചാരം വർത്തമാനവും ആവുന്ന ഒരവസ്ഥയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ വിഷയത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് കുട്ടികൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ കുട്ടികൾ രഹസ്യമായിട്ടൊരു പുരുഷനോട് സംസാരിച്ച് സമ്പർക്കമുണ്ടാക്കിയാൽ അത് വ്യഭിചാരമാണ്. കാഴ്ച കൊണ്ട് കണ്ണുകൊണ്ട് അശ്ലീലങ്ങൾ കണ്ടാൽ അത് വ്യഭിചാരമാണ്. നാവ് കൊണ്ട് അത്തരം സംസാരങ്ങൾ സംസാരിച്ചാൽ അത് വ്യഭിചാരമാണ്. പ്രണയത്തിൽ ഇതെല്ലാം ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു സിസ്റ്റം മുഴുവനായിട്ടും വ്യഭിചാരത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൗമാരക്കാരെ കേൾക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത്. നമ്മൾ ആ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത്, ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന സൈക്കോളജിയിൽ പറയാം, വ്യക്തിത്വത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ അത് അവരിങ്ങനെ ആഗ്രഹിക്കും ആരത്തിൽ പറയാൻ, അപ്പോഴാണ് ഈ ബന്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടാവും ക്ലാസ്സിൽ, ഒരു പെൺകുട്ടി ഉണ്ടാവും അവരുടെ സ്കൂളിൽ. അപ്പോൾ ഇവരോട് ബന്ധങ്ങൾ സംസാരിക്കും, ഇമോഷൻസ് സംസാരിക്കും, സങ്കടങ്ങൾ സന്തോഷങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരുന്ന ഹോർമോണൽ ചേഞ്ചിൻ്റെ കാലഘട്ടമാണ്. ആ സമയത്ത് ഒരു ഉമ്മയും ഉപ്പയും കുറേ ഉപദേശിക്കുന്ന, ദേഷ്യപ്പെടുന്ന, കുറേ നിർദ്ദേശം പറയുന്ന, കുറേ തല്ലുന്ന, ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ആ കുട്ടി യഥാർത്ഥത്തിൽ നെഗറ്റീവ് സൈഡിലേക്ക് ഡീവിയേഷൻ സംഭവിക്കുകയാണ് ചെയ്യുക. നമ്മൾ അറിയേണ്ട കാര്യം, കുട്ടികൾക്ക് ആ ഒരു പ്രായത്തിൽ കേൾക്കാനുള്ള ഒരു സ്പേസ് നൽകുക എന്നുള്ളതാണ്. ഉപദേശിക്കാതെ കേൾക്കാൻ, തുറന്ന് കേൾക്കാനുള്ള അവസരം കൊടുക്കുക. നമ്മൾ പലപ്പോഴും കേൾക്കാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കുട്ടി നെഗറ്റീവായി പറഞ്ഞാൽ നമ്മളത് ചോദ്യം ചെയ്യും. പോസിറ്റീവുകൾക്ക് മാത്രം നമ്മൾ കേൾവിക്ക് അവസരം കൊടുക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികൾക്ക് നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചാലും അത് പറയാനുള്ളൊരു സ്പേസ് നമ്മുടെ വീട്ടിലുണ്ടാവുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അത് ഓപ്പണായി വന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും സ്നേഹത്തോടു കൂടി ആ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളൊരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതാണെങ്കിലും ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാതൃകയാവുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഓരോ ഘട്ടത്തിലും ഒരു ഉപ്പയും ഉമ്മയും നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഓരോ കാര്യത്തിലും ആ ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഒന്നിച്ച് കിടക്കുന്ന അവസ്ഥകൾ, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാണും ഒരു പുതപ്പിൽ കിടക്കാൻ പാടില്ല, ഒരു പെൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു പുതപ്പിൽ കിടക്കാൻ പാടില്ല. അതൊരു നിയമമാണ്. ആ നിയമം തെറ്റിക്കുന്നത് പലപ്പോഴും ഇന്ന് കാലത്ത് കാണുന്ന ഈ പറയുന്ന LGBTQ എന്നൊക്കെ പറഞ്ഞിട്ട് പല ലൈംഗിക വൈകൃതങ്ങളിലേക്കും എത്തുന്ന അവസ്ഥയിലേക്ക് തന്നെ തുടക്കത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുക, ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുക, അതൊക്കെ കോമണായി കാണുന്ന രക്ഷിതാക്കളായി നമ്മുടെ തലമുറ മാറുക. കോമണായി കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, കുട്ടികളുടെ വസ്ത്രധാരണം എന്നുള്ള വിഷയത്തിൽ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായം പറയുന്നുണ്ട്. രണ്ടാമത്തെ ന്യായം എന്ന് പറയുന്നത്, അതിപ്പോൾ അവർ ഈ പ്രായത്തിൽ ഇടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യായം. പിന്നെ മൂന്നാമത്തത്, അവരുടെ കൂടെയുള്ള എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ അവർ മാത്രം ഇപ്പോൾ എന്താണ്, ഇതൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നമാണോ എന്നുള്ളതാണ്. എല്ലാം സുഹൃത്തുക്കളെ, ഇസ്ലാമിക അധ്യാപനം തെറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ ഒരു ഈ കോസ്മെറ്റിക്സ് ഉപയോഗമാണെങ്കിലും ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും ഒക്കെ കൗമാരക്കാരുള്ളത് വലിയ ആവേശം നൽകുന്ന കാര്യമാണ്. അത് ബോധവും പക്വതയും ഒക്കെ ഉള്ള രക്ഷിതാക്കളാണ് ആ ബോധ്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ഇന്ന് പലപ്പോഴും രക്ഷിതാക്കൾ തന്നെ അതിന് വശംവദരായി പോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നു എന്നുള്ളത് വലിയ അപകടമാണ്. പിന്നെ അതിൻ്റെ കാരണം കൃത്യമായി ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഇസ്ലാമിൽ ഹിജാബ് ധരിക്കുമ്പോൾ എന്താണ് കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബോധ്യപ്പെടുത്തൽ സംഭവം നടക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ വിഷയത്തിലും ആ ഒരു ഇടപെടലുകൾ തന്നെയാണ് തീർച്ചയായും അനിവാര്യമായും വേണ്ടത്. അത് കുട്ടികളിൽ പലപ്പോഴും പല തെറ്റായ അബദ്ധത്തിലേക്കും എത്താനുള്ള സാധ്യതകളെ ഇല്ലാതാക്കും. അത് വലിയ രീതിയിൽ സംരക്ഷണമായി ഒരു സുരക്ഷിത വലയമായി തീർക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാരാണ് നമ്മുടെ മക്കളെ നല്ല മക്കളായി വളരുവാനും നാളെ ഭാവിയിൽ ഈ ഒരു ഉമ്മത്തിന് വഴികാട്ടുന്ന നല്ല നേതാക്കന്മാരെ മാറ്റുകയും എല്ലാം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
0: ما شاء الله പീസ് റേഡിയോ ശ്രോതാക്കളി ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പ്രണയം ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ മുസ്തഫ മാസ്റ്റർ ഇപ്പിക്കാട്, എൻ്റെ കൂടെ ഷമീം വണ്ടൂർ.
1: വൈബ്സിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഇൻസൈറ്റ് ആണ് ഇന്നത്തെ ഇൻസൈറ്റിൽ. ഭൗതികവാദവും മതവും എന്ന വിഷയത്തിൽ ഷംജാസ് കെ അബ്ബാസൺ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, മനുഷ്യ ചരിത്രത്തിലുടനീളം വ്യത്യസ്തമായ ആശയധാരകൾ കടന്നു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ മുന്നോട്ട് വെച്ച ചരിത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. ഓരോ ആശയങ്ങളും കടന്നു വന്നതിന് പിന്നിൽ അതിൻ്റേതായ കാരണങ്ങളും പശ്ചാത്തലവുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ആശയങ്ങളെ വിളിക്കാറുള്ളത് ഇസങ്ങൾ എന്നാണ്. ഇസങ്ങൾക്ക് വലിയ പശ്ചാത്തലങ്ങളുണ്ട്. നാം ഒരുപക്ഷെ കേട്ട് പരിചിതമായ വ്യത്യസ്തമായ ഇസങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മാർക്സിസവും ഫെമിനിസവും കമ്മ്യൂണിസവും തുടങ്ങിയ ഇസങ്ങളെല്ലാം ആ കൂട്ടത്തിൽപ്പെടുന്ന വ്യത്യസ്തമായ ആശയങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇസങ്ങളും മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഇസങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൻ്റെ ചില വർത്തമാനങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. എന്നാൽ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സമഗ്രമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ മുഴുനീളം ഇടപെടുന്ന ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം ഇസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാം ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണ് ഭൗതികവാദം എന്നുള്ളത്. മാർക്സിസവും കമ്മ്യൂണിസവുമെല്ലാം അത്തരത്തിൽ ഭൗതികവാദവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഭൗതികവാദവും മതവും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൗതികവാദം എന്നത് യഥാർത്ഥത്തിൽ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭൗതികമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. ഭൗതികമായ ഈ പ്രപഞ്ചവും ഈ പരിസരവും ഉൾക്കൊള്ളുന്ന, അതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഭൗതികവാദം. അതുകൊണ്ട് തന്നെ ഭൗതിക പ്രപഞ്ചത്തിനപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയോ അതിനെക്കുറിച്ചുള്ള വിശദീകരണമോ നമുക്ക് ഭൗതികവാദത്തിൽ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്നേ വരെ കടന്നു വന്ന എല്ലാ ഭൗതികവാദ ആദർശങ്ങളും അത് ദൈവത്തെയോ ദൈവാസ്തിത്വത്തെക്കുറിച്ചോ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷേ നമ്മൾ മാർക്സിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് എന്ന് പറയാറുണ്ട്. എന്താണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം? ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് ഭൗതികമായ തലങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ ആശയങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അവരുടെ നയങ്ങളിൽ പുതിയ രൂപീകരണങ്ങൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ഭൗതികവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം മതത്തെക്കൂടി അതിൻ്റെ അപ്പുറത്ത് വായിക്കേണ്ടതുണ്ട്. എന്താണ് ഭൗതികവാദവും മതവും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നിരീശ്വരവാദമാണ്. അഥവാ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും മാത്രം വിശദീകരിക്കുന്ന ഭൗതികവാദത്തിന് പ്രപഞ്ചത്തിനപ്പുറത്തേക്കുള്ള പ്രപഞ്ചത്തിന് പുറത്തുള്ള അഭൗതികമായ ദൈവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്നേ വരെ കടന്നു വന്ന ഭൗതികവാദ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം നിരീശ്വരവാദ പ്രത്യയശാസ്ത്രങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് മാർക്സിസം എന്ന ആശയം മുറുകെ പിടിക്കുന്ന വ്യക്തിയെയോ സമൂഹത്തെയോ അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു തലമുറയെയോ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ അതിൻ്റെ പല വേർഷനുകളും പിൻപറ്റുന്ന ഭരണകൂടങ്ങളെയും ഗ്രൂപ്പുകളെയും എല്ലാം നമുക്ക് ഇന്നും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആശയധാര എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മെറ്റീരിയലിസം എന്ന് പറയുന്ന, ഭൗതികവാദം എന്ന് പറയുന്ന ആശയമനുസരിച്ച് മനുഷ്യൻ മരണത്തോടുകൂടി മണ്ണായി തീരുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം മനുഷ്യനുണ്ടാവുന്ന ജീവിതത്തെക്കുറിച്ചുള്ള യാതൊരു ചിന്തകളോ യാതൊരു വിശദീകരണങ്ങളോ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രത്യയശാസ്ത്രങ്ങളിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മാർക്സിസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ കാണുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗിൾസും. എംഗിൾസിൻ്റെ ഒരു വർത്തമാനത്തിൽ അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, മരണം എന്നുള്ളത് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ദുരിതമാകുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കാണ് അത് ദുരിതമാവുന്നത് എന്നാണ്. അഥവാ ഒരു മരണം സംഭവിക്കുന്നതോടുകൂടി ആ മരണപ്പെട്ട വ്യക്തി ഈ പ്രകൃതിയിൽ അലിഞ്ഞു ചേരുക മാത്രമാണ് ചെയ്യുന്നത്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ അഭാവം മാത്രമാണ് യഥാർത്ഥത്തിൽ അവരെ നഷ്ടമായി തോന്നുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ മതങ്ങളെ കാണുന്ന പ്രത്യയശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ച ഒരാശയമാണ് യഥാർത്ഥത്തിൽ മതം എന്നുള്ളത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വർത്തമാനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഒരു പോസിറ്റീവ് തലമാണ്, ഒന്നൊരു നെഗറ്റീവ് തലമാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് അവർ വിശദീകരിക്കുന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവൻ നേരിടുമ്പോൾ മതം എന്നുള്ളത് അവന് വ്യത്യസ്തമായ തലത്തിൽ ആശ്വാസം നൽകുന്നുണ്ട് എന്നതാണ് അതിന്റെ ഒരു ഭാഗം. എന്നാൽ അപ്പുറത്ത് അതിന്റെ ഒരു നെഗറ്റീവ് ഭാഗമായി അവർ പറയാറുള്ളത്, ഇത്തരത്തിൽ യാഥാർത്ഥ്യങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ ഇത്തരത്തിലുള്ള മതങ്ങളിലും ദൈവത്തിലും ആശ്വാസം കണ്ടെത്തുന്നതോടുകൂടി ഇവർ യഥാർത്ഥ ലോകത്തിൽ നിന്നും പെറിച്ചു നടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം. അതുകൊണ്ട് തന്നെ ഇത്തരം വാദങ്ങളെല്ലാം ഭൗതികമായ മനുഷ്യന്റെ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കുന്നതോടുകൂടി മതവും ദൈവവും ഇല്ലാതാവുമെന്ന് വിശ്വസിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പട്ടിണിയും ദാരിദ്ര്യവുമാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമെന്നും അതില്ലാതാവുന്നതോടുകൂടി മനുഷ്യന്റെ അത്തരത്തിലുള്ള ചിന്തകളെല്ലാം ഇല്ലാതാവുമെന്നുമെല്ലാം ഇത്തരം ആളുകൾ മുന്നോട്ട് വെച്ചത്. നമുക്ക് കേരളത്തിൽ തന്നെ ബഹുമാനായ EMS നമ്പൂതിരിപ്പാട് മുൻപ് പറഞ്ഞതായ ഒരു വർത്തമാനം കാണാൻ സാധിക്കും. ഇതൊരു ഭൗതികവാദമാണ്, മാർക്സിസം ഒരു ഭൗതികവാദമാണ്. അത് വിട്ടുവീഴ്ചയില്ലാതെ മതത്തിനെതിരാണ്. ഇത് തർക്കമറ്റ കാര്യമാണ്. നാം മതത്തോട് ഏറ്റുമുട്ടണം. എങ്ങനെ ഏറ്റുമുട്ടണം എന്ന് നമുക്കറിഞ്ഞിരിക്കണം. മതത്തിന്റെ സാമൂഹ്യ വേരുകൾ പിഴുതുകളയലാണ് ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതത്തിന്റെ സാമൂഹികമായ വേരുകളെ പിഴുതെറിയുന്നതോടുകൂടി മതം നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഭൗതികമായ പ്രശ്നങ്ങൾ നേരിടാനാണ് എന്നും അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇല്ലാതായിക്കഴിഞ്ഞാൽ മതത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്നും വിശ്വസിച്ചതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ഭരണകൂടങ്ങളിലും ഈ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇത്തരം ആശയവുമായി മുന്നോട്ട് വന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തെ പ്രമുഖനായ പണ്ഡിതൻ ഇമാം ബുഖാരി, ബുഖാറ എന്ന പറയുന്ന സോവിയറ്റ് റഷ്യയിലെ ഒരു സ്ഥലത്ത് ജനിച്ച വ്യക്തിയാണ് ഇമാം ബുഖാരി. അത്തരത്തിലുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ ജനിച്ച ഇന്ന് നമ്മൾ താജിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ എന്നുമെല്ലാം ഉസ്ബെക്കിസ്ഥാൻ എന്നെല്ലാം വിശദീകരിക്കുന്ന അത്തരം നാടുകളിലെല്ലാം ഒരുപാട് ഇസ്ലാമിക് ട്രഡീഷൻസ്, ഇസ്ലാമിക ചിന്തകളെല്ലാം നിലനിന്നിരുന്നൊരു കാലത്താണ് സോവിയറ്റ് റഷ്യയിൽ ഇത്തരം ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. എന്താണ് അവർ ഭരണകൂടം യഥാർത്ഥത്തിൽ മതങ്ങളോട് ചെയ്തത്? മതങ്ങളുടെ ചിഹ്നങ്ങളെയും മതങ്ങളുടെ അടിസ്ഥാനങ്ങളെയും മദ്രസകളെയും പള്ളികളെയും എല്ലാം ഇല്ലാതാക്കി മതത്തെ ഇല്ലാതാക്കാനും മറിച്ച് ദാരിദ്ര്യവും പട്ടിണിയുമാണ് മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നമെന്നും പറഞ്ഞാണ് ഇവർ മുന്നോട്ട് വന്നത്. പക്ഷേ നമുക്ക് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ അഭിമാനകരമായ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്തരം വലിയ അടിച്ചമർത്തലുകൾക്കും അധിനിവേശങ്ങൾക്കും ഇരയായ ആ മനുഷ്യർ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം ഭരണകൂടങ്ങൾ ലോകത്ത് ഇല്ലാതായ അതേ നിമിഷം തന്നെ വീണ്ടും പള്ളികളിലേക്കും നമസ്കാരങ്ങളിലേക്കും മദ്രസകളിലേക്കും പോകാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇവരോട് ചോദിക്കപ്പെട്ടൊരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് ഇത്രയും കാലം മതചിഹ്നങ്ങളെല്ലാം ഒഴിവാക്കി പള്ളികളോ മദ്രസകളോ ഇല്ലാത്തൊരു സമൂഹത്തിൽ ജീവിച്ചിട്ടും നിങ്ങൾക്ക് ആ മതത്തെ മുറുകെ പിടിക്കാൻ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ തിരിച്ചു പറഞ്ഞ മറുപടി, പ്രത്യക്ഷത്തിൽ മതങ്ങളുടെ പുറമെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടത്, മതങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനിടപെടുന്ന ഏത് മേഖലയിലും മതം അവരെ സ്വാധീനിച്ചതുപോലെ ഇത്തരം വിസങ്ങൾക്കൊരിക്കലും സ്വാധീനിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷേ ഇത്തരം ആശയധാരകൾ കടന്നു വന്നതിനുള്ള പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ സാമ്പത്തികമായി മനുഷ്യന്റെ ജീവിതത്തെയാണ് ഇവർ പ്രമുഖമായും അഭിസംബോധന ചെയ്തത്. മാർക്സിസം മുന്നോട്ട് വെച്ച മൂന്ന് പ്രശ്നങ്ങൾ എന്നുള്ളത്, ഒന്ന് അടിമത്തവും, രണ്ട് കുടുംബജീവിതവും, മൂന്ന് സ്വകാര്യ സ്വത്തുമായിരുന്നു. മനുഷ്യൻ സ്വകാര്യ സ്വത്ത് കൈക്കലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്വകാര്യ സ്വത്ത് അവന്റെ കയ്യിൽ മാത്രം ഉൾക്കൊള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സാമൂഹികമായ വിപത്തായി മാറുമെന്നും സമ്പത്ത് എന്നുള്ളത് സമൂഹത്തിൽ എല്ലാവർക്കും തുല്യമായി ഡിവൈഡ് ചെയ്യേണ്ടതാണ് എന്നുമെല്ലാമാണ് അത്തരം ആളുകൾ മുന്നോട്ട് വെച്ച ആശയം. യഥാർത്ഥത്തിൽ ആ ആശയം മുന്നോട്ട് വെച്ച് കടന്നു വന്ന ഒരു ഭരണകൂടവും ലോകത്ത് പൂർണ്ണമായി നിലനിന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുക. രണ്ടാമതായി, ഇവരുടെ വീക്ഷണത്തിലെ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ധാർമ്മികമായ വീക്ഷണം എന്നുള്ളത്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട മാർക്സിസത്തിന്റെ വീക്ഷണത്തിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ, പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന പ്രമുഖനായ മനഃശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ ലൈംഗികമായ വിഷയത്തിലെ ദാഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗവും അപ്പുറത്ത് ഭൗതികവാദവുമായി ബന്ധപ്പെട്ട് മെറ്റീരിയലിസവുമായി ബന്ധപ്പെട്ട് പ്രമുഖനായ ഫ്രെഡറിക് എംഗൽസ് മുന്നോട്ട് വെച്ച വാദങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾ മുന്നോട്ട് വെച്ച ഒരു ചിന്താധാരയായിരുന്നു യഥാർത്ഥത്തിൽ കുടുംബ സംവിധാനം സമൂഹത്തിൽ ഒരു പ്രശ്നമാണ് എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വത്തോടു കൂടി ബാധ്യതയോടു കൂടി ഇത്തരം കുടുംബജീവിതവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവന് രാഷ്ട്രീയമായ സാമൂഹികമായ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്നും സ്നേഹം എന്നുള്ളത് കുടുംബജീവിതം എന്നുള്ളത് അടിസ്ഥാനപരമായി ലൈംഗികതയ്ക്ക് മാത്രമുള്ളതാണ് എന്നും ആ ലൈംഗികത നിറവേറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുമാണ് ഇത്തരം ആളുകൾ വാദിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ ലൈംഗികമായ ദാഹം തീർക്കാൻ പറ്റണമെന്നും അതിന് സ്വതന്ത്രമായി അതിന് വെറും പരസ്പര സമ്മതത്തോടു കൂടി മാത്രം അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കണമെന്നെല്ലാമാണ് ഇത്തരം ആളുകൾ മുന്നോട്ട് വെച്ച ആശയം. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങളുടെ പ്രശ്നം? ഒരുപക്ഷെ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത്തരം ആളുകൾ മുതലാളിത്തങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മുതലാളിത്ത ചിന്തകൾക്കെല്ലാം പിറകെ പോകുന്നത് അല്ലെങ്കിൽ അത്തരം ചിന്തകൾക്കെല്ലാം അടിമപ്പെടുന്നത് എന്ന്? ഇതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് മുതലാളിത്ത ലോകത്തിന് എതിരാണ് എന്നും മുതലാളിത്തം അവസാനിക്കണമെന്നും തൊഴിലാളികളുടെ സ്വാതന്ത്ര്യമാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നെല്ലാം പറയുമ്പോൾ തന്നെയും തൊഴിലാളികളുടെ സർവ്വസ്വാതന്ത്ര്യവും അവരുടെ സമത്വത്തിനോട് പക്ഷേ കേരളത്തിലെ കലാപരമമായി മുന്നോട്ട് വെള്ളതുകൊണ്ട് തന്നെ ഓരോ പ്രത്യേകം ആശയങ്ങളെയും മുന്നോട്ട് ഈ ഭൗതിക ജീവിതത്തിന്റെ പൂർണ്ണമായ ആസ്വാദനത്തിന് കാര്യമായ ചിന്താതായി വന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കേരളത്തിലടക്കം ഇത്തരം പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള വാദഗതികളുമായി ഇത്തരം ആളുകൾ മുന്നോട്ട് വരുന്നതായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള പശ്ചാത്തലത്തിലടക്കം നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം ആളുകളുടെ നിലപാടുകളിൽ കാര്യമായ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ലോകത്ത് ഏതെല്ലാം പ്രത്യയശാസ്ത്രങ്ങൾ കടന്നു വന്നാലും അതിനെല്ലാം ചില പശ്ചാത്തലങ്ങളും ചില വിഷയങ്ങളെയും അഭിസംബോധന ചെയ്യാനാണ് അത് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നും ആ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ജീവിതത്തെ സമഗ്രമായി കൈകാര്യം ചെയ്യുന്ന മനുഷ്യൻ്റെ വ്യക്തി ജീവിതവും ധാർമ്മിക ജീവിതവും ഭൗതിക ജീവിതവും എല്ലാം കൃത്യമായി വിശദീകരിക്കുന്ന മതങ്ങളെ തുലനം ചെയ്യാൻ ഒരിക്കലും ഇത്തരം ഇസങ്ങൾക്ക് സാധിക്കില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ വിഷയങ്ങളിലെല്ലാം കൃത്യമായ കാഴ്ചപ്പാടും നിലപാടും രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
0: മാഷാ ഇൻസൈറ്റിൽ ഇന്ന് നമ്മൾ കേട്ടത് ഭൗതികവാദവും മതവും എന്ന വിഷയത്തിൽ ഷംജാസ് കെ അബ്ബാസ് നടത്തിയ സംസാരമാണ്. വളരെ ആഴത്തിൽ നമ്മൾ അറിയേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്.
1: വൈബ്സിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത് നല്ലൊരു സ്വരമാണ് അല്ലേ? സ്വരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം, നല്ലൊരു പാട്ടാണ്. ഇന്നത്തെ സ്വരത്തിൽ മസ്ജിദുൽ ഹറം കാണാം എന്ന ഗാനവുമായിട്ട് ബാദുഷ മഞ്ചേരി.

0: സ്വരത്തിൽ നാം ഇതുവരെ കേട്ടത് ബാദുഷാ മഞ്ചേരി അവതരിപ്പിച്ച മസ്ജിദുൽ ഹറം കാണാൻ എന്ന മനോഹരമായ ഒരു ഗാനമായിരുന്നു. ഇനി നമ്മൾ റേഡിയോ വൈബ്സിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഉണ്ടാകേണ്ട ഒരു സമയമാണ് ആരോഗ്യ വിചാരത്തിലേക്ക്.
1: ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ കുട്ടികളിലെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ രക്ഷിതാക്കൾ അറിയേണ്ട ഒരു ഭാഗമാണ്. ഡോക്ടർ അനൂപ് കെ, പെരിന്തൽമണ്ണ അൽസലാമ ഐസ് ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഡോക്ടറാണ് ഡോക്ടർ അനൂപ്. അദ്ദേഹവും പീസ് റേഡിയോ പ്രതിനിധിയായിക്കൊണ്ട് സുഹേർ പാണ്ടിക്കാടുമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ഒരു ചർച്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അനൂപ് കെ ആണ്. അദ്ദേഹം അൽസലാമ കണ്ണാശുപത്രിയിൽ തിമിരരോഗ ശസ്ത്രക്രിയ വിദഗ്ധനാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഡോക്ടർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ കോമൺ ആയി കാണുന്ന ഒരു അസുഖമാണല്ലോ, ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. അതിനെക്കുറിച്ചാണ് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത്. ഡോക്ടർ, ആക്ച്വലി എന്താണ് മയോപ്പിയ, എന്താണ് ഹ്രസ്വദൃഷ്ടി?
3: എല്ലാവർക്കും നമസ്കാരം. ഹ്രസ്വദൃഷ്ടി എന്നുള്ളത് ഒരു കാഴ്ച വൈകല്യമാണ്. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ളത് വളരെ വ്യക്തമായി കാണുകയും എന്നാൽ വളരെ ദൂരെയുള്ള കാഴ്ച വളരെ പരിമിതമായി കാണുന്ന ഒരു അവസ്ഥയാണ്. ഇത് പ്രധാനമായും കാണുന്നത്

0: കുട്ടികളിലാണ്, കുട്ടികളിലും അതുപോലെ അഡോളസൻറ്റ് ഫേസസിലുമാണ് ഇത് കാണുന്നത്. അപ്പം ഇതിൽ പലതരത്തിലുള്ള ഹ്രസ്വദൃഷ്ടിയുണ്ട്. അതിൽ പ്രധാനമായി ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആക്സിൽ മയോപ്പിയ എന്ന് പറയും. ആക്സിൽ മയോപ്പിയ എന്നുള്ളത് കണ്ണിൻ്റെ നീളത്തിൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ വലിപ്പത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഹ്രസ്വദൃഷ്ടിയെക്കുറിച്ചാണ്.
1: യെസ് ഡോക്ടർ, അപ്പോൾ മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മൾ കോമണായി കാണുന്നൊരു വൈകല്യമാണ്.
0: കറക്റ്റ്.
1: പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഡിസ്കഷന് വളരെ പ്രസക്തിയുണ്ട്.
0: കറക്റ്റ്.
1: നമുക്കറിയാം ആഫ്റ്റർ കോവിഡ് ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാവരും കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മയോപ്പിയ ഈ ഒരു ഇഷ്യൂ നന്നായിട്ട് റൈസ് ചെയ്യുന്നൊരു സമയമാണ്. ഡോക്ടർ എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഡിസ്കഷന് നമ്മൾ വിധേയാക്കാൻ കാരണം?
0: നല്ലൊരു ചോദ്യമാണ് ഇത്. എന്തുകൊണ്ടാണെന്നാൽ ഇത് ഇപ്പോഴത്തെ കണക്കുകൾ, പ്രധാനമായിട്ട് ലോകമെമ്പാടുമുള്ള കണക്കുകൾ പുറത്തു വരുന്നത് വളരെ വേഗത്തിലാണ് ഈ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ എന്നുള്ള ഈ കാഴ്ചവൈകല്യം ഇപ്പോൾ ലോകത്തിൽ വ്യാപിപ്പിക്കുന്നതും. അത് ഇപ്പോഴുള്ള കണക്കുകൾ വെച്ചിട്ട് 2050 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയിൽ തന്നെ രണ്ടിലൊരാൾക്ക് മയോപ്പിയ വരാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് കണക്കുകൾ പറയുന്നത്.
1: യെസ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഒരു വലിയൊരു ക്രൈസിസിലേക്കാണ് നമ്മളെ ഒരു സാഹചര്യം പോകുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഒരു പക്ഷേ എൻ്റെ കുട്ടിക്ക് മയോപ്പിയ ഉണ്ട് എന്നുള്ളത് അറിയാറില്ല, മനസ്സിലാവാൻ ഒരുപാട് വൈകാറുണ്ട്.
0: കറക്റ്റ്.
1: അത് പലപ്പോഴും സ്കൂളിലുള്ള അധ്യാപകർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ആയിരിക്കും അത് മനസ്സിലാവുക. എന്നിട്ട് അവരാണ് മിക്കവാറും രക്ഷിതാക്കളോട് പറയുള്ളത്. പ്രാഥമിക ഘട്ടത്തിൽ ചിലപ്പോൾ രക്ഷിതാക്കളോട് പറഞ്ഞാൽ തന്നെ രക്ഷിതാക്കൾ അങ്ങനെ അങ്ങോട്ട് അതൊരു ഗൗരവമാക്കി എടുക്കില്ല എന്ന്. സത്യത്തിൽ എങ്ങനെയാണ് ഒരു സാധാരണ ഒരാൾക്ക് അവരെ കുട്ടിക്ക് നമ്മുടെ ഈ ചർച്ച ചെയ്യുന്ന ഹ്രസ്വദൃഷ്ടി ഉണ്ട് എന്ന് മനസ്സിലാവുമെന്ന് ഡോക്ടർ ഒന്ന് പറയാമോ?
0: നല്ലൊരു ചോദ്യമാണ് ഇതിൽ. പക്ഷേ പല രീതിയിലത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ് ബുദ്ധിമുട്ടെന്നാൽ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് കാഴ്ച പരിമിതി ഉണ്ടെന്നുള്ള ഏർലി സ്റ്റേജസിൽ അവർക്കത് പറയാനോ അത്
1: മനസ്സിലാക്കാൻ
0: സ്വയം പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചേഴ്സിനാണ് വലിയൊരു റോള് വഹിക്കാൻ കഴിയുക. അപ്പം പിന്നെ വീട്ടിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇപ്പം ടി വി കാണുമ്പോൾ കുട്ടികൾ ടി വിയോട് വളരെ അടുത്ത് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വളരെ അതിനോട് അത് വളരെ അടുത്ത് പിടിച്ച് വായിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് നമുക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ടാക്കുക. ഇത് ഈ ഒരു ഹ്രസ്വദൃഷ്ടി ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചെറിയ സംശയങ്ങൾ ഉണ്ടാക്കാൻ ഇതാണ് പ്രധാനമായിട്ടും സഹായിക്കുക. പക്ഷേ കൂടുതലായും ടീച്ചേഴ്സിനാണ് ഇതിനകത്ത് വലിയ റോളുണ്ട്. അപ്പം ടീച്ചേഴ്സ് ഇപ്പം സ്കൂളിൽ എസ്പെഷ്യലി ക്ലാസ്സിൽ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ കുട്ടികൾ കൃത്യമായിട്ട് എഴുതാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ ഉണ്ടാവുന്ന ഒരുപാട് തെറ്റുകൾ വരികയോ, അല്ലെങ്കിൽ അവരുടെ ടെൻഷൻ അതായത് അവരുടെ ശ്രദ്ധ മാറുകയോ ചെയ്യുന്നൊരു ഒരു അവസരത്തിലായിരിക്കും ടീച്ചേഴ്സ് ചിലപ്പോൾ കുട്ടികളിലിത് ശ്രദ്ധിക്കുക. പിന്നീട് സ്കൂളിൽ നടത്തുന്ന ഹോസ്പിറ്റൽസ് നടത്തുന്ന ക്യാമ്പുകളോ സ്ക്രീനിങ്ങോ ഇതിന് വളരെ ഉപയോഗപ്പെടും. അപ്പം മെയിൻലി സ്ക്രീനിങ്ങിലൂടെയാണ് ഇത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ ക്ലൂകളുണ്ട്, അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ സ്ക്രീനിങ് അങ്ങനെയാണ്.
1: ഓക്കെ, ഇപ്പം ഡോക്ടർ പറഞ്ഞത് നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വളരെ അലർട്ടാവേണ്ട ഒരു വിഷയമാണിത് അല്ലേ?
0: അതെ.
1: യെസ്. അപ്പം ഇതിപ്പോൾ ഈ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തുള്ളത് കാണാൻ സാധിക്കുകയും ദൂരമുള്ളത് കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നൊരവസ്ഥ.
0: കറക്റ്റ്.
1: ഇത് ഡോക്ടർ പാരമ്പര്യമായിട്ട് വരുന്നതാണോ അതോ നമ്മളെന്തെങ്കിലും ഒരു നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് കൊണ്ട് കുട്ടികളിൽ അങ്ങനെ ഉണ്ടാവുന്നതാണോ എന്ന് ഡോക്ടർ?
0: നല്ലൊരു ചോദ്യം. അതിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ രണ്ട് മേജറായിട്ടുള്ള ഘടകങ്ങളാണ് പറയുന്നത്. ഒന്ന് പാരമ്പര്യമായിട്ട് വരുന്ന, അതായത് ജനിതകമായിട്ട് വരുന്നതും, രണ്ട് അതേപോലെ തന്നെ പ്രാധാന്യമുള്ള പാരിസ്ഥിതികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതായത് എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പം അതിൽ ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഇപ്പം അച്ഛനും അമ്മയ്ക്കും മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളിൽ ഇതിലൊരു 3 മടങ്ങ് സാധ്യത കൂടുതലാണ്. അപ്പം മാതാപിതാക്കൾ അവർ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു പവർ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ കുട്ടികളെ തീർച്ചയായും അവരുടെ കാഴ്ച പരിശോധിക്കേണ്ടത് കൂടുതൽ റിലവൻ്റ് ആയിട്ട് മാറും.
1: ഡോക്ടർ പറഞ്ഞത് ജനിതകമായ കാരണങ്ങളാണ്.
0: അതെ,
1: ഇതല്ലാതെ മറ്റു കാരണങ്ങൾ, അതായത് ന്യൂട്രീഷണൽ നല്ല ആഹാരം കഴിക്കാഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർക്ക് പറയാൻ?
0: കറക്റ്റ്. അതിൽ ഇപ്പോൾ എൻവയറോൺമെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പാരിസ്ഥിതികമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുള്ള കാരണങ്ങൾ, അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാവരുടെയും കാണുന്നതായിട്ടുള്ള നിയർ വർക്ക്, അതായത് അടുത്ത് വെച്ചിട്ടുള്ള ജോലികൾ, അതായത് വായന, അതിപ്പം പുസ്തകമായാലും അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ക്രീൻ ടൈം, അപ്പം ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഒരുപാട് കൂടുതലായിട്ട് നമ്മളതിൽ ഡിപ്പെൻഡൻ്റായി മാറുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി വായനയിൽ തന്നെ എത്ര സമയം നമ്മൾ ആ വായനയിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇതും ഈ ഹ്രസ്വദൃഷ്ടിയിലേക്ക് കൂടാൻ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച വൈകല്യം വരാനുള്ള സാധ്യത കൂട്ടുന്നു. എത്ര സമയം നമ്മൾ നിയർ വർക്ക്, അതായത് അടുത്തുള്ള ജോലി ചെയ്യുന്നു എന്നുള്ളത്, അത് രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രണ്ടും പുസ്തകത്തിലെ വായനയായാലും അതുപോലെ തന്നെ ഡിജിറ്റൽ റീഡിങ്, അപ്പോൾ ഡിജിറ്റൽ വായനയായാലും.
1: ഡോക്ടർ ഉദ്ദേശിച്ചത് അതിനൊക്കെ ഒരു റിസ്ട്രിക്ഷൻ വെക്കണം എന്നാണ് അല്ലേ?
0: കറക്റ്റ്.
1: നമ്മൾ വായന ഒരുപാട് തവണ വായിക്കുമ്പോൾ ഒരു റെഗുലർ ഇൻ്റർവൽ അങ്ങനെ, അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒരു റെഗുലർ ഇൻ്റർവൽ അങ്ങനെ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയും?
0: അത് യൂഷ്വലി ഇൻറ്റൻസിറ്റി ഓഫ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ദി ആക്ടിവിറ്റി, അതായത് എത്ര സമയം നമ്മൾ കണ്ടിന്യൂസ് ആയി വായിക്കുന്നത് ഇതിനകത്തൊരു റോളാണ്. അപ്പം ഒരുപാട് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വായന തുടരുന്നതും അതൊരു നല്ലൊരു കാര്യമായിട്ട് വരും. രണ്ട്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അത് വെളിയിലുള്ള കളിയായാലും അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പം കൂടുതലും അകത്തുള്ള ഇൻഡോർ ആക്ടിവിറ്റീസിന് പകരം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അപ്പം ഇതിൽ വെളിയിലുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുമ്പം അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള ലൈറ്റ് എക്സ്പോഷർ കണ്ണിൽ ലഭിക്കുകയും താരതമ്യേന ഈ ഒരു പ്രോബ്ലം കുറയ്ക്കാനും അത് സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്.
1: ഡോക്ടറെ, തുടക്കത്തിൽ പറഞ്ഞ് ഇതൊരു കുട്ടിക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ സംഗതികളൊക്കെ സ്ക്രീൻ ടൈമിംഗ് ഇങ്ങനത്തെ ഇതൊക്കെ രക്ഷിതാക്കൾക്കാണ് ഇതിലും ഇടപെടാൻ കഴിയുക.
0: കറക്റ്റ്.
1: അപ്പോൾ ഏകദേശം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ കുട്ടികളെ കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് തന്നെയാണ്. അപ്പോൾ ഡോക്ടർ സംസാരിച്ചതിൽ വലിയൊരു ഭാഗം ശരിക്ക് രക്ഷിതാക്കൾ കേൾക്കേണ്ടത് തന്നെയാണ്. പീസ് റേഡിയോയുടെ എല്ലാ രക്ഷിതാക്കളും, രക്ഷിതാക്കളായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. എല്ലാവരും ഈ ഒരു ഡിസ്കഷൻ വളരെ നല്ല രീതിയിൽ എടുക്കണമെന്നാണ് വളരെ വിനീതമായി പറയാനുള്ളത്. ഇനി ഡോക്ടർ, നമുക്ക് ഇതിൻ്റെ ഒരു ചികിത്സ സൈഡിലേക്കൊന്ന് പോവാം അല്ലേ?
0: ഹ്രസ്വദൃഷ്ടി എന്നുള്ള ഈ ഒരു കാഴ്ച വൈകല്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നൊരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇന്ന് ലോകത്തിൽ തന്നെ 33% ആളുകൾ വളരെ ലളിതമായിട്ടുള്ള കണ്ണട പോലും വെക്കാതെയും അത് ഉപയോഗിക്കാതെയും കാഴ്ച നഷ്ടപ്പെടുന്നൊരു അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിനുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ടുള്ള കണ്ണടകൾ, അതാണ് ആദ്യമായിട്ടുള്ളത്. രണ്ട്, കോണ്ടാക്ട് ലെൻസസ് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പം ഒരു ആ കണ്ണിൻ്റെ വളർച്ച ഒരു പ്രായം കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 18-20 കഴിയുമ്പോൾ ലേസർ ചികിത്സകൾ, ലാസിക് പോലുള്ള ചികിത്സകൾ, പിന്നെ ഒരുപാട് വലിയ പവറുകൾ. അപ്പം ഇതിൽ തന്നെ പല തരത്തിൽ പല സ്റ്റേജസ് ഓഫ് മയോപ്പിയ ഉണ്ട്. അപ്പം -6 ഡയോപ്റ്ററിന് മുകളിലുള്ളതാണ് നമ്മൾ ഹൈ മയോപ്പ് എന്ന് പറയുന്നത്, അതായത് വലിയൊരു പവറുള്ള. അപ്പം അത്തരം ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ണിനകത്ത് വെക്കുന്ന ലെൻസസ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചികിത്സാ രീതികൾ എന്ന് പറയുന്നത്.
1: ചെറിയ കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ, ഞാനിങ്ങനെ നിരന്തരം രക്ഷിതാക്കളെ കുറ്റം പറയാമെന്ന് കരുതരുത്, രക്ഷിതാക്കൾ പലപ്പോഴും കണ്ണട സജസ്റ്റ് ചെയ്യാൻ മടിക്കാറുണ്ട്.
0: കറക്റ്റ്.
1: കാരണം കുട്ടികൾ ഓടുമ്പോൾ,
0: കറക്റ്റ്,
1: അതേപോലെ കളിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും ആ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണട ഒഴിവാക്കി മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് പല രക്ഷിതാക്കളും ചോദിക്കാറുള്ളത്.
0: കറക്റ്റ്. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഹ്രസ്വദൃഷ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പക്ഷേ ഇതിൻ്റെ മെസ്സേജ് രക്ഷിതാക്കൾക്കാണ് എത്തേണ്ടത്. ഇതിൻ്റെ അപ്പം ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് വലിയൊരു റോൾ ഇതിൽ വഹിക്കാനുണ്ട്. അപ്പം പ്രധാനമായിട്ടും കണ്ണട വെക്കണം എന്നുള്ള ഒരു ഉപദേശം കേൾക്കുമ്പോൾ തന്നെ ആദ്യം ചോദ്യം വരുന്നത് എത്ര നാൾ ഇത് വെക്കണം എന്നുള്ളതാണ്. അത് എപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പം അതിനകത്തുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ഇറിവേഴ്സിബിളായിട്ടുള്ളൊരു കണ്ടീഷനല്ല, ഇറിവേഴ്സിബിളായി കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയല്ല. പകരം ഇത് കണ്ണട വെച്ച് പരിഹരിക്കപ്പെടുന്ന ഒരു കാഴ്ച വൈകല്യമേ ഉള്ളൂ, അല്ലാതെ ഇത് വലിയൊരു പ്രോബ്ലം അല്ല. അപ്പോൾ കണ്ണട നമുക്ക് കാഴ്ച ക്ലിയറായി കാണുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുട്ടിയുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിനും അത് സഹായിക്കും. അപ്പം അത് എത്ര നേരം മാക്സിമം വെക്കാൻ പറ്റുമോ അത്രയും നേരം വെക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു കാര്യം വേറെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഇതിനകത്തുണ്ട്. അതായത് ഒരു കാഴ്ച വൈകല്യമുള്ള ആൾ അല്ലെങ്കിൽ ഒരു കണ്ണട വെക്കുക എന്നുള്ളത് ഒരു മറ്റൊരു ഹാൻഡിക്യാപ്പ് പോലെ കാണുക. അപ്പോൾ ഒരു ആളുകളുടെ ഇടയിൽ എൻ്റെ മോനോ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഒരു കണ്ണട വെക്കുക, അത് പിന്നീട് ഭാവിയിൽ അതൊരു ബുദ്ധിമുട്ടാകുന്ന ഒരു സ്റ്റിഗ്മയും അതിനകത്തുണ്ട്. അപ്പം അതും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രക്ഷിതാക്കൾക്ക് ഇതൊന്ന് ബാക്കിലോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് പോകാൻ ഒരു കാരണം. അപ്പം അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് ഒഴിവാക്കിയിട്ടുള്ള വേറെ ചികിത്സാ മാർഗങ്ങൾ, അപ്പം മറ്റെന്തെങ്കിലും മാർഗങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ വഴുതി പോവുകയും പിന്നീട് തിരിച്ച് വീണ്ടും പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച കുറവായിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യാറുണ്ട്.
1: ഡോക്ടർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ
0: ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പം വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ കണ്ണട അഡ്വൈസ് ചെയ്യും, പക്ഷേ അത് കഴിഞ്ഞ് അവർ കണ്ണട വെക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് മറ്റ് പല രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളോ അല്ലെങ്കിൽ നാച്ചുറൽ മെഡിസിനോ നാച്ചുറോപ്പതിയോ അങ്ങനെ ഒരു ചികിത്സാ മാർഗം അവലംബിക്കുകയും പിന്നീട് നമുക്ക് ചികിത്സിച്ചാലും കാഴ്ച കിട്ടാൻ ഒരു ബുദ്ധിമുട്ടായി വരുന്നൊരു സ്റ്റേജിൽ വരികയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം വളരെ ലളിതമായി ചികിത്സിക്കപ്പെടുന്ന ഒരു കാര്യം വളരെ സങ്കീർണമായി മാറുന്നൊരു ബുദ്ധിമുട്ടും വരാറുണ്ട്.
1: യെസ് ഡോക്ടർ, നമ്മളപ്പോൾ ചികിത്സാ മെത്തേഡുകളെ കുറിച്ച് ഡോക്ടർ സംസാരിക്കേണ്ടായി. ഇനി സ്വാഭാവികമായിട്ടും നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ കണ്ണട വെക്കണമെന്നൊന്നും.
0: കറക്റ്റ്.
1: പക്ഷേ നമ്മളെ സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി തീർക്കുകയാണ്. അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഒരു ഡോക്ടർക്ക് പറയാൻ കഴിയുമോ? പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെ പറയാൻ കഴിയുമോ?
0: നല്ലൊരു ചോദ്യമാണ്. ഇതിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിന് ഒരു പകുതി കോമ്പണൻ്റ് അല്ലെങ്കിൽ ജനിതക കോമ്പണൻ്റ് ഇതിനകത്തുണ്ട്. അത് നമുക്ക് നമ്മുടെ കൈകളിലല്ല അതിൻ്റെ കൺട്രോൾ. അപ്പം ജനിതകമായി കിട്ടുന്നത് ഇപ്പം പാരമ്പര്യമായിട്ട് അച്ഛനമ്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജീൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, അതായത് എൻവിറോൺമെൻ്റൽ ഫാക്ടർ, നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാക്കാനും തന്മൂലം ഇതിനകത്ത് പ്രത്യേകിച്ച് ഹ്രസ്വദൃഷ്ടിയിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്നത് ഇത് ഇതിൻ്റെ പ്രോഗ്രഷനാണ്. അതായത് ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഒരു 10 വയസ്സ് ശേഷമാണ് സാധാരണയായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ കണ്ണിൻ്റെ വളർച്ച യൂഷ്വലി ഗ്രോത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, അതായത് വളർച്ച നിൽക്കും ഒരു 10 വയസ്സിനോടുകൂടി അത് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ചില കുട്ടികളിൽ മാത്രം, അതാണ് ഈ ജനിതക ഫാക്ടേഴ്സ് അതുപോലെ പാരിസ്ഥിതിക ഫാക്ടേഴ്സ്, ഇത് ഈ വളർച്ച നിൽക്കാതെയും കണ്ണിൻ്റെ വളർച്ച വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു എപ്പോഴാണ് അതിന് സ്റ്റോപ്പ്, എപ്പോഴാണ് അത് അറസ്റ്റഡ് ആവുന്നത് എന്നുള്ളത് എപ്പോഴും ഇപ്പോഴും നമുക്ക് അതിനൊരു ചോദ്യം കിട്ടാറില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് അത് -6 എന്നുള്ള പവർ -10, -15, -20 അങ്ങനെ കൂടിപ്പോവാറുണ്ട്. അപ്പം ഇതിന് എപ്പോഴാണ് ഇതിനൊരു അറസ്റ്റ് എന്നുള്ളത്, അത് ആർക്കാണ് ഇത് കൂടുക എന്നുള്ളതും വളരെ ഡിഫിക്കൽട്ടാണ് അതിന് ഉത്തരം പറയാം. അപ്പം ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഹ്രസ്വദൃഷ്ടി നമ്മൾ ചികിത്സിക്കുകയും ഈ സാറ് ചോദിച്ച ഈ പ്രതിരോധം അതിന് പ്രധാന ഉദ്ദേശം എന്നുള്ളത് ഇതിൻ്റെ പവർ ഇനി എങ്ങനെ കൂടാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിയർ വർക്ക്, അപ്പം നമ്മുടെ അടുത്തുള്ള ജോലികൾ അതിൻ്റെ സമയപരിധി ഉണ്ടാക്കിയും കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെയാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത്, പിന്നെ കണ്ണിൽ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത ഗ്ലാസ്സസ് കണ്ണടകളാണ്. അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള പുതിയ സാങ്കേതിക വിദ്യകളുള്ള ലെൻസസ് അവൈലബിൾ ആണ്, ഡിംസ് എന്നും അതുപോലെ കോണ്ടാക്ട് ലെൻസസ്, മൈസോഫ്റ്റ് എന്ന് പറഞ്ഞ് പുതിയ കോണ്ടാക്ട് ലെൻസസ് അവൈലബിൾ. അപ്പോൾ ഇത് ഇത്തരം കണ്ണടകൾ, പുതിയ സാങ്കേതിക വിദ്യയുള്ള കണ്ണടകൾ ഉപയോഗിക്കുമ്പോൾ ഈ കണ്ണിൻ്റെ വലിപ്പം, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന വലിപ്പം അറസ്റ്റ് ചെയ്യാൻ, അതായത് അതിന് തടയാൻ അത് സഹായിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇതാണ് രണ്ടാമത്തൊരു രീതി. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ വലിപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൊരു പുതിയ ഒരു ഗവേഷണം വരുന്നുണ്ട്. അതാണ് ഓർത്തോ കെരട്ടോളജി എന്ന് പറയുന്നത്, ഓർത്തോക്കെ, അതൊരു രീതിയുണ്ട്. പിന്നെ നമുക്ക് ചില മരുന്നുകൾ കണ്ണിൽ ഉപയോഗിക്കുന്നതിലോടുകൂടി കണ്ണിൻ്റെ ഈ ഒരു വലിപ്പം, അതായത് ആക്സൽ ലെങ്ത് കൂടുന്ന ഒരു പ്രവണത കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. എട്രോപ്പിൻ എന്നുള്ള ലോ ഡോസ് മരുന്നുകളും അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ രീതിയിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്ക്രീനിങ് അല്ലെങ്കിൽ ക്യാമ്പയിനാണ്. ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടോക്ക് ആൾക്കാർ എത്തുക. അപ്പോൾ അത്തരം ഒരു സ്ക്രീനിങ് അവെയർനെസ്, അത് പ്രത്യേകിച്ച് സ്കൂൾ തലത്തിൽ ക്ലാസ് തലത്തിൽ ഇത് അവരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാരണം. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഈ ഒരു വളരെ ഈസി ആയിട്ട് കണ്ണട വെച്ച് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഒരുപാട് അതറിയാതെ അത് ഡയഗ്നോസ് ചെയ്യപ്പെടാതെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം അതൊരു മോർ ഓഫ് ഒരു റെഗുലർ സ്ക്രീനിങ്, അതിനെക്കുറിച്ചുള്ള അവയർനെസ്. അപ്പോൾ ഇത്തരം ചെറിയ ടോക്കിലൂടെ അല്ലെങ്കിൽ സ്കൂളിലൂടെ സ്ക്രീനിങ് ക്യാമ്പിലൂടെയാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഒരു കാര്യം. രണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഇത് പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർക്ക് ദൂരെയുള്ള കാഴ്ചയാണ് ബുദ്ധിമുട്ട്, അടുത്തുള്ളത് അവർക്ക് കാണാൻ പറ്റും. അപ്പം അത്തരം കുട്ടികളിൽ അവരുടെ സ്വഭാവത്തിലും അത് വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. അതായത് കൂടുതൽ അവരൊരു ഇൻട്രോവേർട്ടഡ് അല്ലെങ്കിൽ അന്തർമുഖരായി മാറുന്നൊരു അവസ്ഥ, മറ്റുള്ള ആൾക്കുട്ടികളുമായിട്ട് ഇടപഴകാൻ ഉള്ളിൽ കറക്റ്റ് ഉള്ളിലോട്ട് വലിയ മറ്റുള്ള കുട്ടികളുമായിട്ട് അവർ ഇൻട്രാക്ഷൻ കുറയുക. അപ്പം അതൊരു ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് കുട്ടികളിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവരുടെ പൊതുവെയുള്ള ഒരു വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റിനും അത് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എത്രയും പെട്ടെന്ന് ഏർലിയറായി കണ്ടുപിടിക്കുക, ഡയഗ്നോസ് ചെയ്യുക. പിന്നെ അതിന് വേണ്ടുള്ള അതിൻ്റെ ചില വളരെ വളരെ ചുരുക്കമാണെങ്കിൽ പോലും ഇതിനകത്ത് കണ്ണിലെ റെട്ടിനയിൽ വരുന്ന ചില ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ നേരത്തെ പിക്ക് ചെയ്യുക, അതിന് വേണ്ട ചികിത്സകൾ ഇപ്പോൾ ഇഞ്ചെക്ഷൻസ് ആയിട്ടാണെങ്കിലും സർജറി ആയിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റുക, അതാണ് വേറൊരു കാര്യം. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. അപ്പം നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണെങ്കിൽ പിന്നെ അവർക്ക് റീഹാബിലിറ്റേഷൻ എന്ത് വെച്ചിട്ടാണ് അവർക്ക് നല്ലൊരു ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ അപ്പം കാഴ്ച പരിമിതിയുള്ള അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ട്രെയിനിങ്, അവർക്ക് എങ്ങനെ സമൂഹത്തിൽ അവരെ നമുക്ക് ഉൾപ്പെടുത്താം, അവരുടെ ലൈക്ക് അവരുടെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ട്രെയിനിങ്, അവർക്കൊരു ജോലി സാധ്യതകൾ ഇത് ഉറപ്പാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവസാനമായിട്ട് റീഹാബിലിറ്റേഷനിൽ വരിക.
1: ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പോൾ നമ്മൾ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുണ്ടായി ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗം ഇതിൽ വരേണ്ടതുണ്ട്. പീസ് റേഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത് ഇതാണ്, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലൂടെ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ആനുകാലിക വിഷയങ്ങളിൽ ഇതുപോലെയുള്ള പിന്നെ അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രോതാക്കൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് ആരോഗ്യ വിചാരം പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത ഡോക്ടർ അനൂപ്, അദ്ദേഹം അൽസലാമ കണ്ണാശുപത്രിയിലെ തിമിര രോഗ ശസ്ത്രക്രിയ വിദഗ്ധനാണ്. റേഡിയോയിൽ വന്നതിനും ഞങ്ങളോടൊപ്പം കുറഞ്ഞ സമയം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു ഡോക്ടർ.
2: അൽഹംദുലില്ലാ, നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് കാഴ്ച പ്രശ്നങ്ങൾ. അതിൽ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾക്ക് തിരിച്ചറിയേണ്ട കാര്യമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേട്ടത്. ഡോക്ടർ അനൂപ് കെ ആയിരുന്നു. പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഡോക്ടർ അനൂപ് കെ, അതുപോലെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാടുമായിരുന്നു ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മളോട് ഉണ്ടായിരുന്നത്.
3: മാഷാല്ല, നമ്മുടെ ഈ റേഡിയോ വൈബ്സിൻ്റെ യാത്ര തുടരുമ്പോൾ ഇനി നാം ഒരു പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പോകുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്ർ, അതിൻ്റെ ഭാഗം 4 സഫീർ അൽഹിക്കമി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
4: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു തവണ ചൊല്ലേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായി പഠിച്ചു വരുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ച ഭാഗം ഇത്രയായിരുന്നു. അല്ലാഹുമ്മ റബ്ബസ്സമാവാത്തി വറബ്ബൽ അർദ് വറബ്ബൽ അർശിൽ അദീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ ومنزل التوراة والإنجيل والفرقان. ഇത്രയും ഭാഗമാണ് അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പഠിച്ചു കഴിഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇൻഷാല്ലാ ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗത്തിൽ ഇപ്രകാരമാണ്, കുറച്ചാണ് നമ്മളിത് പഠിക്കുക, ബാക്കി ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അഊദു ബിക മിൻ ഷദ്ദി കുല്ലി ഷൈഇൻ أنت آخذ بناصيته أعوذ بك من شد كل شيء أنت آخذ بناصيته ഒന്നുകൂടി ഞാൻ പറയാം. أعوذ بك من شد كل شيء أنت آخذ بناصيته. ഇതിൽ ശ്രദ്ധിക്കേണ്ടതായ ഉച്ചാരണങ്ങൾ കുറച്ചുണ്ട്. ഒന്ന് അഊദു, അഊദു, അത് ശ്രദ്ധിക്കേണ്ടതായ 3 ഒന്നാമത്തെ അതെല്ലാവരും ശരിയാക്കാറുള്ളതാണ്, ആർക്കും തെറ്റില്ലാത്ത ഒരു കാര്യമാണ്, അക്ഷരമാണ്. രണ്ടാമത്തേത് ഐനാണ്, അഊ, അഊ എന്ന ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. പല ആളുകളും അഊദു എന്ന് പറയാറുണ്ട്. അഊദു എന്ന് ആ ഒന്നാമത്തതും രണ്ടാമത്തതും ആ ഉ എന്ന് ദു എന്ന് ദാലായിട്ട് ഉച്ചരിക്കും. പക്ഷെ ദാലല്ല, അഊദു ദാലിൻ്റെ മുകളിൽ പുള്ളിയുള്ള അഊദു എന്ന് അഊദു. ദാല് മലയാളത്തിൽ സമാനമായ അക്ഷരമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. പക്ഷേ ദാൽ എന്ന അക്ഷരം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നുമില്ല. ചില ആളുകളൊക്കെ ഔസു എന്ന് സായായിട്ട് സെഡ് അറബിയിലെ സായ് എന്ന അക്ഷരമായി ഉച്ചരിക്കാറുണ്ട്. അതെല്ലാം തെറ്റാണ്. ദാലിൻ്റെ മുകളിൽ പുള്ളി ഉള്ളതാണ് ദാൽ, അഊദു എന്നാണ്. അഊദു ബിക മിൻ ഷദ്ദി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. അവിടെ ശ്രദ്ധിക്കണം, അൻത ആഖിദുൻ, അവിടെ ആഖി ഖ എന്നത് തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. ദുൻ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഔദുവിലെ അതേ ദാലാണ്. ആഖിദുൻ ബിനാസിയതിഹി, നാസിയത് സാദ് സീനല്ല, നാസിയതിഹി. ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെയുള്ള എസ് സ അല്ല, ഇത് സാദാണ്, വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അൻത ആഖിദും ബിനാസിയതിഹി എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഈ ഭാഗം ഉച്ചരിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ ആദ്യം പറയാം, പിന്നെ ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. അഊദു ബിക മിൻ ഷദ്ദി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. ഇനി എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം, ഞാൻ പറയുമ്പോൾ അത് കേട്ട് കൂടെ ചൊല്ലണം. നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ പോരാ, നാവ് കൊണ്ട് ഉച്ചരിച്ച് ചൊല്ലുമ്പോഴാണ് പഠിക്കാൻ പറ്റുക. അഊദു ബിക മിൻ ഷദ്ദി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയതിഹി. ഒരിക്കൽ കൂടി ഞാൻ പറയാം, കേൾക്കുക. അഊദു ബിക മിൻ ഷദ്ദി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. എന്താണ് അതിൻ്റെ അർത്ഥം? അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിൻ ഷദ്ദി കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും ഷറിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അൻത ആഖിദും ബിനാസിയതിഹി, നീ മൂർദാവ് പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കടിഞ്ഞാണിട്ടിരിക്കുന്ന, എല്ലാത്തിൻ്റെയും കടിഞ്ഞാണ് മൂർദാവ് അള്ളാഹുവിൻ്റെ പക്കലാണ്. അപ്പോൾ അള്ളാഹു കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഷറിൽ നിന്ന്, അള്ളാഹു സൃഷ്ടിക്കാത്ത, അള്ളാഹുവിൻ്റെ പിടുത്തത്തിലുള്ളതല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഷറിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. അതിൻ്റെ മുഴുവൻ ഭാഗം ഇൻഷാല്ലാ ബാക്കി കൂടെ കേട്ട് പഠിച്ച് പരിപൂർണമായി നമുക്ക് ചൊല്ലാം. ഈ ഭാഗം ഒരിക്കൽ കൂടി പറയാം. അഊദു ബിക മിൻ ഷദ്ദി കുല്ലി ഷൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ എന്നതിൻ്റെ നാലാം ഭാഗമാണ് ഇന്നത്തെ വൈബ്സിൽ നമ്മൾ കേട്ടത്. സഫീർ അൽ ഹിക്കമിയാണ് പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത്.
3: പ്രിയ ശ്രോതാക്കളെ, നമ്മൾക്ക് ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമൻ്റുകളൊക്കെ നൽകാവുന്നതാണ്. അക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ അടുത്തതായി നമ്മൾ കുട്ടികൾക്കേറെ നന്മയുടെ വഴികൾ കാണിച്ചു കൊടുക്കുന്ന പൂമരത്തണലിലേക്കാണ് അടുത്തതായി നമ്മൾ പോകുന്നത്. മൻസൂർ സലാഹിയും ഷമീൽ മഞ്ചേരിയുമാണ് ഇന്ന് പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്. നന്മയിലേക്ക് നടന്നെടുക്കുക എന്ന വിഷയവുമായി പൂമരത്തണലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. പതിവ് പോലെ പാട്ടും കഥകളും കളികളും ചിരികളുമൊക്കെയായി നമ്മുടെ പൂമരത്തണലിൽ ആരംഭിക്കുകയാണ്. നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ ഈ പൂമരത്തണൽ കേട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. അത്തരത്തിൽ തന്നെ ഇന്നും നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മുമ്പ് പല എപ്പിസോഡുകളിലായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഇന്നും നമ്മോടൊപ്പമുണ്ട് മൻസൂർ. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് വേണ്ടി ഒരുപാട് പാട്ടുകളും കഥകളും അനുഭവങ്ങളുമൊക്കെയായി നമ്മോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കൂട്ടുകൂടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും നമ്മോടൊപ്പം സംവദിക്കാനും കൂട്ടുകൂടാനുമായി മൻസൂർ നമ്മളോടൊപ്പം ഉണ്ട്. മൻസൂർ, ഇന്നത്തെ പൂമരത്തണിലേക്ക് സ്വാഗതം.
6: എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മൻസൂർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കായി ഒരു പാട്ടിങ്ങനെ കൊടുത്തു വന്നിരുന്നു അല്ലേ? അതിൻ്റെ അല്പം അല്പം ഭാഗങ്ങളായിക്കൊണ്ട് അതിൽ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഒരു പാട്ടിലൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടിയിരുന്നു. ഇനി ആ പാട്ടിൻ്റെ ബാക്കി ഭാഗം വല്ലതും ഉണ്ടോ മൻസൂർ?
6: തീർച്ചയായും, വളരെ ഗൗരവത്തിൽ വളരെ ആഴത്തിൽ കൂട്ടുകാർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ കുറച്ച് വരികളാണ് ഇനി ആ പാട്ടിൽ ബാക്കിയായിട്ടുള്ളത്.
5: എങ്കിൽ അതുകൂടി നമുക്കൊന്ന് കേട്ടാലോ?
6: ഇൻഷാ അല്ലാഹ്.

0: അതെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട്, നാവുകൾ കൊണ്ടൊക്കെ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന് നമ്മൾ പഠിച്ച അതേ പാട്ടിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞത്. അതേപോലത്തെ ഒരാശയം ഉൾക്കൊള്ളുന്ന, എന്നാൽ കേൾക്കാൻ ഏറെ മനോഹരമായ ചില വരികളാണ് മൻസൂറിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇതിൻ്റെ വരികളിലേക്ക് വരുമ്പോൾ കൂട്ടുകാരെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ നാലു വരികളിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ സാധിക്കുന്നത് നമുക്ക് രണ്ട് കാലുകൾ ഉള്ളത് കൊണ്ടാണല്ലോ. ആ കാലുകൾ കൊണ്ട് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻസൂർ.
1: നിമ്മസ്, സത്യത്തിൽ കാലുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത, ഒഴിവാക്കി വെക്കാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുപോലെ, കാതുപോലെ, ചുണ്ടുപോലെ, നാവുപോലെ അള്ളാഹു നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ കണ്ണിനെക്കുറിച്ച് പറയുമ്പോഴും കാലിനെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാരെയാണ്. എം എസ്, അവരെ ശരിക്കും കണ്ടാൽ നമുക്ക് സങ്കടമാകും.
0: അതെന്താ?
1: അവരിൽ ചില കൂട്ടുകാരുടെ കൈകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാരുടെ കാലുകൾ വളഞ്ഞിട്ടാണ്, ചില കൂട്ടുകാർക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, കണ്ണു കാണാത്തവർ പോലും അവിടെയുണ്ട്. അവരുടെ അരികിലൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവരുടെ മുഖത്ത് വിരിയുന്ന ആനന്ദം, നമ്മളവരോട് സംസാരിക്കുമ്പോഴും സംവദിക്കുമ്പോഴുമൊക്കെ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രതികരണമൊക്കെ എം എസ്, സത്യത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്.
0: തീർച്ചയായും, നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ വില പലപ്പോഴും മനസ്സിലാവില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് എനിക്ക് ഉണ്ടായിരുന്നത് എത്രയോ വലിയ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുക. ഒരു പക്ഷേ ചില സമയത്തൊക്കെ നമ്മുടെ കാലിന് എന്തെങ്കിലും അപകടമൊക്കെ പറ്റി, അങ്ങനെ പറ്റാതിരിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ സമയത്ത് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിലൊക്കെ കാലിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പിന്നീട് നമ്മൾ ആ നടക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കാലിത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ചെയ്യേണ്ടത് അങ്ങനെ കാലിന് വല്ലതും പറ്റിയതിന് ശേഷം അതിൻ്റെ വില തിരിച്ചറിയുന്നതിനു പകരം ഈ രണ്ടു നല്ല കാലുകൾ ഉള്ള സമയത്ത് നമ്മൾ ഈ പാട്ടിലെ വരികളിൽ കേട്ട പോലെ തന്നെ നമ്മുടെ നല്ല കൂട്ടുകാരുമൊത്ത് നല്ല വഴിയിലൂടെ നടന്നു നീങ്ങാൻ, എന്നുവച്ചാൽ നന്മകൾ കേൾക്കുന്ന നല്ല സദസ്സുകളിലെത്താൻ, അതുപോലെ ബാങ്കുലികൾ കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് നടന്നു വരാനൊക്കെയാണ് നമ്മുടെ കാലുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന് മാതൃകയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽ വഴി നമുക്ക് മുന്നിലുള്ളത്. എന്നുവെച്ചാൽ ഈ കാലുകൾ കൊണ്ട് നമ്മൾ ചീത്ത വൃത്തി നടക്കുന്ന ഒരു സ്ഥലത്തേക്കും നമ്മൾ പോകില്ല. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തു പറയാം മൻസൂർ?
1: എം എസ്, കാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു താബിഈ പണ്ഡിതന്റെ ചരിത്രമാണ്. കൂട്ടുകാർക്ക് ആ ചരിത്രം കേൾക്കാൻ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: തീർച്ചയായും.
1: അദ്ദേഹത്തിന്റെ പേര് ഉർവ എന്നായിരുന്നു. ഉർവ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ മുറിവ് വലുതായി വലുതായി അവസാനം അദ്ദേഹത്തിന്റെ കാൽ മുട്ടിന് മുകളിലായി മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ അന്നത്തെ കാലം നമുക്കറിയാം, വലിയ ഹോസ്പിറ്റലുകളില്ല, ഇത്തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കാൽ മുറിച്ചു മാറ്റുന്നു. പച്ചക്ക് അദ്ദേഹത്തെ ഇഞ്ചക്ഷൻ ചെയ്ത് ബോധം മറച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
0: എന്തൊരു വേദനയായിരിക്കും അല്ലേ?
1: തീർച്ചയായും. അദ്ദേഹം ദിക്റുകളിലും ദുആകളിലുമൊക്കെ മുഴുകി അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. അവിടെയാണ് സത്യത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതായിട്ട് ആ ചരിത്രം മാറുന്നത്. ആ മുറിച്ചു മാറ്റിയ ആ കാലിന്റെ മുറിയെ അദ്ദേഹം കൈകളിലെടുത്ത് പറഞ്ഞ ചില വാചകങ്ങൾ.
0: അതെന്തായിരുന്നു?
1: കാലേ, നീ സ്വർഗത്തിലേക്കുള്ളതാണ്. നിന്നെക്കൊണ്ട് ഒരു തിന്മയിലേക്കും ഞാൻ നടന്നെടുത്തിട്ടില്ല. നിന്നെത്തന്ന നാഥൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക്, എനിക്കനുവദിച്ച കാര്യങ്ങളിലേക്ക് മാത്രമാണ് നീയുമായി ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. ആ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്കും നീയുമായി ഞാൻ പോയിട്ടില്ല. ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, നമുക്കും പറയാൻ കഴിയണ്ടേ ഈ ഒരു വാക്ക്? മരണത്തിൻ്റെ സമയത്ത്, നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന സമയത്ത്, നമ്മുടെ കൈകളോടും നമ്മുടെ അവയവങ്ങളോടും ഇല്ല, നീ സ്വർഗത്തിലാണ് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ.
0: തീർച്ചയായും അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ആ ചരിത്രം കേട്ട് കഴിഞ്ഞതുപോലെ, നമ്മുടെയൊക്കെ ഏതെങ്കിലും അവയവം ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ അള്ളാഹു അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു സന്ദർഭത്തിൽ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഈ കൈകൾ കൊണ്ട്, ഈ കാലുകൾ കൊണ്ട്, അതല്ലെങ്കിൽ ഈ ഇന്ന അവയവം കൊണ്ട് അള്ളാഹുവെ ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കോ കൂട്ടുകാരെ? അങ്ങനെ സാധിക്കുന്ന നല്ല കൂട്ടുകാരാവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പീസ് റേഡിയോ പൂമരത്തണലിലൊക്കെ കൃത്യമായി കേൾക്കുന്നതും പഠിക്കുന്നതുമൊക്കെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ, നമ്മുടെ ഈ കുഞ്ഞു കാലുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ,
1: അയൽവക്കത്ത് പോയി TV കാണാനും അതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂട്ടുകാരുടെ കൂടെ ഓടി നടക്കാനും, സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള, ഗാനമേള പോലെയുള്ള, അങ്ങനെയുള്ള മോശമായ തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലേക്കും നടന്നു പോകാതിരിക്കുന്നതോടൊപ്പം, ആലോചിച്ച് നോക്കൂ, MS എന്നും പൂമരത്തണലിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കാറുള്ളത് പോലെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഓടിയടുക്കുന്ന അല്ലേ ആ ഒരു കാലുകളായി നമ്മുടെ കാലുകൾ മാറണം. നമസ്കാരത്തിലേക്ക് ഓടിയടുക്കുന്ന, നന്മകളുടെ സദസ്സുകളിലേക്ക് ഓടിയടുക്കുന്ന, പൂമരത്തണലിൽ കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്ക് ഓടിയടുക്കുന്ന, എല്ലാ അവസ്ഥയിലും നന്മകളിലേക്ക് പോകാനും നന്മകളിലേക്ക് എത്തുവാനും നന്മകളിലേക്ക് പടിപടിയായി കടന്നു ചെല്ലുവാനുമുള്ള ഒരവസരമായി നമ്മുടെ കാലിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം.
0: തീർച്ചയായും. അപ്പോഴേ നമുക്ക് ഈ കാലുകൾ കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പാട്ടിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിച്ചാലോ മൻസൂർ?
1: അതെ. കുഞ്ഞു

0: മാഷാല്ലാ, മനോഹരമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന നല്ല വരികളാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ആശയവും നമുക്ക് ഒരു പക്ഷേ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ കൈകൾ. നമ്മുടെ കാലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ കണ്ണുകളെക്കുറിച്ച്, കാതുകളെക്കുറിച്ച്, നമ്മുടെ ചുണ്ടുകളെക്കുറിച്ച്, നാവിനെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാം നന്മയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തും കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളത് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വരികളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത് നമ്മുടെ കൈകളെക്കുറിച്ചാണ്. ഈ കൈകളാൽ ഉണ്ടാവുന്ന തിന്മകൾ എന്തൊക്കെയാ മൻസൂർ?
1: എം എസ്, കുഞ്ഞു കുട്ടികളുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തു ഭംഗിയാണ് അവയ്ക്കല്ലേ?
2: അതെ,
1: ഇറുക്കി പിടിച്ചവർ അല്ലേ?
2: അതെ,
1: എന്തു ഭംഗിയാണ്. സത്യത്തിൽ എത്ര സുന്ദരമായ കൈകളാണവ. പക്ഷേ ഒരൽപ്പം വളർന്നാൽ, അവർ നടക്കാൻ ആരംഭിച്ചാലൊക്കെ ആ കൈകൾ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന വികൃതി വേലകൾ, പലപ്പോഴും അവരുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കുമൊക്കെ സങ്കടം തോന്നുന്ന, ചില ഉമ്മമാരൊക്കെ കരയുന്ന അല്ലേ? അപ്പോ ഏറ്റവും നല്ല രൂപത്തിലാണ് ആരെയും പ്രയാസപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആർക്കും യാതൊരു വിധത്തിലുള്ള വേദനയോ യാതനയോ ഉണ്ടാക്കാതെയാണ് സത്യത്തിൽ നമ്മൾ, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്.
0: തീർച്ചയായും. അതല്ലാതെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ, അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാതെ അവരെ ഇങ്ങനെ പിന്നിൽ നിന്ന് തോണ്ടുക, അതുപോലെ പിച്ചുക തുടങ്ങിയ അനാവശ്യമായ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാരെ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരുമായി തല്ലുകൂടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ വലിയ ഒരു അപകടമായിട്ടുള്ള മോഷണം പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് പിന്നെ എങ്ങനെയാണ് ആ സ്വർഗത്തിലെ ഒരുപാട് സുഖങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള തിന്മകളായിട്ട് അങ്ങനെ മരിച്ചു പോയാൽ. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ ചെയ്യേണ്ടത് ഈ കൈകൾ കൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് നമ്മൾ പീസ് റേഡിയോ പൂമരത്തനിലൊക്കെ കേൾക്കുന്ന നല്ല കൂട്ടുകാരല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ? പലപ്പോഴും ചില കൂട്ടുകാരൊക്കെ അല്ല മൻസൂർ, ഈ മറ്റുള്ള കൂട്ടുകാരുടെ എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ എന്തുമാവട്ടെ മോഷ്ടിക്കുന്ന അവസ്ഥയൊക്കെ വലിയ കുറ്റമല്ലേ അത്?
1: അതെ അതെ, പലപ്പോഴും ഞാൻ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ സ്കൂളിലെ സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ചില പരാതികൾ.
3: സാറേ, ഓ എൻ്റെ പെൻസിലെടുത്ത്. സാറേ, അവനെന്നെ പിച്ചി. സാറേ, അവളെന്നെ ഇടിച്ചു.
1: ഇങ്ങനെയുള്ള കുറേ പരാതികൾ പല കൂട്ടുകാരുടെ അടുക്കൽ നിന്നും വരാറുണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള ആളുകളോട് എല്ലാവർക്കും ഒരു എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. പരിപൂർണാർത്ഥത്തിൽ അവരെ ഇഷ്ടപ്പെടാനോ, ആ ഒരർത്ഥത്തിൽ വളരെ സൗഹാർദ്ദത്തോടെ അത്തരത്തിലുള്ള കൂട്ടുകാരോട് സംസാരിക്കാനോ, കൂടാനോ പലപ്പോഴും കൂട്ടുകാരും നമ്മളുടെ അധ്യാപകരുമൊക്കെ മടി കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തമാശക്ക് മറ്റുള്ളവരുടെ പെൻസിലെടുക്കുന്ന, എറൈസർ എടുക്കുന്ന, ഷാർപ്നർ എടുക്കുന്ന കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഒരിക്കലും തമാശക്കുപോലും പറ്റിക്കാൻ പോലും അല്ലേ നല്ല ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്.
0: അതേ കൂട്ടുകാരെ, മോഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം കണ്ട ഒരു തെറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക കോടതിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ മോഷ്ടിച്ചു, നമ്മൾ കട്ടെടുത്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ കൈയിൻ്റെ മുൻഭാഗം ഉണ്ടല്ലോ, കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗം, അതവിടെ ഉണ്ടാവില്ല. അത് മുറിച്ചു കളയണമെന്നാണ് ഇസ്ലാമിക വിധിപ്രകാരം അവർക്കുള്ള ശിക്ഷ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ എത്ര ചെറുതോ വലുതായ എന്തു വസ്തുവുമാകട്ടെ നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഈ കൈപ്പത്തി പോലും മുറിച്ചു കളയേണ്ട അത്രയും വലിയ ഗൗരവമുള്ള ഒരു തെറ്റാണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. നമ്മളെ ഇവിടെ അങ്ങനെയുള്ള ഇസ്ലാമിക കോടതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ശിക്ഷകളില്ല. മറിച്ച് നമ്മുടെ അധ്യാപകരുടെ അടിയിലോ അല്ലെങ്കിൽ ചീത്തപ്പറച്ചിലോ ഒക്കെ ഒതുങ്ങിയേക്കാം. പക്ഷേ അത് വലിയ ഗൗരവമേറിയ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര ചെറുതായാലും നേരത്തെ മൻസൂർ സൂചിപ്പിച്ച പോലെ പറ്റിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഒന്ന് അവന് പേടിപ്പിക്കാനാണെങ്കിലും ഒന്നും അത്തരത്തിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ വസ്തുക്കളൊന്നും അവരുടെ അനുവാദമില്ലാതെ, അത് നമ്മുടെ കൂട്ടുകാരായാലും കൂട്ടുകാരല്ലെങ്കിലുമൊക്കെ അവരുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. അങ്ങനെയുള്ള കൂട്ടുകാരെ മാത്രമേ നമുക്ക് നല്ല കൂട്ടുകാരായി പരിഗണിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ കൈകൾ കൊണ്ട് വാരിയെറിയണമെന്നാണ് പാട്ടിൽ പറഞ്ഞത്. എന്താ വാരിയെറിയേണ്ടത്? നന്മയിൽ കുരുത്തമൊട്ടുകൾ എന്നുവെച്ചാൽ എന്താ? എന്താ മൻസൂർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: നമ്മുടെ പൂമരത്തണലിൽ കൂട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പറയാൻ കഴിയും. നിസ്സാരമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയാലും വളരെ വലിയ പ്രതിഫലങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, എല്ലാവരോടും നല്ല രൂപത്തിൽ വർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന ഒരു വിലയേറിയ ഉപദേശം അല്ലേ? ഒരു സ്വഹാബി പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, ആരാണ് ഏറ്റവും നല്ല മുസ്ലിം? എന്താ പ്രവാചകൻ കൊടുത്ത മറുപടി? അവൻ കൃത്യമായി നമസ്കരിക്കുന്നവൻ. ആണോ? അല്ല, അങ്ങനത്തെവർ തന്നെയാണ് നല്ല മുസ്ലിം. പക്ഷേ എന്നാലും ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത് തൻ്റെ കൈ കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന്, നാവ് കൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളയാളുകൾ രക്ഷപ്പെടുന്നവനായിട്ടുള്ള മുസ്ലിം ആരാണോ അവൻ്റെ ഇസ്ലാമാണ് ഏറ്റവും നല്ല ഇസ്ലാം എന്ന് അല്ലേ? അപ്പം ആ രൂപത്തിൽ ഒരു പ്രയാസവും ഒരാൾക്കും വരുത്താതെ, എന്നാൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവൻ സമൂഹത്തിലേക്ക് വാരി വിതറി മുന്നോട്ടു പോകുവാൻ കൂട്ടുകാർ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങൾ അല്ലെ, പാവപ്പെട്ടവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സഹായിക്കാൻ, അവർക്ക് സഹായകമായി നമ്മുടെ കയ്യിലുള്ള നമ്മൾ മിഠായി വാങ്ങാൻ മാറ്റിവെച്ച, ചോക്ലേറ്റ് വാങ്ങാൻ, മഞ്ച് വാങ്ങാൻ ഒക്കെ മാറ്റിവെച്ച ചെറിയ ചെറിയ നാണയത്തിട്ടുകൾ ഉപ്പയോട് പറഞ്ഞ്, ഉമ്മയോട് കുശുമ്പ് കാണിച്ച് എനിക്ക് വേണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിവെച്ച ആ നാണയത്തിട്ടുകൾ നമ്മുടെ കൈ നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടി വരുന്നവരുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ആനന്ദം അല്ലേ? അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ശീലിക്കേണ്ട ചില സംഗതികളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ വളരെ നിസ്സാരമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡിലല്ലാതെ ഒരു 10 എപ്പിസോഡിൽ പൂമരത്തണലിൽ പറഞ്ഞാലും തീരാത്ത നന്മകൾ നമ്മുടെ ഈ കുഞ്ഞു കരങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതെല്ലാം അറിഞ്ഞും കേട്ടും പഠിച്ചും ചോദിച്ചും നന്മയുടെ വാക്താക്കളായി, നന്മ വാരി വിതറുന്നവരായി ജീവിക്കാൻ കൂട്ടുകാരെ നമുക്ക് സാധിക്കണം.
0: അതോടൊപ്പം മൻസൂർ, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പകർന്നു നൽകാവുന്ന വളരെ വലിയ ഒരറിവാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന നന്മകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മുടെ വീട്ടിലെ ഉപ്പയും ഉമ്മയും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഉമ്മ. ഉപ്പ ഒരു പക്ഷേ രാവിലെ ആയാൽ ജോലിക്ക് പോയി പിന്നീട് വൈകിട്ട് വരുന്ന അവസ്ഥയാവും പൊതുവെ ഉണ്ടാവുക. നമ്മുടെ ഉമ്മ വീട്ടിലങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ തിരുമ്പണം, നമ്മുടെ വീട് വൃത്തിയാക്കണം, അതിനിടയ്ക്ക് ഓരോ സമയത്തും ഭക്ഷണം വെക്കണം, അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്ന നമ്മുടെ ഉമ്മയില്ലേ, ആ ഉമ്മക്ക് നമ്മുടെ ഈ കൈകൾ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ സത്യത്തിൽ അതൊരു വലിയൊരു പുണ്യമല്ലേ? ആ പുണ്യം നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. പലപ്പോഴും എന്താച്ചാൽ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ കളിയെക്കുറിച്ച് ആലോചിച്ചും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നേരം പോക്കുകളെക്കുറിച്ചൊക്കെ ആലോചിച്ചും അത് പലപ്പോഴും ചെയ്തു കൊടുക്കാറില്ല. അതല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യാറില്ല. അത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ മൻസൂർ?
1: തീർച്ചയായും. പല കൂട്ടുകാരും നമ്മൾ കണ്ടിട്ടുണ്ട്, സ്കൂളൊക്കെ വിട്ടുവന്നാൽ വേഗക്കൂരി അങ്ങോട്ട് എറിഞ്ഞ്, യൂണിഫോമൊക്കെ കഴിച്ച് ഇങ്ങോട്ട് എറിഞ്ഞ് ഉടനെ കളിക്കാൻ അങ്ങോട്ട് ഓടും. അവരുടെ പുസ്തകം നല്ല രൂപത്തിൽ ഒതുക്കിയെടുത്തു വെക്കാൻ അവർക്കറിയില്ല. അതുപോലെ തന്നെ വസ്ത്രമൊക്കെ അലക്കാനുള്ള വസ്ത്രം ഒരു ഭാഗത്ത് കൂട്ടിവെക്കാൻ, അലക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയായി മടക്കി വെച്ച് റൂമും സ്റ്റഡി ടേബിളും എല്ലാം നല്ല ഭംഗിയിൽ വൃത്തിയിൽ അടുക്കോടെ ചിട്ടയോടെ, ആര് എപ്പോ വീട്ടിലേക്ക് വന്നാലും ഹാവ് എന്ത് സുന്ദരമായ റൂം, എന്ത് സുന്ദരമായ സ്റ്റഡി ടേബിൾ, എത്ര അടുക്കും ചിട്ടയുമുള്ളവനാണ് ഈ കുഞ്ഞ് എന്നു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള അടുക്കും ചിട്ടയും വൃത്തിയും. എം എസ് സൂചിപ്പിച്ച പോലെ ഉമ്മയെ പ്രയാസപ്പെടുത്താതെ, ജോലി ഭാരങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയ്ക്ക് ഇരട്ടി ജോലികൾ ചെയ്യിക്കാതെ, സ്കൂളിൽ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് ശരീരം മൊത്തം ചെളിയായി ആകെ വിയർത്തൊലിച്ച് ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒക്കെ വീട്ടിലേക്ക് വരുന്ന മക്കൾ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ മാറി വൃത്തിയുള്ള, എല്ലാവരാലും ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന, ആർക്കും പ്രയാസമായി വർത്തിക്കാത്ത ഏറ്റവും നല്ല കൂട്ടുകാരായി മാറുവാൻ കൂടി ഈ വരികൾ നമുക്ക് പ്രചോദനമേകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവികൾക്കും, അത് മനുഷ്യരെന്നു മാത്രമല്ല മറ്റുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ നമ്മുടെ കൈകൾ കൊണ്ടാവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്ന നല്ല കൂട്ടുകാരായി മാറാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ വരിയിൽ നിന്ന് കിട്ടുന്നത്, അല്ലേ?
1: എം എസ്, സത്യത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഈ കടുത്ത വേനലിൽ സത്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ അല്ലേ? നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളം വെച്ചാൽ, ഒരൽപ്പസമയത്തേക്ക് നമ്മൾ മാറി നിന്നാൽ എത്രയോ പറവകൾ പാറി വന്ന് അതിൽ വന്ന് സന്തോഷത്തോടെ കലപില ശബ്ദങ്ങളുണ്ടാക്കി കുടിക്കുന്നതും കുളിക്കുന്നതും ചിറകട്ടടിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ അതിനൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഈ കുരുന്നു കൈകൾ കൊണ്ട് നമുക്ക് ലോകത്ത്, സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ വലിയ നന്മകളാണതൊക്കെ. നമ്മുടെ വീടിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുറ്റത്തിൻ്റെ ഒരറ്റത്തൊക്കെ വല്ല ചെറിയ പാത്രത്തിലൊക്കെ ഒരൽപ്പം വെള്ളം കൊണ്ടുപോയി വെച്ച് എന്നും അതിൽ വെള്ളം നനച്ചു കൊടുത്ത് ആ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന, നന്മ ചെയ്യുന്ന കരങ്ങളായി ചെറുപ്പം മുതലേ ഈ കൊച്ചു കരങ്ങൾ മാറ്റാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്.
0: തീർച്ചയായും. അത്തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യരാവട്ടെ, മനുഷ്യരിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നല്ല കൂട്ടുകാരാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കാൻ സമയമായിരിക്കുകയാണ്. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ, ഇന്ന് നമ്മളുമായി സംവദിച്ചതും കൂട്ടുകൂടിയതുമൊക്കെ മൻസൂറായിരുന്നു. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി കൂടുതൽ വിശേഷങ്ങളുമായി സംവദിക്കാനെത്താമെന്ന പ്രതീക്ഷയിൽ, ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: കുട്ടികൾ ഏറെ ഹൃദ്യമായി സ്വീകരിക്കുന്ന റേഡിയോ പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ മക്കളെ ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികൾ കൂടിയാണ് മൻസൂർ സലാഹിയും ഷമീൽ മഞ്ചേരിയും. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ അവർക്ക് വേണം. അതോടൊപ്പം മക്കൾ ഈ പ്രോഗ്രാമുകൾ കൃത്യമായി കേൾക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക.

0: അപ്പോൾ പൂമരത്തണലിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി ഇൻഷാ അള്ളാ നമുക്ക് വായനയുടെ ലോകം ചുരുങ്ങി വരുന്നൊരു കാലത്ത് അത് കേൾവിയിലൂടെ കേൾക്കാനുള്ളൊരവസരമാണ് നുറുങ്ങുകളിലൂടെ പീസ് റേഡിയോ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് പുത്രസ്നേഹം അന്ധമാകരുത് എന്ന ഡോക്ടർ സി മുഹമ്മദ് റാഫി ചമ്രയുടെ രചനയ്ക്ക് സാദിഖ് ബിൻ സലീം ശബ്ദം നൽകുന്നു. നുറുങ്ങുകളിലേക്ക്.
1: സമ്പത്ത് കൊണ്ടും പുത്രഭാഗ്യം കൊണ്ടും അനുഗ്രഹീതനായിരുന്നു പോക്കർ ഹാജി. പാരമ്പര്യമായി കിട്ടിയ ഏക്കറുകൾ പരന്നുകിടക്കുന്ന കൃഷിഭൂമി, നാട്ടിലെ പ്രമാണി, ധാരാളം സേവകന്മാർ, തലയാട്ടിൽ നിന്ന് മറുത്തൊരഭിപ്രായവും പറയാത്ത ശിങ്കിടികൾ, പോരാത്തതിന് ഈ സമ്പത്തിനെല്ലാം അനന്തരാവകാശിയായി ഏകമകനും. ഒരു വ്യക്തിക്ക് അഹങ്കാരിയായി മാറാനാകുമോ എന്നറിയാനുള്ള എല്ലാ പരീക്ഷണങ്ങളും ഒന്നിച്ചു വന്നിരിക്കുന്നു. പോക്കർ ഹാജി എല്ലാ അർത്ഥത്തിലും തന്റെ കഴിവിലും സമ്പത്തിലും പാരമ്പര്യത്തിലും പുത്രസൗഭാഗ്യത്തിലും അല്പം അഹങ്കരിച്ചു. കാസിം പോക്കർ ഹാജിയുടെ അയൽവാസിയും സാമ്പത്തിക നിലയിൽ ശരാശരിക്കാരനുമായിരുന്നു. മൂന്ന് പെൺകുട്ടികളുടെ പിതാവും ദൈവഭക്തനായിരുന്ന കാസിമിനെ കാണുമ്പോഴെല്ലാം പോക്കർ ഹാജി ഒന്ന് കുത്തി സംസാരിക്കും. തന്റെ സൗഭാഗ്യങ്ങളും ഏകമകനായതിലുള്ള ഭാവി ഭദ്രതയും ഒക്കെ തന്നെ വിഷയം. വീണ്ടും വീണ്ടും പെൺകുട്ടികൾ ജനിക്കുന്ന കാസിമിന് ഒരു ഉപദേശവും, ഇനിയും കാത്തിരിക്കേണ്ട, അങ്ങട്ട് നിർത്തിക്കളാ. എത്രയോ കഥകളിൽ വിരിഞ്ഞ ഈ ഭാവന നമുക്കു ചുറ്റും ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യന് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളിലെ അതിശ്രേഷ്ഠമായ ഒന്നാണ് സന്താന സൗഭാഗ്യം. ഓരോ അനുഗ്രഹത്തിനും കൂടുതൽ കൂടുതൽ നന്ദി കാണിക്കേണ്ട മനുഷ്യൻ വഴി തെറ്റാതിരിക്കാൻ അതീവ ശ്രദ്ധ കാണിക്കേണ്ടതും ഇതിൽ തന്നെ. ആൺകുട്ടികളെ സൗഭാഗ്യത്തിന്റെ അടയാളമായി കണക്കാക്കിയത് ചരിത്രകാലം മുതൽ നമുക്ക് വായിക്കാനാവും. എന്നാൽ അത് തെറ്റായ ധാരണയാണെന്നും എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ പഠിപ്പിക്കുകയും പാകപ്പെടുത്തുകയുമാണ് ഇസ്ലാം ചെയ്തത്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പല അഹങ്കാരികളുടെയും കഥ പറയുന്ന ഖുർആൻ അവർ അഹങ്കരിക്കാൻ ന്യായമായി കണ്ടിരുന്ന കാരണങ്ങളിലൊന്ന് ആൺമക്കളും അവരുടെ സ്വാധീന വലയവുമായിരുന്നു എന്ന് കാണാനാകും. പുതിയ കാലത്ത് പുതിയ രൂപത്തിലും ഭാവത്തിലും അതേ അഹങ്കാരത്തിന്റെ ഡിജിറ്റൽ പതിപ്പുകൾ നമുക്കു ചുറ്റും കാണാനാവുമെന്നതിൽ തർക്കമില്ല. അത്തരം അഹന്തയുടെ ചിന്തയിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും മാറി നിൽക്കാനായാൽ നമുക്ക് വിജയിക്കാനാകും തീർച്ച. അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് എല്ലാവർക്കുമുള്ള ഓഹരികൾ പറഞ്ഞ ശേഷം ഖുർആൻ നടത്തുന്ന പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ പിതാക്കൾ, മക്കൾ എന്നിവരിൽ ആരാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരിയാവുക എന്നത് നിങ്ങൾക്കറിയില്ല തന്നെ. നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്നും അള്ളാഹുവിങ്കലാണ് മഹത്തായ പ്രതിഫലമുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ അധ്യായം 8:28. മക്കളെ അനുഗ്രഹമായി കാണുന്നതോടൊപ്പം പരീക്ഷണമായി കൂടി കണ്ട് വിജയത്തിൻ്റെ വഴി

0: ഇനി നമ്മൾ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലേക്കാണ്. അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത്
1: അല്ലാഹിർ വൽ ബാത്തിൻ എന്ന അല്ലാഹുവിൻ്റെ രണ്ട് വിശേഷണങ്ങളാണ്. അസ്മാഉൽ ഹുസ്നയിൽ ഈ വിഷയങ്ങളുമായിട്ട് എന്നും നമ്മളെ കൂടെ ചേരാറുള്ളത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്. അസ്മാഉൽ ഹുസ്നയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിൻ്റെ തേട്ടമറിഞ്ഞ് ജീവിക്കുക, അവൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ഇതെല്ലാം വലിയ പുണ്യങ്ങൾ കിട്ടുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇന്ന് രണ്ട് നാമങ്ങൾ നമ്മൾ പഠിക്കുകയാണ്, അല്ലാഹിർ വൽ ബാത്തിൻ. ഈ രണ്ട് നാമങ്ങളും അത് ചേർത്തു പറയുക എന്നതാണ് ഈ നാമങ്ങളുടെ പ്രത്യേകത. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ചേർത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹദീദിൻ്റെ മൂന്നാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാല് നാമങ്ങൾ പറഞ്ഞു. അതിൽ രണ്ടെണ്ണം രണ്ടും ഒരുമിച്ച് പറയേണ്ടത്, മറ്റു രണ്ടെണ്ണം അത് രണ്ടും ഒരുമിച്ച് പറയേണ്ടത്, അതായത് അൽ ഔവലു വൽ ആഖിറു, ഇത് രണ്ടും ഒരുമിച്ച് പറയേണ്ടതാണ്. അതുപോലെ തന്നെ അല്ലാഹിറു വൽ ബാത്തിൻ, ഇത് രണ്ടും ഒരുമിച്ച് പറയേണ്ടതാണ്. ഇങ്ങനെ ചേർത്തു പറയേണ്ട പേരുകളെ പറയുന്നത് അൽ അസ്മാ ഉൽ മുഖ്തരിന എന്നാണ്. ഈ നാമങ്ങൾ എന്താണ് അറിയിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ തേട്ടം എന്താണ്? ഇതിൽ നിന്ന് വിശ്വാസികളെന്ന നിലയ്ക്ക് നാം ഉൾക്കൊള്ളേണ്ട, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്താണ് എന്നതാണ് ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹിർ വൽ ബാത്തിൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ് അല്ലേ? നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ബാഹ്യവും ആന്തരികവും. ഇതിൻ്റെ അറബി ഭാഷയാണ് ലാഹിർ ബാത്തിൻ. അത് ബാഹ്യമായത്, പ്രകടമായത് എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ ആന്തരികമായത്, ഗോപ്യമായത്, ഒളിഞ്ഞിരിക്കുന്നത്, ഉള്ളിലുള്ളത് എന്നൊക്കെ അർത്ഥമുണ്ട്. മുനാഫിക്കുകൾ, മുനാഫിക്കുകളുടെ പ്രത്യേകത എന്താണ്? അവർ ഉള്ളിലൊരു വിശ്വാസവും പുറമേ മറ്റൊരു വിശ്വാസവും, അല്ലെങ്കിൽ ഉള്ളിലൊരു രൂപവും പുറമേ മറ്റൊരു രൂപത്തിലും പെരുമാറുന്ന, നടിക്കുന്ന അത്തരം ആളുകൾ. അതാണ് ഉള്ളിലൊന്ന് പുറമേ ഒന്ന്. അപ്പോൾ ദാഹിറിൽ ഒന്ന് കാണിക്കുന്നു, ബാത്തിനിൽ വേറൊന്ന് വച്ചു പുലർത്തുന്നു. അപ്പോൾ ആന്തരികമായതും ബാഹ്യമായതും എന്ന അർത്ഥമാണ് ലാഹിർ ബാത്തിൻ എന്നതിൻ്റെ ഭാഷാർത്ഥം. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിക്കുകൾ വന്നിട്ട് അവർ സാക്ഷ്യം പറയും, റസൂലെ നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞങ്ങളിതാ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് പറയും. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രവാചകനാണ് എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മുനാഫിക്കുകൾ, നിങ്ങൾ മുനാഫിക്കുകളാണ് എന്ന് അള്ളാഹു അറിയുകയും ചെയ്യുന്നു, അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതായത് ആ ആളുകൾ വന്നത് ഉള്ളിൽ നിഫാക്ക് വച്ചുകൊണ്ട്, ബാത്തിനിൽ നിഫാക്ക് വച്ചുകൊണ്ട്, ലാഹിറിൽ അതായത് പ്രകടമായി അവർ ഇസ്ലാമാണ് എന്ന്, മുസ്ലിമാണ് എന്ന് പ്രകടിപ്പിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും, അഊദു ബില്ലാഹി മിൻ ഖുശൂഇ നിഫാഖ്, നിഫാഖിൽ നിന്ന്, കപടതയിൽ നിന്ന് അള്ളാഹുവെ ശരണം തേടുകയാണ് എന്ന് പ്രാർത്ഥിച്ച സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഏതായാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹിർ വൽ ബാത്തിൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അല്ലാഹിർ എന്ന് പറയുമ്പോൾ അല്ലാഹു എല്ലാത്തിനും മീതയാണ്, അതുപോലെ തന്നെ അത്യുന്നതനാണ്. അല്ലാഹു ഏകനാണ് എന്നത് എല്ലാ വസ്തുവിലും പ്രകടമാണ്. അതുപോലെ തന്നെ മറ്റൊരർത്ഥം, അല്ലാഹു എല്ലാ സഹായങ്ങളുടെയും മീതയുള്ള സഹായം നൽകുന്നവനാണ്. എല്ലാ സഹായങ്ങളെക്കാളും മീതയാണ് അല്ലാഹുവിൻ്റെ സഹായം, മികച്ചു നിൽക്കുന്നതാണ് എന്നാണ്, പ്രകടമായതാണ് എന്നാണ്. അതുപോലെ തന്നെ സൃഷ്ടികളിൽ അല്ലാഹു പ്രകടമാണ്, സൃഷ്ടികളിൽ അല്ലാഹു ഉണ്ട് എന്നത് പ്രകടമാണ്.

0: എന്നതാണ് അല്ലാഹിർ എന്ന നാമത്തിനെ വിശാലമായി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രകടമാണ് എന്നത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനത്വല ഉണ്ട് എന്നത് പ്രകടമാണ്, അല്ലാഹുവിൻ്റെ സഹായം പ്രകടമാണ്, അല്ലാഹുവിൻ്റെ ഔദാര്യം പ്രകടമാണ്, അല്ലാഹു എല്ലാ സഹായികളുടെയും മീതയാണ് എന്നത് പ്രകടമാണ്, അല്ലാഹു സുബ്ഹാനത്വല ഏകനാണ് എന്നത് എല്ലാ സൃഷ്ടികളുടെ മേലും പ്രകടമാണ്, അല്ലാഹു സുബ്ഹാനഹുവത്താലയാണ് അത്യുന്നതനാണ് എന്നതും അല്ലാഹു സുബ്ഹാനത്വല എല്ലാത്തിനും മീതയാണ് എന്നതും എല്ലാ കഴിവുകളുടെയും മീതയാണ് എല്ലാ പടപ്പുകളുടെയും മീതയാണ് എന്നത് അല്ലാഹിർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ്, അതിൽ വിശ്വാസികളായ ആളുകൾ അവർ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഗുഹയിലകപ്പെട്ട സംഭവമാണല്ലോ പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ പഠിപ്പിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, ഇന്നഹും യൽഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലത്തിഹിം വലൻ തുഫ്ലിഹു ഇദൻ അബദ. ഞവരെങ്ങാനും നിങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുമേൽ ആധിപത്യം മേൽക്കോയ്മ ചെയ്യും എന്നാണ്. അല്ലാഹിർ എന്ന് പറയുന്ന ഇന്നഹും ഈ യൽഹറു എന്ന് പറഞ്ഞത് മേൽക്കോയ്മ കാണിക്കും എന്നാണ്. അതായത് പിടിച്ചടക്കി നശിപ്പിച്ച് പിന്നെ ഒരിക്കലും വിജയിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ നിങ്ങളെ നശിപ്പിച്ച് കളയും, തോൽപ്പിച്ച് കളയും എന്നാണ്. അപ്പോൾ നിങ്ങളുടെ മേൽ മേൽക്കോയ്മ കാണിക്കും. അപ്പോൾ സൃഷ്ടികളുടെ മേൽ മേൽക്കോയ്മയുള്ളവനാണ് അല്ലാഹു. ഞാരൊക്കെ എത്ര വലിയ ശക്തിയുള്ള, അതുപോലെ തന്നെ എത്ര വലിയ സൈന്യങ്ങളുള്ള, എത്ര വലിയ സമ്പത്തുള്ള, പിടിപാടുകളുള്ള ആളുകളായിക്കോട്ടെ, അവരുടെ എല്ലാം മേൽക്കോയ്മയായി അല്ലാഹു സുബ്ഹാനഹു തആല നിലകൊള്ളുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരിക്കൽ ഒരു അറബിയോട് ചോദിക്കപ്പെടുകയാണ്, അറഫ്തല്ലാഹ്, നീ അല്ലാഹുവിനെ അറിഞ്ഞിട്ടുണ്ടോ, നിനക്ക് അല്ലാഹുവിനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ തിരിച്ചു പറയാണ്, ഫബിമാ അറഫ്തഹു, പിന്നെന്തുകൊണ്ടാണ് അറിയണത്, എങ്ങനെ അറിയാം, എങ്ങനെ അറിയാതിരിക്കുക എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാൽപ്പാട് കണ്ടാൽ ആ വഴിയിലൂടെ ഒരു സംഘം പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ. ഒട്ടകത്തിൻ്റെ ചാണകം കണ്ടാൽ അതുവഴി ഒട്ടകം സഞ്ചരിച്ചു പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ. എങ്കിൽ ഈ കാണുന്ന ആകാശവും അതിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും അതുപോലെ തന്നെ ഈ കാണുന്ന ഭൂമിയും ഇതിൻ്റെ എല്ലാവിധ വൈവിഷ്ടമായ കാര്യങ്ങളും വിവിധങ്ങളായ സംഭവ വികാസങ്ങളും ഇതെല്ലാം അറിയിച്ചു തരുന്നത് അല്ലാഹു ഉണ്ട് എന്നാണ്. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനത്തല അല്ലാഹിർ എന്ന് പറയുമ്പോൾ ഈ വസ്തുക്കളെല്ലാം സൃഷ്ടിക്കാൻ ഒരു ശക്തിയുണ്ടാകും. ആ ശക്തിയാണ് അല്ലാഹു. അവനെ മനസ്സിലാക്കുക, അല്ലാഹിർ എന്ന നാമത്തിൽ നിന്ന് സൃഷ്ടികളിൽ തന്നെ അല്ലാഹു ഉണ്ട് എന്നത് പ്രകടമാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല സൃഷ്ടാവുണ്ട് എന്നത് സൃഷ്ടികളിൽ പ്രകടമാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് അല്ലാഹു ഉണ്ടോ എന്ന് ചോദ്യത്തിന്, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തം ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ ചോദ്യത്തിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞത്, അല്ലാഹു ഉണ്ട് എന്നതിനുള്ള ദൃഷ്ടാന്തത്തിൻ്റെ തെളിവാണെന്ത്, ഹാദിഹി അൽവറഖ, ഒരു ഇല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഈ ഒരു ഇല തന്നെ അതിനുദാഹരണമാണ്. കാരണം എന്തെന്നറിയോ, ഈ ഇല തിന്നുന്ന കസ്തൂരിമാൻ കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഇലയാണ് ഒരു പുഴു തിന്നുന്നതെങ്കിൽ പട്ടുനൂൽ പുഴു അതിൽ നിന്ന് പട്ടുൽപ്പാദിപ്പിക്കുന്നു. ഈ ഇലയെ ഒരു ആട് തിന്നുകയാണെങ്കിൽ അതിൽ നിന്ന് ആ ആട് പാല് ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു ഇലയിൽ നിന്ന് വ്യത്യസ്തമായ ജീവികൾ അത് ഭക്ഷിക്കുന്നതിലൂടെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് തന്നെയും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ നമുക്ക് സൃഷ്ടികളിൽ തന്നെ പ്രകടമാണ് എന്നതാണ് അല്ലാഹിർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അങ്ങനെയുള്ള അല്ലാഹുവിനെ എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുക? ആ അല്ലാഹുവിൻ്റെ മുന്നിൽ ഒരു നാൾ വന്നു നിൽക്കേണ്ട ഒരു ദിവസം, ആ ദിവസം ഈ നിഷേധം ഒരിക്കലും ഉപകരിക്കുകയില്ല. സൃഷ്ടികളിൽ നന്നായി പ്രകടമായി അല്ലാഹു അല്ലാഹിറായി ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ ആ റബ്ബിനെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കും? അതുപോലെ തന്നെയാണ് അല്ലാഹിർ എന്ന നാമം അർത്ഥമാക്കുന്ന മറ്റൊരു തലം അല്ലാഹുവിൻ്റെ ഏകത്വമാണ്. ആ ഏകത്വം രക്ഷാകർത്തൃത്വത്തിലും ഏതൊരു വസ്തുവിലും നന്നായി പ്രകടമായിട്ടുള്ളവൻ അവനാണ് അള്ളാഹിർ. അവനവൻ്റെ സൃഷ്ടിപ്പിൽ അവനെ മാത്രം ആരാധിക്കണമെന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ അവൻ്റെ സഹായത്തിൽ, ഇതിലെല്ലാം അള്ളാഹു ളാഹിറാണ്. അതുകൊണ്ട് അള്ളാഹിറായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവൻ ഏകനാണ് എന്നാണ് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്താണ് അൽ ബാത്തിൻ എന്ന് പറഞ്ഞാൽ? അൽ ബാത്തിൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തെയാണ് അറിയിക്കുന്നത്. അള്ളാഹു അൽ ബാത്തിനാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ നാമത്തിലൂടെ അറിയിക്കുന്നു. മാത്രമല്ല, ബാത്തിനാകുന്നത് നമ്മുടെ ദൃഷ്ടികൾക്ക് ബാത്തിനാകുന്നു, നമ്മുടെ ദൃഷ്ടികൾക്ക് അവൻ മറഞ്ഞതാകുന്നു, ഗോപ്യമായതാകുന്നു എന്നതാണ് നമ്മൾ അൽ ബാത്തിൻ എന്ന നാമത്തിലൂടെ പഠിക്കേണ്ടത്. ഒരിക്കലൊരു പ്രാർത്ഥനയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുന്ന സമയം നിങ്ങളീ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കിടന്നാൽ നിങ്ങളുടെ കടങ്ങൾ മുഴുവൻ തീരും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് അൻതൽ ഔവലു ഫലൈസ ഖബിലക ശൈഉൻ, അല്ലാഹുവെ നീയാണ് ആദ്യമൻ, നിനക്ക് മുൻകടന്ന് ഒന്നുമില്ല, ഒരു സൃഷ്ടിയുമില്ല, ഒരു ശക്തിയുമില്ല എന്ന് പറയുന്നു. രണ്ടാമത് പറയാണ് വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈ, അല്ലാഹുവെ നിനക്ക് ശേഷം ഒന്നുമില്ല. അപ്പോൾ അല്ലാഹുവിനെ മുൻകടന്നതും ഒന്നുമില്ല, അല്ലാഹുവിന് കഴിഞ്ഞിട്ടുമൊന്നുമില്ല, തീർന്നില്ല. വ അൻത അല്ലാഹിറു ഫലൈസ ഫൗക കശൈഉൻ, അല്ലാഹുവെ നീയാണ് അത്യുന്നതൻ, നീയാണ് ലാഹിർ, നിന്നേക്കാൾ വലിയ ഫൗക ഉയർന്നതായിക്കൊണ്ട് ആരുമില്ല റബ്ബെ എന്ന് പ്രഖ്യാപിക്കുകയാണ്. വ അൻതൽ ബാത്തിനു ഫലൈസ ദൂന കശൈ, അല്ലാഹുവെ നീയാണ് ഗോപ്യമായിട്ടുള്ളത്, നിന്നെ കഴിഞ്ഞാൽ പിന്നെ മറ്റാരുമില്ല എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങൾ തീരും എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഏതായാലും നിന്നേക്കാൾ അടുത്തവൻ ആരുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അൽ ബാത്തിൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ അറിയിക്കുന്നു, അതോടൊപ്പം അള്ളാഹു അദൃശ്യനാണ് എന്നതും, നമ്മുടെ ദൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല എന്നും നമുക്ക് അറിയിച്ചു നൽകുന്നു. വിശുദ്ധ ഖുർആനിൽ അൽ ബാത്തിനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും അള്ളാഹു സമീപസ്ഥനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അള്ളാഹു സുബ്ഹാനത്ത നമ്മുടെ ഗണ്ഠനാടിയേക്കാൾ അടുത്തവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി അൽ ബാത്തിൻ എന്നതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? സൃഷ്ടികളിൽ നിന്നും മറഞ്ഞവൻ, സൃഷ്ടികളിൽ നിന്നും മറഞ്ഞവനാണ്. സൃഷ്ടികൾക്ക് അവരുടെ ദൃഷ്ടിയാൽ ദുനിയാവിൽ കാണാൻ സാധിക്കുകയില്ല. അതാണ് അൽ ബാത്തിൻ എന്ന നാമത്തിൻ്റെ മറ്റൊരു അർത്ഥതലം. നമ്മുടെ ദൃഷ്ടി കൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ കാണുക സാധ്യമല്ല, ഒരാളും കണ്ടിട്ടുമില്ല. പ്രകാശം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ മറയിട്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യനാമു വലാ യംബഗി ലഹു അൻ യനാം, അള്ളാഹു സുബ്ഹാനഹു തആല ഉറങ്ങുകയില്ല, അവൻ ഉറങ്ങുക എന്നത് യോജിച്ചതുമല്ല എന്ന് പ്രവാചകൻ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചിടത്ത് അവസാനം പറയുകയാണ്, ഹിജാബുഹു അന്നൂർ, അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ആ അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികൾക്കുള്ള മറ എന്നത് അത് പ്രകാശമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലൗ കശഫഹു, അതെങ്ങാനും വെളിവായി കഴിഞ്ഞാൽ, ആ പ്രകാശമെങ്ങാനും വെളിവായി കഴിഞ്ഞാൽ, ല അഹ്റഖത് സുബ്ഹാതു വജ്ഹിഹി മൻ തഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടി എവിടേക്കാണോ പതിച്ചത് അവിടെ മുഴുവൻ കരിഞ്ഞു പോകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെക്കുറിച്ച്, അവനും അവൻ്റെ സൃഷ്ടികൾക്കുമിടയിലുമുള്ള ആ ഒരു മറയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പോലും ആകാശാരോഹണത്തിൽ പ്രവാചകൻ അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട് ആ സംഭവം, അള്ളാഹുവിനെ കണ്ടുവോ? പ്രവാചകൻ പഠിപ്പിച്ചു, നൂറുൻ അന്ന അറാം, പ്രകാശമാണ്, എങ്ങനെയാണ് കാണുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ശക്തമായ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് അടിച്ചാൽ, ഒന്ന് രാത്രിയിൽ നാം ഓടിക്കുന്ന വാഹനത്തിനെതിരെ ഒരു വാഹനം അതിൻ്റെ ബ്രൈറ്റ് ലൈറ്റും ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മര്യാദയ്ക്ക് കാണാൻ സാധ്യമല്ല. ഇവിടെ പ്രവാചകൻ പറയാണ്, അള്ളാഹു ഒന്ന് മറയില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദൃഷ്ടി എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം കരിഞ്ഞു പോകുന്നതാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടി എത്താത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല, അതായത് മുഴുവൻ നശിച്ചു പോകുന്നതാണ്. അത്രയും പ്രകാശമാണ്. ആ പ്രകാശം എങ്ങനെയാണ് കാണാൻ സാധ്യമാവുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ അള്ളാഹുവിനെ കാണാൻ ഒരു മറയുണ്ട്, സൃഷ്ടികൾക്ക് നിലവിൽ ഇവിടെ ഒരു മറയുണ്ട്. ആ മറ എന്നത് പ്രകാശമാണ്. പ്രകാശത്താൽ അള്ളാഹുവിനെ തൽക്കാലം ഈ ദുനിയാവിൽ കാണുക സാധ്യമല്ല. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, നൂറുൻ അന്ന അറ. പ്രകാശമാണ്. എങ്ങനെയാണ് ആ അള്ളാഹുവിനെ കാണാൻ സാധിക്കുക? പ്രവാചകൻ പിന്നെ കണ്ടത് സ്വപ്നത്തിലാണ്. സ്വപ്നത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. നഗ്നദൃഷ്ടിയാൽ അള്ളാഹുവിനെ ഈ ലോകത്ത് കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹു അൽ ബാത്തിൻ എന്ന് പറഞ്ഞ നാമം നമ്മൾ പഠിക്കുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ സമാനമായ സംഭവം കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് മദ്യനിലേക്ക് നാടുവിടുകയാണ്. ആ മദ്യനിൽ നിന്ന് വിവാഹം കഴിച്ചു, ശേഷം തിരിച്ച് ഈജിപ്തിൽ തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം. രാത്രിയായി, വഴി കാണിക്കാൻ ആളില്ല. വഴിതെറ്റി നിൽക്കുന്ന, പ്രയാസപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തോടൊപ്പം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയം തൂർ പർവ്വതത്തിൻ്റെ അടുത്ത് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു വെളിച്ചം കാണുന്നു. ആ വെളിച്ചത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. അവിടെ വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തി, ഇദ് ഖാല മൂസാ ലി അഹ്ലിഹി ഇന്നി ആനസ്തു നാറ സആതീകും മിൻഹാ ബിഖബരിൻ ഔ ആതീകും ബിശിഹാബിൻ ഖബസിൻ ലഅല്ലകും തസ്തലൂൻ. മൂസാ നബി അലൈഹിസ്സലാം കുടുംബത്തിനെ ആശ്വസിപ്പിച്ചു, പേടിക്കണ്ട, അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വഴി ചോദിച്ച് അല്ലെങ്കിൽ ആ വെളിച്ചം ഒന്ന് കൊണ്ടുവന്ന് നമുക്കിതിൽ ഈ വെളിച്ചത്തിൽ നമുക്ക് വഴി നടക്കാം എന്ന് പറഞ്ഞ് കുടുംബത്തെ ആശ്വസിപ്പിച്ച് ആ തൂർ പർവ്വതത്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയം അവിടെ ആ വെളിച്ചത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താ ശബ്ദം? യാ മൂസ ഇന്നഹു അനല്ലാഹ് അൽ അസീസുൽ ഹക്കീം. മൂസ, ഞാനാകുന്നു അള്ളാഹു, ഞാൻ അസീസാണ്, ഹക്കീമാണ് എന്ന്, പ്രതാപിയാണ്, തത്വജ്ഞാനിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. പക്ഷേ അള്ളാഹുവിൻ്റെ സംസാരം മാത്രമാണ് കണ്ടത്, അവിടെ ഒരു പ്രകാശം മാത്രമാണ് കണ്ടത്, അവിടെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സംസാരം മാത്രമാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്, കല്ലം അള്ളാഹു മൂസ തക്ലീമ. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അള്ളാഹു ബാത്തിനാണ്. ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പ്രകാശത്താൽ ഒരു മറയിലാണ് ഉള്ളത്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചിടത്തോളം അവൻ സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ തിരിച്ചറിയണം. നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നും മറയ്ക്കാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല സർവ്വതും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവ ലത്തീഫുൽ ഖബീർ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, അവനെ കണ്ടെത്തുക സാധ്യമല്ല, എന്നാൽ അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല യഅലമു ഖായിനതുൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വച്ചതിനെ അറിയുവാനും കഴിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല എന്നതുകൊണ്ട് എന്ത് തോന്നിവാസവും ചെയ്യാം എന്നതല്ല, മറിച്ച് അള്ളാഹു നമ്മെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാണുന്ന റബ്ബിനെ, ബാത്തിനായ അൽ ബാത്തിനായ അള്ളാഹുവിനെ നമ്മൾ പേടിച്ചുകൊണ്ട് ജീവിക്കണം എന്നതാണ് ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചരിത്ര സംഭവം. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട്, ഒരു തെറ്റ് എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല, എന്തു ചെയ്തിട്ടും ആ തെറ്റിനെ മാത്രം എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല, ബാക്കിയെല്ലാം ഞാൻ ഒഴിവാക്കി, ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചില ട്രിക്സുകൾ പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഭൂമിയല്ലാത്ത ഭൂമിയിൽ ചെന്ന് ചെയ്യുക. അപ്പോൾ ഈ മനുഷ്യൻ ചിന്തിച്ചു, അള്ളാഹുവിൻ്റെ ഭൂമിയല്ലാത്ത ഭൂമിയോ, അങ്ങനെ ഒരിടമില്ലല്ലോ. രണ്ടാമത് വീണ്ടും പറഞ്ഞു, അതിന് നിനക്ക് സാധ്യമല്ലെങ്കിൽ അള്ളാഹു കാണാത്തിടത്ത് പോയി നീ ചെയ്യുക, അള്ളാഹു അറിയാത്തിടത്ത് പോയി ചെയ്യുക, അള്ളാഹു കേൾക്കാത്തിടത്ത് പോയി നീ ചെയ്യുക. ഈ മനുഷ്യൻ ചിന്തിച്ചു, അള്ളാഹു കേൾക്കാത്ത, കാണാത്ത, അള്ളാഹു അറിയാത്ത ഒരിടമോ? സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പിന്നീട് തൗബ ചെയ്തു മടങ്ങുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സംഭവം ഞാൻ ഇവിടെ പറഞ്ഞത്, അള്ളാഹു ബാത്തിനാണ്, അള്ളാഹു മറഞ്ഞവനാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ദൃഷ്ടികളാൽ, സൃഷ്ടികളുടെ ദൃഷ്ടികളിൽ നിന്ന് അള്ളാഹു മറഞ്ഞവനായിരിക്കെ അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ അറിയുന്നു, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാഹു ഉടമപ്പെടുത്തിയത് എല്ലാം അവൻ അറിയുന്നു, അവൻ മനസ്സിലാക്കുന്നു, അവൻ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് ഒന്നും തന്നെ അള്ളാഹു കാണാത്തതൊന്നും തന്നെയില്ല, അള്ളാഹു അറിയാത്ത ഒന്നും തന്നെയില്ല, എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അറിവുകൊണ്ട്, അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഇങ്ങനെയെല്ലാം അള്ളാഹു സമീപസ്ഥനാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ബാത്തിനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ കാണുക, നമ്മുടെ ദൃഷ്ടികൾ കൊണ്ട് കാണുക സാധ്യമല്ല. നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവർ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെന്തെങ്കിലും ഇനി അധികരിച്ചു വേണമോ? അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന, അള്ളാഹുവേ നീ ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിച്ചില്ലേ അല്ലാ? വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല റബ്ബേ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല റബ്ബേ, ഇനി എന്താണ് നമുക്കിതിലപ്പുറം കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മറയെ നീക്കുകയും അള്ളാഹുവിനെ സ്വർഗനിവാസികൾ കാണുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഏതായാലും ആ റബ്ബിനെ കണ്ടുമുട്ടാൻ, ലാഹിറായ ബാത്തിനായ ആ റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് അവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അവൻ ബാത്തിനാണെങ്കിലും നമ്മുടെ കൂടെയുണ്ട് എന്നത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ചില വചനങ്ങൾ, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങളെവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല മൂസ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും ഫിറഔനോട് ദഅവത്തുമായി ചെല്ലുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആശ്വസിപ്പിച്ച വചനമാണ് ഖാല ലാ തഖാഫ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇന്നനി മഅകുമാ അസ്മഉ വഅറ, ഞാൻ നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട്, കേൾക്കുന്നവനായി കാണുന്നവനായി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടുവിടുകയാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാഹിറാണെന്ന് പറയുമ്പോൾ അവൻ എല്ലാ സൃഷ്ടികളിൽ നിന്നും മീതയാണ്. എല്ലാ സൃഷ്ടികളെക്കാളും അള്ളാഹുവിൻ്റെ കഴിവും മികവും അള്ളാഹുവിൻ്റെ അറിവും എല്ലാം മികച്ചു നിൽക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാഹിർ എന്ന് പറയുമ്പോൾ സൃഷ്ടികളിൽ തന്നെ ഒരു ദൈവമുണ്ട് എന്നത് പ്രകടമാണ്. അള്ളാഹു അല്ലാഹിർ എന്ന് പറയുമ്പോൾ സൃഷ്ടികളിൽ തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇങ്ങനെ അള്ളാഹിർ എന്ന നാമവും, അൽ ബാത്തിൻ എന്നത് അള്ളാഹു മറഞ്ഞവനാണ്, അള്ളാഹുവിനെ ഈ ലോകത്ത് മനുഷ്യ ദൃഷ്ടികൊണ്ട് അല്ലെങ്കിൽ സൃഷ്ടികളുടെ ദൃഷ്ടികൊണ്ട് ഈ ദുനിയാവിൽ കാണുക സാധ്യമല്ല, മറഞ്ഞവനാണ്, എന്നാൽ അള്ളാഹു സമീപസ്ഥനാണ് എന്നതും നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ കൂടെയുണ്ടാകും, പ്രതിസന്ധിയിൽ കൂടെയുണ്ടാകും, സഹായിക്കാൻ കൂടെയുണ്ടാകും. നമ്മൾ ആ ലാഹിറായ ബാത്തിനായ അള്ളാഹുവിനെ യഥാവിധം ആരാധിച്ച് യഥാർത്ഥ മുക്മിനായി ജീവിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ സദാസമയം, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുമെന്ന് തിരിച്ചറിയുക. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് അവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, വളരെ ആഴത്തിലുള്ള പഠനത്തിന് സഹായിക്കുന്ന വിഷയവുമായിട്ടാണ് അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുറൌഫ് അൽ ഇക്കമി തിരുവനന്തപുരം നമ്മോടൊപ്പം ചേർന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളായ അള്ളാഹിർ വൽ ബാത്തിൻ, പരോക്ഷൻ പ്രത്യക്ഷൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്.
2: വൈബ്സിൽ ഒരു കഥയുടെ സമയമല്ലേ ഇപ്പോൾ? ഒരു കഥ കേട്ടാലോ? കഥ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വി ടി അബ്ദുസലാമിൻ്റെ പേരും അദ്ദേഹം നൽകുന്ന നല്ല വളരെ നല്ല ചെറിയ ചെറിയ കഥകളുമാണ്. അതെ, ഇന്നും അബ്ദുസലാം വീട്ടിൽ വെച്ച നന്മയിൽ സഹകരിക്കാം എന്ന ഒരു കഥയാണ്
1: അർഷദ് ഹലിക്കമി താനൂർ എഴുതി വിസ്റ്റം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും നന്മയിൽ സഹകരിക്കാം എന്ന തലക്കെട്ടിലുള്ള ഒരു കഥയുമായിട്ടാണ് വി ടി അബ്ദുസലാം നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്മയിൽ സഹകരിക്കാം, ഇതാണ് ഇന്നത്തെ കഥ. ഖുറൈശികൾ ഒരു വൻ സൈന്യവുമായി പുറപ്പെട്ടിരിക്കുകയാണ്. അവരെ അനുസരിക്കാൻ തയ്യാറുള്ള മറ്റു അറബി ഗോത്രങ്ങളെയും അവർ കൂടെ കൂട്ടിയിരിക്കുന്നു. 300 കുതിരപ്പടയാളികളടക്കം 4000 ആളുകൾ വരുന്ന ഭീമൻ സൈന്യത്തിന്റെ ലക്ഷ്യം മദീനയാണ്. മദീനയിലെത്തി മുസ്ലിങ്ങളെ തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. സൈന്യം പുറപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ സ്വഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തി. ഒരു കിടങ്ങ് കുഴിക്കാമെന്ന അഭിപ്രായം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ചു. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ പേർഷ്യയിൽ ഞങ്ങളെ ശത്രുക്കൾ വലയം ചെയ്താൽ കിടങ്ങ് കുഴിക്കാറാണ് പതിവ്, അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ അഭിപ്രായം ഇഷ്ടപ്പെട്ടു. സ്വഹാബാക്കൾ അതിനോട് യോജിക്കുകയും ചെയ്തു. അങ്ങനെ നബിയും സഹാബാക്കളും കിടങ്ങു കുഴിക്കാൻ തുടങ്ങി. 10 വീതം 40 മുഴം കുഴിക്കണം എന്നായിരുന്നു തീരുമാനം. ആ കുഴി കിടങ്ങു കുഴിക്കുന്ന സമയം ഏത് സമയമെന്നറിയോ? അതിശക്തമായ തണുപ്പുള്ള കാലാണ്. ആ സമയത്താണ് അവർ ഒത്തൊരുമിച്ച് കിടങ്ങു കുഴിക്കാൻ തുടങ്ങിയത്. നബി മാത്രം അതിൽ നിന്ന് മാറി നിന്നോ? ഇല്ല, നബിയും അവരുടെ കൂടെ പങ്കുചേർന്നു. മുസ്ലിങ്ങൾ ഒന്നിച്ചു. വിശപ്പും ദാഹവും ഒന്നും ആ കിടങ്ങു കുഴിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചില്ല. പരസ്പരം സഹകരിച്ചവർ മുന്നോട്ടു നീങ്ങി. ഒടുവിൽ എന്താ സംഭവിച്ചത്? മുസ്ലിങ്ങൾ നിർമ്മിച്ച കിടങ്ങിന്റെ മുന്നിലേക്ക് ശത്രുക്കളെത്തുമ്പോ അവർക്ക് മദീനക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ അവർ അവിടെ മുട്ടുമടക്കി. ശത്രുക്കൾ തോറ്റ് തുന്നം പാടേണ്ടി വന്നു. അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. മുന്നോട്ട് വരാൻ പറ്റിയില്ല മദീനയിലേക്ക്. ഇതിൽ നിന്ന് എന്താണ് പാഠം? മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്ന് അത്രയും വലിയ കുഴിയാണ് കുഴിച്ചത്, എന്നിട്ട് ഒരു കുതിരക്ക് അവിടുന്ന് ഇപ്പുറത്തേക്ക് ചാടാൻ പോലും കഴിയാത്ത അത്രയും വീതിയിലും ആഴത്തിലുമുള്ള കുഴി. അപ്പോൾ ഒന്നിച്ചു നിന്ന് പോരാടിയാൽ വിജയമുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ എന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം നല്ല കാര്യത്തിൽ നമ്മളെപ്പോഴും സഹകരിക്കുന്ന ആളുകളായി മാറണം, അല്ലേ? നമുക്ക് സഹകരിക്കാൻ പറ്റില്ലേ നന്മയിൽ? നല്ല മക്കളാവണം. കഥയുടെ പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നല്ലൊരു കഥയാണ് നമ്മൾ കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസലാം വീട്ടിയാണ്. അർഷദ് അൽ ഹിക്കമി താനൂർ എഴുതിയ വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ കഥയുമായിട്ടാണ് ഇന്ന് വീട്ടി അബ്ദുസലാം നമ്മളോടൊപ്പം പങ്കുചേർന്നത്. വൈബ്സിൽ ഇനി ജനക്ഷേമം പ്രോഗ്രാമാണ്. നിത്യജീവിതത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വ്യത്യസ്ത ഓഫീസുകളുമായി ബന്ധപ്പെട്ടും വ്യത്യസ്ത സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കാറുള്ളത്. കച്ചവടവും കണക്ക് സൂക്ഷിക്കലും എന്നതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ. എ എം ശംസുദ്ദീൻ, അതുപോലെ തന്നെ ഇബ്നു അലി,
4: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നികുതിയുമായി ബന്ധപ്പെട്ട രേഖകളും രജിസ്റ്ററുകളും അതുമായി ബന്ധപ്പെട്ട് അവ സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യവുമാണ്. നമ്മുടെ അതിഥി പെരിന്തൽമണ്ണ വാണിജ്യ നികുതി ഇൻ്റലിജൻസ് വിഭാഗം ഓഫീസർ ജനാബ് എ എം ശംസുദ്ദീൻ ആണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് സ്വദേശിയാണ്. രേഖകളും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിസിഡിയിലേക്ക് ക്ഷണിക്കാൻ പ്രത്യേക കാരണം, അദ്ദേഹം കൊമേഴ്സിലെ ബിരുദാനന്തര ബിരുദധാരിയാണ്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആദ്യം മനസ്സിൽ വരുന്നത് പൊതുവെ കാണുന്നൊരു പ്രവണത, കച്ചവടക്കാർ കച്ചവടം ചെയ്യാൻ മിടുക്കരാണ്. അവരുടെ സമയവും അധ്വാനവും പണവും ഒരുപാട് അതിനുവേണ്ടി ചെലവഴിക്കുന്നു. എന്നാൽ കണക്കുകളും രേഖകളും സൂക്ഷിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല എന്ന് തോന്നാറുണ്ട്. എന്താണ് ഷംസുദ്ദീൻ താങ്കളുടെ അനുഭവം?
5: ഇത് ശരിയാണ് ഒരു പരിധിവരെ. പ്രത്യേകിച്ച് പ്രൊഫഷണലായി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒഴികെ, കമ്പനികൾ, പാർട്ണർഷിപ്പുകൾ, അങ്ങനെ പ്രൊഫഷണലായി ചെയ്യുന്ന ഫേംസ്, സ്ഥാപനങ്ങൾ ഒഴികെയുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് പ്രൊപ്രറ്റർഷിപ്പുമായും ബന്ധപ്പെട്ട് നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളിലെ പലപ്പോഴും അതിൻ്റെ ഓണർമാർ അക്കൗണ്ടുമായോ നിയമവശങ്ങളുമായോ വലിയ ഗ്രാഹ്യമില്ലാത്ത വ്യക്തികളായിരിക്കും. പലപ്പോഴും ഇവരിത് ഈ ഇവരുടെ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ടാക്സ് പ്രാക്ടീഷണറെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ ഇവർ ഏൽപ്പിക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ടാക്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഇവരെ പോലെ ഒരുപാട് പേരുടെ കണക്കുകൾ എഴുതുന്ന ഒരാളാണ്. അതിന് അവർക്ക് അതിൻ്റെതായ പരിമിതികളുമുണ്ട്. ഇയാൾ എന്താണോ കൊടുക്കുന്നത് അതാണ് അവർ ഫയൽ ചെയ്യുക. ഇദ്ദേഹം എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ബില്ല് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫയൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവർ ഫയൽ ചെയ്യാൻ ഒമിറ്റുപോകും. പലപ്പോഴും അതിൻ്റെ ശിക്ഷണ നടപടികളും മറ്റ് പീനൽ ആക്ഷൻസ് എല്ലാം നോട്ടീസ് കിട്ടുമ്പോഴായിരിക്കും പലപ്പോഴും ഈ വ്യാപാരികൾ അറിയുന്നത്.
4: അതായത് താങ്കൾ പറഞ്ഞത് ഒരു പ്രാക്ടീഷണർ അല്ലെങ്കിൽ അക്കൗണ്ടന്റിന് വിവിധ കച്ചവടക്കാരുടെ കണക്കുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരും.
5: അതെ,
4: അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് മിസ്സിംഗ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്,
5: വളരെയധികമാണ്.
4: ചുരുക്കി പറഞ്ഞാൽ അവനവന്റെ കാര്യം അവനവൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് താല്പര്യം, അതല്ലേ?
5: അതെ അതെ അതെ അതെ.
4: ഇങ്ങനെ അക്കൗണ്ടന്റുമാരുടെ അശ്രദ്ധ മൂലം എന്തെങ്കിലും കാര്യമായ അപകടം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായ അപകടമാണ്, അങ്ങനെ താങ്കളുടെ ഔദ്യോഗിക പരിചയത്തിൽ വന്ന് ഓർമ്മയുണ്ടോ?
5: ഉണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ കേരള കൊമേഴ്സ്യൽ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിലൂടെയും ഓൺലൈൻ സംവിധാനത്തിലൂടെയും പോകുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. പലപ്പോഴും സാധാരണക്കാരായ കച്ചവടക്കാർ, അവർക്ക് ഈ കമ്പ്യൂട്ടർ ഗ്രാഹ്യമോ ഇതോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴും ഇങ്ങനെയുള്ള അക്കൗണ്ടന്റുമാരെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. സത്യത്തിൽ വളരെ ചെറിയ ഒരു എഫർട്ട് കൊണ്ട് ഇന്ന് മിക്കവാറും കച്ചവടക്കാർക്ക് കമ്പ്യൂട്ടർ ഗ്രാഹ്യം ഇല്ലെങ്കിലും അവരുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും എല്ലാം കമ്പ്യൂട്ടർ ഗ്രാഹ്യമുള്ള ഒരാളെങ്കിലും അവരുടെ ഷോപ്പിലോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. പൂർണ്ണമായും അക്കൗണ്ടന്റിനെ ഏൽപ്പിക്കാതെ ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് ഇന്ന് നിലവിലുള്ളത്. ഉദാഹരണമായി, പ്രധാനമായും ഒരു ടാക്സ് പ്രാക്ടീഷണർ ഈ പ്രൊപ്രൈറ്റർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം ഇയാളുടെ പർച്ചേസ് ബില്ലുകളും സെയിൽസ് ബില്ലുകളും അപ്ലോഡ് ചെയ്യുക. രണ്ടാമത്തേത്, ഇതിൻ്റെ എല്ലാം നെറ്റ് റിസൾട്ടായ റിട്ടേൺ അപ്ലോഡ് ചെയ്യുക. ഇത്രയാണ് ടാക്സ് പ്രാക്ടീഷണർ ചെയ്യുന്നത്. അതിൽ നിന്ന് മാറി സത്യത്തിൽ ടാക്സ് പ്രാക്ടീഷണറുടെ സഹായം ഇയാൾ തേടേണ്ടത് കൺസൾട്ടൻസി വർക്കിന് വേണ്ടി മാത്രമായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം, ബിൽ അപ്ലോഡ് ചെയ്യുന്നത്, റിട്ടേൺ ഫയല് ചെയ്യുന്നതെല്ലാം വളരെ ചെറിയ ഒരു ഒന്നോ രണ്ടോ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ പരിശീലനം കൊണ്ട് ഈ വ്യാപാരിക്ക് തന്നെ, അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരു വ്യാപാരിക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, എല്ലാ കാര്യങ്ങളും കുറേ ബില്ലും കുറേ പേപ്പറും കൊടുത്ത് അക്കൗണ്ടന്റിനെ അങ്ങോട്ട് ഏൽപ്പിക്കും. അയാളത് ചിലത് വിട്ടുപോകും, ചിലത് അയാളുടെ തിരക്കുകൾ മൂലം അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോകും. ഇത് പലപ്പോഴും ഇതിൻ്റെ സാമ്പത്തികമായ ബാധ്യത, പീനൽ ആക്ഷൻസ്, നോട്ടീസ്, നിയമപരമായ നടപടിക്രമങ്ങൾ, ഇതെല്ലാം അവസാനമായി അൾട്ടിമേറ്റ്ലി വ്യാപാരിയാണ് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ കേട്ട ഒരു വേർഡിങ്സ്, ഒരു സെയിങ്സ് ഓർമ്മ വരികയാണ്, അവനവൻ്റെ മുതൽ അവനവൻ നോക്കുന്ന പോലെ വേറെ ആരും നോക്കില്ല. ഈ ഒരു വേർഡിങ് മനസ്സിൽ ഉണ്ടായാൽ ഏതൊരു പ്രൊപ്രൈറ്റർക്കും വളരെയധികം ഇത്തരം നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്.
4: വളരെ നല്ല രീതിയിലുള്ള ഒരു അനുഭവമാണ് താങ്കൾ വിശദീകരിച്ചത്. ഒരു കച്ചവടം തുടങ്ങുന്നു എന്ന് വെച്ചാൽ കട മുറി ശരിയാക്കി സാധനങ്ങൾ വാങ്ങുന്നതോടു കൂടി ആരംഭിക്കുന്നു നമുക്ക് പറയാം. എന്താണ് ആദ്യം വ്യാപാരി ശ്രദ്ധിക്കേണ്ടി വരുന്നത്?
5: വാണിജ്യ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇദ്ദേഹം സാധാരണഗതിയിൽ വാണിജ്യ നികുതി വകുപ്പിൽ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഒരു 1,000,000 രൂപ, ഒരു വർഷത്തിൽ വരാൻ പോകുന്ന വർഷത്തിൽ ഒരു 1,000,000 രൂപ ഒരു ടേൺ ഓവർ അയാൾ എക്സ്പെക്ട് ചെയ്യുക, പ്രതീക്ഷിക്കുകയാണെങ്കിൽ അയാൾ രജിസ്ട്രേഷൻ എടുക്കാനും നികുതി അടക്കാനും ബാധ്യസ്ഥനായ ഒരു വ്യാപാരിയാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസസിംഗ് ഓഫീസിലാണ്, അതും ഓൺലൈൻ അപേക്ഷയാണ്. ഓൺലൈൻ അപേക്ഷ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചാൽ ബന്ധപ്പെട്ട ഓഫീസറെ പോയി കണ്ട് അവരെ ഇൻസ്പെക്ഷൻ നടത്തിച്ച് ഈ സൈറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം നോർമലി സാധാരണഗതിയിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യാറുണ്ട്, നമ്പർ കൊടുക്കാറുണ്ട്. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. പലപ്പോഴും ഇന്ന് സ്റ്റാൻഡേർഡ് കമ്പനികൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫേംസ് ഇവർ പർച്ചേസ് ചെയ്യുമ്പോൾ പലപ്പോഴും ടിൻ നമ്പർ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഈ ടിൻ നമ്പർ കിട്ടിയതിന് ശേഷം പർച്ചേസിന് ഓർഡർ കൊടുക്കുകയും ആ ടിൻ നമ്പറിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ പർച്ചേസ് ഈ വ്യാപാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പർച്ചേസ് ഈ 10 ലക്ഷം രൂപ ഇയാളുടെ കണക്കിൽ വന്നു. പിന്നെ ഈ വ്യാപാരി ഈ പത്ത് ലക്ഷം രൂപ അയാളുടെ പർച്ചേസായി കണക്കിൽപ്പെടുത്തണം. അങ്ങനെ പെടുത്താതെ ഈ പർച്ചേസ് ബില്ല് ഇയാളുടെ ബന്ധപ്പെട്ട പ്രാക്ടീഷണറെയോ ടാക്സ് കൺസൾട്ടന്റിനെയോ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ സംവിധാന കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിൽ ഈ എക്സ് എന്നുള്ള വ്യാപാരി ഇത്ര പർച്ചേസ് നടത്തിയതായും പക്ഷെ അയാളുടെ കണക്കിൽ അത് റിഫ്ലക്ട് ചെയ്യാതിരിക്കുകയും വരുമ്പോൾ ഇയാൾക്ക് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കും.
4: താങ്കൾ ഉദ്ദേശിച്ചത് വ്യാപാരി വാങ്ങൽ നടത്തിയാലും അത് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടില്ലെങ്കിൽ പിടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നല്ലേ?
5: തീർച്ചയായിട്ടും. ഇത്തരം പ്രത്യേകിച്ച് കമ്പ്യൂട്ടറുടെയും കംപ്ലീറ്റ് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം എളുപ്പമാണ്. ഇദ്ദേഹം പർച്ചേസ് ചെയ്ത സെല്ലർ അയാൾ അക്കൗണ്ട് ചെയ്യുകയും ഇയാൾ അക്കൗണ്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് പിടിക്കപ്പെടാൻ വളരെയധികം സാധ്യതയാണ്. പിടിക്കപ്പെടുക മാത്രമല്ല അതിൻ്റെ 2-3 ഇരട്ടി പീനൽ ആക്ഷനും എല്ലാനും വരാനും വളരെയധികം സാമ്പത്തിക ബാധ്യത വരാനും ഒരുപക്ഷെ ഇയാൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എങ്കിൽ കൂടി വളരെയധികം സാമ്പത്തിക ബാധ്യത വരാനും ഇത് കാരണമാകാറുണ്ട് ഇത്തരം സംഗതികൾ.
4: ഒരു വ്യാപാരി വ്യാപാരം തുടങ്ങുമ്പോൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
5: ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യാപാരിയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. 1 വാങ്ങുക 2 വിൽക്കുക. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് പ്രധാനമായും അയാൾ സൂക്ഷിക്കേണ്ടത്. വാങ്ങലുമായി ബന്ധപ്പെട്ട കണക്കുകൾ എന്ന് പറയുന്നത് പർച്ചേസ് ബിൽസ്, വിൽക്കലുമായി ബന്ധപ്പെട്ട കണക്കുകൾ എന്ന് പറയുന്നത് സെയിൽസ് ബിൽസ്, പിന്നെ 1 ബാലൻസ് വരുന്ന സ്റ്റോക്ക്. ഈ 3 കാര്യങ്ങളിൽ ഊന്നൽ നൽകിയാൽ ഏകദേശം ഒരു സാധാരണഗതിയിലുള്ള ഒരു ചെറുകിട വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാം ആൾമോസ്റ്റ് എല്ലാ കണക്കുകളുമായി എന്നുള്ളതാണ്. പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ കണക്കിൽ വരുത്തുന്നു, ഒരു പർച്ചേസ് രജിസ്റ്റർ, അത് വിൽക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു, ഒരു വിൽപ്പന രജിസ്റ്റർ, ബാക്കി വരുന്ന സാധനങ്ങൾ രേഖപ്പെടുത്തുന്നു, ഒരു സ്റ്റോക്ക് രജിസ്റ്റർ. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ അതാണതിൽ പ്രധാനപ്പെട്ടായിട്ടുള്ള 3 കാര്യങ്ങൾ.
4: അതായത് വാങ്ങുന്നതിന് കൃത്യമായി കണക്ക് വെക്കുക,
5: അതെ,
4: വിൽക്കുന്നതിന് കൃത്യമായി കണക്ക് വെക്കുക,
5: അതെ,
4: സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാനും കഴിയും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രധാന പ്രശ്നങ്ങൾ തീർന്നു. പർച്ചേസ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ?
5: ഉദാഹരണമായി ഒരു വ്യാപാരി 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നു. ഇയാൾ പർച്ചേസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഒന്നുകിൽ അത് തുടങ്ങുന്ന പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു, ആ പർച്ചേസ് ഓർഡറിന്റെ ഫലമായി ഇയാൾ ആരുടേതിൽ നിന്നാണോ വാങ്ങുന്നത് അയാൾ അത്രയും സാധനങ്ങൾ ഇയാൾക്ക് ഇയാളുടെ ഗോഡൌണിലോ അല്ലെങ്കിൽ ഇയാളുടെ ഷോപ്പിലോ എത്തിക്കുന്നു. ഇത് എത്തിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് ഇയാളുടെ അത്രയും സാധനങ്ങൾ എത്തിയത് ഇയാളുടെ കണക്കുകളിൽ ഇന്ന ഇൻവോയ്സ് പ്രകാരം, ഉദാഹരണത്തിന് ഇൻവോയ്സ് നമ്പർ 1 ലക്ഷം രൂപ എക്സ് കമ്മോഡിറ്റീസ് ഇത്ര എണ്ണം അയാൾക്ക് കിട്ടി എന്ന് കണക്കിൽ വന്നാൽ അയാളുടെ ഭാഗം ക്ലിയറായി. അതിന് സപ്പോർട്ട് ഇതിനൊരു പർച്ചേസ് ലെഡ്ജറിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് പർച്ചേസ് ലെഡ്ജറിൽ ഇത്ര സാധനങ്ങൾ മേടിച്ചു, അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ബില്ല്. ഇത്രയുള്ള വ്യാപാരിക്ക് ഈ പർച്ചേസ് ബില്ലാണ് സാധാരണഗതിയിൽ ഈ വ്യാപാരി അയാളുടെ ടാക്സ് കൺസൾട്ടന്റിനെയോ അക്കൗണ്ടന്റിനെയോ ഏൽപ്പിക്കുന്നത്.
4: കണ്ടുവരുന്നൊരു കാര്യം, പർച്ചേസ് ബില്ലുകൾ കൃത്യമായി സൂക്ഷിക്കില്ല. ചില ബില്ലുകൾ കടയിൽ ആരെങ്കിലും വാങ്ങി വെക്കും, കുറേ മേശവലിപ്പിലിടും, കുറേ ചുരുട്ടി റബ്ബർ ബാൻഡ് കെട്ടിയിടും, അതിൽ കുറേ എണ്ണം അക്കൗണ്ടൻ്റിൻ്റെ അടുത്ത് കൊടുക്കും. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ വ്യാപാരികൾ നേരിടാറുണ്ട്. എന്താണ് അതിനൊരു എളുപ്പവഴി?
5: ഇന്ന് സാധാരണഗതിയിൽ ഒരു വിൽപ്പന നികുതി ഓഫീസിൽ നിന്നും കിട്ടുന്ന നോട്ടീസുകളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ശ്രദ്ധക്കുറവാണ്. കാരണം പലപ്പോഴും ഒരു പഴയ ചൊല്ലുണ്ട്, നമ്മൾ വ്യാപാരികൾ കണക്കറിയും പക്ഷേ കച്ചവടം അറിയും പക്ഷേ കണക്കറിയില്ല. കച്ചവടം ചെയ്യാനറിയും, ഒരുപാട് ലാഭം ഉണ്ടാക്കും, ഒരുപാട് പൈസ ഉണ്ടാക്കും, പക്ഷേ അത് കണക്ക് സൂക്ഷിക്കാൻ അറിയില്ല. ഈ ഉണ്ടാക്കിയ ലാഭവും ഉണ്ടാക്കിയ വരുമാനവുമെല്ലാം ഇപ്പുറത്തുകൂടെ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ വന്ന് പീനൽ ആക്ഷൻ്റെ പെനാൽറ്റിയായും അല്ലെങ്കിൽ മറ്റു രീതിയിലും തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് തന്നെ അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി ആ ബില്ലുകൾ അവനവനാണ് ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിട്ടേണിൽ ഫയൽ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുകയും, അതല്ല കൺസൾട്ടൻ്റ് ആണെങ്കിൽ കൺസൾട്ടൻറ്റിൻ്റെ അത് ഏൽപ്പിക്കുകയും ചെയ്യുക. അവിടെ തീർന്നില്ല. ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മേടിച്ച ബില്ലുകളെല്ലാം അല്ലെങ്കിൽ വിറ്റ ബില്ലുകളെല്ലാം കൺസൾട്ടൻറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു എന്ന ഒരു തോന്നൽ പലപ്പോഴും ഈ വ്യാപാരികൾക്കുണ്ട്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും കൺസൾട്ടൻറ്റുമാരെ ഒരു ഫോളോ അപ്പ് നടത്താറില്ല ഇവർ. അതുകൊണ്ട് തന്നെ കൺസൾട്ടൻറ്റുമാർ ഏതെങ്കിലും ഒരു ബില്ല് വിട്ടുപോയാൽ ഡിപ്പാർട്ട്മെൻ്റ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വ്യാപാരിക്ക് അതിൻ്റെ പെനാൽറ്റി അടക്കമുള്ള ടാക്സ് എലമെൻ്റ് അടക്കുകയേ നിർവാഹമുള്ളൂ. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
4: പർച്ചേസിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോവാം. താങ്കൾ നന്നായി ഹിന്ദി സംസാരിക്കാറുണ്ട്, എന്താണ് അതിൻ്റെ രഹസ്യം?
5: ഹിന്ദി, എൻ്റെ സർവീസിൻ്റെ തുടക്കകാലം ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർവീസിലായിരുന്നു. BSNL ആയിരുന്നു സ്റ്റാഫ് സെലക്ഷൻ വഴി. BSNL എന്ന് പറഞ്ഞാൽ അന്നത്തെ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ. ഡൽഹിയിലായിരുന്നു പോസ്റ്റിംഗ്. ഒരു 3 വർഷം അവിടെ ഡൽഹിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദി അത്യാവശ്യം വളരെ ഫ്ലുവൻ്റായി സംസാരിക്കാൻ, കമ്മ്യൂണിക്കേഷൻ പ്രശ്നമില്ലാത്തൊരു സാഹചര്യമുണ്ട്.
4: ശരി, ഡൽഹിയിൽ നിന്ന് നമുക്ക് വീണ്ടും കടയിലേക്ക് വരാം. ആ ഡീലർ പർച്ചേസ് നടത്തുന്നു, അതിൻ്റെ ബില്ലുകൾ സൂക്ഷിക്കുന്നു, സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നു, ഡേ ബുക്ക്, ലെഡ്ജർ, അങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന ചില രജിസ്റ്ററുകളുണ്ട്. ഒന്ന് ചുരുക്കി പറയണം.
5: ഇത്തരം ഡേ ബുക്ക്, ലെഡ്ജർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ, പർച്ചേസ് ലെഡ്ജർ, സെയിൽസ് രജിസ്റ്റർ, ഇത്തരം ടെക്നിക്കൽ ടേംസ് ഒന്നും സാധാരണഗതിയിലുള്ള സാധാരണക്കാരായ കച്ചവടക്കാർക്ക് വളരെ അന്യമാണ്. അവർക്കത് ഇനി പഠിച്ചുണ്ടാക്കി ചെയ്യാം എന്ന് പറയുന്നതും പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൺസൾട്ടൻ്റുമാരെ ഏൽപ്പിക്കുന്നത്. ഇതിൽ ഇത്തരം കാര്യങ്ങളിൽ അറിവില്ലാത്ത വ്യാപാരികൾ ചെയ്യേണ്ട, പ്രധാനപ്പെട്ട മനസ്സിലിരുത്തി നിയന്ത്രിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താൻ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തെന്നും താൻ എത്ര രൂപയ്ക്ക് വിറ്റെന്നും എത്ര രൂപയുടെ സാധനങ്ങൾ തൻ്റെ കയ്യിലുണ്ടെന്നുമുള്ള അടിസ്ഥാനപരമായ ഒരു മനക്കണക്കെങ്കിലും അയാളുടെ കയ്യിലുണ്ടായിരിക്കണം. അതില്ല, അങ്ങനെ അത്തരമൊരു കണക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ടാക്സ് പ്രാക്ടീഷണർമാരോ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റുമാരോ കൊടുക്കുന്ന കണക്കുകളും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കണക്കുകളും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒറിജിനൽ വസ്തുതകളും തമ്മിൽ പൊരുത്തപ്പെടാതെ വരികയും അത് പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ഷനിലേക്ക് നീങ്ങുകയും ഭീമമായ തുക സാമ്പത്തിക ബാധ്യത വരികയും വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യം, താൻ എത്ര രൂപയ്ക്ക് തൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ച്, എൻ്റെ കയ്യിൽ ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 8 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്, 3 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 2.5 ലക്ഷത്തിൻ്റെ എൻ്റെ ലാഭം കഴിച്ചിട്ടുള്ള സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇത് ഇത്രയും ധാരണ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലോ അല്ലെങ്കിൽ 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലോ തൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഒരു സമഗ്രമായ ഒരു മൊത്തത്തിലുള്ള ഒരു അറിവ് ഒരു കച്ചവടക്കാരനുണ്ടായിരിക്കണം. അതല്ലാതെ കുറേ സാധനങ്ങൾ മേടിക്കുന്നു, കുറേ സാധനങ്ങൾ വിൽക്കുന്നു, എത്ര സാധനം തൻ്റെ കയ്യിലുണ്ടെന്നും അറിയില്ല, എത്ര സാധനം വിറ്റെന്നും അറിയില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ആളുകൾക്കാണ് പലപ്പോഴും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് കണക്കുകളുടെയും മറ്റും മിസ്മാച്ച് മൂലം പീനൽ ആക്ഷനും നോട്ടീസുകളും കിട്ടുന്നത്.
4: അതായത് താങ്കൾ പറഞ്ഞതിൻ്റെ സാരം, യഥാർത്ഥത്തിൽ കടയിലുള്ള സ്റ്റോക്ക് ഒന്ന്, അക്കൗണ്ടൻ്റ് കൊടുക്കുന്ന സ്റ്റോക്ക് വേറൊന്ന്, ഡിപ്പാർട്ട്മെന്റിലെ വിവരങ്ങൾ മറ്റൊന്ന്, സ്വാഭാവികമായും അത് മാത്രം മതിയാവും വ്യാപാരിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ.
6: അതെ അതെ അതെ അതെ.
4: അപ്പോ പർച്ചേസ് വരുന്നു, അതിന്റെ സ്റ്റോക്ക് ചെയ്യുന്നു, ഇനി സെയില് നടത്തുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
5: സെയില് നടത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സാധനം വിൽക്കുന്നതിന് ബില്ല് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബില്ലിൻ്റെ പിൻബലത്തോടുകൂടി മാത്രമേ ഈ എന്ത് സാധനമാണോ വിൽക്കുന്നത് ആ കമോഡിറ്റി തൻ്റെ സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് പോകാവൂ. പല ആളുകളും ബില്ല് ഒരുപക്ഷെ അവർ പിന്നീട് ബില്ല് എഴുതുമായിരിക്കും, പക്ഷേ ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബില്ലുണ്ടാവാറില്ല. പലപ്പോഴും ഡിപ്പാർട്ട്മെന്റിന്റെ എൻഫോഴ്സ്മെന്റ് വിങ്, ഇന്റലിജൻസ് വിങ് ഇവർ ഇത് കാണുകയും ബില്ല് ചോദിക്കുമ്പോൾ ബില്ല് ഇല്ല എന്ന് പറയുകയും തൽഫലമായി ബില്ലിന്റെ രണ്ടരട്ടിയോളം തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അടക്കുകയും അത് പിന്നീട് പെനാൽറ്റിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു പ്രവണത പൊതുവെ നിലവിലുണ്ട്. സത്യത്തിൽ 90% വ്യാപാരികളും ഈ സാധനത്തിന് ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർ സാധാരണ അവരുടെ ഒരു ബിസിനസ് പ്രക്രിയ എന്നുള്ള രീതിയിൽ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് ബില്ല് എഴുതി വിടുകയോ അങ്ങനെയുള്ള ഒരു ശരിയായ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഫലമായി വളരെ ഭീമമായ ഒരു തുക പെനാൽറ്റി ഇനത്തിലും മറ്റും വ്യാപാരികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്.
4: ജനക്ഷേമ പരിപാടിയിൽ ഒരു ചെറിയ ഇടവേള.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. ഇന്ന് വീണ്ടും താങ്കൾ ഉറക്കമുണർന്നു. ഇത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ്. ആയുസിന്റെ കണക്കുപുസ്തകത്തിൽ ഒരു ദിനം കൂടി കൊഴിഞ്ഞു വീണു. ജനനവും മരണവും ഉറക്കവും ഉണർച്ചയും സമ്മാനിച്ച സ്രഷ്ടാവിന്റെ നാമത്തിൽ പുലരിവെട്ടം.
1: ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു വീണ്ടും ജനക്ഷേമം പരിപാടിയിലേക്ക്. ബില്ല് കൊടുക്കുന്നില്ല എന്ന രൂപത്തിലൊരു ധ്വനി താങ്കളുടെ സംസാരത്തിൽ വന്നു. യഥാർത്ഥത്തിൽ ബില്ല് കൊടുക്കുന്നുണ്ട്. ചിലപ്പോഴത് ഒരു സ്ലിപ്പാവാം, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ആവാം. പക്ഷേ കണക്ക് പ്രകാരമുള്ള ഒരു കടലാസ് ഉണ്ടല്ലോ, അതുപോലെ
2: അത് മതിയാവില്ല. വിൽപ്പന നടത്തുമ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമപ്രകാരം പ്രത്യേകമായി അതിനുവേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ള ഫോർമാറ്റുകളുണ്ട്. ഒരു രജിസ്റ്റേർഡ് വ്യാപാരി ബില്ല് നമുക്ക് പ്രധാനമായും രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. സെയിൽ ബില്ലുകളെ ഒന്ന്, ഒരു വ്യാപാരി വേറെ ഒരു വ്യാപാരിക്ക് വിൽക്കുന്നത്, സാധാരണഗതിയിൽ B2B, ബിസിനസ് ടു ബിസിനസ്. ഒരു രജിസ്റ്റേർഡ് വ്യാപാരി വേറെ ഒരു രജിസ്റ്റേർഡ് വ്യാപാരിക്ക് വിൽക്കുന്നത്. രണ്ടാമത്തേത്, ഒരു രജിസ്റ്റേർഡ് വ്യാപാരി അതിൻ്റെ അൾട്ടിമേറ്റ് കൺസ്യൂമർക്ക്, ലാസ്റ്റ് ആരാണോ ഉപയോഗിക്കുന്നത്, കസ്റ്റമർക്ക് കൊടുക്കുന്ന ബില്ല്. ആ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ബില്ല് Form 8 രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ബില്ല് Form 8B ഇഷ്യൂ ചെയ്യേണ്ടത്.
1: Form 8, 8B.
2: അതെ, Form 8, Form 8B. ഈ രണ്ട് ബില്ലാണ് പ്രധാനമായുള്ളത്. പിന്നെ അതിൻ്റെ ഉപവിഭാഗങ്ങളായി കുറച്ചുകൂടി ബിൽ ഫോർമാറ്റുകളുണ്ട്. അത് വിവിധ തരം രജിസ്ട്രേഷനുകളിലുള്ള വ്യാപാരികളുണ്ട്. പ്രിസംപ്റ്റീവ് ഡീലർ ഇഷ്യൂ ചെയ്യുന്ന ബില്ലാണ് Form 8D. ഇങ്ങനെയുള്ളതുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്ന ബിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു കച്ചവടക്കാരൻ രണ്ട് ബിസിനസ്സാണ് നടത്തുക. ഒന്ന്, അയാൾ വേറൊരു കച്ചവടക്കാരന് വിൽക്കുന്നു. രണ്ട്, അയാൾ കസ്റ്റമർക്ക് വിൽക്കുന്നു. വേറെ ഒരു കച്ചവടക്കാരനാണ് വിൽക്കുന്നതെങ്കിൽ Form 8, ഒരു കസ്റ്റമർക്കാണ് വിൽക്കുന്നതെങ്കിൽ Form 8B ബില്ല് ഇഷ്യൂ ചെയ്യേണ്ടത്.
1: നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ അതേ കോളങ്ങൾ അതേപോലെ തന്നെയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുള്ളൂ, അതാണോ?
2: സാധാരണഗതിയിൽ ഒരു ഫോർമാറ്റ് റൂളിൽ ഒരു ഫോർമാറ്റ് സ്പെസിഫിക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റു പലതും, കാരണം ഒരു ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് അതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ. അപ്പോൾ ആ ഫോർമാറ്റിലായിരിക്കുന്നതായിരിക്കും ഏറ്റവും. മറ്റേത് ബില്ല്, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ബില്ല് ഇഷ്യൂ ചെയ്യുക പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ ഒരു വെള്ളക്കടലാസിൽ എസ്റ്റിമേറ്റും അവരെ സംബന്ധിച്ചിടത്തോളം ബില്ലാണ്, ക്യാഷ് ബില്ല് പറഞ്ഞിട്ടുണ്ടാവും അതും അവരുടെ ബില്ലാണ്. അപ്പോൾ ഇത്തരം ഈ എസ്റ്റിമേറ്റ് സ്ലിപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബില്ലുകളോ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഈ സ്പെസിഫിക് ഫോർമാറ്റിൽ ബേസിക് ആയിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ, വിൽക്കുന്ന ആളുടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ, അതായത് ടിൻ എന്ന് പറയും, അത് കഴിഞ്ഞ് വിൽക്കുന്ന ആളുടെ സെല്ലറുടെ പേര്, പിന്നെ ആർക്കാണോ വിൽക്കുന്നത് അയാളുടെ പേര്, പിന്നെ എന്താണോ വിൽക്കുന്നത് ആ കമോഡിറ്റി, പിന്നെ എത്രയാണോ വിൽക്കുന്നത് അതിൻ്റെ എണ്ണം, പിന്നെ ഇതിൻ്റെ വാല്യൂ എത്ര രൂപയാണ് ഇതിൻ്റെ മതിപ്പ് വില, അത് കഴിഞ്ഞ് അതിന് വരുന്ന ടാക്സ് റേറ്റ്, പിന്നെ ടാക്സ് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട്. ഇത്രയാണ് ഒരു ബില്ലിൽ ഏറ്റവും ബേസിക്കായിട്ടുണ്ടാകേണ്ട ഒരു കാര്യങ്ങൾ. അതിനേക്കാൾ ഉപരി അതിൻ്റെ ഏറ്റവും അടിയിൽ ഇത് വിൽക്കുന്ന ആളുടെ ഒരു ഓതറൈസ്ഡ് സിഗ്നേറ്ററി, ഒപ്പ്, ഓതൻറ്റിക്കേഷൻ, ഡേറ്റ്, നമ്പർ, ഇൻവോയ്സിൻ്റെ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ ഏകദേശം ഈ ബില്ലിൽ ആവശ്യമായ കാര്യങ്ങളായി.
1: ഒരു രജിസ്ട്രേഷൻ ഉള്ള വ്യാപാരി മറ്റു രജിസ്ട്രേഷനുള്ള ഒരു വ്യാപാരിക്ക് കൊടുക്കുമ്പോഴേ താങ്കൾ ഈ പറഞ്ഞ പോലെ 8B ബില്ലുകളൊക്കെ കിട്ടുള്ളൂ. രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളെടുത്തു നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അയാൾക്ക് ബില്ല് കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണം, ഒരു കോഴി ഫാമിൽ നിന്ന് കുറച്ച് കോഴി വാങ്ങുന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക?
2: പലപ്പോഴും നമ്മളുടെ തരത്തിൽ പർച്ചേസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള പർച്ചേസാണ്. ഒന്ന്, ഒരു രജിസ്റ്റേർഡ് വ്യാപാരി വേറെ ഒരു രജിസ്റ്റേർഡ് വ്യാപാരിയുടെ നിന്നും മേടിക്കുന്ന പർച്ചേസ്, അതിന് ബില്ല് കിട്ടും, ആ ഇഷ്യൂ സോൾവായി. രണ്ടാമത്തെ കേസ്, രജിസ്ട്രേഷനുള്ള വ്യാപാരി രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന്, ഉദാഹരണത്തിന് ഒരു റബ്ബർ ഡീലർ, അയാളൊരു അഗ്രികൾച്ചർ റെജിസ്റ്റൻ്റെ നിന്ന് ഒരു കർഷകൻ കൊണ്ടുവന്ന ഒരു 100 കിലോ റബ്ബർ ഇയാൾക്ക് തരികയാണ്, അയാൾക്ക് ബില്ല് കിട്ടില്ല, കർഷകന് ബില്ല് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, വേറെ ഒരു ബിൽ ഫോർമാറ്റാണുള്ളത്, Form 8E. ഈ 8E എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഇല്ലാത്ത കർഷകരുടേന്നോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യതയില്ലാത്ത മറ്റു ചെറുകിട വ്യാപാരികളിൽ നിന്നോ രജിസ്ട്രേഷനുള്ള ഒരു വ്യാപാരി സാധനങ്ങൾ മേടിക്കുമ്പോൾ കൊടുക്കുന്ന, രജിസ്ട്രേഷനുള്ള വ്യാപാരി ഈ കർഷകനോ മറ്റോ കൊടുക്കുന്ന ബിൽ ഫോർമാറ്റാണ് Form 8E എന്നത്. ഇങ്ങനെ കൊടുക്കുന്നതോടുകൂടി ഈ രജിസ്ട്രേഷനുള്ള വ്യാപാരി ആ അത്രയും സാധനങ്ങളുടെ നികുതി ബാധ്യത സ്വയം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ കണക്കിൽപ്പെടുത്തുകയും വിൽക്കുന്ന സമയത്ത് ഈ നികുതി സർക്കാരിലേക്ക് അടക്കുകയും ചെയ്യണം.
1: ഡൽഹിയിലേക്ക് തിരിച്ചു പോവാം.
2: ഓ ഓക്കെ.
1: കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു വലിയ ഉയർന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ AC ഹാളിലൊക്കെ ഇരുന്ന ആൾ പെട്ടെന്ന് കേരളത്തിലേക്ക് വന്ന് റോഡരികിൽ വാഹനങ്ങൾ പരിശോധിച്ച് കാറ്റും പുകയും ഒക്കെ ഏറ്റ് രാത്രി ഉറക്കൊഴിച്ചിട്ടുള്ള ഒരു ജോലിയിലാണ് ഇപ്പോൾ ഇൻ്റലിജൻസ്.
2: അതെ,
1: എന്ത് തോന്നുന്നു?
2: ജോലിയുടെ കാര്യത്തിൽ ഓരോ ജോലിയും ഓരോ പ്രത്യേക സ്വഭാവമാണല്ലോ. ആ ജോലിക്ക് അതിൻ്റെതായ സുഖങ്ങളും അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റുമെങ്കിലും നമ്മളുടെ വീട്ടിൽ വന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ, അതൊരു പ്രശ്നമുണ്ട്. ഇതിന് ഇതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി ഫെസിലിറ്റീസ് സംസ്ഥാന ഗവൺമെൻറ് ആയതുകൊണ്ടും അതിന് അതിൻ്റെതായ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതങ്ങളായതുകൊണ്ടും പിന്നെ നമ്മൾ അതിനോട് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണല്ലോ. അതിൽ അല്ലാതെ അതിനൊരു കമ്പയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല.
1: കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഇറങ്ങിയതിൽ നഷ്ടബോധമില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്.
2: സാമ്പത്തികമായി നോക്കുമ്പോൾ വലിയൊരു നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഞാൻ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് വന്നത്. പക്ഷേ സാമ്പത്തികം മാത്രമല്ലല്ലോ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് വിട്ടതിൽ എനിക്കൊരു നിരാശയോ ദുഃഖമോ ഒന്നും ഇല്ല.
1: കച്ചവടവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമാണ് ജനാബ് AM ഷംസുദ്ദീൻ, പെരിന്തൽമണ്ണ വാണിജ്യ നികുതി ഇൻ്റലിജൻസ് ഓഫീസർ, നമ്മോട് സംവദിച്ചത്.
3: മാഷാല്ലാ, നമ്മളേറെ അറിയേണ്ട വളരെ നല്ലൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ജനക്ഷേമത്തിൽ കേട്ട് കഴിഞ്ഞത്. കച്ചവടവും കണക്ക് സൂക്ഷിക്കലും അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. AM ശംസുദ്ദീനും പീസ് റേഡിയോ പ്രതിനിധിയായിട്ടുള്ള ഇബിനു അലിയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്.

0: നമുക്കറിയാം കുളിർത്തന്നലായി നമ്മിലേക്ക് വരുന്ന സ്നേഹക്കൂടിലേക്കാണ് നമ്മളിനി പോകുന്നത്. മാതാപിതാക്കൾ നമ്മുടെ കടമകൾ തീരുന്നില്ല എന്ന വിഷയത്തിൽ താജുദ്ദീൻ സുലാഹിയാണ് സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ചർച്ചയ്ക്ക് പകരം ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഒരു പുതിയ കുടുംബ സാമൂഹിക രംഗത്തെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഉലച്ചിലും ഉടച്ചിലും സംഭവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കൂടുതൽ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ അടക്കുന്നതു മുതൽക്ക് അവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതുവരെയും അവരെ ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ തനിച്ച് വിടുന്നതുവരെയും ഒക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും സെർവൻറ്റിനെയോ മറ്റോ ഏൽപ്പിച്ച് ഔദ്യോഗിക ജോലി നിർവഹിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോകുന്ന മക്കളും മരുമക്കളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ കുറച്ചും കൂടി വ്യാപകമായി നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹക്കൂട് ചില ബോധ്യപ്പെടുത്തലുകൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ അടക്കുന്നവരെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെ കൊല്ലാകൊല ചെയ്യുന്നവരെക്കുറിച്ചോ ഒന്നുമല്ല നമ്മളിന്ന് പറയുന്നത്. മറിച്ച് മാതാപിതാക്കളെ കൂടെ നിർത്തുകയും അവർക്ക് കൂട്ടിയിരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ പോലും വളരെ ഗൗരവപൂർവ്വം തിരിച്ചറിയേണ്ട ചില വിഷയങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന ഞാനടക്കം ആരും ഈ ഒരു വിഷയത്തിൻ്റെ കണ്ടന്റിൽ നിന്ന് ഈ ഒരു വിഷയത്തിൻ്റെ ആകത്തുകയിൽ നിന്ന് ഒഴിവല്ല എന്നത് ഞാൻ ആദ്യമേ പറയാൻ ശ്രമിക്കുകയാണ്. കാരണം സലഫുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മളൊന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന ഒരു വികാരമാണ് പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസാരം പൂർണ്ണമായി കേൾക്കാനും നമ്മുടെ വ്യക്തിജീവിതത്തെ നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനങ്ങളെ ഇതുമായി ചേർത്ത് ചിന്തിക്കാനും നമുക്കൊക്കെ നേരവും സമയവും സന്ദർഭവും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രയാസങ്ങൾ വരാറുള്ളത് അവരുടെ പരുക്കൻ സ്വഭാവമോ പിടിവാശികളോ ഒക്കെ നമ്മുടെ സ്വച്ഛവും സ്വതന്ത്രവുമായ ജീവിതത്തിന് തടസ്സമാകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ അവരുടെ വളരെ പഴയകാല കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബ സംവിധാനങ്ങളെ അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളും മരുമക്കളുമൊക്കെ അവരുമായി യുദ്ധമുഖം തുറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ മാരകമായ രോഗങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ അവർക്കുണ്ടാകും. അത് ദീർഘമായി നിലനിൽക്കുമ്പോൾ അവരെ പരിരക്ഷിക്കുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. വിവാഹിതരായ മക്കളുടെ ഭാര്യമാരുമായുള്ള അവരുടെ പ്രശ്നങ്ങൾ, അതേപോലെ പെൺകുട്ടികളോട് കുറച്ചും കൂടി ഒരു സ്നേഹം

ഒരു വാക്കുകൊണ്ടെങ്കിലും ഞാൻ അവളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. നീ അവളോട് പറയണം, എന്റെ കണ്ണ് നഷ്ടപ്പെട്ടത് നീ ചെറിയ കുട്ടിയായപ്പോൾ എന്റെ കണ്ണിൽ നീ കളിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ് തട്ടിയിട്ടാണ്. കമ്പ് തട്ടി പൊട്ടിപ്പോയ കണ്ണ് ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ടും നിന്നെ പഠിപ്പിച്ച് വലിയൊരു ലക്ഷ്യത്തിലെത്തിക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ടും എനിക്കത് പരിഗണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മുറിവുണങ്ങാതെ നീരൊലിക്കുന്ന, കാഴ്ചക്ക് ഭംഗിയില്ലാത്ത ഈ കണ്ണുമായി രാവും പകലും വേദന സഹിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് നീ നിന്റെ പെണ്ണിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്കെല്ലാം ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഇതൊരു കഥയാണ്, വെറും ഒരു കഥയാണ്. പക്ഷേ ഇതിലൊരു ഉമ്മ മനസ്സുണ്ട്, 100% ഒരു ഉമ്മ മനസ്സുണ്ട്. അതുകൊണ്ട് 10 കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിലെ 10 പോയിന്റുകളാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം പടച്ച റബ്ബ് ചേർത്ത് പറഞ്ഞത് അവനുള്ള കടപ്പാട് പറയുന്നിടത്താണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വഖദാ റബ്ബുക, നിന്റെ രക്ഷിതാവ് തീരുമാനിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്നത് എത്ര കണിശമായി പറഞ്ഞോ, അതേ കണിശതയോടുകൂടെ ഭാഷാ നിയമങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം, വബിൽ വാലിദൈനി ഇഹ്സാന അതിലേക്ക് ചേർത്തുകൊണ്ട് പടച്ചതമ്പുരാൻ ഈ ഒരു വിഷയവും കൂട്ടത്തിൽ പറയുകയാണ്. അപ്പം അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. അള്ളാഹുവോടുള്ള കടപ്പാടിൻ്റെ കൂടെ ഇതിനെ എണ്ണി പറഞ്ഞു എന്നതൊരു ചെറിയ കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവരോട് കാണിക്കേണ്ട നന്ദിയെക്കുറിച്ചാണ്. അവർക്ക് നാം അങ്ങേയറ്റം നന്ദിയുള്ളവരാകണം എന്ന് ഖുർആൻ പറയാണ്. വവസ്വൈനൽ ഇൻസാ നബി വാലിദൈഹി ഹുസ്ന, വവസ്വൈനൽ ഇൻസാ നബി വാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർലി വലി വാലിദൈക് ഇലയ്യൽ മസീർ. വവസ്വൈനൽ ഇൻസാന, മനുഷ്യനോട് നാം നിർദ്ദേശിച്ചിരിക്കുന്നു, വസീയത്ത് കൊടുത്തിരിക്കുന്നു. എന്ത്? വസൈനൽ ഇൻസാൻ അബി വാലിദേഹി, അവൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ എന്താണ്? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രതിസന്ധികൾക്കുമേൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടാണ് ആ മാതാവ് അവനെ ഗർഭം ധരിച്ചത്. അവരുടെ ഫിസാലുഹു ഫി ആമൈൻ, മുലപ്പാൽ കുടിക്കുന്ന കാലം അത് 2 വർഷമാണ്. അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾ, നിന്നെ പെറ്റ് പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, അവരുടെ കാര്യത്തിൽ നിന്റെ ഉത്തരവാദിത്തം എന്താണ്? നിന്റെ ഉത്തരവാദിത്തം അനിഷ്കുർലി, എനിക്ക് ശുക്ര് കാണിക്കണം. വലി വാലിദൈക്ക്, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദിയുള്ളവനാകണം. ഇലയൽ മസീർ, മനസ്സിലാക്കിക്കൊള്ളണം എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. അപ്പോൾ ഇവിടെയും അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ചേർത്തുകൊണ്ടാണ്, അതിൻ്റെ കൂടെ നിർത്തിക്കൊണ്ടാണ് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കേണ്ട, അവരോട് നന്മ കാണിക്കേണ്ട കാര്യം ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പലപ്പോഴും 3, 4, 5 മക്കളുണ്ടാവുമ്പോൾ ഉമ്മിയുപ്പി എവിടെ നിൽക്കണം എന്നതിൽ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ പറ്റില്ല, അവരെടുത്ത് നിന്നോട്ടെ, എന്താ അവർക്കും നോക്കൽ ഉത്തരവാദിത്തമല്ലേ, ഉമ്മാൻ്റെ ഗുളിക ഞാൻ തന്നെയാണ് എപ്പോഴും വാങ്ങൽ, എന്താ വേറെ ആർക്കും വാങ്ങിക്കൂടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചോദിച്ചിട്ടില്ലെങ്കിലും ചിന്തിക്കുന്നവരുണ്ട്, ചിന്തിച്ചിട്ടില്ലെങ്കിലും ചിന്തയുടെ പരിസരത്തുള്ളവരുണ്ട് അല്ലേ. വേറെ കുറേ നന്മകളൊക്കെ ചെയ്യുമ്പോൾ, വേറെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു മനസ്സിലൊരു സമാധാനം ഉണ്ടാകും, ഞാൻ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു സമാധാനം ഉള്ളതുകൊണ്ട്. ആ സമാധാനപ്പുറത്ത് പലപ്പോഴും നമ്മുടെ വീഴ്ചകൾ കാണാൻ സമ്മതിക്കാതെ ശൈത്താൻ കൊണ്ടുപോകുന്ന അനുഭവങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മളെ കോഴ്സ് നമ്മൾ പഠിച്ചത്, നമ്മൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് ടൂറ് പോയത്, നമ്മുടെ ഫീസ് അടച്ചത് ഒക്കെ ബാപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ പെയിൻ കില്ലറിൻ്റെ ഗുളികയുടെ ആ ഒരു പണത്തിൽ പിശുക്കിയിട്ടും അതിൽ നിന്ന് പൊറുക്കിയെടുത്തിട്ടുമൊക്കെ ആയിരിക്കും. എനിക്ക് നന്ദി ചെയ്യുക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക. എനിക്ക് ശുക്ര ചെയ്യുക, നിന്റെ മാതാപിതാക്കൾക്കും ശുക്ര ചെയ്യുക എന്നൊക്കെയുള്ള ഖുറാൻ്റെ പ്രയോഗങ്ങൾ അത്രമേൽ

0: വ്യക്തമായ പ്രയോഗങ്ങളാണ്. ഏതുപ്പാനോടും ഏതുമ്മാനോടും ചോദിച്ചാലും സ്വന്തം മക്കളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുണ്ടാകും ഗർഭത്തിന്റെ സമയത്ത്. ഇവിടെ നിങ്ങൾ ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ, ഗർഭം എന്ന സംവിധാനം ഉണ്ടാക്കിയ റബ്ബാണ് പറയുന്നത്, അത് പ്രയാസത്തിനുമേൽ പ്രയാസമുള്ളൊരു ഘട്ടമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ കൂടെയില്ലാതെ ഗർഭം തനിച്ചായി പോകുന്ന സ്ത്രീകളുണ്ട്, അവർ പ്രവാസികളായിരിക്കും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ഭർത്താവ് ഇട്ടൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. അവരുടെയൊക്കെ ഒരു ജീവിതം എന്താണ്? രാത്രിയിൽ ഛർദിച്ചവശയായി, പകലുകളിൽ ക്ഷീണിച്ച് തളർന്ന്, അങ്ങനെ അവർ തട്ടിയും മുട്ടിയൊക്കെ പോവാണ്. എല്ലാം അപ്പോഴൊക്കെ ഉള്ളൊരു പ്രതീക്ഷ എന്താണ്? തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് എന്നതാണ്. അവരുടെ ക്ഷീണവും അവരുടെ ശാരീരിക പ്രശ്നങ്ങളുമൊക്കെ അവർ അതിജീവിക്കുന്നത് അങ്ങനെയാണ്. കുഞ്ഞിനൊരു ഇത്തിരി അനക്കം കുറഞ്ഞാൽ അവരസ്വസ്ഥയാവുകയാണ്. രാത്രിയിൽ ഞെട്ടി ഉണർന്ന് കുഞ്ഞ് അനങ്ങുന്നില്ലേ എന്നവർ ഉറപ്പുവരുത്തുകയാണ്. കട്ടിലിൽ ചുമരിലേക്ക് ചാരിയിരുന്ന് ജനവാതിലിന് പുറത്തേക്ക് കാഴ്ചകൾ നോക്കുമ്പോൾ മുകളിൽ നീലാകാശത്തെ, മുകളിൽ പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശങ്ങൾ, പ്രകാശവലയങ്ങളിൽ അവരവരുടെ കുഞ്ഞിൻ്റെ മുഖം കാണുകയാണ്. നഷ്ടപ്പെട്ട പിതാവിൻ്റെ ചിത്രം കാണുകയാണ്. അങ്ങകലെ പ്രവാസത്തിലിരിക്കുന്ന ഭർത്താവിൻ്റെ ഓർമ്മകളെ അവർ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെ ഉരുണ്ടും മറിഞ്ഞൊക്കെ ഒരു 10 മാസം 9 മാസം പൂർത്തിയാക്കി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ നിന്ന് അവർ ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയമല്ല. എത്രയോ ഉറങ്ങാത്ത രാത്രികൾ അവർക്കുണ്ടാകും, എത്രയോ ഭക്ഷണം കഴിക്കാത്ത നേരങ്ങൾ അവർക്കുണ്ടാകും. അലക്കലും കുളിക്കലും മടിക്കലും തുടക്കലും എല്ലാം ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് അവർ പ്രഥമ പരിഗണന നൽകി പരിരക്ഷിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ 40 കിലോ വെയിറ്റുള്ള വലിയൊരു മോനായി മോളായി അവർ മാറുമ്പോൾ, അവർക്ക് അവരുടേതായ കുടുംബവും മക്കളും സൗകര്യങ്ങളൊക്കെ എത്തുമ്പോൾ ഈ മാതാപിതാക്കൾ പരിഗണിക്കപ്പെടാതിരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ തീർത്തും കുറ്റകരമായ ഒന്നാണ്. നോക്കൂ, നിങ്ങൾ മാതാപിതാക്കളുടെ തൃപ്തി ഇസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ കാര്യം അതാണ്, റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് പഠിച്ചവൻ്റെ അടുത്ത്? നമ്മൾ നമ്മളെ സ്റ്റാറ്റസ് നോക്കുന്നു, പലരുടെയും സ്റ്റാറ്റസ് നോക്കുന്നു അല്ലേ. സ്റ്റാറ്റസ് നോക്കലൊരു ശീലമാണ് ചില ആളുകൾ. ഈ വാട്സാപ്പിലെയും ഫേസ്ബുക്കിലെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെയും ഒക്കെ സ്റ്റാറ്റസ് അത് ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? മാതാപിതാക്കളുടെ കാര്യത്തിലെ നമ്മുടെ നോക്കും വാക്കും ചിന്തയും പ്രവർത്തനവും സമീപനവും ന്യായവും ന്യായീകരണവും ഒക്കെ അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിലാണോ? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ മതി അല്ലേ. നമ്മളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ അഭിപ്രായം എന്താണോ അതന്നെയാണ് അള്ളാഹുവിൻ്റെ അഭിപ്രായം എന്നത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും ആ കാരണങ്ങളെയൊക്കെ നമ്മൾ വളരെ മനഃശാസ്ത്രപരമായി സമീപിച്ച് അവരുടെ തൃപ്തി വാങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രായോഗികമായ അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ മറ്റൊരു സമയത്ത് അത്തരം ചില വിഷയങ്ങൾ നമുക്ക് ചർച്ചക്കെടുക്കാം. ഇനി പാപങ്ങൾ പുറത്തു കിട്ടാൻ, 4-ാമത്തെ കാര്യം അതാണ്, പാപങ്ങൾ പുറത്തു കിട്ടാൻ നിർദ്ദേശിക്കപ്പെട്ടൊരു വഴിയാണ് മാതാപിതാക്കളോടുള്ള നന്മയും സ്നേഹവും കാരുണ്യവും ഒക്കെ. ഇനി അതിന് തുദമ്പൻ അതീമൻ ഫഹല്ലീമിൻ തൗബത്തിൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ വലിയൊരു പാപം ചെയ്തു നബിയെ, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഹല്ലഖമിൻ ഉമ്മിൻ, നിനക്ക് ഉമ്മുണ്ടോ? എന്തിനാ അങ്ങനെ ചോദിച്ചത്? ആ ഉമ്മാക്ക് സേവനം ചെയ്യുകയും ആ ഉമ്മാനെ സ്നേഹിക്കുകയും ആ ഉമ്മാൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്ത് അങ്ങനെ ആ ഒരു നന്മയുടെ പ്രവർത്തനം വഴി ഈ വലിയ പാപത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാന്നുള്ള വഴി നിർദ്ദേശിക്കാനാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ. ഉടനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത്, ഹല്ലക മിൻ ഖാലത്തിൻ, നിനക്ക് ഉമ്മാൻ്റെ അനിയത്തിയുണ്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയുണ്ടോ, അങ്ങനെ ഉമ്മാൻ്റെ കൂടപ്പറപ്പുകൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പം മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളിലൂടെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടലാണ്. അവരുടെ ഏത് ചെറിയ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നമുക്ക് മടിയില്ലാതെ ഇടപെടാൻ പറ്റണം. അത് നാളേക്ക് മാറ്റിവെക്കാതെ ഇടപെടാൻ പറ്റണം അല്ലേ? നാളേക്ക് മാറ്റിവെക്കാതെ ഇടപെടാൻ പറ്റണം. എന്താ അതിൻ്റെ കാര്യം? അവരുടെ മനസ്സറിഞ്ഞ് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയണം. കാരണം നമ്മൾ വ്യക്തി ജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ, ദാമ്പത്യ ജീവിതത്തിലെ, സ്വകാര്യ ജീവിതത്തിലെ, സാമ്പത്തിക ജീവിതത്തിലെ, അങ്ങനെ സൗഹൃദ വലയങ്ങളിലെ, ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന പാപങ്ങൾ പടച്ചറബ് ഇല്ലാതാക്കിത്തരാൻ അത് ഉപകരിക്കുമെന്നത് ഈ രംഗത്ത് കുറച്ചൊന്ന് റിസ്ക് എടുക്കാനും വലിയ തീരുമാനങ്ങളിലേക്ക് എത്താനും നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. നോക്കൂ, നിങ്ങളിനി സ്വർഗമാണ്, മാതാപിതാക്കളെക്ക് സേവനം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് സ്വർഗമാണ്. അയ്യുൽ അഅ്മാലി അഖറബു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന നന്മ ഏതാന്ന് ചോദിച്ചപ്പോൾ ഒന്ന് നിസ്കാരമാണ്, രണ്ട് ബിറുൽ വാലിദൈനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലേ. നിസ്കാരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം നോക്കി, നേരം നോക്കി, അതിന് വൃത്തി കൊള്ളുവെടുത്ത് അത് ശ്രദ്ധിച്ച്, അതിലെ ശ്രദ്ധ തെറ്റാതെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച്, അങ്ങനെ അതിങ്ങനെ ഒരു കരുതലോടുകൂടെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് അവിടെ നിസ്കാരമുണ്ട് എന്ന് വിചാരിച്ച് ഇപ്പോൾ തന്നെ ഒരുങ്ങിത്തുടങ്ങുന്ന, അതിനുവേണ്ടി മാനസികമായി സജ്ജമാകുന്ന, അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗമുണ്ട്. അതുപോലെ തന്നെ ബിറുൽ വാലിദൈനും സ്വർഗമുണ്ട് എന്നാണ് അല്ലേ. ബിറുൽ വാലിദൈൻ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അവർക്ക് സേവനം ചെയ്യുന്ന ആളുകൾക്കും സ്വർഗമുണ്ട് എന്നാണ്. ഇനി ആറാമത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മുടെ പ്രായത്തിലും നമ്മുടെ റിസ്ഖിലും അള്ളാഹു വർദ്ധനവ് തരുന്നതാണ്. റിസ്ഖ്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉപജീവനം, ഈ ഉപജീവനത്തിലൊക്കെ നമുക്ക് വർദ്ധനവ് തരും എന്നാണ്. മൻ സർറഹു അൻ യുമദ്ദ ലഹു ഫീ ഉംരിഹി, ഒരാൾക്ക് തൻ്റെ പ്രായത്തിൽ വർദ്ധനവ് ലഭിക്കണമെങ്കിൽ, വയുസാദ ലഹു ഫീ റിസ്ഖിഹി, അയാൾക്ക് അയാളുടെ ഭക്ഷണത്തിൽ വർദ്ധനവുണ്ടാകണമെങ്കിൽ, ഫലിയബറ വാലിദൈഹി വല്യസിൽ റഹിമഹു എന്നാണ്. അവൻ അവൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യട്ടെ, അതോടൊപ്പം അവൻ്റെ കുടുംബബന്ധം അവൻ പാലിക്കട്ടെ എന്നാണ്. അപ്പം ഇവിടെ മാതാപിതാക്കൾക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതിന് ചിലവാക്കുന്ന സമയം നമ്മളെ ജോലിയെ ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനെ, നമ്മുടെ ചില വിനോദങ്ങളെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയത്തെ, നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെയുള്ള സമയത്തെ, ഭാര്യയുടെ കൂടെയുള്ള സമയത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടാകും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? തത്വത്തിൽ നമ്മുടെ പ്രായത്തിൽ നമുക്ക് വർധനവ് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ 60 വയസ്സുള്ളത് 65 വയസ്സാകുന്നതാണോ? ആകാം, ആകാതിരിക്കാം. അല്ലെങ്കിൽ ഉള്ള വയസ്സിൽ ഒരു ഖൈറും ബർക്കത്തുമൊക്കെ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. രോഗമില്ലാതെ, രോഗപീഠകളില്ലാതെ, മാനസിക സംഘർഷങ്ങളില്ലാതെ, നല്ല പ്രഭാതത്തിൽ ഉണർന്ന് നല്ല സന്ധ്യയിൽ ഉറങ്ങി, അങ്ങനെ അങ്ങനെ പോവുക എന്നുള്ളത് തന്നെ ജീവിതത്തിലെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലെ നമ്മുടെ റിസ്ക്കിൽ, നമ്മുടെ ഉപജീവനത്തിൽ, നമ്മുടെ ഇൻകം, അതിൽ വർധനവുണ്ടാകുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പറയുന്ന ന്യായങ്ങളും ന്യായീകരണങ്ങളൊക്കെ പൊളിക്കുന്നതാണ് അടുത്തൊരു പോയിന്റ്. ഇത് ജിഹാദിനേക്കാളും വലുതാണെന്നുള്ളതാണ്. അന്ന റജുലൻ അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നി ജിഅ്തു ഉബൈഉക അലൽ ഹിജറ, അങ്ങയുടെ അടുത്ത് ഹിജറക്ക് വരാൻ വേണ്ടി ബൈഅത്ത് ചെയ്യാനാണ് ഞാൻ വന്നത്. പക്ഷേ വലഖദ് തറക്തു അബവായ യബിഖിയാൻ, എൻ്റെ മാതാപിതാക്കൾ ഇതറിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഹിജറക്കൊരുങ്ങി വന്ന വ്യക്തിയോട് പറയാണ്, എന്താ, ഇർജി ഇലൈഹിമ, നീ അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോവുക. ഫഅലഹിക്കുഹുമ, അവരെ നീ ചിരിപ്പിക്കുക. കമ അബ്കൈതഹുമ, എങ്ങനെയാണോ നീ അവരെ കരയിപ്പിച്ചത് അതുപോലെ എന്നാണ്. അപ്പോൾ ഇസ്ലാമികമായി പറയുമ്പോൾ, ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ പല ഹിജറകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, സിറിയയിലേക്കുള്ള ഹിജറ, യമനിലേക്കുള്ള ഹിജറ. മാതാപിതാക്കളോട് ഒന്നും വ്യക്തമാക്കാതെ അവർക്ക് ഇരുട്ടും അസ്വസ്ഥതയും കൊടുത്ത്, അവർക്ക് പോലീസിൻ്റെ ചോദ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിന്നെ നീണ്ട ചോദ്യാവലികളുമൊക്കെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വന്ന്, മീഡിയകളുടെ ആക്ഷേപങ്ങൾക്ക് മുന്നിൽ നിറക്കണുകളോടെ നിൽക്കേണ്ടി വന്ന്, അങ്ങനെയൊക്കെ മാതാപിതാക്കളെ അസ്വസ്ഥരാക്കി പോകുന്നവർ ഈ ഹദീസൊക്കെ വായിച്ചിട്ടുണ്ടോ? അവരേത് സലഫിയത്ത് നിന്നാണ്, എവിടെ നിന്നാണ് ഇതൊക്കെ ഉൾക്കൊണ്ടത് എന്നതൊക്കെ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതേപോലെ വൃദ്ധരായ മാതാപിതാക്കളെ വീട്ടിലുപേക്ഷിച്ച് ദൂരെ എല്ലാ നിലക്കും സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ റെഡിയായതിൻ്റെ ശേഷവും വീണ്ടും മറുനാടുകളിലൊക്കെ താമസിക്കുന്നവരും വളരെ ഗൗരവമുള്ള ചിന്തക്ക് ഇത്തരമൊരു ഘട്ടം ഘട്ടത്തെ വിധേയമാക്കേണ്ടതുണ്ട് എന്നുകൂടി ഹദീസിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മറ്റൊരു വചനത്തിൽ കാണാം, വൈഹക് ഇൽസം രിജ്ലഹ. റസൂല പറഞ്ഞത്, നിനക്ക് നാശം, നീ അവരുടെ കാലിൻ്റെ ചോട്ടിൽ തന്നെ പോയി ഇരിക്കുന്നു പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് മാതാപിതാക്കളുടെ മുന്നിൽ അങ്ങോട്ട് ശരിക്കും കീഴടങ്ങേണ്ടുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ്. ഇനി എട്ടാമത്തെ കാര്യം, നിനക്ക് ഏറ്റവും ബാധ്യത ആരോടാണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മുഖ് ഉമ്മുഖ് ഉമ്മുഖ് മൂന്ന് തവണയും ആവർത്തിച്ച് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. വീണ്ടും വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പിന്നെയാണ് ഉപ്പ എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഉമ്മയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ അർത്ഥം ഉപ്പയോട് ബാധ്യത ഇല്ല എന്നല്ല. ഉമ്മ അത്രയും നമുക്ക് വേണ്ടി സഹിച്ചതുകൊണ്ട് ഉമ്മാൻ്റെ ഫീലിങ്സ് അത്രയും കൂടുതലായിരിക്കും. പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ഒരു ഗുരുനാഥനോട്, ചെറിയ പ്രായമാണല്ലോ, എസ് എൽ സി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായമാണ്, അപ്പം ഒരു ഒരു ചൂടിൽ ഞാൻ അങ്ങനെ ചോദിച്ചു, ഇതെന്താ ഉമ്മാക്ക് ഉമ്മാക്ക് എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം, അതൊരു ശരിയാണോ, എൻ്റെ ഉപ്പാനോടും എനിക്ക് കടമയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയ മറുപടി, അത് നീയൊരു ഉപ്പയാവുമ്പോൾ നിനക്ക് മനസ്സിലാകും, അതിൽ അനീതിയൊന്നുമില്ല എന്നുള്ളത്, നീയൊരു ഉപ്പയാകുമ്പോൾ നിനക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ നാല് മക്കളുടെ പിതാവായപ്പോൾ 100% എനിക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ഉമ്മ, ഒരു പെണ്ണ് എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ പ്രഗ്നൻസിയുടെ മുൻപ് മുതൽ ആരംഭിക്കുകയാണ് ഒരുപാട് സംഘർഷങ്ങൾ. അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകില്ലേ എന്ന സംഘർഷം, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള 100 വിഷയങ്ങൾ അല്ലേ, ഇഷ്ടമുള്ളത് കഴിക്കാനോ ഇഷ്ടമുള്ളത് രുചിക്കാനോ ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ല. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഗർഭകാലം കടന്ന് ഒരു കുഞ്ഞ് ജനിച്ചു, ആ പ്രസവം അതിന് മരണത്തിൻ്റെ പാതി വേദനയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. അങ്ങനെ ആ കുഞ്ഞിനെ പിന്നെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്നതിലേറെ വലിയ കരുതലോടെ ശ്രദ്ധയോടുകൂടെയാണ് ആ കുഞ്ഞിനെ പിന്നീടും കൊണ്ടുപോകേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ സംഘർഷങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു വന്ന ആ ഉമ്മയുടെ കാര്യത്തിൽ ആവർത്തിച്ച് നിന്റെ ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കടപ്പാട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആവർത്തിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കൂ, നിങ്ങൾ മാതാപിതാക്കളോടുള്ള ദ്രോഹത്തെ പെൺഹത്യയോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിയെണ്ണിയത്. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖുൽ ഉമ്മഹാത് വവഉദുൽ ബനാത്. നിങ്ങളുടെ ഗർഭഗൃഹങ്ങളിൽ രൂപം പ്രാപിച്ച് ജനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ പോപ്പുലേഷൻ കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ പുരോഗമനത്തിൻ്റെയും മൈ ബോഡി മൈ ചോയ്സ് ഇതെൻ്റെ അവകാശമാണ് അധികാരമെന്ന നിലക്കുമൊക്കെ വെട്ടിനുറുക്കി പുറത്തേക്കെറിഞ്ഞതിന് അബോർഷൻ എന്ന് പേര് വിളിക്കുന്ന പുതിയ കാലത്ത് ആ നിർവഹിക്കുന്ന ആ വഉദുൽ ബനാത്ത് പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്ന ആ തത്വത്തിന് തുല്യമാണ് എന്ത് ഉഖൂഖുൽ ഉമ്മഹാത്ത് മാതാക്കളെ ദ്രോഹിക്കുന്നത് അവരെ ഉപദ്രവിക്കുന്നത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അത് കായികമായ ഉപദ്രവം മാത്രമൊന്നുമല്ല, വാക്കുകൊണ്ടുള്ളത് മതി അല്ലേ, ഒരു ഷൗട്ടിങ് മതി. അതുകൊണ്ടാണ് വലാ തഖുല്ലഹുമ ഉഫിൻ അവരോട് നീ ചേ എന്നുപോലും പറയരുത്, വലാ തൻഹറുഹുമ അവരെ നീ ഒരിക്കലും ദ്രോഹിക്കരുത് എന്നൊക്കെ അപമാനിക്കരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഈയൊരു തത്വത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ ചെറുതും വലുതുമായ വിഷയങ്ങൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ എന്നത് നമ്മൾ ഗൗരവത്തിൽ പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോക്കൂ, 10 കാര്യം കൂടി ഞാൻ പറയാം. അതെന്താണ്? നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് രക്ഷ കിട്ടാൻ മാതാപിതാക്കളെ സഹായിച്ചതും അവരെ സേവിച്ചതും അവർക്ക് നിർവഹിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ മതി, അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു പോകും അല്ലേ. എന്താണ് ഇപ്പോൾ 3 ഗുഹയിലകപ്പെട്ട സംഭവം പഠിപ്പിക്കുന്നിടത്ത്, നമുക്കറിയാം ആ 3 ഗുഹയിലകപ്പെട്ട സംഭവം പഠിപ്പിക്കുന്നിടത്ത് ഒരാൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത ചില നന്മകളാണ് ആ വ്യക്തിയുടെ കാര്യത്തിൽ ഏറെ ഉപകാരപ്പെട്ടത്. അയാളത് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾക്ക് വിഭവങ്ങൾ വിളമ്പുന്നതുവരെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തില്ല, അവർ ഉണരുന്നതുവരെ ഞാൻ അവർക്ക് വേണ്ടി കാത്തുനിന്നു, അതുകൊണ്ട് ഈ ഗുഹാമുഖത്തെ കല്ലിനെ നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഗുഹാമുഖത്തെ കല്ല് വല്ല ക്രെയിനോ വല്ല JCBയോ വല്ല അത്യാധുനിക ഉപകരണങ്ങളോ ഒക്കെ വെച്ച് മാത്രം നീക്കാവുന്ന സാധനം ചുണ്ടറ്റത്ത് നിന്ന് അല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുയർന്ന ഒരൊറ്റ പ്രാർത്ഥനമേ അതങ്ങോട്ട് വഴിമാറിയെന്നത് ചരിത്രത്തിൽ സംഭവിച്ച സംഗതി നമുക്കൊക്കെ മാതൃകയായി യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത്, മാതാപിതാക്കളുടെ കാര്യത്തിൽ നമുക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ആലസ്യങ്ങളുണ്ട്. എപ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിയുമ്പോൾ, വീട് മാറി താമസിക്കുമ്പോൾ, വേറെ ദേശത്താകുമ്പോൾ, മക്കളും കുടുംബവും തിരക്കൊക്കെ വരുമ്പോൾ, അതല്ലെങ്കിൽ പഠനവും പരീക്ഷയുമൊക്കെ നമ്മളെ മഥിക്കുമ്പോൾ, അതിൻ്റെ തീക്ഷ്ണമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴൊക്കെ വലിയ വീഴ്ചകൾ യഥാർത്ഥത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ആ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചില പരിഹാരങ്ങളും ചില ചിന്തകളും ഉറ്റാലോചനകളൊക്കെ ഉണ്ടാകണം. ചില വിഷയങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാഅല്ലാ, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്നതാണ് സ്നേഹക്കൂടിൻ്റെ ക്യാപ്ഷനെങ്കിൽ അതിനന്വർത്ഥമാക്കുന്ന പ്രോഗ്രാമുകളാണ് സ്നേഹക്കൂടിൽ വരാറുള്ളത്. മാതാപിതാക്കൾ നമ്മുടെ കടമകൾ തീരുന്നില്ല എന്ന വിഷയത്തിൽ ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ കേട്ടത് ബഹുമാനനായ താജുദ്ദീൻ സലാഹിയുടെ വാക്കുകൾ.
2: റേഡിയോ വൈബ്സിൽ ഇനി അവസാനത്തെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അൽ ഉസൂൽ, അബ്ദുൽ മാലിക് സലഫിയുടെ. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ വിഷയത്തിൽ നമ്മൾ സംസാരം കേട്ടുവരുന്നു. ഇന്ന് കഴിവോടെയല്ലാതെ നിർബന്ധമില്ല എന്ന വിഷയത്തിലാണ് അദ്ദേഹം അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ മൻ ലാ നബിയ്യ ബഅദ വആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടിസ്ഥാനപരമായ ഒരു നിയമം ലാ വാജിബ മഅൽ അജ്സി എന്നുള്ളതാണ്. ലാ വാജിബ നിർബന്ധമില്ല, മഅൽ അജ്സി അശക്തതയോടുകൂടി. അഥവാ ഒരു കാര്യം അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചെയ്യാൻ വേണ്ടി, ഒരു മുസ്ലിമിനോട് ചെയ്യാൻ വേണ്ടി കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിം അത് നിർവഹിക്കേണ്ടത് അവൻ്റെ ശാരീരിക സാമ്പത്തിക ശേഷി അനുസരിച്ചു കൊണ്ടാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് അവന് അശക്തത വന്നാൽ, സാധിക്കാതെ വന്നാൽ, ആ സാധിക്കുന്ന രീതിയിൽ അവനത് നിർവഹിക്കുക, അതാണ് ലാ വാജിബ മഅൽ അജ്സി. അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രചിച്ചിട്ടുള്ള ഖാഇദ അല്ലെങ്കിൽ ഉസൂലിൻ്റെ നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദ്യത്തിൽ ഇങ്ങനെ കാണാം: വലൈസ വാജിബുൻ ബിലഖ്തിദാരിൻ വല മുഹറമുൻ മഅൽതിറാറിൻ. ഇഖ്തിദാറോടുകൂടി അല്ലാതെ വാജിബില്ല, കഴിവോടുകൂടിയല്ലാതെ ഒരു വാജിബുണ്ടാവുകയില്ല. ഇൽത്തിറാറോടുകൂടിയല്ലാതെ മുഹറമും ഉണ്ടാവുകയില്ല എന്നതാണ്. ഇൻഷാല്ലാ രണ്ടാമത്തെ ഭാഗം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ വലൈസ വാജിബുൻ ബിലഖ്തിദാരിൻ, ഒരു ഖദറില്ലാതെ അജ്സോടുകൂടി ഒരു വാജിബ് ഉണ്ടായിരിക്കുകയില്ല. അതാണ് ലാ വാജിബ മഅൽ അജ്സി. അതിൻ്റെ ഉദ്ദേശ്യം പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഫൽ അസ്ലു ഹുവൽ മഅ്മൂർ അന്നക തഅതി ബിഹി കുല്ല. അള്ളാഹുവും റസൂലും ഒരു കാര്യം ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് പൂർണ്ണമായി, അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കണം എന്നതാണ് അതിൻ്റെ അസുല്. നമസ്കരിക്കണം, എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമസ്കാരം. എന്നാൽ ഫൈദാലം തസ്തത്തി അൻതഅതിയ ബിഹി കുല്ല ഫതഅതി ബിമസ്തതഅത മിൻഹു, നിനക്കത് പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കുന്നില്ല, നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിലിരിക്കാം, ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് കിടക്കാം, കിടന്നിട്ട് ശരീര ചലനം നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് മനസ്സിൽ കരുതിക്കൊണ്ട് നമസ്കരിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ ഇളവുകൾ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഖുദ്റത്തിൽ ഇല്ലായ്മയെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസുലിയായി അഥവാ അടിസ്ഥാനപരമായി അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ഏത് കാര്യമാണെങ്കിലും അതതിൻ്റെ പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അസുൽ. അതാണ് അതിൻ്റെ അടിത്തറ. അടിസ്ഥാനമതാണ്. പക്ഷേ ഓരോ വ്യക്തിക്കും അവൻ്റെ വ്യക്തിപരമായ ന്യൂനതകളുണ്ടാകാം, അവൻ്റെ വ്യക്തിപരമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അങ്ങനെയുണ്ടാകുമ്പോൾ ഇസ്ലാം അതിലിടപെടുന്നു, ഇസ്ലാം അതിനെ പരിഗണിക്കുന്നു, ഇസ്ലാം അതിൻ്റെ അവൻ്റെ നിയമങ്ങൾക്ക് ഇളവുകൾ നൽകുന്നു. കാരണം നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്, ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനം തന്നെ തൈസീറാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസർ വലാ യുരീദു ബിക്കുമുൽ ഉസർ, അള്ളാഹു നിങ്ങൾക്ക് ഉസറല്ല പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത്, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലാ വാജിബ മാൽ അജുസി എന്നുള്ള നിയമം അഥവാ വലി സവാജിബുൻ ബിലക്തിദാരിൻ എന്നുള്ള ആ നിയമം, അതിനെന്താണ് തെളിവ്? അതിൻ്റെ തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. അതിലൊന്നാമത്തെ തെളിവ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ ഫത്തഖുല്ലാഹ മസ്തതഅതും, സൂറത്തു തഗാബുനിലെ 16-ാമത്തെ ആയത്താണ്. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖവ ഉള്ളവരാകണം, തഖവ കൈവരിക്കണം. മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ, നിങ്ങൾക്ക് കഴിയുന്ന പ്രകാരം. അഥവാ അതിൻ്റെ അർത്ഥം ഒരു നഹിയിൻ്റെ വിഷയത്തിലല്ല, നേരെ മറിച്ച് അള്ളാഹുവോ റസൂലോ വിരോധിച്ച കാര്യങ്ങളിൽ അല്ല ഇവിടെ ഉദ്ദേശം. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രയോഗവൽക്കരിക്കുക, വിരോധങ്ങളല്ല, വിരോധം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. ഇമാം ബുഖാരി മക്കഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇദാ അമർതുക്കും ബി അംറിൻ ഫഅതു മിൻഹു മസ്തതഅതും, നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി അത് നിർവഹിക്കേണ്ടതാണ്. വഇദാ നഹൈതുക്കും, ഞാനൊരു കാര്യം നിങ്ങളോട് വിരോധിച്ചു കഴിഞ്ഞാൽ ഫജ്തനിബൂ, നിങ്ങളതിനെ വെടിയണം, പൂർണ്ണമായും വെടിയണം. മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി മദ്യപിക്കരുത് എന്നർത്ഥമില്ല. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി വ്യഭിചരിക്കാതിരിക്കണം എന്നർത്ഥമില്ല. മറ്റുള്ളവൻ്റെ ധനം അന്യായമായി ഭുജിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ കഴിവിൻ്റെ പരമാവധി എന്നില്ല, പൂർണ്ണമായും എന്നതാണ്. അപ്പോൾ വിരോധങ്ങളുടെ സംബന്ധിച്ചല്ല ഈ പ്രയോഗം, നേരെ മറിച്ച് വഇദ അമർത്തുക്കും, ഞാൻ നിങ്ങളോടൊരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒഴിവാക്കണമെന്നല്ല ചെയ്യണമെന്ന് പറഞ്ഞാൽ, അവിടെയാണ് ഇസ്തിതാഅത്ത്, അവിടെയാണ് അജസനെ ഇസ്ലാം പരിഗണിക്കുന്നത്. അതാണ് ഫതൂമിൻ ഹുമസ്തതഅത്തും. ഇതിൻ്റെ ഒരു പ്രായോഗികമായ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഈ നിയമത്തിന് അഥവാ ലാ വാജിബ മഅൽ അജ്സി, ലാ വാജിബ മഅൽ അജ്സി എന്നുള്ള നിയമം, ആ നിയമത്തിൻ്റെ ഒരു പ്രായോഗിക വശം. വലൈസ വാജിബുൻ ബിലഖ്തിദാരിൻ, വലൈസ വാജിബുൻ ബിലഖ്തിദാരിൻ, ഈ നിയമങ്ങൾ അതിൻ്റെ ആ വാചകങ്ങൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പതിയേണ്ടതുണ്ട്. അതുകൊണ്ടാണത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ലാ വാജിബ് മഅൽ അജ്സി എന്നുള്ള ആ നിയമത്തിൻ്റെ ഒരു പ്രായോഗികമായ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മ പഠിപ്പിച്ചതായിക്കൊണ്ട് കാണാം. ഇമ്രാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമ, നീ നിന്നുകൊണ്ട് നമസ്കരിക്കണം. നമസ്കാരം വഖൂമുലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അച്ചടക്കത്തോടുകൂടി നിങ്ങൾ നിൽക്കുക. അപ്പോൾ നമസ്കാരത്തിൻ്റെ അസ്ലിയായ സല്ലൂ യുഖീമൂന സ്വല എന്നുള്ള കൽപ്പനകളും അതുപോലെ തന്നെ ഖബരിയായിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണെങ്കിൽ അതിൻ്റെ അസ്ല് നമസ്കരിക്കണം എന്ന് അള്ളാഹുവും റസൂലും പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം നിന്നുകൊണ്ട് നമസ്കരിക്കണം എന്നാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത് സ്വല്ലി ഖായിമൻ. ഫഇല്ലം തസ്തത്വ ഫഖാഇദ, നിനക്ക് അതിന് സാധിക്കുന്നില്ല, നിനക്ക് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ കഴിയുന്നില്ല, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായ വൈകല്യങ്ങളുണ്ട്, രോഗാവസ്ഥയുണ്ട്, ക്ഷീണമുണ്ട്, എല്ലാമുണ്ട്. അങ്ങനെ വന്നാൽ ഫഖാഇദ, നിനക്ക് ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം. അപ്പോൾ സ്വല്ലി ഖായിമൻ എന്ന് പറഞ്ഞ അതേ പ്രവാചകൻ തന്നെയാണ് ഫഖാഇദൻ, ഇരുന്നു കൊണ്ട് നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? ലവാജിബ മഅൽ അജ്സി, അവിടെ നിന്നുകൊണ്ട് നമസ്കരിക്കൽ നിർബന്ധമായിരുന്നു. പക്ഷെ നിൽക്കാൻ സാധിക്കുകയില്ല എന്നൊരു അജസ് വന്നതോടുകൂടി ലവാജിബ മഅൽ അജ്സി, ആ അജസിൻ്റെ കൂടെ ആ അശക്തതയുടെ കൂടെ അവന് നിർത്തം നിർബന്ധമില്ല, അവനിരുന്നാൽ മതി. ഇനി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇല്ലം തസ്തത്യ ഫഅലാ ജംബിൻ, നിനക്ക് ഇരിക്കാനും സാധിക്കുന്നില്ല, അപ്പോൾ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് ഇരുന്ന് നമസ്കരിക്കൽ നിർബന്ധമാണ്. പക്ഷെ ഇരുന്ന് നമസ്കരിക്കാനും സാധിക്കാതെ വന്നാൽ അവൻ കിടന്ന് നമസ്കരിക്കണം. അപ്പോൾ ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് ലവാജിബ മഅൽ അജ്സി, ആ ഇരുന്ന് നമസ്കരിക്കുക എന്ന വാജിബ് അവനതിന് കഴിയാത്തത് കൊണ്ട് അവൻ്റെ മേൽ നിർബന്ധമില്ല, അതുകൊണ്ടവൻ കിടന്ന് നമസ്കരിച്ചാൽ മതി. എത്ര സുന്ദരമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതാൽ ഒരു മനുഷ്യനെയും ദീനിൻ്റെ പേരിൽ, അവൻ്റെ ഇബാദത്തിൻ്റെ പേരിൽ, അവൻ്റെ നിയമങ്ങളുടെ പേരിൽ ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ഇനി വിരോധങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. വിരോധങ്ങൾ ഇന്ന് പൂർണ്ണമായും വിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാം അതിനും ചില പരിഗണനകൾ നൽകിയിട്ടുണ്ട്. പലിശയെ ഘട്ടം ഘട്ടമായി നിരോധിച്ചു, അതുപോലെ തന്നെയാണ് മദ്യത്തെ ഘട്ടം ഘട്ടമായി നിരോധിച്ചു. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ പോരായ്മകളും ആ മനുഷ്യൻ്റെ അശക്തതകളും അവൻ്റെ സാഹചര്യങ്ങളും എല്ലാം റഹ്മാനായ റബ്ബ് പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഉള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമുക്ക് നൽകിയിട്ടാണ് കടന്നു പോയതിട്ടുള്ളത് എന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ, ഈ ഒരു നിയമത്തിൻ്റെ താഴെ വരുന്ന അഥവാ ഈ നിയമത്തിൽ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാണ് പ്രവാചകൻ്റെ ഹദീസിലൂടെ നമ്മൾ പറഞ്ഞു, നമസ്കാരം നിന്നുകൊണ്ട് കഴിയാത്തവന് ഇരിക്കാം, ഇരുന്നുകൊണ്ട് നിസ്കരിക്കാത്തവന് കിടക്കാം, അവൻ്റെ കാര്യങ്ങൾ ആ കിടന്നുകൊണ്ട് നിർവഹിക്കാം, അതിനും സാധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ അവന് വിചാരിക്കാം. ഇത് നമസ്കാരത്തിൽ മാത്രമല്ല, ഏത് ഇസ്ലാമിൻ്റെ ഇബാദത്തിലുമുണ്ട്. ഉദാഹരണം നോമ്പ്, ആ നോമ്പുകാരൻ, അവന് നോമ്പ് രോഗിയാണെങ്കിൽ അവന് ഇളവുണ്ട്, മറ്റു ദിവസത്തിൽ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. അവന് നിത്യരോഗിയാണ്, മാറാരോഗിയാണ് എങ്കിൽ അവന് ഫിദ്യ കൊടുത്താൽ മതി. ഒരു ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അവൻ്റെ കയ്യിലില്ല, അവൻ്റെ കയ്യിൽ ആകെ നിസ്ഫു സാ അര സാ മാത്രമേ ഉള്ളൂ എങ്കിൽ അതവന് കൊടുക്കണം. ഒരു മനുഷ്യന് ഹജ്ജ് നിർവഹിക്കണം, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മാലുകൊണ്ടും ബദന കൊണ്ടുമുള്ള ഒരു പ്രവർത്തനം, അവൻ്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള പ്രവർത്തനമാണ്. ഒരാൾക്ക് ശരീരം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല, അവൻ രോഗിയാണ് എങ്കിൽ ഹജ്ജ് നിർവഹിച്ച ഒരു മനുഷ്യനെ കൊണ്ട് അവൻ്റെ സമ്പത്ത് മുഴുവൻ ഇയാൾ വഹിച്ചുകൊണ്ട് അവനെക്കൊണ്ട് ഇവന് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിപ്പിക്കാം. അത് ഇസ്ലാമിൽ ഈ മനുഷ്യന് ഹജ്ജിൻ്റെ പുണ്യം നേടുവാനുള്ള ഒരു ഇളവായിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അനവധി ഉദാഹരണങ്ങൾ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു ലവാജിബ മഅൽ അജസി, ഒരു അജസോടുകൂടി ഒരു നിർബന്ധം ഇല്ല. വലൈസ വാജിബുൻ ബിൽ ഇഖ്തിദാർ, ഇഖ്താറോ ഇഖ്തിദാറോടുകൂടിയല്ലാതെ കഴിവോടുകൂടിയല്ലാതെ ഒരു വാജിബ് ഉണ്ടാവുകയില്ല എന്നുള്ളത്. ഇനി ഈ വിഷയത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ എപ്പോഴാണ് നമുക്ക് വാജിബ് അജിസ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. ആ അജിസ്, അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകാം. അജിസ് എന്ന് പറഞ്ഞാൽ രണ്ട് അവസ്ഥകൾ, രണ്ട് ഹാലുകളിലാണ് ഒരു വാജിബായ കാര്യം അവന് ഇല്ലാതെയാവുന്നത്. ഒന്ന്, നമ്മൾ പറഞ്ഞു അജസോടുകൂടി തന്നെയാണ് അവൻ ആ കാര്യം നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു അശക്തത അവന് പിടികൂടിയാൽ അവന് ആ കഴിയുന്ന കാര്യം നിർവഹിക്കാം. രണ്ടാമത്തത് മശക്കത്ത് ലാഹിറ, അല്ലെങ്കിൽ ആ ഹറജിൻ്റെ ആ പ്രയാസത്തിൻ്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ അവസ്ഥ അവൻ പരിഗണിക്കണം. ചില ഉദാഹരണങ്ങൾ പറയാം. പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതാണ്: അയ്യക്കൂൻ അൽ മഖ്ദൂർ അലൈഹി വസീല മഹ്ല ഫല യജിബുൽ ഇത്തിയാനു ബിഹി. ഉദാഹരണം, അതായത് നമുക്ക് ഒരു കഴിയുന്ന കാര്യം, അല്ലെങ്കിൽ കഴിയുന്ന കാര്യം ഒരു ഒരു വസീലയാണ്, ഒരു മാർഗമാണ്. ഉദാഹരണം പറയാം, ഒരു മനുഷ്യന് പള്ളിയിലേക്ക് പോകാൻ കഴിയും, പക്ഷേ ജമാഅത്തായി നിർവഹിക്കാൻ, ജമാഅത്ത് നമസ്കാരം അയാൾക്ക് കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവനെന്തു ചെയ്യണം? അവന് കഴിയുന്ന കാര്യം നിർവഹിക്കണോ വേണ്ടേ എന്നുള്ളത് പണ്ഡിതന്മാർ വിശകലനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പള്ളിയിലേക്ക് പോവുക എന്നുള്ളതൊരു വസീലയാണ്, ഒരു മാർഗമാണ്, ലക്ഷ്യമതല്ല. ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അവന് സാധിക്കാത്ത ഒന്നാണെങ്കിൽ അവനത് ചെയ്യേണ്ടതില്ല, വെറുതെ പള്ളിയിൽ പോകേണ്ടതില്ല. പള്ളിയിൽ പോകാൻ അവന് കഴിയും, അതേസമയം ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, അതിനവന് അശക്തതയുണ്ട് എങ്കിൽ ആ ജമാഅത്തിൽ അവൻ പങ്കെടുക്കാതിരിക്കാൻ അവൻ ഉദറുണ്ട്, അതിന് വേണ്ടി അവൻ പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് അയ്യക്കുനൽ മഖ്ദൂർ അലൈഹി വസീലത്തൻ മഹ്ല, അവന് കഴിയുന്ന ഒരു കാര്യം, അഥവാ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് വസീലയാണ്, അതതിൻ്റെ ലക്ഷ്യമല്ല. അങ്ങനെ വരുമ്പോൾ ഫല യജിബുൽ ഇത്തിയാനു ബിഹി, അത് അവൻ നിർവഹിക്കൽ നിർബന്ധമില്ല. മറ്റൊന്ന്, അയ്യക്കുനൽ മഖ്ദൂർ അലൈഹി ഇബാദ ലവിം ഫറദ ഫയജിബുൽ ഇത്തിയാനു ബിഹി, ഈ ഇവന് സാധിക്കുന്നൊരു കാര്യം അത് വസീലയല്ല, അതു തന്നെ ഇബാദത്താണ്. ആ കഴിയുന്ന കാര്യമാണ് അവൻ്റെ ഇബാദത്ത് എങ്കിൽ അവനത് പൂർണ്ണമായും നിർവഹിക്കണം. ഉദാഹരണം, ഒരു സാഅാണ് ഫിത്ര് സക്കാത്ത് കൊടുക്കാൻ അവന് നിർബന്ധമായിട്ടുള്ളത്, പക്ഷെ അവൻ്റെ കയ്യിൽ നിസ്ഫ് സാഅയുള്ളൂ, അര സാഅ ഉള്ളൂ എങ്കിൽ അവൻ അര സാഅ കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനായി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റത് ഉപേക്ഷിക്കണം എന്നത് വസീലയാകുമ്പോൾ ഉണ്ടാകുമെങ്കിലും ഇവിടെ വസീലയല്ല, നേരെ മറിച്ച് ആ അര സാഅ എന്നുള്ളതും ഒരു ഇബാദത്താണ്. അതാണ് അയ്യക്കുനൽ മഖ്ദൂർ അലൈഹി ഇബാദത്തൻ ലവിം ഫറദ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഇബാദത്താൻ, ഫയജിബുൽ ഇത്തിയാന ബിഹി, അപ്പോൾ അവൻ അത് നിർവഹിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരവസ്ഥ, അയ്യക്കൂന ഗൈറു ഇബാദ, അയ്യക്കുനൽ മഖ്ദൂർ ഗൈറു ഇബാദത്തിൻ ലവിം ഫറദ്, അവന് സാധിക്കുന്നൊരു കാര്യം അത് ഒറ്റക്കാകുമ്പോൾ ഇബാദത്തല്ല, അതുകൊണ്ട് അവനത് അവൻ പ്രവർത്തിക്കണം. ഉദാഹരണം പറയാം, ഒരു മനുഷ്യന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോൽക്കാൻ കഴിയില്ല. ഒരാൾക്ക് ഉച്ചവരെയാണ് നോമ്പ് നോൽക്കാൻ കഴിയുകയുള്ളൂ. ആ മനുഷ്യൻ എന്തു ചെയ്യണം? അവന് നോമ്പ് നിർബന്ധമാണ്. പക്ഷെ അവന് നോമ്പ് നിർബന്ധം ഉച്ചവരെ നോൽക്കാൻ അവന് സാധിക്കുകയുള്ളൂ. എന്തു ചെയ്യണം? അവൻ ഉച്ചവരെ നിർബന്ധമായും നോമ്പനുഷ്ഠിക്കണോ? വേണ്ടതില്ല. കാരണം ഉച്ചവരെ നോമ്പനുഷ്ഠിക്കുക എന്നത് ഒറ്റയ്ക്ക് ഒരു ഇബാദത്ത് അല്ല. ഒറ്റയായുമ്പോൾ അഥവാ അസ്ലിയായ ആരാധനയിൽ നിന്ന്, അടിസ്ഥാനപരമായ ആരാധനയിൽ നിന്ന് ഇതിനെ വേർപ്പെടുത്തുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ അതിന് സാധിക്കുന്നില്ല. എങ്കിൽ ഫലയജിബ് അലൈഹി സ്വയാം, അവന് നോമ്പ് നിർബന്ധമാകുന്നില്ല. ഇങ്ങനെ ലാ വാജിബം അൽ അജുസി എന്നുള്ള നിയമങ്ങൾ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിൽ ഈ ഒരു നിയമം സ്പർശിച്ചു നിൽക്കുന്നതായിക്കൊണ്ട് നമുക്ക് വ്യക്തമാകും. അതാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വലൈസ വാജിബുൻ ബിലഖ്തിദാരിൻ വലാ മുഹറമുൻ മഅൽത്തിറാറിൻ. ഒരു വാജിബ് നിർബന്ധമുണ്ടാകുന്നില്ല അതിന് അവന് സാധിക്കുമ്പോൾ സാധിക്കുന്ന അവസ്ഥയിലല്ലാതെ. ഈ ഒരു നിയമം വെച്ചുകൊണ്ട് നമുക്ക് ചില ഇളവുകൾ എന്നുള്ള പേരിൽ ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ സംശയം നിവാരണം നടത്തേണ്ടതാണ്. ഉദാഹരണമായി, ഒരാൾക്ക് സുബഹി നമസ്കരിക്കണം, സൂര്യോദയത്തിൻ്റെ മുമ്പ് ഒരാൾക്ക് നമസ്കരിക്കണം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രാത്രി ഉറക്കം കിട്ടാത്തവനാണ്, ഉറങ്ങാത്തവനാണ്, അല്ലെങ്കിൽ ക്ഷീണം മൂലമുള്ളവനാണ്. അവൻ കിടന്നുറങ്ങുന്നു, അലാറം വെക്കുന്നു, സുബഹിക്ക് എഴുന്നേൽക്കുന്നു. പക്ഷേ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നു, ഞാൻ അശക്തനാണ്, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഉറക്കം പൂർണ്ണമായി തീർന്നതിന് ശേഷം 10 മണിക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയങ്ങളിലോ എൻ്റെ ഫർളായ കാര്യം ഞാൻ നിർവഹിച്ചാൽ പോരെ എന്നുള്ളതാണ്. അതൊരിക്കലും പാടില്ല. ലാ വാജിബ് മഅൽ അജസി എന്ന നിയമം അവിടേക്ക് നമ്മൾ വലിച്ചിഴക്കാൻ പാടില്ലാത്തതാണ്. അവനൊരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന രീതിയിൽ അവന് കഴിയുന്ന രീതി അവലംബിക്കുക എന്നല്ലാതെ ആ കാര്യത്തെ ദീർഘിപ്പിക്കാനോ നീട്ടിവെക്കാനോ ഒരു കാര്യത്തെ ഒഴിവാക്കാനോ ഇസ്ലാം നിർബന്ധമായി കൊണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ വരുത്തി ആ കാര്യത്തിൽ നിന്ന് മെല്ലെ തലയൂരാനോ ഒന്നും നമ്മൾ ഈ നിയമത്തെ എടുക്കാൻ പാടില്ല. നേരെ മറിച്ച് വലൈസ വാജിബുൻ ബിൽ ഇഖ്തിദാരിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കഴിയുന്നതായിരിക്കും. ആ കഴിയുമ്പോൾ വ്യക്തിപരമായി നമുക്ക് ചില ന്യൂനതകൾ കൊണ്ട്, നമ്മുടെ ശാരീരികമായ അവശതകൾ കൊണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് നമുക്കതിൽ ചില ഇളവുകൾ അള്ളാഹു നൽകിയതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതാണ്. അത് നമ്മളെടുക്കുക, ആവശ്യമില്ലാത്ത പൈശാചികമായ ദുർന്യായങ്ങൾ നമ്മൾ വെടിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ അടിസ്ഥാനപരമായി കൂടുതൽ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസായിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അൽഹംദുലില്ലാ. അൽഉസൂലാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ബഹുമന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നത്തെ അൽഉസൂലിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. കഴിവോടെയല്ലാതെ നിർബന്ധമില്ല എന്ന വിഷയമാണ് ഇന്ന് അൽഉസൂലിൽ നമ്മൾ പഠിച്ചത്.
2: റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ റേഡിയോ വൈബ്സിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഷമീം വണ്ടൂരിൻ്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. അടുത്ത പരിപാടി സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഭാഗം 158, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, ഭാഗം 10. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സലഫി ദുറൂസിൽ നമ്മളിനി ഇന്ന് സംസാരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു, അത് ഫിത്റത്തുമായി യോജിച്ചു വരുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ആ ഭാഗം തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ചില സൂചനകളാണ് നമ്മൾ തന്നിട്ടുള്ളത്. ഇനി മറ്റൊരു അടിത്തറ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, മറ്റൊരു അടിത്തറ, അതിതാണ്: ലാ യഹുദൂന മുഅ്തഖദഹും ഇല്ലാ മിനൽ കിതാബി വസ്സുന്ന. അവർ അവരുടെ വിശ്വാസം കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കുകയുള്ളൂ. അത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരടിത്തറയാണ് ഈ പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാർ ഒരു നിബന്ധന വെച്ച് പറയും. അതെന്താണ്? അഹ്ലു സുന്നാവൽ ജമാഅത്തിൻ്റെ അല്ലെങ്കിൽ സലഫീയത്തിൻ്റെ, സലഫികളുടെ വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് അഹ്ലു സുന്നാവൽ ജമാ അവരുടെ വിശ്വാസം ലാ യഹുദൂന മുഅ്തഖദഹും ഇല്ലാ മിനൽ കിതാബി വസുന്ന, അതവർ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കുകയുള്ളൂ. അലാ ഫഹ്മി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സലഫിൻ്റെ ഫഹ്മ അനുസരിച്ചിട്ട്. അപ്പോൾ അവരുടെ വിശ്വാസം, അതിൻ്റെ തെളിവ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇന്ന ആയത്താണ് തെളിവ്, അല്ല ഇന്ന ആയത്തുകളാണ് അതിൻ്റെ രേഖ, അതില്ലെങ്കിൽ ഇന്നന്ന ഹദീസുകളാണ് അതിനുള്ള തെളിവ്, അതിൻ്റെ രേഖ എന്ന് പറയും. അവിടെ മാത്രം നിർത്താതെ അതാണ് രേഖ എന്ന് ചിലർ പറയുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. കാരണം ഒരു പക്ഷേ അദ്ദേഹം അത് തെറ്റായി മനസ്സിലാക്കിയതാവും, അല്ലെങ്കിൽ തൻ്റെ കക്ഷിക്ക് വേണ്ടി അദ്ദേഹം തെളിവ് ഉണ്ടാക്കിയതായിരിക്കും. തെളിവുണ്ടാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ വാദത്തിനനുസരിച്ച് അയാൾ ദുർവ്യാഖ്യാനം നടത്തി അങ്ങനെ പ്രമാണങ്ങൾ ഉണ്ട് എന്ന് വരുത്തുന്നതിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരം തെറ്റായി ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ദുരുപയോഗം ചെയ്യുമ്പോൾ അത്തരം ആൾക്കാരെ പിടികൂടുന്നതാണ് ഈ ഫഹ്മു സലഫിൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ പൂർവികരുടെ ഫഹ്മു കൂടി നമ്മൾ അവിടെ നിർബന്ധമായി എടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ പൂർവികർ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണോ ഈ നസ്സുകളെ കണ്ടത്? നസ്സുകൾ എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും. അപ്പോൾ അവർ നിങ്ങളീ ആയത്തോതി, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണോ അവർ മനസ്സിലാക്കിയത്? നിങ്ങൾ പറഞ്ഞ ഈ ആദർശത്തിന് നിങ്ങൾ ഇന്ന ഹദീസ് ഉദ്ധരിച്ചു, പക്ഷേ ആ ഹദീസിൻ്റെ ഉദ്ദേശം അങ്ങനെ തന്നെയാണോ, അങ്ങനെ തന്നെയാണോ പൂർവികർ മനസ്സിലാക്കിയത്? അപ്പോൾ അതുകൂടെ ഉറപ്പ് വരുത്തണം, അപ്പോഴേ ശുദ്ധമായ ആദർശം കിട്ടുള്ളൂ. അങ്ങനെ എല്ലാവിധ കലർപ്പുകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ഇതല്ല എങ്കിൽ പല രൂപത്തിലുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ പേരിൽ വരും എന്നതിലൊരു സംശയമില്ല. കിതാബും സുന്നത്തും അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വിശ്വാസം തീരുമാനിക്കാൻ മനുഷ്യരെ അങ്ങോട്ട് ഏർപ്പാടാക്കിക്കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് അതിരുകളില്ലാത്ത ശിർക്കൻ മേഖലകളിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ, കുഫറുകളിലൂടെ അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കാരണം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. ഒട്ടേറെ വിഷയങ്ങളിൽ മനുഷ്യർ വളരെ വളരെ ദുർബലങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാവിഷയങ്ങൾ അവരുടെ ബുദ്ധിക്ക് മാത്രം വിട്ടുകൊടുത്താൽ അവരത് എവിടെയും എത്തിക്കുകയില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ മനുഷ്യരെ ബുദ്ധി വിശ്വാസം തീരുമാനിക്കാൻ വിട്ടാൽ എന്തൊക്കെ സംഭവിക്കും? പലതും സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ചിലർ മനുഷ്യനേക്കാൾ സ്ഥാനം കുറഞ്ഞ സൃഷ്ടികളെ അവൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. അവർക്ക് ദിവ്യത്വം ആരോപിക്കും. അവരുടെ മുമ്പിൽ നമിക്കും, ആരാധനകൾ അർപ്പിക്കും. വളരെ നിസ്സാരമായ ജീവികളെപ്പോലും മനുഷ്യൻ്റെ സേവനത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒട്ടേറെ ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട്. ഇനി വലിയ സൃഷ്ടിജാലങ്ങൾ പോലും, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ്റെ ഗുണത്തിനു വേണ്ടി, അവരുടെ സേവനത്തിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളാണ്. എന്നിട്ട് മനുഷ്യൻ, അതിനേക്കാളൊക്കെ റബ്ബ് ഉയർത്തിയ മനുഷ്യർ, അവരെക്കാൾ താഴെയുള്ളവരിൽ അഭയം തേടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പോരായ്മ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോൾ അവർ പിശാചിൻ്റെ ദുർബോധനങ്ങൾ, മനുഷ്യരെ ബുദ്ധി അങ്ങനെ തുറന്നുവിട്ടാൽ ആ ബുദ്ധിയിൽ പിശാജ് എന്തു ചെയ്യും? പിശാജ് ദുർബോധനം നടത്തും. എന്നിട്ടവനെ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകും, ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകും. ഉദാഹരണത്തിന്, മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലൊരു സാമിരി, ആ സാമിരി എന്ത് ചെയ്തൊരു പശുക്കുട്ടിയെ നിർമ്മിച്ചു. അതിന് എന്തോ ചെയ്യുമ്പോൾ ഒരു ശബ്ദമുണ്ടാക്കുന്നു. ഏതൊരു കാര്യവും ആ രൂപത്തിൽ സംവിധാനിച്ചാൽ അത് നടക്കും. നമുക്കറിയാം, അതിനേക്കാളൊക്കെ എത്രയോ നല്ല നല്ല കാര്യങ്ങളാണ് പിൽക്കാലത്ത് മനുഷ്യരുണ്ടാക്കി. അന്ന് സാമിരി നിർമ്മിച്ച പശുക്കുട്ടിയേക്കാൾ ഇന്ന് എത്രയോ നിലവാരമുള്ളത് മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ സാമിരി നിർമ്മിച്ച ആ പശുക്കുട്ടിൻ്റെ പ്രത്യേകത എന്തോന്ന് ചെയ്യുമ്പോൾ ഒരു ശബ്ദം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതാണിപ്പോൾ സാമിരി സംവിധാനിച്ചത്.

തീരുമാനിക്കാൻ അവരുടെ ബുദ്ധിയെ വിട്ടാൽ അവർ പിന്നെ തഖ്ലീൽ ചെയ്യും. എന്ത് തഖ്ലീൽ? അവരുടെ പൂർവികരെങ്ങനെയാണ് വിശ്വസിച്ചത്, ആ വിശ്വാസം അതനുസരിച്ച് അങ്ങനെ പോവുകയാണ് എന്ന നിലക്ക് നിൽക്കും. ആ പൂർവികരുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവരാലോചിക്കുകയില്ല. ഞങ്ങളെ പൂർവികർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ എന്നൊക്കെ പറയുന്നല്ലാതെ വ്യക്തമായ ഒരു രേഖയും അവർക്കുണ്ടാവില്ല. വാസ്തവത്തിൽ ലോകത്ത് മനുഷ്യർക്ക് അന്ധവിശ്വാസത്തിനും ചെറുക്കൻ വിശ്വാസത്തിനും അള്ളാഹു ഒരു രേഖയും അറിയിട്ടില്ല. അവർക്കൊരു സുൽത്താനും ഇല്ല എന്ന് കുറയാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വിധ തെളിവുമില്ല. പിന്നെ എന്തുകൊണ്ട് അവരങ്ങനെ എത്തുന്നു? അത് അവരുടെ ബുദ്ധിയുടെ കുറവ് കൊണ്ട്, പിന്നെ പിശാചി ഇടപെടുന്നത് കൊണ്ട്. അപ്പം ഇങ്ങനെ മനുഷ്യർ വ്യതിചലിക്കും എന്നതിലൊരു സംശയമില്ല. പഴയകാലം മുതൽ ഇന്നത്തെ വർത്തമാനകാലം എടുത്താൽ, ഇനി വരാനിരിക്കുന്ന കാലമൊക്കെ നോക്കിയാലും, മനുഷ്യർ ഇങ്ങനെ അബദ്ധ വിശ്വാസങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അനേകം പേരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യരുടെ വിശ്വാസം എടുക്കുമ്പോൾ അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കാവൂ എന്ന് കർശനമായി പറയുന്നുണ്ട്. ഇപ്പോൾ ചില വചനങ്ങൾ ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം മാത്രമല്ല ഏതൊരു കർമ്മവും, അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എടുക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ളതായിരിക്കണം, സഹീഹായ ഹദീസിൽ നിന്നുള്ളതായിരിക്കണം. അല്ലാത്തതെല്ലാം റബ്ബിൻ്റെ അടുത്ത് അസാധുവാണ്. മാത്രവുമല്ല, ഈ കിതാബിനും സുന്നത്തിനും എതിരെ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊക്കെ അതൊക്കെ ഇസ്ലാമിൻ്റെ എതിരാണ്, ഇസ്ലാമിനെ തകർക്കാനുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂൽ ഫഹദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണ് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുതന്നത്, അത് നിങ്ങൾ സ്വീകരിക്കുക. എന്താണ് നബി തിരുമേനി വിലക്കിയത്, അതൊഴിവാക്കുക. അപ്പോൾ മതത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് സ്വന്തമായൊരു തീരുമാനമെടുക്കുക എന്നത് നമുക്ക് പറ്റില്ല, അത് കർശനമായി വിലക്കിയിട്ടുണ്ട്. ഈ മതത്തിൻ്റെ കർമ്മങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് എന്താണോ റസൂൽ തിരുമേനിയിലൂടെ നമുക്ക് കിട്ടിയത്, അത് തന്നെ നമ്മൾ എടുക്കണം. അല്ലാത്തതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അത് അബദ്ധമായതുകൊണ്ട്, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിനെതിരായതുകൊണ്ട്, ഇസ്ലാം ശക്തമായി വിലക്കിയ തിന്മകളായതുകൊണ്ട് അതിന് വലിയ ശിക്ഷകൾ ഇത്തരം ആൾക്കാർ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുകൂടെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ മറ്റൊരു വചനത്തിൽ, സൂറത്ത് അഹ്സാബ് 36-ാമത്തെ വചനം, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹു വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ അള്ളാഹുവോ അവൻ്റെ ദൂതനോ ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ, പിന്നെ അവർക്കത് ഒഴിവാക്കാനുള്ള യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. പിന്നെ അവർ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തോന്നിയത് എടുക്കാം. ഖുർആനിലെ കാര്യം അതാണെങ്കിലും നമുക്കതിൽ മാറ്റം വരുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അതിന് വിപരീതമായി സ്വീകരിക്കാം, അല്ല അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറയാനുള്ള ഒരു ഖിയറത്തും ഒരു സ്വാതന്ത്ര്യവും അല്ല നൽകിയിട്ടില്ല. മറിച്ച് മുഅ്മിനാണോ, അതുപോലെ മുഅ്മിനത്താണോ അവർ യഥാർത്ഥത്തിൽ മുഅ്മിനുകളാകണമെങ്കിൽ, മുഅ്മിനത്തുകളാകണമെങ്കിൽ അള്ളാഹും അവൻ്റെ ദൂതനും പറഞ്ഞത് അപ്പടി അംഗീകരിക്കണം, അത് തന്നെ ആദർശമായി സ്വീകരിക്കണം. അതിന് തയ്യാറില്ലെങ്കിൽ, വമൻ യഅസില്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ, വ റസൂലു അവൻ്റെ ദൂതനെ, അപ്പം അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ആരെങ്കിലും ധിക്കരിച്ചു കഴിഞ്ഞാൽ, ഈ രൂപത്തിൽ അള്ളാഹു റസൂലു പറഞ്ഞത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിലായിട്ടുണ്ട് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു സത്യവിശ്വാസി അത് മാത്രമേ സ്വീകരിക്കാവൂ, അതാണ് ശുദ്ധമായ വിശ്വാസം. അതല്ലാതെ മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കുന്ന, അവർ ചമച്ചുണ്ടാക്കുന്ന, പടച്ചുണ്ടാക്കുന്ന അനേകം വിശ്വാസകാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും വഴികേടിൻ്റെ, ഇതെല്ലാം വഴികേടിൻ്റെ വഴികളാണ്. ഫഖദ് ളല്ല ളലാല മുബീന, വ്യക്തമായ വഴികേടിലാണ് ഇത്തരക്കാർ എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി മറ്റൊരു വചനം, ഫ
ഫല്യഹദരില്ലദീന

0: യുഖാലിഫൂന അൻ അംരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ നബി തിരുമേനിയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവർ അവർ ഭയപ്പെടട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് ഫിത്ന ബാധിക്കുന്നത്. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കും, അവർ ഭയപ്പെടട്ടെ. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യമാണെങ്കിലും, വിശ്വാസമാണെങ്കിലും കർമ്മമാണെങ്കിലും, അത് നബി തിരുമേനിയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് അതിന് തയ്യാറില്ല, അതിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുന്നു, എനിക്കത് ബാധകമല്ല, അല്ലെ അതിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞ് ആദർശവുമായി നടക്കുന്നു, അല്ലെ സ്വന്തമായി ആദർശങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നു, എന്താണെങ്കിലും ചിലരൊക്കെ അവനവരുടെ ബുദ്ധി വളരെ ഉന്നതമാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ പ്രമാണത്തേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതൊക്കെ എത്ര വലിയ വിവരക്കേടാണ്! മനുഷ്യൻ്റെ ഈ ദുർബലമായ കഴിവുകളിൽ അഭിമാനിക്കുന്ന, ദുരഭിമാനം നടിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. മനുഷ്യർക്ക് അള്ളാഹു സൃഷ്ടികളുടെ കൂട്ടത്തിൽ വല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നതൊക്കെ ഉറപ്പാണ്. പക്ഷേ ആ കഴിവിന് ഒരുപാട് പരിധികളുണ്ട്. പ്രത്യേകിച്ചും വൈബിയായ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നമ്മുടെ ബുദ്ധി എവിടെയും എത്തുകയില്ല. മറിച്ച് സകലമാന വൈബുകളും അറിയുന്ന റബ്ബ് തന്നെ പറഞ്ഞു തരണം. അപ്പോൾ ആ റബ്ബ് പറഞ്ഞു തരുന്നത് ഒരാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെ കാത്തു നിൽക്കുന്നത് കടുത്ത ഭീഷണികളും ശിക്ഷകളുമാണ്. ഇവിടെ ഫിത്നത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒരുപക്ഷെ ഭൗതിക ശിക്ഷ തന്നെയായിരിക്കും. അങ്ങനെ അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും. അപ്പോൾ ഭൗതികമായി അവരെ ശിക്ഷ പിടികൂടും. അപ്പോൾ ചിലപ്പോൾ ഈ ലോകത്തു നിന്ന് തന്നെ ശിക്ഷ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. അത് നിർബന്ധമായി എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലരെ ലോകത്തിനൊരു പാഠമായി, റബ്ബിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി, വിശ്വാസങ്ങൾക്ക്, അള്ളാഹു പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങൾക്ക് വിരുദ്ധമായി അന്ധവിശ്വാസങ്ങളും ചെറുക്കൻ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്ക് ഒരുപക്ഷെ ഇവിടെ വെച്ച് തന്നെ ശിക്ഷകൾ ലഭിക്കും. അതുപോലെ റസൂൽ തിരുമേനി പറഞ്ഞ കുറേ കർമ്മങ്ങളുണ്ട്, അതിനെതിരെ മത്സര്യം കാണിച്ച് അഹങ്കരിച്ച് ഞാൻ അതിനെതിരെ ചെയ്യും, വരുന്നത് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വരുത്തുമോ ഒന്ന് കാണട്ടെ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചിലപ്പോൾ ചില ശിക്ഷകൾ റബ്ബ് കൊടുത്തെന്ന് വരും. അങ്ങനെ കൊടുത്ത ഒട്ടേറെ അനുഭവങ്ങൾ, ചരിത്രങ്ങളൊക്കെ മുമ്പുണ്ട്, അതിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ റസൂൽ തിരുമേനി പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഭൗതികമായ ശിക്ഷ വരും. അതാണ് ആ ഫിത്ന കൊണ്ടൊന്നും ഉദ്ദേശിക്കണേ. അതല്ലെങ്കിൽ ശിർക്കിൽ അകപ്പെടും എന്ന് അതിനർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് എടുത്തു കഴിഞ്ഞാൽ ശിർക്കിനൊരു തെളിവും കാണൂല. അവിടെ റബ്ബിന് മാത്രം ആരാധന കൊടുക്കണമെന്നേ കാണുള്ളൂ. ഒരു സൃഷ്ടിക്കും ആരാധന കൊടുക്കുകയില്ല അത്തരക്കാർ. കാരണം ഈ സൃഷ്ടികൾക്ക് അഭൗതികമായ രൂപത്തിൽ ഉപകാരം ഉപദ്രവം ചെയ്യാനൊന്നും ഒരിക്കലും കഴിയില്ല. പക്ഷേ ചിലർ പ്രമാണങ്ങൾ ഒഴിവാക്കി അവരുടെ പൂർവികർ ചെയ്തതോ, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി അവരോട് പറയുന്നതോ, പിശാചിൻ്റെ ദുർബോധനം വഴിയൊക്കെ കിട്ടുന്ന ആദർശങ്ങളുടെ പിന്നാലെ പോയാൽ അവൻ ശിർക്കിലകപ്പെടും, അതിലൊരു സംശയമില്ല. അതാണ് അത്തരം ആൾക്കാർ ഫിത്നയിലകപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുപോലെ കുഫറിലകപ്പെടും, അങ്ങനെയൊക്കെ റബ്ബിനെ പറ്റി റബ്ബ് പരിചയപ്പെടുത്തിയതിന് വിരുദ്ധമായി പലതും പറഞ്ഞിട്ട് കുഫറിലകപ്പെട്ട ഒട്ടേറെ കക്ഷികൾ ലോകത്തുണ്ട്. അതിൽപ്പെട്ടതാണ് ജഹ്മികൾ, അതുപോലെ റാഫിളകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ബിദ്അത്തിൻ്റെ കക്ഷികൾ. അപ്പോൾ അത്തരം ആൾക്കാരൊക്കെ പിന്നെ ശിർക്കിലകപ്പെട്ടു. അവരാണ് ഈ ഉമ്മത്തിൽ ഖബറാരാധന തുടക്കം കുറിച്ചത്, അവരാണ് ഖബറിന് കെട്ടിപ്പൊക്കാൻ തുടങ്ങിയത്, അവരാണ് മനുഷ്യരെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയത്, അവർക്ക് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലർ പറയാം. അത് റബ്ബിൻ്റെ പേരിൽ ആരോപിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആരോപണം നടത്തി സൃഷ്ടികൾക്ക് ആരാധനകൾ കൊടുക്കുന്ന ഒട്ടേറെ ആൾക്കാരെ കാണും. അപ്പോൾ ഇവിടെ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്, അവരുടെ വിശ്വാസം രൂപപ്പെടുത്തുമ്പോൾ, കർമ്മങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് അള്ളാഹു പറഞ്ഞയച്ച ദൂതനിലൂടെ എന്താണ് കിട്ടിയത് അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ നിന്നാൽ കിട്ടുന്ന ആദർശമുണ്ടല്ലോ ശുദ്ധമായ ഇസ്ലാമിൻ്റെ അഖീദ, അതാണ് യഥാർത്ഥത്തിലുള്ള അഖീദ. അത് മനുഷ്യർ അതങ്ങ് പുൽകിക്കഴിഞ്ഞാൽ രണ്ടു ലോകത്തും അവർക്ക് സമാധാനമുണ്ടാകും, രക്ഷയുണ്ടാകും എന്നതിലൊരു സംശയവുമില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ബാറകല്ലാ ഫീക്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ബഹുമാനിയനായ അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ്. സ്വർഗം നേടിത്തരുന്ന വാക്കുകൾ എന്ന ഭാഗം ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് നവാസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ദീനും അവൻ്റെ ദീനിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരാഗ്രഹം അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യം അത് അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കലും ഈയൊരു ജീവിതത്തിന് ശേഷം അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള പ്രവിശാലമായ സ്വർഗീയ ജീവിതം കരസ്ഥമാക്കലും ആ സ്വർഗം നേടിയെടുക്കലും അതിലെ അനുഭൂതികൾ ആസ്വദിക്കലുമൊക്കെയാണ് എന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ശരിയാണ്, സ്വർഗപ്രവേശനം ആണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിലാഷം. മരണാനന്തരം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉന്നതമായ ആ സൗഖ്യഗേഹം, അത് സാധ്യമാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ചില വാക്കുകൾ ഉരുവിട്ടാൽ തന്നെ സ്വർഗം ഉറപ്പാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന വാക്ക് ഉരുവിട്ടാൽ, ഇന്ന വിക്ര് പതിവാക്കിയാൽ, ഇന്ന സമയത്ത് ഇന്ന വിക്ര് ചൊല്ലിയാൽ സ്വർഗം ഉറപ്പാണ് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ഹദീസുകളിലൂടെയാണ് ഇന്ന് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാഅള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസ് അബാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസാ അബ്ദുല്ലാഹ് വബ്നു അമതിഹി വകലിമതുഹു അൽഖാഹ ഇലാ മറിയം വറൂഹു മിൻഹു വഅന്നൽ ജന്നത ഹഖ്ൻ വഅന്നന നാറ ഹഖ്ൻ അദഖലഹു അല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി സമാനിയ ഷാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഇങ്ങനെ ചൊല്ലിയാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വഹ്ദഹു ലാ ശരീക ലഹു അവൻ ഏകനാണ്, അവന് യാതൊരു തരത്തിലുള്ള പങ്കുകാരുമില്ല, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയാണ് അവൻ്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വഅന്ന ഈസ അബ്ദുല്ലാ ഈസ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ അടിമയാണ്, വബ്നു അമതിഹി അവൻ്റെ അടിമയായ മറിയം അലൈഹിസ്സലാമിയുടെ മകനാണ്, വകലിമതുഹു അൽഖാഹ ഇലാ മറിയം മറിയം അലൈഹിസ്സലാമയ്ക്ക് അല്ലാഹു അവരിലേക്ക് ഇട്ടുകൊടുത്ത ഒരു കെലിമത്താണ്, ഒരു വാക്യമാണ് എന്നും, വറൂഹു മിൻഹു അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു ആത്മാവാണ് ഈസ അലൈഹിസ്സലാം എന്നും സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ, അതുപോലെ വഅന്നൽ ജന്നത ഹഖ്ൻ തീർച്ചയായും സ്വർഗം സത്യമാണ്, വഅന്ന നാറ ഹഖ്ൻ തീർച്ചയായും നരകം സത്യമാണ്, ഇങ്ങനെ ആരെങ്കിലും മനസ്സിലുറപ്പിച്ചുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ അത് ഖലഹുല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി സമാനിയത്തി ഷാഅ അവന് ഉദ്ദേശിക്കുന്ന സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അവന് പ്രവേശിക്കാം, അള്ളാഹു അതിനുള്ള അനുമതി അവന് കൊടുക്കും, അവനെ അതിലൂടെ അള്ളാഹു പ്രവേശിപ്പിക്കും, അവൻ ഇഷ്ടപ്പെടുന്ന എട്ട് വാതിലുകളിൽ ഏത് വാതിലിലൂടെയും അവന് പ്രവേശിക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു ദിക്ര് ചൊല്ലിയാലാണ് ഇങ്ങനെ ഒരു പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി മറ്റൊരു ഹദീസിലേക്ക് പോകാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ, ആരുടെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയാൽ, ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. സഹോദരങ്ങളെ, ഈ ജീവിതം മുഴുവൻ തൗഹീദിൽ കഴിച്ചുകൂട്ടിയ ഒരു വ്യക്തി, ആ വ്യക്തി മരണശേഷം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അവന് സ്വർഗം ഉറപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീഫിൽ ഇങ്ങനെയും പറയുന്നില്ലേ, ഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാ, മരണമാസന്നമായ ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കുക, ആ വ്യക്തിക്ക് സ്വർഗപ്രവേശനം സാധ്യമാകാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത്രയും ശ്രേഷ്ഠതയുള്ള വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അതുകൊണ്ട് അതും മരണസമയത്ത് ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് ചൊല്ലുന്ന അദ്കാറുകളുടെ കൂട്ടത്തിൽ നമ്മൾ ചൊല്ലാറുള്ള ഒരു ദിക്ർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ദിക്റിനെ കുറിച്ച് പറയുകയാണ്, ഈയൊരു ദിക്റിൽ ഇതിൽ ഉറച്ചു വിശ്വസിച്ച് ഇത് അംഗീകരിച്ച് ദൃഢമായ വിശ്വാസത്തോടുകൂടി ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി വിശ്വസിച്ച് അത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് രാവിലെ ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ, എന്നിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയുമാണെങ്കിൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വമൻ ഖാലഹ മിൻ അല്ലൈലി വഹുവ മൂഖനും ബിഹ, ഇനി ആരെങ്കിലും അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് എങ്ങനെയാണോ ഉൾക്കൊള്ളേണ്ടത് ആ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വൈകുന്നേരം സമയത്ത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, ഫമാ തഖബല അയ്യസ് ബിഹ, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുന്നതിന് മുമ്പ് നേരം പുലരുന്നതിന് മുമ്പായിട്ട് അവൻ മരണപ്പെടുകയുമാണെങ്കിൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗാവകാശിയാണ്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ദിക്ര തന്നെയാണ്, അള്ളാഹുമ്മ അൻത റബ്ബി, അള്ളാഹുവെ നീയാണ് എൻ്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ല അൻത്, നീയല്ലാതെ ഒരാരാധ്യനുമില്ല, ഖലഖ്തനീ, നീ എന്നെ സൃഷ്ടിച്ചു, വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, വ അന അലാ അഹ്ദിക വഅഹ്ദിക മസ്തതഅത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി നിന്നോടുള്ള കരാറിലും ആ ഒരു ഉറപ്പിലുമൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. നിനക്ക് തന്ന ആ ഒരു ഉറപ്പ്, നിനക്ക് തന്ന കരാറ് അത് പാലിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുക, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ കരാറ് പാലിക്കും എന്നും, അഊദുബിക മിൻ ശരി മാ സനഅതു, ഞാൻ ചെയ്തുപോയ എല്ലാ തിന്മകളിൽ നിന്നും, ഞാൻ ചെയ്തുപോയ തിന്മകളുടെ ഭവിഷ്യത്തായി കൊണ്ടുണ്ടാകുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, അബു ഉലക്ക ബിൻ അഅമതിക അലയ്യ, നീ എനിക്ക് നൽകിയ എല്ലാ നന്മകളും എല്ലാ നിഅമത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും അത് ഞാൻ സമ്മതിക്കുന്നു, അബു ഉബിദംബി ഫഗ്ഫിർലി, ഞാൻ ചെയ്തുപോയ തിന്മകളും ഞാൻ സമ്മതിക്കുന്നു, ഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തീർച്ചയായും നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ മറ്റാരും അത് പൊറുക്കുകയില്ല എന്നുമാണ് ഈയൊരു ദിക്റിൻ്റെ അർത്ഥം. ഈയൊരു ദിക്ർ ആരെങ്കിലും രാവിലെ ചൊല്ലുകയാണെങ്കിൽ വൈകുന്നേരമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശിയാണ്. ഇനി ആരെങ്കിലും വൈകുന്നേരമാണ് ചൊല്ലുന്നത് എങ്കിൽ, വൈകുന്നേരം ചൊല്ലി പിറ്റേ ദിവസം നേരം പുലരുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവനും സ്വർഗാവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത്തരത്തിലുള്ള ദിക്റുകൾ കൊണ്ട് തന്നെ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി ഇതിനെല്ലാത്തിനും ഉപരി മറ്റൊരു കാര്യം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅന ഫലിസ്തജീബൂലി വല്യുമിനു ബി ലഅല്ലഹും യർശദൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവൻ്റെ അടുത്തുണ്ട്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅന, അവൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നവൻ്റെ പ്രാർത്ഥന അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർഗത്തെ ചോദിക്കുകയാണ് ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ ചെയ്യേണ്ടത്. സ്വർഗത്തെ ചോദിച്ചാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സ്വർഗം നമുക്ക് നൽകും, അതിനുള്ള വഴി കാണിച്ചു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞല്ലോ, മൻ സഅലല്ലാഹ അൽജന്നത സലാസ മറാത്തിൻ ഖാലത്തിൽ ജന്നത്തു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന വമൻ ഇസ്തജാറ മിനന്നാരി സലാസ മറാത്തിൻ ഖാലത്തിൻ നാറു അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സഅലല്ലാഹ അൽജന്ന സലാസ മറാത്തിൻ, ആരെങ്കിലും അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയാണ്, മൂന്ന് തവണ സ്വർഗത്തെക്കുറിച്ച് ചോദിച്ചാൽ, കാലത്തിൽ ജന്നത്തു അള്ളാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, സ്വർഗം തന്നെ പറയും, അള്ളാഹു ആ വ്യക്തിയെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന്. വമൻ ഇസ്തജാറ മിനന്നാരി സലാസ മറാത്തിൻ ഖാലത്തിൻ നാറു അള്ളാഹുമ്മ അജ്റുഹു മിനന്നാർ, നീ ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹു എന്നെ നരകത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണേ, നരകത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണേ എന്നാരെങ്കിലും പ്രാർത്ഥിച്ചാൽ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ ആ ഒരു വ്യക്തിയെ നീ നരകത്തിൽ നിന്ന് അകറ്റണേ, അവനെ നീ മോചിപ്പിക്കണേ എന്ന് നരകം തന്നെ അള്ളാഹുവിനോട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നാവുകൊണ്ട് ഒരുവിടാൻ സാധിക്കുന്ന ഇത്രയും ദിക്റുകൾ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, അത് ചൊല്ലേണ്ട സമയങ്ങളിൽ ചൊല്ലുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം.
4: അടുത്തതായി വോയിസ് ഓഫ് പീസ്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
4: സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഷീർ വി പി, സഫ്വാൻ ബറാമി അൽഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
6: ഇനി എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രയും ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്? അതിന് കാരണമുണ്ടല്ലോ. മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പലപ്പോഴും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ സർക്കാർ ഇപ്പോൾ സെബി പോലുള്ള മറ്റേ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഷെയർ മാർക്കറ്റും മറ്റുമൊക്കെ വളരെ എളുപ്പത്തിൽ കുലുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജനങ്ങൾക്ക് വമ്പൻ ലോസ് വരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കരമായിട്ട് താല്പര്യത്തോടെയിലേക്ക് വരികയായിരുന്നു. അതിൽ വമ്പൻ നഷ്ടങ്ങൾ പറ്റിയതോടെ ആളുകൾ വീണ്ടും പിൻവാങ്ങി, ഗോൾഡിലേക്ക് അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ലാൻഡിലോ അല്ലെങ്കിൽ അത്രയും വിസിബിളായ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. കാരണം അതിൻ്റെ പിറകെ ഇടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ഹിഡൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അവർ പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സർക്കാർ ആ രീതിയിൽ ജനങ്ങളുടെ മറ്റേ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടോടെയല്ല ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയൊരു രസം എന്ന് വെച്ചാൽ, ഈ IIM അഹമ്മദാബാദിലെ IIM ഒരു പിന്നെ ഒരു പഠന റിപ്പോർട്ട് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പേരെന്ന് വെച്ചാൽ ദ ഗ്ലിറ്ററിങ് പാരഡോക്സ് അൺവെയിലിങ് ഇന്ത്യൻ ഗോൾഡ് പോളിസി ഇവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എൻഡ്യൂറിങ് ഫ്ലോസ് എന്നാണ്. ഇതിൽ ഈ കാലാകാലങ്ങളിലുണ്ടായ പരാജയങ്ങളെ കൂടെ വിലയിരുത്തുന്നതാണ്. അത് ശരിക്കും അത് പഠിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. ഇതെല്ലാം അതിലേക്കാൻ പോകുന്നില്ല. പിന്നെ നിലവിലുള്ള ഇറക്കുമതി പോളിസിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതും പലരെയും സഹായിക്കുന്ന രൂപത്തിലുള്ളതാണ്. സർക്കാരിന് അതിൻ്റെ മുകളിലൊരു നിയന്ത്രണം നേരത്തെ ഉണ്ടായിരുന്നു, അത് എടുത്തു കളയാണ് ചെയ്തിട്ടില്ല. അതിലൂടെ വേണമെങ്കിൽ കുറക്കാൻ പറ്റുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു RSS പ്രതിനിധി അമേരിക്കയിൽ പോയിട്ട് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മളൊക്കെ കേട്ടിരുന്നു. അതായത് അമേരിക്ക പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തു വെച്ചാൽ ഞങ്ങൾ കാലില് നക്കിക്കൊടുത്തിട്ടുണ്ട്, ഇനി എന്തിനാണ് നമ്മളോട് ഓരോന്ന് ആവശ്യപ്പെടുന്ന രീതിയിലാണ് എന്ന് വെച്ചാൽ ഈ സമയത്തുണ്ടായ നമ്മുടെ പോളിസികളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും അത് ഈ ഇറാനടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വലിയൊരെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു സാമ്പത്തിക മേഖല ഏതെങ്കിലും രീതിയിൽ തകരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തകർച്ചയെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് മോദി ഗവൺമെൻറ് നിലവിലുള്ള കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഇളവുകളാണ്. ഇപ്പോൾ ഈ 2019 കോർപ്പറേറ്റ് ടാക്സ് 30% നിന്ന് 22% കുറച്ചു. 1.45 ലക്ഷം കോടിയുടെ കുറവാണ് അതിലൂടെ പ്രതീക്ഷിക്കപ്പെട്ടത്. ഇതാലോചിച്ചു, ഇതേ സമയത്ത് ഫോറിൻ കമ്പനീസിൻ്റെ ടാക്സ് കുറച്ച് 35% മതി. അതിലൂടെ ലോകത്തിലെ ഏറ്റവും കുറവ് ടാക്സ് ഫോറിൻ കമ്പനീസ് ടാക്സുള്ള കോർപ്പറേറ്റ് ടാക്സുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇതിന് പറയുന്ന കാരണം എന്താണ്? കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്യാനാണ്. പക്ഷെ ഒരു ഭാഗത്ത് രാജ്യ താല്പര്യങ്ങൾ ബലികഴിച്ചു കൊണ്ടാണ് അർത്ഥം. ഇപ്പം ഏറ്റവും പ്രാവശ്യം ഇപ്പോൾ ജാംനഗറിൽ അംബാനിയുടെ ഒരു പെട്രോളിയം മറ്റേ ഏവിയേഷൻ ഫ്യൂലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി, അതിന് മാത്രം, അതായത് സ്പെഷ്യൽ മറ്റേ എക്കണോമിക് സോണിലുള്ള ഒരു യൂണിറ്റ്, ഇതിന് മാത്രം കൊടുത്തൊരു വിള ആലോചിച്ചു പോകും. ഇത് എക്സ്പോർട്ടിനുള്ളതാണ്, അതും ആലോചിക്കണം. ഇന്ത്യയിലെ പ്രൈസൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ലിറ്ററിൻ്റെ മുകളിൽ 21.5 രൂപയുടെ ഡിസ്കൗണ്ട് ഇതിന് ഡീസലിന്. ഇതുപോലെ തന്നെ ഏവിയേഷൻ ടെർബോൺ ഓയിലിന് 29.5 രൂപയുടെ. അപ്പോൾ ഇത്രയും ഭീമമായ ഒരു ഇളവ് അവർക്ക് ഒരു ലിറ്ററുമേ ആലോചിക്കണം. അപ്പോൾ കോടിക്കണക്കിന് ഈ ലിറ്റർ ഇത് എക്സ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം എത്രയായിരിക്കും? അതിനകത്ത് വെച്ചാൽ 2014 മുതൽ 2024 വരെ 55 ലക്ഷം കോടിയുടെ നഷ്ടമാണ് ഇതിനകത്തോടെ സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു വർഷത്തെ ബജറ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ 47 ലക്ഷം കോടിയുള്ളൂ, നമ്മൾ ആലോചിക്കണം. ഇവിടെ പിന്നെ ഇപ്പോൾ വൻതാരൊക്കെ കൊടുത്തതൊക്കെ പോട്ടെ, ഇതുപോലെ തന്നെ ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ലോണുകൾ, അതായത് എഴുതിത്തള്ളിയ ലോണുകൾ, പിന്നെ 9 വർഷം കൊണ്ട് 25 ലക്ഷം കോടി രൂപയുടെ ലോണുകൾ എഴുതിത്തള്ളി. എൻ്റെയും നിങ്ങളുടെ ഒന്നുമല്ല, അതാരുടെ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറമെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസും അത്തരത്തിലുള്ള ഇന്ത്യയുടെ അസറ്റ്സും പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. നമുക്കറിയാം എയർപോർട്ടുകൾ, അത് ഓയിൽ, ഓയിലെ നമുക്കറിയാം ഏറ്റവും വലിയൊരു സോഴ്സ് ഓഫ് ഇൻകമാണ് സർക്കാരിന്. പക്ഷേ അത് പ്രൈവറ്റൈസ് ചെയ്ത് വലിയൊരു വിഭാഗം ഇവർക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് ഈവൻ റഷ്യൻ കമ്പനിയായ നയാരോ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഒരു പ്ലെയറായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എയർപോർട്ടുകൾ, പിന്നെ നമ്മുടെ ടെലകോം, പോർട്ടുകൾ, റെയിൽവേയുടെ പാർഷ്യലായിട്ട്, അപ്പം ഇങ്ങനെ ഏറ്റവും വലിയ, ഇപ്പോൾ ഇൻഷുറൻസ്, ഇത് ഏറ്റവും വലിയ ഇന്ത്യയുടെ അസറ്റ് പോലും ഈ രീതിയിലുള്ള കമ്പനികൾക്ക് കൈമാറുകയും, അതും ടാറ്റയ്ക്ക് ആലോചിച്ചോക്കൂ, ടാറ്റയ്ക്ക് നമ്മുടെ എയർ ഇന്ത്യ കൈമാറിയത് പ്രത്യക്ഷമായിട്ടുള്ളൊരു അഴിമതി എന്ന് പറയേണ്ട രൂപത്തിലാണ്. അപ്പോൾ ഭീമമായ രൂപത്തിൽ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ഇവർക്കൊക്കെ അവസരം കൊടുത്ത്, അല്ലെങ്കിൽ അവരെയൊക്കെ അതിന് സഹായിച്ച് ഒരു വലിയ നഷ്ടം ഈ രാജ്യത്തിന് വരുത്തി വെച്ചിട്ട് ജനങ്ങളോട് പറയുകയാണ്, നമ്മളെ സാമ്പത്തിക സ്ഥിതിയിൽ കുറച്ച് കുഴപ്പമുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹിക്കണമെന്ന്. പക്ഷെ ഞാൻ ഭയപ്പെടുന്നൊരു കാര്യം വെച്ചാൽ ഇത് ഇതിനേക്കാൾ ഭയാനകമായ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്കുള്ള തുടക്കമാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു തരത്തിലുള്ള പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോസിഷനായിട്ട് അത് മാറുമോ എന്നുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ ഈ രാജ്യം തീർച്ചയായിട്ടും വലിയ ക്രൈസിസിലേക്ക് പോകും. അത് എന്തായാലും ഒരു വലിയ പ്രതിസന്ധിയുടെ തുടക്കമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
7: സഫാൻ ബറാമിയിലേക്ക് വരുമ്പോൾ, സഫാൻ, ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടതുപോലെ തന്നെ വലിയ തോതിലുള്ള വിലവർദ്ധനവ് പല മേഖലകളിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പരിഹാരത്തിലേക്ക് പലപ്പോഴും എത്തുന്നില്ല എന്ന് വേണം നമ്മൾ പറയാൻ. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
8: ഇവിടെ ഇപ്പം പരാമർശിക്കപ്പെട്ടുള്ളതുപോലെ തന്നെ നമുക്ക് രാജ്യം ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അതിലെ ഓവർകം ചെയ്യാൻ ഭരണാധികാരികൾ വെക്കുന്ന നിർദ്ദേശങ്ങൾ, അത് ഈ പറയുന്ന പോലെ ഒരു കോമൺ സിറ്റിസൺ എന്ന നിലയ്ക്ക് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങളെയും കട്ട്ഷോട്ട് ചെയ്യാനും ഒക്കെ മുമ്പും നമ്മുടെ രാജ്യത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു സിറ്റുവേഷനെ നേരിടാൻ സ്വാഭാവികമായും അങ്ങനത്തെ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വരികയും ചെയ്യും. പക്ഷെ നമ്മളിവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സവിശേഷമായ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഹമീദ് മാജ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം വർഷങ്ങളായി എടുത്തുവരുന്ന ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒരു ചേരിചേര നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രങ്ങളോടും ഏറ്റവും നല്ല ബന്ധം പുലർത്താൻ നമുക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പരിധിവരെ നമ്മുടെ പിന്നെ നമ്മുടെ റിസോഴ്സിന് പുറത്തേക്ക് നമ്മുടെ ഒരു ബന്ധത്തെയും നമ്മുടെ ഒരു എക്കോണമിയെയും ഒക്കെ നിലനിർത്താൻ അത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, ഇതൊരു പാൻഡമിക് സിറ്റുവേഷൻ അല്ലല്ലോ. ഇപ്പൊ ഒരു പിന്നെ വരൾച്ച പോലെ, അല്ലെങ്കിൽ പ്രളയം പോലെ, അതുമല്ലെങ്കിൽ വലിയ ഭൂകുലുക്കം പോലെയൊക്കെയുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷൻ അല്ല സത്യത്തിൽ നമ്മളിപ്പോൾ നേരിടുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. പക്ഷെ അതൊരു പാൻഡമിക് സിറ്റുവേഷൻ തന്നെയല്ല. നമ്മുടെ രാജ്യത്തെ വളരെ പിന്നെ ഇത്തരം കൺസ്ട്രക്റ്റീവായി ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്ന രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനെ നോക്കിക്കാണുന്നവരൊക്കെ നമ്മുടെ രാജ്യം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഈ പിന്നെ ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിൽ നമ്മൾ എടുക്കേണ്ട കുറെ മെഷേഴ്സ് ഉണ്ടായിരുന്നു. ഒരു പിന്നെ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളുമായി നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് നിലനിന്നു പോന്നിരുന്ന രാഷ്ട്രം, പക്ഷെ ആ സമയത്ത് നമ്മൾ എടുത്ത നിലപാട് എന്തായിരുന്നു എന്നത് വളരെ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. നമ്മൾ എന്ത് ഒരു രാജ്യം എന്ന നിലക്ക്, ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് അതിനെ ഓവർകം ചെയ്യാൻ ഇതൊക്കെ വരുമെന്ന് നേരത്തെ മനസ്സിലാക്കി ഓവർകം ചെയ്യാൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുത്തിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തിട്ടും വരുന്നൊരു കാര്യത്തെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഭരണാധികാരിയെ അവർ നമ്മുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ സാധാരണക്കാരൊക്കെ ഏറ്റെടുക്കുമെന്നത് തർക്കമല്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, ഭരണകൂടം അവർ അവരുടെ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ഭരണകൂടം എന്ന് പറയുന്നത് അവരുടെ പ്രാഥമികമായ ഉദ്ദേശവും ലക്ഷ്യവും ഒന്നും ഒരിക്കലും ജനക്ഷേമമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരിവിടെ രാജ്യത്തെ പൊതുജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കി അതുപോലെ തന്നെ വർഗീയതയുണ്ടാക്കി വേർതിരിവുകൾ ഉണ്ടാക്കി ആ വേർതിരിവ് കൊണ്ട് മനുഷ്യർ തമ്മിൽ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്നത് കണ്ട് ആസ്വദിച്ച് അതിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ നിലക്കുമുള്ള ബെനഫിറ്റുകളെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ ഭരണകൂടം എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പ്രയോറിറ്റി അതൊക്കെ ആയിരിക്കുകയും ജനത്തിന്റെ വിഷയത്തിൽ അവർക്ക് ആലോചനയോ പ്രയോറിറ്റി മുൻഗണനാ ക്രമങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഒരു ഭരണകൂടത്തിന്റെ ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റായ നയങ്ങളാണ് ഈ അർത്ഥത്തിൽ ഇപ്പോ നമ്മൾ എടുക്കേണ്ട മെഷേഴ്സിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വന്നത്. സ്വാഭാവികമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും എന്നിട്ടും സ്ഥിതി നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും. എന്നാൽ ഇപ്പോഴതല്ല സിറ്റുവേഷൻ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു വാചകം കൂടെ പറഞ്ഞ് നമുക്ക് ഞാൻ ഈ ഒരു പോയിന്റ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്താന്ന് വെച്ചാൽ വിദ്വേഷവും വർഗീയതയും ഒക്കെ വമിപ്പിച്ച് അത് പുറത്തേക്ക് വിട്ട് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് രാജ്യത്തെ ഭരിക്കുക എന്നത് ഉണ്ടാകുമ്പോൾ അപ്പൊ അതിന്റെ ഒരു ബെനഫിഷ്യറീസ് ഉണ്ടാവും. അപ്പുറത്ത് അതിന്റെ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അരികവൽക്കരിക്കപ്പെടുന്ന മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും ഉണ്ടാവും. അപ്പൊ നമ്മള് പൊതുവെ ഇത്തരം വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിന് ഒരു കൺസൾട്ടേഷൻ നടത്തി വിഭാഗീയത സൃഷ്ടിച്ച് ആളുകളുടെ മനസ്സുകൾ തമ്മിൽ അകലമുണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യുമ്പോൾ ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും അവർ സന്തോഷിക്കുന്നുണ്ട്. അതെന്താണ്? അവരുടെ മനസ്സിനുള്ളിലുള്ള ഈ വിഭാഗീയതയും വർഗീയതയും വംശീയതയും ഒക്കെ ചെറിയ തോതിലെങ്കിലും നടപ്പിലാകുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർ അവരുടെ ജീവിത നിലവാരം കൊണ്ട് നേരത്തെ അവിടെ അമിത് മാഷ് സൂചിപ്പിച്ചതുപോലെ ആ വിഭാഗം ആളുകൾ എന്തായിക്കൊള്ളണമെന്നില്ല. അവർ ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ താഴെയുള്ളവരായിരിക്കും. അവർ സഫർ ചെയ്യും. അപ്പൊ ഈ വിഭാഗീയതയും അതുപോലെ തന്നെ വർഗീയതയും ഒക്കെ വെച്ച് രാജ്യത്തെ ഭരിക്കുമ്പോൾ അതിന്റെ അങ്ങനെ ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മാർജിനലൈസ്ഡ് ആയി നിൽക്കുന്ന ഒരു സമൂഹത്തെ മാത്രമായിരിക്കില്ല വരാം. പച്ചക്ക് പറഞ്ഞാൽ നമ്മുടെ രാജ്യം പട്ടിണിയിലേക്ക് പോയാൽ പട്ടിണി അനുഭവിക്കേണ്ടി വരിക അരികുവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമായിരിക്കില്ല, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിനെ താഴേക്കുള്ള വിഭാഗക്കാരെല്ലാവരും അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഒരു നല്ല ഗവേണൻസ് ഇല്ല എന്ന് വന്നാൽ, നല്ല നയമുള്ള ഒരു ഭരണകൂടം ഇല്ലാതെ വന്നാൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അത് ജാതിയോ മതമോ ഒന്നും വേർതിരിച്ചല്ല മനുഷ്യരെ ബാധിക്കുക, അത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കും. അതുകൊണ്ട് വർഗീയതയും വിദ്വേഷവും ഒക്കെ ഇന്ധനമായി എടുത്ത് മുന്നോട്ട് പോകുന്ന ഭരണകൂടങ്ങൾ അത് കുറച്ചു കാലമെങ്കിലും ഓരോരു ബെനഫിറ്റ് കിട്ടുന്ന ഒരു സമൂഹം അതുകൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ വലിയ വേദനയും പ്രയാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും ഇത്തരം സിറ്റുവേഷനുകൾ. അതുകൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കാൻ തോന്നും.
4: നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ് സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിലെ തിരഞ്ഞെടുത്ത പ്രസക്ത ഭാഗം. ചർച്ചയിൽ പങ്കെടുത്തത് ബഷീർ വി പി, സഫ്വാൻ ബറാമി അൽഹിക്കമി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
9: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ? എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തിൽ നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലുമൊരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
11: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
12: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
13: പീസ് റേഡിയോയിലടുത്തതായി ആരോഗ്യവിചാരം, പ്രമേഹം, രോഗത്തെ തോൽപ്പിക്കാൻ ഒരു മാർഗരേഖ. പീസ് റേഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്, കൂടെ ഹബീബ് റഹ്മാൻ.
14: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പങ്ക്തിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് അതിഥിയായി ഇവിടെ എത്തിയത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ്. ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് ജുബേൽ ബദർ അൽ ഖലീജ് പോളി ക്ലിനിക്കിലെ ഇന്റേണിസ്റ്റ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെ അസ്സലാമു അലൈക്കും.
15: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
14: പീസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ മുമ്പ് പ്രായം കൂടിയ ആളുകളിൽ മാത്രമായിരുന്നു ഈ ഒരു അസുഖം കണ്ടുവന്നിരുന്നത്. ഇന്ന് വളരെ വ്യാപകമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗം അഥവാ ഷുഗർ എന്ന് അതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
15: ശരിയാണ്, പ്രമേഹം എന്ന് പറഞ്ഞപ്പം വളരെയധികം നമ്മുടെ തുറന്നു പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമായിട്ട് പ്രമേഹം വന്നിരിക്കുകയാണ്. എന്താണ് പ്രമേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രക്തത്തിൽ നോർമലി നിൽക്കുന്ന ഒരു പഞ്ചസാരയുടെ അളവുണ്ട്. അതിൽ നിന്നും വളരെ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് നമ്മുടെ രക്തത്തിനകത്ത് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ദഹിച്ചിട്ട് അത് രക്തത്തിലേക്ക് പഞ്ചസാരയായിട്ടാണ് വരുന്നത്. പഞ്ചസാര നമുക്ക് എല്ലാവർക്കും ഒരളവിൽ വേണം. ഈ ഒരളവിൽ കൂടുതലായിട്ട് കുറേ നാൾ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്.
14: ഈ അസുഖം പല വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടൈപ്സ്, ഇനങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും.
15: അതെ, രണ്ട് ടൈപ്പുകളാണ് പ്രമേഹത്തിനുള്ളത്, ടൈപ്പ് വൺ ടൈപ്പ് ടു. ടൈപ്പ് വൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയാം. ഇത് പറയുമ്പോൾ ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ഫിസിയോളജി കുറച്ച് മനസ്സിലാക്കാം, അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞിട്ട് രക്തത്തിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്തുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്നും നമ്മുടെ കോശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. കണ്ണുകളിൽ അല്ലെങ്കിൽ തലച്ചോറിൽ കൈകാലുകളിലെ കോശങ്ങളിലേക്ക് ഈ ഷുഗർ എത്തേണ്ടതുണ്ട്. അതുവഴിയാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദഹിച്ചിട്ട് ഈ പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലി വരുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രക്ത ബോഡിയിലുള്ള പാൻക്രിയാസ് എന്ന് പറയുന്നൊരു ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് നമുക്കൊരു ഫാക്ടറി ആയിട്ട് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഇൻസുലിൻ. ഇൻസുലിൻ രക്തത്തിലേക്ക് വന്ന് അതിനകത്തുള്ള ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ എന്ന് പറയുന്ന അതിനെ ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജോലിയാണ് ഇൻസുലിൻ്റെ ജോലി. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു പട്ടാളക്കാരായിട്ട് മനസ്സിലാക്കാം. പുറത്തുള്ള അസുഖങ്ങൾ വരുമ്പം അവരെ കാത്തു സൂക്ഷിക്കാനുള്ള പട്ടാളക്കാരാണ് ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തി. ഇവർ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാൻക്രിയാസ് എന്ന ഫാക്ടറി ആക്രമിക്കുകയും അതിൽ അതിനെ കോശങ്ങളെ നശിപ്പിച്ച് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ, അതായത് ഇൻസുലിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഷുഗർ, അപ്പം നമുക്ക് ഇൻസുലിൻ അളവ് കുറയുമ്പോൾ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് രക്തത്തിലുള്ളത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതാണ് ടൈപ്പ് വൺ. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, അതാണ് ടൈപ്പ് വൺ. ഇനി ടൈപ്പ് ടു എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ജനിതകമായിട്ട് വരുന്നതാണ്. അതിൻ്റെ കാരണം പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷുഗർ ഈ രക്തത്തിനകത്തുള്ളത് കോശങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കോശങ്ങൾ ഈ ഷുഗറിനെ സ്വീകരിക്കാതിരിക്കുന്നൊരവസ്ഥ വരും, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ടൈപ്പ് ടു ആണ്. ഇത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ജനിതകവും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖമാണ്. അപ്പം മെയിനായിട്ട് രണ്ടായിട്ടാണ് പറയാനുള്ളത്, ഒന്ന് ടൈപ്പ് വണ്ണും അതുപോലെ ടൈപ്പ് ടുവും.
14: ഈ ടൈപ്പ് വൺ ആയിരിക്കും കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന?
15: തീർച്ചയായിട്ടും. ഈ ചെറുപ്പത്തിലെ തുടങ്ങുന്നതാണ് ടൈപ്പ് വൺ. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ അത് ഓട്ടോമ്യൂൺ ഡിസോർഡറാണ്. അതിന് പ്രത്യേക കാരണങ്ങൾ ശാസ്ത്രത്തിന് ഇന്നും വ്യക്തമല്ല. ഓട്ടോമ്യൂൺ ഡിസോർഡർ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ്. അത് ചെറുപ്പത്തിലെ കണ്ടു തുടങ്ങുന്ന അസുഖമാണ്.
14: ഏതൊരു രോഗത്തിനും അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അതുപോലെ ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന്.
15: നമ്മുടെ ഡയബറ്റീസിന് മെയിനായിട്ട് ലക്ഷണങ്ങൾ പറയുന്നത് ഒന്ന്, കൂടുതലായിട്ട് ദാഹം. നമ്മുടെ വായിലുള്ള വെള്ളം വറ്റുകയും കൂടുതലായിട്ട് ദാഹം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് മൂത്രമൊഴിക്കാനുള്ള പ്രവണതയും കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു 4-5 തവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നൊരവസ്ഥയും പകലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ദാഹം, കൂടുതലായിട്ട് മൂത്രമൊഴിക്കേണ്ട ഒരവസ്ഥ, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വിശപ്പും കാണാറുണ്ട്. ഇനി ക്ഷീണം, അതായത് അബ്നോർമൽ വെയ്റ്റ് ലോസ്, ഭയങ്കരമായിട്ട് തടി കുറയുകയും വളരെ ക്ഷീണിതനായിട്ട് കാണുകയും ചെയ്യാറുണ്ട്. ഇതാണ് മെയിനായിട്ട് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ. എന്നാൽ 50% ആൾക്കാരിൽ അവർക്ക് അറിയുന്നില്ല അവർക്ക് ഷുഗർ ഉണ്ടെന്ന്. അതായത് ലക്ഷണങ്ങളില്ലാതെ തന്നെ ഒരുപാട് നാൾ നമ്മുടെ രക്തത്തിൽ പഞ്ചസാര കൂടിയ അളവിൽ നിൽക്കാറുണ്ട്, അതായത് ഡയബറ്റീസ് ആയിട്ട് കാണാറുണ്ട്. പിന്നീട് നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴോ അങ്ങനെ നോക്കുമ്പോഴോ കാണുന്നതായിട്ടുണ്ട്. അത് ലക്ഷണങ്ങൾ ഇത്ര തന്നെയാണ്, പക്ഷേ ലക്ഷണങ്ങളില്ലാതെയും നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ് കാണാറുണ്ട്.
2: പകുതിയോളം ആളുകൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ എന്ന് ചുരുക്കും.
15: അതെ അതെ, 80% ആൾക്കാരും അതും വളരെ വൈകിയേ കാണാൻ അവർക്ക് ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളൂ. അത് ഇൻസിഡന്റൽ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രമേ ചില ആൾക്കാർ കാണാറുള്ളൂ.
2: ഈ രോഗത്തിന്റെ സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസുകൾ ഒന്ന് പറഞ്ഞു തന്നാല്.
15: ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്, ഒന്ന് അക്യൂട്ട് കോംപ്ലിക്കേഷൻസ്, അതായത് ഇമ്മീഡിയറ്റ് നമ്മൾ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന കുറച്ച് സങ്കീർണതകളുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഡയബറ്റീസ് ഒരുപാട് നാൾ കൺട്രോൾ ആവാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണ്, അതുകൊണ്ടുണ്ടാവുന്ന സങ്കീർണതകൾ രണ്ടായിട്ട് പറഞ്ഞുതരാം. ഒന്ന് മെയിനായിട്ട് പെട്ടെന്നുണ്ടാകുന്ന സങ്കീർണതകൾ ഒന്നാണ് പിന്നെ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറയും. അത് കൂടുതലും കാണാറുള്ളത് ടൈപ്പ് 1 ഡയബറ്റീസിലാണ്, എന്നാൽ ടൈപ്പ് 2 കാണാറുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസിൽ ഈ കാണുന്ന ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കൂടുതലായിട്ട് രക്തത്തിൽ കാണുമ്പം ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിൽ കൊഴുപ്പിൽ നിന്നും കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കീറ്റോൺ ബോഡീസ് കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിൽ കിടക്കുന്നൊരവസ്ഥ, അതാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞാൽ. അത് ഒരു സാധാരണ രീതിയിൽ മരണത്തിലേക്ക് വരാൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നെയുള്ളത് HHS എന്ന് പറയും, അതായത് ഹൈപ്പർ ഓസ്മോളർ ഹൈപ്പർ ഗ്ലൈസിമിക് സ്റ്റേറ്റ് എന്നാണ് പറയുക. അത് കൂടുതലും കാണാറുള്ള ടൈപ്പ് 2 ഡയബറ്റീസിലാണ്. ഇതും ഇത് പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഷുഗർ വളരെയധികം എക്സ്ട്രീമായിട്ട് കൂടി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതിനകത്ത് ചില ആൾക്കാർക്ക് നമ്മൾ ഈ അപസ്മാരം പോലെ എപ്പിലെപ്സിയും കോമയിലടക്കം പോകുന്ന ഒരവസ്ഥയാണ്. അത് ഇമ്മീഡിയറ്റ് വരുന്ന കോംപ്ലിക്കേഷൻസാണ്. എന്നാൽ ക്രോണിക്കായിട്ട് ഒരുപാട് നാൾ നമ്മൾ ചികിത്സിക്കാതെയോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലെങ്കിലോ നിൽക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ നരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി, അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കാറുണ്ട്, അത് ഡയബറ്റിക് നെഫ്രോപ്പതി. ഇത് ഒരുപാട് നാൾ, ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, ഒരുപാട് നാൾ ഷുഗർ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ വരുന്ന അവസ്ഥകളാണ്. ഇതിന് പുറമെ തന്നെ മാക്രോവാസ്കുലർ, അതായത് ഹാർട്ട് അറ്റാക്കും നമുക്ക് ഇതിന് കാരണമായിട്ട് വരാറുണ്ട്. ഹാർട്ട് അറ്റാക്ക്, നമ്മൾ സാധാരണ പറയുന്ന ഹാർട്ട് അറ്റാക്ക് മേജർ വെസൽസിനെ ഈ ഷുഗറിൻ്റെ ബാധിച്ചുകൊണ്ട് വരാറുണ്ട്. സ്ട്രോക്കും ഇതുപോലെ തന്നെ ഈ പക്ഷാഘാതം എന്ന് പറയുന്ന അസുഖം, അതും നമ്മുടെ ഷുഗർ കൊണ്ട് വരാറുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക്. അതുപോലെ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയും, നമ്മുടെ കൈകാലുകൾക്ക് വരുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവുന്നൊരവസ്ഥ, അതും ഈ ഷുഗർ നമ്മുടെ രക്തക്കുഴലുകളെ എൻഡോത്തീലിയൽ സെൽസിനെ നശിപ്പിച്ചുണ്ടാക്കുന്ന ബ്ലോക്കുകളാണ്. അപ്പം ഈ മൂന്നും ആണ് പിന്നെ മേജറായിട്ട് വരുന്ന മേജർ മാക്രോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്ന അസുഖത്തിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്. അപ്പം ഇമ്മീഡിയറ്റും അതുപോലെ കൂടുതൽ നാൾ കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസാണ് ഈ അസുഖത്തിന് കാണാറുള്ളത്.
2: ഇപ്പം നമ്മൾ ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന് പറഞ്ഞു രണ്ട്, ഇതിൽ ശരിക്കും ഏറ്റവും പ്രയാസം കൂടിയത് ടൈപ്പ് 1 ആണ്.
15: അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല ഇതിൽ ടൈപ്പ് 1 ആണോ സീരിയസ്, ടൈപ്പ് 2 ആണോ സീരിയസ് എന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ ടൈപ്പ് 2 ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്ന ടൈപ്പ് 2 ആണ്. പക്ഷേ ടൈപ്പ് 2 തന്നെ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ പാൻക്രിയാസ് എന്ന ഫാക്ടറിയിലെ കോശങ്ങളെ നശിപ്പിച്ച് അത് ടൈപ്പ് 1 എത്തേണ്ട അവസ്ഥ വരാറുണ്ട്. ഇതിൽ ടൈപ്പ് 1 ആണോ സീരിയസ്, ടൈപ്പ് 2 ആണോ സീരിയസ്, അങ്ങനെയില്ല.
2: ഇതിൻ്റെ ചികിത്സകൾ ആ രീതികളൊക്കെ ഒന്ന് പറഞ്ഞാൽ.
15: അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
2: എന്തൊക്കെയാണ് ചികിത്സകൾ എന്നുള്ളത്.
15: അതെ അതെ, അത് നേരത്തെ പറഞ്ഞില്ലേ, ടൈപ്പ് 1 എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞിട്ട് വരുന്നതാണ്. കാരണം അതിൻ്റെ കോശങ്ങൾ നശിച്ചതുകൊണ്ട് അതിന് അളവ് കുറവാണ്, ഇൻസുലിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും ചികിത്സ ഇൻസുലിൻ പുറത്തുനിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻസുലിനാണ് ടൈപ്പ് 1 ചികിത്സാ രീതി. ഇതിൽ നമുക്ക് ഗുളികകൾക്ക് റോളില്ല. ഇനി ടൈപ്പ് 2 നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഫാക്ടറിയുടെ വർക്ക് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കോശങ്ങൾ ഇൻസുലിനെ സ്വീകരിക്കാത്തൊരവസ്ഥയാണ്, അതാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഇൻസുലിനും കൊടുക്കാറുണ്ട്. ഒരുപാട് നാൾ ഇതിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഇൻസുലിൻ കൊടുക്കാറുണ്ട്. ഇതിലെ ടാബ്ലറ്റ്സിൻ്റെ വർക്കുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക, അതായത് അതിൻ്റെ പവർ കൂട്ടുക, അതുപോലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം, പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇൻസുലിൻ ആവശ്യത്തിന് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മരുന്നുകൾ വരുന്നത്. ഇതിനെല്ലാം പുറമെ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ജീവിത ശൈലി അസുഖമാണ് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പം. അതിന് തക്കതായിട്ടുള്ള നമ്മുടെ പ്രതിരോധ മാർഗ്ഗങ്ങൾ നോക്കേണ്ടതുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്,
14: ഭക്ഷണ ക്രമീകരണങ്ങൾ.
15: തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണങ്ങളിൽ നമ്മൾ അന്നജം, കാർബോഹൈഡ്രേറ്റ് വളരെ പരിമിതമാക്കി കൊണ്ടുവരികയും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഇപ്പം കിട്ടുന്ന ഈ നമ്മുടെ പെപ്സി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഈ ജങ്ക് ഫുഡ്സ്, അന്നജങ്ങൾ മാക്സിമം ഒഴിവാക്കുക. വ്യായാമം ശീലമാക്കണം. ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു സമയം, അത് പല ആൾക്കാർ ചോദിക്കുന്ന ഇന്ന സമയം രാവിലെ എനിക്ക് നടക്കാൻ സമയമില്ല, അങ്ങനെ സമയം എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു അരമണിക്കൂർ കൈകാൽ വീശി നടക്കുക, അത് പരമാവധി ശ്രദ്ധിക്കുക. അത് വ്യായാമം, ഇതിന് വളരെ നമ്മുടെ കലോറി ബേൺ ചെയ്യുകയും നമുക്ക് ഷുഗർ ഇത് വഴി കുറയ്ക്കാനും പറ്റുന്നതാണ്. ഭക്ഷണം അതുപോലെ വ്യായാമ രീതി, സ്ട്രെസ്സ് ഇതിന് ഭയങ്കര പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പം ഒരു ചുരുങ്ങിയതൊരു 7 മുതൽ 9 മണിക്കൂറെങ്കിലും ഉറക്കം ഇതിന് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതശൈലിയും അതുപോലെ ഈ ടാബ്ലറ്റ്സും ഇൻസുലിനും, ഇതാണ് ഇതിൻ്റെ ചികിത്സാരീതിയായിട്ട് പറയപ്പെടുന്നത്. കൂടുതൽ ആൾക്കാരും സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ? അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നവരല്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകതയാണ്. ആ അസുഖത്തിൻ്റെ പ്രത്യേകത, പല അസുഖങ്ങളുണ്ട്. ഇപ്പം പ്രഷർ ആവട്ടെ, SLE, അതുപോലെ തൈറോയിഡ്, ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല. അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത്.
14: പ്രമേഹ രോഗികൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
15: മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളായിട്ട് പറയാം. ഒന്ന്, നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ, അന്നജമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് പരമാവധി കുറയ്ക്കുക, വ്യായാമം നിലനിർത്തുക. ഐഡിയലായിട്ടുള്ള ജീവിതശൈലിയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി വ്യായാമം ഒരു ദിവസം ഏകദേശം 1.5 മണിക്കൂർ നടത്താം, എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പുകവലി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അതായത് ജീവിതശൈലിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ നമ്മുടെ അസുഖം. രണ്ടാമത്തതായിട്ട് നമ്മുടെ മരുന്ന്, അത് കറക്റ്റായിട്ട് പാലിച്ച് മുന്നോട്ട് പോവുക. ഡോക്ടർമാരുടെ കുറിപ്പുകൾ എങ്ങനെയാണോ അതുപോലെ മരുന്നുകൾ കഴിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക. ഇടയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുക. ഏറ്റക്കുറച്ചുകൾ വേണ്ടി വരും ഡോസിൽ, അത് പരിപാലിച്ച് മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്.
14: അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ ഇന്നത്തെ ആരോഗ്യ വിചാരം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ച നമ്മുടെ ജുബൈൽ ബദർ ഖലീജ് ഹോസ്പിറ്റലിലെ ഇന്റേണിസ്റ്റ് തലവൻ, സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഫവാസിന് പീസ് റേഡിയോയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അർപ്പിക്കുകയാണ്.
15: പീസ് റേഡിയോയിൽ എന്നെ ക്ഷണിക്കുകയും ഈ ആരോഗ്യ വിചാരം എന്ന എപ്പിസോഡിൽ സംസാരിക്കാൻ അവസരം നൽകിയിട്ടുള്ള പീസ് റേഡിയോക്കും ഇതിൻ്റെ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
13: പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, പ്രമേഹം രോഗത്തെ തോൽപ്പിക്കാൻ ഒരു മാർഗരേഖ. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്, കൂടെ ഹബീബ് റഹ്മാൻ.

0: ولا تقف ما ليس لك به علم ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا.
1: നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. നിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ കിട്ടിയതെന്താണോ അത് പറയുക, കിട്ടിയതെന്താണോ അത് ഷെയർ ചെയ്യുക. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥവത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന്. എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ്.
0: വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറുള്ള എന്താ അറിയോ, ഇതെവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിട്ടി തട്ടി എന്നാണ്
1: രണ്ടിരട്ടി ഉണ്ട് അല്ലേ, കിട്ടി തട്ടി.
0: വെച്ചാല് ഇതെന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്, നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പൊ കാല റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോഴേക്കിന് ഹദീസായിരിക്കും. പണ്ടൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നില്ലേ, പിന്നെ റജബ് മാസം ഇത്ര ആളെ അറിയിച്ചു കഴിഞ്ഞാല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു, പിന്നെ മുഹറം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ ബിസ്മില്ലാഹ് എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട്. അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവര് ആ അത് ഇന്ന ആള് പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ധാരാളം കിടക്കുന്നു. ഞാനാകട്ടെ ആദ്യത്തെ ഷെയറി, അതെന്ത് ചെയ്യും, ഇഷ്ടംപോലെ
1: നമ്മൾ ആളുകളെ ചൂഷണം ചെയ്യണം. കാരണം കുറേ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിൽ. കാരണം നല്ലൊരു നന്മയാണല്ലോ, ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ മുൻകദബ അലൈഹി മുതഅമ്മിദൻ ഫലിയതബ മഖഅദഹു മിനന്നാർ, അല്ലേ, നരകത്തിലൊരു സീറ്റ് അവൻ ചെയ്യട്ടെ, ഫിന്നാർ, നരകത്തിലൊരു സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ മേരി കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ്. പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ എത്ര ഗൗരവമാണ്, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
0: ഇപ്പോൾ അത് മതപരമായൊരു വിഷയം, ഇനി ഒരാളെ കുറിച്ചുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും പത്രപ്രവർത്തകരാണ്, ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാം, ഒരു ലിമിറ്റേഷനും ഇല്ല ആർക്കും. പിന്നെ ഇപ്പോൾ ബ്ലോഗർമാരിഷ്ടം പോലെയാണ്, യൂട്യൂബർമാരിഷ്ടം പോലെയാണ്, എന്തിനെക്കുറിച്ചും അവർക്ക് ആർക്കും കഥയുണ്ടാക്കാം, എന്തിനെ പറ്റിയും എഴുതുണ്ടാക്കാം. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവസാനം പറഞ്ഞ വാചകമുണ്ട്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് ഇതൊക്കെ പടച്ചോ ചോദ്യം ചെയ്യും,
1: ചോദിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞതും ആവേശത്തിൽ ചെയ്തതുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഇപ്പോൾ ഒരുപാട് നിയമസംഹിതകളും മറ്റുമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അയാൾ അവിടെ പോയിട്ടുണ്ട് എന്ന് അയാളത് ചെയ്തു, അത് നമുക്ക് എന്താ പറയാൻ അധികാരം,
0: ഊഹാഭവങ്ങളായിരിക്കും
1: ഭയങ്കര പ്രശ്നം. ഇയാൾക്കും വല്ലന്നെ ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഊഹാഭവത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്നവർ പലരുമുണ്ട് ഇന്നും. ഒരു നമ്മൾ ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ ഒക്കെ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ്, പരസ്യപ്പെടുത്തലാണ്, ഭയങ്കര ഗൗരവം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം, ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചതന്നില്ലേ, ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയാൽ മതി, ഷെയർ ചെയ്താൽ മതി.
0: ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്. അള്ളാഹ് പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ്. പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ. പിന്നെ അതിലൂടെ വരുന്നത് എന്താ, അതിനുശേഷം നമ്മൾ വിചാരിച്ചതോ നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിനുശേഷമുള്ളത്, പിന്നെ ഖേദിക്കേണ്ടി വരും.
1: അപ്പൊ ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഒരാളൊരു ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്ത് ചെയ്യും, കഴിയും, എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. ഒരു ഷെറാണോ പ്രവർത്തിച്ചെങ്കിൽ അതിന്റെ ഇഖാബ് കിട്ടും, അവന് അതിന്റെ ശിക്ഷ കിട്ടും. അതാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ചോദിക്കുമ്പോൾ ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും. ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്.
0: ആ ബോധ്യം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും.
1: അതെ അതെ, അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
0: അതെ,
1: ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇതിനോട് ചേർത്തി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, അപ്പോൾ ഒരടിമ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോവാം, ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം. ഇത് റസൂലുള്ളാഹിൻ്റെ ഹദീസാണല്ലോ. അവന് ചിന്തിക്കുപോലും ഇല്ലാന്നില്ല, അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കും സംസാരിച്ചു അവൻ ചിന്തിച്ചു പോലും ഇല്ല. ഹെവി ബിഹാഫി ജഹന്നം, അവൻ നാളെ നരകത്തിലാണെന്നാണ്.

0: പേസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് റിയാദു സ്വാലിഹീൻ, ഉറക്കവും മയക്കവും ബാധിക്കാത്തവൻ. റിയാദു സ്വാലിഹീനിൽ അഷ്റഫ് സൽഫി വാണിയമ്പലം സംസാരിക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ലി വഅസ്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുള്ള കിതാബുൽ ഫദാഇൽ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ 183-ാമത്തെ അധ്യായമായി നൽകിയത് ബാബുൽ ഹസ്സി അല സുവരിം വ ആയാത്തിൻ മഖ്സൂസ, പ്രത്യേകം ആയത്തുകളും സൂറത്തുകളുടെയുമൊക്കെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും വിശദീകരിക്കുന്ന അധ്യായത്തിൽ വിശുദ്ധ ഖുർആനിലെ അഅ്ലമു ആയത്തിൻ അഫ്ളു ആയത്തിൻ, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് വചനം വിശദീകരിക്കുന്നത് ആയത്തുൽ കുർസി എന്ന മഹത്തായ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിനെക്കുറിച്ചാണ്. മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെയുണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ലം, നിനക്കറിയുമോ അബുൽ മുൻദിർ, അള്ളാഹുവിൻ്റെ കിതാബിൽ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതാണ് എന്ന്. ആ സമയത്ത് അദ്ദേഹം അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് ഓതിക്കൊടുക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുമ്പോൾ ഏറെ ശ്രേഷ്ഠത അതിന് നൽകപ്പെടാനുള്ള കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയെ പരിചയപ്പെടുത്തുന്ന അവൻ്റെ അസ്മാഉകളും അവൻ്റെ സിഫാത്തുകളും അവൻ്റെ അഫ്ആലുകളും അള്ളാഹുവിനെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല, അവൻ അൽ ഹയ്യും ഖയ്യൂമുമാണ് എന്ന്. അപ്പം ഹയ്യ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കാത്തവനാണ് എന്നത്. അതേപോലെ തന്നെ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അൽ ഖയ്യൂം. ഖയ്യൂം എന്ന് പറഞ്ഞാൽ ലഹു മഅനയാനി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ ഒരു ഹദീസിനെ ഇവിടെ വിശദീകരിക്കുന്നിടത്ത് ആയത്തുൽ കുർസിയിലെ ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അൽ ഖയ്യൂമിന് രണ്ട് മഅനകളുണ്ട്. ഹുമൽ ഖായിമു ബിനഫ്സിഹി, ഒന്ന് സ്വന്തം നഫ്സ് കൊണ്ട് നിലനിൽക്കുന്നവൻ, അതായത് ലാ യഹ്താജു ലി അഹദിൻ, ഒരാളെയും ആവശ്യമില്ല, ഒരാളുടെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഒരാളെയും ആശ്രയിക്കേണ്ടതായ ആവശ്യമില്ല, സ്വയം നിലകൊള്ളുന്നവനാണ് അൽ ഖയ്യൂമായിട്ടുള്ളവൻ. മറ്റൊന്ന് അൽ ഖായിമു അലാ ഗൈരിഹി, അതായത് കുല്ല ഷൈഇൻ യഹ്താജു ഇലല്ലാഹി അസ്സ വജൽ, എല്ലാവരും ആശ്രയിക്കുന്നവൻ, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എല്ലാവരും. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, ആര് സത്യനിഷേധം കാണിക്കുന്നുവോ നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല ലോകരിൽ നിന്ന് നിരാശ്രയനാണ്, അള്ളാഹുക്കൊരാളെയും ആശ്രയിക്കേണ്ടതില്ല, അള്ളാഹു അത്രയും ഗനിയാണ്, റിച്ചായിട്ടുള്ളവനാണ്. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയുൻ അൻകും, സൂറത്തു ആലി ഇംറാനിലെ 97-ൽ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം സൂറത്തു സുമറിലെ 7-ാമത്തെ ആയത്തിൽ ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയുൻ അൻകും, നിങ്ങൾ സത്യനിഷേധം കാണിക്കുകയാണ്, നിഷേധിക്കുകയാണ്, അവിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയോ ധന്യനാണ്. വലാ യർളാ ലി ഇബാദിഹിൽ കുഫർ, തൻ്റെ അടിമകളിൽ നിന്ന് സത്യനിഷേധം അവൻ തൃപ്തിപ്പെടുന്നില്ല. വൈൻ തഷ്കുറു യർളാഹു ലക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്. അപ്പം സഹോദരങ്ങളെ, ഫഹുവ ഗനിയുൻ, അള്ളാഹു ധന്യനാണ്, അള്ളാഹു ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനാണ്. എന്നാൽ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു എന്നതാണ് അൽ ഖയ്യൂമ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുദ്സിയായ ഹദീസിൽ കാണാം,

0: അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദി ഇന്നകും ലൻ തബ്ലുഗു ദുർരി ഫതദുറൂനി വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി. എൻ്റെ അടിമകളെ, നിശ്ചയമായും നിങ്ങൾ എനിക്ക് ഉപദ്രവം നൽകിയാൽ, അതായത് എന്നെ ഉപദ്രവിച്ചാൽ നിങ്ങളുടെ ഉപദ്രവം എനിക്ക് യാതൊരു പോറലും ഏൽപ്പിക്കുകയില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ ഉപകാരവും എനിക്ക് പ്രയോജനമല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഹുവ ഖായിമും ബിനഫ്സിഹി ലാ യഹ്താജു ലിഅഹദിൻ, ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാതെ സ്വയം നിലനിൽക്കുന്നവനാണ്. എന്നാൽ മറ്റെല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവനാണ്. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, സൂറത്തുർ റഅദിലെ 33-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യം. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, അപ്പോൾ ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിനു മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്നവൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ്. മറ്റുള്ളവർ യാതൊന്നും അറിയാത്തവരാണ്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം നിലകൊള്ളുന്നവനും എല്ലാം ഉടമപ്പെടുത്തിയവനും എല്ലാം അറിയുന്നവനുമാണ്. എന്നാൽ മറ്റുള്ള ആളുകൾ ഒന്നും അറിയുന്നില്ല. അതാണ് പറഞ്ഞത്, കമല്ലാ യംലിക്കു ഷൈഅൻ, ഒന്നും ഉടമപ്പെടുത്താത്തവരെ പോലെയാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും എല്ലാം ഉടമപ്പെടുത്തിയവരുമാണ്, സ്വയം നിലകൊള്ളുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ ഖയ്യൂം എന്നുള്ളതിൻ്റെ മഅന ഈ രണ്ട് അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, ഈ ഒരു വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അൽ ഹയ്യ അൽ ഖയ്യൂം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒന്ന് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് ആയത്തുൽ കുർസിയിൽ, മറ്റൊന്ന് സൂറത്തു ആലു ഇമ്രാനിൻ്റെ ആദ്യ ഭാഗത്ത് അലിഫ് ലാമീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. ഇതേ ആശയം, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ ഹയ്യും ഖയ്യൂമുമാണ്, എന്ന് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലകൊള്ളുന്നവനുമാണ് എന്ന ഈ ഒരു ആയത്ത്. അതേപോലെ തന്നെ സൂറത്തു തോഹയിലെ 111-ാമത്തെ ആയത്തിലും ഈ നാമങ്ങൾ, ഈ പേരുകൾ വന്നതായി നമുക്ക് കാണാം. വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായിട്ടുള്ളവന് എല്ലാ മുഖങ്ങളും കീഴ്പ്പെടുന്നു എന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആ ഒരു ഭാഗത്തെക്കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലിഅന്ന ഹാദിഹിൽ ആയ, ഈ ഒരു ആയത്തുൽ കുർസി മുഷ്ടമിലത്തുൻ അല അശ്രി സിഫാത്തിൻ മിൻ സിഫാത്തില്ലാഹി അസ്സ വജൽ, 10 വിശേഷണങ്ങൾ, 10 ജുംലകൾ പ്രത്യേകം വന്നതായി ഇബ്നു കസീർ റഹിമഹുല്ലയൊക്കെ വിശദീകരിക്കുന്നത്. വാദിയിൽ ആയ മുഷ്ടമിലത്തുൻ അല അശ്രി ജുമലി മുസ്തഖില്ല, സ്വതന്ത്രമായ 10 ആശയങ്ങൾ ഇത് നൽകുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞത് 10 വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട് എന്നതാണ്. ഒന്നാമതായി, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു അല്ലാതെ ആരാധനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നഹു അൽ മുതഫരിദു ബിൽ ഇലാഹിയ്യത്തി ലിജമീഇൽ ഖലായിഖ്, മുഴുവൻ സൃഷ്ടികൾക്കും ആരാധ്യനായിക്കൊണ്ട് ഏകനായിട്ടുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നത്. രണ്ടാമത്തേത്, അൽ ഹയ്യുൽ ഖയ്യൂം എന്നത് നാം വിശദീകരിക്കുകയുണ്ടായി. അൽ ഹയ്യു ഫി നഫ്സിഹി അല്ലദീ ലാ യമൂതു അബദ, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതേപോലെ തന്നെ അൽ ഖയ്യൂം അൽ മുഖീമുൽ ഗൈരി ഫജമിയ ഉൽ മൗജൂദാത്ത് മുഫ്തരിഖത്തുൻ ഇലൈഹി വഹുവ ഗനിയുൻ അൻഹ, മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, എന്നാൽ അള്ളാഹു എല്ലാവരിൽ നിന്നും ധന്യനാണ് എന്നത്. വമിൻ ആയാതിഹി അൻ തഖൂമ സമാഉ വൽ അർദു ബിഅംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ആകാശഭൂമികളെല്ലാം നിലകൊള്ളുന്നത്. അതൊക്കെ ദൃഷ്ടാന്തമാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, ലാ തഅഖുദുഹു സിനത്തും വലാനോ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആ രൂപത്തിലുള്ള ഐബുകൾ, കുറവുകളില്ല. ഒരു കുറവുകളും ഒരു ഗഫ്ലത്തും സൃഷ്ടികളിൽ നിന്ന് യാതൊരു കുറവും അള്ളാഹുവിനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൊണ്ടും പൂർണ്ണതയിൽ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം മയക്കം തുടങ്ങിയത് അള്ളാഹുവിനെ ബാധിക്കുകയില്ല. അസ്സിനത്ത് എന്നത് അന്നുആസ് ഹുവൽ മുഖദ്ദിമത്തുന്നവും, ഉറക്കിൻ്റെ മുമ്പ് വരുന്നതായ ആ ഒരു തൂങ്ങിയുറക്കം, അത് വന്നവും മഅറൂഫൻ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഉറക്കം എന്നത് അറിയപ്പെട്ടതാണ്. അല്ലാഹു തആല ലാ തഅഖുദുഹു സിനത്തുൻ, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉറക്കമില്ല, എന്നാൽ മയക്കം പോലും അള്ളാഹു സുബ്ഹാനഹു തആലക്കില്ല. വലാ നൗമൻ വല്ലിൻസാനു തഅഖുദുഹു സിനാ വയഅഖുദുഹു നൗം. മനുഷ്യന്മാർക്ക് ഉറക്കവും മയക്കവും ഒക്കെ ഉണ്ടാവും, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നില്ല. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ, മനുഷ്യനൊരു ഉറക്കല്ല മയക്കല്ല എന്ന് പറയുമ്പോൾ അതവൻ്റെ അയിബാണ്, നഖ്സാണ്, കുറവാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ പൂർണ്ണതയാണ്, കമാലിയത്തിനെയാണ് അറിയിക്കുന്നത്. കാരണം എല്ലാം കൺട്രോൾ ചെയ്യുന്ന, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന റബ്ബ് സുബ്ഹാനഹു വതാലയ്ക്ക് യോജിച്ചതല്ല ഒരു മയക്കം, ഉറങ്ങിപ്പോവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത് കുറവാണ്, എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണതയാണ്. മനുഷ്യന്മാർ അവൻ വിചാരിച്ചാലും ഇല്ലെങ്കിലും അവൻ ഉറങ്ങിപ്പോകും. അത് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യർക്ക് സംവിധാനിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല, റബ്ബ് സുബ്ഹാനഹു വതാല അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല എന്നാണ്. അത് അള്ളാഹുവിൻ്റെ ഖയ്യൂമിയത്തിൻ്റെ കമാലിയത്തിനെയാണ് അറിയിക്കുന്നത്. ഹദീസിൽ കാണാം, ഇന്ന അല്ലാഹു ലാ യനാമു വലാ യംബഗീ ലഹു അൻ യനാം. അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയമായും അവൻ ഉറങ്ങുകയില്ല, അതവന് യോജിച്ചതല്ല. മുസ്തഹീലുൻ ഗായത്തൽ ഇസ്തിഹാല, നിശ്ചയമായും അത് ഇമ്പോസിബിൾ, ഒരിക്കലും സാധ്യമല്ല. അയ്യനാമ അസ്സവജൽ, അള്ളാഹു ഉറങ്ങുക എന്നുള്ളത്. കാരണം ലി അന്നഹു കാമിലുൽ ഹയാത്തി കാമിലുൽ ഖയ്യൂമിയ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്ന, സ്വയം നിലനിൽക്കുന്നവനാണ്. എല്ലാ സൃഷ്ടികളും അള്ളാഹു സുബ്ഹാനഹു വതാലയെ ആശ്രയിക്കുന്നു, എന്നാൽ അള്ളാഹു ഒരാളെയും ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ഈയൊരു മൂന്നാമത്തെ വിശേഷണം, അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ഒരു മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല എന്നത്, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ മഹത്വത്തെയും അവൻ്റെ പൂർണ്ണതയെയും അവൻ്റെ എല്ലാവിധ കഴിവിനെയും ശക്തിയെയുമാണ് അറിയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. നാലാമതായി സഹോദരങ്ങളെ, ഈ ആയത്തുൽ കുർസിയിൽ പരാമർശിക്കുന്ന കാര്യം, ലഹു മാഫി സമാവാത്തി വ മാഫിൽ അർദ്, ആകാശ ഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാലക്കുള്ളതാണ്. ഇഖ്ബാറും ബി അന്നൽ ജമീ അബീദുഹു വഫി മുൽക്കിഹി, എല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്, അവൻ്റെ ഉടമസ്ഥതയിലാണ്, അവൻ്റെ സുൽത്താനിയത്തിന് കീഴിലാണ്. ഇൻ കുല്ലു മംഫി സമാവാത്തി വലർദി ഇല്ലാ ആത്തി റഹ്മാനി അബ്ദ, റഹ്മാനായ റബ്ബിന് അടിമകളായിക്കൊണ്ടല്ലാതെ ആകാശഭൂമികളിലൊന്നും വരുന്നില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല, എല്ലാം ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ്, അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അഞ്ചാമത്തെ ഒരു കാര്യം, മന്ദല്ലദി യഷ്ഫഉ ഇന്ദുഹു ഇല്ലാ ബിഇദ്നി, എല്ലാം വിശദമായി വിശദീകരിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ പെർമിഷനില്ലാതെ, അനുമതിയില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നൽകുവാൻ ആരുണ്ട്? അതാണ് വക്കം മിൻ മലകിം ഫി സമാവാതി വലാ തുഗ്നി ശഫാഅതുഹും ഷൈഅ ഇല്ലാ മിൻ ബഅദി അൻ യഅദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. ആകാശങ്ങളിൽ എത്ര മലക്കുകളുണ്ട്, അവരുടെ ഒന്നും ശഫാഅത്ത് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല ആർക്കാണോ അനുവാദം നൽകുന്നത്, അവനുദ്ദേശിക്കുന്ന, അവൻ തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് ആ ഒരു ഷഫാഅത്ത് അവിടെ ഉണ്ടാവും. ലാ യഷ്ഫഉന ഇല്ലാ ലിമൻ ഇർതദ, അള്ളാഹ് തൃപ്തിപ്പെടുന്ന ആളുകൾക്ക്. ഷഫാഅത്തുൽ കുബ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നൽകപ്പെടുന്നതായ ആ ഒരു ഷഫാഅത്തിനെക്കുറിച്ച്, ഇത് അള്ളാഹുവിൻ്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്, അവൻ്റെ കിബിരിയായിനെയാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അടുക്കൽ ഒരാൾക്കും തന്നെ, ലിമനിൽ മുൽക്ക് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ആർക്കാണ് ഇന്ന് അധികാരമുള്ളത്? സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ അടുക്കൽ ഒരാൾക്കും തന്നെ അങ്ങനെ അനുവാദമില്ലാതെ റെക്കമെൻഡ് പറയാൻ സാധ്യമല്ല. ഹദീസുകൾ കാണാം, ഷഫാഅത്തിൻ്റെ ഹദീസിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതി തഹ്തൽ അർശി ഫഅഖിറു സാജിദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘകാലം സുജൂദിൽ വീഴും, എന്നിട്ട് അള്ളാഹ് വിളിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഇർഫ റാസക വഖുൽ തുസ്മ വശ്ഫ തുഷഫ, എഴുന്നേൽക്കുക, തല ഉയർത്തുക, കേൾക്കാം, റെക്കമെൻഡ് ചോദിക്കുക എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസിയിലെ ഭാഗങ്ങൾ, പത്തോളം വിശേഷണങ്ങളിൽ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഉണർത്തിയത്. അത് മനസ്സിലാക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാളു സ്വാലിഹീൻ, ഉറക്കവും മയക്കവും ബാധിക്കാത്തവൻ എന്ന വിഷയത്തിൽ അഷ്റഫ് സലഫി വാണിയമ്പലം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ നേർപഥം വാരിക വരിചേരുക വായിക്കുക.

0: Tune to reality.
1: പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് ഇൻസൈറ്റ്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വസ്തുതയെന്ത്? ഈ ഭാഗം വിശദീകരിക്കുന്നത് ഷമീർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സത്യസന്ധമായി അന്വേഷിച്ച് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, പകർത്താൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ചർച്ചയായും സംശയമായും ഒക്കെ വരുന്ന സംഗതിയാണ്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മറ്റുള്ള സ്വഹാബത്തിനെ പോലെ അല്ലെങ്കിൽ വിശ്വാസികളെപ്പോലെ പൊതുവായി ഖബർസ്ഥാനിലല്ലാതെ പള്ളിയോട് ചേർന്ന് ഒരു പ്രത്യേകമായ റൂമിൽ ഖബർ വന്നത്? ഖബർ ആ രീതിയിൽ പടുത്തുയർത്തപ്പെട്ട ഒരു റൂമിൽ സെറ്റ് ചെയ്തതാണോ, അതല്ല ഖബറടക്കിയതിന് ശേഷം റൂമുണ്ടാക്കിയതാണോ, കെട്ടിടമുണ്ടാക്കിയതാണോ? ഇങ്ങനെ ആർക്കും സംശയിക്കാവുന്ന അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന, ജനിപ്പിക്കുന്ന പലതരത്തിലുള്ള ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. ചിലയാളുകൾ ഖബറിൻ്റെ വ്യവസായികളും അതിൻ്റെ പൂജകരും പ്രചാരകരുമൊക്കെയാകുമ്പോൾ അതിന് ഒരു ന്യായീകരണം, തെളിവ് എന്ന രീതിയിൽ അവർ ചൂണ്ടിക്കാണിക്കാറുള്ളത് മദീനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെയാണ്. അപ്പോൾ നമ്മൾ സത്യസന്ധമായി ആ വിഷയത്തെ പരിശോധിക്കുമ്പോൾ, സമീപിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ? ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പ്രവാചകനല്ലല്ലോ ഉണ്ടാക്കിയത്. ആ ഖബർ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് എങ്കിലും പുറത്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും അതേപോലെ ഗൗരവവും നമ്മൾ നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹാബത്ത് വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുകളായി നമുക്കത് കാണാം. നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖുബൂർ, ഖബറുകൾ കുമ്മായമിടുന്നത്. അതേപോലെ തന്നെ വ അൻ യഖ്ഉദ അലൈഹി, ഖബറിന്മേൽ കയറി ഇരിക്കുന്നത്. വ അൻ യുബ്ന അലൈഹി, ഖബറിന്മേൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി. അതേപോലെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ചയച്ചൊരു കാര്യം, അബുൽ ഹയ്യാജ് എന്ന് പറയുന്ന തൻ്റെ ഭൃത്യനോട്, തൻ്റെ അനുജരനോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയൊരു കാര്യത്തിന് ഞാൻ നിന്നെയും ചുമതലപ്പെടുത്തിട്ടയോ? അതായത് ഉയർന്നു നിൽക്കുന്ന, പൊങ്കി നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്, ഖബറിന്മേൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കരുത്, ആരാധനാലയങ്ങളാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച, ഉപദേശിച്ച കാര്യം. അപ്പോൾ ഹദീസുകളിലൂടെ വ്യക്തമാണ്, ഖബർ കെട്ടി ഉണ്ടാക്കുന്നതും അവിടെ പൂജകളും ആരാധനകളും പ്രാർത്ഥനകളും സംഘടിപ്പിക്കുന്നതൊന്നും ഇസ്ലാമികമായി ശരിയല്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എങ്ങനെ, എന്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു കെട്ടിടത്തിൻ്റെ ഒരു നാല് ചുമരുകൾക്കുള്ളിലായി എന്നത് സ്വാഭാവികമായും സംശയമുണ്ടാകുന്ന, അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അത് ഹദീസുകളിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വമാമിൻ നബിയിൻ ബഅസഹുല്ലാഹു ബിന്നുബുവ, അള്ളാഹു പ്രവാചകത്വവും കൊടുത്തു നൽകി പറഞ്ഞയച്ച ഒരൊറ്റ പ്രവാചകനുമില്ല. ഇല്ലാ ഫിൽ മൗദിഇ അല്ലദീ മാത്ത ഫീഹി, ആ പ്രവാചകൻ ഏതൊരു സ്ഥലത്താണോ മരണപ്പെട്ടു വീഴുന്നത്, മരിച്ചു പോകുന്നത്, അവിടെ തന്നെയായിട്ടായിരിക്കണം ഖബറടക്കുക എന്നത് അള്ളാഹു അയച്ച എല്ലാ പ്രവാചകന്മാരുടെയും രീതി എങ്ങനെയാണ് എന്ന്. അള്ളാഹു പ്രവാചകത്വം നൽകി അയച്ച ഏതൊരു പ്രവാചകനും ഖബറടക്കപ്പെടേണ്ടത് മരിച്ച സ്ഥലം എവിടെയാണോ അവിടെയായിരിക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്, മരണപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ കിടന്നുകൊണ്ടാണ്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഹുജറാത്ത്, പ്രവാചകന്റെ വീടുകൾ, റൂമുകൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ റൂമുകൾ പള്ളിയോട് ചേർന്നായിരുന്നു. ഇന്നത്തെ വിശാലമായൊരു വീട് എന്ന് പറയാൻ പറ്റാത്ത എന്നാൽ ഓരോരുത്തർക്കുമുള്ള ഓരോ റൂമുകൾ, അതിനെയാണ് ഖുർആൻ ഹുജറാത്ത് എന്ന് പറഞ്ഞത്. ആ പള്ളിയോട് ചേർന്നുള്ള റൂമിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഊഴമനുസരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ഉള്ള ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ സ്വാഭാവികമായും മരണപ്പെട്ട സ്ഥലത്ത് തന്നെ ഖബറടക്കുക എന്നുള്ള നിയമം പാലിച്ച്, നിർദ്ദേശം പാലിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കി എന്നാണ്. ഹുജറത്തു ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുവാദപ്രകാരം പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതിനുശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറുകൂടി ആ റൂമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്തേക്ക് വന്നു എന്നതാണ് ചരിത്രം. അത് ഖബർ റൂമിന് ഉള്ളിൽ ആക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്തതോ, അതല്ലെങ്കിൽ ഖബറടക്കിയതിനു ശേഷം റൂം കെട്ടിപ്പൊന്തിച്ച് അല്ലെങ്കിൽ അവിടെ മതിലുകൾ തീർത്ത് ഒരു പ്രത്യേകമായ ജാറമോ മക്ബറയോ പോലെ ഇന്ന് നമ്മൾ കാണുന്ന കേൾക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജാറ വ്യവസായം തുടങ്ങിയതല്ല എന്നർത്ഥം. ഓൾറെഡി ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ചു കൊണ്ടിരുന്ന വീടിനകത്ത്, റൂമിനകത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കപ്പെട്ടത്. അതോടനുബന്ധിച്ച് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറുകൾ പ്രവാചകന്റെ ഖബറിനോടടുത്ത് ആകണമെന്ന അവരുടെ ആഗ്രഹവും പരിഗണിച്ചുകൊണ്ട് അങ്ങനെയാക്കി എന്നതാണ് ഹദീസുകളിലൂടെ, ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആ ഖബർ നാലു വശങ്ങളിലുമായി 6 മീറ്ററോളം ഉയരത്തിൽ ഭിത്തികൾ കെട്ടി, അതിനു പുറമെ 5 വശങ്ങളുള്ള ചുറ്റുമതിൽ ഏകദേശം 6-6.5 മീറ്റർ ഉയരമുള്ള ഒരു ചുറ്റുമതിൽ, അതിനുശേഷം അതിനു പുറമെ വേറെയും വന്നു. പിന്നീട് 6 മീറ്ററോളം ചെമ്പ് ഭിത്തി ഭൂമിക്കടിയിലേക്കടക്കം ആഴത്തിൽ താഴ്ത്തി ചെമ്പുകൊണ്ടുള്ളൊരു ഭിത്തിയും നിർമ്മിച്ചു നൂറുദ്ദീൻ മഹ്മൂദ് സംഗിയുടെ കാലഘട്ടത്തിൽ. ഇതെന്തിനെന്ന് ചോദിച്ചാൽ, സമുദായത്തിൽ ശിർക്കൻ പ്രവണതകളും ആചാരങ്ങളും വരാതിരിക്കാൻ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളും പണ്ഡിതന്മാരുമൊക്കെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ജാഗ്രത കാണിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി. അതിനുമപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആക്കുള്ള അള്ളാഹുവിൻ്റെ ഉത്തരം കൂടിയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതിനെ അതിശക്തമായി വിലക്കിയ നിരവധി വചനങ്ങളുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ജൂത ക്രൈസ്തവരുടെ മേലുണ്ടാകട്ടെ, കാരണം അവർ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റി. അവരിലുണ്ടായിരുന്ന സജ്ജനങ്ങളുടെ ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയും ഉമ്മത്തിനെ ഉണർത്തുകയുമാണ് ചെയ്തത്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, പടച്ചവനെ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ട് പിൽക്കാലത്ത് പലതരത്തിലുള്ള ചെറുക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളുമൊക്കെ സമൂഹത്തിൽ, സമുദായത്തിൽ പടർന്നു പന്തലിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് കാണാൻ പറ്റാത്ത രീതിയിൽ ആളുകളുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളയുന്നൊരവസ്ഥയിലേക്ക് അല്ലാഹു കൊണ്ടുവന്നു. ആ ഖബറ് ഇപ്പറഞ്ഞ നിരവധി ചുറ്റുമതിലുകൾക്കുള്ളിൽ ഇപ്പോഴുമുണ്ട്. ആ ഹുജറാത്തുകൾക്ക്, മുറികൾക്ക് തീപിടുത്തമുണ്ടായ ചരിത്ര സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വഫാ ഉൽ വഫാ എന്ന് പറയുന്ന സംഹൂതിയുടെ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്. മദീനയിലെ ആ തീപിടുത്തത്തെ സംബന്ധിച്ച് അദ്ദേഹം അതിൽ വിശദീകരിക്കുമ്പോൾ, പൊളിഞ്ഞു വീണ ഭാഗത്ത് അവിടെ കാണാനും ആ സ്ഥലം സന്ദർശിക്കുവാനും ഒക്കെ സാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് മണ്ണിൽ, ആ മണലിൽ ഒരു കൂന പോലെ, ഒരു വാരം പോലെ അങ്ങനെ ഒന്നും കെട്ടിപ്പൊന്തിക്കാതെ, അവിടെ കുമ്മായമിടാതെ, സിമെന്റിടാതെ, മാർബിൾ പതിപ്പിക്കാതെ മണ്ണിൽ തന്നെയുള്ള രംഗം അദ്ദേഹം കണ്ടത് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ സ്വഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് കണ്ട താബിഈങ്ങൾ, സ്വഹാബികൾ അത് വിശദീകരിക്കുന്ന രംഗം ഹദീസിൽ കാണാം. കാന ഖബറുഹു മുസന്നമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് മണ്ണ് കൂട്ടിയിട്ടുള്ള, നിലത്ത് തന്നെയുള്ള ഒരു വാരം പോലെ, ഒരു കൂന പോലെയായിരുന്നു എന്ന് പറയുന്ന റിവായത്തുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പോൾ പ്രമാണങ്ങളിലൂടെ നോക്കിയാൽ ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതും അവിടെ ആരാധനകൾ നടത്തുന്നതുമൊക്കെ വിലക്കിയ നിരുത്സാഹപ്പെടുത്തിയ പാടില്ല എന്ന് പറഞ്ഞ നിരവധി ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നത് പ്രവാചകന്റെ അനുചരന്മാർ അല്ലെങ്കിൽ അനുചരന്മാരുടെ ശിഷ്യന്മാർ അതിനുശേഷം വന്ന പണ്ഡിതന്മാർ നേരിട്ട് കണ്ടവർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഖബർ കെട്ടിപ്പൊന്തിച്ചു, അവിടെ കുമ്മായമിട്ടു, അവിടെ മാർബിളും മുസൈക്കും ഇട്ടു എന്നുള്ള ചരിത്രമോ രേഖകളോ അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്തുകൊണ്ട് ചുമരുകൾക്കുള്ളിലായി എന്നതിൻ്റെ മറുപടിയും ഉത്തരവും ഇപ്പറഞ്ഞ വിശദീകരണങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ കിടന്ന് മരിച്ച വഫാത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന്മാരെല്ലാം എവിടെ വെച്ചാണോ റൂഹ് പിടിക്കപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ അവിടെയായിരിക്കും അവരുടെ ഖബറിടം എന്നുള്ളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും അങ്ങനെയായതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്തുകൊണ്ട് വെളിവാക്കിയില്ല, പരസ്യപ്പെടുത്തി പുറംലോകത്തേക്ക് കൊണ്ടുപോയില്ല എന്നതിലുള്ള മറുപടിയും അവർ നൽകുന്നുണ്ട്. പ്രവാചകന്മാർ മരണപ്പെട്ട സ്ഥലത്ത് തന്നെയായിരിക്കണം കബറടക്കേണ്ടത് എന്നുള്ളതുകൊണ്ടും ആളുകളിലേക്ക് മുൻ സമൂഹങ്ങൾക്ക് സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലെ ശിർക്കൻ പ്രവണതകൾ കടന്നു വരാതെ അതിൻ്റെ വഴി അടച്ചുകൊണ്ട് സംരക്ഷിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളെ ദുആയിനെയും വാക്കുകളെയും കൂടി പരിഗണിച്ചുകൊണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവരുടേതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും പരസ്യമാക്കി പൊതു ശ്മശാനത്തിൽ തന്നെയാകുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചരിത്രങ്ങൾ കോട്ടിമാട്ടി തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളെ നാം തിരിച്ചറിയുകയും സത്യം സത്യമായി മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വസ്തുതയെന്ത് എന്ന ഭാഗം അവതരിപ്പിച്ചത് ഷമീർ മദീനി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: Tune to reality.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: കച്ചവടക്കാർ എപ്പോഴാണ് ദുഷ്ടന്മാരാകുന്നത് എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോട് സംവദിക്കുന്നു കെവി മുഹമ്മദ് അലി മൗലവി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. ഞാൻ അബ്ദുറഹ്മാൻ ബിൻ ശിബിൽ റളിയല്ലാഹു അൻഹു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന തുജ്ജാറഹുൽ ഫുജ്ജാർ. ഖാല ഖീല യാ റസൂലുള്ളാഹ് അവലൈസ ഖദ് അഹല്ലല്ലാഹുൽ ബൈഉ. ഖാല ബലാ വലക്കിന്നഹും യുഹദ്ദിസൂന ഫയക്ദിബൂൻ വയഹ്ലിഫൂന വയഅസമൂൻ. പ്രിയശ്രോതാക്കളെ, ഇമാം അഹമ്മദ് എടുത്തു നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് നാം വായിച്ചത്. ഷെയ്ഖ് ഷുഐബുൽ അർണാഊത് സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ചതുകൂടിയാണ് ഈ ഹദീസ്. അബ്ദുറഹ്മാൻ ബിൻ ശിബിൽ റളിയല്ലാഹു അൻഹു അൻസാരി സ്വഹാബിയാണ്. അബ്ദുറഹ്മാൻ ബിൻ ശിബിൽ ബിൻ അംറു ബിൻ സയ്ദ് അൽ ഔസി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അൻസാരി സ്വഹാബിയാണ്. പിന്നീട് അദ്ദേഹം ഹിംസിലാണ് താമസമാക്കിയത്. മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഉമ്മു സഅദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹൈരിസ എന്നാണ് അറിയപ്പെടുന്നത്. അൻസാരികളിലെ വലിയ പണ്ഡിതനായിട്ട്, വലിയ ധാർമ്മിക ബോധമുള്ള, വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ടൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു എന്ന് അദ്ദേഹം നമ്മെ അറിയിക്കുന്നു, ഇന്ന തുജ്ജാറ ഹുമുൽ ഫുജ്ജാർ. അല്ലാഹു റസൂൽ പറയുന്നു, തീർച്ചയായിട്ടും തുജ്ജാറുകൾ, തുജ്ജാർ എന്ന് പറഞ്ഞ താജിറിൻ്റെ ബഹുവചനമാണ് തുജ്ജാർ, കച്ചവടക്കാർ. ഹും അവർ അൽ ഫുജ്ജാറു, അവർ ദുഷ്ടന്മാരാണ്, തമ്മാടികളാണ്. ഇങ്ങനൊരു പ്രസ്താവന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നയിച്ചപ്പോൾ, ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ, അത് കേട്ട സ്വഹാബികൾക്ക് അമ്പരപ്പുണ്ടായി. അതുകൊണ്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ, അവലൈസ ഖദ് അഹല്ലല്ലാഹുൽ ബൈഉ, അവലൈസ ഖദ് അഹല്ലല്ലാഹുൽ ബൈഉ, അള്ളാഹു കച്ചവടം ഹലാലാക്കിയതല്ലേ, കച്ചവടം അനുവദിച്ചതല്ലേ, പിന്നെന്തുകൊണ്ടാണ് അങ്ങ് കച്ചവടക്കാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ബല, അതെ, അള്ളാഹു അനുവദിച്ചത് തന്നെയാണ് കച്ചവടം. വലക്കിന്നഹും, പക്ഷേ അവർ, അഥവാ അവരിൽ പലരും എന്നർത്ഥം, യുഹദ്ദിസൂന ഫയക്ദിബൂൻ, കച്ചവടക്കാരിൽ പലരും സംസാരിക്കും, അങ്ങനെ കള്ളം പറയും, അസത്യം പറയുന്നു പലരും. വയഹ്ലിഫൂന, അമിതമായി ശപഥം ചെയ്യുന്നു അല്ലെങ്കിൽ കള്ളസത്യം ചെയ്യുന്നു. വയസമൂൻ, അങ്ങനെ അവർ പാപം പേറുന്നവരാകുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. സത്യസന്ധമായ കച്ചവടത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കച്ചവടക്കാർക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന വലിയ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധരായ കച്ചവടക്കാർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണ പല സന്ദർഭങ്ങളിൽ പറയുകയും കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ തന്നെ കച്ചവടത്തെ അള്ളാഹു അനുവദിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തിൽ ഈ വിഷയം പറയാനുള്ള കാരണം, എത്രയോ കച്ചവടക്കാർ സത്യസന്ധത മാറി കള്ളത്തരത്തിനും കാപ്പിട്ടത്തിനും കബളിപ്പിക്കലിനും ചതിക്കും വഞ്ചനയ്ക്കുമൊക്കെ കൂട്ടുനിൽക്കുന്നു, അങ്ങനെ വലിയ പാപം പേറിയവരായി മാറുന്നു എന്നത് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീതെന്ന വണ്ണം നല്ല കച്ചവടക്കാരെ പ്രോത്സാഹിക്കുന്നതോടൊപ്പം, ഇങ്ങനെ തിന്മ നിറഞ്ഞ കച്ചവടക്കാർ ജാഗ്രതയോടെ ഇരിക്കണം, അവർക്കുള്ള താക്കീത് നൽകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ കാരണം. വളരെ പ്രസിദ്ധമായ ഇതേപോലെയുള്ളൊരു വചനം നമ്മൾ മുമ്പ് തിരുമൊഴികളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. റസൂലുള്ള ഒരിക്കൽ മാർക്കറ്റിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ കച്ചവട സമൂഹമേ, യാ മഅശറ തുജ്ജാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ തലയുയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറൻ, നിശ്ചയമായും കച്ചവടക്കാർ അന്ത്യദിനത്തിൽ ഫാജിറുകളായി, തമ്മാടികളായി, ദുഷ്ടന്മാരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇല്ലാമൻ ഇത്തഖല്ലാഹ വബറ വസദഖ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പുണ്യം ചെയ്യുകയും സത്യസന്ധത പാലിക്കുകയും ചെയ്തവരൊഴികെ. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, സത്യസന്ധരായ, പുണ്യം ചെയ്യുന്ന ആളുകൾക്ക് റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാണുള്ളത് എന്ന് പറഞ്ഞതോടൊപ്പം, അതിനുപരീതമാണെങ്കിൽ വലിയ നഷ്ടക്കാരായിരിക്കും അവർ. കാരണം ഒരുപാട് തിന്മകളാണ് അവരിൽ വരുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. നമ്മളീ പഠിച്ച ഹദീസിൽ അവർ സംസാരിക്കും, കള്ളം പറയും, ശബദം ചെയ്യും, കുറ്റം പേറുമെന്നൊക്കെ പറഞ്ഞു പലരും. സത്യമായൊരു കാര്യമാണെങ്കിൽ കൂടി അമിതമായി ശബദം ചെയ്യുന്നതിനെ, ആണയിടുന്നതിനെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. കള്ളസത്യം ചെയ്യുന്നതിനെ ഗൗരവരൂപത്തിൽ അത് ഏറ്റവും ഗുരുതരമായ തെറ്റാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കച്ചവടക്കാർ ദുഷ്ടന്മാരാകുന്നത് ഈ രൂപത്തിൽ, കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ, കബളിപ്പിക്കുമ്പോൾ, കള്ളസത്യം ചെയ്യുമ്പോൾ, അങ്ങനെ ചതിയും വഞ്ചനയും കാണിക്കുമ്പോഴാണ് എന്നതിവിടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ റബ്ബ് അനുവദിച്ചാണ് കച്ചവടം, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. വലിയ സ്ഥാനം നൽകിയതാണ്. എന്നാൽ അത് തീരാ നഷ്ടമാകുന്ന അവസ്ഥയിലെത്താനുള്ള സാധ്യതയുണ്ട്. അത് ഭൗതിക നഷ്ടമായിരിക്കില്ല, പാരത്രികമായ വലിയ നഷ്ടമാകും. അതുകൊണ്ട് അമീനാകണം, വിശ്വസ്തനാകണം, സത്യസന്ധനാകണം. ഒരിക്കലും കള്ളത്തരവും വഞ്ചനയും കള്ളസത്യവും കബളിപ്പിക്കലുമൊന്നും ഒരു സത്യസന്ധനായ കച്ചവടക്കാരനിൽ വരാൻ പാടില്ല. അത് വലിയ നഷ്ടത്തിലേക്ക് എത്തുമെന്ന ശക്തമായ താക്കീത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നൽകുന്നു. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് തിരുമൊഴികളാണ്. തിരുമൊഴികളിൽ നമ്മോടൊപ്പം ഉണ്ടായത് പതിവ് പോലെ കെ വി മുഹമ്മദ് അലി സാഹിബാണ്. കച്ചവടക്കാർ ദുഷ്ടന്മാരാകുന്നത് എപ്പോൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്.
1: വളരെ മനോഹരമായൊരു വിഷയമാണ് അദ്ദേഹം സംസാരിച്ചത്. ശരിക്ക് അതിൽ ഈ കച്ചവടക്കാരിലുണ്ടാകുന്ന ഈ ഒരു ദുഷ്ടത്തരം, അവരിലുണ്ടാകുന്ന നന്മയും, കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു വിഷയം വളരെ മനോഹരമായി അത് ഖുറാനിക അല്ലെങ്കിൽ ഹദീസുകളിലുള്ള വെളിച്ചത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു. ഈ അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു വിഷയം തന്നെയാണ് മെയിൻ നമുക്ക് ഈ കച്ചവടക്കാരിലുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്തായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. ഈ അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കാം, അതേപോലെ തന്നെ നല്ല സാധനങ്ങൾ പൊഴുത്തിവെച്ച് മോശപ്പെട്ട വസ്തുക്കൾ കൊടുക്കുക. അപ്പൊ പുറത്ത് കാണിക്കണത് വേറെ ഒന്നായിരിക്കും, പക്ഷെ പാക്ക് ചെയ്യണത് വേറൊരു സാധനമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വളരെ മോശപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും പലരും ചെയ്യും. പോലെ വയറ്റിപ്പയപ്പല്ല എന്നാണ് ഓര് പറയാ, പക്ഷെ മറ്റവന്റെ വയറ്റത്തടിച്ചിട്ടല്ലല്ലോ അവനവന്റെ വയറ്റിപ്പയപ്പ് ചെയ്യേണ്ടത്. അത് പലരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയുള്ള സമ്പത്ത് എങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ ബർക്കത്തോടുകൂടി ഉപകരിക്കാൻ കഴിയുക, മക്കൾക്ക് അത് ഭക്ഷണമാക്കി കൊടുക്കാൻ കഴിയുക. അപ്പൊ അത് കച്ചവട രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും, പ്രൊഫഷനുകളിലും അതേപോലെ തന്നെ സാലറികളിലും കൂലി വാങ്ങുന്ന എല്ലായിടത്തും താൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാവുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കില്ലാത്തടത്തോളം കാലം അതിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും.
3: അതെ,
1: അത് വളരെ ഗൗരവമുള്ള ഒരു സംസാരമാണ്.
3: കച്ചവടത്തിലെ സത്യസന്ധത പുലർത്താൻ എന്നുള്ളതും അതുപോലെ പെരുമാറ്റം വലിയൊരു ഘടകമാണ്. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സാധനങ്ങൾ ചോദിച്ചു തന്നാൽ അത് എടുത്തു കൊടുക്കുന്ന ആ കച്ചവടക്കാരന് ചിലപ്പോൾ ഒന്നോ രണ്ടോ സാധനങ്ങൾ വില ചോദിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ദേഷ്യം വരിക. അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ശരിക്ക് കച്ചവടത്തെ കൂടി ബാധിക്കുന്നുള്ളതാണ്, അത്തരക്കാർ ശ്രദ്ധിക്കണം.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
7: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസ് എന്ന അധ്യായത്തിലെ 15 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഇൻഷാ അല്ലാ 16-ാമത്തെ ആയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

به فقد لبثت فيكم عمرا من قبله أفلا تعقلون.

0: به فقد لبثت فيكم عمرا من قبله أفلا تعقلون.
1: ആയത്തിൻ്റെ സാരം പറയുക: അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് ഓതി കേൾപ്പിക്കുകയോ നിങ്ങളെ അവനിത് അറിയിക്കുകയോ ചെയ്യില്ലായിരുന്നു. ഇതിന് മുമ്പ് കുറേ കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കഴിഞ്ഞ ആയത്തുകളിലായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയാകുന്ന ഖുർആൻ അതാ വിശ്വാസികൾക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. അതിലെ ആയത്തുകൾ വ്യക്തമാണ്, സ്പഷ്ടമാണ്, ഏതൊരാളുടെയും മനസ്സിനെ ആകർഷിക്കുന്ന തലത്തിലാണ് അതിൻ്റെ ഓരോ ആയത്തുകളും സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആയത്തുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അവിശ്വാസികളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഖുർആനല്ല വേണ്ടത്, വേറൊരു ഖുർആൻ എന്ത് ചെയ്യണം, കൊണ്ടുവന്നു തരണം. അതായത് അവർക്കിഷ്ടമുള്ള, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിശുദ്ധ ഖുർആൻ അവർക്ക് ആവശ്യമാണ്, അതാണ് അവർക്ക് വേണ്ടത് എന്നവർ പറയുന്നു. അതല്ലെങ്കിൽ പൂർണ്ണമായ രൂപത്തിൽ ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു ഖുർആനാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നു. ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നത്, എനിക്ക് മാറ്റം വരുത്തുവാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ അനുവാദമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. വഹീനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ, വഹീൻ്റെ മുകളിലായിക്കൊണ്ട് എൻ്റെ സംസാരം ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല, മറിച്ച് എന്താണോ അള്ളാഹു എനിക്ക് വഹിയായി നൽകിയിട്ടുള്ളത് അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വഹീനെ ധിക്കരിക്കുക, വഹീനെ നിഷേധിക്കുക, വഹീനെ നിരാകരിക്കുക എന്നതെല്ലാം ഞാൻ ഭയപ്പെടുന്നു. ഒരു വമ്പിച്ച ദിവസം വരാനുണ്ട്, ആ ദിവസത്തെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് എന്നാണ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ആ ആശയത്തെ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല വിശുദ്ധ ഖുർആൻ, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളുടെ കൂടെ എത്ര വർഷം താമസിച്ചിട്ടുണ്ട്, എൻ്റെ അറിവെന്താണ്, എനിക്കിങ്ങനെയൊന്ന് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണല്ലോ എന്നിങ്ങനെയുള്ള ആശയമാണ് 16-ാമത്തെ ആയത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയണം. ഖുൽ എന്ന പ്രയോഗം, അത് പറയാൻ പോകുന്ന കാര്യം അത് വളരെ ഗൗരവപ്പെട്ടതാണ്, വിശേഷിച്ചും പറയേണ്ടതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഖുൽ എന്ന കൽപ്പനയുടെ ക്രിയ. കാരണം വിശുദ്ധ ഖുർആനിലെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടതാണ്, എന്നിട്ടും അള്ളാഹു ഖുൽ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. ലൗ ഷാ അല്ലാഹു, ലൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നെങ്കിൽ എന്ന അർത്ഥമാണ്. ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ തലൗതുഹു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്ത് തരുമായിരുന്നില്ല. അവിടെയുള്ള മാ എന്നത് നഫീൻ്റെ മായാണ്. തല യത്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരായണം ചെയ്യുക, അതാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ പാരായണം. വല അദ്റാകും ബിഹി, അദ്റ യുദ്രി എന്ന് പറഞ്ഞാൽ അറിയിക്കുക, ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക. വല അദ്റാകും, അള്ളാഹു നിങ്ങൾക്ക് അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ ആയത്തിൽ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരുന്നത് എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ ഉദ്ദേശം കൊണ്ടല്ല, എൻ്റെ സ്വമേധയാലുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രവാചകനാണ് ഞാൻ. പ്രവാചകനെന്ന നിലയ്ക്ക് എന്താണോ എൻ്റെ സൃഷ്ടാവ് പറയുന്നത് അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതാണ് ഞാനിവിടെ ചെയ്യുന്ന കർത്തവ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്താൻ. അതുമാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടത്തിൽ ഇത് ചെയ്യുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മനസ്സിലാക്കിയത്, അള്ളാഹു വഹിയായി എത്തിച്ചു കൊടുത്തത്, അത് പ്രകാരം ഓതിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് സത്യമാണ് നബി കളവല്ല പറയുന്നത് എന്ന് ആ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കളവായിരുന്നെങ്കിൽ എല്ലാ ആളുകൾക്കും അത് പറയാൻ സാധിക്കും. കളവ് എന്നത് ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കാത്തതല്ല, അതിനെ തൊട്ട് മനുഷ്യർ അശക്തരല്ല, സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നത് എന്തിനെ അറിയിക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുത്ത ഖുർആൻ അത് അള്ളാഹുവിങ്കലിൽ നിന്നാണ് എന്നതിനെ അറിയിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം റബ്ബിൽ നിന്നാണ്, റബ്ബിൻ്റെ ഉദ്ദേശപ്രകാരമാണ്, റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്, റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് വഹയെത്തിച്ചു തന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ ആശയത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഇതെൻ്റെ വകയുള്ളതല്ല, റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നതിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബലി. ഫഖദ് ഖദ് എന്നത് ഹർഫു തൗക്കീദാണ്, തൗക്കീദിൻ്റെ ഹർഫാണ്, ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന ഹർഫ്. ഇവിടെ പറയുന്നത് ലബിസ്തു, ലബിസ എന്ന് പറഞ്ഞാൽ താമസിക്കുക, ലബിസ്തു ഞാൻ താമസിച്ചിട്ടുണ്ട്, ഫീക്കും നിങ്ങൾക്കിടയിൽ, ഉമറം മിൻ ഖബലി കുറച്ചു കാലം, വഹി ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിൽ താമസിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രകൃതം നിങ്ങൾക്കറിയാം, എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, എനിക്കെത്ര അറിവുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ വകയല്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസ്തനും സത്യസന്ധനും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് അവർക്കിടയിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അൽ അമീൻ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ മുമ്പ് പ്രസിദ്ധനായതും. റോമയിലെ ചക്രവർത്തിയായ ഹിറക്കൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തെ കളവാക്കിയിരുന്നു, അദ്ദേഹം കള്ളനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കളവ് വന്നു ചേരുന്നുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നു. ആ സമയത്ത് ശത്രുവായ, ശത്രുപക്ഷത്ത് നിന്നിരുന്ന, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇല്ല, അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ശത്രുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണ കവികൾ പാടാറുള്ളത് പോലെ വൽ ഫദ്ലു മാ ഷഹിദത് ബിഹിൽ അഅദാഉ, യഥാർത്ഥ ശ്രേഷ്ഠത എന്നാൽ ശത്രുക്കൾ സാക്ഷ്യപ്പെടുത്തിയ ശ്രേഷ്ഠതയാണ്. അങ്ങനെ ഹിറക്കൽ പറയുന്നുണ്ട്, ഫഖദ് അഅരിഫു അന്നഹു ലം യകുൻ ലിയദ അൽ കദീബ അലൻ നാസി ثم يذهب فيكذب على الله. ജനങ്ങളോട് അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അള്ളാഹുവിനോട് കളവ് പറയുക? എങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുക? വഞ്ചിക്കപ്പെടുന്ന, പെട്ടെന്ന് വഞ്ചിക്കാൻ സാധിക്കുന്ന ദുർബലരായ മനുഷ്യന്മാരോട് പോലും സത്യസന്ധമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് എന്തായാലും സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്നാണ് ഹിറക്കൽ പറഞ്ഞതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വർഷത്തോളം അവർക്കിടയിൽ ജീവിച്ചു, എന്നിട്ട് ഒന്നും തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇതെൻ്റെ വകയല്ല, മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 69-70 ആയത്തുകളിൽ സമാനമായ ആശയം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. ഒരു ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, അവർക്ക് റസൂലിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അവർ റസൂലിനെ നിഷേധിച്ചത്? അല്ല എന്നാണ്. അവർക്ക് കൃത്യമായി അറിയാം, പക്ഷെ എന്തുകൊണ്ട് അവർ റസൂലിനെ അംഗീകരിച്ചില്ല? അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കോപവും നിമിത്തമാണ് അവർ അംഗീകരിക്കാതിരുന്നത്. മറിച്ച് റസൂലിന് എഴുത്തറിയില്ല, റസൂലിന് വായന അറിയില്ല, റസൂൽ അത്രയൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. റസൂലിൻ്റെ അവസ്ഥ അറിയാത്തത് കൊണ്ടല്ല റസൂലിനെ നിഷേധിച്ചത്, മറിച്ച് അഹങ്കാരം മൂലമാണ്. അം യഖൂലൂന ബിഹി ജിന്ന ബൽ ജാഅഹും ബിൽ ഹഖ്ഖി വ അക്സറുഹും ലിൽ ഹഖ്ഖി കാരിഹൂൻ. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കാൻ, അദ്ദേഹത്തിന് ഭ്രാന്തുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്?
0: ബൽജാ അഹും ബിൽ ഹഖ്,
1: സത്യവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. പക്ഷെ അധികം ആളുകളും സത്യത്തെ വെറുക്കുന്ന ആളുകളാണ്. ഈ ആയത്ത് നമ്മുടെ സമൂഹത്തെ വരച്ചു കാട്ടുന്ന ഒരു വളരെ വലിയ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, അസത്യങ്ങൾ നാടുനീളെ വാണുകൊണ്ടിരിക്കുമ്പോൾ, സത്യം പ്രചരിപ്പിക്കാനൊരുങ്ങുന്ന ആളുകൾ അവർ കളിയാക്കലുകൾക്ക് വിധേയമാകും. അവരൊറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവർ പറഞ്ഞ വാക്കുകൾ കൂട്ടിമാറ്റപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടാകും. എന്നിരുന്നാലെല്ലാം സത്യത്തോടൊപ്പം നിലകൊള്ളുകയാണ് യഥാർത്ഥ വിശ്വാസികളുടെ എപ്പോഴുമുള്ള നിലപാട് എന്ന് നമുക്കിത് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് ഏതൊരവസ്ഥയിലും ആര് വെറുത്താലും ശരി, ആര് വെറുത്തില്ലെങ്കിലും ശരി, സത്യമെന്താണോ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഏതൊരു പ്രബോധകൻ്റെയും ഉദ്ദേശം. അള്ളാഹു പറയുന്നത് വഅക്സറുഹും ലിൽ ഹഖി കാരിഹുൻ, അവരുടെ കൂട്ടത്തിൽ അധികം ആളുകളും സത്യത്തോട് വെറുപ്പുള്ള ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ സത്യത്തെ വെറുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ നേരിട്ട സുന്നത്താണ്, അവരുടെ ചര്യയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നല്ല വിചാരിക്കേണ്ടത്, മറിച്ച് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പാതയിലാണ് നമ്മളും സഞ്ചരിക്കുന്നത് എന്നോർത്ത് സമാധാനപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യവുമായിട്ടാണ്. അതായത് നിങ്ങളൊന്ന് കാര്യമായി ചിന്തിക്കണം, എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം, വഹി വരുന്നതിന് മുമ്പുള്ള എൻ്റെ സംസാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എൻ്റെ ഇടപെടലിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ സുപ്രധാനമായ പാഠങ്ങളിലൊന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം. അള്ളാഹു തൻ്റെ അടിമകളെ സൃഷ്ടിച്ചു, ആ അടിമകൾക്ക് പ്രവാചകനെ അയച്ചു, അവിടെ നിർത്തിയില്ല, മറിച്ച് അവർക്ക് വേണ്ട ഒരു വേദഗ്രന്ഥം കൂടി അള്ളാഹു പറഞ്ഞുകൊടുത്തു എന്നാണ്, അയച്ചുകൊടുത്തു എന്നാണ്. ഇതൊക്കെ റബ്ബിൻ്റെ വിശാലമായ കാരുണ്യത്തെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഞാനുണ്ടാക്കിയതാണ് എന്ന് പറയുന്നില്ല. റസൂലിന് പ്രശസ്തി നേടാൻ, ആളുകൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ ഞാൻ വലിയ ആളാണ് എന്ന നിലക്കൊക്കെ റസൂലിന് പറയാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ്, വഹിയാണ്, ഞാൻ അത് എത്തിച്ചു.

0: അവൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് നാം പഠിച്ചത്. പ്രവാചകന്റെ സത്യസന്ധത. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നലെ നമ്മളെല്ലാവരും SSLC റിസൾട്ട് പല രൂപത്തിലും പല ഭാവത്തിലും നമ്മൾ കണ്ടു. പലരും 100% നേടിയതിൻ്റെയും ഫുൾ A+ വാങ്ങിയതിൻ്റെയും ഒക്കെ വാർത്തകളാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിജയത്തിൻ്റെ ആഘോഷത്തിനിടക്ക് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരാണ് 1 A+ നഷ്ടപ്പെട്ടവർ, അതല്ലെങ്കിൽ ഒരു വിഷയത്തിൽ വിജയിക്കാനുള്ള മാർക്ക് ലഭിക്കാതെ ആ ഒരു വിഷയത്തിൽ മാത്രം 1 പിറകോട്ട് പോയവർ, അവരെയൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായി ചേർത്ത് പിടിക്കണം. അവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പകരണം. നമ്മൾ അവർ നിരാശ പോലുന്ന അല്ലെങ്കിൽ നിരാശരാകുന്ന രൂപത്തിലുള്ള സംസാരങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ പ്രയോഗങ്ങളോ നമ്മുടെ നാവിൽ നിന്നും വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സഹോദരങ്ങളെ, ഇവിടെ നടക്കുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് വെറും വിലയിരുത്തലുകൾക്കുള്ള, നമ്മൾ എത്ര പഠിച്ചു, പഠിച്ചതിൽ പിന്നെ എത്ര നമ്മൾക്ക് എഴുതാൻ പറ്റിയെന്നതിൻ്റെ വിലയിരുത്തൽ മാത്രമാണ്. പരീക്ഷകൾ ഇനിയും വരും. പക്ഷേ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് അത് പരലോകത്തേക്കുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് പരീക്ഷ എന്ന് പറയുന്നത്. ആ പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങാൻ, ഫുൾ A+ വാങ്ങാൻ പരമാവധി നമ്മൾ

0: ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള സൂറത്തുൽ ബുറൂജിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ എന്ന വചനം വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ബുറൂജിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ വചനം നമുക്കൊക്കെ ചിലപ്പോൾ ഹിഫ്ദ് ഉണ്ടാകും. അതിൽ അള്ളാഹു പറയുന്നത് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അങ്ങനെ ചെയ്ത ആളുകൾ ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. തീർച്ച അതത്ര വലിയ വിജയം എന്ന് വിശുദ്ധ ഖുർആനിൽ 85-ാമത്തെ സൂറത്തിൽ 11-ാമത്തെ വചനത്തിൽ. അതുപോലെ തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള വചനമാണ് സൂറ ആലി ഇമ്രാനിലെ 185-ാമത്തെ വചനം. അതിൽ അള്ളാഹു പറയുന്ന എന്താണ്? ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും വഉദ്ഖിലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവനാണ് വിജയം നേടുന്നത്. ഫഖദ് ഫാസ് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഏത് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ റബ്ബ് നമുക്ക് നൽകിയതാണ്, അത് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കിട്ടിയതാണ്, നമ്മുടെ മെറിറ്റുകൾ കൊണ്ടല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. മക്കൾക്കും നമ്മൾക്കും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടെയുള്ള പരീക്ഷകൾ വെറും ജസ്റ്റ് ടെസ്റ്റുകൾ മാത്രമാണ്, അത് നമ്മളെ വിലയിരുത്താൻ വേണ്ടി മാത്രമാണ്. ഇത്തരം പരീക്ഷകൾ നമ്മൾ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കണം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം. ആ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ നമുക്ക് കഴിയണം, സ്വർഗത്തിൽ പ്രവേശിക്കാൻ. പരലോകത്തിലെ പരീക്ഷയിൽ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ അത് പങ്കെടുക്കാനും ആ പരീക്ഷ വളരെ ഉന്നതമായ രൂപത്തിൽ നമുക്ക് വിജയിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
5: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
4: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
5: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
4: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
5: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
4: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
5: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
4: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
5: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
4: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
5: Quran Learning Program.
4: പ്രാമാണികമായ പഠനം,
5: പ്രായോഗികമായ പഠനക്രമം,
4: പണ്ഡിതോചിതമായ പ്രതിപാദനം,
5: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
4: ലളിത സുന്ദരമായ അവതരണം.
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
5: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
4: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
5: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
5: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
4: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
5: പീസ് റേഡിയോ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
6: പ്രിയ ശ്രോതാക്കൾ, ഇനി പ്രവേശിക്കുന്നത് സവിശേഷം എന്ന പ്രോഗ്രാമിലേക്കാണ്. കാഴ്ചയില്ലാത്തവരുടെ ലോകം എത്ര മനോഹരമാണ്! സവിശേഷത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷിഹാബ് മാഷ്കൂടരഞ്ഞി, ഒപ്പം ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് എന്നിവർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം.